0: നമ്മുടെ അടുത്ത് വരുന്നത് ഫെയിലായ കുട്ടികളാണല്ലോ, അവർക്ക് പാസ്സാവാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു പിന്നെ ഗൈഡ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കും, പിന്നെ ക്ലാസ് കൊടുക്കും, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ ഇതൊക്കെ കൊടുത്തു കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഈ പുസ്തകം നമ്മൾ കുട്ടികളടുത്ത് ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഈ ബുക്ക് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നാളെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട്
1: റെഫറൻസ് ഉപയോഗിക്കാം.
0: നല്ല നല്ല പുസ്തകമാണ്.
1: ഓക്കെ, അതുപോലെ എൻ ഐ എസിലെ ഒരു ഓൺ ഡിമാൻഡ് എക്സാം ഒരു സ്കീം ഉണ്ടല്ലോ, എന്താണ് സംവിധാനം?
0: അതെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പിന്നെ ഒരു റെഗുലർ സ്കീം എന്ന് പറയുന്ന രണ്ടെണ്ണം പറഞ്ഞു, പിന്നെ ഒരു സ്ട്രീം ടു പറഞ്ഞു നേരത്തെ, പിന്നെ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് പോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഒരു പരീക്ഷ എഴുതാൻ തോന്നുന്നത്, ഡിമാൻഡ് ചെയ്യാൻ തോന്നുന്നത്, ആ ഡിമാൻഡ് ചെയ്താൽ നമുക്ക് പരീക്ഷ എഴുതാം. അത് ഒന്നുമില്ല, നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു കോഴ്സ് നമ്മളിപ്പം എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നേരത്തെ നമ്മൾ ആ കോഴ്സ് ചെയ്തിട്ട് ഫെയിലായ ഒരാളായിരിക്കണം. നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അവിടെ ഓരോ മാസവും എക്സാം നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഏപ്രിൽ മെയ് റെഗുലർ എക്സാം നടക്കുന്ന സമയത്ത് ഇല്ല, അതേപോലെ ഒക്ടോബർ നവംബർ ആ സമയത്തും ഇല്ല, ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും എട്ട് മാസങ്ങളിലും ഇതിൻ്റെ എക്സാം നടത്തുന്നുണ്ട്. അതിന് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ ആ സമയത്ത് തന്നെ നമുക്ക് ആ അവൈലബിൾ ഡേറ്റ് തരും. ഹാൾ ടിക്കറ്റ് അടക്കമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് കിട്ടും,
1: അപ്പോൾ തന്നെ
0: കിട്ടും അത് ആ സമയത്ത്. അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ അക്രഡിറ്റഡ് സെൻറ്റർ വഴിയല്ല അതിൻ്റെ എക്സാം വരിക, അവരുടെ പിന്നെ അക്രഡിറ്റഡ് സെൻറ്റർ ആണ്, പക്ഷേ അത് എല്ലാ അക്രഡിറ്റഡ് സെൻറ്ററിലും ഉണ്ടാവില്ല,
1: സെലക്റ്റഡ്
0: ആയിട്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു മൂന്ന് സെൻറ്ററുകളാണ് പ്രധാനമായിട്ടുള്ളത്, ഒന്ന് കണ്ണൂർ, ഒന്ന് കൊച്ചി, പിന്നെ കോഴിക്കോട്.
1: നമ്മളവിടെ പോയി എക്സാം എഴുതണം.
0: തിരുവനന്തപുരത്ത് അങ്ങനെ നാല് സ്ഥലത്തുണ്ട്. അങ്ങനെ ഇനി കൂടുതലുണ്ടോയെന്നൊക്കെ പെട്ടെന്ന് ഓർമ്മയില്ല, ഇതിൻ്റെ പിന്നെ നാല് സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് അവിടെ പോയിട്ട് എഴുതണം. അതിൽ അതിൻ്റെ പിന്നെ ഫീസ് കുറച്ച് സാധാരണത്തിൽ കുറച്ച് കൂടുതലുണ്ട്, എക്സാം ഫീ നമ്മുടെ റെഗുലർ സാധാരണ ഫീയിലേക്കാളും കുറച്ച് കൂടി കൂടുതൽ വരുന്നുണ്ട്. എന്നാലും സർട്ടിഫിക്കറ്റ് സെയിം സർട്ടിഫിക്കറ്റ് തന്നെ വാല്യൂ ഉള്ള, ഈ പിന്നെ നമ്മൾ സാധാരണ റെഗുലർ എഴുതിയാൽ കിട്ടുന്ന സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ്
1: കിട്ടുന്നത്.
0: അപ്പം നല്ല കഴിവുള്ള കുട്ടികൾ ചിലപ്പം വല്ല ഈ പിന്നെ മതപഠനത്തിനോ അതിനൊക്കെ പോയിട്ട് ഏതെങ്കിലും കാരണത്താൽ പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫെയിലായി നിർത്തിയൊക്കെ വന്ന ആ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ ഒരു 3 മാസമൊക്കെ പിടിക്കും കയ്യിൽ കിട്ടാൻ. എന്നാൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഓരോ മാസവും എക്സാം നടക്കുന്നുണ്ട്,
1: എഴുതി പാസ്സാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇവരുടെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പഠിക്കൽ സെൽഫ് സ്റ്റഡിയാണ് തോനെ പ്രൊമോട്ട് ചെയ്യുന്നത്, സ്ഥാപനങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നത്. എക്സാം സംവിധാനം എങ്ങനെയാണ്, നല്ല കർക്കശമാണോ കാര്യങ്ങൾ, അതിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്?
0: എക്സാം ഇപ്പോൾ നമുക്കറിയാം ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾ ഏകദേശം അവർക്ക് ഇതിൻ്റെ പിന്നെ ബോർഡിനറിയാം, ഒട്ടുമിക്കതും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാലും ഇതിൻ്റെ എക്സാം സംവിധാനങ്ങൾ മുഴുവനും നമ്മുടെ നിലവിൽ പബ്ലിക് സ്കൂളുകൾ പബ്ലിക് എക്സാമുകൾ നടത്തുന്നത് പോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആ ഒരു സീക്രസിയോടുകൂടി വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ വന്നു, ത്രൂ ബാങ്ക് വഴി പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ വളരെ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടാണ്
1: ഇതിൻ്റെ
0: എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അത് എത്തിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അവരെത്തിച്ചു. ഇൻ കേസ് എക്സാം നീണ്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ ആൻസർ പേപ്പർ കൊണ്ടുപോയി വെക്കുന്ന ഘട്ടങ്ങൾ വരെ ചില സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് സമയം. കാരണം മിക്ക എക്സാമുകളും എല്ലാ എക്സാമുകളും എൻ ഐ ഒ എസ് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്,
1: ഈവനിങ് ആണ്.
0: അപ്പോൾ പലപ്പോഴും നേരത്തെ പിന്നെ 6 മണിക്കൊക്കെ പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും വൈകി വരുന്ന സമയങ്ങളിൽ ചില പോസ്റ്റ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ സമയത്ത് ഇത് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട സ്റ്റേഷനിൽ പോലീസിൻ്റെ ഉത്തരവാദിത്തത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല മോണിറ്റേർഡാണ്. പിന്നെ ഈ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇത് മറ്റ് സ്കൂളുകൾ നടക്കുന്ന പോലെ കോപ്പി അടിക്കാനും മറ്റൊന്നും വല്ലാതെ വരാറില്ല,
1: എങ്ങനെ
0: പഠിച്ചിട്ട് തന്നെ വരാറുള്ളത്.
1: അപ്പോൾ ഇതിൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, വളരെ സ്ട്രിക്റ്റ് ആണോ കാര്യങ്ങൾ?
0: എക്സാം ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ബാക്ക്വേർഡായിട്ടുള്ള കുട്ടികളും ഏജ്ഡ് ആയിട്ടുള്ളതും പിന്നെ ഇത്തരം എക്സാം എഴുതിയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ളൊക്കെ ആളുകളാണുള്ളതിൽ വരുന്നത്. അത് ഈ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്കും അറിയാം. അപ്പോൾ മറ്റു എക്സാമിൻ്റെ അതേ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെയാണ് എക്സാം നടത്തുന്നത്. അംഗീകാരമുള്ള സ്കൂളുകളിലെ അധ്യാപകരാണ് ഇൻവിജിലേറ്റേഴ്സായിട്ട് വരുന്നത്. അതേപോലെ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരുന്നത് ത്രൂ ബാങ്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ. നമുക്കിതിപ്പോൾ ആൻസർ പേപ്പറൊക്കെ വൈകി കഴിഞ്ഞാൽ സ്റ്റേഷനിലാണിത് സൂക്ഷിച്ച് വെക്കുക,
1: സേഫ്
0: കസ്റ്റഡി, സേഫ് കസ്റ്റഡിയിൽ വെക്കണം. അങ്ങനെയൊക്കെയുള്ള ആ അതിൻ്റെ എല്ലാ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ ഇതോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. വാല്യുവേഷനും ഒരു പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റാണ്. എന്നാൽ കഴിയുന്നത്ര കുട്ടികളെ പാസ്സാക്കാൻ തന്നെയാണ് ഇവരെ ബോർഡ് ശ്രമിക്കുന്നത്. കാരണം അവർ ഈ ഇത്തരം ആളുകൾ ഇനി ഒരു എൻ ഐ ഒ എസ് പരീക്ഷ എഴുതാൻ വരുന്നൊരു ആൾ മനസ്സ് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുവരെ എൻ്റെ അനുഭവത്തിലുള്ള റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. എനിക്കൊരു 90-95% എല്ലാ സമയത്തും റിസൾട്ട് കിട്ടാറുണ്ട്.
1: നിരാശരായില്ല.
0: വരാത്തവർക്ക് പ്രത്യേകിച്ച് കാരണമുണ്ടായിരിക്കും. അവർ ക്ലാസ്സിൽ വരാത്തവരാവും, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഗൈഡൻസ് അവർ പാലിക്കുന്നുണ്ടാവില്ല, ഫോളോ ചെയ്യാത്തവരാണ് അങ്ങനെയുള്ളവർ.
1: അപ്പോൾ ഇത്തരം ആളുകൾ പരീക്ഷ തോൽക്കൽ സ്വാഭാവികമാണല്ലോ, കാരണം ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജയിച്ചോണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വീണ്ടും എങ്ങനെ റീഅപ്പിയറിംഗ് ഇതിൽ?
0: അവർക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ടേമിൽ വരുന്നത് ഏപ്രിലും ഒക്ടോബറും ഉണ്ട്. അപ്പോൾ ഏപ്രിലിൽ തോറ്റൊരു കുട്ടിക്ക് ഒക്ടോബറിലേക്ക് എഴുതാം,
1: വീണ്ടും അപേക്ഷ കൊടുത്ത് എഴുതാം.
0: അത് എക്സാം ഫീ മാത്രം മതി.
1: ഓക്കെ.
0: പിന്നെ ഇതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് എനിക്ക് റിസൾട്ട് വരുമ്പോൾ ഏപ്രിൽ എക്സാം നടന്നാൽ മെയ് ജൂണിലാണ് ജൂൺ ഫസ്റ്റ് വീക്ക് റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് വന്ന് ഇനി അടുത്ത ഒരു ഒക്ടോബർ വരെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു കുട്ടിക്ക് ഈ ഓൺ ഡിമാൻഡ് എക്സാമിന് കൊടുക്കാം. നമ്മൾ ഓൺ ഡിമാൻഡ് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമല്ല ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടിക്കും ഓൺ ഡിമാൻഡ് എക്സാം വേണമെങ്കിൽ
1: റിക്വസ്റ്റ്
0: ചെയ്താൽ അവന് കിട്ടും. അവന് അവിടെ പോയിട്ട് എഴുതണമെന്നേ ഉള്ളൂ.
1: അപ്പോൾ ഒട്ടും കാലതാമസമല്ല.
0: ഇല്ലല്ല, അതാണ്. ഇത് കുറേ ലിബറലാണ്. ഇത് പലരും അറിയില്ല. അതാണ്
1: ഈ ഹയർ സെക്കൻഡറി മറ്റേ കോഴ്സ് വഴി ലഭിച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് മറ്റു പല കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇതിലും ആ സാധ്യത ഉണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ് അതിൽ?
0: ഇപ്പോൾ നമുക്ക് എൻ ഐ ഒ എസിൻ്റെ ഒരു പിന്നെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡിലേക്ക് അതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവരുടെ അംഗീകാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആ ബോർഡിൽ നിന്ന് നമ്മൾ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. അതിപ്പോൾ എസ് എൽ സിക്ക് നിർബന്ധമായിട്ടും നമ്മൾ എസ് ഇതിൻ്റെ എൻ ഐ ഒ എസിൻ്റെ എസ് എൽ സി ഒരു കുട്ടി എഴുതിയാൽ ആ കുട്ടി കേരളത്തിൻ്റെ പ്ലസ് ടുവിലേക്കാണ് കയറുന്നതെങ്കിൽ ആ കുട്ടിക്ക് കേരള സർക്കാരിൻ്റെ ഒരു ഈക്വലൻസി ഇത് കേരള സർക്കാർ അംഗീകരിച്ചതാണെങ്കിലും ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് തിരുവനന്തപുരത്ത് സ്കോൾ കേരള പിന്നെ പൂജപ്പുരയിലുള്ള സ്കോൾ കേരളയിലേക്ക് അവൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മതി. വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്താൽ അത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പി വെച്ചിട്ട് അപേക്ഷ കഴിഞ്ഞാൽ അവിടെ നിന്ന് തരും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് എൽ സി നമുക്ക് കേരളത്തിൽ എൻ ഐ ഒ എസിൻ്റെ എസ് എൽ സി ചെയ്ത ഒരു കുട്ടി ഹയർ സെക്കൻഡറിക്ക് കയറണമെങ്കിൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി പഠിക്കണമെങ്കിൽ അവന് രണ്ട് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജിനും പുറമെ സയൻസ് സോഷ്യൽ മാത്സ് ഈ മൂന്ന് പിന്നെ സബ്ജക്റ്റ് കൂടിയും നിർബന്ധമായിട്ടുണ്ടെങ്കിലേ ആ കുട്ടിക്ക് ചേരാൻ പറ്റുള്ളൂ. എൻ ഐ ഒ എസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സിലൊരു കുട്ടി പഠിക്കുകയാണ്, ആ കുട്ടിക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്, സയൻസ് ബുദ്ധിമുട്ടാണ്, അവന് ഇംഗ്ലീഷും അറബിക്കോ ഇംഗ്ലീഷും മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ പിന്നെ വേറെ അല്ല ഹോം സയൻസ് മറ്റേ ഇത് ഹോം സയൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ഒരു 10-40 സബ്ജക്റ്റ് ഉണ്ട്. ഏതെടുത്താലും അവർ പാസ്സായി കഴിഞ്ഞാൽ എസ് എൽ സി കിട്ടി. പക്ഷേ നമ്മുടെ പി എസ് സി അംഗീകാരം വേണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറിക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇത് വേണം. ഈ ഞാൻ പറഞ്ഞ
1: ഈ
0: പാറ്റേൺ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ എൻ ഐ ഒ എസിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഈ ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലും ചെയ്യാം. അവർ അപ്പം തന്നെ അവിടെ അതിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അതായത് ചില സ്ഥലങ്ങളിൽ അതിൽ ആവശ്യമില്ല, അല്ല ഓൾറെഡി ഇത് പിന്നെ ഈക്വലൻസി ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ആ സമയത്ത് അവർ ചോദിക്കാറുണ്ട്.
1: അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ്സ് നമുക്ക് പി എസ് സി അഥവാ ഗവൺമെൻറ് ജോലികൾക്ക് അപേക്ഷ കൊടുക്കാം, എഴുതാം,
0: തീർച്ചയായിട്ടും
1: എഴുതാം.
0: കാരണം ഇപ്പോൾ നമുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എസ് എൽ സി കേരള സർക്കാരിൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ അംഗീകാരം തന്നെയാണ് ഇവരുടെ ഈ പിന്നെ എൻ ഐ ഓസിൻ്റെ ഈ ഞാൻ പറഞ്ഞില്ല ഈ സബ്ജക്റ്റുകൾ ഇതായിരിക്കണം.
1: പാറ്റേൺ
0: ഹയർ സെക്കൻഡറിക്ക് പിന്നെ ഈ പ്രശ്നം വരുന്നില്ല, കാരണം ഹയർ സെക്കൻഡറി എന്തായാലും നമ്മളെ പാറ്റേൺ കേരള പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ ഇഷ്ടമുള്ള എടുക്കാം, ജിയോഗ്രഫി അത് ഇതൊക്കെ പറഞ്ഞിട്ട് ധാരാളം സബ്ജക്റ്റുകളുണ്ട് എടുക്കാം. പക്ഷെ നമ്മളൊക്കെ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ കേരള പാറ്റേൺ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ കേരള സർട്ടിഫിക്കറ്റിൽ കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റുമോ അതൊക്കെ അവർക്ക് വാങ്ങാൻ പറ്റും.
1: ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വലൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇക്വലൻസി കൊടുക്കുന്നുണ്ടോ, കൊടുക്കാത്ത യൂണിവേഴ്സിറ്റികളുണ്ടോ?
0: നമ്മുടെ കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കണം, കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ആണല്ലോ.
1: തടസ്സം വരാൻ പാടില്ല,
0: കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോർഡ് നടത്തുന്ന എക്സാം. അത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിന് അത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അവരടുത്ത് എഴുതി വാങ്ങാം. അത് ആ കുട്ടി അവർക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം. അത്
1: അപ്പോൾ ഇക്വലൻസി ഉണ്ട്,
0: എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് എല്ലാം. ഇതിൽ മെഡിക്കൽ മേഖലയിലും എല്ലാം ഉണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഈ ഫാർമസി ബോർഡുണ്ടല്ലോ, ഫാർമസി ബോർഡിൽ ചിലപ്പോഴൊക്കെ അപ്രൂവൽ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴേക്കും കോടതിയുടെ വിധി വരും. അങ്ങനെ അലഹബാദ് കോടതിയുടെ മൂന്നാല് വിധികൾ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്.
1: ഓക്കെ, നമുക്കറിയാം ഏത് കോഴ്സിനും ഫീ നിർബന്ധമാണ്. അപ്പോൾ ഏകദേശം എസ് എൽ സി പ്ലസ് ടു എത്ര പൈസ ചിലവാക്കേണ്ടി വരും?
0: ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു 3,000-4,000 ആ കുട്ടിക്ക് എക്സാം ഫീ ഒക്കെ അടക്കം ചെയ്യാം. എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ക്ലാസ്സുകളും അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ ഗൈഡ് പിന്നെ അവർക്ക് വേണ്ട പിന്നെ ഈ മോഡൽ എക്സാം അവർക്ക് വേണ്ട സി വർക്കുകൾ അസൈൻമെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായിച്ച് ഒരു സ്ഥാപനമായിട്ട് നടത്തുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അതിൻ്റേതായിട്ടുള്ള പല ഒരു എമൗണ്ട്
1: വ്യത്യാസം
0: വരാറുണ്ട്. ഇനി അതെല്ലാം ഒരു കുട്ടിക്ക് സ്വന്തമായിട്ടാണെങ്കിൽ അത്രയൊന്നും വരില്ല, നേരിട്ട് എഴുതാവുന്നതേ ഉള്ളൂ.
1: അതിനെ
0: അത്രയൊക്കെ വെച്ചിട്ട് കുട്ടിക്ക് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ ഒരു ഗൈഡൻസ് പുറത്തുനിന്നില്ലെങ്കിൽ പലപ്പോഴും ആ ലാസ്റ്റ് ഘട്ടത്തിൽ ഇതിൽ നമ്പർ ഇതിൻ്റെ മെസ്സേജുകളൊക്കെ പലപ്പോഴും വരുന്ന സമയത്ത് എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പോൾ കുട്ടികളെ പോർട്ടലിൽ വരുന്നുണ്ട്. എന്നാലും കുട്ടികൾക്ക് ഡൗട്ടായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ ഒരു എസ് ഐ ആർ ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് പോലും പേടിച്ച് നിന്ന ഒരു ഇതാണ്. അതാണ് നമ്മുടെ ഒരു കേരളക്കാരുടെ പ്രത്യേകത, എന്ത് കാര്യങ്ങൾക്കും ഒരു പേടിയായിരിക്കും. അതേസമയം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഞങ്ങൾക്കൊക്കെ ഉള്ള ഇത് കുറേ ഇതുപോലുള്ള ആളുകൾ ആണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ എക്സാമിൻ്റെ ഡേറ്റ് വരെ നമ്മളാണ് അവരെ റിമൈൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
1: ഒ ബി സംവിധാനം എന്താണ് ഈ ഒ ബി സംവിധാനം?
0: ഒ ബി നിങ്ങൾ ചോദിച്ചത്, പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ ഈ ഒരു പിന്നെ എപ്പിസോഡിൽ ചോദിച്ചത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഈ പിന്നെ മത സംഘടനകളുടെ കീഴിൽ ധാരാളം പിന്നെ ഈ ഹിഫ്ല് കോഴ്സുകൾ,
1: അറബി
0: ദർസുകൾ, അറബി കോളേജുകൾ ഇതൊക്കെ ധാരാളം നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നേരത്തെ ഒരു കുട്ടികളുടെ ഒന്നാം ക്ലാസ് ടൈം മുതൽ ഒക്കെ ആയിരിക്കും കുട്ടികൾ ഇത് ഈ ഒരു കോഴ്സിൽ ചേരുക. അപ്പോൾ പലപ്പോഴും ഇത് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും കൂടെ ഉള്ളവരൊക്കെ പിന്നെ 4 കൊല്ലോ 5 കൊല്ലമൊക്കെ മുന്നിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത്രയും പിന്നെ അവരുടെ പ്രൈമറി പഠനം അക്കാഡമിക് ലെവലിൽ നടന്നില്ല എന്നുള്ള നിലക്ക് അവർക്ക് വീണ്ടും ആദ്യം മുതലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നേരത്തുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ എൻ ഐ ഒസിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ഒ ബി, ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ എന്നാണ് ഇത് പറയുക. ഈ ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷനിൻ്റെ അംഗീകാരം നമുക്കിതേപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻസൊക്കെ വെച്ചിട്ട് നമുക്ക് എൻ ഐ ഒസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ അക്രഡിറ്റഡ് സെൻ്റർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഈ ഒ ബി അക്രഡിറ്റഡ് സെൻ്ററായിട്ട് അതായത് അതിൻ്റെ അംഗീകാരം നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അംഗീകാരം കിട്ടും. അതൊരു 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു സിലബസ്. അത് കൂടെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ നമ്മുടെ മതപഠനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മതത്തിനും എല്ലാവർക്കും ചെയ്യാവുന്ന അഡീഷണലായിട്ട് എന്തൊക്കെ വേണമെങ്കിൽ പഠിപ്പിക്കുക. കൂടെ അവർക്ക് ഈ അക്കാഡമിക്കിൽ 1-2 സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്ഥാപനത്തിനും തന്നെ അതൊരു ഗുണമാണ്. കാരണം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്ഥാപനം നടത്തുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഐ ഒസിൻ്റെ കീഴിലുള്ള ഒ ബിയുടെ അപ്രൂവലോടുകൂടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കും തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാനൊരു ഗവൺമെൻറ് അംഗീകൃത സ്കൂളിലാണല്ലോ പഠിക്കുന്നത്.
1: മൈനസ് ടു ടു എട്ട് വരെയാണോ അതിന്റെ സ്കീം?
0: ഏകദേശം ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു മോണ്ടിസോറി കൂടി വരുന്നുണ്ട്. അത് പിന്നെ അത് ഇതിൻ്റെ വൊക്കേഷണൽ എന്ന് പറയുന്നത് അത് വേറൊരു വിഷയമാണ്. ഇവർക്ക് വൊക്കേഷണൽ കോഴ്സുകൾക്ക് മാത്രമുള്ള ഒരു ട്രെയിനിങ് വേറുണ്ട്. അപ്പോൾ അതിലാണ് മോണ്ടിസോറി ഒക്കെ വരുന്നത്. ഏകദേശം ഇത് ഒന്നാം ക്ലാസ് ഒരു മുതൽ
1: നമുക്ക്
0: ഒന്നൂറ്റി എട്ട് വരെയുള്ള ഈ എട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൊല്ലം പിന്നെ ഇൻക്ലൂഡിംഗ് ആണ് നമ്മളെ പത്താം ക്ലാസ്സിൻ്റെ എക്സാം വരുന്നത്. നമ്മൾ മുമ്പ് കാലത്തുണ്ടായിരുന്നല്ലോ എട്ട് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് നേരിട്ട് എഴുതുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പം ഇതിലുള്ളത്.
1: അപ്പോൾ എട്ടതിൽ പഠിക്കുക, പിന്നെ എസ് എൽ സി എഴുതുക, പിന്നെ പ്ലസ് ടു എഴുതുക,
0: അങ്ങനെ അങ്ങനെ കയറിപ്പോകും. ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നമ്മൾ ഡിഗ്രി തലത്തിൽ വരുമ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി.
1: നമുക്ക് വേറെ സംസാരിക്കാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ പി സി ഈ വഴികാട്ടി കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഇടയ്ക്ക് പണം നിർത്തിയ ആളുകൾ. അപ്പോൾ അവരുടെ പ്രത്യേകിച്ച് പറയുന്ന സംഗതി എന്താ?
0: മിക്ക ആളുകളും എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പിന്നെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് വർഷങ്ങളോളം ജോലി ചെയ്ത് അവർക്ക് സ്കില്ലുണ്ടായിരിക്കും. പക്ഷെ അവർ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മവിശ്വാസം പിന്നെ വളർത്താനും അല്ലെങ്കിൽ ഇല്ലാ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ കയ്യിലൊരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുള്ളതായിരിക്കും.
1: സർട്ടിഫിക്കറ്റ് ഇല്ല.
0: സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇനി എത്ര കഴിവുണ്ടെങ്കിലും എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇപ്പം എന്നെക്കാളും ക്വാളിറ്റി സ്കില്ലൊന്നും ഇല്ലാത്ത ഒരുത്തൻ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പം കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവർക്കാണല്ലോ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നിരാശ പോകേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു ഏജ് ലിമിറ്റില്ല. അവർക്ക് ഇപ്പോൾ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അപേക്ഷിച്ച് അവർക്ക് ഇനി വിദേശത്തെ സ്കൂളുകളിൽ വേണമെങ്കിൽ അവിടെ നിന്ന് പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ലീവ് എക്സാമിൻ്റെ സമയത്തേക്ക് ലീവ് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് എക്സാം എഴുതി അവർക്ക് ധൈര്യസമേതം അവരെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ മേഖലകളിൽ ഉയർന്ന രംഗത്തേക്ക് എത്താനൊക്കെ എൻ ഐ ഒ എസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ആണ് എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്. കാരണം ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്കറിയാം വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്ക് ലാംഗ്വേജോ മറ്റതൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ കുറച്ചുകൂടി ആളുകളൊക്കെ ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഒരു മെച്യൂരിറ്റിയും നമ്മുടെ പിന്നെ കാലിബറൊക്കെ നമുക്ക് ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതിൽ വന്ന് ഒരു ധൈര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 60-65 വയസ്സുള്ള ആളുകൾ ഇത് എഴുതുന്നുണ്ട്. പലപ്പോഴും ഇനി എന്നെക്കൊണ്ട് പറ്റുമോ, ഇപ്പോൾ മക്കളൊക്കെ വലുതായി പിന്നെ ഇതൊക്കെ വന്നു ഇനി ഞാൻ ഒരു പരീക്ഷയ്ക്ക് പോകുന്നു എന്നൊക്കെ മക്കളോട് പറയാൻ പറ്റുമോ? എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഓപ്പണാണ് എല്ലാം, ആർക്കും എപ്പോഴും എഴുതാൻ വരും.
1: ഈ ചാൻസ് മുതലാക്കുക,
0: ചാൻസ് പരമാവധി മുതലാക്കുക. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറാം.
1: അങ്ങനെ ആവട്ടെ ആവട്ടെ. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് കോഴ്സുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് കുടുംബ വിശേഷങ്ങൾ?
0: ഞാൻ ഭാര്യ മൂന്ന് മക്കൾ ആണ്. എൻ്റെ മൂത്ത മകന് പിന്നെ തിരുരങ്ങാടി ഒ യു പി സ്കൂളിലെ അധ്യാപകനാണ് റബീഹ്. രണ്ടാമത്തെ മകന് ഇപ്പോൾ ബി സി എ കഴിഞ്ഞ് ഒരു ഇൻറ്റേൺഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് റാഷിഖ് മുഹമ്മദ്. മകളാണ് പിന്നുള്ളത് റെനീൻ മറിയം. അവളിപ്പം ഈ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയാണ്. ഭർത്താവ് ആന്ധ്രയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, വൈഫ് ഹൗസ് വൈഫാണ്.
1: ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്?
0: ഫാമിലി ഇത് ഒരു എഡ്യൂക്കേഷൻ മേഖല ആയതുകൊണ്ട് പിന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു എൻ്റെ കുടുംബത്തിലേക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് അവരുടെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഇതിലുള്ള പല അനുഭവങ്ങളും പല കുട്ടികളായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി പിന്നെ എനിക്ക് ഞാൻ എം എസ് സി സൈക്കോളജിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ കുട്ടികളിലൂടെയൊക്കെ പഠിച്ചു നമ്മുടെ കുടുംബത്തിനെയും അതിൽ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ എടുത്ത് കുടുംബത്തിനെയും കുടുംബത്തിലെ ഫീഡ്ബാക്ക് എടുത്ത് കുട്ടികളെയും ഒക്കെ എടുത്ത് നമുക്ക് അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള ഈ ഒരു അക്കാഡമിക്കൽ രംഗത്തുള്ള ജീവിതം അൽഹംദുലില്ലാ വളരെ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. സോ
1: അവസാനമായി പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നിർദ്ദേശം അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനുള്ളത്?
0: പീസ് റേഡിയോ നമുക്കറിയാം ഒട്ടനവധി ശ്രോതാക്കൾ വളരെ ആകാംക്ഷപൂർവ്വം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ് നമ്മുടെ പീസ് റേഡിയോ. നമുക്ക് ഏത് സമയത്തും യാത്രാവേളയിലും നമ്മുടെ പിന്നെ ജോലി സ്ഥലങ്ങളിലൊക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെമ്മാട് കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ 24 മണിക്കൂറും അവിടുത്തെ ഡയാലിസിസ് ഒരു ഒരേ സമയത്ത് 100 ഡയാലിസിസ് നടക്കുന്നുണ്ട്. അവിടുത്തെ ഡയാലിസിസ് രോഗികൾക്കൊക്കെ അവർ നമുക്കറിയാലോ മിക്ക ഹോസ്പിറ്റലുകളിലും

0: ും കുടുംബങ്ങളിലും ഈ ഒരു റേഡിയോ നമ്മൾ ഇതിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിനെ വിപുലമാക്കി ഒരു സംവിധാനമാക്കി മാറ്റണം എന്നാണ് എനിക്ക് അറിയിക്കാൻ.
1: ഇത്രയും സമയം പീസ് റേഡിയോ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കുമായി അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് ആളുകളെ പരിചയപ്പെടുന്ന വഴികാട്ടികളോട് സംസാരിച്ചതിന്, സമയം ചെലവഴിച്ചതിന് ടീം പീസ് റേഡിയോ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വഴികാട്ടി. പഠനവും ജോലിയും ഒരുമിച്ച് NIOS-ലൂടെ എന്ന
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
9: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
5: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر.

0: سألت وهو رب العرش العظيم.
1: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

ലബ്ബൈക്ക്. ഈ വിളിയോടെ ഭൂമിയിലെ ഏറ്റവും ആത്മീയ ദിനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വിശ്വാസവും ആരാധനയും വർദ്ധിപ്പിക്കേണ്ട ദുൽഹിജ്ജ ദിനങ്ങളുടെ മഹത്വം പങ്കുവയ്ക്കുന്ന ഇന്നത്തെ മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം.

0: ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഈ വിളിയോടെ ഭൂമിയുടെ ഏറ്റവും ആത്മീയ ദിനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വിശ്വാസവും ആരാധനയും വർദ്ധിപ്പിക്കേണ്ട ദുൽഹിജ്ജ ദിനങ്ങളുടെ മഹത്വം പങ്കുവയ്ക്കുന്ന ഇന്നത്തെ മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലൈവ് സെഷനിൽ ഹോസ്റ്റ് ചെയ്യുന്നത് അബ്ദുറൗഫ് അൽഹിക്കമി.
1: ഞാൻ ജംഷീർ സ്വലാഹി.
0: ഓക്കെ, അൽഹംദുലില്ലാ. ഞാനിന്ന് രാവിലെ ഇവിടെ ഒരു 5:15 ആ ഒരു ടൈമിൽ, ഇന്നലെ രാത്രി ട്രെയിൻ കയറിയതാണ് ട്രിവാൻഡ്രത്ത് നിന്നും. നിങ്ങളുടെ
1: രാജറാണി?
0: അതെ,
1: ട്രെയിൻ
0: നിങ്ങളുടെ അങ്ങാടിപ്പുറത്താണ് ഇറങ്ങിയിട്ടുള്ളത്.
1: ഞാന് വീട്ടിന്ന് സുബൈ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഇറങ്ങി വരുന്ന വഴിക്ക് നമസ്കരിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. എന്തൊക്കെയാണ്
0: റഹത്താണ്?
1: തിരുവനന്തപുരത്താണുള്ളത്?
0: അതെ, തിരുവനന്തപുരത്താണ്.
1: അവിടെയുള്ളതല്ലേ? കാസർഗോഡ് ഉണ്ടായിരുന്നു കുറച്ച്.
0: ഇല്ലില്ല, കാസർഗോഡ് പോയിട്ടില്ല.
1: പോയിട്ടില്ല അല്ലേ?
0: ഇന്ന് 2026 May 21 വേഴം,
1: ഹിജറ വർഷം 1447, ദുൽഹിജ്ജ 3,
0: കൊല്ലവർഷം 1201, ഇടവം 7.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അപ്പം നമ്മൾ ഇന്ന് പുതിയ ഒരു ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയായിരിക്കും. ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏറ്റവും പവിത്രമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലേ റൗഫേ?
1: അറെ, ദുനിയാവിലെ ഏറ്റവും അല്ലാഹ് ഇഷ്ടമുള്ള ദിനങ്ങളാണ് ഈ ആദ്യത്തെ 10 ദിവസം എന്നുള്ളത്. മാത്രമല്ല, ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലങ്ങളാണ്. സാധാരണ ഒരു മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന അതേ പ്രവർത്തനം ഇന്ന് ചെയ്യുന്നതിന് അല്ലാഹിൻ്റെ അടുത്തൽ അലമു അജറ എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് പരമാവധി നന്മകളിൽ മുന്നേറാൻ പ്രവാചകൻ സ്ഥലസിനമ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ നമ്മൾ പരമാവധി, ഈയൊരു നമ്മൾ ഒരു ദുനിയാവിൻ്റെ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ ബിഗ് ബില്യൺ ഡേയ്സ്, നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സംഗതികളിൽ ചില ആളുകൾ കാത്തിരിക്കുക ആ ദിവസങ്ങൾ വരാൻ വേണ്ടിയിട്ട്. കുറേ ഓഫറാണ് അന്ന് പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പരമാവധി ഉപയോഗപ്പെടുത്തുക ആളുകൾ. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആയുസ്സിൽ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു ദിനങ്ങൾ എന്നുള്ളത്. അതായത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ദിവസങ്ങളെക്കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. അതെ, വൽ ഫജർ വലയാലിൻ അഷർ, അള്ളാഹു ഈ 10 ദിവസത്തെ സത്യം ചെയ്തു. അത് ആ ഒരു ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഈ റമദാനിൻ്റെ അവസാനത്തെ 10 അതിൻ്റെ രാത്രിക്കാണ് ശ്രേഷ്ഠത, എന്നാൽ വർഷങ്ങളിൽ പകലിൻ്റെ ശ്രേഷ്ഠത ഈ 10 ദിവസങ്ങളാണ്. അതിൽ നമുക്ക് 2 ദിവസങ്ങൾ കഴിഞ്ഞു പോയി 3-ാമത്തെ ദിവസത്തിലുള്ളത്. ഇനിയൊരു ചുരുങ്ങിയ ദിവസങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് എന്നോടും അതോടൊപ്പം ഈ കേൾക്കുന്ന ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത്.
0: റമദാനിൻ്റെ പ്രാധാന്യം അധിക ജനങ്ങൾക്കും അറിയാം.
1: അറിയാം,
0: അത് ശ്രദ്ധിക്കും ചെയ്യും, അതിനൊരുങ്ങും ചെയ്യും. പക്ഷേ ദുൽഹജ്ജ് മാസത്തിൻ്റെ ഈ 10 ദിവസങ്ങൾക്കുള്ള പ്രാധാന്യം അത്രമാത്രം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ജനങ്ങൾ, സാധാരണക്കാർ, അല്ലേ? അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളുടെ സമയം ഉപയോഗപ്പെടുത്തണം എന്നറിയാണ് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരും രാവിലെ വീട്ടിൽ കുറേ ആളുകൾ അടുക്കളയിലായിരിക്കും, കുറേ ആളുകൾ മദ്രസയ്ക്ക് ഉള്ള സമയമാണല്ലോ, അല്ലേ? മദ്രസയിലേക്കുള്ള പോക്കുള്ള ഒരുക്കലായിരിക്കും, കുട്ടികൾ ചായയൊക്കെ കുടിക്കുകയായിരിക്കും. ഏതായാലും നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ആളുകൾ ശ്രോതാക്കൾ ചായ കുടിക്കായിരിക്കും.
1: ഏതായാലും നമ്മുടെ പ്രേക്ഷകർ എന്നുള്ളത് അവർ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന, എന്ത് തിരക്കിനിടയിലും അവർ ഓണാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന ചില സംഗതികളുണ്ട്. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് ജാമ്യയുടെ കിച്ചണിലേക്ക് പോയാൽ പീസ് റെഡി മാത്രം മുഴങ്ങുള്ളൂ. ജാമ്യയുടെ കിച്ചണിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്കും പാചകം ചെയ്യാതിരിക്കുന്നവർക്കും എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അവിടെ സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത്. അവിടെ ഹസൻ ഖാ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു പാചകക്കാരൻ, അദ്ദേഹം അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, അദ്ദേഹം അത് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ സംവിധാനം, അദ്ദേഹത്തിൻ്റെ സ്വന്തം സംവിധാനമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് സന്ദർഭത്തിലും ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ എന്നുള്ളത് കൂടി ഒരു മഹത്വമാണ്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് കാറിൽ പ്ലേ ചെയ്തു പോകാം, ഇനി അടുക്കളയിൽ പാചകം ചെയ്യുന്നവർക്ക് ഒരു സ്പീക്കർ അവിടെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് അത് കേൾക്കാനും ജോലി ചെയ്യാനും, അപ്പോൾ ഒരു ഉല്ലാസത്തോടുകൂടി നമുക്കത് നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ, നമ്മുടെ ജോലികൾ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അത് പരമാവധി മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ കേൾക്കുന്നവരുടെ കൂടെ ഉത്തരവാദിത്വം എന്നത് ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ ആമീൻ. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കണം റൗഫേ.
1: നമ്മുടെ അടുത്തൊരു പ്രോഗ്രാം മധുരം ഖുർആനാണ്. അതിലേക്ക് നമുക്ക്
0: പ്രവേശിക്കാം. ഖുർആൻ കേൾക്കുക, അല്ലേ? നമ്മൾ ഖുർആൻ കേട്ടുകൊണ്ട് തന്നെ നമുക്ക്
1: ആരംഭിക്കാം. അള്ളാഹിനെ
0: കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, അള്ളാഹുവിന്റെ വചനങ്ങളിലേക്ക്.
2: അതെ.

0: ഈ വിശ്വാസികളായ ആളുകൾ പോലും പലപ്പോഴും അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഹായ തേട്ടം എന്ന ഓമന പേരിട്ടുകൊണ്ട് മഹാന്മാരോട് മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന അഭൗതികമായ മാർഗത്തിലൂടെ സഹായത്തേട്ടങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയാണ്, ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ്. അതിൻ്റെ ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരികയാണെങ്കിൽ, ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നെ വിളിക്കുവിൻ, എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിനെക്കുറിച്ച് അഹംഭാവം നടിക്കുന്നവർ നിന്ദ്യരായ നിലയിൽ താമസവിന ജഹന്നമിൽ പ്രവേശിക്കുന്നതാണ്. ജഹന്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കത്തിജ്വലിക്കുന്ന ആ ഒരു നരകത്തെക്കുറിച്ചാണ് ഇവിടെ ജഹന്നം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ്, അദ്ദേഹമാണ് 1952 സൗദി അറേബ്യയിൽ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്, ഈ സൂറത്ത് പാരായണം ചെയ്ത ഭാര്യ. അതെ, അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നു. ഏതായാലും ഇവിടെ നമുക്ക് ചില പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനെ അടുത്തറിയുക, വിശുദ്ധ ഖുർആന്റെ ആയത്തിനെ മനസ്സിലാക്കുക, ഇത് നമ്മോട് അള്ളാഹു സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന സംസാരം നമ്മൾ കേട്ടിട്ടില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഹുദൻ ലിന്നാസ് എന്നാണല്ലോ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും മാർഗദർശനം കാണിക്കുന്ന ഈ ഒരു ഗ്രന്ഥം, അത് നമ്മൾ അടുത്തറിയണം, നമ്മളന്ന് അടുത്തറിയാൻ പരിശ്രമിക്കണം. നമുക്ക് നേർമാർഗം കാണിക്കുന്ന, നേർവഴിയിലേക്ക് എത്താൻ കഴിയുന്ന ഗ്രന്ഥമാണല്ലോ. അപ്പം അതിനെ നമ്മൾ അടുത്തറിയുക എന്നുള്ളതാണ്. ഇനി അദ്ദേഹം ഈ നമ്മുടെ ഒരു പാരായണം കേട്ടല്ലോ, ആ കേട്ട കാരിയുടെ വിശേഷണങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി മധുരവും ഗൗരവവും ഹൃദ്യസ്പർശിയുമായ രൂപത്തിലുള്ള ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദമുള്ളത്, ലോക പ്രശസ്തനായിട്ടുണ്ട് ആ രൂപത്തിൽ. അങ്ങനെ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ് ഇദ്ദേഹം. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയിലൂടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തീർച്ചയായും തീർച്ചയായും. പരിശുദ്ധ ഖുർആൻ, അത് വ്യത്യസ്തമായ ഖിറാഅത്തുകൾ കേൾക്കുക അല്ലേ,
0: അതെ,
1: അതനുസരിച്ച് പഠിക്കുക, അതൊക്കെ നല്ലൊരു തൗഫീഖാണ്. പുതിയ കാലം, ഇപ്പൊ പഴയ കാലത്തെ ആളുകൾക്കൊന്നും ഇങ്ങനെ ഇത്ര കൂടുതൽ കേൾക്കള സംവിധാനങ്ങളൊന്നും
0: ഇല്ലായിരുന്നു. അതെ,
1: എന്നാലോചിച്ച് നോക്കി, അന്നാ നാട്ടിലെ ഉസ്താദിൻ്റെ ഒരു ഖിറാഅത്ത് അങ്ങനെയൊക്കെയാണ് കേൾക്കാനുള്ള സൗകര്യമുള്ളൂ. ഇന്ന് ലോകത്തുള്ള ഏത് കാര്യൻ്റെ ഖിറാഅത്തും കേൾക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ
0: നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ
1: ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നില്ല.
0: അതെ,
1: നമ്മൾ
0: ഖുർആനെ കൂടുതൽ അടുക്കുന്നവർക്ക് ആ ഖുർആൻ തന്നെ ഷഫാഅത്ത് ചെയ്യുന്നതാണല്ലോ ഹദീസുകളിലുള്ളത്. അപ്പം നമ്മൾ പരമാവധി ഖുർആൻ നമ്മുടെ ഒരു റമദാനിൽ മാത്രം ഓതുന്ന ഗ്രന്ഥമാക്കി ഒതുക്കാതെ എല്ലാ ദിവസവും ഒരായത്തെങ്കിലും ഓതുന്ന ഒരു ശൈലി ഉണ്ടാകണം. ആ ഒരായത്ത് പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
1: നമ്മ അടുത്ത വിഷയത്തിലേക്ക് പോയാലോ.
0: അതെ,
1: എന്നത്തെയും പോലെ പുലരിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഹാരിസ് മൗലവിയുടെ പുലരി വട്ടത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നുണ്ട്.
0: അതെ,
1: എന്താ ടോപ്പിക്? ഈ സൂറത്തിലുള്ളത്
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവെട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ കഴിവ്, അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിൻ്റെയും ഒക്കെ സത്യത, ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഫീൽ. ആന എന്നാണ് ഫീൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഒരുപക്ഷെ നമ്മളൊക്കെ നമസ്കാരത്തിൽ വളരെ യാദൃച്ഛികമായി ഓതിപ്പോകുന്ന ഒരു സൂറത്തായിരിക്കും അലന്തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. സത്യത്തിൽ നമ്മൾ ആ സൂറത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സൂറത്തിൽ കിട്ടും. ഒന്ന്, ഏകദേശം ഹിജ്റ 571 ആണ് മഹാനായ റസൂൽ കരീം ജനിക്കുന്ന, 70 or 71. ആ സന്ദർഭത്തിലാണ് ഈ ആനക്കലഹ സംഭവം ഉണ്ടാകുന്നത്. കാബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തിൻ്റെ നേതൃത്വത്തിൽ യമനിൽ നിന്നും ഒരു സംഘം വരികയാണ്. ആ ശ്രമത്തെ അള്ളാഹു എന്ത് ചെയ്യാണ്? ഒരു കൂട്ടം പക്ഷികളെ അയച്ചിട്ട് അള്ളാഹു തടയുകയാണ്. അപ്പം ഈ സംഭവം നടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അതേ ആ ടൈമിലാണ്, പ്രവാചകനെ പ്രസവിച്ച വർഷത്തിലാണ് എന്ത് ചെയ്യണത്, ഇത് നടക്കുന്നത്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ മക്കയിലുള്ള ആളുകൾ ഈ അബ്രഹത്തിൻ്റെ പട വന്ന് കാപ്പ് പൊളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു. ഒന്നാ സൈന്യത്തെ നേരിടാൻ അവർക്ക് ശക്തിയില്ല. അപ്പോൾ അവരെന്നെ അബ്ദുൽ മുത്തലിബിനെ വിചാരണം ചെയ്യുന്നുണ്ടല്ലോ, അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചു. അപ്പം അദ്ദേഹം, എൻ്റെ ഒട്ടകങ്ങൾ എനിക്ക് തിരിച്ചു തരണം, ഞാനാണ് ഈ റബ്ബുൽ ലിബിൽ, ഒട്ടകങ്ങളുടെ രക്ഷിതാവ് ഞാൻ, എനിക്ക് തരണം. അതേപോലെ തന്നെ ഇന്നലിൽ ബൈത്ത് റബ്ബ്, ഈ കഅബക്കു റബ്ബുണ്ട്, സൈമന അവനാ കഅബയെ പ്രതിരോധിച്ചോളൂ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ മക്ക വിട്ട് പോയി, മക്ക വിട്ടവർ പോയി. രണ്ട് കാരണമാണ്. ഒന്ന്, ഈ കഅബാലയം എന്ന് പറയുന്ന ഇത്രയും ആദരണീയമായ അള്ളാഹുവിൻ്റെ ഒരു ഭവനം പൊളിക്കുമ്പോൾ അവിടെ എന്ത് ശിക്ഷയും എന്തും സംഭവിക്കാലോ, അപ്പോൾ ആ ശിക്ഷയിലും സംഭവങ്ങളും ഞങ്ങൾ അകപ്പെട്ടു പോകുമോ എന്ന പേടി. രണ്ടാമത്തെ, ഇവരെ പ്രതിരോധിക്കാൻ അവർക്ക് ശക്തിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ അവർ പോയി. അപ്പോൾ അവർക്കറിയില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അവർ തിരിച്ചു വന്നപ്പോഴേക്കിനും എന്താണ്, കാപ്പ് പൊളിക്കാൻ സാധിച്ചിട്ടില്ല, ഈ വന്ന സൈന്യമൊക്കെ നശിച്ച് അവരാകെ ചിതറി തിന്നപ്പെട്ട വൈക്കൂല, കാസ്പി മൗക്കൂലായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, ആ സംഭവിച്ചത് എന്താണെന്നുള്ള പിന്നെ 40 കൊല്ലം കഴിഞ്ഞ് നബിക്ക് വഹി കിട്ടിയിട്ട് മക്കത്ത് വെച്ച് ഈ സൂറത്ത് ഇറങ്ങുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. വാർസല അലൈഹിം തുയ്റൻ അബാബിൽ, ഒരു കൂട്ടം പക്ഷികൾ അള്ളാഹു അയച്ചു, ഹിജാറത്തി മീൻ സിജിലാണ്, നല്ല ചുട്ടുപൊള്ളുന്ന കല്ലുകളെ കൊണ്ട് അത് കൊത്തി അത് കാലുകളിലാക്കി കൊണ്ടുവന്ന് ഇവരിട്ട്. അങ്ങനെ അവരെന്താച്ചാൽ ഈ പുഴുവരിച്ച ഇലയുടെ കോച്ചിൽ പോലെ അവർ, അല്ലെങ്കിൽ തിന്നതിന് ശേഷം ബാക്കിയുള്ളത് ചാണകത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ട ആ അവശിഷ്ടമായ വൈക്കോല് പോലെയൊക്കെ എന്ത് ചെയ്തു, അവരായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അറബികൾക്ക് ഉത്തരം കിട്ടിയല്ലോ, അവർക്ക് അവരൊരു ചരിത്ര സംഭവമായി, അതായത് ആനക്കലഹത്തിന് മുമ്പ് ശേഷം തന്നെ അവർ കാലത്തെ കണക്കാക്കും, നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷം അല്ലെങ്കിൽ 1921 മുമ്പ് ശേഷം, ഹിജറക്ക് മുമ്പ് ശേഷം എന്ന് പറയുന്ന പോലെ കണക്കാക്കുന്ന അത്രയും ചരിത്രത്തിൽ നിർണായകമായ ഒരു സംഭവത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഖുർആൻ ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവണം. അപ്പോൾ അത് അള്ളാഹ് എടുക്കുന്നതാണ്, അള്ളല്ലേ അത് കണ്ടൊരാൾ, അത് അള്ളാഹ് അത് കണ്ടത് അതേപോലെ പറഞ്ഞു കൊടുത്തു, അവർക്കതിന് കൃത്യമായ ക്ലാരിറ്റി കിട്ടി. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സത്യപ്പെടുത്താൻ ഈ സൂറത്ത് മതി. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയാണ്. ഈ ആനയെ കഅബക്ക് നേരെ തിരിച്ചു വച്ചിട്ട് ആന അങ്ങോട്ട് പോകുന്നില്ല, ഏത് ദിശയിലേക്കും ആന പോകും, പക്ഷേ കഅബൻ്റെ നേരെ പോകില്ല, അതായിരുന്നു അവസ്ഥ. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, ആ കഅബനെ പ്രതിരോധിച്ചു, അവരെ നശിപ്പിച്ചു. അപ്പോൾ ഇതൊരു മഹത്തായ സംഭവമല്ലേ, അള്ളാഹു വിചാരിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ അള്ളാഹ്ക്ക് പറ്റും. അതാണ് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിൻ പ്രത്യേക സൈന്യങ്ങളുണ്ട്. ഇന്നഹും യഖീദുന കൈദം വാക്കീദ കൈദ, അവരൊരു തന്ത്രം ഉപയോഗിക്കുന്നു, നമ്മളൊരു തന്ത്രം ഉപയോഗിക്കുന്നു. അവർ കാപ്പ് പൊളിച്ച് യമനിൽ അവരുടെ ദേവാലയത്തിന് ആളുണ്ടാക്കാമെന്ന് വിചാരിച്ചത്, അള്ളാഹു എന്ത് ചെയ്തു, അവരെല്ലാ പ്ലാനും തെറ്റിച്ച് അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു അവരെ ഉന്മൂലനം ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും, നമ്മളെ സഹായിക്കാൻ പറ്റും, നമ്മളെ സംരക്ഷിക്കാൻ പറ്റും. അതിനൊക്കെയുള്ള ശക്തിയും കഴിവും അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ശത്രു എത്ര ശക്തനാവട്ടെ, അവൻ എന്തൊക്കെ ആസൂത്രണങ്ങൾ നടത്തട്ടെ, എന്തൊക്കെ ചെയ്താലും, നമ്മൾ സത്യത്തിലും നീതിയിലും തൗഹീദിലും നിലകൊള്ളുകയാണെങ്കിൽ നമ്മളെ പ്രതിരോധിക്കാനുള്ള അത്ഭുതകരമായ വഴികൾ അള്ളാഹു ഉണ്ടാക്കും. കാരണം അള്ളാഹുവിൻ്റെ സൈന്യം അത് ഏതൊക്കെയാണ് നമുക്കറിയില്ല, ഏതൊക്കെ വിധത്തിലാണ് നമുക്കറിയില്ല. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് ഭയത്തിലും സത്യത്തിൽ നിലകൊള്ളുകയും തൗഹീദിൽ നിലകൊള്ളുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്താൽ അള്ളാഹു എല്ലാം പരിഹരിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അധ്യായം.
0: ഒരുപാട് ആശ്വാസം ലഭിക്കുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ വിശ്വാസ രംഗത്തെ ഒന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് ശരിയായ രൂപത്തിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് കിട്ടാവുന്ന ഒരു ആശ്വാസം എന്താണെന്നുള്ളത്, ഒരു നിർഭയത്വം എന്താണെന്നുള്ളത് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജംഷീർക്ക, നമുക്ക് ഈ ശ്രോതാക്കളോടൊരു ചോദ്യവും അതുപോലെ ഒരു ടാസ്ക്കും അവർക്ക് കൊടുത്താലോ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: നമുക്ക് ഇവിടെ ഇതിൻ്റെ ഹെഡിങ് മാത്രം നമ്മൾ വായിച്ചിട്ടുള്ളൂ, എന്താണ് ഈ സൂറത്തിലുള്ളത് എന്ന ഹെഡിങ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് ടാസ്കുകൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടാസ്ക് എന്നുള്ളത്, ഈ ശബ്ദം എല്ലാവർക്കും സുപരിചിതമാണ്, എന്നാൽ ഇവിടെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് ഫീഡ്ബാക്കായിട്ട് നമുക്കൊന്ന് അറിയിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്നറിയോ, ഈ സൂറത്തിലുള്ളത് എന്നാണല്ലോ, അപ്പോൾ ഈ സൂറത്ത് ഏതാണ് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, ശ്രോതാക്കൾ രണ്ടാമതായി ടൈപ്പ് ചെയ്തിടാം.
1: പ്രത്യേകിച്ച്
0: ആ സൂറത്തിന്റെ പേര്, പ്രത്യേകിച്ച് സമ്മാനമൊന്നും ഇല്ല എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമുക്ക് സമ്മാനമുള്ള മറ്റു
1: ക്വിസ് വരാണ്ട്,
0: ഇതൊരു ശ്രോതാക്കൾക്കൊരു ഒരു ഉണർവ് നൽകട്ടെ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാണ് കേട്ടോ.
1: ഫീഡ്ബാക്കിൽ അവർ സജീവാട്ടെ.
0: അതെ, എല്ലാവരും ലൈവിലുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ എന്ത് ചെയ്യാം, ഒരു സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിക്കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണ്. ഏതായാലും സൂറത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും സുപരിചിതമായ സൂറത്താണ്. സൂറത്ത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും
1: ചെറിയ സൂറത്താണ്.
0: അതെ, ചെറിയ സൂറത്താണ് അല്ലേ. പിന്നെ മാത്രല്ല, ഇതിൽ ആനക്കലഹം എന്ന് പറഞ്ഞൊരു സംഗതി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ആന എന്നുള്ളത് കിട്ടി.
1: അപ്പൊ
0: അതിന്റെ ഒരു അറബി വേർഷനിലേക്ക് പോയാൽ മതി. അപ്പൊ അത്രയും വലിയ ക്ലൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ അത് ഫീഡ്ബാക്കിൽ വരട്ടെ.
0: അതെ, ഇൻഷാല്ല.
1: അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരെ നമ്മളെ ശ്രോതാക്കളെ ഉറപ്പിക്കണ്ട് റൗഫ്.
0: അതെ, അതായത് ഈ ഒരു സംവിധാനം നിലനിൽക്കണമല്ലോ. ഏതൊരു സംവിധാനവും നിലനിൽക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത് ഫിനാൻഷ്യലാണ്. അതിൻ്റെ ക്യാഷ്, അതിൻ്റെ വരുമാനം, അല്ലെങ്കിൽ അതിനെ തുടർത്തി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, അത് നിലനിന്നിട്ടില്ല എങ്കിൽ ഈ ഒരു ലൈവ് സെഷനും ഇതുപോലെയുള്ള മുന്നോട്ടുള്ള
1: പരിപാടികളൊക്കെ ഈ
0: പ്രോഗ്രാം, അതെ, നിലക്കാത്ത ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, അത് ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിലാണിത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കാനുള്ള സംവിധാനങ്ങൾ ഏറ്റെടുക്കേണ്ടത് സമൂഹമാണ്. അപ്പം ആ ഒരു സമൂഹത്തിൻ്റെ ബാധ്യത എന്നത് നമ്മൾ ഓരോരുത്തരും, കേൾക്കുന്നവർ ഉൾപ്പെടെ, ഞാൻ പറയുന്ന ഒരു വ്യക്തി എന്നുള്ളതൊക്കെ ഞാൻ ഉൾപ്പെടെ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിക്കൊണ്ട്
1: പെരുവെള്ളം
0: വളരെ കുറച്ചാണെങ്കിലും പീസ് റേഡിയോ ആപ്പിലൂടെ നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ കഴിയും.
1: പറഞ്ഞു വരുന്നത് നമ്മുടെ പീസ് റേഡിയോ അതിന്റെ സംഭാവന.
0: അതെ,
1: സദഖ അല്ലേ,
0: പല രൂപത്തിൽ നമ്മൾ സദഖയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു മേഖല പലപ്പോഴും ചിലപ്പോൾ വിട്ടുപോകുന്ന
1: ചില ആളുകളെ, നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കവറിൽ ചെറിയ, നമ്മളെ പല വർക്കുണ്ടായ എക്സ്പീരിയൻസ് ആണത്, ചെറിയ ക്യാഷ് കൈ കൊടുത്തിട്ട് പറയും നമ്മുടെ പീസ് റേഡിയോയിലേക്കുള്ള സംഭാവനയാണ് സ്വതക്കണത് അവിടെ കൊടുക്കണം. അപ്പോൾ ചിലർക്ക് പിന്നെ അവരുടെ ഫോണിലും ഒക്കെ ജി പി എസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ പീസ് റേഡിയോയിലൊക്കെ ക്യാഷ് അയക്കാനുള്ളൊരു സംവിധാനം റേഡിയോ നമ്മുടെ ആപ്പ് വഴി ഉണ്ട് എന്നുള്ളത് ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം അതൊന്ന് പറഞ്ഞു കൊടുത്താൽ, ഞാൻ അതറിയാത്തതിൻ്റെ പേരിൽ അയക്കാതിരിക്കണ്ട എന്ന് പറഞ്ഞുകൊടുക്കുക റൗഫ്.
0: പീസ് റേഡിയോയിലെ ആപ്പിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
1: അപ്പോൾ താഴെ അതിൻ്റെ ബാറിൽ ഡൊണേറ്റ് ഡൊണേഷൻ എന്നുള്ള ബാർ ഉണ്ടാവും.
0: അതേപോലെ
1: ഐക്കൺ ഐക്കൺ ഉണ്ട്.
0: തുടർന്ന് വരുന്ന വിൻഡോയിൽ താഴെ കാണുന്ന ഡൊണേറ്റ് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആപ്പ് ഓൺ ചെയ്യുക,
1: പീസ് റേഡിയോ തുറക്കുക.
0: തുറന്നതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള ബാറിൽ ഡൊണേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ തന്നെ നേരെ തുറക്കുന്ന വിൻഡോയിൽ കാണാൻ കഴിയുന്നത് ഡൊണേറ്റ് നൗ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് തുറക്കുന്ന വിൻഡോയിൽ 1,000, 500, 2,500, 5,000, 10,000 എന്നിങ്ങനെ പേ ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണാം. മറ്റൊരു തുക കൊടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, അതർ എമൗണ്ട്.
1: അതർ എമൗണ്ട് അടിച്ചിട്ട് ചിലപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ 1,200 അടക്കണ്ട്. അപ്പോൾ 1,200 ടൈപ്പ് ചെയ്താൽ മതി.
0: ഒരാൾക്ക് ഒറ്റയടിക്ക് ഒരു 50,000 കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കാം. ഇനി അതല്ല, കൊടുക്കാൻ ഡെയിലി ഒരു 100 രൂപ വെച്ച് കൊടുക്കാമെന്ന് നിയത്തി ചെയ്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും സ്വതക്കയുടെ കൂലി കിട്ടണം അല്ലെ. അബൂബക്കർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതല്ലേ പറഞ്ഞത്, ഇന്നത്തെ ദിവസം സ്വതക്ക ചെയ്തതാര്, ഇന്നത്തെ ദിവസം രോഗിയെ സന്ദർശിച്ചതാര്, എന്നൊക്കെ 3 ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാത്തിനും കൈപോക്കിയത് അബൂബക്കർ അള്ളാഹുവാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ പറയാൻ കഴിയണം, അള്ളാഹു ഞാൻ എല്ലാ ദിവസവും സ്വതക്ക കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നിത്യവും ചെയ്യാൻ കഴിയുന്ന നന്മ എന്നുള്ള നിലയ്ക്ക്
1: അങ്ങനെ നിയത്താക്കിയ കുറെ ആളുകളുണ്ട് റേഡിയോയിലേക്ക്.
0: അൽഹംദുലില്ലാ, ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഏതായാലും അങ്ങനെ ചെയ്യാനുള്ളൊരു
1: പീസ് റേഡിയോ വഴി നമുക്ക് പീസ് റേഡിയോയുടെയിലേക്കുള്ള സ്വതക്ക ചെയ്യാം എന്ന് പ്രത്യേകം ഈ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.
0: ഈ പീസ് റേഡിയോയിൽ നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. പീസ് റേഡിയോയിലെ പീസ് ടൈം എന്ന് പറയുന്ന അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
1: അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കുകളൊക്കെ നോക്കേണ്ടി വരും.
0: ലൈവായി ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ, അവർ അയച്ചു തന്ന ഫീഡ്ബാക്കിലേക്കാണ് ഇനി കടക്കുന്നത്.
1: ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ആ സമയത്ത് നമുക്കത് വായിക്കാം. നമുക്ക് അടുത്തൊരിതിലേക്ക് പോകാം റൗഫ്, സമയത്തിൻ്റെ പ്രശ്നമുണ്ട്.
0: ഓക്കെ, എന്നാലേ അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. പീസ് ടൈം നമുക്ക് തൽക്കാലം ഒരല്പം നീട്ടിവെക്കാം. അതിനുശേഷം നമ്മുടെ പുതിയൊരു പ്രോഗ്രാം, അതായത് ഫാമിലി ലൈവ് ടെലികിസ് എന്നൊരു പ്രോഗ്രാം നമുക്കിനി പീസ് റേഡിയോയിൽ വരാനുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി മുതൽ ഫാമിലി ലൈവ് ടെലിക്യൂസ് പുതിയ രൂപത്തിലാണ് ആരംഭിക്കുന്നത്. അത് ശ്രോതാക്കളെ അറിയിക്കുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഫാമിലി ടെലിക്യൂസിൽ പങ്കെടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മുതൽ നമ്മൾ ഒരു പുതിയൊരു വേർഷനിലേക്ക് കടക്കുകയാണ്. ഇനി ആർക്കും കോൾ എടുക്കുന്നത് കാത്തു നിൽക്കേണ്ടി വരില്ല.
1: സാധാരണ നമ്മൾ പി സി റേഡിയോയിലേക്ക് ഇങ്ങോട്ട് വിളിക്കാറാണ്.
0: അതെ.
1: അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതില്ല, പിന്നെ
0: അങ്ങനെ
1: പി സി റേഡിയോ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും. ഈ ഫാമിലി ലൈവ് ടെലിക്യൂസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട എന്താ?
0: പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ള ഒരു വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് മുമ്പ് ഒരു ഫാമിലി ടെലിക്യൂസിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന്
1: വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അന്ന് എത്ര വിളിച്ചാലും ഇവിടെ എടുക്കാറില്ല. അതായത് ഫുൾ ബിസി ആയിരിക്കും, ആൾക്കാരിങ്ങനെ വിളിച്ച് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചാൽ ചില സമയം എന്തെങ്കിലും കിട്ടില്ല. അത് പലർക്കും അനുഭവം ഉണ്ടാവാം. പക്ഷെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് പി സി റേഡിയോ ഒരു പുതിയ വേർഷനിലേക്ക് കടക്കുമ്പോൾ ആരുന്നി വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെന്ത് ചെയ്യും, അങ്ങോട്ട് വിളിക്കും എന്നാണ് പറയണത്. ഫാമിലി ലൈവ് ടെലിക്യൂസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇത്ര
1: മാത്രമാണ്. ഇനി എന്താ
0: ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഏതാ നമ്പർ? ഏതാ?
1: 90 20 840 840
0: നമ്പറാണ്. ഇനി ആരെങ്കിലും പുതുതായി കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: 90 20 840 840
0: എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിലേക്ക് ലിങ്കിൽ നിങ്ങൾ കയറി അതിൽ ബാക്കിയുള്ള
1: കാര്യങ്ങൾ.
0: അതെ, വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ ഫോം എന്ത് ചെയ്യും, അവർക്ക് തിരിച്ച്
1: ലിങ്ക് വരും. ലിങ്ക് വരും, അപ്പോൾ ആ ലിങ്കിൽ
0: രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്.
1: അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും.
0: അതെ, ഇനി നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കിട്ടാനുള്ളത് വരെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ രജിസ്റ്റർ ചെയ്ത ആളുകളെ നേരെ പീസ് റേഡിയിൽ നിന്ന് തന്നെ കോൾ വരും. ശ്രദ്ധിക്കേണ്ട എത്രമാത്രം, 90 20 840 840 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. അപ്പോൾ അതിൽ തിരിച്ച് റിപ്ലൈ വരും ഒരു ഗൂഗിൾ ഫോം. ആ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇൻഷാല്ലാ ആ സമയമാകുമ്പോൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് കോൾ ഓട്ടോമാറ്റിക്കലി വരും എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്.
1: 500 കുറിച്ചും നമുക്ക് നമ്മുടെ ശ്രോതാക്കളെയും പ്രേക്ഷകരെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്.
0: 500 ഇപ്പോൾ 16 മൊഡ്യൂൾ നടക്കുകയാണ് അല്ലേ?
1: ഖുർആൻ പഠിക്കാൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയുടെ വളരെ ആഴത്തിലുള്ള പഠനമാണ് സത്യത്തിൽ 500.
0: ഇപ്പോൾ 16 മൊഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പുതിയൊരു മൊഡ്യൂൾ ആരംഭിക്കുമല്ലോ. അപ്പോൾ 17 ക്ലാസ് സംരക്ഷണം ചെയ്ത് കഴിഞ്ഞു, 17 പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16 മൊഡ്യൂൾ April 13 മുതൽ തിങ്കൾ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബഖറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്.
1: ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക്, മലയാളികൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനമാണ് നമ്മുടെ പീസ് റേഡിയോ വഴിയുള്ള ഈ 500 കോഴ്സ്. ഇതൊരു കോഴ്സാണ്.
0: അതെ,
1: വളരെ സിമ്പിളായി ആ ക്ലാസ് കേൾക്കാം, അതിൽ ആൻസർ ചെയ്യാം, അതിൻ്റെ പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ നിലക്ക് ഖുർആൻ പഠിക്കാനുള്ള വളരെ ഒരു ഇൻട്രസ്റ്റഡായ നല്ല ഒരു സംവിധാനമായിട്ടാണ് നമുക്കത് എക്സ്പീരിയൻസ് ഉള്ളത്.
0: അപ്പോൾ ഇങ്ങനെ ഖുർആനിൻ്റെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമുക്ക് പീസ് റേഡിയോ വഴിയും അല്ലാതെ സംഘടനാ ചാനൽ വഴിയും ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു പ്രോഗ്രാം നമ്മുടെ അറബി ഭാഷാ പഠനത്തിൻ്റെ ഫൈനൽ പരീക്ഷയാണ്. അത് May 22 മുതൽ 24 വരെ ഉള്ള ദിവസങ്ങളിൽ, വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ്
1: ഒന്നാമത്തെ മൊഡ്യൂൾ
0: പൂർത്തിയാക്കി അതിൻ്റെ പരീക്ഷ നടക്കുകയാണ്. അതിൻ്റെ ഒരു അറിയിപ്പാണ് ഇവിടെ, ഫൈനൽ പരീക്ഷ May 22 മുതൽ 24 വരെ നടക്കും എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
1: അപ്പോൾ അതിൽ ചില ആളുകളിൽ ഇപ്പോൾ ഇതിൽ 42 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ ചില ആളുകൾക്ക് 10 ക്ലാസ്സോ 8 ക്ലാസ്സോ ഒക്കെ ആയിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഫുൾ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സംവിധാനം എപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മൾ ഡൊണേഷൻ്റെ പറഞ്ഞതുപോലെ പീസ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കോഴ്സ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ കഴിയും. ആ കോഴ്സ് എന്നുള്ള ബട്ടണിലൂടെയാണ് കടന്നാൽ നമുക്ക് അതിൽ ഏത് കോഴ്സാണോ വേണ്ടത് അതിൽ എൻറോൾ ചെയ്യാം. അപ്പോൾ അതിൽ അറബി ഭാഷ കോഴ്സ് ഉണ്ടാവും. ആ കോഴ്സ് തുറന്നു കഴിഞ്ഞാൽ അറബി ഭാഷയുടെ പഠനത്തിൻ്റെ കോഴ്സ് ഉണ്ട്, അതേപോലെ ഖുർആൻ 500 പഠനമുണ്ട്, ലൈഫ്, ഫിഖ്, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനുള്ള കോഴ്സുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പഠന സംവിധാനം നമ്മുടെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിലൂടെ പോയാൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ആരെങ്കിലും അതിൽ ചേർന്നിട്ടില്ലെങ്കിൽ, എങ്ങനെ ഇപ്പോൾ അതൊക്കെ കേൾക്കുക പഠിക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പീസ് റേഡിയോ തുറക്കുക, താഴെയുള്ള കോഴ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോകുന്ന വിൻഡോയിൽ നമ്മുടെ വ്യത്യസ്തമായ കോഴ്സുകൾ കാണാൻ കഴിയും. അവിടെ എൻറോൾ നൗ എന്നുണ്ടാവും. അവിടെ എൻറോൾ ചെയ്താൽ നമുക്കും ആ കോഴ്സിൻ്റെ ഭാഗമായി ചേരാൻ കഴിയും. 500 ഇത്തരം മൊഡ്യൂളായെങ്കിലും പഴയ മൊഡ്യൂളുകളൊക്കെ അവിടെ ഉണ്ട്.
0: 24 ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ 24 ക്ലാസ്
1: അതുകൊണ്ട് അതിൻ്റെ 15-ാമത്തെയും 14-ാമത്തെയും 12-ാമത്തെ ഒക്കെ മൊഡ്യൂളുകൾ അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഴയ ക്ലാസ്സുകളും അവിടെ ലഭിക്കും. അപ്പോൾ അത് ഈ അറബി ഭാഷ പരീക്ഷ തുടങ്ങുകയാണ് May 22 മുതൽ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ പരീക്ഷ തുടങ്ങുകയാണ് അല്ലേ? നാളെ മുതൽ 22, 23, 24.
0: നമ്മളിങ്ങനെ ഇനി വരാനിരിക്കുന്ന സംഗതികളെക്കുറിച്ച് മാത്രം പറഞ്ഞു പോയാൽ ഒരു പക്ഷേ കേൾക്കുന്നവർക്കൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്കവർക്ക് ലൈവിൽ എപ്പോഴും ഈ കടയിൽ പോയാൽ ചൂടോട് കൂടി കിട്ടുന്ന അപ്പത്തിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ എന്നതുപോലെ നമുക്കിപ്പോൾ ഒരു ലൈവ് ക്വിസിലേക്ക് കടന്നാലോ?
1: തീർച്ചയായിട്ടും,
0: കാരണം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടാവും.
1: അവർ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്വിസിലേക്ക് പോവാം.
0: ഓക്കെ, ഇപ്പോൾ പീസ് റേഡിയോ കുട്ടികൾക്കായി ഒരുക്കുന്ന പ്രത്യേക ടെലി ക്വിസ് ആരംഭിക്കുകയാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ അവസരങ്ങളുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നമ്പർ തന്നെയാണ്, 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്.
1: അത് കുട്ടികൾക്കുള്ള പിന്നെ ടെലിക്വിസ് ഉണ്ട്, അതല്ലേ?
0: അതെ അതെ, കുട്ടികൾക്കുള്ള ടെലിക്വിസ് ആണ്. കുട്ടികൾക്കായി ഒരുക്കുന്ന പ്രത്യേകമായ ടെലിക്വിസ് ഉണ്ട്, അതാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്ക് പ്രോഗ്രാം ഓപ്ഷനിലെ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യണം, എന്നിട്ട് അതിലാണ് നിങ്ങളുടെ ഓപ്ഷനുകൾ കൊടുക്കേണ്ടത്, ഉത്തരം കൊടുക്കേണ്ടത്. പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ പേര് മാത്രം ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ പേര് മാത്രം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് പേരിൻ്റെ കൂടെ സ്ഥലവും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
1: ചോദ്യം ചോദിക്കല്ലേ? അതെ, അല്ല ഒന്ന് റെഡി ആയിക്കോട്ടെ,
0: അല്ലേ? ഒരു കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ.
1: അപ്പം ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യാൻ മറക്കലുണ്ട്. അവർ നേരെ അങ്ങോട്ട് ഫീഡ്ബാക്ക് വിടുന്ന പോലെ വിടും. അങ്ങനെ അപ്പോൾ പ്രോഗ്രാം എന്ത് ചെയ്യണം? ആ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് അവർ സെലക്ട് ചെയ്യണം.
0: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ?
1: ആ റെഡി ആയിട്ടുണ്ടാവോ എല്ലാവരും?
0: അവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയോ അല്ലോ, അതായത് ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് ഈ ഓപ്ഷൻ്റെ ഉത്തരം എന്താണോ ആ ഉത്തരം അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് ഇത് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന വർക്കായതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതിയവർക്ക് ചിലപ്പോൾ ശരി ഉത്തരമാണെങ്കിൽ പോലും ആദ്യം അയച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ സെലക്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓപ്ഷനുകൾ മാത്രം, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, ഇതേതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം.
1: ചോദ്യത്തിലേക്ക് പോകാം.
0: ജംഷിർക്ക, ഞാൻ ചോദ്യം വായിക്കുന്നതിനേക്കാളും നിങ്ങളൊന്ന് ചോദ്യം വായിച്ചാലേ
1: അതല്ലേ
0: ഓപ്ഷനുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാം.
1: ഓക്കെ, ചോദ്യം ഞാൻ വായിക്കാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും പ്രേക്ഷകരും ഒക്കെ റെഡി ആയിട്ടിരിക്കണ്ടാവൂല്ലേ?
0: അതെ, അങ്ങനെ പ്രതീക്ഷിക്കാം.
1: എന്നാൽ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഖുർആനിലെ സൂറത്തു തീൻ എന്നതിലെ തീൻ എന്നാൽ എന്ത്?
0: ഒന്നുകൂടി ചോദ്യം വായിക്കാല്ലേ?
1: ചോദ്യം വായിക്കാം. ഖുർആനിലെ സൂറത്തു തീൻ, വത്തീനി, വസ്സൈതൂൻ, വതൂരി സീനീൻ എന്ന സൂറത്തു തീൻ എന്നതിലെ തീൻ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം അല്ലേ? ഓപ്ഷൻ എ അത്തിപ്പഴം, ഓപ്ഷൻ ബി ഈത്തപ്പഴം, ഓപ്ഷൻ സി മാതളപ്പഴം, ഓപ്ഷൻ ഡി മുന്തിരിപ്പഴം.
0: ഓപ്ഷൻ ഒന്നുകൂടി വായിച്ചു കൊടുത്താലോ?
1: ഒന്നുകൂടി വയ്ക്കാം.
0: ഓപ്ഷൻ എ,
1: ഓപ്ഷൻ എ അത്തിപ്പഴം,
0: ഓപ്ഷൻ ബി
1: ഈത്തപ്പഴം,
0: ഓപ്ഷൻ സി
1: മാതളപ്പഴം,
0: ഓപ്ഷൻ ഡി
1: മുന്തിരിപ്പഴം.
0: എല്ലാത്തിനും പഴം ഉണ്ടല്ലേ?
1: പഴമുണ്ട്. അപ്പോൾ ഖുർആനിലെ സൂറത്തു തീനിലെ തീൻ എന്നാൽ എന്ത് എന്നാണ് നമ്മൾ ചോദിച്ചത്. സൂറത്തു തീനിലെ തീൻ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചത്.

0: ഓക്കെ, ഉത്തരം അയക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഉത്തരം നമുക്ക് ആ സമയത്ത് അറിയിക്കാം.
1: അതെ അതെ അതെ. അപ്പോൾ എല്ലാവരും അയച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട്. അതല്ല, പിന്നെ നമുക്ക് വളരെ ചെറിയ ചോദ്യവും ലളിതമായ ഉത്തരവുമാണുള്ളത്. അത് ഖുർആനുമായി ഒരു ചെറിയൊരു ബന്ധമുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിന് ഉത്തരം ചെയ്യാൻ കഴിയും. അപ്പോൾ കുറേ പഴങ്ങളുടെ പേരാണ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ഇന്നത്തെ ചോദ്യം, ഖുർആനിലെ സൂറത്തുത്തീൻ എന്നതിലെ അത്തീൻ എന്നാൽ എന്താണ് എന്നാണ് ചോദ്യമായി ഉണ്ടായിരുന്നത്. ഓപ്ഷനുകൾ അത്തിപ്പഴം, ഈത്തപ്പഴം, മാതളപ്പഴം, മുന്തിരിപ്പഴം, ഇങ്ങനെ നാല് ഓപ്ഷനുകൾ. ഓപ്ഷൻ എ ആയിരുന്നു അത്തിപ്പഴം, ഓപ്ഷൻ ബി ആയിരുന്നു ഈത്തപ്പഴം, ഓപ്ഷൻ സി മാതളപ്പഴമായിരുന്നു, ഓപ്ഷൻ ഡി മുന്തിരിപ്പഴം. അപ്പോൾ ഇതിലെ ശരി ഉത്തരം ഏത് എന്നാണ് ശ്രോതാക്കളോട് ചോദിച്ചിരുന്നത്. കുറേ ആൾക്കാർ അഹന്തില്ല നമുക്ക് ശരിയായ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അതിൻ്റെ സമയമാകുമ്പോൾ വിജയികളെ പ്രഖ്യാപിക്കാം അല്ലേ. എല്ലാവരും ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം. നമുക്കൊരു അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കാം.
0: അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ 1 മിനിറ്റ് ടോക്ക് ആണ് തോന്നുന്നുണ്ട്.
1: അതെ, 1 മിനിറ്റ് ടോക്ക്. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഇന്ന് ആളുകൾ അങ്ങനെയാണ്, സമയമില്ല. കേൾക്കുന്നത് പോലും ഇൻറ്റു 2 ഇട്ടാണ് എല്ലാ കേൾക്കുന്നത് തന്നെ.
0: വാട്സാപ്പിലെ വോയിസ് ഒക്കെ അല്ലേ, അതെ, ആകെ 30 സെക്കൻഡുള്ള വോയിസ് ആയിരിക്കും. അത് 2 ഇതിലിട്ടിട്ടാണ് കേൾക്കുന്നത്.
1: അത്രയും സമയമില്ല.
0: 4 ഉം 5 ഉം ഒക്കെ വരാത്തതുകൊണ്ട്
1: കേൾക്കാണ് ചില ആളുകൾ. ഇങ്ങനെ ഞാനിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഇതിൽ അധികം ബന്ധപ്പെടാത്ത, ഈ വാട്സപ്പൊന്നും അധികം ഉപയോഗിക്കാത്ത കുറച്ച് പഴമൻ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോന്ന് ചോദിക്കും.
0: കാരണം
1: അതെ, അവർക്കത് ഒരു പരിചയം ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് അല്ലെന്തില്ല, ഇതിങ്ങനെ കേട്ട് കേട്ട് വന്നപ്പോൾ അത് നമുക്ക് കേൾക്കാൻ മനസ്സിലാകുന്ന ഒരവസ്ഥ ഉണ്ട്. ഏതായാലും ആളുകൾ എപ്പോഴും കുറഞ്ഞ സമയം കൊണ്ട് എന്തെങ്കിലും കൂടുതൽ വാല്യൂ ഉള്ള സാധനം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, ആ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 1 മിനിറ്റ് ടോക്ക് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്.
0: റൌഫ് നിങ്ങളെ 1 മിനിറ്റ് ടോക്ക് തന്നെ തോന്നുന്നുണ്ട്. അബ്ദുറൌഫ് അൽ ഹിക്കമി,
1: രണ്ട് അബ്ദുറൌഫ് ഉണ്ട്,
0: വേറെ അബ്ദുറൌഫ് ഉണ്ട്.
1: അതിൽ ഏത് അബ്ദുറൌഫ് ആണെന്ന് അറിയില്ല.
0: നമുക്ക് മനസ്സിലാവും
1: ഒറ്റപ്പൻ അബ്ദുറൌഫ് ആണ്, രണ്ടാമത്തതാണ് ഞാൻ. അപ്പോൾ ഉപജീവനം അള്ളാഹുവിൻ്റെ വഴികൾ മഹാത്ഭുതം എന്നതാണ് 1 മിനിറ്റ്, ഇന്നത്തെ ഒരു 1 മിനിറ്റ്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുള്ള സഫോത്തു സഫ്വ എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു കുരുവി ഇറച്ചിക്കഷ്ണവും കൊത്തി ഈത്തപ്പനയിലേക്ക് പറന്നെടുത്തപ്പോൾ അത് കണ്ടുനിന്ന വ്യക്തി അത്ഭുതത്തോടുകൂടി അതിൻ്റെ പിന്നാലെ പോയി. കുരുവി ഒരിക്കലും ഇറച്ചി കഴിക്കുകയില്ല, കുരുവി ഒരിക്കലും ഈത്തപ്പനയിൽ കൂടുകൂട്ടുകയില്ല. പിന്നെ എന്തിന് ഇറച്ചിയെടുത്ത് ഈത്തപ്പനയുടെ ഓലയ്ക്കിടയിലേക്ക് പറന്നുപോയി എന്നത് അന്വേഷിക്കാൻ അദ്ദേഹം പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ച, അവിടെ കുരുടനായ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിന് അതിൻ്റെ ഭക്ഷണം എത്തിക്കാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനമായിരുന്നു യഥാർത്ഥത്തിൽ ആ കുരുവി എന്നത് തിരിച്ചറിഞ്ഞപ്പോൾ. അള്ളാഹു അൽ മുഖീസ്, അള്ളാഹു ഭക്ഷണം വേണ്ട സമയത്ത്, വേണ്ട ഭക്ഷണം എപ്പോഴാണോ വേണ്ടത്, എത്രയാണോ വേണ്ടത്, അത് കൃത്യമായി എത്തിച്ചു നൽകുന്നവനാണ് ആ അള്ളാഹുവിലേക്ക് അടുക്കാം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അപ്പോൾ 1 മിനിറ്റ് ടോക്ക് ഇവിടെ അദ്റഫ് അലിക്കമി പറഞ്ഞ പോലെ 1 മിനിറ്റ് കൊണ്ട് വളരെ വലിയൊരാശയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ഫോണിലേക്ക് എല്ലാവരുടെ ഫോണിലേക്കും നമ്മുടെ 1 മിനിറ്റ് ടോക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്കത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നത് കുറേ ആളുകൾക്ക് അതിൻ്റെ ഇത് അയച്ചു കൊടുക്കാം, നമുക്ക് സ്റ്റാറ്റസ് വെക്കാം, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, 1 മിനിറ്റ് ടോക്കുമായി ആ ദാവയിൽ നമുക്കും പങ്കാളികളാവാം അല്ലേ.
1: അതെ, നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ആളുകളൊക്കെ എത്തിക്കാനുള്ള വലിയ ആശയങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണ്. ആ പറഞ്ഞത് ഞാൻ തന്നെയാണ്. 1 മിനിറ്റിൽ സംസാരം എൻ്റെ സംസാരം തന്നെയാണ്. മുമ്പ് ഞാൻ പറഞ്ഞു വെച്ച ഒരു സംഗതി ഇവിടെ അഹമ്മദല്ല അപ്ലൈ ചെയ്തു. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, വ്യത്യസ്തമായ രൂപത്തിൽ ഈ ഒരു സംവിധാനം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു രംഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആശ്വാസം കൂടിയാണ് ഇതൊക്കെ. ഏതായാലും
0: 1865 ദിവസങ്ങളായി 1 മിനിറ്റ് ടോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഈ നന്മയിലേക്ക് നമ്മളൊരു ഭാഗവാക്കാവുക എന്നുള്ളത് പറയുമ്പോൾ നമുക്കിത് സ്റ്റാറ്റസ് വയ്ക്കാം, ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇത്തരം വീഡിയോകൾ ആയിട്ടാണ് പലപ്പോഴും വരല്. അപ്പോൾ അത്തരം വീഡിയോകളെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയാണ്. നമുക്ക് വളരെ സിമ്പിളായി ചിലവില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ കഴിയുന്ന ആ ഒരു സപ്പോർട്ട് എന്നുള്ളത് ഇങ്ങനെ ലൈക്ക്, ഷെയർ, അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.
0: പണ്ട് ഞാനേ പിന്നെ നേരത്തെ നമ്മൾ ഖുർആൻ കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോലെ പഴയ കാലത്ത് ഒരു പിന്നെ അറിവ് മറ്റാളുകൾക്കൊക്കെ പകർന്നു കൊടുക്കണമെങ്കിൽ, നമ്മൾ അറിഞ്ഞൊരു അറിവ് മറ്റുള്ള ആളുകൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ എത്രയോ റിസ്ക് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസിക്ക് നല്ലൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഫാമിലിയിൽ, അയാളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അയാളുടെ നാട്ടുകാർക്കിടയിൽ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായി ദഅവ നടത്താൻ കഴിയും. കാരണം എന്താ, അതിനുള്ള ഒരുപാട് മെറ്റീരിയലുകൾ അയാളുടെ ഫോണിലേക്ക് വരികയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് ടോക്കുകൾ, അത് നമ്മളൊന്ന് കേൾക്കുക. ശരിക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ ഒന്ന് കേൾപ്പിച്ചാൽ ഏറ്റവും ഉപകാരപ്പെടും. അപ്പം അതേപോലെ 5 മിനിറ്റിൻ്റെ ഒരു നേർവഴി, 5 മിനിറ്റ് താഴെയുള്ള ഒരു നേർവഴി എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഫോണിൽ എത്താറുണ്ട്. നമ്മളതൊന്ന് കേൾക്കുക. നമുക്ക് പലരോടും പല ദഅവയും നടത്താൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് ചിലപ്പോൾ അത്രമാത്രം ആഴത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും ഈ കേട്ട് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ കുടുംബത്തിൽ ഇന്ന ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അയാൾക്ക് ഇഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
1: അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കേൾക്കുന്ന നേർവഴിയും ചെറിയ 1 മിനിറ്റും ഒക്കെ കുടുംബത്തിലേക്ക്, കുടുംബത്തിന്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച സംഗതികൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. നേർക്കനുഭവമുള്ള സംഗതികൾ വരെ ഉണ്ട്. ചിലപ്പോൾ ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ഈ 1 മിനിറ്റ് ടോക്കും അതുപോലെ ഈ നേർവഴിയും, ഇനിയിപ്പോൾ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞ നേർവഴികൾ വന്നിട്ടുണ്ട്. അപ്പം അത് കേട്ട് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഒരു വിശ്വാസി തയ്യാറാകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അവസരങ്ങൾ ഇത് ഇൻഷാല്ല അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
0: ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ജമീൽ ആപ്പ്. അപ്പം ആ ജമീൽ ആപ്പ് തുറക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ അതിൽ ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് ടോക്ക് കംപ്ലീറ്റ് അവിടെ കാണാൻ കഴിയും. ഇത് വന്ന ഒരുവിധം 1 മിനിറ്റ് ടോക്കുകൾ അവിടെ ഉണ്ട്, നേർവഴികൾ അവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ നല്ല നല്ല പ്രഭാഷണങ്ങളുണ്ട്, അതിൻ്റെ
1: എല്ലാ വെള്ളിയാഴ്ചയും ഉള്ള ഖുതുബകളുണ്ട്. കേരളത്തിന്റെ വിവിധ മെമ്പറുകളിൽ സംസാരിച്ച സംസാരങ്ങൾ അവിടെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടുകയാണ്. ഇപ്പൊ എല്ലാ പള്ളിയിലും പോയിരുന്ന് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പള്ളിയിൽ പോയി ജുമാ എന്ന് നിസ്കരിക്കാനൊന്നും കഴിഞ്ഞോളൊന്നുമില്ല. അപ്പൊ അവർക്കൊരു ജുമാ അതില് പറഞ്ഞ വിഷയങ്ങൾ കേൾക്കണമെങ്കിൽ ഈ ജമീൽ ആപ്പ് അതിനുള്ള ഒരു പരിഹാരമാണ്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുള്ളത്.
0: അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതേപോലെ അറിയാത്ത ഒരാൾക്ക് ഒരു ദിവസം ഒരാൾക്ക് ഒരു ജമീൽ ആപ്പ്, ഒരു റേഡിയോ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെക്കാൾ അത് അയാൾ ഉപയോഗപ്പെടുത്തും, അയാൾ അടുത്ത ആളുകളിലേക്ക് അത് കൈമാറും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് നമ്മളറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും.
1: നമ്മളറിയാതെ നമ്മുടെ ഖബറിലേക്ക് കിട്ടാനിരിക്കുന്ന നന്മകളാണ് ഈ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ
0: ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പഴയ കാലത്ത് ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊന്നും ഇല്ല.
1: അതെ,
0: പഴയ കാലത്ത് ഒരു ഖുതുബ കേട്ട് വരിക എന്നല്ലാതെ അത് പിന്നീട് കേൾക്കാനോ ഷെയർ ചെയ്യാനോ അവസരമില്ല. അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു പ്രഭാഷണം എവിടെയെങ്കിലുമൊക്കെ ഒരു വയലുണ്ടാവുക, അത് കേൾക്കുക, കേട്ട് പോരുക എന്നല്ലാതെ അത് റെക്കോർഡിയോ വീഡിയോ ഒന്നുമില്ലല്ലോ. പഴയ കാലത്ത് ഒരുപാട് അത്രമാത്രം അതിന് ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നങ്ങനല്ല, ആർക്കും ചെറിയൊരു ഇൻട്രസ്റ്റും ചെറിയൊരു പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹവും ഒരു നിയ്യത്തും സന്നദ്ധതയും ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്താൻ പറ്റിയ സംവിധാനങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇന്നിപ്പോൾ ആളുകളിങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയം വേസ്റ്റാക്കി കളയുന്ന സമയം പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒഴിവായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്തിരിക്കും. ആ സമയത്തെ ഒന്ന് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം നന്മകളിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കും, നമ്മുടെ പരലോകത്ത് നമുക്കൊരു മുതൽ കൂട്ടാകും എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായാലും
0: നമുക്ക് കേൾക്കുക, ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക അല്ലേ.
1: അതെ, നമുക്ക് അടുത്തൊരു പാട്ടായാലോ.
0: അപ്പോൾ എന്നാൽ ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമായോ?
1: എന്തൊരു ചെറിയ സാങ്കേതിക തകരാറ്.
0: ഓക്കേ, പാട്ടിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാ,
1: ഒരു അനുഭവം പങ്കുവെക്കാല്ലേ.
0: ആ, നിങ്ങളൊരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കാണ്.
1: ശരി,
0: ഇപ്പം നല്ലൊരു അനുഭവം പങ്കുവെക്കേണ്ട സമയമാണ്. നമുക്കാണെങ്കിൽ ഒരു 10-12 മിനിറ്റ് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി അനുവദിച്ച് തരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പം റൂഫ്, നല്ലൊരു അനുഭവം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒന്ന് കൈമാറി കൊടുക്കുക.
1: ഞാൻ കഴിഞ്ഞ റമദാനിൽ അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഉംറയ്ക്ക് പോകാൻ അവസരം കിട്ടിയവനാണ്. അല്ലാഹു നമ്മിൽ നിന്ന് അത്തരം കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉംറയ്ക്ക് പോയി, തവാഫ് കഴിഞ്ഞ് സഹി ചെയ്യുന്നിടയിൽ ഒരു പെട്ടെന്ന് യാദർശികമായി ഒരു കാഴ്ച കാണുകയാണ്. അതെന്നെ വല്ലാതെ ഒന്ന് മനസ്സിനെ പിടിച്ചു കുലുക്കിയൊരു സംഗതിയാണ്. കാരണം നമുക്കറിയാലോ, ഈ റമദാനിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. തവാഫിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം ഇടിയൊക്കെ കിട്ടിയിട്ട്, എൻ്റെ പിന്നെ മേൽമുണ്ട്, ഇഹ്റാമിൽ കെട്ടിയ മേൽമുണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ അത് പിടിച്ചു
0: പറിച്ചിട്ടൊക്കെയാണ്
1: നല്ല റഷായിരുന്നു. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ ലിഫ്റ്റ് കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു ആ ഒരു തിരക്ക്. തവാഫിൻ്റെ വേളയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനൊക്കെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരുന്നു. അത്രയും തിരക്കുള്ള സമയത്ത് തവാഫിലേക്ക് പോകുന്നു, തവാഫിലേക്ക് കഴിഞ്ഞ് പിന്നീട് സഈയിലേക്ക് പോകുന്നു. സഈൽ സൊഫയിൽ നിന്ന് മർവയിലേക്ക് പോയിട്ട് മർവയിൽ നിന്ന് തിരിച്ച് സൊഫയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരാളിങ്ങനെ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാലില്ല, രണ്ട് കാലും അതിൻ്റെ തുടയുടെ ആരംഭത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടിട്ട് അവിടെ ചെറിയ ചെറിയ ജന്മനാലുള്ള ഒരു സംഗതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം നടക്കുന്നത് ശരിക്കും കയ്യിൽ ചെരുപ്പ് ധരിച്ചിട്ടാണ്. സപ്പോർട്ടിന് നമ്മുടെ തുടയുടെ ഭാഗവും കൂടിയുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ ഓണാക്കിയിട്ട് ഒന്ന് വീഡിയോ എടുത്തു വെച്ചു. വീഡിയോ എടുത്തതൊന്നുമല്ല അദ്ദേഹത്തിനെ കുറവാക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാണാനോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മളിപ്പോൾ എന്തായാലും പ്രബോധന രംഗത്ത് നിൽക്കുന്ന സമയത്ത് ചിലത് കണ്ടാലേ ബോധ്യപ്പെടുള്ളൂ. നമുക്ക് ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, പിന്നെ അതുപോലെ തന്നെ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ടും പലരും എന്ത് ചെയ്യുന്നില്ല, ഇത്തരം നന്മകളിലേക്ക് മുന്നേറുന്നില്ല. നിസ്കാരത്തിന് പോലും പല മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ മടിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ആ കാഴ്ച കാണാൻ ഇടയായത്. അല്ലാ, ഞാനത് കണ്ട് എൻ്റെ മനസ്സ് ഒന്ന് കണ്ണുകൾ നിറഞ്ഞ് ആ ഒരു അവസ്ഥ ഉണ്ടായി. അതോടൊപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്തു, അതിന്നും എൻ്റെ ഫോണിൽ സേവ്ഡാണ്. അങ്ങനെ ഞാനത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ, സംറൈസിൻ്റെ നാട്ടിലുള്ള രണ്ട് ക്ലാസ്സുകളിൽ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുട്ടികളുടെ കണ്ണ് നിറയാണ്. കാരണം എനിക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്നിട്ട് ആയുസ്സും അള്ളാഹു നൽകിയിട്ട് ഞാൻ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും ശ്രദ്ധിക്കണില്ലല്ലോ എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നടത്തുന്ന വീഡിയോ അത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ബോധ്യപ്പെടും. കാരണം ഇത്രയും തിരക്കിനിടയിൽ ആ ചെറിയ, അതായത് കാലില്ലെങ്കിലുള്ള ഒരവസ്ഥ അറിയാലോ ഹൈറ്റ് എത്ര ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിനെ ചവിട്ടാൻ കാരണമാവും. അതിനിടയിലും അദ്ദേഹം ആ ത്യാഗങ്ങൾ സഹിച്ച് ആ ഒരു പിന്നെ സൊഫയും മറുവയും ഒക്കെ ചെയ്ത് നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ, സാധാരണ ഇപ്പോൾ നമ്മുടെ പള്ളികൾ എടുത്തു നോക്കിയേ, പള്ളികളിൽ നടന്നു വരുന്ന ആളുകൾ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, കസേര ഇട്ടിട്ട് ഇരുന്ന് നിസ്കരിക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ അറിവില്ലായ്മയുടെ പേരിൽ ഇരുന്ന് നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇതെത്രയും ന്യൂനതകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം വീൽ ചെയർ, അവിടെ വീൽ ചെയർ സംവിധാനം ഉണ്ട്, അവിടെ സുഖമായിട്ട് വീൽ ചെയറിൽ എന്ത് ചെയ്യാം, ഈ കർമ്മങ്ങൾ ചെയ്ത് നിർവഹിച്ച് പുറത്തിറങ്ങാൻ കഴിയും. എന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, വീൽ ചെയർ സംവിധാനം ഉപയോഗിക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്യാഗത്തിൻ്റെ സമർപ്പണ ബോധം ശരിക്കും അവിടെ ബോധ്യപ്പെട്ടു. ആ തിരക്കിനിടയിൽ അദ്ദേഹം, ഇപ്പോൾ നമ്മൾ അത്രയും ആരോഗ്യമുള്ള നമ്മളെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു സമയത്ത് എന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഗതി. അപ്പോൾ അതെനിക്ക് പലയിടത്തും പറയണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് അവസരങ്ങൾ കിട്ടിയത് മൂന്നാമത്തെ അവസരമാണ്. അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിനുള്ള തക്കതായ പ്രതിഫലം. നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല, മലയാളിയല്ല, ഏതൊരു നാട്ടുകാരനാണ്. അദ്ദേഹം ആ തിരക്കിനിടയിലായതുകൊണ്ട് പിന്നെ പരിചയപ്പെടാനും ഒന്നും കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്. ആ ആരോഗ്യത്തെ ആരോഗ്യം നശിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിലൊന്ന് പറഞ്ഞതാണ് ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഉപയോഗപ്പെടുത്തണം, നന്മയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പാഠമുണ്ട്. അപ്പോൾ ആ ഒരു പാഠം നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നല്ല കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രയാസം വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ, നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് ആ ഒരു സമയത്ത് നീയത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ പരലോക വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അത്തരം നന്മകൾ മുന്നേറാൻ നമ്മുടെ കിട്ടിയ സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് ഇപ്പോൾ ദുൽഹിജ്ജയാണല്ലോ. അപ്പോൾ ഈ ദുൽഹിജ്ജ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രായത്രയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 350 വയസ്സിലാണ് നുബൂവത്ത് തന്നെ കിട്ടുന്നത്. പിന്നെ പ്രളയം ഉണ്ടാകുന്നത് അവിടെ നിന്ന് നുബൂവത്ത് കിട്ടുന്ന അന്ന് മുതൽ 950 കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രളയം തന്നെ ഉണ്ടാകുന്നത്. പിന്നെയും അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 1300 ജീവിച്ചിരുന്നു എന്നാണ് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ആയുസ് നീണ്ട് കിട്ടിയിരുന്നു. പക്ഷെ നമ്മുടെ ആയുസ് എത്രയാണ്? ബൈന സിത്തീന വസബയാനി, 60 70 അപ്പോൾ ഇത്രയും ചുരുങ്ങിയ ആയുസ്സിൽ അള്ളാഹു അതേ നന്മകൾ നേടിയെടുക്കാൻ, അവർ ചെയ്ത അത്രയും നന്മകൾ പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമാണ് ഇത്തരം ഈ ദുൽഹിജ്ജയുടെ 10 റമദാനിൻ്റെ ദിവസങ്ങൾ, അതിൽ തന്നെയും റമദാൻ്റെ അവസാനത്തെ 10 ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പകലുകൾ, ഇതെല്ലാം അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തത് അതിന് പ്രത്യേകമായ പോരിശകളും നന്മകളും പ്രതിഫലങ്ങളും ഏറെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്.
0: അള്ളാഹുവിൻ്റെ
1: കാരുണ്യവും കൂടിയാണ്. ആരോടും അള്ളാഹു എന്ത് ചെയ്യില്ല, അനീതി കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആരോഗ്യത്തെ എന്ത് ചെയ്യാം, പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അവസരങ്ങളെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ശ്രോതാക്കളെ ഉണർത്തുവാനുള്ളത്.
0: അപ്പം നിങ്ങളെ അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഞാനതിൽ നോട്ട് ചെയ്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളെ നാട്ടിലോ നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത ഏതോ ഒരു വ്യക്തിയാണ് അദ്ദേഹം.
1: അതെ.
0: പക്ഷെ അയാൾക്ക് വേണ്ടി ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഒരു ദുആ വന്നു, വിസ്രഡിയ ശ്രോതാക്കളുടെ പ്രാർത്ഥന അയാൾക്ക് കിട്ടി. അള്ളാഹു ഇങ്ങനെയൊക്കെയാണ് അനുഗ്രഹങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കും നമ്മളറിയാതെ ഇങ്ങനെ പ്രാർത്ഥനകൾ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാവും. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി
1: പ്രവർത്തിച്ചു
0: കഴിഞ്ഞാൽ ആ വ്യക്തി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അയാൾക്ക് ഇങ്ങനെ ഒരു ദുആ വന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നന്മയിലേക്ക് മുന്നേറണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദുൽഹജ്ജ് മാസമാണ്. പലരും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഈ ഹജ്ജിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഹജ്ജും ഉംറയൊക്കെ ജീവിതത്തിൽ ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതാണ്. സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യം ഉള്ള സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ സമ്പത്ത് എന്ത് ചെയ്യുക, സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം വിറ്റിട്ടായാലും ഹജ്ജിന് പോകാനോ ഉംറയ്ക്ക് പോകാനൊക്കെ ഉള്ള ഒരുക്കം നടത്തണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സ്വർണത്തിനൊക്കെ നല്ല വിലയാണ്. കുറച്ച് സ്വർണം വിറ്റാൽ ഇപ്പോൾ ഹജ്ജും ഉംറയൊക്കെ ചെയ്തു വരാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ അബ്ദുറൗഫി കമിയുടെ ഈ അനുഭവത്തിലൂടെ നമ്മൾ നൽകിയ മെസ്സേജ് എന്ന് പറയുന്നത് ത്യാഗങ്ങൾ ചെയ്ത് സ്വർഗം നേടാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്.
1: ത്യാഗം പറയുന്ന സമയത്തെ ഇപ്പം നമ്മൾ ശരിക്കും ഓർത്തിരിക്കേണ്ട ത്യാഗം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗമാണ്. ചില്ലറ കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൽ
0: അത്ഭുതപ്പെടുത്തുന്ന
1: ചില ത്യാഗങ്ങളും സമർപ്പണ ബോധവുമാണ് പഠിപ്പിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ അറിയുന്നതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി പോകാം.
0: ഓക്കെ.
1: അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കുറേ നാൾ കുട്ടിയില്ലാതെ ജീവിച്ചു അല്ലേ. കുട്ടിയില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വേദന എന്താണെന്നുള്ളത് ഈ മക്കളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞൊരു 3-4 കഴിഞ്ഞിട്ട് ഭാര്യ പ്രഗ്നൻ്റ് ആവാതെ കണ്ടപ്പോൾ മനസ്സിനുണ്ടായൊരു വേദന എനിക്ക് അറിയും. അപ്പം 4 ആയപ്പോൾ തന്നെ ആ ഒരു വേദന നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ വർഷങ്ങളോളം മക്കളില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ മക്കളുണ്ടാകുന്നത്. അപ്പം അത്രയും കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണ് ആര്?
0: ഇസ്മായിൽ
1: അലൈഹി ഇസ്ലാം. ആ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഭാര്യ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇണ എന്നാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്, അങ്ങനെയാണ് തൻ്റെ ഇണയെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആ ഇണയെയും പിഞ്ചു കുഞ്ഞിനെയും ഒരു മരുഭൂമിയിൽ കൊണ്ട് ഇട്ട് എന്നിട്ട് അവിടെ നിന്ന് തനിച്ചാക്കി. ആരും ചോദിക്കാനോ പറയാനോ വഴി ചോദിക്കാനോ ഒന്നുമില്ല, വെള്ളം കിട്ടാനൊരു മാർഗ്ഗമില്ല, ഭക്ഷണം തരാൻ ആരുമില്ല. അങ്ങനെ ഒരു നാട്ടിൽ കൊണ്ടിട്ടതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ച് മടങ്ങുമ്പോൾ ആ അള്ളാഹു അമറക ബിഹാദ, അതെ അള്ളാഹു ആണ് ഇത് നിന്നോട് നിങ്ങളോട് ഇത് പറഞ്ഞത് എങ്കിൽ ഞാനിത് തൃപ്തിപ്പെട്ട് എനിക്ക് അള്ളാഹു വഴി കാണിച്ചു തരും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിച്ച് റബ്ബിനെല്ലാം സമർപ്പിച്ച് അവിടെ ആ ഒരു ത്യാഗം അനുഭവിക്കാൻ തയ്യാറായി. എന്നിട്ടാണ് പിന്നീട് രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്നായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ ഒരു സ്വപ്നം കാണിപ്പിക്കുകയും
0: അതെ.
1: അപ്പോൾ ആ ഒരു അറവ് നടത്തണം, മകനെ അറക്കണം എന്നാണ്, ഏതെങ്കിലും ഉരുവിനെ അറക്കാനല്ല. സ്വന്തം കാത്തിരുന്ന് കിട്ടിയ ഈ പൊന്നോമനയെ, തന്നോളം കളിപ്രായമെത്തിയ തന്നോളം വളർന്നെത്തിയ ഒരു മകനെ അറക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പിതാവെന്ന നിലയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ്. പക്ഷേ അള്ളാഹിൻ്റെ കൽപ്പന എന്ന് കണ്ടപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന വാചകം പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ലൈവ് സെഷൻ തന്നെ തുടങ്ങിയത്. അതിൽ നമ്മളിനി പെരുന്നാൾ സുദിനത്തിൽ പറയാനിരിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികളാണ്. ശരിക്കും നമ്മൾ പറയുന്നതിനപ്പുറം ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവാണ് വലിയവൻ, മകനല്ല. അള്ളാഹ് പറഞ്ഞു മകനറക്കാൻ. അപ്പോൾ എനിക്ക് എൻ്റെ മകനെക്കാളും വലിയവനാരാ? അള്ളാഹു. അതാണ് അള്ളാഹു അക്ബർ. നമ്മളവിടെ അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിയണം. അപ്പോൾ ആ മകനെ അറക്കാൻ തയ്യാറായിട്ടുണ്ട്, ആ മകനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അല്ലേ. മകൻ എന്താ പറഞ്ഞത്? ഉപ്പ എന്നെ ഇങ്ങനെ മലർത്തി കടത്തിയാൽ എന്നെ അറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം
0: എൻ്റെ
1: അതെ മൂത്തു നോക്കിയാൽ ചിലപ്പോൾ അറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹൻ്റെ കൽപ്പന ധിക്കരിക്കും. ഇഫ് അൽ മാത്തു ഉമർ വാപ്പാനോട് പറയാണ്, വാപ്പാ നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കമത്തി കിടക്കാനാണ് പറഞ്ഞു, എന്നിട്ട് അറക്കാനാണ് പറഞ്ഞു. അപ്പോൾ ആ മകൻ്റെ സമർപ്പണ ബോധം, ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ സമർപ്പണ ബോധം, ഹാജറ ബീബിയുടെ ചരിത്ര സമർപ്പണ ബോധം, ഇതൊക്കെ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് പാടുണ്ട്, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക്, ഒരു മകൻ എന്ന നിലയ്ക്ക്, ഇതെല്ലാം ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു സമർപ്പണ ബോധം നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. അത് ത്യാഗം എന്നുള്ളത് വെറുതെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അള്ളാഹു അക്ബർ എന്ന ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ.
0: തീർച്ചയായിട്ടും ആമീൻ.

നമ്മളെ എല്ലാ ദിവസവും വരാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നമുക്കൊക്കെ അറിയാം, വഴിവിളക്ക്. നമ്മുടെ ഡബ്ല്യു പി സി വഴിയും ഒക്കെയായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒക്കെ വരാറുണ്ട്. വളരെ വലിയൊരു മെസ്സേജാണ് അതിൽ വരാറുള്ളത്. ഒന്നുകിൽ ഒരു ഹദീസായിരിക്കും, അധികം നബി സല്ലല്ലാഹു അലൈഹി

0: ഇന്നത്തെ വഴിവിളക്കത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഉറുദുവിലുണ്ട്, കന്നഡയിലുണ്ട്, തെലുങ്കിലുണ്ട്, അതുപോലെ നേപ്പാളി, ബംഗാളി, മറാഠി, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ഭാഷയിൽ നമുക്കിത് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.
1: അള്ളാഹു
0: ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ഭാഷ അറിയുന്ന ആളുകൾ, അതിനെ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു.
1: സ്വന്തം ഉപജീവന മാർഗങ്ങളും തൊഴിലും ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ സമയം കണ്ടെത്തിയാണ് ഇത്തരം ദഅവാ പ്രവർത്തനങ്ങളിൽ പലരും എൻഗേജ് ആവുന്നത്.
0: അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹുമ്മ ആമീൻ.
1: ഇന്നത്തെ വഴിവിളക്കുന്ന് വായിക്കേ.
0: പ്രതിസന്ധികളിൽ തുണയേകാൻ. ഇന്നത്തെ വിഷയങ്ങളും സംഭവങ്ങളും മൊത്തം ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അല്ലേ. ത്യാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടത്, മറ്റേ നേരത്തെ പുലരിവട്ടം പറഞ്ഞപ്പോൾ അവിടെയും പ്രതിസന്ധിയിൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും വഴിവിളക്കിൽ ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് പ്രതിസന്ധികളിൽ തുണയേകാൻ എന്നതാണ്. എന്താണ് വിഷയം? സമൃദ്ധിയിലും സൗഖ്യത്തിലും അള്ളാഹു, നീ അള്ളാഹുവിനെ ഓർക്കുക. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹു നിന്നെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹിനെ മറക്കാതെ റബ്ബിനെ ഓർത്ത് റബ്ബിനെ സ്തുതിച്ച് നമ്മൾ ജീവിച്ചാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. നമ്മൾ സന്തോഷത്തിൻ്റെ വേളയിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാനും സ്തുതിക്കാനും നന്ദി കാണിക്കാനും ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ അങ്ങനെ സ്വഹീഹുൽ ജാമിഅയിൽ വന്ന പ്രവാചക വചനമാണ്, അതിൻ്റെ മലയാളം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമൃദ്ധിയിലും സൗഖ്യത്തിലും നീ അള്ളാഹുവിനെ ഓർത്താൽ, ഓർക്കുക എങ്കിൽ, പ്രയാസത്തിലും പ്രതിസന്ധിയിലും അള്ളാഹു നിന്നെ പരിഗണിക്കും എന്ന്.
1: സാധാരണ ആളുകൾ പ്രയാസത്തിലും പ്രതിസന്ധിയിലും
0: അള്ളാഹുവിനെ ഓർക്കും, എന്നാൽ സന്തോഷത്തിന്റെ വേളയിൽ എന്ത് ചെയ്യില്ല?
1: അള്ളാഹുവിനെ
0: ഓർക്കുന്നതിൽ ചില മടികൾ അല്ലെങ്കിൽ അശ്രദ്ധയിൽ
1: അശ്രദ്ധ എല്ലാം വരും.
0: അതെ,
1: അപ്പോൾ ഒരു വിശ്വാസിക്ക് അശ്രദ്ധ ഒരിക്കലും നല്ലതല്ല അല്ലേ. അപ്പോൾ ശരിക്ക് എത്രയോ ആളുകളുടെ ചരിത്രത്തിൽ എത്രയോ അനുഭവങ്ങളും ഇതേപോലെ പറയാനുണ്ടാവും. ഈ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ദുആ ഉണ്ടല്ലോ, റബ്ബി ഔസിഇനി
0: അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ എന്ന് പറയുന്ന ആ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന.
1: എന്താണ് ആ പ്രാർത്ഥന? ഭയങ്കര അത്ഭുതകരമാണത് എന്ന് പറഞ്ഞാൽ, ശരിക്ക് അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. നമ്മൾ ദുർബലരാണ്, അള്ളാഹുവിനോട് തന്നെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. റബ്ബി ഔസിഇനിൻ്റെ എന്താ പ്രാർത്ഥിക്കുന്നത്? അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ,
0: അല്ലാഹു
1: നൽകിയ വാലിദയ്യ.
0: അതെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ സ്വന്തത്തിന് മാത്രമല്ല, മാതാപിതാക്കൾക്കും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി ചെയ്യാൻ
1: നീ എനിക്ക് തൗഫീഖ്. അല്ലാഹുക്ക് നന്ദി ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ്
0: നൽകണം. അലൈഹി സ്വലം ഒരിക്കല് അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഒരു വസീയത്ത് കൊടുക്കുന്നുണ്ട്. ആ വസീയത്തിൽ അബൂദർ ഇനി അഹിബുക ഫില്ല, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഗതിയെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, നീ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുമ ഇന്നി അലാദിക്രിക്ക്, അവിടെ ഇതേ സെയിം പ്രാർത്ഥനയാണ്. അള്ളാഹു നീ എനിക്ക് ഉദവി നൽകണം. എന്തിന്?
1: നിന്നെ
0: അലാദിക്രിക്ക്, വശുക്രിക്ക്, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ ഉദവി നൽകണം. കാരണം അള്ളാഹിൻ്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ
1: കഴിയില്ല.
0: അത് ഈ ആയത്തിൽ നിന്നും ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അശ്രദ്ധ എന്നുള്ളത്, ഈ അശ്രദ്ധയുടെ ഗൗരവം നമുക്ക് വളരെ സിമ്പിളായി ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ച്
1: വണ്ടി,
0: ചില ആളുകൾ ചെറിയ സെക്കൻഡ് കൊണ്ടാണത്
1: സംഭവിച്ചിട്ടുണ്ട്,
0: രക്ഷപ്പെട്ടത് എന്നൊക്കെ
1: പറയുന്നത്.
0: ചിലപ്പോൾ വീഡിയോകളൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ വരുമ്പോൾ നിമിഷം കൊണ്ട് രക്ഷപ്പെട്ടു ആയുസിൻ്റെ ആ ഒരു സംഗതിയെ. അപ്പോൾ അശ്രദ്ധ എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി അശ്രദ്ധ ഉണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ദുൽഹിജ്ജയുടെ ദിവസങ്ങൾ പ്രത്യേകിച്ചും അശ്രദ്ധ ഉണ്ടാകരുത് എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, കാരണം ഇന്നത്തെ ദിവസവും ഇനിയുള്ള അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ അത്ര ഗൗരവമേറിയ പ്രധാനമേറിയ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തും.
1: അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തത് തിരുമൊഴികളാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും വഴിവിളക്കും ഒക്കെ ഓർമ്മിപ്പിച്ച് ഇനി തിരുമൊഴികളിലേക്ക് തന്നെ ആണ് നമ്മൾ പോകുന്നത്. കെ വി മുഹമ്മദ് അലി സാഹിബാണ് ഇന്നത്തെ തിരുമൊഴികളിൽ എന്നത്തെയും പോലെയുള്ളത്.
0: ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്തിനു വേണ്ടി എന്നതാണ് വിഷയം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന പഠിക്കാം നമുക്കൊരു ദിനം.

0: ഒരു തിരുമൊഴി പീസ് റേഡിയോ തിരുമൊഴികൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല മറത് ബിന ജനാസത്തുൻ فقام رسول الله صلى الله عليه وسلم وقمنا معه فقلت يا رسول الله انما هي جنازه يهوديه فقال ان للموت فزع فاذا رايتم الجنازه فقوموا. പ്രശ്നതാക്കളെ, ഇമാം നസായി നൽകിയിട്ടുള്ള ഒരു ഹദീസാണിത്. ഇതേ ആശയമുള്ള ഹദീസ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും അപ്രകാരം ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുമൊക്കെ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹിജ്റക്കും 16 ജനിക്കുന്നത്. ഹിജ്റ 78 മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ അമർ റളിയല്ലാഹു അൻഹും സഹാബിയാണ്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളിൽ ഒരാളാണ് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. 1540 ഹദീസുകൾ ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്തതായിട്ടും നമുക്ക് കാണാം. ഇവിടെ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: മറത്ത് ബിന ജനാസത്തുൻ, ഞങ്ങളുടെ അടുക്കലൂടെ ഒരിക്കലൊരു ജനാസ കൊണ്ടുപോവുകയുണ്ടായി, ഒരു മൃതശരീരം. ഫക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതടുത്തുകൂടെ വന്നപ്പോൾ ഞങ്ങളും റസൂലുള്ളാഹി ഇരിക്കുന്ന സദസ്സിലാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു. വഖുംന മഅഹു, ഞങ്ങളും റസൂലുള്ളാഹിയോടൊപ്പം എഴുന്നേറ്റ് നിന്നു. ഫഖുൽതു യാ റസൂലുള്ളാഹി, അപ്പോൾ ഞാൻ റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇന്നമാ ഹിയ ജനാസത്തു യഹൂദിയ, റസൂലെ അതൊരു യഹൂദി സ്ത്രീയുടെ, ഒരു ജൂത സ്ത്രീയുടെ ജനാസയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ മൗത്തി ഫസാ, തീർച്ചയായിട്ടും മരണത്തിന് ചില ഭയപ്പാടുകളുണ്ട്, ആശങ്കകളുണ്ട്, മരണത്തിന് വലിയ ഭയമുണ്ട്, മരണമെന്നത് ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നൽ മൗത്ത ഫസാഉൻ, തീർച്ചയായിട്ടും മരണം ഭയം തന്നെയാണ്, ഭയമാണ്. അത് റസൂലുള്ള പറഞ്ഞായിട്ട് കാണാം. എന്നിട്ട് ഇങ്ങനെ കൂടി റസൂലുള്ള പറഞ്ഞു, ഫഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു, നിങ്ങൾ അതിനാൽ നിങ്ങൾ ജനാസയെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ, ജനാസ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. അപ്പോൾ ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു അനുഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കേണ്ടായ ഒരു അനുഭവമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവരിരിക്കുന്ന വേളയിൽ ഒരു ജനാസ കൊണ്ടുപോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ അടുത്തുകൂടെ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു. സഹാബികളും എഴുന്നേറ്റ് നിന്നു. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലിനോട് വ്യക്തത വരുത്തി, ഇതൊരു മുസ്ലിമിൻ്റെ ജനാസയല്ല, ഒരു ജൂത സ്ത്രീയുടെ എന്നാണ്, ജഹൂദിയ ജനാസയാണ് നബിയെ പിന്നെ എന്തിനാണ് എഴുന്നേൽക്കുന്നു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇന്നലിൽ മൗത്തി ഫസാ, തീർച്ചയായിട്ടും അതും ഒരു മരിച്ച വ്യക്തിയുടേതാണ്, മരണത്തിന് വലിയ ഭയമുണ്ടല്ലോ, മരണം ഭയപ്പെടേണ്ടതല്ലേ, വലിയ പ്രതിസന്ധിയാണല്ലോ മരണം, അതുകൊണ്ട് ജനാസ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി സൂചിപ്പിച്ചത് മരണം അത് ആര് മരിച്ചു എന്നതല്ല, മരണം എന്നതൊരു പൊതുവാണ്, അതാരെയും ഭയപ്പെടുത്തുന്നതാണ്, അവിടെ മതഭേദമില്ല, അതുകൊണ്ട് നിങ്ങൾ ആ മരണത്തെ ഓർത്ത് എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. ഇവിടെ ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഹദീസിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അത് മൗത്ത്, മരണം എന്ന ഒരു വിഷയത്തെ ഓർത്തുകൊണ്ടും അതിൻ്റെ ആ ഒരു പ്രാധാന്യം ഓർത്തുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നാണ്. അതിൽ വലിയ ഭയമുണ്ട്, പ്രയാസങ്ങളുണ്ട്, വരാൻ, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്, ആർക്കും അത് സംഭവിക്കാമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നാളെ ഞാനായിരിക്കാം ഇങ്ങനെ ചുമലിലേറ്റപ്പെട്ടു പോകുന്നത് എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ജനാസ അക്കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നതാണ് സൂചന. മാത്രമല്ല വിശദീകരണങ്ങളിൽ കാണാം, അല്ലാതെ ആ മയ്യത്തിനെ പ്രത്യേകം ബഹുമാനിക്കുക എന്ന നിലക്കല്ല എഴുന്നേറ്റ് നിന്നത് എന്നതാണ് വിശദീകരണങ്ങളിൽ നമ്മൾ കാണുന്നത്. പണ്ഡിതന്മാർക്ക് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം മറ്റൊരു വിശദീകരണം, മയ്യത്ത് കാണുമ്പോൾ നബി എഴുന്നേറ്റിരുന്നു, എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാതിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഖാമഖുംന വഖഅദ ഖഅദന, നബി സല്ലല്ലാഹു അലൈഹി എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു, നബി ഇരുന്നപ്പോൾ ഞങ്ങളും ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഴുന്നേൽക്കുക എന്നുള്ള ആ ഒരു വിധി പിന്നീട് ദുർബലപ്പെടുത്തി എന്ന ചർച്ചയും ഇവിടെയുണ്ട്. ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അബു ഹനീഫ എന്നിവരൊക്കെ വിശദീകരിക്കുന്നത് അങ്ങനെ എഴുന്നേൽ മൃതദേഹം കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത് പ്രത്യേകം പുണ്യകരമല്ല. ഇമാം അഹമ്മദിനെ പോലെയുള്ളവർ അത് ഒരാൾക്ക് ചോയ്സ് ഉണ്ട്, വിഷയത്തിൽ തിരഞ്ഞെടുക്കാം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഒരു ഉണർച്ചയിലാകണം, ചുറ്റും നടക്കുന്ന അടയാളങ്ങൾ അവന് പാഠമാകണം, അവനൊരിക്കലും അശ്രദ്ധനാകരുത് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം എടുത്തു പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ സഹ്ല് ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇങ്ങനെ ജനാസ വന്നപ്പോൾ ഇതൊരു ജൂതന്റെ ജനാസയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അലൈസത്ത് നഫ്സാ, അതൊരു നഫ്സല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് കാണാം. അതായത് ആ ഒരു നഫ്സിനും സംഭവിച്ചത് മരണം തന്നെയല്ലേ, മരണം തന്നെയല്ലേ, അതുകൊണ്ട് ആ മരണം സംഭവിപ്പിച്ച മരിപ്പിച്ച ഖാലിഖായ റബ്ബിനെ, ആ റൂഹ് പിടിച്ച ഖാബിലിനെ, ആ റബ്ബിനെ ഓർത്ത റബ്ബിനെ പ്രകീർത്തിച്ച റബ്ബിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് എഴുന്നേൽക്കണം എന്നതാണ് സൂചന. എന്നാൽ ഒരു മരിച്ച മൃതശരീരം അതിനെ ആദരിക്കുക, അതിനെ മാന്യമായി സംസ്കരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. ഏതൊരു മൃതശരീരമാണെങ്കിലും അനാദരവ് പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മാന്യമായി മറമാടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമൊക്കെ ഒരു അദബ് എന്ന നിലക്കാണ് അത് നിർവഹിക്കുന്നത്, മര്യാദയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമി റഹ്മഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഒരിക്കലും ഇത് ആ ഒരു മരിച്ച ആ വ്യക്തിയെ, ആ മൃതശരീരത്തെ ആദരിച്ചുകൊണ്ടല്ല, വലാക്കിൻ മിൻ റഹ്ബത്തിൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഭയം മൂലമാണ് എഴുന്നേൽക്കേണ്ടത്. കാരണം അതുകൊണ്ടാണ് റസൂലുള്ള ഇന്നലിൽ മൗത്തി ഫസാ, മരണത്തിന് വലിയ ഭയമുണ്ട് എന്ന് പറയാൻ കാരണം എന്ന് ഇബ്നു ഉസൈമി റഹ്മഹുല്ലാ പ്രത്യേകം അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്ന കാര്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനാസ ചുമലിലേറ്റ് നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത, എന്നാൽ അതിന് സാധ്യമല്ലെങ്കിൽ മറ്റു രൂപവും സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജനാസ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയും മരിപ്പിച്ച റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയും റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊക്കെ ആകണമെന്ന് ആണെന്നുള്ള ഓർമ്മയുണ്ടാകണം. അതുകൊണ്ടാണ് അങ്ങനെ എഴുന്നേൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും എഴുന്നേറ്റതും. മരണങ്ങൾ വിശ്വാസിക്ക് എപ്പോഴും ഓർമ്മപ്പെടുത്തലാണ്, താക്കീതുകളാണ് ഓരോ മനുഷ്യനും വിശ്വാസിക്ക് പ്രത്യേകിച്ചും എന്ന കാര്യം കൂടി ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഇടക്കിടക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് മരണചിന്ത എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുൽ മുക്മിനീൻ അക്കിയസ്, ആരാണ് ബുദ്ധിയുള്ള മുക്മിൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറയുന്നത്, അക്സറുഹും ലിൽ മൗത്തി ദിക്ര, മരണത്തെ അധികമായി ഓർക്കുന്നത് ആരാണോ അവരാണ് ബുദ്ധിമാൻ. കാരണം എന്നറിയോ, മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് വെക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, ഒരു ഫോണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഇതൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനൊരു ഒരു വർഷമെങ്കിലും വാറണ്ടി നമുക്ക് കിട്ടാറുണ്ട്, ഗ്യാരൻ്റിയോ വാറണ്ടിയോ ഒക്കെ കിട്ടാറുണ്ട്. എന്നാൽ മനുഷ്യനെടുത്ത് നോക്കിയേ, മനുഷ്യൻ ഉണ്ടാക്കിയ കാര്യങ്ങളിൽ ഒരു വർഷം ഗ്യാരൻ്റി, എന്നാൽ ആ മനുഷ്യനാകട്ടെ എപ്പോഴാണ്, ഗ്യാരൻ്റി ഇല്ലാത്തൊരു സാധനമാണ് ഈ ദുനിയാവിൽ. ഗ്യാരൻ്റി ഇല്ലാത്ത സാധനം എന്നുള്ളത് മനുഷ്യനാണ്. ജനിച്ചാൽ എപ്പോൾ മരിക്കും എന്നറിയില്ല അല്ലേ, ഏത് സമയത്തും മരിക്കാം. കുല്ലു നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത്, മരണം എപ്പോഴും ഉണ്ടാകും, എല്ലാവരും മരിക്കുന്നതാണ്. അതെ,
3: മാതതരി നഫ്സുൻ
2: മാത തക്സിബു ഗദ വ മാതതരി നഫ്സുൻ ബി ഐ അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കുന്ന അറിയില്ല,
3: ഒരു ഐഡിയ ഇല്ല.
2: അതെ, അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പ്രായമില്ല. ചെറിയ കുട്ടികൾ മരിക്കാറുണ്ട്, വയറ്റിനുള്ളിലുള്ള സമയത്ത്, ഗർഭാശയത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് മരിക്കാറുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് എന്ത് എന്നുള്ളതും എപ്പോഴും എന്നുള്ളതും നമുക്കറിയില്ല. അപ്പം മരണം യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞത്, അധികമായും മരണത്തെ ഓർക്കണം. ആ ഓർക്കുക മാത്രമല്ല, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം. അവനാണ് മുക്മിൻ, അവനാണ് ബുദ്ധിയുള്ള മുക്മിൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഈ ജനാസ കൊണ്ടുപോകുമ്പോൾ എണീക്കണം എന്ന് പറയുന്ന പ്രവാചക അധ്യാപനത്തെ നമുക്ക് വിശദീകരിച്ച് നൽകിയത് കെ വി മുഹമ്മദ് അലിയാണ്. വളരെ ഹൃദ്യമായ രൂപത്തിൽ, അതുപോലെ നമുക്ക് ചിന്തനീയമായ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് പാഠമാകേണ്ട വിഷയങ്ങളെ അവസാനത്തെ 40 സെക്കൻഡുകളിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. മരണത്തെ ഓർക്കാനും മരണാനന്തര ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുവാനും ഒക്കെ ഈയൊരു ഇത്തരം ജനാസയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഉണ്ട് എന്നത് തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ ജനാസ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നതിലൂടെ പോലും നമുക്ക് കിട്ടാനിരിക്കുന്നത് എന്നത് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകമായി ഒരു നന്മ അറിയിക്കാനുണ്ട്. എല്ലാം നന്മയാണ്, അതിൽ പ്രത്യേകം ചില സമയങ്ങളിൽ ചില നന്മകൾ ചെയ്യാണ്ട്, പ്രത്യേകമായി ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നന്മകൾ നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട നന്മകൾ തന്നെയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു നന്മയെ അറിയിക്കുന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
3: ആ നന്മ നമുക്ക് അറിയിക്കാം.
2: അതെ, എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന് പറയും പോലെ നമുക്ക് ഈ ഒരു നന്മ എന്ത് ചെയ്യാം, കേൾക്കുന്ന എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഒത്തുപിടിക്കാം, ഇൻഷാല്ലാ
3: ഏറ്റെടുക്കാം.
2: അതെ അതെ,
3: ചില കാര്യങ്ങൾ അതിനൊരു സമയമുണ്ടാവും, ആ സമയത്ത് ചെയ്താൽ അത് കാര്യം ഉണ്ടാവുള്ളൂ.
2: അതെ,
3: അപ്പൊ നമ്മൾ പറയാൻ പോണ നന്മ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ.
2: പ്രത്യേകിച്ചും ഈ ഒരു സമയം എന്നുള്ളത് അത്തരം ഒരു പ്രവർത്തനങ്ങൾ ആളുകൾ കാത്തിരിക്കണം, പല ആളുകളും കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്.
3: അതെ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോ അവ പലരും പിന്നെ ഇത് അവരുടെ പ്രതിസന്ധി അവരതിന് നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അഭിമാനം കൊടുത്തൊന്നും ഇതിൽ ഇടപെടാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മള് പ്രഖ്യാപിക്കാൻ പോണത്.
2: ചില വിഷയങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ എത്തിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഏകദേശം ഒരു ധാരണ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വ്യക്തമാക്കി കൊടുക്കാം അല്ലേ.
3: ഓക്കെ
2: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നന്മയുടെ ഭാഗമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ഒരു പ്രോഗ്രാമിനെ ജംഷീർക്ക ഒന്ന് പറഞ്ഞു കൊടുക്കി.
3: നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായ പദ്ധതികൾ നമ്മൾ നടപ്പിൽ വരുത്താറുണ്ട്. ഇപ്പം ഈ സമയത്ത് സ്കൂളൊക്കെ തുറക്കാൻ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രൊജക്റ്റാണ് അക്ഷര വെളിച്ചത്തിന് ഒരു കൈത്താങ്ങ് എന്ന ക്യാപ്ഷനിൽ വിദ്യാനിധി സ്കൂൾ കിറ്റ്.
2: ഒരു കുട്ടിക്ക് ഒരു 800 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വിദ്യാനിധി സ്കൂൾ കിറ്റ് എന്ന് പറയുമ്പോൾ അവർക്കുള്ള ബാഗ്, പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചിലവുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ അവർക്കൊരു ആശ്വാസം, താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക്, ഒരു സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പഠനം മുടങ്ങാൻ പാടില്ല. കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് വളർച്ചയാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ
3: വളയും.
2: ഇത് നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചൊരു സംഗതിയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പഠിക്കുന്നവരെ എടുത്തു നോക്കൂ, അവർക്ക് വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് അവരുടെ സ്റ്റാറ്റസുകൾ, നിലവാരങ്ങൾ ഉയരും. അതേസമയം വിദ്യാഭ്യാസം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ പല വിഷയങ്ങളിലും അജ്ഞരാണ്. അതുകൊണ്ട് തന്നെ അവർ പല സ്ഥലങ്ങളിലും പറ്റിക്കപ്പെടാറുണ്ട്. അവർ ചിലപ്പോൾ മുഖ്യധാരയിലേക്ക് വരാൻ വൈമനസ്യം കാണിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇനിയുള്ള തലമുറയെ കൃത്യമായ ദിശാബോധവും വിദ്യാഭ്യാസവും കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കും. ഇതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ കണ്ണീരൊപ്പിക്കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതെല്ലാം
3: നമ്മളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യണമാണ്, നമുക്ക് കറക്റ്റ് അറിയാം. അതായത് 3-4 മക്കളൊക്കെ ഉള്ള ഒരു രക്ഷിതാവിന് സ്കൂള് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഫിനാൻഷ്യൽ ഭാരം നന്നായിട്ടുണ്ടാവും. 2-3 മക്കൾക്ക് അവർക്കുള്ള പുസ്തകം, നോട്ട് പുസ്തകം, പുസ്തകമൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കും. യൂണിഫോമൊക്കെ, പക്ഷേ യൂണിഫോമൊക്കെ ആദ്യം വാങ്ങേണ്ടി വരും, ക്യാഷ് പിന്നെ അതിനനുസരിച്ചാണ് കിട്ടുക. പക്ഷേ അവർക്കുള്ള പിന്നെ ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോഴേക്ക് നല്ലൊരു എമൗണ്ട് വരും, സംശയമല്ല. അപ്പം അത് പിന്നെ മാനേജ് ചെയ്യാൻ സ്വന്തം വീട്ടിലുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും അതോടൊപ്പം ഈ സ്കൂൾ തുറക്കുമ്പോഴുള്ള മക്കൾക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരു സംശയമല്ല.
2: തീർച്ചയായും. അതായത് നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക്, പ്രയാസമുള്ളത് കൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നതെന്നറിയോ, ഇന്നലെ ഞാൻ എൻ്റെ മകനെ എൻ്റെ സ്കൂളിലേക്ക് പോയിരുന്നു. അൽഫിത്രയിലാണ് പഠിക്കുന്നത്. അപ്പോൾ മകൻ 5 വയസ്സായിട്ടുള്ളൂ, ലെവൽ 2 ഇനി പ്രവേശിക്കുന്നത്. 2 വർഷം കഴിഞ്ഞു, ഇനി അടുത്ത് ലെവൽ 2 പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന മെസ്സേജ് കണ്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നീട് ആദ്യ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കയ്യിലുള്ളത് എന്താണെന്നോ അത് കൊടുത്ത് ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും വാങ്ങാമെന്ന് പറഞ്ഞ് ഒരു 4,250 രൂപയാണ് അതിന് ചിലവായത്, ടെക്സ്റ്റ് ബുക്കിനും യൂണിഫോമിനും മാത്രം. പിന്നെ അത് ടേം ഫീസ് വേറെ ഉണ്ട്, ആനുവൽ ഫീസ് വേറെ ഉണ്ട്, എല്ലാം കൂടി ഒരു 18,000 രൂപ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ വിഷയമാണിത്. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ ആ രക്ഷിതാവിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളൊരു രക്ഷിതാവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലും, ഞാൻ അതിനുശേഷം നേരെ സ്കൂൾ ഷൂ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു 500 മുകളിൽ ഒരു റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂളിൻ്റെ ആവശ്യങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മാന്യമായ രൂപത്തിൽ ചിലവഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 5000 രൂപ തീരാൻ വലിയ താമസമൊന്നുമില്ല. അങ്ങനെ ഒരു 3 കുട്ടിയുള്ള ഒരു വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അവർക്കൊക്കെ ഒരു എന്ത് ചെയ്യാം, ഒരു താങ്ങാകാം, തണലാകാം. ഇപ്പോൾ ചില വീടുകൾ നമുക്കറിയാം, ചില അസുഖങ്ങൾ കാരണം എപ്പോഴും ജോലിക്ക് പോകാൻ കഴിയാത്ത രക്ഷിതാക്കളുണ്ട്. ഈ ജോലിക്ക് പോയാൽ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെക്കുറിച്ച് ചില ആളുകൾ നമുക്ക് പറഞ്ഞിരുന്നത് 1000 രൂപയ്ക്കൊക്കെ നമ്മൾ ഓടും, പക്ഷേ കിട്ടുന്നത് 150-200 രൂപ നമുക്ക് ചിലവിന് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ ഡീസൽ അടിച്ചിട്ടും പിന്നെ വാടകയ്ക്ക് ആണ് ചിലപ്പോൾ ഈ ഓട്ടോ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റെൻ്റായിട്ടും ഒക്കെ പോയി. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അധികം ഒന്നും കിട്ടാറില്ല. അധ്വാനം കുറേ ഉണ്ട്, പക്ഷേ ഒന്നും കിട്ടാറില്ല എന്ന് പറയുന്ന സങ്കട കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക്, സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക്, അർഹതപ്പെട്ടവർക്ക്, പ്രത്യേകം എടുത്തു പറയണം, അർഹതപ്പെട്ടവരിലേക്ക് ഈയൊരു നിങ്ങൾ നൽകുന്ന വിദ്യാനിധി സ്കൂൾ കിറ്റ്, അതിൻ്റെ തുക കൃത്യമായി എത്തിക്കേണ്ടടുത്ത് അതിൻ്റെ ഭാരവാഹികൾ എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ളത്.
3: കേരളത്തിൽ 100,000,000 രൂപ ഇതേപോലെ വരാറുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളുണ്ട്, നല്ല സാമ്പത്തികമായി ശേഷിയുള്ള അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുണ്ട്, അവരുടെ മക്കൾക്ക് നല്ല സാമ്പത്തികമായി അവർ ചിലവഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു, സ്വന്തം മക്കൾക്ക് ചിലവഴിക്കുന്നതിൻ്റെ കൂടെ പിന്നെ ഒരു ഒരു കുട്ടിക്കുള്ള 200 കൊടുക്കാൻ കഴിയുന്നവരുണ്ടാവും, 10 കുട്ടികൾക്കുള്ള 8,000 കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാവും. മനസ്സിലായില്ലേ? 20 കുട്ടികൾക്ക് ഒരു 16,000 രൂപ കൊടുക്കാൻ ശേഷിയുള്ളവരുണ്ടാവാം. അപ്പോൾ ഉള്ളവർ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾക്കും വീട്ടിലും ആശ്വാസമാവും. അവർ പഠിക്കുന്ന ഓരോ അക്ഷരത്തിൻ്റെയും പുണ്യവും പ്രതിഫലവും
2: നമ്മുടെ
3: അക്കൗണ്ടിലേക്ക്
2: വരും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തീർന്നു പോകുന്ന പൈസ വേറൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് നന്മയായി വന്നെത്തും. ആ ഒരു നന്മയാണ് നമ്മളിവിടെ അനൗൺസ് ചെയ്തത്.
3: ഓക്കെ, അപ്പോൾ ഈ ഒരു നന്മ 800 രൂപ.
2: അതെ,
3: ഒരു കിറ്റ്. അപ്പോൾ അതിൻ്റെ പിന്നെ അക്കൗണ്ട് നമ്പറും ക്യാഷ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളിലുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതികൾ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ട് അതിലേക്കുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണം, കഴിയുന്ന ആളുകളൊക്കെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
2: ഇതിൻ്റെ ഗൂഗിൾ പേ അതുപോലെ ഫോൺ പേ പോലെയുള്ള ആപ്പ് വഴി നമുക്ക് പണം അയക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് പ്രത്യേകമായ ലിങ്കുണ്ട്, സ്കാനറുണ്ട്. അതൊക്കെ നിങ്ങളെ വാട്സപ്പിലേക്കൊക്കെ ഇൻഷാല്ലാ എത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ
3: പേജ്
2: സെർച്ച് ചെയ്താൽ കിട്ടും. അതല്ലാതെ തന്നെ നമ്മുടെ അടുക്കളേക്ക് ഇതൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടാകാം. എന്നാലും ഇത് അറിയാത്ത ആളുകളിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി കാര്യങ്ങൾ എത്തിച്ചു തരുന്നു എന്നത് മാത്രം. ഏതായാലും ഈ ഒരു നന്മയിൽ കഴിയുന്നത് എത്ര, ഇപ്പോൾ 800 രൂപ ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, ഒരാൾക്ക് ഒരു 400 രൂപ, 500 രൂപയാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ 500 കൊടുക്കുക. ഇപ്പോൾ 800 എനിക്ക് കൊടുക്കാൻ കഴിയില്ല, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി ശരിയിൽ ഒരു 500 രൂപയൊക്കെ ഉള്ളൂ എന്ന ഒരവസ്ഥ കൊടുക്കാൻ മനസ്സുണ്ട്, പക്ഷേ അത്ര തന്നെ ഇല്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളത് എത്രയാണോ അത്രയെങ്കിലും കൊടുക്കാൻ ഈ ഒരു സമയത്ത് ഈ ഒരു നന്മയിൽ പങ്കു ചേരാൻ നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
3: ഒരുപാട് പറഞ്ഞു നമ്മൾ.
2: അതെ,
3: ഇനി പാടാം.
2: തീർച്ചയായും
3: നമ്മൾ പാടുമോ? റൗഫ് പാടുമോ?
2: ഞാൻ പാടാറില്ല, ഞാൻ പാടിയാൽ നിങ്ങൾ ഓടേണ്ടി വരും.
3: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുക, നമ്മൾ പാടണ്ട, പാടിയ ആളുകളുടെ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ?
2: തീർച്ചയായും.
3: സ്വരത്തിലൂടെ സുന്ദരമായ ഒരു ഗാനം
2: നമുക്ക് കേൾക്കാം
3: നമുക്കും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും കേൾക്കാം.
2: ഓക്കെ
3: ഓക്കെ, സ്വരത്തിലേക്ക് പോവാം.

0: ഇന്നത്തെ പ്രോഗ്രാമുകൾ മൊത്തം നോക്കുമ്പോൾ നന്മകൾ മുന്നേറുക, നന്മകളിൽ മുന്നേറുക, മരണം, മരണാനന്തരം, ഇത് തന്നെയാണ്. ഇത് നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതായത് ഈ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഖബറ് മുന്നിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ കഴിഞ്ഞ സ്വരം. അപ്പോൾ ആ സ്വരത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നതും നമ്മുടെ മനസ്സിലേക്ക് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയും മരണം കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ റൈബ ഫീ, ഒരു സംശയമില്ലാത്ത സാധനമാണ് മരണാനന്തര ജീവിതമുണ്ടെന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ എത്ര എത്ര ആയത്തുകൾ ഉദാഹരണമായിക്കൊണ്ട് ദുനിയാവിലെ പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രം ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ അഞ്ചാമത്തെ ആയത്തെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹജ്ജിൻ്റെ സമയമാണല്ലോ, അപ്പോൾ അഞ്ചാമത്തെ ആയത്തെടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആദ്യം മണ്ണിൽ നിന്ന്, പിന്നെ അത് നുത്തുഫയായി, അലക്കയായി, അങ്ങനെ തുടങ്ങി ഇങ്ങനെ ഏഴ് ഘട്ടങ്ങൾ, മനുഷ്യൻ്റെ ഘട്ടങ്ങൾ, ഗൈറു മുഖല്ലഖത്തിൻ എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണാവസ്ഥയും അപൂർണാവസ്ഥയും ഒക്കെ ആകുന്ന സന്ദർഭം, ഞാൻ നേരത്തെ പറഞ്ഞൊരു ആ ഒരു പിന്നെ അനുഭവത്തിൽ നിന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ അപൂർണാവസ്ഥയാണ്. അള്ളാഹു അങ്ങനെ സംവിധാനിച്ചു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോയി, ഒന്നും ഒരു അഡ്രസ്സില്ലാത്ത ഒരു ഒന്നിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ ഒരു അഡ്രസ്സുള്ള ഒരു അബ്ദുറൌഫിനെയും ഒരു ജംഷീർ സലാഹിയൊക്കെ അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ഒന്ന് സൃഷ്ടിച്ചിട്ട് വീണ്ടും അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. അത് മറ്റൊരു ഉദാഹരണത്തിലൂടെ വീണ്ടും പറയുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു.
1: അതെ,
0: അന്ന് ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും പച്ചപ്പുണ്ടായിരുന്നത് ഉണങ്ങി കരിഞ്ഞ് ചില സ്ഥലങ്ങളിൽ തീപിടുത്തം വരെ
1: സംഭവിച്ചു.
0: ആ ചൂടിനാൽ ഉണ്ടായിട്ടുണ്ട്. അന്നവിടെ തരിശു ഭൂമിയായിരുന്നു. മഴ ഒരാഴ്ച പെയ്തപ്പോഴേക്ക് ആ വിണ്ട് കീറിയ ഭൂമികൾ എന്തായി? മുളച്ചു പൊന്തിയ സാഹചര്യം ഉണ്ടായി.
1: മരിച്ച ഭൂമി ജീവൻ വെച്ച്.
0: അതെ, അതങ്ങനെ തന്നെ വിശുദ്ധ
1: നിർജീവമായ ഭൂമി.
0: അതെ, നിർജീവമായ ഭൂമി,
1: ജീവൻ്റെ
0: അതങ്ങനെ നേർക്കുനേർ.
1: ഈ സമയത്ത് നമുക്ക് ഉറപ്പിക്കാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഡയലോഗ് ഈരാറ്റുപേട്ടയിൽ നടന്ന, ഈ പിന്നെ മെയ് 14 തീയതി നടന്ന ഡയലോഗ്, അത് മരണത്തിന് ശേഷമുള്ള ജീവിതം ഉണ്ടോ എന്ന് സംശയമുള്ളവരെ, അതില്ല എന്ന് പറയുന്ന നാസ്തികരും ലിബറലുകളും എമ്പാടുണ്ട് ഇവിടെ. കന്നഡ ചിരട്ടാക്കാണ്, പക്ഷെ അവരെ ആർക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു.
0: യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാലേ ഇവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, കാരണം ഇവർക്ക് സ്വതന്ത്രരായി.
1: പിന്നെ സ്വയം ഒരു സമാധാനം അടയാനുള്ള ഒരു കുറുക്കു വഴി മാത്രമാണ്. ചെയ്യണ തോന്നിയാസങ്ങളിൽ തിന്മകളെയൊക്കെ മാനേജ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാനും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, മരണത്തിന് ശേഷം ജീവിതം ഒന്നുമില്ല. പക്ഷെ സ്വന്തം മനസാക്ഷി പോലും അവരെ ശരിക്ക് കടന്നാക്രമിക്കുന്നുണ്ടാവും.
0: തീർച്ചയായും
1: തെറ്റു ചെയ്താൽ അതവനെ അവനെ തന്നെ വേട്ടയാടും എന്തൊക്കെ പറഞ്ഞാലും.
0: മനുഷ്യരഹിതമായ,
1: അപ്പൊ ആ പ്രോഗ്രാം കേൾക്കണം എന്ന് പ്രത്യേകം നമ്മളൊന്ന്
0: ഓർപ്പിക്കുകയാണ്. കാരണം വ്യത്യസ്തമായ അവതരണങ്ങൾ
1: നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ മക്കളെയും നമ്മുടെ പുതിയ ജനറേഷനൊക്കെ അത് കേൾപ്പിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്.
0: അതായത് ഇതിൽ ഒരു ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ ഏകദേശം പ്രോഗ്രാമൊക്കെ മുഴുവനായി കേട്ടിട്ടുണ്ട്. അതിൽ ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംസാരം തന്നെയാണ്, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംസാരമാണ് അതിൽ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരല്പമെങ്കിലും കാര്യങ്ങളെ പഠിക്കാനും ആഗ്രഹിക്കാനും കേൾക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൽ വെളിച്ചമുണ്ടാകും ഇൻഷാല്ലാ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മരണാനന്തര ജീവിതമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പല രംഗങ്ങളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നേരത്തെ സൂറത്തുൽ ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത് രണ്ട് ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇന്നത്തെ മോർണിംഗ് ലൈവ് മുഴുവൻ നമുക്കത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നന്മകൾ അതിനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസരം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ഇനിയൊരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെപ്പോൾ മരിക്കുമെന്ന് അറിയില്ല. അടുത്ത ദുൽഹിജ്ജക്ക് നമുക്കുണ്ടാകുമോ, ഞാനുണ്ടാകുമോ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മരണാനന്തര ജീവിതത്തിനുള്ള നന്മകൾ നമ്മൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ ഖബർ മുന്നിലാണ് എന്ന ലക്ഷ്യത്തോടുകൂടി, ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഖബറിൽ പ്രയാസമുണ്ടാകും എന്നത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മുടെ ഖബറുകളെ പ്രകാശിപ്പിക്കട്ടെ നമുക്ക് ഖബറിൽ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു സംഗതി കൂടി ഞാൻ പറയാം. ഞങ്ങളെ സമയം ഞാൻ കവർന്നെടുക്കുന്നുണ്ട്.
1: അങ്ങനെ
0: പ്രയാസമില്ലല്ലോ,
1: അങ്ങനത്തെ പ്രശ്നം
0: ഒരു പ്രയാസമില്ലല്ലോ. ഞാൻ പറയുമ്പോൾ ഞാൻ മാത്രം പറയുന്നു.
1: ഓക്കെ
0: ശരി. അപ്പം ഞാൻ ഒരു ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്ന ചില സംഗതിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാതെ അങ്ങ് വിട്ടുപോയാൽ പിന്നെ മറന്നു
1: പോകും.
0: അതുകൊണ്ട് മാത്രമാണ് ഇടയ്ക്കിരുന്നത്. പ്രയാസമില്ലല്ലോ,
1: ഒരു പ്രയാസം
0: പ്രശ്നം ഉണ്ടാക്കരുത്.
1: ഒരു പ്രശ്നമല്ല, പറയൂ.
0: ഓക്കെ ശരി. ഏതായാലും ആ ഒരു സംഭവം, മഹാനായ സ്വഹാബി മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ മദീനയിലേക്ക് ആദ്യം ദഅവത്തിന് വേണ്ടി പോകുന്നുണ്ട്. ആ മദീനയിൽ ഡോർ ടു ഡോർ നടത്തി എല്ലാവരും ഏകദേശം ഇസ്ലാം സ്വീകരിച്ച്, പ്രവാചകൻ വരുമ്പോഴേക്ക് ഇവിടെ മദീനക്കാർ സ്വീകരിക്കാൻ തയ്യാറായ അവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനെ കാണാൻ കഴിയും. സഅദ് റളിയല്ലാഹു 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. 35-ാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിൽ ശത്രുവിൻ്റെ വെട്ടേറ്റ് പിന്നീട് ചോര വാർന്ന് മരിക്കുകയാണ്. അദ്ദേഹത്തിനെ ജനാസ കുളിപ്പിച്ച് പിന്നീട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് സഹാബികൾ പറയുന്നുണ്ട്, റസൂലേ ഈ മയ്യത്ത് സാധാരണ കൊണ്ടുപോകുമ്പോൾ എന്തു ചെയ്യും, ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 70,000 മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ മയ്യത്തിനെ ചുമക്കുന്നുണ്ട് എന്നാണ്. ഈ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഫളിനെ കുറിച്ച് അവിടെ പറയാൻ, എന്നിട്ട് അദ്ദേഹത്തെ ജനാസ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖബറിലേക്ക് ഇറക്കി വെച്ചു. സ്വഹാബികളുടെ മുമ്പിൽ പ്രവാചകൻ പറഞ്ഞു കൊടുത്തൊരു അധ്യാപനമുണ്ട്, ഇന്നലിൽ ഖബരി രാത്ത, ഖബറിനൊരു ഇടുക്കുണ്ടെന്നാണ്. ആ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്നാണ് നമുക്ക് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി തന്നത്. അപ്പോൾ ഖബറിലൊരു ഇടുക്കമുണ്ട് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കാനിരിക്കുന്നത് ഖബറിൽ, ഖബർ മുന്നിലാണെന്നാണ് നമ്മൾ കുറച്ച് നേരത്തെ കേട്ട സ്വരത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ ഓർമ്മപ്പെടുത്തിയത്. കാരണം ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഖബറിൽ വിജയിക്കാണ്ട്, ഖബറിൽ ഫിത്തിന ഉണ്ട്, അതെല്ലാവരും ഞാനും നിങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഖബറിൽ ശിക്ഷയുണ്ട്, ആ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതികളൊക്കെ വീണ്ടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി തരുന്നത്. കാരണം ഈ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് താൽക്കാലികമാണ്, എന്നാൽ നമ്മൾ മരിച്ചതിന് ശേഷം എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ശാശ്വതമായിരിക്കും. അതുകൊണ്ട് തന്നെ ശാശ്വതമായ നഷ്ടത്തിലേക്ക് പോകുന്നതിനേക്കാളും ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പരലോകത്ത്
1: സേഫാവുക,
0: വിജയിക്കുക, ഇതാണ് നമുക്ക് വേണ്ടത്. ഫമൻ സുഹുസിയ അനിന്നാർ ഉദ്ഖില ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ വിജയം. അതുകൊണ്ട് ആ വിജയത്തിലേക്ക് അല്ലാഹു നമ്മെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും.
1: പിന്നെ ഈ സമയത്ത് ദുറൂഫ് അലൈക്കുമേ, നമ്മൾ ശ്രോതാക്കളോടും പ്രേക്ഷകരോടൊക്കെ പറയേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. ഇന്ന് ഫീഡ്ബാക്ക് അയക്കാനും നമുക്ക് നോക്കാനൊന്നും സാധിക്കുന്നില്ല. ഒരു ടെക്നിക്കൽ എന്തോ ഒരു
0: എറർ
1: സംഭവിച്ചിട്ടുണ്ട്. അവിടെ നമ്മളെ ക്വിസിൻ്റെ ആൻസറും വന്നിട്ടുണ്ടാവില്ല. അത് വിജയികളെ പ്രഖ്യാപിക്കാനും സാധിക്കാത്തൊരു പ്രയാസമുണ്ട്. അതിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് അതിലേക്ക് നമുക്ക് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരാൻ കഴിയും, ഇല്ലെങ്കിൽ നാളത്തോടു കൂടി അത് ശരിയാവുമെന്ന് നമ്മൾ അറിയിക്കുകയാണ്.
0: ഏതായാലും ഈ മനുഷ്യന്റെ സംവിധാനങ്ങളാണല്ലോ, അള്ളാഹുവിന്റെ സംവിധാനങ്ങളാണെങ്കിൽ അതിന് കുറവ് സംഭവിക്കൂല. അതേസമയം മനുഷ്യന്റെ സംവിധാനങ്ങളാവുമ്പോൾ എന്തായാലും എററുകൾ സംഭവിക്കും, അതിന് പല ഫോൾട്ടുകൾ ഉണ്ടാകും, അത് പിന്നെ റീമേക്ക് ചെയ്യും, അത് ഇപ്പോൾ പരിഹരിക്കപ്പെടും. ചിലത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നതും ചില സംഗതി, ഇപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയം പറയുന്നതല്ല, എന്നാലും സാന്ദർഭികമായി ഓർമ്മ വന്നതുകൊണ്ട് പറയാണ്, കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ കേരയിൽ ആ ഒരു മഞ്ഞക്കുറ്റി എടുത്തു കളയുക എന്നുള്ളതാണ് അടുത്ത സർക്കാർ വന്നപ്പോൾ. അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, അത് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ മനുഷ്യ സംവിധാനങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്, മുടക്കങ്ങൾ വരും, പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എന്നാൽ അള്ളാഹുവിൻ്റെ സംവിധാനം, സൂര്യനെ നോക്കൂ, എന്തെങ്കിലും ഒരു തകരാറുണ്ടോ? ചന്ദ്രനെ നോക്കൂ, അതൊക്കെ കൃത്യമായി അതിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അതിൻ്റെ ഭ്രമണപഥത്തിൽ
1: കൃത്യമായി
0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ സംവിധാനങ്ങളൊക്കെ തകരാറുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ക്ഷമ ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരുപാട് പ്രേക്ഷകർ ഇതിനു വേണ്ടി കാത്തിരുന്നു, അത് ക്യുസിൻ അറ്റൻഡ് ചെയ്യുന്ന സ്ഥിരം
1: ചില ആളുകൾ ഇങ്ങനെ ഫീഡ്ബാക്ക്, അവർ വിചാരിക്കും അവർക്ക് മാത്രമായിരിക്കും പ്രയാസം എന്ന് തോന്നുന്നുണ്ടാവും. അതെല്ലാവർക്കും ആ പ്രയാസം ഉണ്ട് ഇന്നത്തെ ഒരു വിഷയത്തിൽ നിന്ന് പ്രത്യേകം നമ്മൾ അറിയിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്.
0: നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാമല്ലേ?
1: കടക്കേണ്ടതുണ്ട്.
0: ചിന്തയാണ് ഇന്നത്തെ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനായിക്കൊണ്ട്
1: ചിന്ത നമുക്ക് എന്ത് ചെയ്യണം, ശ്രോതാക്കൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്.
0: ഞാൻ
1: അപ്പൊ ആ ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാണ്, ഒരു ചിന്തിക്കൂ, ഒരു ചിന്ത നൽകൂ.
0: ഓക്കെ, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടിരുന്നു, ഒരാൾ എനിക്ക് സ്റ്റാറ്റസിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ്, ഒരാളുടെ സ്റ്റാറ്റസിലൂടെ. അതല്ല, അത് പിന്നീട് ഞാനത് ഷെയറാക്കി എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടു, അതുപോലെ പലർക്കും അയച്ചു കൊടുത്തു. ഞാനത് സ്റ്റാറ്റസാക്കി, ഞാൻ സ്റ്റാറ്റസാക്കിയത് കണ്ടിട്ട് പലരും എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു സംഗതി, അത് എന്നെയും വല്ലാതെ ഹേർട്ട് ചെയ്ത ഒരു സംഗതിയാണ്. പിന്നെ അതുപോലെ പലർക്കും ഒരു പക്ഷേ അനുഭവവും, ചിലപ്പോൾ അത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ചിലരെങ്കിലും കണ്ണിൻ്റെ നനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു അനുഭവമാണ്. അപ്പോൾ അത്തരം ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാനുണ്ടതിൽ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ രണ്ട് പോർഷനാണ്, മുകളിൽ ഒരു ഭാഗം, അടിയിൽ മറ്റൊരു ഭാഗം, ആ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗങ്ങളിലും ഒരു വാപ്പയും മകനുമാണ്, മുകളിലും ഒരു വാപ്പയും മകനും തൊട്ട് താഴെയും ഒരു വാപ്പയും മകനുമാണുള്ളത്. അതിൽ മുകൾ ഭാഗത്തുള്ള വാപ്പയും മകനും, ഇനിയിപ്പോൾ മുകളും താഴെയും മാറിപ്പോകണ്ട, അത് ചിലപ്പോൾ പറയുന്നതിൽ മാറിപ്പോയേക്കാം, വീഡിയോയിൽ എങ്ങനെയാണെന്ന് കൃത്യമായി ഓർമ്മയില്ല. ഏതായാലും അതിൽ ഒരു ഭാഗത്തുള്ളത് ഒരു വാപ്പ വളരെ സൈലൻ്റായി, മകൻ മകൻ്റെ പണിയെടുക്കുന്നു, വാപ്പ വാപ്പാൻ്റെ പണിയെടുക്കുന്നു. മകൻ കളിക്കുന്ന സമയത്ത് വാപ്പ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. വാപ്പ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ സൈലൻ്റായി ഡ്രൈവ് ചെയ്യുന്നു, മകൻ ബാക്കിലിരിക്കുന്നു സൈലൻ്റായി. വാപ്പൊന്നും സംസാരിക്കുന്നില്ല, മകനൊന്നും സംസാരിക്കുന്നില്ല. അതേ സമയത്ത് തൊട്ടു താഴെ കാണിക്കുന്ന വീഡിയോയിൽ വാപ്പ ഡ്രൈവ് ചെയ്യുന്നതോടൊപ്പം മകനോട് സംസാരിക്കുന്നു. ആ മകൻ അതിൽ സംതൃപ്തനും ഹാപ്പിയുമാണ്, സന്തോഷത്തോടു കൂടിയാണ് ആ ഇരുത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ മകൻ അതിൻ്റെ ടോയ്സുകൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കളിക്കുന്നതിൽ കൂടെ സഹായിച്ച് കൂടെ കളിച്ച് വാപ്പ കൂടെ ഉണ്ടായപ്പോൾ ആ മകന് വല്ലാത്ത ഹാപ്പിയാണ്. അതേസമയം തൊട്ട് മുകളിലുള്ള മറ്റൊരു പോർഷനിലുള്ള വീഡിയോയിൽ മകൻ കളിക്കുമ്പോൾ വാപ്പാനൊന്ന് നോക്കുകയാണ്, അപ്പോഴും വാപ്പ മൊബൈൽ ഫോണിലാണ്, വാപ്പാനൊന്ന് വിളിക്കുകയാണ്, വാപ്പ കേൾക്കുന്നില്ല. അപ്പോൾ ഈ മകനാകെ നിരാശനായിക്കൊണ്ട് മടങ്ങുകയാണ്. അവസാനം ഉറങ്ങുന്ന ഒരു വല്ലാത്തൊരു രംഗമുണ്ട്. മകൻ ഉറങ്ങാൻ പോകുമ്പോൾ വാപ്പ കൊണ്ട് കിടത്തുന്നു, ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നു, തലയിൽ തടവുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ മകൻ വളരെ സന്തോഷത്തോടുകൂടി അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി ഉറക്കത്തിലേക്ക് പോവുകയാണ്. അതേസമയം മറ്റേ മകനോ ബെഡ്ഷീറ്റ് എടുത്ത് സ്റ്റെപ്പ് കയറി നിരാശനായിക്കൊണ്ട് നേരെ പോയി ആലോചിച്ച് കിടക്കുകയാണ്. വളരെ പ്രയാസം നിറഞ്ഞൊരു മനസ്സ്, പിഞ്ച് കുഞ്ഞല്ലേ, ചെറിയ മനസ്സിന് കളങ്കില്ല എന്നാണ്. അപ്പം അത്തരം വേദനകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, വാപ്പാൻ്റെ തണൽ കിട്ടാത്ത, വാപ്പാൻ്റെ സ്നേഹം കിട്ടാത്ത, വാപ്പയിൽ നിന്ന് കിട്ടേണ്ട കുറേ സംഗതികളുണ്ടല്ലോ, അതൊന്നും കിട്ടാതെ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരു താങ്ങായി തണലായി നമ്മൾ സ്നേഹം കൊടുത്ത്, നമ്മളിപ്പോൾ അധിക വീട്ടുകാരെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നാല് ഫോണുണ്ടെങ്കിൽ നാലുപേരും നാല് മൂലക്കായിരിക്കും, വീട്ടിലുള്ളവർ സംസാരിക്കുന്നില്ല, വീട്ടിൻ്റെ അകത്തുള്ളവർ എന്ത് ചെയ്യുന്നില്ല, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ ഇരിക്കുന്ന ആൾ ഫോണിലാണെങ്കിൽ കയറി വന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത, വാപ്പ വന്ന് വിളിച്ചു പോയി എന്നുള്ളത് പോലും, ആ മകൻ വന്ന് വിളിച്ചു പോയിട്ടുണ്ടെന്ന് പോലും വാപ്പ അറിഞ്ഞിട്ടില്ല. അത്രയേറെ ഒരു അശ്രദ്ധയും കെയറിങ്ങും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഫോണിൻ്റെ അഡിക്ഷൻ എന്ന് വേണം ശരിക്കും നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോണൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിന്നാൽ ഈ പറയപ്പെടുന്ന കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ പരിഹാരപ്പെടും, ഈ മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. മറ്റതെന്ന് വെച്ചാൽ ഏതായാലും വീട്ടിൽ നമുക്ക് സ്ഥാനം കിട്ടുന്നില്ല. അപ്പം നമുക്ക് സ്ഥാനം തരുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചേക്കേറും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വരുന്നവരൊക്കെ ചിലപ്പോൾ വഞ്ചകരായിരിക്കും, ചിലപ്പോൾ നമ്മളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കും. പക്ഷെ ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യില്ലല്ലോ, മകനെ വഞ്ചിക്കാനോ പറ്റിക്കാനോ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ ബോധപൂർവം ആ ഫോണിനൊന്ന് മാറ്റി വെച്ച്, ഇനി ഫോൺ നോക്കണമെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ മാതൃക ആവല്ലേ, ശരിക്ക് നമ്മൾ ഫോണിലിരുന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് മാതൃക ആവേണ്ട. അപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അപ്പം ഇത്ര നേരം ഫോൺ ഉണ്ടല്ലോ, എൻ്റെ അടുത്തൊന്നും സംസാരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഞാനും വൈഫും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മകൻ വന്നിട്ട് ഇടയിൽ സംസാരിക്കൽ. അപ്പോൾ ആ സമയത്ത് ഇത്രയും നേരം അപ്പച്ചി സംസാരിച്ചില്ലേ, ഇനി എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ മക്കളും ഉണ്ട്. അതല്ല, അതിലൊക്കെ വലിയ സന്തോഷമാണ്. ഏതായാലും ഇവിടെ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ള, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ പരമാവധി വീട്ടിലായിരിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാം. എന്നിട്ട് മക്കൾക്ക് മാതൃകയാവുക, മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ. ലുക്കുമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പറയില്ലേ?
1: തീർച്ചയായും
0: വിശുദ്ധ ഖുറാൻ ഏകദേശം ഒരു പേജോളം ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 31:13 മുതലാണ് ആ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ആദ്യം അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ദുനിയാവിൻ്റെ കാര്യം, വലാത്തുസഖ്ദക്കലിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ നീ മുഖം പിന്നെ ചുളിച്ച് നടക്കരുത്,
1: പേഴ്സണാലിറ്റി, അതെ,
0: ഒരു ഒരു ഒരു മനുഷ്യനെ, അതായത് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹിൻ്റെ വിഷയത്തിൽ എന്തൊക്കെ കാണിക്കണം, ഉമ്മാൻ്റെ വിഷയത്തിൽ എന്ത് ശ്രദ്ധിക്കണം അല്ലേ, അതൊക്കെയാണ് കൃത്യമായ ഒരു നിർദ്ദേശം. അവിടെ വിളിക്കുന്ന പോലെ എന്താ, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ എന്നാണ്. ആ ഒരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വിളികൾ തന്നെ അതിൽ ചിലതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം, ഉമ്മ കൊടുക്കണം, വീട്ടിൽ നിന്ന് പോകുമ്പോൾ വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണം, വിശേഷങ്ങൾ ചോദിക്കണം, സ്കൂളിലെ അവസ്ഥകൾ ചോദിക്കണം. അങ്ങനെ അവരുമായി ഒരു നല്ലൊരു ബോണ്ട് തയ്യാറാക്കിയാൽ, നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മക്കളെ നമ്മളെ മക്കളാക്കി, നമ്മുടെ കൺകുളിർമ്മയുള്ള മക്കളാക്കി നൽകണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഖുറത്ത അയുനിൻ വജാലിനാലിൽ മുത്തഖി നൈമാമ എന്ന പ്രാർത്ഥന. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് കൺകുളിർമ്മയാകണമെങ്കിൽ നമ്മളും ചിലത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്തയായി പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രയാസങ്ങൾ, ഒരുപക്ഷെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത ബഹുഭൂരിപക്ഷം രക്ഷിതാക്കൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടവരുണ്ടാകാം, ആ വീഡിയോ കണ്ടവർക്കൊന്നുകൂടി ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നിട്ടുണ്ടാകും. ഏതായാലും അള്ളാഹു സുബ്ഹാനത്തിൽ ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിന് സമയം കൊടുക്കുന്ന, കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്ന, കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, അങ്ങനെ വാല്യൂ ടൈം കൊടുക്കണം എന്നാണ്. ഈ ചില കൗൺസിലേഴ്സ് ഒക്കെ പറയണ അങ്ങനെയാണ്, നമ്മുടെ ബാക്കിയുള്ള സമയമല്ല കൊടുക്കേണ്ട കുടുംബത്തിന്, നമ്മളെ വാല്യൂ ടൈം കൊടുത്താൽ അതിന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒഴിവ് സമയം കൊടുക്കുന്നതിനേക്കാളും നമുക്ക് തിരക്കുള്ള സമയം കുറച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പരിഗണനയും സ്നേഹവും, അവർക്ക് തിരിച്ചുള്ള സ്നേഹവും ഒക്കെ കിട്ടാൻ അത് കാരണമാകും എന്ന ഒരു ചിന്ത ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തണം. ഇനി ഇൻഷാല്ലാഹ് ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം.
1: ആ ഏതായാലും വളരെ പിന്നെ വലിയൊരു ചിന്തയിലേക്കാണ് നിങ്ങൾ തുടക്കം തന്നെ നൽകിയത്. അതായത് ഒരു ഒരു ഒരു പാരന്റും അയാൾ ഒരു ഉപ്പിയൊരു അവൻ്റെ മോ അയാളെ മോനും,
0: അതെ,
1: രണ്ട് സിറ്റുവേഷൻ. ഇത് നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ആദ്യം പറഞ്ഞ മൈൻഡ് ചെയ്യാൻ നേരമില്ലാത്ത, കൂടെ കളിക്കാൻ സമയമില്ലാത്ത, ഒന്ന് ഉമ്മ കൊടുക്കാൻ നേരമില്ലാത്ത ഒരു യാന്ത്രികമായ ഉമ്മയും ഉപ്പിയും മകനുമാണ് കൂടുതലുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായും ഇവിടെ നല്ലൊരു പാഠം നമുക്കുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. അന്നാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കുട്ടികളുടെ കൂടെ കളിച്ചതും അവർക്ക് ഉമ്മ കൊടുത്തതും ഒക്കെ ഹദീസിൽ നമുക്കെമ്പാടും കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ആ മാതൃകയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ഇന്നത്തെ ചിന്ത പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സിൽ വലിയൊരു ചിന്തയായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
0: അള്ളാഹു
1: നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: അടുത്തൊരു സെഷനിലേക്ക് കടക്കാമല്ലേ. നമ്മുടെ
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ,
0: അതെ, ഇതും പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും നമ്മൾ വഴിവിളക്ക് അതുപോലെ നേർവഴി പോലെയുള്ള നിത്യവുമുള്ള നന്മകൾ എന്നതുപോലെ തന്നെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും പീസ് റേഡിയോയുടെ ഭാഗമായി കൊണ്ട് ഇറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് ലഭ്യമാകാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തിരയണം എന്നതാണ്. അതിൽ ദ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതുപോലെ പിന്നെ പീസ് റേഡിയോയുടെ മറ്റ് ഗ്രൂപ്പുകളുണ്ടാവും. ഗ്രൂപ്പല്ലാതെയും നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പം അത്തരം വീഡിയോകൾ നമ്മൾ സ്റ്റാറ്റസ് ആകണം, കാണണം. അത് ആയത്തുകൾ പഠിക്കാനും കാണാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിത്യവും ഒരു ആയത്ത് പഠിക്കുന്നതിൽ പ്രയാസമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ എല്ലാ ദിവസവും നമുക്കത് പഠിക്കാനും കഴിയും. അങ്ങനൊരു നന്മ നിറഞ്ഞ പദ്ധതിയാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്നുള്ളത്. സൂറത്തു അൽ ഇഖ്ലാസ് ഏതാണ് അധ്യായം?
1: സൂറത്തുൽ ഇഖ്ലാസ്
0: എത്രാമത്തെ അധ്യായം എന്നറിയോ? 112-ാമത്തെ അധ്യായമാണ്. ആ 112-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 1 മുതൽ 4 വരെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന, എന്നാൽ സഹാബിമാരൊക്കെ ചില ഇഷ്ടപ്പെട്ട സൂറത്തായി കൊണ്ട് പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിൻ്റെ 4 വചനങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആയിക്കൊണ്ട് നമ്മളിവിടെ സംപ്രേഷണം ചെയ്യുന്നത്.
1: 2385 ദിവസമായി
0: ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന നന്മയായി മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് വീഡിയോയിലെ ആയത്തുകൾ കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
0: 2385 ദിവസങ്ങളായി തുടർന്നു വരുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നിന്ന് 2362-ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്നിവിടെ കേട്ടിട്ടുള്ളത്.
1: ഓക്കെ, നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോകല്ലേ?
0: തീർച്ചയായും.
1: ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സവിശേഷം പ്രോഗ്രാമാണ്. ഈ സവിശേഷം പ്രോഗ്രാം എന്താണെന്നുള്ളതൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ദുറ അല്ലിക്കമി ശ്രോതാക്കൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. അതായത്
0: ഇവിടെ പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്
1: എല്ലാവർക്കും
0: അറിയാലോ. നമ്മളിപ്പോൾ ഈ ഒരു ലൈവ് സെഷനിൽ തന്നെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 100-ലധികം പ്രോഗ്രാമുകൾ, 100-ലധികം അവതാരകർ. അപ്പോൾ നമ്മൾ
1: ഈ
0: ലൈവ് സെഷനിൽ തന്നെ നമ്മുടെ കൂടെ ഹാരിസ് ബിൻ സലീം, കെ വി മുഹമ്മദ് അലി അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആളുകളുടെ സംസാരം, അതിനു പുറമെ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ ലൈവായിട്ട് തന്നെ ഇവിടെ ഉണ്ട്,
1: കേട്ടു.
0: അപ്പം ഇതിന് ശേഷം ഇനി വരാനിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ വ്യത്യസ്തമായ ഫാക്കൽറ്റികളാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായ അവതാരകർ, അതുപോലെ തന്നെ കുരുന്നുകൾ മുതൽ വയോധികർക്ക് വരെ നീണ്ടു നിൽക്കുന്ന പീസ് റേഡിയോയിലെ ഫാമിലി പ്രോഗ്രാമുകൾ, അങ്ങനെ നമ്മളറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിൽ ഉണ്ട് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ ഷെഡ്യൂളുകൾ നമുക്ക് ലഭ്യമാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ, നമ്മൾ അതിൻ്റെ റിവൈൻഡ് ഓപ്ഷൻ എടുത്തു നോക്കിയാൽ തന്നെ അതിൻ്റെ ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചും കൃത്യമായി കാണാൻ സാധിക്കും. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്, അതായത് വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച ആളുകളുമായി നടത്തുന്ന അഭിമുഖം. എല്ലാ ഞായറാഴ്ചയും 9:25
1: രാത്രിയാണ്.
0: ആ അതെ, രാത്രി 9:25 വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖരായ ആളുകളുമായുള്ള സംസാരങ്ങൾ, ഇൻ്റർവ്യൂ, ചില ചോദ്യോത്തര സെക്ഷനുകൾ. നമ്മൾ എല്ലാ ഞായറാഴ്ചയും എപ്പോഴാണ്?
1: രാത്രി 9:25
0: നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കേൾപ്പിക്കുന്നുണ്ട്. പീസ് റേഡിയോ വഴി നമ്മൾ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം
1: ആ പ്രോഗ്രാമാണ് സവിശേഷം.
0: അതെ, ആ പ്രോഗ്രാമാണ് സവിശേഷം.
1: ആ സവിശേഷം പ്രോഗ്രാമിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്.
0: അതെ, അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്ത് ചെയ്യാം,
1: ഇവിടെ
0: കേൾക്കാം. അതായത് മനസ്സ് നിറഞ്ഞ അംഗീകാരം. ഹറമിലേക്ക് നമ്മുടെ എൻ്റെ കൂടി ഉസ്താദായ പർപ്പൂർ ഉസ്താദ്
1: മുഹമ്മദിനി
0: പർപ്പൂർ ഉസ്താദ്, അദ്ദേഹത്തിന് ഹറമിലേക്ക് രാജകീയ അതിഥിയായി കൊണ്ട് പർപ്പൂർ ഉസ്താദിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള
1: ഹജ്ജിന് പോകാനുള്ള അവസരം പ്രാവശ്യം
0: കിട്ടിയിട്ടുണ്ട്.
1: രാജാവിൻ്റെ
0: അതിഥിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരവും അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത്. നമുക്കതിൻ്റെ ഭാഗങ്ങൾ കേൾക്കാം.
3: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് സവിശേഷം പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം കേരളീയ പൊതുസമൂഹം അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ജാമിയ അൽ ഹിന്ദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരഥ്യം വഹിക്കുന്ന ലജ്നത്തുൽ വഹൂസുൽ ഇസ്ലാമിയയുടെ സാരഥ്യത്തിലുള്ള ബഹുമാന്യനായ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഈ വർഷത്തെ സൗദി അറേബ്യയുടെ പ്രത്യേക ക്ഷണിതാവായി ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സവിശേഷം പരിപാടിയിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകൾ ചേരുന്നത്. ഉസ്താദ്, സ്വാഗതം. ഒരു വലിയ സന്തോഷ വാർത്തയാണ് യഥാർത്ഥത്തിൽ. സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അവര് എല്ലാ വർഷവും ഹജ്ജിന് ചില ആളുകൾക്ക് അവരുടെ അതിഥികളായി നൽകുന്ന ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്തോഷം കേട്ട സന്ദർഭത്തിലുള്ള മനസ്സിലുണ്ടായ ഒരു വികാരങ്ങൾ എന്തൊക്കെയാണ്?
4: അൽഹംദുലില്ലാ, സന്തോഷിച്ചു, അള്ളാഹുവിന് ശുക്ർ ചെയ്തു. ഈ വിവരം നേരിട്ട് അറിയുന്നത് അടുത്ത ദിവസങ്ങളിലാണ്. പക്ഷേ അതിനു മുമ്പ് ചില ന്യൂസുകളിൽ കൂടി എനിക്ക് സാധ്യതയുണ്ട്, പേര് എംബസിയിലുണ്ട് എന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിരുന്നു. അതുപോലെ നമ്മുടെ സംഘടനാപരമായും പേര് കൊടുത്തിട്ടുണ്ട് എന്ന് സംഘടനാ നേതാക്കളൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഖൈറാണെങ്കിൽ അള്ളാഹുവെ തോഫീക്ക് നൽകണേ എന്നായിരുന്നു. അപ്പോൾ അത് ഖൈറായി വന്നു. അൽഹംദുലില്ലാ, തിരഞ്ഞെടുക്കപ്പെട്ട വിവരം ഔദ്യോഗികമായി കിട്ടി. അള്ളാഹുവിന് ശുക്ർ ചെയ്തു. ഒരു സുജൂദ് ചെയ്യല്ലാതെ വേറെ നമുക്കൊന്നും
3: ചെയ്യാനില്ലല്ലോ. ഇങ്ങനെ ഒരു അതിഥിയായി തെരഞ്ഞെടുക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കണം?
4: സാഹചര്യം എന്ന് പറഞ്ഞാൽ ജാമിയ അൽ ഹിന്ദുമായി നമ്മുടെ സഫാറത്തുൽ ഹർമൈൻ ഡൽഹിയിലെ എംബസി കുറെ കാലങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. രണ്ട് പ്രാവശ്യത്തെ പ്രാവശ്യം അൽമഹാറ ജാമിയ അവിടുത്തെ സൗദി വിശാറത്ത് സൂനുൽ ഇസ്ലാമിയ നടത്തി വരുന്ന ഇന്ത്യയിൽ നടത്തി വരുന്ന ഖുർആൻ ഹിഫ്ദ് മത്സരങ്ങൾക്ക് ജാമിയയാണ് അവരെ ജാമിയാണ് ഏൽപ്പിച്ചതും അതിന് നേതൃത്വം നൽകിയതും. വേദി ഇവിടെയായിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആ വിവരം കൊടുത്തു. അവിടെ വേറെ സംഘടനാപരമായ വ്യത്യാസമൊന്നുമില്ലാതെ കുട്ടികള് ഹാഫിദീങ്ങൾ, ലോകോത്തര ഹാഫിദീങ്ങൾ എന്ന് തന്നെ പറയാവുന്ന ഹാഫിദീങ്ങളും ഹാഫിദാത്തുകളും അതിൽ പങ്കെടുത്തു. അത് വിജയകരമായി നടത്തി. അതിന്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ സൗദി പത്രങ്ങളൊക്കെ അത് വളരെ നല്ല നിലക്ക് ചെയ്തിരുന്നു. അവിടുത്തെ വിസാറത്ത് ഷൂനിൽ ഇസ്ലാമിയയുടെ ബന്ധപ്പെട്ട പണ്ഡിതന്മാര് നല്ല ഒരു സന്തോഷം ഞങ്ങൾക്ക് അറിയിച്ചിരുന്നു ദീനി സേവന രംഗത്ത്. അതോടൊപ്പം നമ്മുടെ സഫാറ മുഖേനയാണ് നടത്തിയത് എന്നതിനാൽ സഫാറയുമായി, അതായത് എംബസിയുമായി ജാമ്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ഓൾഡ് സ്റ്റുഡൻസിന്റെ, അത് വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കളൊക്കെയാണ്, കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഓൾഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഹിരീജുകൾ, അവരുടെ ഒരു വലിയ സംഗമം ജാമിയ അതിന് വേദിയായി.
3: ഇന്ത്യയിലുള്ള മുഴുവൻ,
4: ഇന്ത്യയിലെ മൊത്തം അവർ പഠിച്ചിറങ്ങിയ ഒരു 100-300 ആളുകൾ വന്നിരുന്നു. അതും സഫാറയുടെ കീഴിലാണ്, വിസാറത്തുൽ ഷൂനുൽ ഇസ്ലാമിയയുടെ കീഴിലാണെന്നാണ് എന്റെ ഓർമ്മ. അതും വളരെ ഭംഗിയായി ജാമിയ നിർവഹിച്ചു. ഞങ്ങളുടെ അധ്യാപകരും ജാമിയ ഗവേണിംഗ് ബോഡിയും ജമിയത്തുൽ ഹിക്കമയും ഇതിനെ സ്നേഹിക്കുന്ന ആളുകളുമാണ് അതിനൊക്കെ കൂടുതൽ അധ്വാനിച്ചത്. അപ്പൊ ആ ഒരു ബന്ധത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കൊല്ലത്തിലൊരിക്കൽ ഒരാളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഒരു നമ്മളങ്ങനെ കമ്പലി ചെയ്യുകയോ അവിടെ പോയി വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടല്ല. ഒന്നുമല്ല, സമ്മർദ്ദങ്ങളല്ല. അവര് ചോദിക്കും, ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ പേര് നിങ്ങൾ അയച്ചു തരണം, പറ്റുമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ ചേർക്കാം എന്ന്. അങ്ങനെ പേര് അയച്ചു കൊടുത്ത കൂട്ടത്തിൽ എന്റെ പേരുണ്ട് എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നമ്മുടെ ജമിയത്തുലിക്കും അയച്ചു കൊടുത്തു നിങ്ങളെ പേരുണ്ട് എന്ന്. പിന്നീട് അത് എംബസിയിൽ, ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി എംബസിയിൽ അത് പേര് നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലുണ്ട്, കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് അറിയിപ്പ് കിട്ടി രണ്ടാഴ്ച മുമ്പ്. അതാണ് എന്റെ ഒരു പശ്ചാത്തലം.
5: യഥാർത്ഥത്തിൽ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ തികച്ചും അർഹതയുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളുടെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ദീർഘകാലമായി, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് ഹജ്ജ് പഠന ക്ലാസ് എന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പ് എന്നുള്ളൊരു പേരുണ്ടാവാറുണ്ട്, അൽഹംദുലില്ല. അത്തരം ഈ ഒരു ട്രെയിനിങ് പരിശീലനങ്ങൾ ധാരാളമായി സംഘടിപ്പിച്ചു എന്നുള്ളതൊരു പക്ഷേ ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ളൊരു
4: കാരണമായിട്ടുണ്ടായിരിക്കാം,
5: അതിനും അവസരങ്ങളുണ്ടെന്നുള്ളതാണ്.
4: അത് ഞാൻ 1992 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, കേരള ഗവൺമെന്റിന്റെ ഗ്രൂപ്പില്.
5: അത് ആദ്യത്തെ ഹജ്ജാണ്?
4: ആദ്യത്തെ ഹജ്ജാണ് 1992. അന്ന് പറഞ്ഞാൽ ഹജ്ജ് വളരെ ദുരിതമാണ്, മീന എന്നൊക്കെ പറഞ്ഞാൽ ഇന്നുള്ള ആളുകൾക്ക്.
0: സംതല്ല, നമ്മളിവിടെ കേട്ടത് നമ്മുടെ ഉസ്താദായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദിൻ്റെ അതിഗംഭീരമായ ഈയൊരു രാജകീയമായ അതിഥി ആയി ഹറമിലേക്ക് സ്വീകരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടക്ക ശകലങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ പീസ് റേഡിയോയിൽ ഇതിനു മുമ്പ് സംപ്രേഷണം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അത് എടുത്തു കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ദീനി രംഗത്ത് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ചെറുതല്ല. അദ്ദേഹം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു അനുഗ്രഹം, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഈ ഒരു പ്രത്യേകമായ അവസരം, അത് കൃത്യമായി മബ്റൂറായ സ്വീകാര്യയോഗ്യമായ ഹജ്ജായി നിർവഹിച്ച് തിരിച്ചു മടങ്ങാനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
1: അതോടൊപ്പം ഹജ്ജിന് പോയ നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു മഖ്ബൂലു മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകട്ടെ.
0: ഒന്നുകൂടി മൊത്തത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹജ്ജിന് അവസരം കിട്ടിയ എല്ലാവർക്കും അള്ളാഹു മഖ്ബൂലു മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു മടങ്ങാനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം പ്രാർത്ഥിക്കാനുള്ളത്, ഞാനും ഹജ്ജ് ചെയ്തിട്ടില്ല,
1: നമ്മളും ചെയ്തിട്ടില്ല.
0: അപ്പം അതുകൊണ്ട് ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം അള്ളാഹുവേ നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: തീർച്ചയായും
0: ഇത് കേൾക്കുന്ന ആളുകളും നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വേണ്ടി, നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. അപ്പം ആ ഹജ്ജ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, നമ്മുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് അള്ളാഹു ഉള്ള അവസരം ഒരുക്കി തരുന്നതാണ്. കാരണം ഞാൻ വൈഫുമായി മകനുമായി ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. എൻ്റെ കയ്യിൽ അന്ന് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അതിനുള്ള അവസരം ഒരുങ്ങി വന്നു എന്നാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെ റബ്ബിനോട് പറഞ്ഞപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങി വരും എന്നാണ്. അപ്പം അതുപോലെ ഹജ്ജ് ചെയ്യാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാൾക്ക് റസൂലുള്ള പറഞ്ഞെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞത് ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യണം, അതിൽ ഷഹീദാകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ഷഹീദിൻ്റെ കൂലി എന്നാണല്ലോ. എന്നതുപോലെ ആത്മാർത്ഥമായി നമ്മൾ ഹജ്ജിന് വേണ്ടി മനസ്സിൽ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ആ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മൾ പീസ് റേഡിയോൻ്റെ ലൈവ് സെഷൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്തിലേക്ക് കടക്കുമ്പോൾ, അടുത്ത അവസാനത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഈ ഒരു പ്രോഗ്രാം. നമുക്കറിയാം ഈ ആളുകൾ ഇസ്ലാമിക വിഷയത്തിൽ പല വിഷയത്തിലും കാഴ്ചപ്പാടില്ലാത്ത, അല്ലെങ്കിൽ സംശയങ്ങൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും അവർക്കുണ്ടാവും. അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്ന പ്രോഗ്രാമാണ് അലി ജാവ പ്രോഗ്രാം എന്നുള്ളത്. അതിൽ നിന്നും ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഇന്ന് ഇവിടുത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഷമീർ മദനിയാണ് അതിന് ഉത്തരം നൽകുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം.
6: മഅസ്സലാമ എന്ന് പലപ്പോഴും അറബികളിൽ പലരും പറയാറുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ നാം എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? സലാം മടക്കുന്ന പോലെ മടക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്ത.

0: വബറക്കാത്തു. ഇങ്ങനെയൊക്കെയുള്ള സലാമിൻ്റെ രീതി കൈവിട്ടുകൊണ്ട് മറ്റു പലരുടെയും അഭിവാദന രീതികളെ കടമെടുത്തുകൊണ്ട് ചെയ്യുന്ന രീതി സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പൊതുതത്വം, ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബി അഹ്സന മിൻഹ ഔ റുദ്ദൂഹ, ആരെങ്കിലും നിങ്ങളോട് അഭിവാദ്യം അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ചു പറയുക, അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലെങ്കിലും നിങ്ങൾ മറുപടി പറയണം. അപ്പോൾ ആ ഒരു അസലിനെ പരിഗണിച്ചുകൊണ്ട് നമ്മളോട് അസ്സലാമ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഒരു ചര്യ, ഒരു സുന്നത്ത് എന്ന രീതിയിലല്ല എങ്കിൽ കൂടി ഒരു ആചാരം, ഒരു നാട്ടുനടപ്പനുസരിച്ച് അങ്ങനെ അയാൾ പറഞ്ഞാൽ അതിന് തത്തുല്യമായ രീതിയിൽ നമുക്കും പറയാം, വാലൈക്കും അസ്സലാം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, ഫി അമാനില്ല എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ നമുക്ക് പറയുന്നത് കൊണ്ട്, പ്രത്യഭിവാദ്യം അർപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല. വല്ലാഹു തആല അഅലം.
1: പീസ് റേഡിയോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 പ്രക്ഷേപണം ചെയ്യുന്ന അൽ ഇജാബ, ശ്രോതാക്കൾക്കുണ്ടാകുന്ന മതപരമായ വിഷയങ്ങളിലെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന പ്രോഗ്രാമാണ്. അതിൽ നിന്നുള്ള ഒരു ഭാഗം, ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഈ സമയത്ത് നമ്മൾ കേട്ടത്.
2: നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര രസമാണ്, ആളുകളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇവർ അനുവദിക്കുന്നില്ല, ലൈവ് ഇപ്പോൾ ക്ലോസ് ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം ജംഷീർ സലാഹി ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
1: ഓക്കെ, നമുക്ക് ഏതായാലും ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മൾ തുടക്കം മുതൽ, ഇന്ന് രാവിലെ എത്ര മണി മുതൽ നമ്മൾ തുടങ്ങിയത്?
2: നമ്മൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
1: നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 6 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്.
2: അതെ അതെ.
1: ലൈവിന് വേണ്ടി നിങ്ങൾ എപ്പോഴാണ് പുറപ്പെട്ടു പറഞ്ഞത്?
2: ഞാൻ ഇന്നലെ മകരിബ് നിസ്കാര ശേഷം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു.
1: വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പുലർച്ചെ ഇവിടെ എത്തി.
2: അതെ.
1: ഓക്കെ, ഇന്ന് എപ്പോഴാണ് തിരിച്ചു പോവുക?
2: ഇന്ന് ഇവിടെ ഇൻഷാല്ലാ പരമാവധി റെക്കോർഡിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് കഴിഞ്ഞിട്ട് നാളെ പുലർച്ചെ തിരിച്ചു പോകും.
1: നമുക്ക് ആകെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ശ്രോതാക്കളായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് സംവദിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു.
2: അതെ, അത് വലിയൊരു മിസ്സിംഗ് ആണ്.
1: വളരെ മിസ്സിംഗ്.
2: ഫീഡ്ബാക്ക് അവരുടെ മെസ്സേജുകൾ കാണാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്.
1: അത് പരിഹരിക്കാം
2: ഇൻഷാല്ലാ.
1: അപ്പോൾ ഏതായാലും നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ റെഡിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് റേഡിയോയിലേക്ക് അയക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണം.
2: അതെ അതെ.
1: ടെക്നിക്കൽ എറർ പരിഹരിച്ച് കഴിയുമ്പോൾ തീർച്ചയായും അതിലേക്ക് വരണം. റേഡിയോയുടെ കൂടെ നമ്മൾ ഉണ്ടാവണം, പിന്നെ പ്രോഗ്രാമുകളുമായിട്ടുണ്ടാവണം. ഏതായാലും നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ തീരുകയാണ്. ഇനി സ്റ്റുഡിയോയിലെ റേഡിയോ വൈബ്സിൻ്റെ സമയമാണ്.
2: റേഡിയോ വൈബ്സിൽ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് സുഹൈർ പാണ്ടിക്കാട്, വി ടി അബ്ദുസലാം,
1: അവരാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. വീണ്ടും നമുക്ക് ലൈവുമായി ഇതുപോലെയൊക്കെ കാണാൻ അവസരം ഉണ്ടാകും
2: ഇൻഷാല്ലാ. ബാറകല്ലാഹു ഫീക്കും.
1: ഇന്ന് കാണാം അല്ലേ. അല്ലാഹു തഖബ്ബൽ അല്ലാഹു മിന്ന മിൻകും വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ഷോയുടെ മനോഹരമായ ആ സെഷൻ അവസാനിച്ചതിൻ്റെ ശേഷം പതിവ് പോലെ നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ സുഹൈർ പണിക്കാട്. അപ്പോൾ തീർക്കാം, നമ്മൾ ഇന്നത്തെ ഇൻസൈറ്റിലേക്കാണ്. വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലോ. ഇൻസൈറ്റിൽ ഏതാണ് നമ്മൾ കേൾക്കുന്നത്?
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ.

0: ആദ്യമായി ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഇൻസൈറ്റിൽ ഇന്ന് പരലോകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ബഹുമാനനായ സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ലാ നബിയ അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആറ് കാര്യങ്ങളായിട്ടാണ്. അതിനെയാണ് ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എന്ന് നാം പറയാറുള്ളത്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുന്നു. വന്നത് ജിബ്രീലാണ് എന്ന് സ്വഹാബാക്കൾക്ക് മനസ്സിലായിട്ടില്ല, എന്നാൽ പ്രവാചകൻ ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വഹാബാക്കളെ ദീൻ പഠിപ്പിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള വിശദീകരണങ്ങൾ വളരെ സരളമായ ശൈലിയിൽ, വ്യക്തമാകുന്ന ഭാഷയിൽ വിശദീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാമയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടക്കുന്ന ആ ചർച്ച ശ്രോതാക്കളെന്നോണം സ്വഹാബാക്കൾ കേൾക്കുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. അവിടെ ചോദിച്ച ഈ ഹദീസിനെ മൊത്തത്തിൽ, ഈ ഒരു സംഭവത്തെ മൊത്തത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് ഹദീസു ജിബ്രീൽ എന്ന പേരിലാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യമാണ് അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് താങ്കൾ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഈമാനു, ഈമാൻ എന്നാൽ വിശ്വാസം എന്നാൽ, അൻ തുഅ്മിന ബില്ലാ, അത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായിക്കത്തിഹി അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വ കുത്തുബിഹി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, വ റുസുലിഹി അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്, വൽ ഖദരി ഖൈരിഹി വ ശരിഹി മിൻ അല്ലാഹി തആല വിധിയിൽ വിശ്വസിക്കലാണ്. ഇങ്ങനെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്, അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആറ് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇതിലെ ആ അഞ്ചാമത്തെ കാര്യമായിട്ട് എണ്ണിയത് ഏതാണ്? വല്യോമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ലോകാവസാനത്തിലുള്ള വിശ്വാസം, യോമുൽ ഖിയാമയിലുള്ള വിശ്വാസം. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ തേട്ടമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗം മാത്രം വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമല്ല. മതങ്ങളുടെ എല്ലാം അടിസ്ഥാന വേദഗ്രന്ഥങ്ങളും അടിസ്ഥാന വിശ്വാസങ്ങളും പരിശോധിക്കുമ്പോൾ പോലും ഇത്തരം പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നതായിട്ട് കാണാം. പലപ്പോഴും പല മതങ്ങളിലും പല രീതികളിലാണ് ആ വിശ്വാസമെങ്കിലും പരലോകമെന്ന് പറയുന്ന ഒരു ലോകത്തെ കൈകാര്യം ചെയ്തതായിട്ടും പരാമർശിച്ചതായിട്ടും വിശദീകരിച്ചതായിട്ടൊക്കെ നമുക്ക് വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പൂർവ്വ വേദഗ്രന്ഥങ്ങളെല്ലാം പിന്നീട് പിൽക്കാലത്ത് മാനിപ്പുലേഷൻസിന്, പല കൈകടത്തലുകൾക്കും വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം പരലോകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരലോകം എന്ന് പറയുന്ന ഒരു മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടന്നതായിട്ട് കാണാം. ഞാൻ പറയുന്നത് അതിൻ്റെ പ്രാമാണികമായ വശങ്ങളിലേക്കല്ല, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഈ ഭൂമി ലോകത്ത് മനുഷ്യരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നീതി നിഷേധിക്കപ്പെടുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫിലസ്തീനിലെ സംഭവങ്ങൾ, ഇപ്പോൾ ഫിലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇത് ഒരു നൂറ്റാണ്ടോളമായി കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജനിച്ചു വളർന്ന സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഫിലസ്തീൻ മക്കൾ അവിടേക്ക് കുടിയേറി വന്ന് അവിടുത്തുകാരെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയും ആ ആട്ടിയോടിക്കലിൻ്റെ ഭാഗമായി അവരെ വംശീയമായ ഒരു ഉന്മൂലനത്തിന് വിധേയമാക്കുകയും ജിനോസൈഡിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഫിലസ്തീനിൻ്റെ മണ്ണിൽ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തീർത്തും അനീതിയിലധിഷ്ഠിതമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകൃതമായി വന്നത്. ഞാനിതിവിടെ പറയാനുള്ള കാരണം, നീതി എത്രത്തോളം അനിവാര്യമാണ് എന്നാണ്. പരലോകമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ മുമ്പിൽ പരലോകമെന്ന് പറയുന്ന ഒരു നീതിന്യായ നാള്, അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഫിലസ്തീനിൻ്റെ മക്കൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന, പിറന്ന നാടിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫിലസ്തീൻ മക്കൾ അതിദാരുണമായ രൂപത്തിൽ, പൈശാചികമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെറിയ പിഞ്ചോമര മക്കളാണ്, പിഞ്ചു പൈതങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. ഓരോ ദിവസവും ജൂതപ്പട്ടാളത്തിൻ്റെ തോക്കിനും ബോംബിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ പരലോകമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടായിരിക്കും മഹാനായ ഉമർ മൗലവി റഹിമഹുമുള്ള, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണല്ലോ ഓർമ്മകളുടെ തീരത്ത്, ഒരു പക്ഷേ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും ഒരു തവണയെങ്കിലും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണത്. ഓർമ്മകളുടെ തീരത്ത് എഴുതുമ്പോൾ ഉമർ മൗലവി റഹിമഹുമുള്ള പലപ്പോഴായി പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്, പരലോകം സംവിധാനിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയുമെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ഇത് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത് ആലുവയിൽ ഒരു സംഭവം നടന്നു. ഒരു ചെറിയ 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു വ്യക്തി വളരെ മോശമായി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ അവിടെ ഇങ്ങനെ കിടത്തിയപ്പോൾ, ആ കുട്ടിയുടെ മൃതദേഹം അവിടെ കിടത്തിയപ്പോൾ, കുറച്ച് മുമ്പ് കൊല ചെയ്യപ്പെട്ടത് ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയുടെ മൃതദേഹത്തിന് അരികിൽ വന്നപ്പോൾ ഒരു ചാനൽ പ്രവർത്തകൻ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന്. അപ്പോൾ അവർ പറയുന്നൊരു മറുപടിയുണ്ട്, അവരൊരു മുസ്ലിം പോലുമല്ല, അവർ പറയുന്നൊരു മറുപടി, ആ കൊലയാളിയെ ഞങ്ങളുടെ കയ്യിലേക്ക് വിട്ടുവരും, എന്തിനാണ് പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്നത്, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അവനൊക്കെ കൊലപാതകമല്ലാതെ അവനൊക്കെ കൊല്ലലല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ നാട്ടിൽ തിന്മകൾ പെരുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം വേണ്ട രൂപത്തിൽ അക്രമികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അക്രമികൾ, ഇതേപോലെ തന്നെ കലാപകാരികളായ ആളുകൾ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് പരലോകം എന്ന് പറയുന്ന നീതിയുടെ ഒരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചില ആളുകളെങ്കിലും ഹൃദയത്തിൽ നിന്ന് തേടിപ്പോകുന്ന ഒരു കാര്യം അതുണ്ട് എന്നത് സത്യമാണ്. ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലൂടെ ഈ ഒരു സംഭാഷണത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് എത്രത്തോളം അനിഷേധ്യമായൊരു സത്യമാണ്, അതിനേക്കാൾ വലിയ സത്യമാണ് മരിക്കുമെന്നതും, മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനമുണ്ട് എന്നതും, പുനരുദ്ധാരണമുണ്ട് എന്നതും, അതിനുശേഷം നമ്മുടെ നന്മ തിന്മകളെല്ലാം വ്യവച്ഛേദിച്ച് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നതെല്ലാം സത്യമാണ് സഹോദരങ്ങളെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്നാറു ഹക്കുൻ വൽ ജന്നത്തു ഹക്കുൻ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതുപോലും കടുത്ത നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ്. ഇപ്പോൾ 1930s ചരിത്രം, 30s-40s ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 1923 തിയോഡൽ ഹെർസൽ എന്ന് പറയുന്ന ഒരു ജൂതൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അൽ വിലായത്തു അൽ യഹൂദ്, ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകമാണ് ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം എന്ന ഒരു സ്വപ്നം അവർക്കുണ്ടാകാനൊക്കെ കാരണമായിത്തീരുന്നത്. വലിയൊരു പങ്ക് ആ പുസ്തകത്തിനുണ്ട്, തിയോഡൽ ഹെർസലിൻ്റെ ആ പുസ്തകത്തിന്. അങ്ങനെ അതിശക്തമായൊരു കുടിയേറ്റം ഫിലസ്തീനിലേക്കുണ്ടാകുന്നു. ഫിലസ്തീനിൽ ജനിച്ചു വളർന്ന അവിടുത്തെ മുസ്ലിങ്ങളെയും ഫിലസ്തീനികളെയും അവിടെ നിന്ന് ആട്ടിയൊടുക്കുകയും അവരെ വംശീയമായ ഉന്മൂലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീർത്തും അനീതിയിൽ അധിഷ്ഠിതമായ രൂപത്തിലാണ് 1948 ഒരു രാഷ്ട്രം അവർ രൂപീകരിക്കുന്നത്. നിങ്ങൾ 1948 വരെയുള്ള ലോക ഭൂപടം എടുത്ത് പരിശോധിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമില്ല. 1948 ശേഷമാണ് ലോക ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് പോലും, കയറി വരുന്നത് പോലും. അപ്പോൾ അത് ഇനി ഉണ്ടാക്കിയതാകട്ടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ 1930s ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ കടന്നുകൂടിയ ജൂതന്മാർ ആദ്യം ചെയ്തത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഹഗന എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ അവരവിടെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടത്തുന്നു. എന്നിട്ട് ആ ഹഗനക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ ബെറ്റേഗന എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ബറ്റേഗനക്കും തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് ഇർഗുന എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനും തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് 1946 കാലഘട്ടങ്ങളിൽ അവർ സ്റ്റേൺ ഗ്യാങ് എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പാണ്, ജൂത തീവ്രവാദ ടെററിസ്റ്റ് ഗ്രൂപ്പാണ് അവിടെ ഉണ്ടായിരുന്ന. അന്ന് അതൊരു ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു ഫിലസ്തീൻ എന്ന് പറയുന്നത്, 1917 മുതൽ തന്നെ. അപ്പം ആ കാലഘട്ടങ്ങളിലൊക്കെ അന്ന് അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു ഫിലസ്തീനിലെ ഭരണകേന്ദ്രമായിരുന്ന കിങ് ഡേവിഡ് ഹോട്ടലുണ്ട്, അതൊക്കെ അവർ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരവാദ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് നിരപരാധികൾ അവർ ചുട്ടുകൊന്നു. ഇന്നും അത് അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരതൊരു നന്മയായി കാണുന്നു, അവരത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. എന്നിട്ട് സ്വന്തം നാടിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നോക്കിയിട്ട് അവരൊരു കൂസലും ഇല്ലാതെ വിളിക്കുന്നു തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും. ആ ഫിലസ്തീനികളുടെ മണ്ണാണത്, അവിടേക്ക് കുടിയേറി വന്നിട്ട് അവരവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ഇതുപോലെ ഞാനിവിടെ സൂചിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ നീതിയുടെ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു, ഈ ഫിലസ്തീനികൾക്കൊരു ആശ്വസിക്കാൻ ഒരു പരലോകം പോലും ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർക്ക് കൃത്യമായ രൂപത്തിൽ നീതി ലഭിക്കണ്ടേ? നീതി നിഷേധിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഈ പിഞ്ചോമന മക്കൾ, ആർത്ത് കരയുന്ന, ഉപ്പാനെ കാണാതെ ഉമ്മാനെ കാണാതെ എവിടെ പോയി എന്നറിയില്ല, ബിൽഡിങ്ങുകൾക്കുള്ളിൽ നിന്നൊക്കെയാണ് കയ്യും കാലും വേർപ്പെട്ട രൂപത്തിൽ ഓരോ കുട്ടികളെ എടുത്തുകൊണ്ട് വരുന്നത്. ഈ കുട്ടികൾക്കെല്ലാം നീതി ലഭിക്കണ്ടേ? തീർച്ചയായും വേണം. അങ്ങനെ ഒരു നീതിയുടെ ലോകം വേണ്ടേ? ഉണ്ട്. അതാണ് ഖുർആൻ പറയുന്നത് പരലോകം. അവിടെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അത് അവിടെ കാണും. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഷറൻ യറ, അണുമണിത്തൂക്കം തിന്മ ചെയ്തവനും അതവിടെ കാണും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര നിഷേധിച്ചാലും, നാസ്തികരായ ആളുകളാകട്ടെ, ലിബറൽവാദികളാകട്ടെ, നിങ്ങളൊക്കെ എത്ര പരിഹസിച്ചാലും, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നീതിയുടെ ഒരു ലോകം, എല്ലാത്തിനും നീതി ലഭിക്കുന്ന നല്ലൊരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലോകം ഖുർആൻ പരിചയപ്പെടുത്തി, ഇസ്ലാം പരിചയപ്പെടുത്തി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പരലോക വിശ്വാസം. അതുണ്ട്. അത് എങ്ങനെ നിഷേധിച്ചാലും അതിനെ നിഷേധിക്കാൻ, അതിനെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ തേട്ടമാണ് എന്ന് കാണാൻ കഴിയും. ആ പരലോകത്തെ വിജയമാണ് ആത്യന്തിക വിജയം. അതിനായി മുന്നോട്ട് പോവുക. സർവേശ്വരനായ അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാഅല്ലാ. പരലോകത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഇൻസൈറ്റിൽ സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് ആയിരുന്നു ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. റേഡിയോ വൈബ്സിലെ ഇനി വൈബാക്കുന്ന മറ്റൊരു പ്രോഗ്രാമായ പാട്ടിലേക്ക്, സ്വരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരാധ്യനല്ല എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനത്തിൽ,
0: അത് നമ്മുടെ ഇടവണ്ണയിലുള്ള റിയമോളുടെ പാട്ടാണ്. ഇൻഷാ അള്ളാ നമുക്ക് റിയമോളുടെ മനോഹരമായ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആരാധ്യനല്ല എന്ന് തുടങ്ങുന്ന പ്രിയ എടവണ്ണയുടെ ആലാപനം സ്വരത്തിൽ ഇതുവരെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മാഷാല്ലാ, ഇനി ആരോഗ്യവിചാരമാണ്.
1: ആരോഗ്യവിചാരത്തിൽ നമ്മൾ ഇന്ന് പുതുതലമുറ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന, എന്നാൽ നമ്മുടെ കുറച്ച് പഴയ ആളുകൾ അവർക്കൊക്കെ ഉണ്ടാവുന്ന സാധാരണ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമെന്ന നിലയ്ക്ക് ഈ ഒരു ചർച്ച പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ മൂലവ്യാധികളും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമുള്ളൊരു ചർച്ചയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ അമീർ ആയുർലോകമാണ് ഇന്നുള്ളത്, ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ. അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുസ്സലാം വീട്ടിയാണ് ശ്രോതാക്കളെ ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ പങ്കെടുക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലും സാറിൻ്റെ സേവനം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗവും അതിൻ്റെ കുറേ തെറ്റിദ്ധാരണകളും അതിലെ ചികിത്സയിൽ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്യേണ്ട രീതികളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വരികയാണ്. ഈ എപ്പിസോഡിൽ സാറേ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം.
0: സാറേ, നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയത്തിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് എന്ന് തോന്നുന്നത് ചികിത്സയിൽ ഇപ്പം പൈൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, പിന്നെ അതിൻ്റെ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ അതേ ഇനത്തിൽ വരുന്ന തന്നെ, അതിൻ്റെ ചികിത്സകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം.
2: ഫിഷറും ഫിസ്റ്റുലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഫിഷറിൽ, ഫിഷർ എന്ന് പറഞ്ഞാൽ മലബന്ധം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധം തന്നെയാണ് പ്രധാന കാരണം. മറ്റൊരു കാരണം ഗർഭിണികളിൽ വരുന്ന നോർമൽ ഡെലിവറി ഉണ്ടല്ലോ, നോർമൽ പ്രസവത്തിൽ ഇങ്ങനെ താഴേക്ക് പ്രഷർ കൊടുക്കും, മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം. എനിവേ, ഇതിന് അതികഠിനമായ മുക്കൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന ഒരു സ്ട്രെയിനിങ് വന്നാൽ മാത്രമാണ് ഫിഷർ ഉണ്ടാകുന്നത്. ഫിഷർ വരുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ മലദ്വാരത്തിൽ മലത്തിനെ പിടിച്ച് നിർത്തുന്ന രണ്ട് തരം പേശികളുണ്ട്. ഈ ഉള്ളിലുള്ള പേശി ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ തലച്ചോറ് നേരിട്ട് നിയന്ത്രിക്കുന്നതാണ് ഉള്ളിലുള്ള മസിൽ. ഇപ്പൊ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മലം ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പേശിയുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പുകൾ അത് ഡിറ്റക്ട് ചെയ്യും, ഓ മലം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മസിൽ അങ്ങ് ടൈറ്റ് ആവും, നമ്മൾ പോലും അറിയാതെ അത് ടൈറ്റ് ആവും. ഇനി ഉറക്കത്തിൽ തന്നെ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗ്യാസ് ആണെന്ന് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. മനസ്സിലാവും, ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാവരുടെയും ബെഡിൽ മലം പോയിട്ടുണ്ടാവും, കാരണം എല്ലാ മസിൽസും ലൂസ് ആവുമല്ലേ ഉറങ്ങുന്ന സമയത്ത്. കുട്ടികൾക്ക് ഈ മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനുള്ള ഒരു സെൻസറി സിസ്റ്റം മൊത്തത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അത്
0: ബ്രെയിനിലും
2: വലിയൊരു വർഷം ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് അത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സെൻസറി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ മസിലും സെൻസറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞ മസിലാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്യുന്നത്.
0: അല്ല, അതിപ്പോ നമ്മളിപ്പോ മൂത്രിക്കാം, പിന്നെ കുറെ മുട്ടി നമ്മൾ
2: ഉണർത്തുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഇതില് മറ്റൊരു മസില് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ അതിന് ഈ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പേശിയെ ചുറ്റിയിട്ടാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉള്ളത്. ആ പേശി നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ്, വോളണ്ടറി മസിലാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനും പറ്റും. നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള മുട്ടൽ വന്നു, അത് ഇന്റേണൽ സ്ഫിങ്ക്ടർ വികസിക്കുമ്പോൾ നമുക്ക് മുട്ടൽ വരും. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ തൽക്കാലം അവിടെ പിടിച്ചങ്ങ് വെക്കും, ഉള്ളിലേക്ക് വലിച്ച് പിടിച്ച് വെക്കും ബാത്റൂമിൽ എത്തുന്നവരെ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്ന മസിലാണ്, കൺട്രോൾ ചെയ്യാവുന്ന മസിലാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. അപ്പോൾ ഈ രണ്ട് മസിലിൻ്റെയും ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞ പോലെ കഠിനമായ വേദന ഉണ്ടാവും. ഈ വേദനയോടുള്ള ഒരു റിഫ്ലക്സ് ഉണ്ട്, ശരീരത്തിൻ്റെ ഒരു പ്രതികരണം. ആ പ്രതികരണം കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ ഇൻവോളണ്ടറി ആയിട്ട് അത് ചുരുങ്ങും, അതായത് നമ്മുടെ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും. സാധാരണഗതിയിൽ അത്യാവശ്യം നമ്മളൊരു നാല് പേരിനെ ചുറ്റി പിടിച്ച് അത്രയൊക്കെ വികസിക്കാനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ആ മസിലിന്. പക്ഷേ ഈ വേദന കാരണം ആ മസിൽ അത് വല്ലാതങ്ങ് ചുരുങ്ങും, റിഫ്ലക്സ് പാസ് എന്നതിന് പറയാം. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ പേഷ്യൻ്റ് എക്സ്റ്റേണൽ സ്പിങ്ക്ടർ ഉണ്ടല്ലോ, നമ്മൾ കൺട്രോൾ ഉള്ള മസിൽ ഉണ്ടല്ലോ, ആ മസിലിന്റെ ശക്തി ഉപയോഗിച്ച് ഇതിലൂടെ മലത്തെ മുക്കി പുറത്തു കളയാന്ന് വെച്ചാൽ ശ്രമിക്കും. അപ്പൊ വീണ്ടും പൊട്ടൽ കൂടുകയാണ് ചെയ്യുക, വികസിക്കുന്നില്ല, പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വേദന കൂടും. വേദന കൂടുമ്പോൾ വീണ്ടും ഈ മസിൽ ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ വീണ്ടും മലം പോകാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ ഒരു ചെറുവിരലിന്റെ അത്ര പോലും വികസനം ഇല്ലാത്ത രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട്.
0: അപ്പൊ അത്രയും മലബന്ധം, അതിന്റെ
2: പ്രയാസങ്ങളാണ്. അപ്പൊ അത് കഠിനമായ വേദനയോട് കൂടിയാണ് പേഷ്യന്റ് വരിക. കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ താഴേക്ക് ഒരു വളർച്ച പോലെ വന്ന് സ്കിൻ ടാഗ്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടാഗ് എല്ലാം രൂപപ്പെട്ട് വരും. അതാണ് ഫിഷറിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും. പലപ്പോഴും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഫിഷർ.
0: അതെ, ഞാൻ ചോദിക്കും, കുട്ടികളിലെ എന്റെ ഒരു പരിചയത്തിലെ കുടുംബത്തിൽ എന്നെ കുട്ടി പുറത്തേക്ക് മൊത്തം തൂങ്ങി വന്നു.
2: അത് വേറെ അസുഖമാണ്, അത് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്.
0: എന്നിട്ട് പിന്നെ ഉള്ളു അങ്ങനെ
2: അത് അകത്തേക്ക് കടത്തി വെച്ചാല് അകത്തെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെറിയ വ്യായാമമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ പറ്റുന്ന, ആ പറയാൻ പറ്റുന്ന ഏജ് ആണെങ്കിൽ എക്സസൈസ് ഉണ്ട് അതിന്, അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അത് റിക്കവർ ചെയ്യാൻ
0: പറ്റും.
2: അല്ല, ഇത് അത് വേറെ തന്നെ രോഗമാണ്.
0: അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഉപ്പാക്ക് ഇങ്ങനെ എന്തുണ്ടായിരുന്നു, അപ്പൊ പാരമ്പര്യമായിട്ട് അങ്ങനെ അതാണല്ലോ.
2: അതെ അതെ അതെ, പൈൽസ് ഒരിക്കലും പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവെ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യമോ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ വേണം. പക്ഷെ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം.
0: ഫിഷർ
2: ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ കുഞ്ഞിന്, ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ. എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ്
0: വന്നിട്ടുണ്ട്.
2: വേദന ഉണ്ടാവും, വേദന ഉണ്ട്, കുഞ്ഞു കരയും. ടോയ്ലറ്റ് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും, അതിങ്ങനെ മുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷർ. പക്ഷെ പൈൽസ് പൊതുവെ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇപ്പൊ 20s തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 50-55 മാത്രമേ ഇത് കാണാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണം കൊണ്ട് 20-23 വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ഫിഷറുമായി ബന്ധപ്പെട്ട്
2: അതെ അതെ, ഫിഷറിൽ ഈ പേശി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു, വേദന വന്നു, ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്ന് കൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ആ പേശി അധികം ചുരുങ്ങി പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിന് ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും 2-4 വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട്. അങ്ങനെ വാദ്യം എന്നാൽ തന്നെ, പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ഇന്നിപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും. പിറ്റേന്ന് ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ഡോക്ടർ കാണിക്കില്ല. അങ്ങനെ ഇത് ചികിത്സ വൈകും. വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ, ഈ പേശി വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. ആ ശ്വാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ച് വരില്ല. അതിന് പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾക്ക് 8th വന്ന ഫിഷറാണ്. 48th എൻ്റെ അടുത്ത് ചികിത്സ കിടുന്നത്. പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ 2-3 കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങ് മാറി, ആ വേദന എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ആയി വരും.
0: അത്രയും പഴക്കുണ്ടായിട്ടും
2: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നേരത്തെ പക്ഷേ ഈ പേഷ്യൻ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല, എരിവുള്ളത് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കി എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയല്ലോ. അത് ആളെന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നതും അങ്ങനെയാണെങ്കിലും ഈ 2-3 കൊണ്ട് മാറുമെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ്, ഇത് കൊണ്ട് നടക്കുന്നതോറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും.
0: പിന്നെ ഈ തെറ്റിദ്ധാരണകളും
2: അതെ അതെ,
0: യഥാർത്ഥ അറിവിലേക്ക് എത്തുന്നില്ലല്ലോ.
2: ഇല്ല
0: കുറേ അബദ്ധ ധാരണകളിലൂടെയാണ് കടന്നു പോകുന്നത്.
2: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്ടൽ പ്രൊലാപ്സ് ആവാം. അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത്, ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനെ മാറിപ്പോകും. കാരണം മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. അതും നമുക്ക് 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിരുന്നത് പോലെ വലിയ റെക്ടൽ പ്രൊലാപ്സ്, കംപ്ലീറ്റ് റെക്ടൽ പ്രസിഡൻഷ്യ എന്ന് പറയും, കംപ്ലീറ്റ് റെക്ടൽ മലാശയം എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് തൂങ്ങി വരുന്ന അവസ്ഥ. അത് നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുറച്ചൊരു 8 വയസ്സ് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫിഷറിൽ, അത് ഫിഷർ അത് കൺഫ്യൂസ്ഡ് ആവരുത്. റെക്ടൽ പ്രോലാപ്സ് വേറെ അസുഖമാണ്. പലപ്പോഴും ഈ റെക്ടൽ പ്രോലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻറ്റ് 53 ഭാഗത്തുള്ളൊരു പേഷ്യൻ്റ് ആയിരുന്നു. 53 തവണ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്, അവരുടെ അടുത്ത് പറഞ്ഞ 53 തവണ ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ മൂലക്കുരുവാണെന്ന് അത്ര പറഞ്ഞത്, പൈൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം കേട്ടോ, കാരണം ഇത് ആക്ച്വലി റെക്ടൽ പ്രൊലാപ്സ് ആയിരുന്നു. അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഈ പേഷ്യൻ്റ് വന്നത് അങ്ങനെയാണ്, 53 തവണ അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി. ഒരു പ്രായമുള്ള
3: കെട്ടുമ്പോൾ അതിന് പിന്നെ ഈ പേശികൾ ഇതിലാണുള്ളത് കെട്ടി.
2: അതെ അതെ,
3: അത് അതിൻ്റെതായ ബുദ്ധി വേറെ ഒരു അസുഖമായിട്ട് മാറും.
2: പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അത് ഒരു ഒരു ഡോക്ടറെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ, അവരെ കാണിക്കുക. ഇങ്ങനെ ഫേക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പപ്പണി നോക്കുകയാണത്.
3: സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ, ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തൊരു കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളേ പോകുന്നത്. ഇത് നോർമലാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ ഇതിന്റെ ഇത് ഉണ്ടാവുന്നത്.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ ജോലി, ആ ജോലിന്റെ സിറ്റുവേഷൻ, ഇതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ലല്ലോ,
2: നിയന്ത്രണത്തിൽ പെട്ടത്.
3: ആ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും.
2: തീർച്ചയായിട്ടും വേണം വേണം. ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ വൃത്തികേട് കൊണ്ട് വരുന്നതല്ല, ആ വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല. പല തെറ്റിദ്ധാരണയുണ്ട്, പല തെറ്റിദ്ധാരണ. അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ്, മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുള്ള്. നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും കണ്ടിട്ടില്ല. അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ? ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അതുപോലെ തന്നെ മലദ്വാരം ആരും കണ്ടിട്ടില്ല, ആരും നമ്മൾ കാണിക്കാറുമില്ല, പക്ഷെ അസുഖം വന്നാൽ ചികിത്സിക്കണം.
3: അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാ ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരു
2: അതൊരു പരിഹാസത്തിന്റെ വേർഡായിട്ടാണ് മാറി. മറ്റേ പല മാധ്യമങ്ങളിൽ ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറ്റി. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
3: അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരും
2: എല്ലാവരിലും ഉണ്ട്.
3: അതാണ്. അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞാനാണ് എനിക്കന്നെ ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകളുണ്ട്.
2: അതെ, തീർച്ചയായിട്ടും.
3: അപ്പോ സാറ് ഭയങ്കര ഉപകാരപ്രദമായി. എനിക്ക് ലാസ്റ്റ്
2: ഫിസ്റ്റുലയും കൂടെ നമുക്ക് പറയാം. ഫിസ്റ്റുലയില് പലപ്പോഴും ഈ രണ്ട് പേശികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത്. അപ്പൊ ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്കിടയിൽ പഴുപ്പ് വരാം, രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം, അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പും ഉണ്ട്. പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല, അങ്ങനെ രണ്ട് പല ടൈപ്പും ഉണ്ട്. ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ്. അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു, ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. പലർക്കും ചെറിയ ട്രാക്ക് ആയിരിക്കും. ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്ക് ആയിരിക്കും. അതിലുള്ള ചികിത്സയല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാവുന്നത്. രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട്, രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല.
3: ഫിസ്റ്റുല
2: അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും, ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ, പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി കൂടി കൂടി അതേ സ്ഥലത്ത് തന്നെ പൊട്ടി. അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്ര. ക്ഷാരസൂത്ര ചികിത്സ അതിന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി വെക്കുകയാണ് ചെയ്യുക. ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഡിസിൻറ്റഗ്രേറ്റ് ആവും, അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത്. ആ കോട്ടിംഗ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻ്റർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ്, ഇത് പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത്. പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ചികിത്സയുമില്ല, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് 23 വയസ്സുള്ള പേഷ്യൻ്റാണ്. അവനെ സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു. അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം. അവന് കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്. അവർ സർജറി ചെയ്ത് പോയതാണ്. സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും. പക്ഷേ ഫിസ്റ്റുലയിൽ ഉള്ള റിസ്ക്കാണ്. അതായത് പേഷ്യൻ്റെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധ്യ
3: സർജറി തന്നെ അതിൻ്റെ
2: റിസ്കി സർജറിയാണ് ആക്ച്വലി. അല്ല, അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മുടെ സുശ്രുതാചൻ പണ്ട് മുതൽക്കേ ചെയ്ത ക്ഷാരസൂത്ര ചികിത്സയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ
3: പോലെ
2: അതിനകത്തേക്ക് ഈ ത്രെഡ്, ഒരു പ്രത്യേക മരുന്ന് കടത്തിയ ത്രെഡ് കടത്തി വെക്കുന്നു. സർജിക്കൽ ത്രെഡിൽ തന്നെ നമ്മൾ മരുന്ന് പരട്ടിയിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ്. ആ മരുന്നടക്കം മരുന്നും എല്ലാം അലിഞ്ഞിങ്ങ് പുറത്തേക്ക് പോരും. അപ്പൊ പഴുപ്പിന് പോരാനൊരു വഴി കിട്ടും. പഴുപ്പിന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള വഴി കിട്ടും. പ്ലസ് നമ്മൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ ത്രെഡ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ ഭാഗം പതുക്കെ കട്ടായി വരും. ആ ഭാഗം പതുക്കെ മുറിവ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരും. അവിടെയുള്ള പഴുപ്പെല്ലാം പോയി തീരും. അവിടേക്കെല്ലാം ഗ്രാനുലേഷൻ ടിഷ്യൂസ് എന്ന് പറയുന്ന പുതിയ കോശങ്ങൾ വന്ന് ഫില്ലാവും. പിന്നെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും. ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും, ഒന്ന് ഹീലായി ഹീലായി വരും. അങ്ങനെ സ്ലോ കട്ടിങ് ആൻഡ് ഹീലിങ്, ആ സൈമൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിങ്, ഒരേ സമയം കട്ടാവുന്നു, കട്ടായ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു, ആ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല.
3: സർജറി ആകുമ്പോൾ
2: അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ളൊരു പ്രോബ്ലം സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും.
3: അപ്പോൾ പിന്നെ നിയന്ത്രിക്കാം.
2: പിന്നെ അതിൻ്റെ ടോണ് നഷ്ടപ്പെട്ടു, അത് നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ ആ ഒരു പ്രശ്നം. അപ്പോൾ മാത്രമല്ല സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ട്. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആ ഒരു റിസ്ക്കും ഇതിലില്ല. വിജയശതമാനം ശരിക്കും ക്ഷാരസൂത്ര ചികിത്സയിൽ കൂടുതലാണ്. പൊതുവേ പഠനങ്ങൾ പറയുന്നത് 96.4% വിജയ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ക്ഷാരസൂത്ര ചികിത്സയിൽ. അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് 14 മുതൽ 40% വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരുണ്ട്. പക്ഷേ ഈഗോ അല്ലല്ലോ, നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾ, ഞാൻ അങ്ങനെ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആരും ഞാൻ പേര് പറയുന്നില്ല. ഈ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളമുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് അതിന് കാരണം എന്താണ്? ക്ഷാരസൂത്രയിലെ വിജയശതമാനം കൂടുതലാണ്. 96.4% പഠനങ്ങൾ പറയുന്നത് തന്നെയുണ്ട്. അപ്പം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ്
3: ചെയ്യുന്നത്.
2: അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച്.
3: മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുക്കം
2: റോഡിൽ വരുമ്പോൾ കുറ്റൂളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതിയ ബിൽഡിങ് അപ്ഗ്രേഡഡ് ബിൽഡിങ് അവിടെയാണ്. നമുക്കിതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിന് ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ട്. ജനങ്ങളിത് നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ളൊരു മേഖലയും കൂടിയാണിത്.
3: വ്യാജന്മാർ കൂടുതൽ
2: കടന്നു വരാൻ സാധ്യതയുള്ള, ഇപ്പോഴും കറന്റ്ലി വ്യാജന്മാർ വാഴുന്നൊരു മേഖലയാണ് പൈൽസ് ചികിത്സ. അവിടേക്ക്
3: സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്
2: തീർച്ചയായും. അപ്പോൾ മുമ്പൊരു സുഹൃത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോന്ന് അറിയാനും മൂലക്കുള്ള ബോർഡ് ഉണ്ടോ നോക്കിയാൽ മതി. അതുപോലെയാണ് അവസ്ഥ. കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാരിങ്ങനെ വ്യാപിച്ച് കിടക്കണം. ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല, അത് സർക്കാരിൻ്റെ പണി, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്.
3: സാർ, അവസാനമായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നുന്നു. ഒരു രോഗിയാവട്ടെ, ഇത് കേൾക്കുന്നവരാവട്ടെ, നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും.
2: പക്ഷെ
3: ഇത്തരം രോഗങ്ങളിലേക്ക് ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
2: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പഴങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കീടനാശിനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ, പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം. മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ശൽക്കങ്ങളുള്ള മീനുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും, ചെളുക്ക ചുണങ്ങെന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് ആകുമ്പോൾ മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. വലിയ കഷ്ണം മീനുകൾ, അയല പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട്. എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക. ഉച്ചയ്ക്ക് ചിക്കൻ ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് വ്യായാമം, ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക.
3: പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അപ്പം നിന്ന് പണിയെടുക്കുന്ന ആളുകൾ,
2: ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 3 മിനിറ്റെങ്കിലും ശരീരം ഒന്ന് ഇളക്കണം, ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാലേ നമുക്കിത് വരാതെ തടയാൻ പറ്റും. ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയൊക്കെ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്കൊരു പരിധിവരെ തടയാൻ
3: പറ്റും. അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പ്രിയമുള്ള ശ്രോതാക്കളെ, പ്രീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർക്കും ഇത്രയും നേരം സംസാരിച്ചതിനും പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: താങ്ക് യു ഡോക്ടർ അമീർ. ഇന്നത്തെ ഡിസ്കഷൻ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ മൂലവ്യാധികളെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ അമീർ ആയുർലോകം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
0: റേഡിയോ വൈബ്സിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ, അതിൻ്റെ ഭാഗം 3 പ്രാർത്ഥനാ പഠനത്തിൽ പതിവ് പോലെ ഈ സമയത്ത് സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്റിൽ അതിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചത്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ലഹരി ഇലൈക. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തിൽ കുറച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ഇപ്രകാരമാണ്: റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. പരിചയമില്ലാത്ത ചില പദങ്ങളാണ് പല ആളുകൾക്കും ഈ പറയപ്പെട്ടത്. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഉച്ചാരണത്തിൽ ഒന്ന്, റഗ്ബതൻ എന്നതിലെ ഗ ആണ്, ഗൈൻ എന്ന അക്ഷരമാണ്. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നുമാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. സമാനമായി ഐൻ എന്നൊരു അക്ഷരമുണ്ട്, അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഐനും ഒയിനും വ്യത്യാസമാണ്. ഇത് ഒയിനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന്. റഹ്ബതൻ. മറ്റേത് റഹ്ബതൻ, ഹ ആണ്, കെട്ടുള്ള ഹ, തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ ഒന്ന് തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നും മറ്റൊന്ന് തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്നുമാണ്. രണ്ടും ഏകദേശം ഒരുപോലെയുള്ള വാക്കുകളാണ്, പക്ഷെ അക്ഷരം വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെയും അർത്ഥവും വ്യത്യാസമാണ്. റഹ്ബതൻ വറഹ്ബതൻ ഇലൈക. പിന്നെ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ മൽജഅ, അവിടെ മൽജഅ എന്ന് ജാഇന് ശേഷം, ജീമിന് ശേഷം, ജാ എന്നത് പറഞ്ഞതിന് ശേഷം മൽജഅ എന്നുച്ചരിക്കണം. എന്നാൽ രണ്ടാമത്തേത് വലാ മഞ്ജാ എന്നാണ്, മഞ്ജ എന്ന് പറയേണ്ടതില്ല, വലാ മഞ്ജ എന്ന് മാത്രം. അവിടെ എജീമ് നീട്ടാതെ, എജീമിന് ശേഷം ഒരു അലിഫുണ്ട് മഞ്ച എന്നാണ്, അത് നീട്ടാതെ ലാ മൽജ വല മഞ്ച മിങ്ക ഇല്ല ഇലൈക എന്ന് ചില ആളുകളെങ്കിലും ഉച്ചരിക്കാറുണ്ട്. തെറ്റായ ഉച്ചാരണമാണ്. ലാ മൽജ വല മഞ്ച മിങ്ക ഇല്ല ഇലൈക എന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥനാ വാചകം ഉച്ചരിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക. ഇനി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ചൊല്ലണം. റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക. എന്താണ് അർത്ഥം? റഹ്ബതൻ വറഹ്ബതൻ ഇലൈക, അല്ലാഹു എന്റെ എല്ലാ പ്രതീക്ഷയും എന്റെ എല്ലാ ഭയവും നിന്നിലേക്കാണ്. റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്, റഹ്ബത്ത് ഭയമാണ്. എന്റെ എല്ലാ പ്രതീക്ഷ പ്രതിഫലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അല്ലാഹു നിന്നിലാണ്. എന്റെ എല്ലാ ശിക്ഷയുടെ മറ്റുമുള്ള ഭയം അള്ളാഹുവെ നിന്നിൽ നിന്നാണ്. അള്ളാഹുവെ എന്റെ ഭയവും പ്രതീക്ഷയും നിന്നിലാണ്. ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക, നിന്റെ മാർഗത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയല്ലാതെ എനിക്ക് യാതൊരു രക്ഷയും സമാധാനവുമില്ല, ഒരു മാർഗവുമില്ല. ലാ മൽജ വല മഞ്ച, ഒരു രക്ഷയോ മാർഗവുമോ ഇല്ല. ഇല്ല ഇലൈക, നിന്നിലേക്ക് മടങ്ങുകയല്ലാതെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ പ്രതീക്ഷയും ഭയവും അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ബോധത്തോടുകൂടിയാണ് ഈ വാചകത്തിലൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മുടെ ശ്രോതാക്കളെ, സ്ഥിരമായി പ്രാർത്ഥന പഠനം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഈ ഒരു ദിക്റിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ സാധിക്കുക അല്ലേ. അപ്പൊ ഈ ഒരു പ്രാർത്ഥന നമ്മളിപ്പോൾ ഇന്ന് കേൾക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണല്ലോ. അത് ഇനി ഇന്നത്തെ ഈ ഒരു സമയത്ത് ഒരു പക്ഷേ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവൈൻഡ് ഓപ്ഷനിലൂടെ അത് വീണ്ടും കേൾക്കാം അല്ലേ. പഠിക്കാൻ ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെയും അവസരമുണ്ട്. റിവൈൻഡ് ഓപ്ഷനിലൂടെ അതിനൊരു അവസരം പീസ് റേഡിയോ ഒരുക്കിയിട്ടുണ്ട്.
3: അപ്പോൾ ഇനി നമ്മൾ പൂമരത്തണലിലേക്ക് പ്രവേശിച്ചാലോ?
1: ആ ഒരു തണലിൽ ഇന്ന് ആരാണുള്ളത്?
3: നിസ്കാരം നിലനിർത്താം എന്ന വിഷയത്തെക്കുറിച്ചാണ് പൂമരത്തണലിൽ കുട്ടികളോടൊപ്പം പ്രിയപ്പെട്ട ജൗഹർ ഒഴുകൂർ.
1: യെസ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോയുടെ പൂമരത്തണൽ ആരംഭിക്കുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങളുടെ സുഹൃത്ത് ജൗഹർ. എല്ലാവർക്കും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഒരു പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അന്ന് നമ്മൾക്ക് ആ പാട്ടിൻ്റെ മുഴുവൻ രൂപം പാടാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ പാട്ടിൻ്റെ മനോഹരമായ, കേൾക്കാൻ നല്ല മാധുര്യമുള്ള ആ പാട്ടിൻ്റെ ബാക്കി വരികളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ പൂമരത്തണൽ പ്രോഗ്രാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ എപ്പിസോഡ് കേട്ട എല്ലാ കുട്ടികൾക്കും അറിയാം, നമ്മൾ പാടിയ ആ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് നമ്മൾ ആദ്യമൊന്ന് അന്ന് നമ്മൾ പാടി വെച്ച ചില വരികൾ നമ്മൾ പാടും. എന്നിട്ട് അന്ന് നമ്മൾക്ക് പാടാൻ സമയം കിട്ടാതെ നമ്മൾ മാറ്റിവെച്ച ചില വരികളുണ്ട്. അതുകൂടെ നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ വിശദീകരിക്കും ഇൻഷാ അല്ലാ. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ? വെരി ഗുഡ്.

ചെയ്യണം ലേ, അഞ്ചു നേരം നമസ്കാരം രാവും പകലും ചെയ്യണം. അത് ആർക്കൊക്കെ നിർബന്ധമാണ്, ആരൊക്കെ നമസ്കരിക്കേണ്ട എന്നുള്ളതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്നും റസൂലുള്ള പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന കൃത്യനിഷ്ഠയും അവർക്കുണ്ടാവുന്ന ക്ഷമയും, നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന കൃത്യനിഷ്ഠയും ക്ഷമയും, അതുപോലെ തന്നെ അവർക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വരിയാണ് ഈ പാട്ടിലെ ഒരു പുതിയ വരിയാണ്, നമ്മൾക്കത് ശ്രദ്ധിക്കാം അല്ലേ കൂട്ടുകാരെ? വെരി ഗുഡ്.

0: ഉണ്ടാകും. കൂട്ടുകാർ ഈ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? സുന്നത്തോടെ തുടങ്ങണം. നമ്മൾ മുൻപ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച്. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരിയിൽ ശ്രദ്ധിച്ചോളൂ.
1: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം
0: അല്ലേ? സുന്നത്തോടുകൂടി തുടങ്ങണം. നമ്മുടെ നമസ്കാരം എങ്ങനെ തുടങ്ങണം? സുന്നത്ത് നമസ്കാരം കൊണ്ട് തുടങ്ങണം. സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം അതിന് അത്രയും അധികം പ്രതിഫലമുണ്ട്, അതിന് അത്രയും വമ്പിച്ച പ്രതിഫലമുണ്ട്. റസൂലുള്ള പഠിപ്പിക്കുകയാണ് എന്താണെന്നറിയോ? സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം നമസ്കരിച്ച ഒരാൾക്ക് ആകാശഭൂമികൾക്കിടയിലുള്ളത് എല്ലാം കിട്ടിയാലും, ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും, അത് സ്വർണമാവട്ടെ, പൈസയാവട്ടെ, സമ്പത്താവട്ടെ, വലിയ വലിയ ഫ്ലാറ്റുകളാകട്ടെ, വീടുകളാകട്ടെ, വലിയ കാറുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ നമുക്ക് വലുതാണ് എന്ത്? ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. അതാണ് ഈ വരിയിലൂടെ നമ്മൾ പഠിച്ചത്.
1: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം
0: അല്ലേ? നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ മടിയന്മാരായിട്ട് ഉമ്മ വിളിക്കുമ്പോൾ, മോനെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഉമ്മ നമ്മെ വിളിക്കുമ്പോൾ ഞാനും എണീക്കൂല എന്ന് പറഞ്ഞ് മടിയന്മാരായിട്ട് കിടക്കാതെ നല്ല ഉന്മേഷമുള്ള മക്കളായി ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അവനെന്താ കിട്ടുക? അടുത്ത വരി അതാ പറയണത്. അവനെന്താ കിട്ടുക?
1: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും
0: അല്ലേ? നമ്മുടെ ആ ദിവസം നമ്മൾ എഴുന്നേറ്റ് ഉളു ചെയ്ത് കൃത്യമായി രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് സുബഹി നമസ്കരിച്ചാൽ അവന് കിട്ടാൻ പോണത്,
1: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
0: നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് തോന്നും. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം നമ്മൾ എന്നും നമസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ച ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിത്തരും. അതാണ് പറയുന്നത്, എന്നാൽ ദിനവും നന്നാവും, അതോടൊപ്പം തന്നെ റബ്ബിൻ്റെ കാവലതുണ്ടാകും. റബ്ബിൻ്റെ കാവലുണ്ടാകും. നമുക്ക് എവിടെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെ കാവലില്ലാഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകും. എന്നാൽ സുബഹി നമസ്കരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുണ്ടാകും? റബ്ബിൻ്റെ കാവൽ ഉണ്ടാകും. ഈ വരി നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്.

വേണം അല്ലേ. നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നമ്മൾ എന്ത് തന്നെയായാലും നേടിയെടുക്കണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരി, നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് നമ്മൾ അടുത്ത വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുബഹി എത്ര റക്കഅത്താണ്, ലുഹർ എത്ര റക്കഅത്താണ്, അസർ എത്ര റക്കഅത്താണ് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ഒരു വരി കേൾക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും 5 വക്ത് നമസ്കാരങ്ങളിൽ എത്ര റക്കഅത്തുകൾ ഉണ്ട് എന്ന് ഇനി സംശയം ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഈ വരികൾ ശ്രദ്ധിക്കണം.

ചെയ്യണം ലേ. സുബഹ് 2 റക്കാത്താണ്, അസറോ 4 റക്കാത്താണ്, ലുഹറും അതുപോലെ 4 റക്കാത്താണ്, മഗരിബ് 3 റക്കാത്താണ്, അശാവും 4 റക്കാത്താണ്. അപ്പോൾ 4 റക്കാത്തുള്ള 3 നമസ്കാരവും 3 റക്കാത്തുള്ള 1 നമസ്കാരവും 2 റക്കാത്തുള്ള മറ്റൊരു നമസ്കാരവും, ഇതാണ് നമുക്ക്

ഭക്ത് നമസ്കാരം മാത്രം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകും. അഞ്ചറക്കാത്ത് അഞ്ച് ഭക്ത് നമസ്കാരം മാത്രമല്ല, അതോടുകൂടെ ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പാട്ട് നമ്മൾ മുമ്പ് പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? മുമ്പ് നമ്മൾ പഠിച്ച ഒരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? നമ്മളൊക്കെ പഠിച്ച പാട്ടാണ്.

ഈ പാട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട് പഠിച്ചതാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മൾ ഈ പാട്ടിലൂടെ പാടിയിട്ടുള്ളത്. അതിനു പുറമെ ഈ പാട്ടിൽ വരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ തിരിച്ച് നന്ദി ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത അത്രയുമുണ്ട്. എന്നാൽ അള്ളാഹു നമ്മോട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിലൊന്നാണ് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. ഇനി നമ്മൾ ആദ്യം പാടിയ പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു വരി ശ്രദ്ധിക്കാം. അടുത്ത ഒരു വരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ഭൂമിലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവികളും എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഖുർആൻ പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ എവിടെ വെച്ച് എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ വെച്ചാണോ, നമ്മൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മുടെ നാട്ടിൽ വെച്ചാണോ, മറ്റേതെങ്കിലും നാട്ടിൽ വെച്ചാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഖബർ ജീവിതവും കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് നമ്മോട് ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മമാണ് ഏത്? നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരമാണ് അവിടെ വെച്ച് ആദ്യമായിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുക. ആദ്യമായിട്ട് നമ്മോട് അത് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ബാക്കിയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരിയിൽ കേട്ടോളൂ,

നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മളോട് അള്ളാഹു ആദ്യമായിട്ട് ചോദ്യം ചെയ്യുക നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ഈ ഒരു പരീക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലായെങ്കിലോ, നേരത്തെ നമ്മൾ പറഞ്ഞ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വളരെ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന, വളരെ കറുത്തിരണ്ട പുകകളുള്ള, തീയിനാൽ ചുറ്റപ്പെട്ട, ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള നരകത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. നമ്മൾ ആരും തന്നെ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പൂമരത്തണൽ കേൾക്കുന്ന നല്ല കുട്ടികൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ ചില ശ്രദ്ധകൾ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. നമ്മുടെ ഉപ്പ നമസ്കരിക്കുന്നുണ്ട്, ഉമ്മ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ജ്യേഷ്ഠൻ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ഇത്താത്ത നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വല്യപ്പയും വല്യമ്മയും എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ പീസ് റേഡിയോയുടെ പൂമരത്താൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അവരുടേത് മാതൃകയായി കണ്ടുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന നല്ല മക്കളായിട്ട് മാറണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു പാട്ടുകൂടെ നമ്മൾ പാടുകയാണ്. എല്ലാ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ കുട്ടികളും, പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പാട്ട് ബൈഹാട്ടാക്കണം, കാണാതെ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. എല്ലാ കുട്ടികളും എൻ്റെ കൂടെ പാടണം, എല്ലാ കൂട്ടുകാരും പാടുമെന്ന് വിശ്വസിക്കുന്നു.

0: ബറക്കല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറാം. വളരെ രസകരമായ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പഠിച്ചത്, നിസ്കാരം നിലനിർത്താം. ഈ ഒരു ടോപ്പിക്കിൽ കൊച്ചുകൂട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നത് ജൌഹർ ഒഴുകൂരായിരുന്നു. പീസ് റേഡിയോയിലെ കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയ ഒരു പ്രോഗ്രാം, നമ്മൾ കുട്ടികളെ കേൾപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കേട്ടത് പൂമരത്തണലിൽ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജൗഹർ ഒഴുകൂർ.
1: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
2: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളുടെ സമയമാണ്. സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കുക എന്ന ബഹുമാനായ നാസർ ബാലുശ്ശേരിയുടെ രചനക്ക് നുറുങ്ങുകളിൽ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
3: ഒരു നിമിഷം കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരാൾ പറഞ്ഞാൽ അയാളെക്കാൾ വലിയൊരു പോയത്തക്കാരൻ ഈ ഉലകത്തിലില്ലെന്ന് പറയേണ്ടി വരും. കാരണം വിവരസാങ്കേതിക വിദ്യയുടെ നെറുകയിൽ ഇരിക്കുന്ന ആധുനിക മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് അനന്ത സാധ്യതകളുള്ള പല പ്രവർത്തനങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. തൻ്റെ പോക്കറ്റിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണോ തൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറോ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ലോകത്തുടനീളം നന്മയുടെ മുഴിമുത്തുകൾ വാരി വിതറാൻ അവന് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദേശം സ്വീകരിച്ച് നന്മയുടെ പൊൻകതിരുകൾ വിരിയുന്ന കോടിക്കണക്കിന് ചന്തമേറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. അതേപ്രകാരം തന്നിലൂടെ പുറത്തുവരുന്ന ഒരു വിഷവചനത്തിലൂടെയോ ആധുനിക സങ്കേതങ്ങളുടെ തെറ്റായ ഉപയോഗപ്പെടുത്തലിലൂടെയോ അനേകായിരം മനുഷ്യ മക്കളെ കൊന്നൊടുക്കാനും തലമുറ തലമുറയായി നീണ്ടുനിൽക്കുന്ന മഹാമാരികൾ വാരി വിതറാനും മനുഷ്യന് കഴിയും. ജീവിതത്തിലെ ഓരോ നിമിഷവും ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വിലപ്പെട്ടതാണെന്നർത്ഥം. അതുകൊണ്ട് നാം സമയത്തെപ്പറ്റിയും നമ്മുടെ ചെയ്തികളെപ്പറ്റിയും ബോധവാന്മാരാകണം. നമ്മുടെ അനുമതിയോ അറിവോ അപേക്ഷയോ ഇല്ലാതെ മഹത്തായ ഈ ജീവിതത്തെ സമ്മാനിച്ച രക്ഷിതാവിനെയോർത്ത് സദ്വചനങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഓരോ നിമിഷത്തെയും സമ്പന്നമാക്കണം. അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിന്നും പരിപൂർണമായും അകന്നു നിൽക്കണം. ഒരു ദിനം അസ്തമിച്ചൊടുങ്ങുമ്പോൾ ശരിയാംവിധം മൂല്യനിർണയം നടത്തണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ പൂർവ്വഘട്ടങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തെടുക്കാനും ആത്മനിർവൃതിയോടെ സ്വർഗത്തെ സ്വപ്നം കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനാണ് ശരിയായ വിശ്വാസി. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുമ്പോൾ നിർഭയനായി റബ്ബിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാനായ സത്യവിശ്വാസി. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. നബിയെ പറയുക, സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതുവാനുള്ള മഷിയായിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിനു മുൻപായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതിന് തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിന് കൊണ്ടുവന്നാലും ശരി. നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 107 മുതൽ 110 വരെയുള്ള വചനങ്ങൾ.
0: ബാറക്കല്ലാഹു ഫീക്ക്. സമയമില്ലാത്ത ലോകത്ത് സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കാൻ നമ്മുടെയൊക്കെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള നല്ലൊരു രചനയാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യനായ നാസിർ ബാലുശ്ശേരിയാണ് ഇന്നത്തെ നമ്മൾ കേട്ട നുറുങ്ങുകളുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. അതിന് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു.
2: പീസ് റേഡിയോ വൈബ്സൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണല്ലോ അസ്മാവുൽ ഹുസ്ന. നമുക്കിനി അസ്മാവുൽ ഹുസ്നയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അബ്ദുർ റൌഫ് അൽ ഹിക്കമിയാണ് അസ്മാവുൽ ഹുസ്നയിൽ നമ്മുടെ കൂടെ ചേരുന്നത്. അൽ മുഖത്തദിർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ ആസ്പദമാക്കിയുള്ള ഗഹനമായൊരു പഠനം. എല്ലാറ്റിനും കഴിവുറ്റവൻ എന്ന അർത്ഥത്തിലുള്ളതാണ് അൽ മുഖത്തദിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതാണ് അസ്മാവുൽ ഹുസ്നയിൽ നമ്മളിനി കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിലി അംരി വഹ്ലിൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥം, തേട്ടം, അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് കരുണീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈയൊരു പഠനത്തെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അൽ ഖദീർ, അൽ ഖാദിർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് സമാനമായ എന്നാൽ ചില വ്യത്യാസങ്ങളുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ മുഖ്തദിർ. അൽ മുഖ്തദിർ എന്ന നാമം അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെയാണ് അറിയിക്കുന്നത്. എന്നാൽ അൽ മുഖ്തദിർ എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്, അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പവും കൂടുകയാണ് എന്നാണ്. അപ്പോൾ അൽ ഖാദിർ അല്ലെങ്കിൽ അൽ ഖദീർ എന്ന നാമങ്ങളിൽ നിന്ന് അൽ മുഖ്തദിർ എന്ന നാമത്തിന് അക്ഷരങ്ങളുടെ വലിപ്പമുണ്ട്, എണ്ണം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയത്തിനും വലിപ്പമേറെയാണ് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവന് കഴിവില്ലാത്തതായില്ല. അശക്തനായിട്ട് അല്ലാഹുവിന് ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിനും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖാദിറാണ്, അല്ലെങ്കിൽ അല്ലാഹു അൽ ഖദീറാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽ മുഖ്തദിറാണ് എന്നത് നമ്മൾ ഈ മൂന്ന് നാമത്തെയും ഒരുമിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം നമ്മുടെ കഴിവുകൾ, നമുക്ക് ചില കഴിവുകളുണ്ട്. ആ കഴിവുകളും തീരുമാനങ്ങളും ഒരുപക്ഷേ നമുക്ക് യഥാവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. നമ്മൾ തീരുമാനിച്ച പലതും അത് ചെയ്യാൻ തുനിയുമ്പോഴേക്ക് പരാജയപ്പെട്ടു പോകാറുണ്ട്. ഓട്ടം മത്സരം നമുക്ക് കഴിയും. ആ ഓട്ടം മത്സരത്തിൽ ഒന്നാമതെത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് പലപ്പോഴും ഓടി നോക്കുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ്റെ തീരുമാനങ്ങളൊക്കെയും പരാജയപ്പെടുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ തീരുമാനങ്ങൾ അത് നടപ്പിലാകെ തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനൊരു പക്ഷേ കഴിവുള്ളവരായിരിക്കാം, ഒരു വീട് നിർമ്മിക്കാൻ കഴിവുള്ളവനായിരിക്കാം. പക്ഷേ ആ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനോ, അല്ലെങ്കിൽ ആ കഴിവിനെ യഥാവിധം പ്ലാനിങ് അനുസരിച്ച് കൊണ്ട് നടപ്പിലാക്കാനോ ഒരുപക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അല്ലാഹു അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അല്ലാഹു തീരുമാനിച്ചത് അല്ലാഹു നടപ്പിലാക്കും. അല്ലാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുന്നു അൽ മുഖ്തദിറായ അല്ലാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് അല്ലാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നടപ്പിലാകാതെ പോകാം, അല്ലെങ്കിൽ നടപ്പിലായത് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിലാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും എന്നതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന് ചില സംഭവങ്ങൾ മനുഷ്യൻ്റെ കഴിവും അതുമായി ബന്ധപ്പെട്ടതുമായി അവർ അശക്തരാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലൊരു തോട്ടക്കാരൻ്റെ സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പഠിപ്പിച്ചിരുന്നുണ്ട്. ആ തോട്ടക്കാരൻ, അദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നു. അത് വിളവെടുക്കുന്ന സമയത്ത് മക്കൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, ഇനി വാപ്പ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിവുള്ളവരാണവർ. അതോടൊപ്പം അതിനെ, ആ വിളവെടുപ്പിനെ ഏറ്റവും സുരക്ഷിതമായി അവരൊന്നും കാണാതെ എടുത്ത് മാറ്റിവെക്കാൻ അവർ പ്ലാൻ ചെയ്തു. അതിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലായത് ഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, പാവപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് കടന്നു വരാതെ രൂപത്തിൽ അതിനുവേണ്ടി പ്രീ പ്ലാനുകൾ അവർ ചെയ്തു എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി ഈ മക്കൾ ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ അതിന് കഴിവുള്ളവരായിരുന്നു. അതായത് ഈ പാവപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊയ്തെടുത്ത് സംരക്ഷിച്ച് മാറ്റി നിർത്താൻ, അതിനെ മാറ്റിവെക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഖദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ കഴിവുള്ളവരായിരുന്നു. എന്നിട്ട് അവർ അവരുടെ പ്ലാനുകൾ, വെൽ പ്ലാനുകൾ തയ്യാറാക്കി അതിനുള്ള എല്ലാ സജ്ജീകരണത്തോടുകൂടിയും അവിടെ ആ കൃഷി വിളവെടുക്കാൻ വേണ്ടി പോയ സമയം അവിടെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഫ അസ്ബഹത് കസ്വരീം, അത് ചാരമായിപ്പോയെന്നാണ്. അവരിപ്പോൾ എല്ലാം കൊയ്തെടുത്ത് തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് പാവപ്പെട്ടവരെ പരിഗണിക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം ശേഖരിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയ, അങ്ങനെ പ്ലാൻ ചെയ്ത, അതിനുള്ള കഴിവുണ്ടായിരുന്നവർ ആ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് അതെല്ലാം നാമാവിശേഷമായി, അതെല്ലാം ചാരമായി പോയി എന്നാണ്. അതിനെ, ആ ചാരമായി പോയതിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ആ ഒരു സംഭവം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി മറ്റൊരു തോട്ടക്കാരൻ്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തോട്ടക്കാർ, അതിൽ ഒരാൾ മറ്റൊരാളിൻ്റെ കൂട്ടുകാരനാണ്. ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത, അതിൽ രണ്ട് സൈഡിൽ ഈത്തപ്പന, അതിൻ്റെ നടുവിൽ ഫലപുഷ്ടിയുള്ള മറ്റു സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായ്കനികൾ ലഭിക്കുന്ന മറ്റു കൃഷി വിഭവങ്ങൾ, അതിലൂടെ ഒഴുകുന്ന നദി, അതിനാവശ്യമായ വെള്ളം ആ നദിയിൽ നിന്നെടുക്കാം, ഇങ്ങനെ എല്ലാ നിലക്കും നല്ല രൂപത്തിലുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന തോട്ടമുണ്ടായിരുന്ന സമയം ആ തോട്ടക്കാരൻ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, കിൽത്തൽ ജന്നത്തി ആത്തത് ഉഖുലഹ വലം തദലിം മിൻ ഹുഷെയ്, അതിൽ നിന്ന് ഒന്നും നശിച്ചു പോകില്ല എന്ന് വിചാരിച്ചു. വക്കാന ലഹു സമർ, അതിലൊരുപാട് കായ്കനികൾ അതിലുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കണ്ട സാഹചര്യത്തിൽ ഫഖാല ലി സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അന അക്സറു മിൻക മാലം വ അസു നഫറ, ഞാനാണ് നിന്നേക്കാൾ നല്ല സമ്പത്തുള്ളവൻ, അതുപോലെ തന്നെ സംഘബലമുള്ളവൻ ഞാനാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ്. എന്നിട്ടോ, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിക്കില്ല എന്നാണ് അവൻ സ്വന്തത്തിന് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കണം, ഇതൊരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ചു. അതിനുള്ള പണികളൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ആൾബലവും സമ്പത്തും അവൻ്റെ അഹങ്കാരവും അതൊന്നും അവനെ ഉപകരിച്ചില്ല എന്നാണ്. ആ മനുഷ്യനെ വിപത്ത് ബാധിച്ചു. ആ വിപത്തിൽ നിന്ന് അവനെ തടയാൻ ഒരിക്കലും ഈ സമ്പത്തോ അല്ലെങ്കിൽ ഈ ആൾബലമോ സംഘബലമോ അവന് ഉപകരിച്ചില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലം തക്കുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മുൻതസിറ, അള്ളാഹുവിന് പുറമെ ഒരാളും അവിടെ ആ സമയത്ത് സഹായിക്കാൻ അവനുണ്ടായിട്ടില്ല എന്നാണ്. ആ ഒരു കൃഷി അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സംഘബലമോ സമ്പത്തോ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നിനും കഴിയില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫിറഔനിൻ്റെയും ഹാമാനിൻ്റെയും കാറൂണിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതും ഇതുതന്നെയാണ്. എല്ലാം ഇപ്പോൾ നശിപ്പിക്കാം, ഞാനാണ് റബ്ബുല്ലഅല, അന റബ്ബുക്കുമുല്ലഅല എന്ന് സ്വയം പറഞ്ഞ ഫിറഔനും നശിച്ചു പോയിട്ടുണ്ട്. കാറൂൺ, അതുപോലെ തന്നെ ഫിറഔനിൻ്റെ മറ്റു കൂട്ടുകാർ, ഇവരെല്ലാം അവരുടെ അധപ്പതമനം എങ്ങനെയായിരുന്നു? എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചു, എനിക്കെല്ലാം കഴിവുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നിനും ഒരു രക്ഷയുമില്ലാതെ കൂടെ നിൽക്കുന്നവർ, തൻ്റെ സഹപാഠികൾ പോലും നോക്കി നിൽക്കെ എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യമാണല്ലോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുണ്ടാകുന്ന വിഷയത്തിൽ പോലും അവർ അശക്തരാണ് എന്നതാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് പൂർണ്ണരൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും, അവനാണ് അൽ മുഖത്തതിർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം, ഇത് വിശ്വാസികൾക്കും ബാധകമാണ്. അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധമുണ്ടാകണം. ആൾബലമോ സമ്പത്തോ ഒന്നും ഒരിക്കലും രക്ഷ നൽകുകയില്ല. ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭം, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിനിൻ കസീറത്തിൻ വയൗമ ഹുനൈൻ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഹുനൈനിലും അള്ളാഹു ഈ വിശ്വാസികളെ സംരക്ഷിച്ചത്. 12,000-ൽ അധികം മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾബലമുണ്ട്, ഇനി ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് സ്വയം അവർ ആത്മവിശ്വാസം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇത് അജബത്കും കസറത്തുക്കും, നിങ്ങളുടെ ആൾപ്പെരുപ്പമെന്നുള്ളത് നിങ്ങളെ അജബ, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ സമയം, അതായത് ഇനിയൊരു ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം ആത്മാമ അഭിമാനം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംഭവിപ്പിച്ചതെന്താണ്? ഫലൻ തുഅനി അൻകും ഷൈആ, അവർക്ക് ആ ആൾബലമെന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ്, അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്ക് പരാജയം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് പിന്തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ഭൂമി കുടുസമായി തോന്നിയ സാഹചര്യമുണ്ടായി. ശത്രുക്കൾ അവരെ വലയം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസികളെ ഉണ്ടോ, വിശ്വാസികൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്ത് ഉണ്ടോ, അവരെ അവരുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് അവർക്ക് ഭൂമിയൊന്ന് കുടുസമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. തീർന്നില്ല, എന്നിട്ടോ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്തിരിഞ്ഞോടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആൾബലമുണ്ട്, സമ്പത്തിൻ്റെ ആധിക്യമുണ്ട് എന്നതൊരിക്കലും ഒരു മനുഷ്യനെ സംരക്ഷിക്കാനോ ഒരു മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുക്കാനോ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം മാത്രമാകുന്നു അവന് രക്ഷയും ഗുണവുമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും, എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് പരിപൂർണതയിൽ നടപ്പിലാകും എന്നതാണ്. അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു, ആ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് മക്കളുണ്ടാവുക എന്നത്. എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകുന്നില്ല, എന്നാൽ ചിലർക്ക് മക്കളുണ്ടാകുന്നു. അപ്പോൾ മക്കളുണ്ടാകാത്തത്, അത് അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടായിട്ടും അവർക്ക് മക്കളുണ്ടാകാൻ ചില തടസ്സങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി. ആ മക്കളെ നൽകാൻ അള്ളാഹുവാകുന്നു കഴിവുറ്റവൻ എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകളാകട്ടെ, അവർ ആൺമക്കളുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷേ ലഭിക്കുന്നത് പെൺമക്കളായി മാറുന്നു. നേരെ തിരിച്ചും പെൺമക്കൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ആൺമക്കൾ അള്ളാഹു നൽകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ ഉറച്ച തീരുമാനമെടുത്താലും ശരി, അവൻ എത്ര ആഗ്രഹിച്ചാലും ശരി, അതിനുവേണ്ടി എത്ര പണിയെടുത്താലും ശരി, അവൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സഫലമാകാതെ പോവുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. അവനാണ് അൽ മുഖ്തദിർ. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ യഥാവിധത്തിൽ ഏറ്റവും പരിപൂർണതയിൽ അതിനെ നടപ്പിലാക്കുന്നവൻ, അതിന് കഴിവുള്ളവൻ, അതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർന്നില്ല. അൽ മുഖത്തദറിൻ്റെ തേട്ടം ആരും തങ്ങളുടെ കഴിവിൽ ആശ്ചര്യം കൂടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഖത്തദിർ എന്ന നാമം പഠിക്കുമ്പോൾ തങ്ങളുടെ കഴിവുകൊണ്ട് ആണിതൊക്കെ ഉണ്ടായത് എന്നൊരിക്കലും പറയരുത്. ഞാൻ സമ്പാദിച്ചത് കൊണ്ടാണ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ്, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നിലവിൽ എടുത്തു കുടിക്കുന്ന വെള്ളം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൈ, അതിനെപ്പോലും തളർത്തിയിടാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെയും അനുഭവങ്ങളുണ്ടാകും. ഒന്ന് കിടന്നിട്ട് ശരിക്കൊന്ന് എണീക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ എണീക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് കിടപ്പിലായി പോകുന്നു. കൈയൊന്നെടുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ കൈകൾ പൊന്തിച്ചവർ, നടന്ന് പള്ളിയിലേക്ക് പോയവർ, അവർ പിന്നെ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സ്വയം കഴിവില്ലാത്തവരായി മാറുന്നു. അവിടെയാണ് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാകുന്നു നടപ്പിലാവുക എന്നും, അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും അഭിവൃദ്ധികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടുണ്ടായ സംഭവങ്ങളോ ഒന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുവാനോ അതിൽ അഹങ്കാരം നടിക്കുവാനോ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തേത്, മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളാകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല. കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമീപിക്കുകയാണ്. എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ളവർ അത് ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ കണക്കാക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് സ്ഥാനവും മാനവും അർത്ഥവും തേട്ടവും അള്ളാഹുവിൻ്റെ കഴിവിനെയും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുഖത്തദിർ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്, ആ സൃഷ്ടിപ്പ് നിർണിതമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ്. ഇന്ന കുല്ല ഷെയ്ഇൻ ഖലഖനാഹു ബിഖദരിൻ, ഒരു നിർണിതമായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന് കൃത്യമായ അജലുകൾ വച്ചിട്ടുണ്ട്, അവധികൾ വച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തെറ്റുകൾ ചെയ്തവനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു. വലഖദ് ജാഅ ആല ഫിർഔന നുദുർ, ഫിർഔൻ, അവനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും വലിയ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. കദ്ദബൂബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കളവാക്കിയവനായിരുന്നു ഫിർഔൻ. എന്നിട്ടോ കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖത്തദിറിൻ, അള്ളാഹു മുഖത്തദിറാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കളവാക്കൽ, അവൻ ആ നിഷേധിച്ചത് എല്ലാത്തിനെയും പിടികൂടുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു അൽ മുഖത്തദിർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനും അൽ മുഖത്തദിറായ അള്ളാഹു ആകുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖത്തദിറിൻ, ഇവിടെയും അൽ മുഖത്തദിർ എന്ന നാമത്തിൻ്റെ സിഫത്തിനെ എടുത്തു പറയുന്നുണ്ട്. സ്വർഗം, ആ സ്വർഗത്തിൽ, പ്രവിശാലമായ സ്വർഗത്തിൽ, ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമ മുൽക്കൻ കബീറ, ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുമ്പോഴേക്ക് മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന, ഓരോ വെള്ളിയാഴ്ചയും ആയുസ്സുകൾ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന, അതുപോലെ തന്നെ ഒന്ന് നോക്കി കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോൾ മറ്റൊരു ലോകമായി മാറുന്ന, ആഗ്രഹിച്ചതെന്തും ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ, അതിൻ്റെ ഉടമസ്ഥൻ അത് അല്ലാഹു ആകുന്നു. അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. മാത്രമല്ല സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ. വക്കാൻ അല്ലാഹു അല കുല്ലി ഷെയ്ഇൻ മുഖത്തദിറ, അവിടെയും മുഖത്തദിറ എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വണ്ണത്തിൽ, എണ്ണത്തിൽ, അതിൻ്റെ നിർണിതമായ രൂപത്തിൽ അല്ലാഹു നിർണയിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിന് കഴിവുള്ളവനാകുന്നു. മാഷാ അല്ലാഹു കാന വമാലം യശ ലം യക്കുൻ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നു, ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നു. കുൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. ഇതാണ് അൽ മുഖത്തദിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. നാം കാണുന്ന ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സംവിധാനിക്കാൻ കഴിവുള്ളവൻ അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അശക്തരാണ്, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടെ പോലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതൊരു സുദീർഘമായ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയുടെ ശകലം മാത്രം നാം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അള്ളാഹുവേ, ഇത് ഖൈറാണെങ്കിൽ, ഇത് നന്മയാണെങ്കിൽ, ഫഖദിറുഹു ലീ വയസ്സിറുഹു ലീ തുമ്മ ബാരിക് ലീ ഫീ. അള്ളാഹുവേ, അതെനിക്ക് ഖൈറാണെങ്കിൽ അതെനിക്ക് ഖദറാക്കുക, എനിക്കത് നിർണയിച്ചു തരിക, അതെനിക്ക് തരിക, അതെൻ്റെ രേഖയിൽപ്പെടുത്തി അതെനിക്ക് നൽകുക എന്ന് അള്ളാഹുവിനോട് തേടുകയാണ്. വയസ്സിറുഹു ലീ, അതെനിക്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരണം. അതുപോലെ തന്നെ സുമ്മ ബാരിക് ലീ ഫീ, അതിലെനിക്ക് ബറക്കത്തും നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഫഖദിറുഹു ലീ, എനിക്കത് വാങ്ങാൻ കഴിവുണ്ടായിരിക്കാം. ഒരു വസ്തു വാങ്ങുന്നു എന്ന് വിചാരിക്കുക, ആ വസ്തു വാങ്ങാനുള്ള സമ്പത്തും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് അത് തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലർ ആ വസ്തു പിന്നെ കരാറിലേർപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയും നമ്മുടെ അശക്തതയെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഖദറിനെയും അള്ളാഹുവിൻ്റെ ഖുദറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിലപാടുകളും എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും അള്ളാഹു അൽ മുഖത്തതിർ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവൻ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നമുക്ക് പലതും നിർവഹിക്കാൻ കഴിയുമെങ്കിലും ആ നിർവഹണത്തിൻ്റെ സന്ദർഭത്തിൽ തൗഫീക്ക് നൽകണമെങ്കിൽ അള്ളാഹു അൽ മുഖത്തതിറായ അള്ളാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചോദിക്കുകയും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവന് മാത്രം അംഗീകരിക്കുകയും, അപ്പോൾ അള്ളാഹു എല്ലാം കാണും, കേൾക്കും, അറിയും എന്ന വിഷയം, അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് അൽ മുഖത്തതിർ, അതുകൊണ്ട് അവന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് അൽ മുഖത്തതിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. അള്ളാഹു അൽ മുഖത്തതിറാണ്, എല്ലാത്തിനും കഴിവുറ്റവനാണ്, എല്ലാം കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. എന്നാൽ ഇവിടെ പല ആളുകളും എല്ലാം കാണാനും കേൾക്കാനും കഴിവുള്ള ചില മഹാന്മാരുണ്ട് എന്ന് വകവെച്ചു കൊടുക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് അൽ മുഖത്തതിർ എന്ന നാമം പഠിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം, അവൻ്റെ കഴിവ് മറ്റൊരാൾക്കുമില്ല, എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന ഒരു ചിന്തയും അറിവും ജ്ഞാനവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്കുണ്ടാകണം. വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കൂടുതൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. മാഷാഅല്ലാ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും അത് അള്ളാഹുവിനോട് കൂടുതലുള്ള ഇഷ്ടം വർദ്ധിക്കുവാനും, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായ എല്ലാത്തിനും കഴിവുറ്റവൻ അൽ മുഖ്തദിർ എന്ന നാമമാണ് നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാ, നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ബഹുമാനനായ അബ്ദുറൌഫ് അൽ ഹക്കിമിയാണ്, തിരുവനന്തപുരത്തു നിന്നും. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ പല തവണയായി ശ്രോതാക്കൾക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് കഥ പറയാമെന്ന പരിപാടിയിലേക്കാണ്.
0: യെസ്, കഥ പറയാമെന്ന പ്രോഗ്രാം ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് പ്രോഗ്രാമെങ്കിലും, മുതിർന്ന പല ആളുകളും പല പ്രോഗ്രാമിലൂടെ ഫീഡ്ബാക്കിലൂടെ കിട്ടിയ ഒരു അറിവനുസരിച്ച് മുതിർന്നവർ പോലും ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ കൂട്ടുകാരനായ കുട്ടികളുടെ സ്വന്തം അബ്ദുസലാം വീട്ടി ആണ് നമ്മളോടൊപ്പം ഇന്നും കഥ പറയാൻ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അജ്മലും കുഞ്ഞുപങ്ങളും ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്.
2: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 2. ജാബിർ മാഷിന്റെ സൽക്കാരം. അജ്മൽ മദ്രസയിലെത്തിയപ്പോൾ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാസ് റൂമിന്റെ വാതിൽക്കൽ നിന്ന് സലാം പറഞ്ഞു. ജാബിർ മാഷ് സലാം അടക്കിയ ഉടനെ പറഞ്ഞു, ഇന്ന് പുറത്തു നിന്നോളൂ, ഇങ്ങനെ നേരെ വൈകാൻ പാടില്ല, ശിക്ഷ കിട്ടാത്തതിൻ്റെ കുറവാണ്. അജ്മലിന് സങ്കടം വന്നു. എങ്കിലും അധ്യാപകനോട് വെറുപ്പ് തോന്നിയില്ല. താൻ കാൽ മണിക്കൂർ വൈകിയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം അറിയില്ലല്ലോ. അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തുനിന്നു. കാൽ മണിക്കൂർ കഴിഞ്ഞു. കാലിന് തളർച്ച തോന്നി. ഉമ്മയെ ഓർത്തപ്പോൾ കണ്ണു നനഞ്ഞു. അധ്യാപകൻ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തേ നീ വൈകി? ചോദ്യം കേട്ടപ്പോൾ അവൻ കരഞ്ഞുപോയി. അദ്ദേഹം അജ്മലിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്നേഹപൂർവം തലോടിക്കൊണ്ട് വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചു. ഇന്ന് ഞാനാണ് ചായ ഉണ്ടാക്കിയത്. ഉമ്മക്ക് സുഖമില്ല. ഞാനും സെൽവയും കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അജ്മൽ ക്ലാസ്സിൽ പോയിക്കോളൂ, എല്ലാറ്റിനും അള്ളാഹു പരിഹാരമുണ്ടാക്കും, മാഷ് പറഞ്ഞു. അത് കേട്ട് അജ്മൽ ക്ലാസ്സിൽ കയറി. കൂടെ അധ്യാപകനുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും അവൻ ഇഷ്ടപ്പെട്ടു. ബോർഡിൽ ഒരു അറബി വാക്യം എഴുതി. ശേഷം ചോദിച്ചു, ആർക്കാണിത് തെറ്റാതെ വായിക്കാൻ കഴിയുക? എനിക്കറിയാം. അജ്മൽ എഴുന്നേറ്റു വായിച്ചു. അദ്ദീനു അന്നസിഹ. വെരി ഗുഡ്. ഇനി ഇതിൻ്റെ അർത്ഥം കേട്ടോളൂ. മതം ഗുണകാംക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണിത്. എല്ലാവർക്കും ഗുണം വരണമെന്നായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ആഗ്രഹം. നമ്മുടെ നാട്ടുകാർക്കും നേതാക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം നന്മ വരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. കഴിയുന്നത്ര നന്മ ചെയ്യുക. ആരോടും അസൂയ വയ്ക്കരുത്. ഇതാണ് നസ്വിഹത്ത് അഥവാ ഗുണകാംക്ഷ. അപ്പോഴേക്കും ബെല്ലടിച്ചു. അധ്യാപകൻ സലാം പറഞ്ഞ് മറ്റൊരു ക്ലാസ്സിലേക്ക് പോയി. അടുത്ത വിഷയത്തിൻ്റെ അധ്യാപകനെത്തി. വിഷയം വിശ്വാസമാണ്. തലേ ദിവസം പഠിപ്പിച്ചത് ഓർക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അജ്മൽ ഓർത്തു, വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. വിശ്വാസം സ്വഭാവത്തിൽ നിഴലിക്കണം. സത്യവിശ്വാസി കളവു പറയരുത്, വഞ്ചിക്കരുത്, ആരെയും അപമാനിക്കരുത്. പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥന വേണം. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇത്രയേ മാഷ് ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് അജ്മലിന് തോന്നി. ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന് അവന് ധൈര്യം വന്നു. എല്ലാവരും ഓർത്തോ? മാഷ് ചോദിച്ചു. കുറേയൊക്കെ, ചിലത് മറന്നു കാണും, കുട്ടികൾ മറുപടി പറഞ്ഞു. ശരി, എല്ലാവരും അതൊന്ന് ഓർത്ത് എഴുതൂ. കുട്ടികൾ എഴുതാൻ വളരെ സമയമെടുത്തു. എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്കുള്ള ബെല്ലടിച്ചു. അവർ പുറത്തേക്കോടി. അജ്മൽ ക്ലാസ്സിൽ തന്നെയിരുന്നു. കൂട്ടുകാർ കളിക്കാൻ വിളിച്ചെങ്കിലും അവൻ പോയില്ല. രോഗിയായ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന്. ഉപ്പ മരിച്ചുപോയതിനാൽ വീട്ടു ചെലവുകൾ എങ്ങനെ നിർവഹിക്കും എന്ന ചിന്തയിൽ അകത്തേക്ക് ബെല്ലടിച്ചതും കർമ്മപാഠങ്ങളുടെ മാഷു വന്നതും അജ്മൽ അറിഞ്ഞില്ല. അജ്മൽ എന്താ സലാം മടക്കാത്തത് എന്ന് മാഷ് ചോദിച്ചപ്പോഴാണ് താൻ ക്ലാസ്സിലാണെന്ന ബോധം അവന് തിരിച്ചുകിട്ടിയത്. അവൻ പാഠത്തിൽ ശ്രദ്ധിച്ചു. ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ജാബിർ മാഷ് പുറത്ത് എവിടെ നിന്നോ ഒരു കീസുമായി ബൈക്കിൽ മദ്രസയിലേക്ക് വരുന്നത് കണ്ടു. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എന്തോ അത്യാവശ്യ സാധനം വാങ്ങാൻ പോയതായിരിക്കണമെന്ന് അജ്മൽ വിചാരിച്ചു. അജ്മലും സെൽവയും വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ ഹോൺ. അവർ തിരിഞ്ഞുനോക്കി. ജാബിർ മാഷാണ്. അദ്ദേഹം കീസ് അജ്മലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ് സാർ? ഉമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ. അവനത് വാങ്ങാൻ മടി തോന്നി. വേണ്ട സാർ, ഞങ്ങൾ വീട്ടിൽ പോയി ഉണ്ടാക്കിക്കൊള്ളാം. അങ്ങനെയല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, തൃപ്തിപ്പെട്ട് വല്ലവരും തരുന്നതും സ്വീകരിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അജ്മൽ കീസ് വാങ്ങി. ജാബിർ മാഷ് ചിരിച്ചു. അവനെ തലോടിയ ശേഷം സലാം പറഞ്ഞ് തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കിടപ്പിൽ തന്നെയാണ്.
5: അവർ സലാം പറഞ്ഞ് അടുത്തു ചെന്നു. ഉമ്മയ്ക്ക് സങ്കടമായി. എന്തു ചെയ്യും മക്കളെ, ചായ ഉണ്ടാക്കാൻ ഉമ്മക്ക് കഴിഞ്ഞില്ല. ചായ വേണ്ടുമ്മ, ഇത് നോക്കൂ, വെള്ളപ്പവും മുട്ടകറിയും. ഉമ്മ മുട്ട കഴിക്കണ്ട, പനിയല്ലേ. വെള്ളപ്പം മാത്രം തിന്നാൽ മതി, ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. ഉമ്മക്ക് അത്ഭുതമായി. എങ്ങനെ അജ്മലിനിത് കിട്ടി? ഇത് വാങ്ങാൻ പണം എവിടെ നിന്നായിരുന്നു? അജ്മൽ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എത്ര നല്ല മാഷ്. മക്കളെ, മാഷിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് ഞങ്ങൾക്കറിയാം ഉമ്മ, ദാനം ലഭിച്ചാൽ അത് തന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അല്ലാഹുവേ, നിനക്ക് സ്തുതി. വിശക്കുന്ന ഞങ്ങൾക്ക് ഈ ആഹാരം ദാനം ചെയ്ത ജാബിർ മാഷിന് നീ ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ. അജ്മൽ പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മയും സെൽവയും ആമീൻ പറഞ്ഞു. അജ്മൽ ഗ്യാസ് സ്റ്റൗ തുറക്കാനൊരുങ്ങിയപ്പോൾ ഉമ്മ തടഞ്ഞു. ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, ഞാനുണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങിക്കോളി. അജ്മൽ എണ്ണി നോക്കി. 8 വെള്ളയപ്പം, 3 വീതം ഉമ്മയുടെയും സെൽവയുടെയും പ്ലേറ്റിലിട്ടു, 2 അവൻ്റെ പ്ലേറ്റിലും. ഉമ്മ ചായ മേശപ്പുറത്ത് വെച്ച് മക്കളോടൊപ്പം കഴിക്കാനിരുന്നു. ഒരു വെള്ളയപ്പം എടുത്ത് അജ്മലിൻ്റെ പ്ലേറ്റിലിട്ടു. ഉമ്മയ്ക്ക് 2 മതി. മുട്ടക്കറിക്ക് വല്ലാത്ത രുചിയായിരുന്നു. അവർക്ക് വയർന്നിറഞ്ഞു. അൽഹംദുലില്ലാ എന്നു പറഞ്ഞ് കൈ കഴുകാൻ പോയി. ഉമ്മ പാത്രങ്ങൾ കഴുകിവെച്ച് കിടപ്പ് മുറിയിലേക്ക് തന്നെ പോയി. ഇവിടെ വരീ മക്കളെ, ഉമ്മ വിളിച്ചു. അജ്മലും സെൽവയും ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. മക്കളെ, അല്ലാഹു അവൻ്റെ സൃഷ്ടികൾക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായം നൽകും. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അവനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഭക്ഷണം തരാൻ ജാബിർ മാഷെ തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. സുഖമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അല്ലാഹുവെ ഓർക്കണം എന്ന് ഖുർആനിലുണ്ട്. വളരെ ബുദ്ധിമുട്ടി ശത്രുക്കളുടെ പരിഹാസവും കല്ലേറും മറ്റു മർദ്ദനങ്ങളും സഹിച്ച് മനുഷ്യരെ സത്യമാർഗം പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിനു വേണ്ടി സ്വലാത്തു ചൊല്ലണം. ഇത് കേട്ട് സെൽവ പറഞ്ഞു, ഉമ്മ, എനിക്ക് സ്വലാത്തു ചൊല്ലാനറിയില്ല. അത് വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കാം, അല്ലെങ്കിൽ ഇക്കാക്ക പറഞ്ഞു തരും. അജ്മലിനറിയില്ലേ? ഉമ്മ ചോദിച്ചു. അറിയാം ഉമ്മ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. ഇത് സെൽവക്ക് മനസ്സിലായില്ലെന്ന് അജ്മലിന് തോന്നി. അവൻ പറഞ്ഞു, ഇന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പഠിച്ചാൽ മതി, ബാക്കി കുറേശ്ശയായി നമുക്ക് പിന്നെ പഠിക്കാം. മകന്റെ സംസാരം കേട്ട് ഉമ്മയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർക്കാറ്റടിച്ചു. ഉമ്മ മനസ്സിൽ പറഞ്ഞു, മിടുക്കനായ മോൻ, അല്ലാഹുവേ, നീ എന്റെ രണ്ടു മക്കളെയും തിരുനബിയുടെ മാർഗത്തിൽ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരയണമേ.
0: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറാ.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: അപ്പോൾ കഥ പറയാൻ പരിപാടി കേട്ട് കഴിഞ്ഞല്ലോ. പീസ് റേഡിയോ വൈബ്സിൽ ഓരോരോ പ്രോഗ്രാമുകളും കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ,
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കുളിർത്തണലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. കൂട്ടുകുടുംബം നാം അറിയേണ്ട ചില മതവിധികൾ.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കുടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അല്ലാഹു ഈയൊരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അള്ളാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യ ചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തേത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരെ കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് വേണ്ടത് ഏതാണ്, അണുകുടുംബ സംവിധാനങ്ങളാണോ, അതല്ല എല്ലാവരും ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ, ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി 2, 3, 4 മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരും എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ
8: പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമില്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മളെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
7: കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ, വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നിവിടെ ഹാരിസ് മൗലയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്ന ഒരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി. അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്. ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല. അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ്, മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
8: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത്, ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ട

0: അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിൽ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനെയും പിന്നെയും ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ അവനും അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടു നിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുക എന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരു അസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനം ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കൾ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നു. യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായി നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. മാതാപിതാക്കളെ പിണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യും, കഴിയും. ഏതെങ്കിലും ഒരു വഴി അതിനെ വീട് തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റല്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
1: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കൂട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരിസ് മൗലവി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക്, മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും പണ്ട് കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടു മൂന്ന് രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽ ദാനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല. അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്ന

0: അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷെ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത് പാരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരുസ്മോലി ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ആരുസ്മോലി, അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീടുണ്ടാക്കി, ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക്, ഇളയ മോൻ എന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പ്രതികരണമാണ് നൽകേണ്ടത്? ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷെ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്. അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്. അദ്ദേഹം വീട് മാറി പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
1: എന്താ പറയുക, ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് വെച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മളേത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പോൾ നമ്മളതിന് തയ്യാറാവുകയാണ്. എന്ത് ചെയ്യാണ് ഇപ്പോൾ ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പോൾ നേരത്തെ ഇപ്പോൾ താത്തയും അതേപോലെ തന്നെ കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങളെവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും ഉമ്മയും വാപ്പി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത്, ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ അവർ പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം തരും. അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂം പോയി കേടുവരുത്തണ്ടെന്ന് പറയും. ആ റൂം എന്തിനാണ്, വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം, അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്, അവരെല്ലാവരും ആലോചിക്കണം. നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവരിങ്ങനെ പോയാൽ പറ്റില്ല, ഇവരെത്ര കൊല്ലായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്ക് ഒരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരുടെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, ഇനി പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല, അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രമെടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ച് പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക? എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യും? അവർ വീട് പൂട്ടി എവിടെ കഴിച്ച പോവും, ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു പോകും. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം.
0: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും സ്വകാര്യതകളും ജോലിഭാരങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ ആഘോഷിച്ച് സകുടുംബം ജീവിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം പഴയ തറവാട്ട് വീട്ടിൻ്റെ തൻ്റെ ബെഡ്റൂമും താൻ ജീവിച്ച ഇടങ്ങളും ഒക്കെ മറന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാകുന്നതിന് പകരം അവിടെ ഉള്ളതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആകുകയാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സ്വന്തമായി താമസിക്കാൻ വകയുള്ള ചിലരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല പോലത്തെ കാര്യങ്ങൾ. എന്നാൽ ചില ആളുകൾക്ക് പെർമിഷനെല്ലാം ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ അവിടെയുള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലിഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ലാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
1: ഇതിൽ മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടെ നിന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാനുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്, അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഉണ്ടാവണം, അപ്പോളേ പറ്റുള്ളൂ. അപ്പോൾ ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാൽ അത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീട്ടിലിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കണം, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠന്മാരും അനുജന്മാരും ആപ്പിമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ പിന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പം എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരു പക്ഷേ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കിയതിലേക്ക് മാറുമ്പോൾ ഞാൻ എൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട് എന്നൊരു ഒരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്കറിയുന്ന ഒരു ഉമ്മയുണ്ട്, അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലിഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു 2-3-4 മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലിഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഉപ്പയുമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ജോലിഭാരമെടുത്തൊരു കഴുതയെപ്പോലെ ഇങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
1: നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം തന്നെയാണത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേലക്ക് ചെയ്യുന്ന ഒരാള് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ, അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ച് പോകുമ്പോഴാണ് ഭർത്താവിന് ആ ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത്, ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ, ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. ഇപ്പം ഇന്നമായ ഉസ്രി ഉസ്രെന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും. ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവുമില്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മളെ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്നു പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്ത് ചെയ്യണം. അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണെന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടം പോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലി ഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്ത് ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു സ്ത്രീയുടെ സഹായം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ ഭാരങ്ങളൊക്കെ ഇവർക്ക് നീക്കി കൊടുക്കാൻ എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളിൽ പ്രശ്നം വരുത്താതെ തന്നെ ഉള്ള ഭാരങ്ങളെ ക്രമീകരിക്കാനും ലഘുവാക്കാനുമുള്ള പരിശ്രമങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ നടത്തേണ്ടതുണ്ടെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാനൊരു ഒരു നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. നമ്മുടെ ഫീഡ്ബാക്ക് വഴിയോ അല്ലാതെയൊക്കെ വരുന്ന ചില കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി, അവർ ഒരു 18-19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ 3-4 ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ്, അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില, ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
1: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു, അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ. അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്താ ഇവിടെ ശരിക്ക് ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്? നമുക്കൊരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി, നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാവുമ്പോഴും ഉമ്മ എന്താ നമ്മോട് പറയാം? ഒന്ന് മോനെ കൊണ്ടേ അലക്കിവെക്ക്, ചെയ്ത് നോക്ക് തരാം. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല, നമ്മുടേത് അലക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തരാനും നമ്മൾ നമ്മെ ആശ്രയിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കാം എന്നല്ലാതെ 10ഉം 20ഉം 25ഉം ഒക്കെ വയസ്സായ ആളുകൾ അവരുടെ ഡ്രസ്സുകളും അവരുടെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഏൽപ്പിച്ച് പോവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, നമുക്ക് എത്രയാണ് നമ്മുടെ ജോലി എന്നുള്ളതിനൊരു ലിമിറ്റില്ലല്ലോ. അതിന് പക്ഷെ നേരെ മറിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവർക്കും കൂടി ഉണ്ടാക്കേണ്ടി വരും. അവിടെ എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു കാര്യമാണെന്ത്, വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തരം മരുമക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്ത് ചെയ്യുക, ഏൽക്കാതിരിക്കുക. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെ എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളത് എടുക്കും, കുട്ടികളത് എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നു വന്നത്, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അതെന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറി ആയി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ ഇതിൽ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക, അത് വൃത്തിയായി ചെയ്യുക. ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
0: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിന്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരു ഇടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
1: അതിനുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ, അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകൾ എന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, അത്തരമൊരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അത് അധികം നേരം നിലനിൽക്കില്ല. അതിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ, അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയിപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ആ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പോഴത്തെ പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിന് നമ്മൾ എതിര് നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്ക താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്. അവിടെ സ്വകാര്യതകൾക്ക് ഒരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായതിനൊരു സമയം കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരുന്നു പറഞ്ഞാൽ ആരെങ്കിലും പോരും, അപ്പോൾ എന്താ ചെയ്യാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്തു നിൽക്കണ്ടാന്ന്. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാന്നാണ് പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിന് കൂടെ ഉണ്ട് ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതുപിന്നെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
0: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും, അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബാക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെയുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
1: ഇത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധിതരാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷന്ന് കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-10 പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യാന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമമുണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഇതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബസാഹചര്യത്തിൽ എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
0: കൂട്ടുകുടുംബങ്ങളിൽ ഇറ്റി വീഴുന്ന കണ്ണീർ തുള്ളികൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് തീർച്ചയായും അതാത് വീടുകളിലെയും അതാത് കുടുംബങ്ങളിലെയും അംഗങ്ങൾ തന്നെയാണ് എന്ന ഉത്തരമാണ് നമ്മൾ പൊതുവായി എത്തുന്നത്, പൊതുവായി എടുക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കുക, സാധ്യമാകുന്നത്ര കാര്യങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കാൻ സ്നേഹക്കൂട് സന്നദ്ധമാണ്.
2: പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, കൂട്ടുകുടുംബം, നാം അറിയേണ്ട ചില മതവിധികൾ. സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനമായി ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വിവിധങ്ങളായ പേരുകളിൽ വിവിധ രൂപത്തിൽ വ്യത്യസ്തമായ സമയങ്ങളിലും സ്ഥലങ്ങളിലും വച്ച് നിർവഹിക്കേണ്ട ആരാധനകൾ ഇസ്ലാമിൽ ഉണ്ട്. എന്നാൽ ഈ ആരാധനകളുടെ അടിസ്ഥാന ഹുക്കും എന്താണ്, അല്ലെങ്കിൽ ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ എപ്പോഴാണ് ഇബാദത്തായി മാറുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തോന്നുന്ന കാര്യങ്ങൾ ഇബാദത്തായി അനുഷ്ഠിക്കാൻ പാടുണ്ടോ, മറ്റു ആരെങ്കിലും ഇബാദത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അതനുഷ്ഠിച്ചാൽ അവന് പ്രതിഫലം ലഭിക്കുമോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വലൈസ മസ്റൂഅൻ മിനൽ ഉമൂർ ഗൈറുല്ലദീ ഫീ ശർഇന മദ്കൂർ. നമുക്കൊരു കാര്യം മസ്റൂഅ ആകണമെങ്കിൽ, ശർഇൽ ഉള്ളതാകണമെങ്കിൽ, ആ കാര്യം നമ്മുടെ ശർഅ പറഞ്ഞതായിരിക്കണം, അഥവാ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതാവണം. അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതൊരിക്കലും ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല മതത്തിൻ്റെ വീക്ഷണത്തിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്, അൽ ഇബാദാതു മബ്നാഹ അല ശർഇ വലിത്തിബ. ഇബാദത്തുകളുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് ശർഇലും ഇത്തിബായിലും നിർമ്മിക്കപ്പെട്ടതാണ്, അഥവാ ശർഇൽ ഉള്ള കാര്യം ചെയ്യുക, അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യുക. ല അലൽ ഹവ വൽ ഇബ്തിദ, ഒരു മനുഷ്യൻ്റെ ദേഹേച്ഛക്കോ അതല്ലെങ്കിൽ അവൻ ദീനിൽ പുതുതായി കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കോ മതത്തിൽ സ്ഥാനമില്ല. അപ്പോൾ ഇസ്ലാമിൽ ഇബാദത്തിൻ്റെ അസുൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഇബാദത്തുകളും ചെയ്യരുത്, പാടില്ല എന്നതാണ് ഇസ്ലാമിൽ അതിൻ്റെ അസുൽ, അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ച കാര്യങ്ങൾ ഒഴികെ. ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ, ഇബാദത്തായി തീരണമെങ്കിൽ അതിന് ദലീൽ വേണം, തെളിവ് വേണം. തെളിവില്ലാത്തൊരു കാര്യം ഇസ്ലാമിൽ ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരാൻ പറ്റില്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്, ഐ അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹദ്ർ വൽ മൻഉ. ഇബാദത്തുകളുടെ അസുല്, ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു വിഷയമാണ്. ഇബാദത്തുകൾ, ആരാധനകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഹദറാണ്, മൻആണ്, ഹറാമാണ്. ഫല യതഅബ്ബദുൽ ഇൻസാൻ ബിഅയ്യ ഇബാദത്തിൻ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും, ഏത് ഇബാദത്ത് അവൻ ചെയ്യുകയാണെങ്കിലും അത് ഇബാദത്താകുന്നത് ഇല്ലാ ബി ഇബാദത്തിൻ ജാഅത്ത് ഫീ കിതാബില്ല വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കിതാബിലോ പ്രവാചകൻ്റെ സുന്നത്തിലോ വന്ന ഇബാദത്തുകൾ അല്ലെങ്കിൽ. അപ്പോൾ ഖുർആനിലും സുന്നത്തിലും വന്ന ഇബാദത്തുകളാണ് ഇബാദത്താവുക, അള്ളാഹുവിൻ്റെ ദീനിൽ ഇബാദത്തായിത്തീരുന്നത് അപ്പോഴാണ്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന് പുറത്തുപോയി, അല്ലെങ്കിൽ ആ രീതിയിൽ അരികു ചേർന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ഒരുപാട് മതവിശ്വാസികൾ നമുക്ക് കാണാൻ കഴിയും. അവർ മതത്തിലേക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ബിദഅത്തുകളെയും ഖുറാഫാത്തുകളെയും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം ആകുന്നില്ല. എന്തുകൊണ്ട്? ഒരു സംഗതി ഇബാദത്താണ്, ആ ഇബാദത്തിൻ്റെ അസുല് ഹലറാണ്, മൻആണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. ഇത് വെറുതെ ഉണ്ടായ ഒരു നിയമമല്ല, കൃത്യമായ വ്യക്തമായ തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ശൂറയിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅദം ബിഹില്ലാ. അം ലഹും ശുറകാഉ, അവർക്ക് വല്ല ശരീക്കന്മാരുമുണ്ടോ, പങ്കാളികളുമുണ്ടോ, ശറഉ ലഹും, അവർക്ക് വേണ്ടി അവർ മതം നിർമ്മിക്കുന്നു, മിനദ്ദീനി, ദീനിൽ നിന്ന്, മാ ഒരു മതമാണ്, എങ്ങനെയുള്ളതാണ്, ലം യഅദം ബിഹില്ല, അള്ളാഹു അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാത്തൊരു കാര്യം മതമായി നിശ്ചയിക്കുവാൻ അവരുടെ ശരീക്കന്മാർ, അങ്ങനെയുള്ളവരുടെ ശരീക്കന്മാരും അവർക്കുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഹലാലാണ്, ഒരു കാര്യം ഹറാമാണ്, ഒരു കാര്യം ഇബാദത്താണ് എന്നൊക്കെ തീരുമാനിക്കാൻ ആത്യന്തികമായി അധികാരമുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. മറ്റൊരു ആയത്ത് നോക്കാം, സൂറത്തു ജാസിയയിലെ 18-19 ആയത്തുകൾ. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين ثم جعلناك على شريعة من الأمر فاتبعها رسول إذن الشيشم إي كارم إي دين دي بشيتل نام താങ്കളെ ഒരു വ്യക്തമായ ശരീഅത്തിലാക്കിയിട്ടുണ്ട്. ആ ശരീഅത്ത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ശരീഅത്താണ്. ആ ശരീഅത്തിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഫത്തബിഹാ, അതുകൊണ്ട് ആ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, വിവരം കുറഞ്ഞ ആളുകളുടെ ആവശ്യമില്ലാത്ത ഹവകൾ, അവരുടെ ദേഹേച്ഛകൾക്കൊത്തുകൊണ്ട് നീ ഒരിക്കലും സംസാരിക്കരുത്, തന്നെ പിൻപറ്റരുത്. അങ്ങനെ വന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായവും നിനക്കുണ്ടാവുകയില്ല. കാഫ്, ലാലിമികളായ അക്രമികളായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇസ്ലാം. അതല്ലാതെ നമ്മുടെ വക നല്ലതല്ലേ, കുഴപ്പമുണ്ടോ, എത്ര പുണ്യമുള്ളതാണ്, സൗകര്യമാണ് എന്നിങ്ങനെയുള്ള ദുർന്യായങ്ങൾ നിരത്തിവെച്ച് ആ കാര്യത്തെ തള്ളിക്കളയുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസ് നോക്കൂ. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അമല അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം, അതാരാണ് കൽപ്പിക്കേണ്ടത്? അള്ളാഹുവോ റസൂലോ ആണ് ആ കാര്യം കൽപ്പിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത, പ്രവാചകന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് അനുഷ്ഠിച്ചാലും, മൻ അമല അമലൻ, അതാരാണെങ്കിലും, ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഒരു സംഗതി അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഖുർആനിലോ സുന്നത്തിലോ ദലീലുകളിലോ തെളിവുണ്ടോ എന്നുള്ളത് അടിസ്ഥാനപരമായി ഏതൊരു വിശ്വാസിയും പരിശോധിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യമാണ്. ഇമാം ഷാത്തബി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അല്ല ഇഹ്തിസാം എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വരികൾ ഇങ്ങനെ കാണാം. വഹാദ അസ്ലും, ഇതൊരു അസ്ലാണ്, അഥവാ അൽ ഇബാദ വലൈസ മശ്റുഉൻ ഫിൽ മിനൽ മഅ്മൂരി ഗൈറുല്ലദീ ഫീ ശർഇനാ മദ്കൂരി എന്ന് പറയുന്ന ഇമാം സഅദിയുടെ വരികൾ അതിനെ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നിടത്ത് കാണാം. والهذا الحديث في الاصل ان الاصل في العبادات المنع والحظر اي حديث ادوا من عمل عملا ليس عليه امرنا فهو رد എന്നു പറയുന്ന ഹദീസിനെക്കുറിച്ച് ഇമാം ഷാത്തബി പറയുകയാണ്, ഇതൊരു ഇസ്ലാമിന്റെ വലിയൊരു അസ്ലാണ്, വലിയൊരു അടിത്തറയാണ് ഇത്. ഈ അസ്ലെന്താണ്? ആരാധനകളുടെ അടിത്തറ മനഅ് ആണ്, പാടില്ല, ഹദറാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നതാണ് ഈ ഹദീസിലൂടെ നാം പഠിക്കേണ്ട അസ്വലെന്ന് ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, അൽ-ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ ഞങ്ങൾക്ക് സുദീർഘമായി വഅള് പറഞ്ഞു. ഞങ്ങൾ സുബ്ഹി നമസ്കരിച്ചിരുന്നു. അങ്ങനെ സുദീർഘമായി വീണ്ടും പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ ഒരു ഉപദേശം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ദറഫത്ത് മിൻഹ അൽ ഉയൂൻ വവജലത്ത് മിൻഹ അൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിപ്പെട്ടു പോകാറായി. അതേപോലെ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ കണ്ണീരിനാൽ കൊതിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഇന്ന ഹാദിഹി മൗഇദുൽ മുവദ്ദിഇൻ ഫമാ തഅഹുദു ഇലൈന യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതൊരു വിടവാങ്ങിപ്പോകുന്നവൻ്റെ സംസാരം പോലെയുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് കരാർ ഏർപ്പെടാനുള്ളത്, എന്താണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കരാർ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള വസിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസീക്കും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സംഉം തആത്തും സൂക്ഷിക്കണം. വൈൻ അബ്ദുൻ ഹബശിയുൻ, അവൻ ഒരു അബിസീനിയക്കാരനായ ഹബശിയായ അടിമയാണെങ്കിലും ശരി, ഫഇന്നഹു മൻ യഅഷ് മിൻകും യറഖ്തിലാഫൻ കസീറ, നിങ്ങൾ എനിക്ക് എൻ്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊരുപാട് അഭിപ്രായ ഭിന്നത കണ്ടെത്താൻ കഴിയും. വയ്യാക്കും വമുഹദസാത്തുൽ ഉമൂർ, നിങ്ങൾ അന്ന് കാണപ്പെടുന്ന പുതിയ പുതിയ ആചാരങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹ ളലാല, നിശ്ചയമായും അതൊക്കെ തന്നെയും ളലാലത്തുകളാണ്. ഫമൻ അദറ കദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെയുള്ള പുതിയ പുതിയ സംഗതികളെ കണ്ടാൽ, ഫഅലൈഹി ബിസുന്നത്തി, അവൻ എൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കട്ടെ. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ കാലശേഷം വരുന്ന ഖുലഫാ ഉർ റാഷിദിൻ്റെ സുന്നത്തിനെയും അവൻ മുറുകെ പിടിക്കട്ടെ. അല്ലു അലൈഹാ ബിൻ നവാജിദ്, അവൻ്റെ അണപ്പല്ലുകൊണ്ട് അവൻ കടിച്ചു പിടിക്കട്ടെ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം, ദീനിൻ്റെ വിഷയത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ദീൻ ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ്, ദീനിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഏത് വിഷയമാണെങ്കിലും ഒരു ബിദഅത്തുകൾ, അനാചാരങ്ങൾ കടന്നു വരാൻ പഴുതില്ലാത്ത വിധം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അത്രയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. എന്ത്? ഇബാദത്തുകളുടെ അസല് ഹളറാണ്, ഇബാദത്തുകളുടെ അടിസ്ഥാനം അത് മനാണ്, പാടില്ല എന്നുള്ളതാണ്. ഇനി പാടുള്ളത് അള്ളാഹും റസൂലും പറയും, അത് മാത്രം ചെയ്യുക, ബാക്കിയുള്ളതൊന്നും പാടില്ല എന്നതാണ്. ഇവിടെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഒരു ഇബാദത്ത്, ഒരു ആരാധനാ കർമ്മം ഇസ്ലാമിക ശരീഅത്തിന് അനുഗുണമായി അതിനോട് യോജിക്കുന്നതാകണമെങ്കിൽ ആറു കാര്യങ്ങൾ ആ ഇബാദത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണം. ഈ ആറു കാര്യങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ഇബാദത്താണെങ്കിൽ അത് പുത്തനാചാരമാണ്, അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇബാദത്തായിരിക്കും. ആറു കാര്യങ്ങളെ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഒന്ന്, അസ്സബബു, കാരണം. അൽജിൻസ്, അതിൻ്റെ ഇനം. മൂന്ന്, അൽ ഖദറു, അതിൻ്റെ എണ്ണം, തോത്. നാല്, അൽ കൈഫിയത്തു വൽ ഹൈഅ, അതിൻ്റെ രൂപവും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സംഗതികളും. വൽ മക്കാനു, അതിൻ്റെ സ്ഥലം പ്രധാനമാണ്. വസ്സമാനു, അതിൻ്റെ കാലം പ്രധാനമാണ്. ഇങ്ങനെ ഈ ആറ് കാര്യങ്ങളിൽ ഉൾക്കൊണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരു ഇബാദത്ത്. മുവാഫഖത്തൻ ലിശ്ശറഅ ആകണമെങ്കിൽ, ശറഇനോട് അനുഗുണമായ, ശറഇനോട് യോജിക്കുന്നതാണെങ്കിൽ ആകണമെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ ഉണ്ടാകണം. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ പറഞ്ഞത് സബബാണ്. സബബ് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് ആ ഇബാദത്ത് ഇന്ന വേറെ ഏതെങ്കിലും ഒരു സബബ് കൊണ്ട് ചിലപ്പോൾ മഷ്റൂആയതായിരിക്കാം. പക്ഷെ അതേ സബബ് നമ്മൾ ആ ഇബാദത്തിൽ നിന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്തതിന് ശേഷം മറ്റൊരു ഇബാദത്തിലേക്ക് ഈ കാര്യത്തെ നമ്മൾ ഖിയാസാക്കാൻ പാടില്ല. ഉദാഹരണം പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറിയാൽ സ്ഥിരമായി മിസ്വാക്ക് ചെയ്യാറുണ്ട്. ഇത് പ്രവാചകൻ്റെ ഒരു പതിവാണ്, റസൂലിന്റെ സുന്നത്താണ്. പക്ഷെ ഇവിടെ വീട്ടിലേക്ക് കയറുക എന്നുള്ള ആ സബബാണ് ആ ഇബാദത്ത് നിശ്ചയിക്കപ്പെടാനുണ്ടായ കാരണം. എന്നാൽ ഒരു മനുഷ്യൻ അയാൾ പള്ളിയിലേക്ക് കയറുന്നു, പള്ളിയിലേക്ക് കയറിയ ഉടനെ തന്നെ അയാൾ മിസ്വാക്ക് ചെയ്യുന്നു, അതൊരു സുന്നത്തായി അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതായി അവൻ മനസ്സിലാക്കുന്നു എങ്കിൽ അത് അപകടമാണ്, അത് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വീട്ടിലേക്ക് കയറുമ്പോഴാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ വേറെ ചില ഇബാദത്തുകളും വേറെ കാര്യങ്ങളുമാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സബബിനെ ആ കാരണം ഈ സംഗതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ആ സബബ് ഈ ഒരു ഇബാദത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇബാദത്ത് ബിദഅത്തായി തീരും. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്നൊരു സബബാണ്, ആ സബബിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് സുന്നത്താണ്, പ്രവാചകൻ ചെയ്യാതെ ഉപേക്ഷിച്ചതും സുന്നത്താണ്. പ്രവാചകൻ ഒരു കാര്യം നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചാൽ അത് കാര്യം ചെയ്യൽ സുന്നത്താണ്. അതേപോലെ നമ്മോട് ഉപേക്ഷിച്ച കാര്യം, പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർക്കിയായ സുന്നത്താണ്. പ്രവാചകൻ്റെ ഒരു കാര്യത്തെ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ഉപേക്ഷ വരുത്തുകയും ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നടത്തുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ അതിന് ന്യായം പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വന്തം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ന്യായീകരണം പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ദീനിയായ കാര്യത്തിൽ അത് പാടില്ല. ഭൗതികമായ വിഷയമാണെങ്കിൽ ഓക്കെ, ഭൗതികമായ വിഷയമാണെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഭൗതിക സുഖാഡംബരങ്ങളും ഭൗതിക സംവിധാനങ്ങളും നമുക്ക് ഉപയോഗിക്കാം, അതിന് ശറഈ വിരുദ്ധമല്ല. പക്ഷെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു ദീനിയായ ഇബാദത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന് വേണമെങ്കിൽ ജന്മദിനം ആഘോഷിക്കാമായിരുന്നു. അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും അതുപോലെ തന്നെ ആളുകളും എല്ലാം ഒത്തിണങ്ങിയിട്ടും പ്രവാചകന് ഉപേക്ഷിച്ചൊരു കാര്യമാണെങ്കിൽ അത് നമ്മളും ഉപേക്ഷിക്കൽ സുന്നത്തായി വരും. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ സബബ് കാരണം അതിലടങ്ങിയിരിക്കണം. രണ്ടാമത്തത് അന്തക്കൂന മുവാഫഖതൻ ഫിൽജിൻസ്, ഈ ജിൻസിൽ യോജിച്ചതായിരിക്കണം, അഥവാ ശരീഅത്ത് പറഞ്ഞ ഒരു സംഗതി തന്നെയായിരിക്കണം അവിടെ നിർവഹിക്കപ്പെടുന്നത്. ഉദഹയ്യത്തിൻ്റെ വിഷയത്തിൽ ബഹീമത്തുൽ അൻആം ആവണം, അത് കോഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാവോ മുയലോ അതുപോലെ തന്നെ മാനോ ഇതൊന്നും ഉദഹയ്യത്ത് ഇറക്കാൻ പാടില്ല. കാരണം ശരഈയിൽ ആ ജിൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജിൻസിൽ ഉണ്ടാകണം. ജിൻസ് തെറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇബാദത്താവുകയില്ല. അഖീഖയിലും അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം ഖദർ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ എത്രയാണോ എണ്ണമുള്ളത് ആ എണ്ണം കറക്റ്റായിരിക്കണം. ളുഹർ അഞ്ചാകാൻ പാടില്ല, മഗ്രിബ് നാലാകാൻ പാടില്ല, സുബ്ഹി മൂന്നാകാൻ പാടില്ല. എണ്ണം ആ ഖദർ കൃത്യമായിരിക്കണം. സക്കാത്ത് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഫിത്ര് സക്കാത്ത് ആണെങ്കിലും നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളാണെങ്കിലും എണ്ണം പഠിപ്പിക്കപ്പെട്ടു വന്നതാണെങ്കിൽ അതിൻ്റെ എണ്ണം കൃത്യമായിരിക്കണം. നാലാമത്തത് അതിൻ്റെ രൂപവും അതിൻ്റെ ഹൈഅത്തുകളും വ്യക്തമായിരിക്കണം. പ്രവാചകൻ എങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ആ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് കർമ്മം പഠിപ്പിച്ചു, എങ്ങനെയാണ് സുജൂദ് റുക്ഉ പഠിപ്പിച്ചു, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ പാലിക്കണം. അപ്പോഴേ ഇബാദത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഇബാദത്ത് ബിദഅത്തായി തീരും. അഞ്ചാമത്തെ കാര്യമാണ് അൽ മക്കാൻ. ശരീഅത്തൊരു ഇബാദത്ത് ചെയ്യാൻ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഹജ്ജ് മക്കയിലാണ് തവാഫ്, കഅബക്ക് ചുറ്റുമാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. മസ്ജിദുൻ നബവിയിൽ തവാഫില്ല. ഒരാൾ കഅബക്ക് പുറത്ത് കഅബയല്ലാത്തൊരു സംഗതി തവാഫ് ചെയ്താൽ ബിദഅത്താണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്യുന്നതാണ് ഇബാദത്ത് ആകുക. കാരണം ഇബാദത്തിൻ്റെ അസ്വല് അത് മൻ ആകുന്നു എന്നുള്ളതാണ്. അറഫയിൽ നിൽക്കേണ്ടത് അറഫയിൽ തന്നെ നിൽക്കണം, മുസ്ദലിഫയിൽ നിൽക്കേണ്ട സ്ഥലത്ത് മുസ്ദലിഫയിൽ തന്നെ നിൽക്കണം. ശരീഅത്തിൻ്റെ ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഇഹ്തികാഫ് പള്ളിയിൽ തന്നെ വേണം. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം അതിൻ്റെ സമാൻ, കാലം. ഇന്ന കൃത്യമായൊരു കാര്യം, അതിൻ്റെ ളുഹറിൻ്റെ സമയമുണ്ട്, അസറിന് സമയമുണ്ട്, ആ സമയത്തായിരിക്കണം അവൻ അത് നിർവഹിക്കേണ്ടത്. ഈ ഒരു അടിസ്ഥാനം കൊണ്ട് തന്നെയാണ് ശരീഅത്തിൽ ബിദഅത്തുകളെ തകർക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഖാഇദയാണ് ഇത്. അൽ ഇബാദ അസുൽ ഇബാദാത്തി അൽ ഹദറു വൽ മൻഉ എന്നുള്ളതാണ് ഖാഇദ. അഥവാ ഇബാദത്തുകളുടെ എല്ലാം അസുൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ്. ശരീഅത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യണം. എന്നിരുന്നാലും ചില ആളുകൾ അത് നല്ലതല്ലേ, പ്രവാചക സ്നേഹമല്ലേ, അത് നല്ല കാര്യമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇസ്തിഹ്സാൻ അതിനൊരു നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് പല ആളുകളും ചെയ്യാറുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഇസ്തിഹ്സന ഫഖദ് ശർഅ, ആരെങ്കിലും ഒരു കാര്യം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ദീനിലേക്ക് കടത്തി കൂട്ടാൻ ശ്രമിച്ചാൽ ഫഖദ് ശർഅ, അവൻ മതമുണ്ടാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം, ഇബാദത്തുകളുടെ അടിസ്ഥാനം മൻ ആണ്, പാടില്ല, ഹറാം എന്നുള്ളതാണ്. അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യം എന്താണോ അത് മാത്രമേ ഇബാദത്തുകളാവുകയുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ മതപരമായി ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതല്ല എന്നുള്ളതാണ്. ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ ചുരുക്കം. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, അടിസ്ഥാനപരമായ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളാണ് ഈ അൽ ഉസൂലിൽ നിന്ന് നാം ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ബറക്കല്ലാഹു ഫീഹിം.
3: അപ്പോൾ ഇന്നത്തെ അൽ ഉസൂൽ നമ്മൾ കേട്ടല്ലോ. അൽ ഉസൂൽ നമ്മൾ സംസാരിച്ചിരുന്നത് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്,

0: നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കു പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അന്നഹലിലെ 62-ാമത്തെ വചനത്തിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 62-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 61-ാമത്തെ ആയത്ത് ആദ്യമൊന്ന് പാരായണം ചെയ്യാം.
6: أعوذ بالله من الشيطان الرجيم.

ويجعلون ويجعلون لله ما يكرهون.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നഹ്ലിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: എസ് എസ് കെ ഫണ്ട് മുടങ്ങിയതുകൊണ്ട് സ്കൂൾ അധ്യാപകരുടെ അവധിക്കാല പരിശീലനം ഇത്തവണ ഓൺലൈൻ ആയിരിക്കും. സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് ഇത്തവണ അവധിക്കാല പരിശീലനം ഓൺലൈനായിട്ട് മാത്രം. 3 ദിവസങ്ങളിലായി 2.5 മണിക്കൂർ വീതമുള്ള 3 സെഷനുകളിലേക്ക് ചുരുക്കുകയും ചെയ്യും. 18-ന് ആരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള എസ് എസ് കെ സമഗ്ര ശിക്ഷാ കേരളം ഫണ്ട് മുടങ്ങിയത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ഓഫ്ലൈൻ പരിശീലനം ഒഴിവാക്കുന്നത്. മുൻവർഷങ്ങളിൽ എസ് എസ് എസ് കെയുടെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ 5 ദിവസം നീളുന്ന പരിശീലനമാണ് നടത്തിയിരുന്നത്. 30 മണിക്കൂറോളം നീണ്ടിരുന്ന പരിശീലനമാണ് ഇത്തവണ ഓൺലൈനിൽ 7.5 മണിക്കൂർ മാത്രമായി ചുരുക്കുന്നത്. അധ്യാപക പരിശീലനം 2 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ രീതിയിലും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ അധ്യാപകരുടെയും പരിശീലനം റെസിഡൻഷ്യൽ രീതിയിലാക്കുമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചെങ്കിലും ഫണ്ട് മുടങ്ങിയതോടെ നടപ്പായില്ല. ജൂണിൽ സ്കൂൾ തുറക്കും മുമ്പ് 1.25 ലക്ഷത്തോളം അധ്യാപകരുടെ പരിശീലനം പൂർത്തിയാക്കേണ്ടതിനാൽ ഫെസസ് കെ ഫണ്ട് മുടങ്ങിയതും അധ്യാപകരുടെ അവധിക്കാല പരിശീലനം ഓൺലൈനിൽ പരിമിതപ്പെടുത്താൻ നിർബന്ധിതമായിരിക്കുന്നു.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 26 മെയ് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1,300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. മെയ് 25 വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12-ാം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്. പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം ibscenter.kerala.gov.in.
3: Peace Radio. Tune to reality.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമ.

0: അപകടം വിതയ്ക്കുന്ന ആശുപത്രി മാലിന്യങ്ങൾ. സൗഖ്യം തേടി ആശുപത്രിയിലെത്തുന്നവർ മാരക രോഗവാഹകരായി പുറത്തിറങ്ങുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത്. ഒരു തവണ മാത്രം ഉപയോഗിക്കേണ്ട സിറിഞ്ചുകളും സൂചികളും ഗ്ലൗസുകളുമൊക്കെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും പെറുക്കി കഴുകിയുണക്കി മെഡിക്കൽ ഷോപ്പുകളിലെത്തിക്കുന്ന സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. ആശുപത്രി മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, കോളറ, ടൈഫോയിഡ്, പ്ലേഗ്, ക്ഷയം തുടങ്ങിയ മാരക രോഗങ്ങൾ പിടിപെടാൻ കാരണമാകും. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും പുറന്തള്ളുന്ന ശരീരഭാഗങ്ങൾ അടങ്ങുന്ന പാത്തോളജിക്കൽ വേസ്റ്റ്, മെഡിക്കൽ പാത്തോളജിക്കൽ ലാബോറട്ടറികൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, സിറം, പ്ലാസ്മ തുടങ്ങിയ രക്തസംബന്ധമായ മാലിന്യങ്ങൾ, റേഡിയോ പ്രസരണശേഷിയുള്ള മാലിന്യങ്ങൾ, സൂചി, സിറിഞ്ച്, കുപ്പിച്ചില്ല്, ഓപ്പറേഷൻ ബ്ലേഡുകൾ, ഡ്രിപ്പ് നൽകുന്നതിനുപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സിറിഞ്ച് ട്യൂബ് തുടങ്ങിയവ, മുറിവുകൾ വച്ചുകെട്ടുന്ന പഞ്ഞി, സ്പോഞ്ച്, സർജിക്കൽ ഗ്ലൗസ്, പ്ലാസ്റ്റർ, ഡയാലിസിസിനു വിധേയമാകുന്ന രോഗികളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, കാലാവധി കഴിഞ്ഞ് പുറന്തള്ളുന്ന മരുന്നുകൾ, ഉപയോഗശൂന്യമായ കിടക്കകൾ തുടങ്ങിയവയെല്ലാം മാരക രോഗങ്ങൾക്കും ബാക്ടീരിയ മൂലമുള്ള അണുബാധയ്ക്കും കാരണമാകും. ആന്റിബയോട്ടിക്കുകളോട് മല്ലിട്ട് പ്രതിരോധശേഷി നേടിയ ബാക്ടീരിയകളാണ് ആശുപത്രി മാലിന്യങ്ങൾ എന്നതിനാൽ അവ മൂലം ബാധിക്കുന്ന രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് വിഷമകരമായിരിക്കും. ആരോഗ്യ സംരക്ഷണ രംഗത്ത് മുന്നോട്ടു കുതിക്കാൻ വെമ്പുന്ന ഇവിടെ ആശുപത്രി മാലിന്യ സംസ്കരണത്തിന് പ്രായോഗികവും ഉപകാരക്ഷമവുമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. പലതവണ കേരള ഹൈക്കോടതിയുൾപ്പെടെയുള്ള നീതിപീഠങ്ങൾ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ ട്രഞ്ചുകളിൽ നിർമാർജനം ചെയ്യുന്ന രീതി പല വൻകിട ആശുപത്രികളിലും പാലിക്കപ്പെടുന്നില്ല. സാമ്പത്തിക ലാഭം നോക്കി മിക്ക ആശുപത്രികളും ഇൻസിനേറ്റർ പ്രവർത്തിപ്പിക്കാറില്ല, അഥവാ പ്രവർത്തിച്ചാൽ തന്നെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവിലാവും. താഴ്ന്ന ഊഷ്മാവിൽ ഇൻസിനേറ്റർ പ്രവർത്തിപ്പിച്ചാൽ രോഗാണുക്കളെ നശിപ്പിക്കാനാവില്ല. ശരിയായ ഊഷ്മാവിൽ ഇൻസിനേറ്റർ പ്രവർത്തിപ്പിച്ചാൽ മാലിന്യത്തിന്റെ അളവ് 10% താഴെയായി കുറക്കാൻ പറ്റും. എണ്ണയോ ഗ്യാസോ വൈദ്യുതിയോ ആണ് ഇൻസിനേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുക. പുക കുറക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. 30 കിടക്കകൾക്ക് മുകളിലുള്ള എല്ലാ ആശുപത്രികളും ഇൻസിനേറ്റർ ഉപയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാർ 2 പതിറ്റാണ്ട് മുമ്പേ നിർദ്ദേശിക്കുകയും 500 കിടക്കകൾ ഉള്ള ആശുപത്രികളിൽ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണ മാലിന്യങ്ങൾ നശിപ്പിക്കാൻ ഉയർന്ന ഊഷ്മാവോ രാസവസ്തുക്കളോ ആവശ്യമാണ്. ഉപയോഗിച്ച ഉടൻ തന്നെ സൂചികളും ശസ്ത്രക്രിയാ ബ്ലേഡുകളും മുറിച്ച് നശിപ്പിച്ചാൽ വീണ്ടും ഉപയോഗിക്കുന്നത് തടയാനാവും.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകളിൽ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: മഹാന്മാരായ സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ച ആഴത്തിലുള്ള പഠനം സലഫി ദുറൂസ് പീസ് റേഡിയോയിൽ അടുത്തതായി. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ അബൂബക്കർ സലഫി നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദ അത് ലോകത്തിൻ്റെ അഖീദയാണ് എന്ന കാര്യം നമ്മളല്പം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ആദർശം എന്ന നിലക്ക് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാം അദ്ദേഹത്തിന് നൽകിയ സന്ദേശവും അള്ളാഹു ഈ ഇസ്ലാമിൻ്റെ സന്ദേശമാണ്. അത് പിൽക്കാലത്ത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല, അത് ലോകത്തിൻ്റെ സന്ദേശമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ചില അമ്പിയാക്കൾ ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചിരുന്നത് ആദം അലൈഹിസ്സലാം മുതൽ എന്ന് സൂചിപ്പിക്കുന്ന ചില നബിമാരുടെ അവരെപ്പറ്റിയുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽ നിന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിലുള്ള സംസാരവും പ്രാർത്ഥനയും നമ്മൾ കേട്ടു. ഇനി മൂസ അലൈഹിസ്സലാം ക്ഷണിക്കുന്നതും ഇസ്ലാമിലേക്കാണ്, ഇസ്ലാമിൻ്റെ സന്ദേശത്തിലേക്കാണ്. ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാണ്, നമുക്കറിയാം. അതില്ലെങ്കിൽ ഇസ്ലാമില്ല. അങ്ങനെയുള്ള ഇസ്ലാമിലേക്ക് മൂസ അലൈഹിസ്സലാം പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാല മൂസ യാ ഖൗം ഇൻ കുൻതും ആമൻതും ബില്ലാ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കണം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും, എന്നിട്ട് സൃഷ്ടികളുടെ അടുത്തു നിന്ന് മറഞ്ഞ രൂപത്തിലുള്ള ഉപകാരവും ഉപദ്രവവുമൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ സൃഷ്ടികളെ മേൽ ഭരമേൽപ്പിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ നാഥനായ ഏകനായ നാഥനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സുള്ളത് എങ്കിൽ അവർ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ. അപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഇതിപ്പോൾ മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ മഹാനായ മൂസ അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറയുന്നത്. ഇനി മറ്റൊരു പ്രവാചകൻ, അത് സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ കേൾപ്പിച്ചു. പക്ഷേ മറ്റൊരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത്, അങ്ങകലെയുള്ള യമനിലുള്ള ഒരു രാജ്ഞിക്ക് അദ്ദേഹം കത്തെഴുതിയത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ കത്ത് ഒരു പക്ഷിയാണ് അവിടെ എത്തിച്ചത്. അപ്പം അതിലുള്ള വിഷയം തൻ്റെ പ്രജകളോട് ആ ബൽഖീസ് രാജ്ഞി, ആ സഭയിലെ രാജ്ഞി പറയുന്നുണ്ട്. ആ കത്ത് ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഈ കത്ത് സുലൈമാനിൽ നിന്നുള്ളതാണ്, സുലൈമാൻ അലൈഹിസ്സലാമിനെ പറ്റിയാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്. അതിൽ പറയുന്ന അല്ലാ താലു അലയ്യ തുനി മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളായി എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു, അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ച വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കത്ത് കിട്ടിയപ്പോൾ ഈ ബൽഖീസ് റാണിയുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടായി. അവരുടെ വാക്കും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ഇന്നി ളലംതു നഫ്സി, എൻ്റെ രക്ഷിതാവ്, ഞാൻ എന്നോട് ളുൽമ് ചെയ്തിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്. വ അസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കൂടെ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് എൻ്റെ ജീവിതം സമർപ്പിച്ച് മുസ്ലിമത്തായി മാറിയിരിക്കുന്നു എന്നാണ് അവരിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ സമർപ്പണത്തിൻ്റെ സന്ദേശമാണ് ലോകങ്ങളുടെ റബ്ബായ ആ റബ്ബിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയാം, അവനാണ് മുവഹീദ് എന്ന് പറയാം. അതാണ് ഇവർ ഇവിടെയൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഒരുപാട് ഇസ്രായേൽ പ്രവാചകന്മാരെ ഇസ്ലാം പറയുന്നുണ്ട്, ചിലരുടെ പേരും പറയുന്നിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അനേകം ദൂതന്മാരുണ്ട്. കാനത് ബനു ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത്. ഇസ്രായേലരെ നയിച്ചിരുന്നത് അംബിയാക്കളായിരുന്നു. കുല്ലമ ഹലക നബി ഖലഫഹു നബി, ഒരു നബി മരിച്ചുപോയാൽ ഉടനെ തന്നെ മറ്റൊരു നബി വരും, അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ. അപ്പോൾ അത്ര വലിയ അനുഗ്രഹം ലഭിച്ചവരായിരുന്നു വാസ്തവത്തിൽ ഇസ്രായേലർ. എന്നാൽ അങ്ങനെയുള്ള ഈ അനേകം നബിമാർ, അവരുടെയൊക്കെ ദഅവത്ത് എന്താണ്? അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വനൂറുൻ, നമ്മൾ തൗറാത്ത് ഇറക്കി, അതിൽ ഹുദയുണ്ട്, നേർമാർഗമുണ്ട്, അതുപോലെ പ്രകാശമുണ്ട്. യഹ്കുമു ബിഹൻ നബിയൂന, അത് വച്ച് നബിമാർ വിധിക്കും. തൗറാത്തനുസരിച്ചിട്ടാണ് നബിമാർ വിധിക്കുന്നത്. അപ്പോൾ മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തൗറാത്ത്, അതനുസരിച്ചാണ് അദ്ദേഹം വിധിച്ചത്. പിന്നെ അതിനുശേഷം, അദ്ദേഹത്തിന് ശേഷം വന്ന അനേകം നബിമാർ, ഇസ്രായേലിൽപ്പെട്ട നബിമാരൊക്കെ ഈ തൗറാത്ത് അനുസരിച്ചിട്ടാണ് വിധിക്കുന്നത്. ആ നബിമാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അല്ലദീന അസ്ലമു, അവർ മുസ്ലിങ്ങളായവരാണ്. ലില്ലദീന ഹാദു, യഹൂദികൾക്ക് ഈ തൗറാത്ത് അനുസരിച്ചിട്ടായിരുന്നു ഈ അമ്പിയാക്കളെല്ലാം വിധിച്ചിരുന്നത്. സൂറത്ത് മായിദയിലെ 44-ാമത്തെ വചനമാണ്. ഇനി ഇവർക്ക് ശേഷം ഈസാ അലൈഹിസ്സലാം വന്നല്ലോ. ഈസാ അലൈഹിസ്സലാമിന് ശേഷം പിന്നെ ഇസ്രായേലിൽ നിന്ന് നബിമാർ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ച ഹവാരികളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ അടുത്ത അനുചരന്മാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദ് ഔഹൈത്തു ഇലൽ ഹവാരിയീന അൻ ആമിനു ബി വബി റസൂലി, ഈ ഹവാരിയങ്ങൾക്ക് നാം വഹി നൽകി. ഈസാ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകക്കാരാണ്, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരാണ്, അദ്ദേഹത്തിൻ്റെ സഹാബികളാണ് എന്നൊക്കെ പറയാവുന്ന വ്യക്തികൾ. എന്താണ് അവർക്ക് വഹി കൊടുത്തത്? അൻ ആമിനു ബി, നിങ്ങളെല്ലാം എന്നിൽ വിശ്വസിക്കണം. വബി റസൂലി, എൻ്റെ ദൂതനിലും. കാലു, അവർ പറഞ്ഞു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വശ്ഹദ്, അതുകൊണ്ട് അള്ളാഹു നീ സാക്ഷ്യം വഹിക്കുക. ബിയന്നന മുസ്ലിമും, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന്. അപ്പോൾ അവരും മുസ്ലിങ്ങളായിരുന്നു എന്നതാണ് ഇവിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം മുതൽ അമ്പിയാക്കളൊക്കെ ക്ഷണിച്ചത് ഇസ്ലാമിലേക്കാണ്, ഇസ്ലാമിൻ്റെ ശുദ്ധമായ അഖീദയിലേക്കാണ്, ഒരു സംശയം ആ വിഷയത്തിലില്ല. അപ്പോൾ മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ് ഈ ഇസ്ലാമും തൗഹീദും എന്നൊന്നും ആര് പ്രചരിപ്പിച്ചാലും ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നബിമാരുടെയും സന്ദേശം ഇതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്. പൗലു പറയുക, ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില ഇലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും. വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മായിൽ, ഇബ്രാഹിം അലൈഹി സ്വലാമി ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വ ഇസ്ഹാഖ് വ യാക്കൂബ്, അതുപോലെ ഇസ്ഹാഖ് നബിക്ക് ഇറക്കപ്പെട്ടതിലും യാക്കൂബ് നബിക്ക് അലൈഹിം അസ്സലാം, ഇവർക്കൊക്കെ ഇറക്കപ്പെട്ടതിലും. വൽ അസ്ബാത്ത്, അതുപോലെ യാക്കൂബ് നബിയുടെ സന്തതികൾക്കും, ഇവർക്കൊക്കെ നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. തീർന്നില്ല. വമാ ഊത്തിയ മൂസ വ ഈസ, മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതിലും ഈസാ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ ചില നബിമാരുടെ പേര് പറഞ്ഞു അവസാനം, വമാ ഊത്തിയൻ നബിയുനമിർ റബ്ബിഹിം, റബ്ബിങ്കൽ നിന്ന് നബിമാർക്ക് കിട്ടിയത് അതിൽ മുഴുവനും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ സന്ദേശം അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഞങ്ങൾ യാതൊരു വേർതിരിവും കാണിക്കുകയില്ല. എന്നിട്ട് അവസാനം, വ നഹ്നു ലഹു മുസ്ലിമുൻ, ഞങ്ങളെല്ലാ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുക, ഞങ്ങൾ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഇവിടെ എല്ലാവരോടും പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. അപ്പം മൊത്തം മനുഷ്യരെ എടുത്തു നോക്കിയാൽ, അതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞു ഈ ലോകത്തൊരു സൃഷ്ടിയും ശിർക്ക് ചെയ്യുന്നില്ല, അചേതനമായ വസ്തുക്കൾ, അതുപോലെ പക്ഷികൾ, മൃഗങ്ങൾ, ആകാശങ്ങൾ, ഭൂമി, നക്ഷത്രങ്ങൾ, അങ്ങനെ തുടങ്ങി ആകാശത്തുള്ള കോടാനുകോടി മലക്കുകൾ, അവ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ചിലരല്ലാത്തവരൊന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു മഹാഭൂരിഭാഗവും ശിർക്ക് ചെയ്യാതെ റബ്ബിൻ്റെ മുമ്പിൽ മുസ്ലിങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഈ രൂപത്തിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും അവരും ചില സന്ദർഭങ്ങളിൽ, ചില പ്രതിസന്ധിയുടെ സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഈ വിശ്വാസം അത് പുറത്തേക്ക് വരും. അതിന് അതുമായി ബന്ധിപ്പിക്കുന്ന കുറേ പിന്നെ പ്രമാണങ്ങൾ ഇൻഷാല്ലാ പിന്നെ കേൾപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ഫിറൗനിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? അയാൾ മുങ്ങി മരിക്കും എന്നിടത്തെത്തി. അതുവരെ അയാൾ ധിക്കാരിയായിരുന്നു. ഞാനാണ് നിങ്ങളുടെയൊക്കെ റബ്ബ്, ആരാധ്യൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ മൂസ അലൈഹി സ്സലാം പറഞ്ഞ സന്ദേശം അംഗീകരിച്ചാൽ അയാൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടും എന്നതുകൊണ്ട് സ്വാർത്ഥ താല്പര്യമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. വാസ്തവത്തിൽ അയാൾക്കറിയാമായിരുന്നു മൂസ അലൈഹി സ്സലാം പറയുന്നതാണ് ശരി, പക്ഷെ അയാളത് മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കുകയാണ് ചെയ്തത്. കാരണം മൂസ അലൈഹി സ്സലാം അദ്ദേഹം പ്രവാചകനാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് അയക്കപ്പെട്ട എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ അയാൾ കാണിച്ചു കൊടുത്തു. ഫലമ്മ ജാഅത്തുഹും ആയാതുന മുബസ്സിറ, അപ്പം ഇങ്ങനെയുള്ള ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ, അവർക്ക് ശരിക്കും ഉൾക്കാഴ്ച നൽകുന്ന ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഫിറൗനും കൂട്ടരും വന്നപ്പോൾ, വ ജഹദൂബി, അവരത് നിഷേധിച്ചു. എന്നാ വസ്തഖനത്ഹ അംഫുസുഹും, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉറപ്പിച്ചിരുന്നു, അത് സത്യമാണെന്ന്. മൂസ അലൈഹി സ്സലാം ദൂതനാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞ സന്ദേശമാണ് ശരി എന്ന് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് അംഗീകരിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഈ ലോകമുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ സത്യം മറച്ചു വെക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഫിറൗൻ അവസാനം താൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം പുറത്തേക്കെടുത്തു. അയാൾ വിളിച്ചു പറയുന്നുണ്ട്. ആ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, സൂറത്ത് യൂനുസിലെ 90-ാമത്തെ വചനം, ഹത്ത ഇത അദ്റകഹുൽ ഗ്വറഖു, അങ്ങനെ അയാൾക്ക് അയാൾ മുങ്ങി മരിക്കും എന്നിടത്ത് എത്തിയപ്പോൾ, ഖാല, അയാൾ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഞാനും വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുൽ, എങ്ങനെയുള്ള അള്ളാഹു, ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഇസ്രായേലിൽ വിശ്വസിച്ച, ഇസ്രായേൽ സമൂഹം വിശ്വസിച്ച ആ അള്ളാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ, അവേകനായ ആ ആരാധ്യനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വ അന മിനൽ മുസ്ലിമിൻ, ഞാനും മുസ്ലിമാകുന്നു എന്നയാൾ ആ സമയം പ്രഖ്യാപിച്ചു. പക്ഷെ ആ പ്രഖ്യാപനം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരിക്കലുമില്ല. ശിർക്കൻ വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കി, അഹങ്കാരങ്ങളെല്ലാം ഒഴിവാക്കി ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പേ നന്നാവണം. എന്നാൽ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മനുഷ്യർ ഈമാൻ പ്രഖ്യാപിച്ചതുകൊണ്ടോ തൗഹീദ് ഉച്ചരിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ അഖീദ, അത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് കയറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇത്തരം ആൾക്കാരെ പറ്റിയല്ല, ഇവർ മരിക്കുന്ന സമയത്താണ്. കാരണം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ അവസരം നഷ്ടപ്പെട്ടു. അതിൻ്റെ മുമ്പ് തന്നെ മനുഷ്യർ നന്നാവേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇവിടെ ഇയാൾ പ്രഖ്യാപിച്ചത് മരണത്തെ മുമ്പിൽ കണ്ടപ്പോഴാണ്. രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ സൈന്യങ്ങളും തൻ്റെ സ്വാധീനവുമൊന്നും തന്നെ രക്ഷിക്കാൻ ഇവിടെ വരില്ല, പൂർണ്ണമായി ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഇനി ഏകനായ റബ്ബിലേക്ക് അഭയം തേടുകയല്ലാതെ വഴിയില്ല. അങ്ങനെ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അയാൾ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ വിശ്വാസം അയാൾ പുറത്തേക്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിഭാഗത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞത്, അത് ഇതേ ഫിർഔന്റെ തന്നെ ജാലവിദ്യക്കാരും മരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചുകൊണ്ട് റബ്ബിന് സുജൂദ് ചെയ്ത് വീണ സംഭവം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഫിർഔൻ അവരോട് ചോദ്യം ചെയ്തു, എൻ്റെ സമ്മതമില്ലാതെ നിങ്ങളെന്തിന് മുസ്ലിമായി മൂസ നബിയിൽ വിശ്വസിച്ചു? അപ്പോൾ അവരതിന് മറുപടി കൊടുക്കുന്നത്, വമാൻ തൻഖിമു മിന്ന ഇല്ല അൻ ആമന്ന ബി ആയാത്തി റബ്ബിന, ഞങ്ങൾ വിശ്വസിച്ചതാണല്ലോ ഞങ്ങൾക്കുള്ള കുറ്റമായി നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചു എന്നത്. ലമ്മാ ജാഅത്തിനത് ഞങ്ങൾക്ക് വന്നെത്തിയപ്പോൾ, അപ്പോൾ എൻ്റെ സമ്മതമില്ലാതെ ഈ പണി ചെയ്തതുകൊണ്ട് നിങ്ങളെ ഞാൻ നശിപ്പിക്കും, നിങ്ങളെ ക്രൂശിക്കും, നിങ്ങളുടെ കൈക്കാലുകളെ വലങ്ങനെ ഛേദിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ വന്നപ്പോൾ അത് സ്വീകരിച്ചു, അതാണോ ഞങ്ങൾക്കെതിരെയുള്ള കുറ്റം? എന്നിട്ട് പിന്നെ അവർ പറയും, റബ്ബന അഫ്രിക അലൈന സബ്ര, അള്ളാഹു നീ ഞങ്ങൾക്ക് ക്ഷമ ഒഴുക്കി തരണമേ, വതവഫന മുസ്ലിമീൻ ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മരിപ്പിക്കണമേ. ഇതാണ് അവരുടെ അഭിലാഷം, മുസ്ലിമാവുക. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ആദർശമാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ
0: മാഷാ അല്ലാ ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബൂവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യ പണ്ഡിതൻ അബൂബക്കർ സലഫി.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകിയെത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين، لا شريك له، وبذلك أمرت وأنا أول المسلمين.
1: പരിശുദ്ധ മായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അറബി മാസം ദുൽഖാദ 27-ലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏതാനും ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഏറെ ശ്രേഷ്ഠകരമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ദിവസങ്ങളുടെ പ്രത്യേകത വിശ്വാസികൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ആരംഭിക്കാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ്. സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്, വൽ ഫജ്ർ വലയാലിൻ അഷർ, പ്രഭാതം തന്നെയാണ്, ഫജ്ർ തന്നെയാണ് സത്യം. അതേപോലെ തന്നെ പത്തു രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് ഈ പത്തു രാത്രികൾ? പ്രഭാതം എന്താണ് എന്ന് നമുക്കറിയാം. ആ പ്രഭാതം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതിന് ശേഷം പത്തു രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ലയാലിൽ അഷർ അൽ മുറാദു ബിഹാ അഷറു ദിൽ ഹിജ്ജ. ഈ ലയാലിൽ അഷർ, പത്തു രാത്രികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ദിൽഹിജ്ജ മാസത്തിലെ പത്തു ദിവസങ്ങളാണ് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റൈസുൽ മുഫസ്സിരീൻ, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നഹ അഷറ ദിൽഹിജ്ജ, ദുൽഹിജ്ജയിലെ പത്തു ദിവസങ്ങളാണ് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഈ പത്തു ദിവസങ്ങൾ. അപ്പൊ നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ പത്തു ദിവസങ്ങളിലേക്കാണ് റബ്ബ് തൗഫീഖ് നൽകിയാൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എത്രമാത്രം മഹത്വമുള്ള കാര്യമാണ്! ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു അയ്യാമി ദുന്യ അയ്യാമുൽ അഷർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമെന്ന് പറഞ്ഞാൽ, ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അഥവാ ദുൽഹിജ്ജ മാസത്തിലെ പത്തു ദിവസങ്ങളാണ്. ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിൽ നാം പല ദിവസങ്ങളിലൂടെയും കടന്നു പോകും. ആ ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ഏറ്റവും അഫ്ളായ ദിവസം ദുൽഹിജ്ജ മാസത്തിലെ പത്തു ദിവസങ്ങളാണ്. നമ്മൾ റമദാനിലൂടെ കടന്നു പോകുന്നുണ്ട്, മുഹറത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ദുൽഖാദയും അതേപോലെ തന്നെ റജബും ഷഅബാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പൊ നമ്മൾ ഈ കടന്നു പോകുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പത്തു ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ പത്തു ദിവസങ്ങളിൽ അഥവാ ദുൽഹിജ്ജയിലെ പത്തു ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ മറ്റൊരു സന്ദർഭത്തിലും ഒരാൾക്കും നിർവഹിക്കാൻ സാധ്യമല്ല. അഥവാ വരാൻ പോകുന്ന പത്തു ദിവസങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ സൽക്കർമ്മങ്ങൾക്കാണ് മറ്റു കാലയളവിൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്, പ്രതിഫലമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂലുള്ളാഹി, അല്ലാന്റെ പ്രവാചകരെ, ജിഹാദ് നടത്തിയാൽ ഈ സമയങ്ങളിലല്ലാത്ത ഒരു സമയത്ത് ഒരാൾ ജിഹാദിന് പോയാൽ അതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം? അപ്പൻ നബി പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദുമല്ല, ജിഹാദിനും എന്തില്ല, ഈ ദിവസങ്ങളുടെ അത്ര ശ്രേഷ്ഠത ഉണ്ടാകൂല. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് അത് ഉപയോഗിച്ച് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് ശ്രേഷ്ഠമാണ്, അത് ഈ ദിവസത്തേക്കാൾ പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചുരുക്കത്തിൽ ഞാനീ ഉദ്ധരിച്ച ആയത്തും അതേപോലെ തന്നെ ഹദീത്തുകളും പറഞ്ഞു തരുന്ന കാര്യം എന്താണ്, നമ്മളിനി പ്രവേശിക്കാൻ പോകുന്ന പത്തു ദിവസങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രതയുള്ള, ഏറെ പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ്, സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായിട്ട് ഇത് മാറിയത്? വിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്താണ്? മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ഈ പത്തു ദിവസങ്ങൾക്ക് ഇത്രമാത്രം പവിത്രത വരാനുള്ള കാരണം ഇസ്ലാമിലെ അർക്കാനുകളായ, ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങൾ എല്ലാം ഒരുമിക്കുന്ന സമയം ഇത് മാത്രമാണ്. നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിൽ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ പറ്റുന്ന ഏക സമയം ഏതാ? ദുൽഹിജ്ജ മാസത്തിലെ പത്തു ദിവസമാണ്. ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് ഏത് സമയത്താണുള്ളത്? ദുൽഹിജ്ജയിൽ മാത്രമാണ്. ദുൽഹിജ്ജ 8 തുടങ്ങി 13 ഹജ്ജ് അവസാനിക്കുക. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എവിടെയാണ്? അറഫയിലാണ്, അത് ദുൽഹിജ്ജയിലെ 9. ഹജ്ജുൽ അക്ബർ എന്ന് പറയപ്പെടുന്ന ദിവസം ഏതാണ്? അത് ദുൽഹിജ്ജ 10. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്ത് ഹാജിമാര് പിന്നെ ജംറകളിൽ കല്ലെറിയുന്ന, അതേപോലെ തന്നെ തവാഫ് നിർവഹിക്കുന്ന, ഹജ്ജിലെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. അതേത് ദിവസങ്ങളിലാണ്? അത് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായി ദുൽഹിജ്ജ മാസത്തെ എണ്ണിയത് എന്നാണ് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുൻഗാമികളായ ആളുകൾ ഈ 10 ദിവസത്തെ എങ്ങനെ കണ്ടു എന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഹീദ് ബിൻ ജുബൈർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, വക്കാന സഹീദ് ബിൻ ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശരി ഇജ്തഹജ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി എന്നാണ്. അഥവാ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ, ഒരാളുടെ ഒരു കപ്പാസിറ്റി ഉണ്ടാകും, ആ കപ്പാസിറ്റിയേക്കാൾ എന്ത് ചെയ്യുക, നന്മ ചെയ്യാൻ വേണ്ടി, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹീദ് ബിൻ ജുബൈറിനെ പോലെയുള്ള ആളുകൾ മത്സരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് അവർ ഈ ദിവസത്തെ കണ്ടത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി എന്തിനാ, നമ്മൾ ഒരുപക്ഷെ ഇന്ന് ജുമാ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കൊക്കെ മടങ്ങി 2-3 ദിവസം കഴിഞ്ഞാൽ ദുൽഹിജ്ജയിലെ മാസം കണ്ടു എന്ന അറിയിപ്പ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം, നമ്മൾ പ്രവേശിക്കുന്നത് പവിത്രമായ 10 ദിവസങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത്. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, വളരെ വിശാലമായി പഠിക്കേണ്ട തലമാണ്. എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഫഅക്സിറു ഫീഹിന്ന മിന അത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി, ഒരു ഹദീത്തിലുള്ള വാചകമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കണം എന്നാണ്. തക്ബീർ ചെല്ല, അതേപോലെ തന്നെ തഹ്മീദ് അൽഹംദുലില്ലാഹി എന്ന് പറയാ, തഹ്ലീൽ നടത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ. ഏതാ തക്ബീർ? ഏതാ തക്ബീറിൽ ഏത് സീഗയും ഏത് രൂപം നമുക്ക് ഉപയോഗിക്കാം? ഹദീത്തുകളിൽ വന്ന രൂപങ്ങളുണ്ട്, വിവിധ രൂപങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ചെല്ല, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതൻ വഅസീല, ഇങ്ങനെയുള്ള തക്ബീറുകൾ നമുക്കറിയാകുന്ന സ്വഹീഹായി വന്ന തക്ബീറുകൾ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ വർദ്ധിപ്പിക്കുക. ഏത് സമയത്തും ചെല്ല. സാധാരണ പറയും, പണ്ഡിതന്മാർ പറയും, തക്ബീറുകളുടെ കൂട്ടത്തില് തക്ബീർ മുത്തലഖ് ഉണ്ട്, അതേപോലെ തന്നെ തക്ബീർ മുഖയ്യിദ് ഉണ്ട് എന്നാ പറയാ. തക്ബീർ മുത്തലഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി ചെല്ലാൻ പറ്റുന്ന, ഏത് സമയത്തും ചെല്ലാൻ പറ്റുന്ന തക്ബീറുകളാണ്. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 9 അറഫാ ദിവസം ചെയ്യാം. ആ ദിവസം രാവിലെ മുതൽ അയ്യാമു തശ്രീഖിന്റെ 13-ാമത്തെ ദിവസം വരെയുള്ള ആ ദിവസങ്ങളിൽ ചെല്ലേണ്ടതാണ് തക്ബീർ മുഖയ്യദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ എന്താണ്? നമ്മുടെ ആരാധനകൾ വർദ്ധിപ്പ്, നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ, കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാനാണ് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ ഇബാദത്തുകളുടെ കൂട്ടത്തില്, ഈ സമയത്തുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇബാദത്താണ് ഉദഹിയ്യത്ത് എന്നുള്ളത്. ഈ 10 ദിവസങ്ങളിലാണ് ഇത് വരുന്നത്. ഈ 10 ദിവസമല്ല, അഥവാ ഈ മാസത്തിലല്ലാതെ, ഈ സമയത്തല്ലാതെ ആ ഒരു ഇബാദത്ത് വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നിർവഹിക്കാൻ പറ്റൂല. ദുൽഹിജ്ജയിലെ ഈ പവിത്രമായ ദിവസങ്ങൾ 10 ദിവസം വരെ ഉണ്ട്. ഒരു ചെറിയ ഇളവുള്ളത് എന്താ, പെരുന്നാൾ കഴിഞ്ഞ് അയ്യാമു തശ്രീഖിന്റെ ദിവസം വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വലിയ അറുക്കാം. 11-ന് അറുക്കാം, 12-ന് അറുക്കാം, 13-ന് അറുക്കാം, ആ ഒരു ഇളവുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ മാത്രം, ഈ മാസത്തിൽ മാത്രം നടക്കേണ്ട ഒരു ഇബാദത്താണ് ഏത് ഇബാദത്ത്? ഉദഹിയ്യത്ത് എന്നുള്ള ഇബാദത്ത്. പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഉദഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദഹിയ്യത്ത് എന്ന് പറയുന്ന ഇബാദത്ത് ശ്രേഷ്ഠമായ ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ആരാണ് ഇത് അറുക്കേണ്ടത്, ആരാ ഉദഹിയ്യത്ത് അറുക്കേണ്ടത്? നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ അതുപോലെ പൈസ ഉള്ള കുറെ ആൾക്കാർ അറുക്കേണ്ട സാധനമാണെന്നാണ്. അങ്ങനെയല്ല, ആർക്കാണ് ഉദഹിയ്യത്ത് അറുക്കാൻ സാധിക്കുന്ന അവരെല്ലാവരും അറുക്കണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പള്ളിയിൽ 14,000 രൂപ മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഉദഹിയ്യത്ത് അറുക്കാം. പണ്ഡിത ലോകത്തുള്ള ചർച്ച എന്താ പറഞ്ഞാൽ, ഉദഹിയ്യത്ത് നിർബന്ധാണോ അല്ലേ എന്നുള്ള ഒരു ചർച്ച ഉണ്ട്. ഉദഹിയ്യത്ത് വാജിബാണോ സുന്നത്താണോ എന്നുള്ള ചർച്ച ഉണ്ട്. കുറെ പണ്ഡിതന്മാരെ നിർബന്ധം എന്ന് പറഞ്ഞ ആൾക്കാരാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായം സുന്നത്തുൻ മുഅക്കദ, അത് പ്രബലമായ സുന്നത്താണ്, പ്രബലമായ സുന്നത്ത് ഉദഹിയ്യത്ത്. പണ്ഡിതന്മാർ പറഞ്ഞാൽ ഖൗലുൽ അവ്വൽ അൽ ജംഹൂറു ഇലാ അന്നഹ സുന്നത്തുൻ മുഅക്കദ, അത് സുന്നത്തുൻ മുഅക്കദയാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു സീരീൻ അദ്ദേഹം ഇബ്നു മർദിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഉദഹിയ്യത്ത് നിർബന്ധാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകരും മുസ്ലിങ്ങളും അത് നിർവഹിച്ചു പോരുന്നൊരു കർമ്മമാണ്, നബിയും സഹാബികൾ ഒഴിവാക്കാത്തൊരു കർമ്മമാണ്, എന്നും അവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഈ ഉദഹിയ്യത്ത് കർമ്മം തുടങ്ങിയ കാലം മുതൽ, നബി മരിക്കുന്നോളം ചെയ്തൊരു ഇബാദത്താണത്, എല്ലാ വർഷങ്ങളിൽ നബി എന്ത് ചെയ്തു, ഉദഹിയ്യത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം, ഉദഹിയ്യത്ത് അറുക്കാൻ ശേഷി ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും അത് നമ്മൾ അറുക്കുന്നില്ല എങ്കിൽ, നമ്മളത് ഗൗരവത്തിൽ കാണണം. അപ്പൊ നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിന്റെ റുക്കിനാണ് എന്ത്, നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്. നിന്നാണ് നിസ്കരിക്കേണ്ടത്. കഴിവുണ്ടായിട്ടും നിന്ന് നിസ്കരിക്കാത്ത ഒരാള്, അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം ശരിയാകുമോ? ശരിയാകൂലല്ലോ. അതേപോലെ കഴിവുണ്ടായിട്ടും ഒരാൾ ഉദഹിയ്യത്ത് അറുക്കുന്നില്ല എങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം ഗൗരവത്തിൽ പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പള്ളിയിൽ വരുന്ന എന്റെ ഖുത്ബകൾക്കുന്ന എന്റെ സഹോദരങ്ങളോട്, സഹോദരികളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഉദഹിയ്യത്ത് അറുക്കണം. ഏതെങ്കിലും ഒരു കൊല്ലല്ല, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസം, ആ ദിവസങ്ങളിൽ നടക്കേണ്ട ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷങ്ങളിലും ഉദഹിയ്യത്ത് അറുക്കാൻ ശ്രമിക്കും എന്നാണ് തീരുമാനിക്കേണ്ടത്. ഇനിയോ, ഒരാള് ഷെയർ ചേരുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ഒറ്റക്ക് പൂർണ്ണമായൊരു ഉദഹിയ്യത്ത് അറുക്കുന്നത്. അപ്പൊ നമ്മളെ പള്ളിയിൽ ആടിനെയാണ് അറുക്കുന്നത്, അതുകൊണ്ട് ആ പ്രശ്നം ഇവിടല്ല, എല്ലാവരും ഒറ്റക്കാണ്. ആട്, മാട്, ഒട്ടകം, ഈ 3 മൃഗങ്ങളെയാണ് ഉദഹിയ്യത്ത് അറുക്കേണ്ടത്. ആട്, മാട്, ഒട്ടകം, ആടിനെയാണെങ്കിൽ ഒറ്റയ്ക്ക് അറുക്കാൻ പറ്റുള്ളൂ. മാടും ഒട്ടകവുമാണെങ്കിൽ എന്ത് ചെയ്യുക, 7 പേർക്ക് പങ്കു ചേർന്ന് അറുക്കാം. എന്നാൽ അവിടെയും പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും അഫ്ദൽ എന്താ, ഒറ്റക്ക് അറുക്കുന്നതാണ്. ഒറ്റക്ക് ഇറക്കുന്ന, ഇപ്പം മാടിനെ ഇറക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും, അവിടെ 14,000-15,000 കൊടുത്ത് ഷെയർ ചേരുന്നതിനേക്കാൾ നല്ലതെന്താ, നമ്മൾ ഒറ്റക്കൊരു ആടിനെ ഇറക്കുന്നതാണ്. കാരണം അതിനാണ് ഏറ്റവും അഫ്ദൽ, അതിനാണ് ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ വയസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാകണം, അതേപോലെ തന്നെ മാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം, ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണം. ഇതാണ് അതിന്റെ കണക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അർത്താ മതി, ആ കുടുംബത്തിന് മുഴുവൻ എന്ത് ചെയ്യും, അതിന് കൂലി കിട്ടും. ഗ്രഹനാഥൻ ഉദഹിയ്യത്ത് അറുക്കുന്നു, എങ്കിലെന്ത് ചെയ്യും, ആ കുടുംബത്തിന് അത് മതിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, ഉലുഹിയ തറക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അൽഹംദുലില്ലാ الحمد لله الذي علم بالقلم علم الانسان ما لم يعلم والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും കൽപ്പിക്കപ്പെട്ട കാര്യമാണ് ബലിയറുക്കുക എന്നുള്ളത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നീ ബലിയറുക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നബിയെ പറയണം, എൻ്റെ നമസ്കാരം, എൻ്റെ ജീവിതം, എൻ്റെ ബലികർമ്മം, എൻ്റെ മരണം എല്ലാം നിനക്കുള്ളതാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ്. അപ്പൊ

ബലിയറക്കുകയാണ്. നബി പറഞ്ഞു അർബഅത്തുൻ ലാ തുജ്സിഉ ഫിൽ ഉദഹിയ ഫിൽ ഉദഹിയ, നാല് കാലികൾ ഉദഹിയത്തിന് മതിയാകൂല എന്നാണ്. നാല് പ്രശ്നമുള്ള നാല് കാര്യങ്ങൾ, നാല് കുഴപ്പങ്ങളുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല എന്നാണ്. ഏതാണത്? ഒന്ന് കാഴ്ച പോയത്, പ്രത്യക്ഷമായ രോഗമുള്ളത്, മുടന്തുള്ളത്, മെലിഞ്ഞു മജ്ജ നശിച്ചത്, ഇങ്ങനെയുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ബലിയറക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉദഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർ, നമ്മൾ കമ്മിറ്റിക്കാരത്ത് പൈസ കൊടുക്കും, കമ്മിറ്റിക്കാരോട് നമ്മളിത് പറയണം, നിങ്ങൾ വാങ്ങണ മൃഗം ഇതേപോലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുള്ളതെന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത ആർക്കുണ്ട്? അത് ഇറക്കുന്ന ആൾക്കാർക്കുണ്ട്, നടത്തുന്ന ആൾക്കാർക്കല്ല. നടത്തുന്ന ആൾക്കാർക്ക് വലിയ അമാനത്താണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ച് നമ്മൾ പൈസ കൊടുത്താൽ നമ്മളെ ബാധ്യത കഴിഞ്ഞു, പിന്നെ ആ പെരുന്നാളുടെ ദിവസം വലിയ കറുത്ത് കഴിഞ്ഞിട്ട് ബക്കറ്റും കൊണ്ട് മാംസം വാങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ വരേണ്ടത്. അങ്ങനെയല്ല, ഇതൊരു ഇബാദത്താണ്, നമുക്കും കൂടെ പുണ്യം കിട്ടണം. പള്ളി കമ്മിറ്റിക്കല്ലല്ലോ കൂലി വേണ്ടത്, അവർക്കത് കിട്ടിക്കോളും. നമ്മളും കൂടെ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി എപ്പോഴാണ് അറക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബലിയറക്കാൻ പറ്റും. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പല്ല അറക്കേണ്ടത്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ബലിയറക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ബലിയറക്കാൻ പറ്റും. ഏതുവരെ അയ്യാമത്തെ ഷരീക്കിന്റെ ആ 13-ാമത്തെ ദിവസം വരെ അറക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ വിതരണത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ട്. നമ്മളതിന് കഴിക്കണം, ബലിമൃഗത്തെ നമ്മൾ കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ പൈസ കൊടുത്ത് ബലിക്ക് ചേർന്നു, പക്ഷെ അതിന് കഴിക്കാതിരിക്കുക, നമ്മളത് കഴിക്കണം. അത് പ്രവാചകന്റെ ചര്യയാണ്. പാവങ്ങൾക്ക് അത് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ ബലിയറുക്കാൻ പേര് നൽകിയ ആൾക്കാർ ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 10-70 ആളുകൾ ഇപ്പം തന്നെ പേര് കൊടുത്തണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, ആ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ദുൽഹിജ്ജ ഒന്നായാൽ ബലിയറുക്കുന്നത് വരെ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ നഖവും മുടിയും എടുക്കാൻ പാടില്ല. അവരുടെ നഖവും മുടിയും എടുക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല, എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ട്, അവരുടെ മുടി മുറിക്കാനോ നഖം മുറിക്കാനോ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ ബോധം നമുക്ക് ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് മുടിയൊക്കെ വെട്ടാനായ ആൾക്കാർ വേഗം എന്ത് ചെയ്യണത് ചെയ്യുക, കാരണം ഇന്ന് ദുൽഖാദ 27 28-29 30 ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ 30 ഉണ്ടെങ്കിൽ 2-3 ദിവസം, അത് കഴിഞ്ഞാൽ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പൊ അതുകൊണ്ട് നഖം മുറിക്കേണ്ട ആൾക്കാരൊക്കെ നഖം മുറിച്ച് ഉദഹിയത്തിന് ഉദ്ദേശിച്ച ആളുകൾ പെട്ടെന്നത് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ച പിന്നെന്ത് പാടില്ല, നഖം മുറിക്കാനും പാടില്ല, മുടിയെടുക്കാനും പാടില്ല. ഇനി ഉദഹിയത്തിന് ഇതുവരെ ചേരാത്ത ആളുകൾ, ഉദഹിയത്തിന് ഇതുവരെ ഇതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ നമ്മുടെ പള്ളിയുടെ ഒരുപക്ഷെ ഇന്നാണ് അവർ അവസാനമായി കൊണ്ട് ആളുകളെ ചേർക്കുന്ന ദിവസം മെസ്സേജ് പ്രകാരം. അപ്പൊ അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ വേഗം എന്ത് ചെയ്യുക, ചേരുക. നമ്മുടെ വീട്ടിലെ മക്കളുണ്ടാകും, പിന്നെ അതേപോലെ തന്നെ പിന്നെ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് സാധ്യമായ അത്ര ബലിയറക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് നമ്മളൊക്കെ മാറേണ്ടത്. ദീനിന്റെ അടയാളങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ജീവിതത്തിൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ അവർ ഗൗരവത്തിൽ കണ്ട ഒരു ഇബാദത്താണ് ഉദഹിയത്തറക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഒരു നല്ല ഗുണം നമ്മൾ കൂടെ സ്വന്തമാക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കുട്ടികളെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന്, മുഹമ്മദ് റിഹാൻ എന്ന് പറയുന്ന 17 ഒരു ചെറിയ കുട്ടി, അദ്ദേഹം വെന്റിലേറ്ററിലാണെന്നാണ് മനസ്സിലതിന്റെ സമീപത്ത് വെച്ചുണ്ടായ ഒരു അപകടം, നമ്മുടെ പള്ളിയുടെ സമീപത്ത് വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിൽ ആ കുട്ടി വലിയ പ്രയാസത്തിൽ. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. വളരെ സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്ന കുടുംബമാണ്, ഭാരിച്ച സാമ്പത്തിക ചെലവ്. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയുടെ പുറത്തൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ പിന്നെ സാധ്യമാകുന്ന ഒരു സഹായം എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്യണം. ആ കുട്ടി ജീവിതത്തിൽ തിരിച്ചു വരണം. ആ കുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി നല്ല ഒരു സഹായം ചെയ്യണമെന്ന് എല്ലാവരെയും സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് പിന്നെ ഹംസ സിദാൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടി, ആ കുട്ടി ആക്സിഡന്റ് പറ്റി, അദ്ദേഹം പിന്നെ ആ കുട്ടിയും ഇതേപോലെ ഒരു ആക്സിഡന്റ് പറ്റി പ്രയാസത്തിലാണ്, വെന്റിലേറ്ററിലാണെന്നേ മനസ്സിലാക്കുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെങ്കിലും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അല്ലാഹു ആ കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവരെവിടുക്ക പോണത്, ഏത് സമയത്താണ് പോകുന്നത്. ഞാനൊരു ഖുത്ബയിൽ സൂചിപ്പിച്ചതാണ്, രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ

0: നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരുപക്ഷെ കൂട്ടുകെട്ടൊക്കെ നല്ലതാണ്, ആ നമ്മുടെ മക്കൾ ആരുമായിക്കൊണ്ട് കൂട്ടുകൂടുന്നു, എങ്ങോട്ടായി പോകുന്നത്, അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. വലിയ ദുരന്തങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വലിയ ദുരന്തങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഉപ്പമാരെന്ന നിലയിൽ, ഉമ്മമാരെന്ന നിലയിൽ മക്കളുടെ കാര്യം സജീവമായി ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാവിധത്തിലും ഒരു പരിപൂർണമായ ഇസ്ലാമികമായി ജീവിക്കുന്ന കുടുംബമായി, സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബമായി നമ്മുടെയൊക്കെ കുടുംബങ്ങളെ മാറ്റുമാറാകട്ടെ. കഴിവിന്റെ പരമാവധി ആരാധനകൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വരാൻ പോകുന്ന ദുൽഹിജ്ജ മാസത്തിലെ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ അല്ലാഹു നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ കഴിയുന്ന നിരപരാധികളായ മനുഷ്യരുണ്ട്, അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ അൻകും വൽ അംബാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫി ദുനിയ ഹസന وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മിമ്പർ. ദുൽഹിജ്ജയും ബലികർമ്മവും എന്ന വിഷയത്തിൽ തൊഴിയൂർ സലഫി മസ്ജിദിൽ ഷമീർ മുണ്ടേരി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം ഇതുവരെ കാതോർത്തത്.
2: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് മക്കയുടെ തീരത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിനു വേണ്ടി വിശുദ്ധ കഅബാലയത്തിൻ്റെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പകർന്നു നൽകുന്ന മക്കയുടെ തീരത്ത് പ്രോഗ്രാമിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ ഫദൽ ഹഖ് ഉമരി, ജിഹാദ് സുറൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാബാദ്. ഏറ്റവും പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഹജ്ജ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹാജിമാർ മക്കയിലും പരിസര പ്രദേശങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രായോഗികമായ ചില ഹജ്ജ് നിർദ്ദേശങ്ങളിലേക്കാണ് ഈ ചർച്ചയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യായ ഫദലക്കുമരിയാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമായി 10-20 ലക്ഷത്തിലധികം ആളുകൾ, 30 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലത്ത് ക്രൗഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമായിരിക്കും. അവിടെ ഏതെങ്കിലും രൂപത്തിൽ തിരക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ജനബാഹുല്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രയാസം വന്നാൽ ഒരു ഹാജി എന്നയാൾക്ക് സ്വയം നിയന്ത്രിക്കപ്പെടേണ്ടുന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
4: ഹജ്ജിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ചിലപ്പോൾ നല്ല തിരക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തവാഫൊക്കെ നിശ്ചലമാകുന്ന അവസ്ഥ വരാറുണ്ട്. മുന്നോട്ടങ്ങോട്ട് പിന്നെ കാല് എടുത്തു വെക്കാൻ പോലും, നീങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമ്മൾ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മതാഫിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇപ്പോൾ മതാഫിലേക്ക് ഇറങ്ങിയാൽ അവസ്ഥ എന്താകും. കാരണം പുറമേ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, അത് മതാഫിൽ തവാഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പാടെ നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോഴാണ് പലപ്പോഴും മതാഫിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പോലീസുമാർ ആ വഴി ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനും മറികടന്നുകൊണ്ട് പോകണം, ഞാൻ ഇപ്പം തന്നെ പോകും എന്നുള്ളൊരു വാശി, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. തിരക്കുണ്ടെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ നമ്മൾ മാറി നിൽക്കുക, തിരക്ക് ഒന്ന് കുറയുമ്പോൾ ഇറങ്ങിയാൽ മതി. കാരണം അത് നമ്മുടെ മാത്രം പ്രയാസമല്ല, മറ്റുള്ള ആളുകളുടെയും പ്രയാസമാണ്. ചില സുന്നത്തുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ തിരക്കിലൂടെ ചെന്ന് ആളുകളൊക്കെ പ്രയാസപ്പെടുത്തി ലുൽമ് ചെയ്യുന്ന, ലുൽമ് ഹറാമാണ്, പിന്നെ അവിടെ ചെയ്യുന്ന ചില വിഷയങ്ങൾ സുന്നത്തുമാണ്. സുന്നത്ത് കിട്ടാൻ വേണ്ടി ലുൽമ് ചെയ്ത് ഹറാമ ചെയ്യുന്ന ആളുകളുണ്ട്, അതുണ്ടാകരുത്. കാരണം നമ്മൾ ഒന്ന് ആ തിരക്കിൽ പെട്ട് നമ്മൾ തിക്കിത്തിരക്കിപ്പോയി ഒന്ന് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ ആ വീണ എനിക്ക് മാത്രമല്ല പ്രയാസം, പിന്നിൽ വരുന്നവൻ വീണ്ടും എൻ്റെ ശരീരത്തു കൂടെ അവനും വീഴുകയാണ്. അങ്ങനെ വീടുന്ന എത്ര രംഗങ്ങൾ നമുക്ക് പലപ്പോഴും മത്താഫിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്വയം നിയന്ത്രിക്കുക. തിരക്കുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ സ്വയം ഒന്ന് മാറി നിൽക്കുക. ഇപ്പോൾ മിനായിൽ അറഫയിൽ നിന്ന് മടങ്ങി വന്ന് മുസ്ദലിഫയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം മിനായിൽ 3 ദിവസം താമസിക്കുമ്പോൾ അവിടെ അമീർമാർ നിർദ്ദേശം നൽകും, ഇപ്പോൾ ജംറയിലേക്ക് പോകാൻ പാടില്ല, കാരണം ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. ആ തിരക്കാണ് ജംറയുടെ അടുക്ക പോകരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോകാൻ പാടില്ല. ആ അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണ്. അതൊരു ശരഈയായ മതപരമായ വിഷയം കൂടിയാണ്. അമീർ നമുക്ക് എന്ത് നിർദ്ദേശം നൽകുന്നുവോ ആ നിർദ്ദേശം നമ്മൾ അംഗീകരിക്കണം. അത് എൻ്റെ ഗുണം എന്ന് മാത്രമല്ല എല്ലാവരുടെയും ഹാജിമാരുടെ മുഴുവൻ ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് സർക്കാർ ഓരോ സമയം ഓരോ രാജ്യക്കാർക്ക് ഓരോ ടെൻറ്റിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തെ അവർ പോകാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്തെ പോകാവൂ, കാരണം അങ്ങനെ ക്രമീകരിച്ചതാണ് ജംറയിലുള്ള കാര്യങ്ങളൊക്കെ. അതേ സ്ഥാനത്ത് ഒരാൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒറ്റക്ക് പോയാൽ എന്താ പ്രശ്നം, ഞാൻ ഒരാളല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ പോയാൽ എന്താ പ്രശ്നം, ഞങ്ങൾ ഒരു ഗ്രൂപ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമയം തെറ്റിച്ചുകൊണ്ട് പോകാറുണ്ട് ആളുകൾ. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളും ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിടുത്തം കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള തിക്കിത്തിരക്കുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവിടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണോ ആ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അവിടെ തിരക്കും പ്രയാസമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ ആ തിരക്കിലേക്ക് പോകാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
3: നമ്മൾ അറഫയിൽ നിന്ന് പിന്നെ അന്നത്തെ അറഫയിലെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുസ്തലിഫയിലേക്ക് നീങ്ങുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുസ്തലിഫയിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ സമയം ചെലവഴിക്കുമ്പോൾ അതുപോലെ തന്നെ മുസ്തലിഫയുടെ പരിധിയിൽ നമ്മൾ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് അറഫയിലായിരുന്നാലും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിലേറ്റവും പ്രായോഗികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
4: അറഫ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുസ്തലിഫയിലേക്ക് പോകും. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫയിലുള്ള നൃത്തവും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള വരവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിൽ കാണാം, പ്രവാചകൻ തൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ തല മുമ്പിലുള്ള ആളുകളുടെ ശരീരത്തിൽ തട്ടും എന്ന് വരുമ്പോഴേക്കിനും പ്രവാചകൻ മൂക്ക് കയറി പിടിച്ച് ഒട്ടകത്തെ പിറകോട്ട് വലിക്കും. അപ്പോൾ അതൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തിരക്കും പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ യാത്രകളിലും ഹജ്ജിൻ്റെ എല്ലാ അവസരങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഹജ്ജിൻ്റെ പ്രധാന കർമ്മം അറഫ എന്ന് പറഞ്ഞു. അറഫയിൽ സൂര്യാസ്തമയം വരെയാണ് നിൽക്കേണ്ടത്. അവിടെ നിന്ന് സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മുടെ പ്രാർത്ഥന അവസാനിച്ചു, എന്നിട്ട് നമ്മൾ മുസ്ദലിഫയിലേക്ക് തിരിച്ചു പോരുകയാണ്. അതായത് മക്ക, മിന, മുസ്ദലിഫ, അറഫ, അങ്ങനെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനയിൽ നിന്ന് നമ്മൾ നേരെ പോയത് അറഫയിലേക്കാണ്. ഇനി തിരിച്ചു പോരുമ്പോൾ നേരിട്ട് മിനയിലേക്ക് വരാതെ നമ്മൾ വരുന്നത് മുസ്ദലിഫയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ദലിഫയിലേക്ക് അറഫയിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചുകൊണ്ട് മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും നിർവഹിക്കേണ്ടത് മിനയിൽ എത്തിയതിന് ശേഷമാണ്. ചില ആളുകൾ അറഫയിൽ നമസ്കരിക്കാൻ നിൽക്കും. ആ അറഫയിൽ പിരിഞ്ഞു പോരുന്ന സമയം എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുള്ള ഒരു അവസ്ഥയാണ്. വൈദ അഫദുത്തുമിൻ അറഫാത്ത് എന്ന് അള്ള പറഞ്ഞത്, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ, അതൊരു ഒഴുക്കാണ്, അള്ളാഹൻ്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒഴുക്കിനിടക്കാണ് ചില ആളുകൾ ഞങ്ങൾ മഗ്രിബിന് നമസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ ഒരു ഇമാമും ജമാഅത്തൊക്കെ ആയിട്ട് ചില ആളുകൾ വഴി ബ്ലോക്ക് ചെയ്യുന്ന രൂപത്തിൽ, അവിടെ ബ്ലോക്ക് ചെയ്യാൻ കഴിയൊന്നുമില്ല, പക്ഷേ നടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസമാണ്. മാത്രമല്ല ഈ നമസ്കരിക്കാൻ നിന്ന ആളുകൾ പോലും ചിലപ്പോൾ അപകടത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിഷയത്തിലെ പിന്നെ ശരി എന്ന് പറഞ്ഞാൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് നിർവഹിക്കലാണ്. അത് അറഫ പിരിഞ്ഞ് മുസ്ദലിഫയിലേക്ക് എത്തിയതിനു ശേഷമാണ് മഗ്രിബ് 3 ഇശാ 2 നമസ്കരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് നമസ്കരിക്കണം എന്നുള്ള ഒരു പിന്നെ ചര്യ അല്ലെങ്കിൽ അങ്ങനത്തെ രീതി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കണം. കാരണം ഇത് പ്രത്യേകം പറയാൻ കാരണം അതിലൂടെ ആളുകൾക്ക് പ്രയാസമുണ്ടാകാറുണ്ട്. എല്ലാ ആളുകളും അറഫയിൽ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അറഫ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. ഇനി മുസ്ദലിഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഹാജ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സുപ്രധാനമായ കാര്യം, മുസ്ദലിഫയിൽ ടെൻറ്റോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഇല്ല. അവിടെ ഉള്ളത് ബാത്റൂമുകൾ മാത്രമാണ്. പ്രത്യേകമായ ടോയ്ലറ്റുകളും ബാത്റൂമുകളും സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള, ഇപ്പോൾ ബസ് നിർത്തി അതൊരു പറമ്പാണ്, അവിടെ തന്നെ കിടക്കുന്നു നേരം പുലരുവോളം. അതാണ് മുസ്ദലിഫയിൽ ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ബസ് എവിടെയാണോ നിർത്തുന്നത് ആ ഭാഗത്തുള്ള ബാത്റൂമുകളുടെ നമ്പർ പ്രത്യേകം രേഖപ്പെടുത്തണം, നമ്മുടെ കയ്യിൽ ഓർമ്മയിലുണ്ടാകണം. കാരണം വിശാലമായി പരന്നു കിടക്കുന്ന ഒരു പിന്നെ ഭാഗമാണ് മുസ്ദലിഫ. ആളുകളുടെ ഇടയിൽ നിന്ന് ഞാനൊന്ന് തെറ്റിപ്പോയി അല്ലെങ്കിൽ കൂടുള്ള ആൾ വേറൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആളെ കിട്ടുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവില്ല. ചില ആളുകൾ ഇങ്ങനെ നടക്കും, നടന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മീന വരെ എത്തും, ചിലപ്പോൾ അറഫേക്കും പോകും തിരിച്ച്. നടത്തം കൊണ്ടുണ്ടാകുന്ന ഒരു അപകടം അതാണ്. അതിൻ്റെ പ്രശ്നം എന്താണ്? അൽ മബീത്തുബി മുസ്ദലിഫ, രാത്രി മുസ്ദലിഫയിൽ താമസിക്കണം എന്ന് പറഞ്ഞ ഹജ്ജിൻ്റെ വാജിബ് ചില ആളുകൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ബാത്റൂമിൻ്റെ നമ്പർ വേഗം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആളുകൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ അറഫയിലും മിനായിലും പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം. കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്ന് ചിലപ്പം തിരിഞ്ഞു നോക്കിയാൽ കൂടുതലുള്ള ആളുകൾ എവിടെയെന്നറിയില്ല, പിന്നെ അവരെ തിരഞ്ഞ് നടക്കും, പിന്നെ ക്ഷീണമായി ഉറക്കം വരൂല, ആളുകൾ തിരഞ്ഞു നടക്കുക നേരം പുലരുവോളം. നേരം പുലർന്ന ഒരുപാട് കർമ്മങ്ങൾ ആരാധനകൾ ചെയ്യാനുണ്ട്, അതിനുള്ള ഒരു ഉന്മേഷം ഈ രാത്രിയിൽ ഉറങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് പകരം വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ ഹാജിമാരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ബാത്റൂമിൻ്റെ നമ്പർ ഓർമ്മ വയ്ക്കുക, പിന്നെ എവിടെയാണോ നമ്മളെ ഇരുത്തിയത് ആ ഭാഗത്ത് തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുക. പിന്നെ ചില ഹാജിമാരൊക്കെ ഈ മുസ്ദലിഫയുടെ രാത്രിയിൽ ചെയ്യുന്ന വലിയൊരു തെറ്റ്, പിന്നെ അവിടെ പരിസര പ്രദേശങ്ങളൊക്കെ നടന്നിട്ട് കുറേ കല്ലുകൾ പെറുക്കി കൂട്ടുക, ജംറയിൽ എറിയാനുള്ള കല്ലുകൾ. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് രാവിലെ നേരം പുലർന്ന് മിനായിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് കല്ല് പെറുക്കുക എന്നതാണ് സുന്നത്ത്. ചില ആളുകൾ രാത്രി മുഴുവൻ ഈ കല്ല് പെറുക്കി കൂട്ടി എന്നിട്ട് പിന്നെ ആ കല്ല് കൊണ്ടുവന്നിട്ട് മൂന്ന് ദിവസം എറിയാനുള്ള കല്ല് പെറുക്കി കൊണ്ടുവന്ന് അതിങ്ങനെ എണ്ണുക, കുറേ എണ്ണുമ്പോൾ എണ്ണം തെറ്റും, ആദ്യം മുതൽ വീണ്ടും എണ്ണുക. ഇങ്ങനെ ഒരു ഉപകാരവുമില്ലാതെ രാത്രി സമയം കഴിച്ചു കൂട്ടുന്ന ആളുകൾ. ചില ആളുകൾ ഈ കല്ല് കൊണ്ടുവന്നിട്ട് ജംസം വെള്ളം കൊണ്ട് കഴുകുന്ന ഏർപ്പാടുമുണ്ട്. അതൊക്കെ തനി വിഡ്ഢിത്തരങ്ങളാണ്, ഇസ്ലാമിൻ്റെ നിയമങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ആ മുസ്ദലിഫയിലെ ആരാധന എന്ന് പറഞ്ഞാൽ വന്ന് കിടന്നുറങ്ങുക, ആ ഉറക്കമാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടരുത്. അതൊക്കെ നമ്മുടെ ഹജ്ജിനെയും മറ്റും പിന്നെ ബാധിക്കുകയും നമുക്കും കൂടെയുള്ള ആളുകൾക്കും മറ്റൊക്കെ പ്രയാസത്തിനത് കാരണമായി തീരുകയും ചെയ്യും.
3: മുസ്ദലിഫയിൽ അന്നത്തെ ഒരു ദിവസം രാത്രി താമസിച്ചു, അത് കഴിഞ്ഞ് സുബഹിക്ക് മുന്നേ ഉണർന്ന് വീണ്ടും നമ്മൾ മിനയിലേക്ക് പോവാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഏത് സമയത്ത് ഉണരണം, ഉണർന്നു കഴിഞ്ഞ് അതിൻ്റെ കർമ്മശാസ്ത്രമായ കാര്യങ്ങളിലേക്കല്ല, അവിടെ നമ്മൾ പ്രായോഗികമായി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതൊക്കെ എങ്ങനെയാണ്?
4: മുസ്ദലിഫയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടേണ്ട സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. അതായത് സൂര്യകിരണങ്ങൾ പുറപ്പെട്ടാൽ നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടണമെന്നാണ്. പുറപ്പെടുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആണ് പോകാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ ഉണർന്ന്, അതായത് സുബഹിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എണീറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച്, കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാകും, ബാത്റൂം അടുത്ത് സൗകര്യമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇന്ന ആളുകൾക്ക് ഇന്ന ടെൻ്റ് ഇന്ന ഭാഗം എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ബാത്റൂമിന് ചുറ്റും തടിച്ചുകൂടും. അത് നമ്മുടെ കൃത്യനിർവ്വഹണം പലപ്പോഴും പ്രയാസമായി വരും. ഇനി ഒന്നും വേണ്ട, ഒലു എടുത്ത് പോരാ എന്ന് പറഞ്ഞാൽ പോലും ആ ഒലു എടുക്കുന്ന ഭാഗത്ത് പോലും നൂറോളം ആളുകളുള്ള ലൈൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കുക, സുബഹിൻ്റെ ഒരു മണിക്കൂറൊക്കെ മുമ്പ് എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പിന്നെ വിത്ര നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അത് നിർവഹിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങിയത് അവിടെ തന്നെ വന്നിരുന്നിട്ട് ഒന്നിച്ച് ജമാഅത്തായി നമസ്കരിച്ച് സുബഹ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടണം. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ മുസ്ദലിഫയിൽ നിന്നുള്ള പുറപ്പെടൽ അവിടെ നമ്മുടെ കൂടെ ചിലപ്പോൾ ബസ്സ് നമ്മുടെ വാഹനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് അറഫയിൽ നിന്ന് നമ്മൾ ഇന്നലെ വന്ന് ആ ബസ് നമ്മളെ ഇറക്കിയതിന് ശേഷം ചിലപ്പോൾ അവിടെ നിന്ന് പോകും. ഇനി ചില ഗ്രൂപ്പുകളുടെ കൂടെ വാഹനം കൂടെ ഉണ്ടാകാറും ഉണ്ട്, അതൊക്കെ പിന്നെ അവരുടേതായ കാര്യങ്ങളാണ്. ഇനി വാഹനം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, അവിടെ നമ്മൾ അമീറിൻ്റെ ഒരു നിർദ്ദേശം, പിന്നെ അവർ പറയാണ് നമ്മൾ നേരെ ജംറയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നേരെ ജംറയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ജംറയിലേക്ക് പോകുന്ന ആളുകൾക്ക് നടക്കാനുള്ള പ്രത്യേക വഴികളുണ്ട്, നല്ല വിശാലമായ വഴികളുണ്ട്. ആ വഴികളിലൂടെയുള്ള നടത്തത്തിലും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലാകാൻ പാടില്ല. അപ്പോൾ ചില ആളുകളുടെ കയ്യിൽ വലിയ കൊട അല്ലെങ്കിൽ വലിയ ബാഗ് ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജംറയിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ജംറയിലേക്ക് നേരെ പോകാതെ മുസ്ദലിഫയിൽ നിന്ന് തങ്ങളുടെ മിനായിലുള്ള ടെൻറ്റിലേക്ക് പോവുകയും എന്നിട്ട് കൂടെയുള്ള ബാഗോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചതിനു ശേഷം ജംറയിലേക്ക് പോകലുമാണ് ഏറ്റവും നല്ലത്. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മിനായിൽ പോയി ജംറയിലുള്ള കല്ലേറിന് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്, ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. മുസ്ദലിഫയിൽ നിന്ന് നേരെ മിനയെ പോയി അങ്ങനെ തന്നെ ഞാൻ നിർവഹിക്കും എന്നൊരു വാശിയിലേക്ക് നമ്മളവിടെ ഒരിക്കലും എത്തരുത്. നമ്മുടെ അമീർമാരുടെ നിർദ്ദേശം ആ വിഷയത്തിലുണ്ടെങ്കിൽ ടെൻറ്റിലേക്ക് പോകാനാണ് കൽപ്പനയും നിർദ്ദേശമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ശേഷം ആണ് പിന്നെ ജംറയിലേക്ക് പോകുന്നത്. കാരണം മീന മുസ്ദലിഫ കഴിഞ്ഞിട്ട് മീന മീനയുടെ മക്കയുടെ ഭാഗത്തേക്ക് അവസാനത്തിലാണ് ജംറാത്തുകൾ വരുന്നത്. അപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് മിനായിലൂടെ വരാതെ ജംറയിൻ്റെ ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ മിക്കവാറും ചില ആളുകളുടെയൊക്കെ താമസ സ്ഥലങ്ങൾക്ക് മുമ്പിലൂടെയായിരിക്കും ജംറയിലേക്ക് വരിക, മിനായിലൂടെ വേണം വരാൻ. അപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും ശരി, അവിടെ അമീറിൻ്റെ നിർദ്ദേശം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. എങ്കിൽ തിരക്കും പ്രയാസവും ഇല്ലാതെ, കാരണം പലപ്പോഴും ജംറയുടെ സ്ഥലത്താണ് അപകടങ്ങൾ സംഭവിക്കാറുള്ളത്. ജംറക്കടുത്തുള്ള റോഡുകളിലാണ് പ്രയാസങ്ങൾ, തിരക്കും തിക്കൊക്കെ ഉണ്ടായിട്ട് പല ആളുകളുടെ മരണം പോലും സംഭവിക്കാറുള്ളത്. അപ്പോൾ അവിടെ ചിലപ്പോൾ പോലീസുകാരുണ്ടാകും, എന്നിട്ട് അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തു വെക്കും തിരക്ക് കാരണം. അങ്ങനെ തടഞ്ഞു വെച്ചാൽ നമ്മളവിടെ നിൽക്കണം, പിന്നെയും തിക്കി തിരക്കി മുന്നോട്ട് കയറുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ തിരക്ക് ഒഴിവാക്കുക, തിരക്ക് കൂട്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ സന്ദർഭങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മുസ്ദലിഫിലേക്കുള്ള വരവിലും മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്കുള്ള വരവിലുമൊക്കെ നമുക്ക് പിന്നെ അനിവാര്യമായിട്ടുള്ള ഒരു സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്.
3: കല്ലെറിയൽ, അതിനാവശ്യമായ കല്ല് പിന്നെ കളക്ട് ചെയ്യൽ, ശേഖരിക്കൽ, അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മിനയിലാവട്ടെ, അർഫയിലാവട്ടെ, മുസ്തലിഫയിലാവട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം പിന്നെ സ്വകാര്യ ഗ്രൂപ്പുകളിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ പോകുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രീതികളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം. അപ്പോൾ ആ സമയങ്ങളിൽ ഭക്ഷണത്തിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക, അതിന് വേണ്ട സമയം, അതുപോലെ തന്നെ അത് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഏറ്റവും പ്രായോഗികമായിട്ട് ചെയ്യാം.
4: ഗവൺമെൻറ് ഗ്രൂപ്പുകളിലാണെങ്കിലും അതേപോലെ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകളിലാണെങ്കിലും ഓരോ ടെൻറ്റുകളിലേക്കുമുള്ള ഭക്ഷണങ്ങൾ പുറമേ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ടെൻറ്റിനകത്ത് ഭക്ഷണം പാകം ചെയ്യൽ ഇപ്പോൾ അത് പിന്നെ നിരോധനം ആ വിഷയത്തിലുണ്ട്. പഴയ കാലത്തുണ്ടായ ചില തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെയാണ് അതിന് കാരണം. അങ്ങനെ ആകുമ്പോൾ ഓരോ ഇപ്പോൾ നമ്മൾ മിനായിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും മറ്റും ഒരു കൃത്യമായ ഷെഡ്യൂൾ നിശ്ചയിച്ചു തരും. ഇന്ന സമയത്താണ് ഭക്ഷണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹാജിമാരവിടെ ഉണ്ടാകണം. പിന്നെ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി ഭക്ഷണം എടുത്തു വെക്കുക, നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ, അതൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല. പിന്നെ കുറേ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്ന അവസ്ഥ, ആളുകളായിട്ട് ചണ്ട കൂടുന്ന അവസ്ഥ അച്ഛൻ്റെ ദിവസങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ അവിടെ നിശ്ചയിക്കപ്പെട്ട സമയം, ഓരോ ഭക്ഷണത്തിൻ്റെയും സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മളവിടെ ഉണ്ടാവുക. പിന്നെ വൃത്തിയുടെയും മറ്റും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലമാണ്, പല രോഗികളുണ്ടാകും, അതേപോലെ തന്നെ പല തരത്തിലുള്ള പകർച്ചവ്യാധികളുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അത്തരം ആളുകളുമൊക്കെയായിട്ട് ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് മിനായിൽ കഴിയുന്നത്. നമുക്കത് അവിടെ ഒരു അനിവാര്യമായ കാര്യമാണ്. എങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ആ ഭക്ഷണത്തിൻ്റേതായ ഇസ്ലാമികമായ മര്യാദകളും മറ്റൊക്കെ പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ ഭക്ഷണത്തിന് മുമ്പും നമ്മൾ കൈ കഴുകുക എന്നുള്ള കാര്യം പ്രത്യേകിച്ചും അവിടെ വെച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. കാരണം നമ്മളവിടെ ഉപയോഗിക്കുന്ന ബെഡ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പുതപ്പുകൾ, അവിടുത്തെ തലയിണ, ഇതൊക്കെ പലപ്പോഴും കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതും പിന്നീട് അത് കഴിഞ്ഞ് കൊണ്ടുപോയതും പിന്നെ ഈ വർഷം അജിന് വേണ്ടി മാത്രം തിരിച്ചു കൊണ്ടുവരുന്നതുമാണ്. ചിലത് വൃത്തിയാക്കിയിട്ടുണ്ടാവും, ചിലത് വൃത്തിയാക്കിയിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അതിനാണ് നമ്മൾ കിടക്കുന്നതും ഇരിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു അഞ്ചാറ് ദിവസത്തെ അവിടുത്തെ താമസം, അതിലൂടെ നമുക്കൊരു പ്രയാസവും പിന്നെ ഒരു രോഗവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ വരാതിരിക്കാൻ അത്തരം വൃത്തിയുടെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച ബാക്കിയുള്ള വേസ്റ്റ് അത് അവിടെ തന്നെ ഇട്ടു പോകാതെ, അല്ലെങ്കിൽ റൂമിൻ്റെ ഏതെങ്കിലും മൂലയിൽ കൂട്ടി വെക്കാതെ, അത് പുറത്ത് അതിന് നിശ്ചയിക്കപ്പെട്ട പിന്നെ കേസുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. കാരണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് അവിടെ ബലദിയയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ജോലിക്കാർ അവിടെ ഉണ്ട്, അത് അവരുടെ സമയമാകുമ്പോൾ എടുത്തു കൊണ്ടുപോകും. അതേ സ്ഥാനത്ത് ചില ആളുകൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ട മടിക്ക് ആ റൂമിൻ്റെ ടെൻറ്റിൻ്റെ ഒരു മൂലയിൽ തന്നെ ചിലപ്പോൾ വേസ്റ്റുകൾ കൂട്ടിവെക്കും. അത് പിന്നെ എന്താ പറയുക, രോഗാണുക്കളും മറ്റൊക്കെ വരാനും പിന്നെ അതിലൂടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനും കാരണമായി തീരും. ചില റൂമുകളിലേക്കൊന്നും ടെൻറ്റുകളിലേക്കൊന്നും മിനായിൽ കയറി ചെല്ലാൻ തന്നെ കഴിയാറില്ല. കാരണം ബെഡിൻ്റെ ഒരു മൂലയിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളുടെയും വേസ്റ്റ് കൂട്ടി വെക്കുന്ന സാഹചര്യങ്ങൾ, അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ആളുകൾ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടും പുറത്തേക്ക് ഇറങ്ങേണ്ട മടി, കാരണം ഒന്ന് ഇറങ്ങി നടക്കണം, എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി ഇടണം. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ വേസ്റ്റുകളൊക്കെ റൂമിൽ തന്നെ അല്ലെങ്കിൽ റൂമിൻ്റെ ഒരു മൂലയിൽ തന്നെ കൂട്ടിവെക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വൃത്തി എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൂടെ ഒരു പിന്നെ നിയമത്തിൻ്റെ ഭാഗമാണല്ലോ. ശത്രുൽ ഈമാൻ, ഈമാൻ്റെ ഭാഗമാണ് വൃത്തി. അതുകൊണ്ട് അത് ഭക്ഷണ മേഖലയിലും ഭക്ഷണം കഴിച്ചാലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്തൊക്കെ നമ്മളത് പിന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്.
5: നമ്മുടെ ഹാജിമാർക്ക് വേണ്ട കർമ്മശാസ്ത്രപരമായ നിർദ്ദേശങ്ങളും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അത്തരം ചർച്ചകളിലേക്കല്ല നമ്മൾ സത്യത്തിൽ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം പ്രായോഗികതയാണ് നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ബലി അറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നാലും ബലി അറക്കുന്നതും അതുപോലെ തന്നെ മുടിയെടുക്കുന്നതും മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രായോഗികമായ വശങ്ങൾ എന്തൊക്കെയാണ്?
4: മിനായിൽ നമ്മൾ എത്തിയാൽ ദുൽഹജ്ജ് 10 ആദ്യം ചെയ്യുന്ന പ്രവർത്തനം ജംറയിൽ എറിയലാണ്. അതിൻ്റെ നിയമ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ ജംറയിൽ ഏറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ് ബലികർമ്മം എന്നുള്ളത്. അത് അതിൻ്റെ ഭാഗമാണ്, ഹജ്ജിൻ്റെ ഭാഗമാണ്. എന്നാൽ വ്യക്തിപരമായി നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ അറിവ് ചിലപ്പോൾ അവിടെ പ്രയാസകരമായിരിക്കും. ഓരോ വ്യക്തിയും മൃഗത്തെ വാങ്ങി എന്നിട്ട് കൊണ്ടുപോയി അറുത്ത് ആ അറവിൻ്റെ മാംസം അതവിടെ ഇട്ടു പോരാനും പറ്റില്ല. അത് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും പ്രായോഗികമായ രീതി എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഹറമിൻ്റെ മസ്ജിദുൽ ഹറമിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള റോഡുകളിലും പ്രത്യേക ടെൻ്റ് പോലെ കെട്ടി ബൂത്ത് സ്ഥാപിച്ച് അതിൽ അവർ നിശ്ചയിച്ച ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ നമ്മൾ ഈ ഹജ്ജിന് മിനായിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പണം നമ്മൾ ഏൽപ്പിക്കുകയാണ്, വക്കാലത്ത് എന്നാണ് പറയാം. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. അതാണ് ഏറ്റവും നമുക്കവിടെ പ്രായോഗികമായിട്ടുള്ളത്. കാരണം അവർ ഉത്തരവാദിത്വത്തോടു കൂടിയ കാശ് നമ്മിൽ നിന്ന് വാങ്ങുകയും അതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി അത് അറവ് നിർവഹിക്കുകയും എന്നിട്ട് ആ മാംസം വേസ്റ്റാകാതെ അത് എത്തിക്കേണ്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരെ അത് ഏൽപ്പിക്കാം. അതേപോലെ തന്നെ അവിടെയുള്ള ബാങ്ക് സിസ്റ്റത്തിലും അതുണ്ട്. ഇപ്പോൾ അൽറാജിഹി ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ അറവിൻ്റെ പണം പ്രത്യേകമായി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പോയിട്ട് ആ ക്യാഷ് അടച്ചതിൻ്റെ ബില്ല് നമ്മൾ വാങ്ങുക. ഇതാണ് അവിടെ ആ വിഷയത്തിൽ നമുക്ക് ഏറ്റവും പ്രായോഗികമായി ചെയ്യാനുള്ളത്. അതല്ലാതെ അന്ന് ഇനി അറുക്കാൻ പാടില്ല എന്നല്ല, ഒരു വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ ആടിനെ വാങ്ങി അവിടെ നമുക്ക് സ്വയം അറുത്ത് അതിൻ്റെ മാംസം കുറച്ച് നമ്മളെടുത്ത് ഏതെങ്കിലും മിസ്കിനുകൾക്ക് ബാക്കിയുള്ളത് കൊടുത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാം എന്ന് കരുതിയിട്ട് ചില ആളുകൾ ആദ്യം പണം അടക്കാതെ നിൽക്കുകയും ഈ മിനായിലേക്കും മിനായിൽ നിന്ന് അറഫയിലേക്കും അറഫയിലുള്ള നൃത്തവും പിന്നെ അവിടുന്ന് മുസ്ദലിഫയിലേക്കും പിന്നെ ചിലപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നടത്തും, ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 10. അന്ന് അവന് ചിലപ്പം തോന്നി അറവും വേണ്ട, ഇനി പിന്നെ സുന്നത്തും വേണ്ട എന്നൊക്കെ ചിലപ്പം തോന്നിപ്പോകും. അപ്പോൾ പിന്നെ അവന് അന്ന് അറുക്കാൻ കഴിയാതെ വരികയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലും ചിലപ്പോൾ അവന് ക്ഷീണം തന്നെയാണ്. ആ മൃഗത്തെ വാങ്ങാൻ ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരുപാട് കിലോമീറ്ററുകളും നടക്കണം, എന്നിട്ട് സ്വയം പോയിട്ട് അറുക്കണം, എന്നിട്ട് അതിൻ്റെ മാംസം കൊടുക്കേണ്ട ആളുകൾ കൊടുക്കണം, ഇതൊക്കെ പ്രയാസങ്ങളാണ്. ഇത് പാടില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഒരു യഥാർത്ഥ ഒരു നമുക്ക് അന്ന് ചെയ്യാൻ കഴിയുന്നൊരു പ്രായോഗികമായ രീതി പറഞ്ഞതാണ്. അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണ്ട്, അവരെ നമ്മൾ കയ്യിൽ പണം ഏൽപ്പിക്കുക. എന്നാൽ ഇവിടെ ചില ചതികളും വഞ്ചനകളും നടക്കുന്നുണ്ട്. ഞങ്ങൾ അറവ് നടത്തും എന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ആ കാശ് കൊണ്ട് മുങ്ങുന്ന ആളുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകളുടെ കയ്യിൽ മാത്രമേ നമ്മൾ ആ പണം ഏൽപ്പിക്കാവൂ. അങ്ങനെ ആ അറവ് നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു, ആ പണം നമ്മൾ അടച്ചതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മുടി എടുക്കാവുന്നതാണ്. മുടി എടുക്കുന്ന വിഷയത്തിൽ അത് അതിൻ്റെ ഇസ്ലാമികമായ വിഷയം കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുകയല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടി മുട്ട അടിക്കലാണ്, അതായത് മുഹവനായി മുടി എടുക്കലാണ് വിശ്വാസം പഠിപ്പിച്ച യഥാർത്ഥ സുന്നത്ത്. അവർക്ക് വേണ്ടി 3 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ ആ മുടി എടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ആളുകൾ പിന്നെ റൂമിൽ വന്നിട്ട് റൂമിനകത്തും അതേപോലെ തന്നെ ഈ റൂമിന് തൊട്ട് മുമ്പുള്ള ആളുകൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇരുന്നിട്ട് മുടി എടുക്കുന്നത് കാണാം. എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ട് അത് പിന്നെ ആ പിന്നെ ഭാഗം ഒരു വൃത്തികേടായി മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഇതിന് മുടിയെടുക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ച ചില ഭാഗങ്ങളും ചില സ്ഥലങ്ങളുമുണ്ട്. അവിടെ പോയി വളരെ സുഗമമായ ആ കാര്യം ചെയ്യാൻ സാധിക്കും. വ്യക്തികൾ ഇപ്പോൾ ഈ സുഡാൻ അതേപോലെ തന്നെ സോമാലിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പല ആളുകളും അവർ 2 റിയാൽ അല്ലെങ്കിൽ 5 റിയാലൊക്കെ കൊടുത്താൽ മുടി വടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ മിനായിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അവരെന്താ ചെയ്യുന്നത്, ആ ടെൻറ്റിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് നമ്മളവിടെ ഇരിക്കുന്നു, നമ്മുടെ തലയിൽ വെള്ളം പറന്ന് മുടി കളഞ്ഞു തരാണ്. പക്ഷേ അത് അവിടെ തന്നെ ഇട്ട് അവർ എണീറ്റ് പോകും. ഇത്തരം ആളുകൾ പോലീസുകാർ വരുന്നത് കണ്ട എണീറ്റ് ഓടുന്നതും കാണാം. ചിലപ്പോൾ തല പകുതി പോലും വടിച്ചിട്ടായിരിക്കും പോലീസ് വരുമ്പോൾ ഇവർ ഓടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട പിന്നെ കേന്ദ്രങ്ങൾ അവിടെ മുടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ തന്നെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് അവിടുത്തെ നിയമങ്ങളെല്ലാം എല്ലാവരുടെയും ഒരു നന്മക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പിൻപറ്റലാണ് ഏറ്റവും നല്ലത്. ഇനി അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്വയം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. അങ്ങനെ ഒരു ഒഴിഞ്ഞ ഭാഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഞാൻ മുടിയെടുത്ത് കൊടുക്കാം, അദ്ദേഹത്തിന് എൻ്റെ മുടിയെടുത്ത് തരാം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് പിന്നെ മറ്റുള്ള ആളുകൾക്ക് ഒരു പിന്നെ വൃത്തികേടായി തോന്നുന്ന രൂപത്തിൽ റൂമിൻ്റെ മുമ്പിൽ മുടി, റൂമിൻ്റെ ചിലപ്പോൾ ബാത്റൂമിലേക്കൊന്നും പിന്നെ ആ ദിവസങ്ങളിൽ കയറാൻ തന്നെ പ്രയാസമാണ്. ആകെ എല്ലാവരും 4 ഭാഗത്തിരുന്നിട്ട് മുടിയെടുത്തുകൊണ്ട് മറ്റ് ആളുകൾക്കൊക്കെ പ്രയാസം. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ നമ്മൾ ഹാജിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ വിഷയം സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ അവരവർത്ത് വെളിവാക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ ടെൻറ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ആ റൂമിലുള്ള അവരുടെ കൂടെയുള്ള പിന്നെ സ്ത്രീകൾ വേറെ ഉണ്ട്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക. മുടിയുടെ അറ്റഭാഗം പിടിച്ച് 1 ഇഞ്ച് വലുപ്പത്തിൽ പിന്നെ ആ മുടിയുടെ ഭാഗം എടുക്കലാണ് അവർക്ക് ചെയ്യേണ്ടതുള്ളൂ. ചില ആളുകളൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് ജംറയിൽ എറിഞ്ഞ ഉടനെ അവിടെ തന്നെ നിന്നുകൊണ്ട് പിന്നെ മുണ്ട് തലയിൽ നിന്ന് ഊരി, അല്ലെങ്കിൽ മുണ്ടിൻ്റെ ഉള്ളിലൂടെ മുടി പുറത്തേക്ക് എടുത്തിട്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ മുടി വെട്ടുന്ന ഏർപ്പാട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇന്തോനേഷ്യക്കാർ അതേപോലെ ബംഗാൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകളാണ്. ചിലപ്പോൾ കാര്യങ്ങളൊന്നും പഠിക്കാണ്ട് ബോധമില്ലാതെ വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കും തോന്നുകയാണ് ശരിയാണ് ജംറൻ്റെ അവിടെയാണല്ലോ പേര് നടന്നത്, അപ്പം ഞാൻ അത് അവിടെ തന്നെ മുടിയെടുക്കുകയും വേണം എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയും എന്നിട്ട് നമ്മളും അവർ തെറ്റിന് ചിലപ്പോൾ സാക്ഷികളായിത്തീരുകയും ചെയ്യുന്നു. അത് ഉണ്ടാകരുത്. റൂമിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഒരു സ്ത്രീ മറ്റുള്ള ആളുകൾക്ക് മുമ്പിലൊന്നും കാണാതെ തങ്ങളുടെ നഗ്നത വെളിവാക്കാതെ സ്ത്രീകൾക്ക് പരസ്പരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതല്ല, ടെൻറ്റിലേക്ക് വന്നാൽ അവിടെ തൊട്ടപ്പുറത്തെ ടെൻറ്റിൽ ഭർത്താവുണ്ട്, മഹറം എന്തായാലും കൂടെ ഉണ്ടാകുമല്ലോ. ആ മഹറമുകളായ ആളുകൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വാപ്പ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ട് ടെൻറ്റിൽ, അപ്പുറത്തെ ടെൻറ്റിൽ, അവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാവുന്നതാണ്. അതിന് വിരോധമല്ല.
5: ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാർക്കും അറഫ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നമ്മൾ കേട്ടത് മക്കയുടെ തീരത്ത് ഹജ്ജിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പകർന്നു നൽകിയ ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഫദലുൽ ഹഖ് ഉമരി, ജിഹാദ് സുറൂർ. പരിപാടിയുടെ തുടർഭാഗം വരുന്ന എപ്പിസോഡിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ശ്രുതി തരംഗം പദ്ധതി ജന്മനാ കേൾവിശക്തി കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ മാതൃകാപരമായ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും തിരികെ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആവശ്യമായ സ്പീച്ച് തെറാപ്പി, ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് മുൻഗണന. ഇരു ചെവികൾക്കും കഠിനമായ കേൾവി പരിമിതിയുള്ള കുട്ടികളായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. BPL അല്ലെങ്കിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള APL കുടുംബങ്ങൾ. സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ പാനൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ രക്ഷിതാവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ENT ഡോക്ടർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഓഡിയോഗ്രാമും, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസിലോ ICDS ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കുട്ടിയെ പരിശോധിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നൽകും. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ കേൾവി ലഭിക്കില്ല. അതിനുശേഷം നൽകുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി AVT വളരെ പ്രധാനമാണ്. ഇത് മുടങ്ങാതെ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇംപ്ലാന്റ് ചെയ്ത ഉപകരണത്തിന്റെ വാറന്റി കഴിഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കൂ എന്നതിനാൽ പ്രായപരിധി കൃത്യമായി ശ്രദ്ധിക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: AI സർഗാത്മക പ്രവൃത്തി പരിശീലനം. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ 15,000 സ്കോളർഷിപ്പുകൾ. 2 ഘട്ടം പ്രോഗ്രാം സൗജന്യം. മീഡിയ, ആനിമേഷൻ, ഗെയിമിംഗ്, എന്റർടൈൻമെന്റ്, ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങിയ സർഗാത്മക പ്രവൃത്തികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ചെയ്യാൻ വാസനയും പരിശീലനവും അഭിരുചിയുമുള്ളവർക്ക് മികച്ച കരിയർ സാധ്യതയുണ്ട്. ഈ മേഖലയിൽ 15,000 പേർക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിലെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നടപ്പാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.iict.org. ഗൂഗിൾ, യൂട്യൂബ് എന്നിവയുടെ സഹകരണവുമുണ്ട്. പരിശീലനത്തിന് 2 ഘട്ടമായിരിക്കും. 1ാം ഘട്ടം 33 മണിക്കൂർ ഓൺലൈൻ അടിസ്ഥാന പരിശീലനം. 2ാം ഘട്ടം 4 മണിക്കൂർ ദൈർഘ്യം. ആദ്യഘട്ടം വിജയകരം ആക്കിയവർക്കാണ് പിന്നീട് അവസരമുണ്ടായിരിക്കുന്നത്. ഹൈബ്രിഡ് രീതിയിലുള്ള പരിശീലനത്തിൽ ഉയർന്ന തരത്തിലുള്ള പ്രായോഗിക കൃത്യങ്ങളുമുണ്ട്. കണ്ടന്റിനായി AI ഉപയോഗിക്കുന്നതും പഠിക്കാം. പ്രോഗ്രാം സൗജന്യമാണ്. ചലച്ചിത്ര പ്രവൃത്തി സാംസ്കാരികളിൽ ഉൾപ്പെടെ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. വിവരങ്ങൾക്ക് സന്ദർശിക്കാം MIB.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം. പീസ് റേഡിയോ, മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം സൂറത്തുൽ ഖാഫ് 12 മുതൽ 13 കൂടിയ വചനങ്ങൾ നമുക്കായി ക്ലാസ് എടുക്കുന്നു ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 12-13 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

0: പതിമൂന്നാമത്തെ ആയത്ത് വരെയാണ് മനഃപ്പാഠമാക്കിയത്. ആ ഭാഗങ്ങൾ എല്ലാ ദിവസവും ആവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ കിതാബ് നന്നായി പഠിക്കാനും മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സൂറത്തുൽ ഖാഫ് 12 മുതൽ 13 കൂടിയ വചനങ്ങൾ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നമുക്കായി ക്ലാസ് എടുത്തത് എന്നത്തെയും പോലെ ഹാഫിൽ ജഹഫർ സലഫി.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അലഹമ്ദുലില്ല, അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മം. കഴിവുള്ള ആളുകൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ഇസ്ലാം പരിപൂർണമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ, 5 കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിനെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിനെ 5 കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോന്നും എണ്ണി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ അവസാനമായി കൊണ്ട് പറയുകയാണ്, വഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ആ 5 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറത്തു ആലുംബ്രാനിൻ്റെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം എന്നത് ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിവും ശേഷിയും സമ്പത്തുമുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജ് ചെയ്യണം എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് എതിരഭിപ്രായമില്ലാത്തതാണ്. കാബാലയം വരെ എത്തിപ്പെടാൻ തനിക്ക് ആരോഗ്യമുണ്ട്, അതിനുവേണ്ട ഭക്ഷണം തൻ്റെ കയ്യിലുണ്ട്, വെള്ളമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും തൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വലിയ അപരാധമായി കൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ കാണുന്നത്. ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവനെപ്പറ്റി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫല അലൈഹി അയ്യമൂത്ത യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനി ആയിക്കൊണ്ടൊക്കെ മരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ മരിച്ചേക്കാം, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാത്തവൻ ചിലപ്പോൾ യഹൂദിയാവും അല്ലെങ്കിൽ നസ്രാനിയാവും, അങ്ങനെയൊക്കെ ആയിരിക്കും മരിക്കുക, അതവനുള്ള ശിക്ഷയാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിയിക്കുന്ന അനവധി നിരവധി ഹദീസുകൾ ചരിത്രങ്ങളിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, കൃത്യമായി ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചാൽ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹജ്ജ് ചെയ്താൽ പകരം സ്വർഗം തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാമൻ ഹജ്ജലില്ല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ, അശ്ലീലതയില്ലാതെ, കുറ്റം ചെയ്യാതെ, തിന്മകളൊന്നുമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ
6: റജഅഖയൗമിൻ വുലിത്തഹു ഉമ്മഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ അവനൊരു ശുദ്ധ പ്രകൃതിയിലായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള തിന്മയുണ്ടാവില്ല, ഒരു തിന്മ പോലും ചെയ്യാത്തവനെ പോലെയായിരിക്കും അവനുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിക്കൊണ്ട് മാറണം. അതിന് വേണ്ട ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. ഓരോ വർഷവും ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ അടുത്ത വർഷം ചെയ്യാം, അല്ലെങ്കിൽ പ്രായമാവട്ടെ അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ തൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള നിർബന്ധ കർമ്മമായ ഹജ്ജ് അത് വേഗത്തിൽ തന്നെ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പറയുന്നുണ്ട്, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫലിയതഅജ്ജൽ, അവൻ അതിന് വേഗത്തിൽ നിർവഹിച്ചു കൊള്ളട്ടെ. മറ്റൊരു റിവായത്തിൽ പ്രവാചകൻ പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ധൃതി കാണിക്കണം, ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. ഫ ഇൻ അഹദകും ലാ യദ്രി മാ യഅരുല്ലഹു, കാരണം തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, എല്ലാ സൗകര്യങ്ങളും ഒത്തുചേരുമ്പോഴേക്ക് ചിലപ്പോൾ ശാരീരികമായ വല്ല പ്രയാസം ഉണ്ടായാലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലോ. അതുകൊണ്ട് നിങ്ങളത് പിന്നേക്ക് മാറ്റിവെക്കരുത്, അത് നീട്ടിവെക്കരുത്. ഹജ്ജിന് കഴിവുണ്ടായിരിക്കെ നിർബന്ധമായും അത് വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സുദീർഘമായ ഹദീസിൽ ഹജ്ജിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സഹാബത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫബക്ക തൊവീലൻ, ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട്, ദീർഘമായി കരയാണ്. വഹവല വജിഹഹു ഇലൽ ജിദാർ, തൻ്റെ മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ താൻ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമരിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയുക. ഇത് കണ്ട മകൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉപ്പ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? താങ്കൾക്ക് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ സ്വർഗം കൊണ്ട്? താങ്കൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും താങ്കൾ എന്തിനങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് തവണ ആവർത്തിച്ച് ചോദിക്കണം. അവസാനം അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അഫ്ളല മാനു ഐദു ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഈ കാര്യം വിശ്വസിക്കുക എന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഫ്ളലായിക്കൊണ്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മോനെ, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നി ഖദ് കുൻതു അലാ അത്ബാഖിൻ സലാസ്, എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്താ, ലഖദ് റഅയ്തുനി വമാ അഹദുൻ അശദ്ദ ബഅദൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റാരെക്കാളും ഉറപ്പ് എനിക്കുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. വല അഹബ്ബ ഇലയ്യ അയ്യക്കൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു, പ്രവാചകൻ പോകുന്ന വഴിയിൽ ഒളിച്ചിരുന്ന് പ്രവാചകൻ അതിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ്റെ മേലെ ചാടി വീണ് അലാൻ റസൂലിനെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഫലവു മുത്വാലാത്തിൽ കലഹാൽ, ആ കാലത്തെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ ലഖുൻ തുമിൻ അഹ്ലിന്നാർ, ഞാൻ ഉറപ്പായി നരകത്തിലേക്ക് പോവായിരുന്നു. ഫലം മാജ അലല്ലാഹുൽ ഇസ്ലാം ഫി കൽബി, പക്ഷേ പിന്നീട് അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനിട്ട് തന്നപ്പോൾ അതയ്യത്തു നബിയ, ഞാൻ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ഞാൻ പറഞ്ഞു, ഉബുസുത് യമീനക ഫല ഉബായഅക, അലാൻ റസൂല, കയ്യൊന്നും ഇങ്ങോട്ട് നീട്ട്, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ തൻ്റെ വലത് കൈ നീട്ടിത്തന്നു. ഫഖബൽതു യദി, ആ നീട്ടിത്തന്ന കൈയിലേക്ക് എൻ്റെ കൈ ഞാൻ വെക്കാതെ ഞാനത് പിൻവലിക്കുകയും, ഇത് കണ്ട പ്രവാചകൻ എന്നോട് ചോദിച്ചു, മാ ലക്കയ അംർ, എന്ത് പറ്റി അംറ നിനക്ക്, എന്താ നീ കൈവലിച്ചത്? ഞാൻ പറഞ്ഞു, അറത്തു അൻ അഷ്തരിത്ത റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ബൈഅത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. പ്രവാചകൻ ചോദിച്ചു, തെശ്ചരിത്തു ബിമാത, എന്താണംബ്രെ നിൻ്റെ നിബന്ധന? ഞാൻ പറഞ്ഞു, അയ്യോഫറലീ, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുക പ്രവാചകരെ, ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടുക പ്രവാചകരെ. അള്ളാഹു റസൂൽ പറഞ്ഞു, അമാ അലിം ത അംബ്രെ, നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദി മുമാഖാന കബലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടുമെന്ന്. അന്നൽ ഹിജറത്ത് തഹ്ദി മുമാക്കാന കബലഹ, ഒരാൾ ഹിജറ പോയാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ല അമ്രേ. വ അന്നൽ ഹജ്ജ യഹ്ദി മുമാക്കാന കബലഹു, ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ തിന്മകളൊക്കെ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നിനക്കറിയില്ല അമ്രേ.

0: ഇന്ത്യയേക്ക് ഗവർണറായി സ്ഥാനം കൊണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, മാ അദ്രി മാ ഹാലി ഫിഹ, ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങളൊരാൾ ഹജ്ജ് ചെയ്താൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്രയും മഹത്വമുള്ള കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തവണ നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അവർക്കെല്ലാം മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം ഹജ്ജിന്റെ പ്രതിഫലം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രവണ മധുരമായ ഖുർആന്റെ പാരായണവുമായി ഇന്ന് മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആലിമ്രാനിലെ 164 മുതൽ 175 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽഹൈദാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ഇന്നത്തെ നമ്മുടെ കൂടെയുള്ള സിദ്ദീഖ് സലായി തന്നെ ശ്രോതാക്കൾക്ക് നമുക്കൊരു അനുഭവം, ചരിത്രം, കഥ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ. ഇതിലേതാണോ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്,
3: ആളുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവല്ലേ. ഏതായിരുന്നാലും പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ, ചരിത്രങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ വളരെ സ്വാധീനിച്ച ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം.
2: ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, യുഗചരിതം എന്ന് പറയുന്ന പീസ് റേഡിയോയിലെ നമ്മുടെ പ്രത്യേകിച്ച് സഹാബികളെക്കുറിച്ചും സഹാബികളുടെ താപ്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചരിത്രങ്ങൾ വായിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സിദ്ദീഖ് സലായി നിലമ്പൂർ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ തന്നെ എന്താണ് നമുക്ക് കേൾക്കാം.
3: അതെ, യുഗചരിതത്തിന് വേണ്ടി വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ കേട്ട ഒരു ചരിത്രം അല്ലെങ്കിൽ വായിച്ച ചരിത്രമാണ്, ശ്രോതാക്കൾ ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ചരിത്രം തന്നെ ആയിരിക്കാം. അതിൽ പ്രമുഖ താബിഈ ഉവൈസുൽ ഖർനി റഹിമഹുള്ളയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. പ്രവാചക കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ പ്രവാചകനെ കാണാനോ സ്വഹാബി എന്ന പേര് ലഭിക്കാനോ അവസരം ലഭിക്കാത്തൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകൻ പറയുന്നത്, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു വ്യക്തി യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഉമ്മക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് പാണ്ഡുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം പ്രാർത്ഥിച്ചു. അവസാനം ഒരു നാണയത്തിന്റെ അത്രയും വലുപ്പത്തിൽ എത്തിയപ്പോ അത് ബാക്കിയെല്ലാം ശിഫയായി എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. പിന്നീട് ഒമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മക്കയിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് വരുന്നുണ്ട്. അപ്പോ യമനിൽ നിന്ന് വരുന്ന ഓരോ സംഘങ്ങളെയും ഉമർ റളിയല്ലാഹു അൻഹു കാണുകയും നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടുമുട്ടിയാൽ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തിയാണെന്ന്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം വരികയും അദ്ദേഹത്തെ പോയി കണ്ട് പരിചയപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പോകുന്നത് ഷാമിലേക്കാണ്. അവിടുന്ന് അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ, താങ്കൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യട്ടെ പ്രത്യേക പരിഗണന ലഭിക്കാൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് സമൂഹത്തിലെ ദുർബലരോടൊപ്പവും അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരോടുകൂടി ജീവിക്കാനാണ് താല്പര്യമെന്ന് പറയുകയും, പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഉവൈസുൽ ഖർനിയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ പറയും, വളരെ പാവപ്പെട്ടവനായി ജീവിതത്തോടൊക്കെ ഒരു വിരക്തിയുള്ള ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹവും തിരിച്ചു പോകുമ്പോൾ ഉവൈസുൽ ഖർനിയോട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും ഉവൈസുൽ ഖർനി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും, ഇത് നാടുകളിൽ പ്രശസ്തനാക്കുന്ന ഒരവസ്ഥയുണ്ടായി അദ്ദേഹത്തെ. പക്ഷെ ആ പ്രശസ്തി അദ്ദേഹം ഇഷ്ടപ്പെടാതിരിക്കുകയും നാടുവിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് നാടുവിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതെന്റെ മനസ്സിലേക്ക് വരുന്നത്, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വളരെ അടുത്തൊരു മനുഷ്യൻ, പ്രവാചകൻ പോലും പുകഴ്ത്തിയ ഒരു വ്യക്തി, അദ്ദേഹം എത്ര ലളിതമായിട്ടാണ് ജീവിക്കുന്നത്, അതേപോലെ തന്നെ പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി. ഈ ആധുനിക കാലഘട്ടവുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
2: ഒരു ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ലളിതമായൊരു ജീവിതത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ആളുകൾക്കിടയിലുള്ള ഒട്ടിഘോഷിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ അപ്പുറത്തേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ ഒരു വിശ്വാസി ഒന്നുകൂടി ആ ലാളിത്യത്തിന്റെ ഭാഗമാണ് എനിക്ക് പാവങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത്.
3: പ്രത്യേക പരിഗണന ആവശ്യമില്ല, ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഖലീഫ അദ്ദേഹത്തിന്റെ പരിഗണന ലഭിക്കുന്നു, അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേക പരിഗണനയ്ക്കുള്ള ഒരു അവസരം ഒരുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് പറയാനുള്ള ഒരു ലാളിത്യം.
2: അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചരിത്ര ശകലമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്.
4: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

പീസ് റേഡിയോ സ്വരം ഇഹവും പരവും ജയമേകല്ലാ. കളങ്കമറ്റ വിശ്വാസത്താൽ തെളിഞ്ഞ സ്നേഹത്തിൻ്റെ തണലിൽ സ്വരശുദ്ധിയുള്ള ആലാപനം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന ഇന്നത്തെ ക്ലാസ്സിൽ പ്രപഞ്ച പഠനത്തിലൂടെ ദൈവവിശ്വാസത്തിലേക്ക് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാനവ സമൂഹത്തിന് എല്ലാ മേഖലകളിലേക്കുമുള്ള മാർഗദർശനവുമായി കൊണ്ട് അവതീർണമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നത് നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് അവൻ്റെ ചിന്തയെ തൊട്ടുണർത്തുകയും ശരിയായ വിശ്വാസത്തിലേക്ക് അവനെ നയിക്കുകയും ചെയ്യാൻ ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മാർഗനിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവിശ്വാസികളായ അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മാർഗനിർദ്ദേശമാണ്. എന്താണ് അവർക്കുള്ള മാർഗനിർദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഒന്ന് പഠനവിധേയമാക്കൂ എന്നാണ്. കാരണം ഈ മഹാപ്രപഞ്ചത്തെ പഠനവിധേയമാക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുവാനും അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുവാനും സാധിക്കുന്നതാണ്. കാരണം ഈ മഹാപ്രപഞ്ചത്തിലെ എണ്ണമറ്റ അത്ഭുത പ്രതിഭാസങ്ങളെല്ലാം തന്നെ മഹാനായ ഒരു സ്രഷ്ടാവിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ചില ഖുർആനിക വചനങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ. സൂറത്തുൽ അംബിയയിലെ 30 മുതൽ 33 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവലം യറല്ലദീന കഫറു, സത്യനിഷേധികളായ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ കണ്ടില്ലേ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടില്ലേ? എന്താണത്? അന്ന സമാവാതി വൽ അർദ കാനത റതഖൻ ഫഫതഖ്നാഹുമ, ആകാശങ്ങളും ഭൂമിയുമെല്ലാം ആദ്യ കാലത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫഫതഖ്നാഹുമ, പിന്നീട് നാം അവയെ വേർപെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ആദ്യം ഒന്നു ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നും പിന്നീട് അതിനെ അള്ളാഹു വേർപെടുത്തുകയാണ് ചെയ്തത് എന്നതും സത്യനിഷേധികൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. തീർച്ചയായും നമുക്കറിയാം, ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ബിഗ് ബാങ് തിയറി എന്നുള്ള ഒരു വസ്തുത. എന്താണത് വ്യക്തമാക്കുന്നത്? ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒരു ഏക പിണ്ഡമായിരുന്നു, ഏക പദാർത്ഥമായിരുന്നു എന്നും പിന്നീട് വലിയ ഒരു സ്ഫോടനത്തിലൂടെയാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്നും സയൻസ് വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ 14.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിനതറിയില്ലായിരുന്നു. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത വചനത്തിലൂടെ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്, ആകാശങ്ങളും ഭൂമിയും ഒന്നായിരുന്നു, പിന്നീട് നാം അവയെ വേർപെടുത്തുകയാണ് ചെയ്തത് എന്നത് സത്യനിഷേധികൾ കാണുന്നില്ലേ? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം വെള്ളത്തിനാൽ സൃഷ്ടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അധിക ജീവജാലങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്നതാണ്. അഥവാ വെള്ളത്തിലൂടെ, അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ, അതേപോലെ ശ്രവിക്കപ്പെടുന്ന ബീജങ്ങളിലൂടെയാണ് ജീവജാലങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അതിനു പുറമെ ഓരോ ജീവജാലങ്ങളുടെയും കോശങ്ങളിലെ ഏറ്റവും ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വെള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു വലിയ സത്യത്തിലേക്ക് ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യൻ അഫലാ യുഅ്മിനൂൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, ഇനി നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ അള്ളാഹുവിൽ, അവൻ്റെ ഏകത്വത്തിൽ, അവൻ്റെ പ്രവാചകന്മാരിൽ, മരണാനന്തര ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ? കാരണം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അതിലെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വജഅൽനാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബിഹിം. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ ഭൂമിയിൽ ശക്തമായ പർവ്വതങ്ങളെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഭൂകമ്പങ്ങളുടെ ആധിക്യത്തെ ഇല്ലാതെയാക്കുന്നത് പർവ്വതങ്ങളുടെ സാന്നിധ്യമാണ്. ആ പർവ്വതങ്ങളാണ് പലപ്പോഴും ഭൂമി ഇളകിപ്പോവാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ. അവർ ശരിയായ മാർഗം കണ്ടെത്താൻ വേണ്ടി അത്തരം പർവ്വതങ്ങളിൽ അള്ളാഹു, എത്ര ഉയർന്ന പർവ്വതങ്ങളാണെങ്കിലും മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ള വിശാലമായ വഴികൾ അള്ളാഹു അതിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നതും നിങ്ങൾ പഠനവിധേയമാക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. വീണ്ടും 32-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂള വഹും അൻ ആയാതിഹ മുഅരിദൂൻ. ആകാശത്തെ നാം ശക്തമായ ഒരു മേൽപ്പുരയാക്കി മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന, നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു മേൽക്കൂരയാക്കി, അല്ലെങ്കിൽ ഒരു മേൽപ്പുരയാക്കി ആകാശത്തെ നാം മാറ്റിയിരിക്കുന്നു. എന്നിട്ടും അതിലെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ അശ്രദ്ധയിലാണ്. നമുക്കറിയാം, ഭൂമിയിലേക്ക് ഉൽക്കകൾ പതിക്കാതിരിക്കുന്നത് ഈ ഒരു അന്തരീക്ഷം ഭൂമിയുടെ ചുറ്റിലും ഉള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന കോസ്മിക് രശ്മികളെപ്പോലെയുള്ള മാരകങ്ങളായ രശ്മികൾ മനുഷ്യൻ്റെ ശരീരത്തിൽ പതിച്ച് മാറാരോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അന്തരീക്ഷം എത്രമാത്രം സഹായിക്കുന്നു എന്നത് പഠനവിധേയമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. ഇപ്രകാരം ആകാശത്തെയും ഭൂമിയെയും എല്ലാം പഠനവിധേയമാക്കി അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കുവാൻ വേണ്ടി പറയുന്നു. വീണ്ടും അവൻ പറഞ്ഞു, വഹുവല്ലദി ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ. സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയും പകലിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. കുല്ലുൻ ഫി ഫലക്കിൻ യസ്ബഹൂൻ. എല്ലാം അതിൻ്റെ നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാവും പകലും മാറി മാറി വരുന്നതും സൂര്യനും ചന്ദ്രനും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതുമെല്ലാം തന്നെ അവൻ നിശ്ചയിച്ച ആ ഒരു നിർണിതമായ വ്യവസ്ഥയെ അനുസരിച്ചാണ്. ഇങ്ങനെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രലോകങ്ങളുടെയുമെല്ലാം അവസ്ഥകൾ മനസ്സിലാക്കി അവയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഭൂമിയുടെ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുവാനും എന്നിട്ട് അവയെ സൃഷ്ടിച്ച ആ ഏകനായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയാനും അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവനിൽ വിശ്വാസമർപ്പിക്കുവാനുമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. ഇപ്രകാരം പ്രപഞ്ച പഠനത്തിലൂടെ ദൈവനിഷേധത്തിലേക്കല്ല, മറിച്ച് ദൈവവിശ്വാസത്തിലേക്ക് എത്തിപ്പെടാനാണ് സ്രഷ്ടാവ് ആവശ്യപ്പെടുന്നത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെ കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പം അവരത്ര മെയിൻറ്റെ ചെയ്തിട്ടില്ല കുട്ടീനെ. അപ്പം നബി പറഞ്ഞു അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട, വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിൽ ഉണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അല്ലാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിന് വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഅത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10-ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10-ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പം മിനയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്നും ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു. അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചെതിറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിക്കുക, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. റസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാഅത്ത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പം ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
3: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വായിലേക്ക് മണ്ണ് നിറയുമ്പോൾ അല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ലെന്നാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടി പോകുന്ന ആളുകളാണിന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
2: അതൊരു തൗഫീഖാണ് ശരിക്കല്ലേ?
3: തീർച്ചയായും.
2: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിടക്കാണ് ഓരോന്ന്, അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
3: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകളിൽ പല ആളുകളും ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്തിന് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
2: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
3: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അള്ളാഹുമ്മഅഇന്നിയാലാദിക്കിരിക്ക വശുക്കിരിക്ക വഹസ്നിബാദത്തിക്ക, അതാ നന്ദി കാണിക്കാൻ അല്ലേ, ഈ നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണമെന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി റിയാദുൽ സ്വാലിഹീൻ, അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. وعن نبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يضحك الله سبحانه وتعالى إلى رجلين يقتل أحدهما الآخر يدخلان الجنة يقاتل هذا في سبيل الله فيقتل ثم يتوب الله على القاتل ഫയുസ്ലിമു ഫയുസ്തഷ്ഹദു. മുത്തഫഖുൻ അലൈഹ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന തൗബ എന്ന അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണ് ഇവിടെ വായിച്ച് കേൾപ്പിക്കപ്പെട്ടത്. അഥവാ റിയാദു സ്വാലിഹീനിലുള്ള 24-ാമത്തെ ഹദീസ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ കിതാബുൽ ജിഹാദിലും ഇമാം മുസ്ലിം റഹിമഹുല്ലാ കിതാബുൽ ഇമാറത്തിലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. പ്രഗത്ഭനായ ഹദീസ് സ്വഹാബികളുടെ കൂട്ടത്തിലെ ഹദീസ് പണ്ഡിതനും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. അതാണ് അദ്ദേഹത്തിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായി വന്നിട്ടുള്ളത്. 10-40 അഭിപ്രായങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്നതിൽ ഉണ്ടെങ്കിലും അതിൽ സ്വഹീഹായി പറയപ്പെടുന്നത് അബ്ദുറഹ്മാൻ എന്ന ആ അഭിപ്രായമാണ്. ആ പേരാണ് സ്വഹീഹായി വന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു ലഘു വിവരണം ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനിവിടെ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യദ്ഹഖുല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല ചിരിക്കും. ളഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു. യദ്ഹഖു ചിരിക്കും, അല്ലാഹു ചിരിക്കും. അല്ലാഹു ചിരിക്കുക എന്ന് പറയുമ്പോൾ അത് ളഹക് എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഒരു സിഫത്താണ്, വിശേഷണമാണ്. അല്ലാഹുവിൻ്റെ മുഖം, വിരലുകൾ, പാദം, കണ്ണ് എന്ന് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലുമൊക്കെയായി സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ റിദ എന്നതുപോലെയുള്ള ഫറഹ്, സന്തോഷം എന്നിങ്ങനെയുള്ള പല വിശേഷണങ്ങളും അല്ലാഹുവിന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഖുർആനിലും ഹദീസുകളിലും. അത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അല്ലാഹു ചിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മനുഷ്യൻ്റെ ചിരിയുമായി ഒരു തരത്തിലുള്ള സാമ്യവും ഉണ്ടായിരിക്കില്ല. ലൈസ കമിസിലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. നാമവിശേഷണങ്ങളിലോ അറിവിലോ ഉണ്മയിലോ കഴിവിലോ ഒന്നിലും അവന് സമാനമായ ആരുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ നിലക്ക് തന്നെയാണ് ഇവിടെ ളഹക്കിനെയും ചിരിയെയും നാം മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ചിരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയുടെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുകയും അതിനവന് പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ പറയുക എന്നതല്ലാതെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുവാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത് സംബന്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഹദീസ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ പറ്റി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ വിശ്വസിക്കുക എന്നതല്ലാതെ അതിനെ നാം മറികടക്കുന്നതല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുകയാണ്, ലാ യൂസഫുല്ലാഹു ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു ഔ വസഫ ബിഹി റസൂലുഹു വലാ നതജാവസുൽ ഖുർആന വൽ ഹദീസ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുകയാണ്, അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊരു വിശേഷണമാണോ നൽകിയത് ആ വിശേഷണമേ അവനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളൂ, അതല്ലാത്തൊരു വിശേഷണം അവനെ സംബന്ധിച്ച് പറയാവതല്ല. ഔ വസഫ ബിഹി റസൂലു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിശേഷണമാണോ അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതേ നമുക്കും പറയാൻ പാടുള്ളൂ. വലാ നതജാവസു അൽ ഖുർആന വൽ ഹദീസ, വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും നാം മറികടക്കുകയില്ല, അതിനെ നാം വിട്ടുകടക്കുകയില്ല. അതിനെ മറികടന്നുകൊണ്ട് ഒന്നും നാം പറയുന്നതല്ല. വ്യാഖ്യാനിക്കുവാനോ നിഷേധിക്കുവാനോ തുലനം ചെയ്യുവാനോ കൈഫിയത്ത് പറയുവാനോ അഥവാ രൂപം പറയുവാനോ ഒന്നും പാടില്ല. എല്ലാം അരുതാത്ത കാര്യങ്ങളാണ് എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. പല മഹാരഥന്മാരും ഇമാം മാലിക് റഹിമഹുല്ലയുടെ വാക്കുകളും ഇത് സംബന്ധമായുള്ള പരാമർശങ്ങളുമൊക്കെ പ്രസിദ്ധമാണല്ലോ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം അഥവാ ശരിയായ വിശ്വാസം അള്ളാഹും റസൂലും എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കുക എന്നതാണ്. അതാണ് ലഹ്ക്കിനെ ലഹ്ക്ക് അടക്കമുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പോൾ രണ്ടാളുകളുടെ വിഷയത്തിൽ അള്ളാഹു തആല ചിരിക്കും. യഖ്തുലു അഹദുഹുമാ അല്ലാഖറ, അതിൽ ഒരാൾ അപരനെ വധിക്കുന്നു, ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു. എന്നിട്ട് യദുഖുലാനിൽ ജന്ന, കൊന്നവനും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ കൊന്ന ആളും ഖാതിൽ കൊന്നവനും മഖ്തൂല് കൊല്ലപ്പെട്ടവനും രണ്ടാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെയുള്ള രണ്ടാളുകളുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചിരിക്കും എന്ന്. ഇത് അള്ളാഹു ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ഖുലാനിൽ ജന്ന എന്ന് പറഞ്ഞത് വിഷയം സംക്ഷിപ്തമായി പറഞ്ഞതാണ്. ഇനി അതിനെ വിശദീകരിക്കുകയാണ്. അഥവാ യുഖാതിലു ഹാദാ, ഇവൻ യുദ്ധം ചെയ്യുന്നു. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഈ ഒരാൾ ആദ്യത്തെ ഒരാൾ അള്ളാഹുവിൻ ഇവ രണ്ടിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അഥവാ ആ വ്യക്തി മുസ്ലിമാണ്. ഫയുഖ്തൽ, അങ്ങനെ ആ മുസ്ലിമായ വ്യക്തി ആ യുദ്ധത്തിൽ വധിക്കപ്പെടുന്നു, രക്തസാക്ഷിത്വം വരിക്കുന്നു, അങ്ങനെ അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുന്നു. ثم يتوب الله على القاتل, പിന്നെ ഗാതകൻ കൊന്ന വ്യക്തി അയാളുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുന്നു, അഥവാ അയാൾ ഇസ്ലാമതം സ്വീകരിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസിന് നൽകിയിട്ടുള്ള ഉൻവാൻ അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, ബാബുൻ അൽ കാഫിറു യഖ്തുലുൽ മുസ്ലിമ ثم യുസ്ലിമു ഫയുസദ്ദിദു ബഅദു വയുഖ്തൽ എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇതിന് ഈ ഹദീസിൻ്റെ ഹെഡിങ്ങായി മേൽവിലാസമായി നൽകിയിട്ടുള്ളത്. ഒരു കാഫിർ മുസ്ലിമിനെ കൊല്ലുകയും എന്നിട്ട് ആ കാഫിർ ഇസ്ലാമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതം അദ്ദേഹം ദീനിയായി മുസ്ലിമായി തുടർന്നുള്ള ജീവിതം നേരാംവിധം മുന്നോട്ട് കൊണ്ടുപോകുകയും ഇസ്തിഖാമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ആ വ്യക്തി, അങ്ങനെ മുസ്ലിമായ ശേഷം ആ രീതിയിൽ അദ്ദേഹം ജീവിക്കുന്നു. ഫയുസ്തഷ്ഹദു, എന്നിട്ട് അയാളും ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു. അങ്ങനെ രണ്ടാളും സ്വർഗത്തിൽ പോകും. ഇവിടെ പരസ്പരം അദാവത്തുണ്ടായിരുന്ന ആളുകൾ അത് മാറി ഘാതകനാകുന്ന കാഫിർ തൗബ ചെയ്ത് മടങ്ങി യഥാർത്ഥ മുസ്ലിമായി മാറി രക്തസാക്ഷിത്വം വരിച്ച് അങ്ങനെ രണ്ടുപേരും അവിടെ ശത്രുതകൾ ഇല്ലാതെയാവുമല്ലോ സ്വാഭാവികമായും. എന്നിട്ട് ഇരുവർക്കും അല്ലാഹു സ്വർഗപ്രവേശം നൽകുന്നു. ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളുടെ കാര്യത്തിൽ അല്ലാഹു ചിരിക്കും എന്നാണ് ഹദീസിൻ്റെ ആശയം. കുറേയും ചില കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സലാഹി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ മധുരം ഖുർആൻ. പ്രിയ ശ്രോതാക്കളെ, ആറാം നൂറ്റാണ്ടിൻ്റെ ഇരുളടഞ്ഞ ലോകത്ത് ഇരുളടഞ്ഞ മനസ്സുമായി ജീവിച്ചിരുന്ന ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് നയിച്ച വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദ്യമായ പാരായണമാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാഫിറാണെന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് അശ്ശൈഖ് അബ്ദുൽ ബാസിദ് അബ്ദുസ്സമദ്.
1: أعوذ بالله من الشيطان الرجيم

0: റഫീഖ്. മധുരം ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. ലോകത്ത് 9-ൽ 1 മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷണം കാര്യമായിട്ട് വരുന്നത് തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ്. സാധാരണ തുടക്കത്തിൽ നല്ല വിശപ്പും ദാഹവും കൂട്ടുവായിടലും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു കണ്ണിൻ്റെ മുൻപിൽ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം പായുന്ന പോലെ തോന്നാം, കണ്ണിരുട്ടാവുന്ന പോലെ തോന്നാം, പല ഡിസൈനുകളിലും മിന്നിമറിയുന്ന പോലെ, വെളിച്ചം മിന്നിമറിയുന്ന പോലെയൊക്കെ തോന്നാം. അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാവും. ഈ തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാണ് ശബ്ദം, വെളിച്ചം എന്നിവ കേൾക്കുമ്പോഴുള്ള വളരെ പ്രയാസം, ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഉറക്കം അളക്കുക, ഒരുപാട് വിശക്കുക, ദൂരയാത്ര ചെയ്യുക, ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. സാധാരണ അജിനമോട്ടോ ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില പ്രത്യേക രീതിയിലുള്ള സീ ഫുഡുകൾ കഴിച്ചാലും ഇങ്ങനെയൊക്കെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാറുണ്ട്. സാധാരണ ഇത് തലവേദന ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് രണ്ട് ഭാഗത്തുമായിട്ട് വ്യാപിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. വളരെ അപൂർവമായിട്ട് ഒരു ഭാഗം തരിപ്പ്, ശരീരത്തിൻ്റെ ഒരു ഭാഗം തരിപ്പ്, തളർച്ച, തളർവാദം, തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പോഷകക്കുറവ്, ഉറക്കക്കുറവ്, ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാം. മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരികയും അത് ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. ചില അപൂർവം ചില സമയങ്ങളിൽ തളർവാദം വരെ വരാം. എല്ലാ മൈഗ്രെയിനും എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആയിക്കൊള്ളണമെന്നില്ല. ചില മൈഗ്രെയിനുകൾ, ചില തലവേദനകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുലർച്ചെ തലവേദന കൊണ്ട് എണീക്കുക, ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അസാധാരണമായ തലവേദന, നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള തലവേദന, അതിശക്തമായ തലവേദന, നല്ല തലവേദന, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന തലവേദന, നമ്മൾ സാധാരണ വരുന്ന തലവേദനയല്ല, ഇതിലെന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തലവേദനയുടെ കൂടെ അപസ്മാരമോ അല്ലെങ്കിൽ ഒരു ഭാഗം ചെറിയ രീതിയിൽ തളരുകയോ അല്ലെങ്കിൽ ചുണ്ട് കൂടിപ്പോവുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നാഡീസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ, വിദഗ്ധ ഡോക്ടറെ കാണിച്ച് പരിഹാരം തേടേണ്ടതാണ്.
4: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധസർക്കാർ എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം

0: പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു
2: റിയാലിറ്റി. ഒരു ഫീഡ്ബാക്കാണ് വായിക്കുന്നത്. പുലരിവട്ടം പകർന്നു തരുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. അറിവിൻ്റെ ഉറവിടമായി പുലരിവട്ടം. പുലരിവട്ടം പ്രോഗ്രാമിലൂടെയുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാം എന്നും ഈ പുലരിവട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഖുർആൻ ക്ലാസ്സുകളെയും അദ്ക്കാറിനെയും കുറിച്ചുള്ള 25 സന്ദേശങ്ങൾ മധുരം ഖുർആൻ പ്രോഗ്രാം ഹൃദയത്തിന് ശാന്തി നൽകുന്നു. ഖുർആനിനെ കൂടുതൽ സ്നേഹിക്കാൻ പീസ് റേഡിയോ സഹായിക്കുന്നു. ഒരു ആയത്തുകളുടെയും അർത്ഥം ഇത്ര വ്യക്തമായി പറഞ്ഞു നൽകുന്ന ഒരു മനോഹരമായ പ്രോഗ്രാം കൂടിയാണ് മധുരം ഖുർആൻ. നമ്മുടെ വളരെ മധുരം ഖുർആൻ പുലരിവട്ടം പോലെയുള്ള മോർണിംഗ് ലൈവ് ഷോയിലെ തുടക്കത്തിൽ വരുന്ന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഹൃദ്യമായ വിശദീകരണം നൽകിയ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചത്.
0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
1: മാസപ്പിറവി മറവിൽ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഇതിന്റെ വിധി എന്താണ്?
2: ഇത്തരം വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. മാസം മറഞ്ഞു കണ്ടാൽ അത് ഗുണകരമല്ല, ശുഭകരമല്ല എന്നുള്ളതായ വിശ്വാസം അത് എല്ലാ മാസങ്ങളുടെയും വിഷയത്തിൽ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് കൂടുതൽ ഒരു അന്ധവിശ്വാസമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് അന്ന് സംസാരിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലാ സഫറ, പ്രയാസങ്ങളും രോഗവും കൊണ്ടുവരുന്ന സഫർ മാസം ഇല്ല, ഇല്ലേ ഇല്ല എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് മുസ്ലിമീങ്ങളിൽ അന്ന് ജാഹിലിയത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ പലരും പടർത്തി, അതിന്നും പലരിലും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. മാസം മറഞ്ഞു കണ്ടു എന്നതിനാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. മാസം കാണുമ്പോൾ അത് മറഞ്ഞു കണ്ടാലും തെളിഞ്ഞു കണ്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വസ്ലിൽ ഇസ്ലാം റബ്ബുനാ വ റബ്ബുക അല്ലാഹ് എന്നുള്ള ദുആ. അതോടുകൂടി നമുക്ക് സമാധാനമായി, സുരക്ഷയായി, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയാൽ, ഇതാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്.
1: ഇസ്ലാമിൽ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കൽ അനുവദനീയമാണോ എന്നാണ്?
3: രോഗങ്ങൾക്ക് രണ്ട് തരം ചികിത്സാ വിധികളാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അള്ളാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ മറുമരുന്ന് ചികിത്സയുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അവന് അതിനെക്കുറിച്ച് അജ്ഞനായി എന്നാണ്. മരണമൊഴിച്ച് ബാക്കി എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഒന്ന്, അത് ചികിത്സിക്കേണ്ടത് അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ മരുന്നുകളാണ്. അത് നാട്ടുവൈദ്യമാകാം, ഇംഗ്ലീഷ് വൈദ്യമാകാം, ഏത് വൈദ്യരൂപത്തിലാകട്ടെ അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്ന ശരീരത്തിന് ദോഷകരമല്ലാത്ത മരുന്നുകൾ. മറ്റൊന്ന് റുഖിയ അഷറഈയ, ഖുർആൻ ഹദീത്തുകളിൽ വന്ന റുഖിയക്ക് ഉപയുക്തമായ വാക്യങ്ങൾ, ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്ലാമികമായ മന്ത്രിക്കൽ. ഇത് രണ്ടും അനുവദനീയമാണ്, രണ്ടും ഉപയോഗിക്കേണ്ടതുമാണ്. ചിലത് ഖുർആൻ ഉപയോഗിച്ചുള്ള റുഖിയകളാണ്. ഇമാം ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഫുസു അലാ നഫ്സി ഫിൽ മറദി അല്ലദീ മാത്ത ഫീ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വേളയിൽ രോഗം ബാധിച്ചപ്പോൾ മുഅവ്വിദാത്ത് ഓതി മന്ത്രിച്ചു. പ്രയാസകരമായൊരു സാഹചര്യമുണ്ടായപ്പോൾ ഞാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മന്ത്രിച്ച് ഊതിയിരുന്നത് എന്നാണ്. അവിടെ മുഅവ്വിദാത്ത് ഉപയോഗിച്ചുകൊണ്ട് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ് എന്നിവ ഓതി, കയ്യിൽ ഊതി, ശരീരത്തിൽ തടവി ഈ രൂപത്തിൽ മന്ത്രിച്ചു എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസകരമായൊരു സാഹചര്യമുണ്ടായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന യാ മുഹമ്മദ് ഇഷ്തകൈത, മുഹമ്മദ് നബിയെ താങ്കൾക്ക് പ്രയാസം നേരിട്ടുവല്ലേ? നബി അതേ എന്ന് പറഞ്ഞു. അപ്പോൾ ബിസ്മില്ലാഹി അർഖീഖ് മിൻ കുല്ലി ശൈഇൻ യുദീഖ് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീഖ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ താങ്കൾക്ക് മന്ത്രിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് മന്ത്രിച്ചതായി കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള റുഖിയകൾ, ഒന്ന്, ഒരു ഊതലില്ലാതെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റ് ചില വേളകളിൽ അല്പം ഉമിനീര് കലർന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റു ചില ഹദീത്തുകളിൽ അല്പം തുപ്പൽ കലർന്ന രൂപത്തിൽ മന്ത്രിച്ചതായും കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ പ്രവാചകൻ്റെ മരണാസന്ന വേളയിൽ രോഗമുണ്ടായപ്പോൾ ആയിഷ ബീവി പറയുന്നു, ജഅൽതു അൻഫുസു അലൈഹി വ അംസഹുഹു ബിയദി നഫ്സിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നഫത്ത് നടത്തി, അല്പം ഉമിനീർ കലർന്ന രൂപത്തിൽ ഊതുന്നതിനാണ് നഫത്ത് എന്ന് പറയുക. അതേപോലെ തന്നെ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരു ഗ്രാമമുഖ്യന് വിഷം തീണ്ടിയപ്പോൾ സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ അവർക്ക് മന്ത്രിച്ചു കൊടുത്തു എന്ന ഹദീസിൽ ഫജഅല യത്ഫുലു വയഖറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത് അൽഫാത്തിയ ഓതുകയും എന്നിട്ട് അല്പം ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ കലർന്ന രൂപത്തിൽ ഊതുകയും ചെയ്തിരുന്നു എന്നാണ്. വജമ ബുസാഖഹു വയത്ഫിലു ഫബറഅ, അദ്ദേഹം തുപ്പൽ ഉള്ള രൂപത്തിൽ ഊതുകയും അങ്ങനെ അദ്ദേഹത്തിന് രോഗം ശമനമാകുകയും ചെയ്തു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നഫസും നഫഹും തഫ്ലും ഒന്നുമില്ലാത്ത രൂപത്തിലും റുഖിയകൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം നേരിട്ട വേളയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റുഖിയ നടത്തിയപ്പോൾ അവിടെ ഊത്തിനെക്കുറിച്ചോ ഉമിനീർ കലർന്ന രൂപത്തിൽ ഊന്നതിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ അനുവദനീയമാണ്. ഇവിടെ ഖുർആൻ ഓതി ഈ രൂപത്തിലൊക്കെ നമ്മൾക്ക് കയ്യിൽ ഊതി ശരീരത്തിൽ തടവാവുന്നതാണ്. എന്നാൽ ഇതിലപ്പുറം വെള്ളത്തിൽ ഊതി കുടിക്കുവാൻ പാടുണ്ടോ ഇല്ലയോ എന്നത് രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണുവാൻ സാധിക്കും. ഒരു ഭാഗം പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എങ്കിലും ഇതൊരു ചികിത്സാ മുറയാണല്ലോ, അതുകൊണ്ട് ചികിത്സക്ക് നിഷിദ്ധമല്ലാത്ത ഏതൊരു മാർഗവും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മന്ത്രിച്ച് ഊതി അത് കുടിക്കാവുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ഏറ്റവും ശരിയായ നിലപാടായി മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതോ വലുതോ ആയ എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നു. പല രോഗങ്ങൾക്കുള്ള ശമനം സിദ്ധ ഔഷധങ്ങൾ മരുന്നുകൾ റസൂലുള്ളാഹി ചെയ്തു കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ റുഖിയ നടത്തി ഖുർആൻ കൊണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടും അവയല്ലാത്തത് കൊണ്ടും റുഖിയ നടത്തി റസൂലുള്ളാഹി കാണിച്ചു തന്നു. അവയിൽ നഫഹ ഇല്ലാതെയും ഊത്ത് ഇല്ലാതെയും ഊത്ത് ഉള്ള രൂപത്തിലും ഉമിനീർ പാറ്റിയ രൂപത്തിലുമൊക്കെ കാണിച്ചു തന്ന റസൂൽ, അതിനേക്കാൾ വലിയ രൂപത്തിൽ ഖുർആൻ ഓതി വെള്ളത്തിൽ ഊതാൻ പറ്റുമായിരുന്നുവെങ്കിൽ എല്ലാ നന്മകളും കാണിച്ചു തന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയിച്ചു തരുമായിരുന്നു. ഇപ്പോൾ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് മന്ത്രിക്കുവാൻ റസൂലുള്ളാഹി അറിയിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള റുഖിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ച റസൂൽ ആ രൂപത്തിൽ വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് പിന്നീട് കുടിക്കുവാൻ പറ്റുമായിരുന്നുവെങ്കിൽ അത് അറിയിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായ നിലപാടായി മനസ്സിലാക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന രൂപത്തിലുള്ള റുഖിയകൾ ഉപയോഗിക്കുക, അതല്ലാത്ത രൂപത്തിൽ റുഖിയകൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. ഖുർആൻ പരിപൂർണമായി മന്ത്രിക്കാവുന്ന ആയത്തുകളും സൂറത്തുകളുമൊക്കെയാണുള്ളത്. ഒരു നിശ്ചിത ആയത്ത് ഒരു നിശ്ചിത സൂറത്ത് ഓതിയാൽ അതിന് ഔഷധമുണ്ട് എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അതിന് അതിൻ്റേതായ ആധികാരികമായ സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയും ഇങ്ങനെ വെള്ളത്തിൽ മന്ത്രിച്ചൂതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത സ്ഥിതിക്ക് എല്ലാ നന്മകളും അറിയിച്ചു തന്ന പ്രവാചകൻ കാണിച്ചു തന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
1: വിവാഹാലോചനയുടെ ഭാഗമായി പെണ്ണു കാണുന്ന സമയത്ത് പെൺകുട്ടിയുടെ ഔറത്ത് എന്താണ്, എങ്ങനെയായിരിക്കണം പെൺകുട്ടിയുടെ വസ്ത്രധാരണം എന്നാണ്?
3: വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മരണം വരെ ഒരു പക്ഷേ നിലനിൽക്കേണ്ട ഈ കുടുംബജീവിതം സന്തോഷകരമായി തീരുവാൻ ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടപ്പെടണമെന്നും അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് പെൺകുട്ടിയെ അവളുടെ വലിയിൻ്റെ അനുമതിയോടുകൂടി ചെന്ന് കാണുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും വേണം എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചു. സ്ത്രീക്ക് പോലും താൻ ഭാര്യയാകുവാൻ പോകുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ അയാൾ തനിക്ക് കുഫുവാണോ യോജിച്ചതാണോ എന്ന് തുറന്നു പറയുവാനുള്ള അവസരം അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടം നോക്കുവാനുള്ള അവസരം ഇസ്ലാം നിർദ്ദേശിക്കുകയുണ്ടായി, അനുമതി കൊടുത്തു. അങ്ങനെ ഒരു പുരുഷൻ വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുന്ന സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഏത് രൂപത്തിലുള്ള ഭംഗിയാണ് ധരിക്കേണ്ടത്, വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നാണല്ലോ ചോദ്യം. അതിലൊന്നാമത് മനസ്സിലാക്കേണ്ടത്, അനിസ്ലാമികമായ വസ്ത്രം ധരിക്കുവാൻ പാടില്ല. രണ്ട്, അവനും അവളും തനിച്ചിരിക്കുവാൻ പാടില്ല. വലിയിൻ്റെ കീഴിലായിരിക്കണം അവൾ അയാളുമായി കാണേണ്ടത്. അതേപോലെ തന്നെ ശരീരത്തിൽ മറ്റുമൊക്കെ ഉണ്ടാകുന്ന ന്യൂനതകൾ മറച്ചുവെക്കുന്ന രൂപത്തിൽ, ഒരുപക്ഷെ കറുത്ത ശരീരമാണെങ്കിൽ അത് വെളുപ്പിക്കുക, അങ്ങനെ വഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും പാടില്ല. കാരണം അത് കുടുംബജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്പം ചെറിയൊരു രൂപത്തിൽ അണിഞ്ഞൊരുങ്ങുക എന്നത് കുഴപ്പമല്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സബിയ അൽ അസ്ലമിയയുടെ ഭർത്താവ് സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, ആ വേളയിൽ സബിയ ഗർഭിണിയായിരുന്നു. മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ വേളയിൽ അവര് പ്രസവിച്ചു. അങ്ങനെ പ്രസവാനന്തരം തജമ്മലത് ലിൽ ഖിതാബ്, വിവാഹം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവര് തജമ്മലത് എന്നാണ് ഉപയോഗിച്ചത്, ഭംഗിയായി നിലകൊണ്ടു എന്നാണ്. അവ നല്ല ഭംഗിയുടെയൊക്കെ ഒരു വസ്ത്രം ധരിച്ചു എന്നർത്ഥം. അപ്പോൾ അബുസനാബിൽ ഇബിന് ബഅക്കക് എന്ന് പറയുന്ന സ്വഹാബി ഒന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇങ്ങനെ മാലി അറാക്കി മുത്തജമ്മില, എന്താ ഇങ്ങനെ ഭംഗിയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ നീ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടായേക്കാം അല്ലേ, എന്നാൽ നീ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം എന്ന് പറഞ്ഞു. അവർക്ക് സംശയമായി, കാരണം ഇസ്ലാമിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയാണ് എങ്കിൽ അവളുടെ ഇദ്ദ അവസാനിക്കുന്നത് പ്രസവിക്കുന്നതോടുകൂടിയാണ്, ഗർഭിണിയല്ല എങ്കിൽ 4 മാസവും 10 ദിവസവുമാണ്. ഇവിടെ അബുസനാബിൽ പറഞ്ഞത് 4 മാസവും 10 ദിവസവും കാത്തിരിക്കണമെന്നാണ്. അവർ മനസ്സിലാക്കിയത് ഇങ്ങനെ പ്രസവിക്കലാണ് എന്ന. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി കാര്യം ചോദിക്കുകയും, പ്രസവിച്ചതോടുകൂടി തന്നെ നിന്റെ ഇദ്ദ അവസാനിച്ചു, ഇഹ്ദാദ് അവസാനിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു. ഏതായത് ഹദീത്തിൽ അവർ പ്രസവിച്ചതിന് ശേഷം വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി തജമ്മലത്ത്, അവർ ഭംഗിയോടുകൂടി വസ്ത്രവും മറ്റുമൊക്കെ സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് കേവലം ഒരു സാധാരണ രൂപത്തിൽ പെണ്ണ് കാണാൻ വരുന്ന പിന്നെ ചെറുക്കൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പുരുഷൻ്റെ മുമ്പിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ഒരു ഭംഗി അത് ധരിക്കുന്നത് ഉടുക്കുന്നത് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുക. ഏതായിരുന്നാലും തന്നെയുള്ള ന്യൂനതകൾ മറച്ചുവെക്കുന്ന രൂപത്തിൽ ഒരു വഞ്ചനയുടെ ഭംഗി ഒരിക്കലും സ്വീകരിക്കുവാൻ പാടില്ല എന്നും കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല ആലം.
1: ആർത്തവ സമയത്ത് നഖം മുറിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
4: ആർത്തവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇന്നും വ്യാപകമായ പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവർ കുളിക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, മുടി ചീകരുത്, ഇങ്ങനെയൊക്കെ മുടി ചീകിയാൽ മുടി കൊഴിഞ്ഞു പോകും എന്നൊക്കെ തുടങ്ങിയ തെറ്റിദ്ധാരണകൾ, ഇതിനെക്കുറിച്ച് നമ്മൾ ഈ തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഹാദാ ശൈഉൻ കതബഹുല്ലാഹു അലാ ബനാത്തി ആദം, ആർത്തവം എന്ന് പറയുന്നത് ആദമിൻ്റെ പുത്രിമാർക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്, അതുകൊണ്ട് ആർത്തവമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, നിസ്കാരം, നോമ്പ്, തവാഫ്, മുസാഫ് തൊടുക, പള്ളിയിൽ താമസിക്കുക പോലുള്ള അവർക്ക് വിലക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നൊഴിച്ചാൽ അവർക്ക് സാധാരണ പോലെ കുളിക്കുക, അതേപോലെ നഖം മുറിക്കുക, മുടി വെട്ടുക, കക്ഷത്തിലെ മറ്റും മുടി നീക്കം ചെയ്യുക, മുടി ചീവുക തുടങ്ങിയ അവരുടെ സാധാരണ ജീവിതത്തിലെ പ്രവൃത്തികളൊന്നും വിലക്കില്ല. അതൊക്കെ അവർക്ക് അനുവദനീയമാണ്. മറ്റ് ചിന്തകളും അത് അതുപോലെ തന്നെ വിശ്വാസങ്ങളൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് ഇന്നും നിലനിന്നു പോരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം മുസഹഫ് തൊടാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും മറ്റ് ദിക്റുകൾ ചൊല്ലുന്നതും ഖുർആൻ ക്ലാസ്സുകളിലും മറ്റും പങ്കെടുക്കുന്നതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹജ്ജ് യാത്രയിൽ മക്കയുടെയും മദീനത്തിൻ്റെയും ഇടയിലുള്ള സരിഫ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആർത്തവുണ്ടായി. അങ്ങനെ അവർ വല്ലാതെ വിഷമിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ഇഫ് അലി കമാ യഫ് അലുൽ ഹാജ്, ഹാജിമാർ ചെയ്യുന്നത് പോലെയൊക്കെ നീയും ചെയ്യുക, ഗൈറ അല്ലാത്ത തൂഫി ബിൽ ബൈത്തി ഹത്താ തുഹുരി, നീ ആ ശുദ്ധിയാകുന്നതുവരെ കാബയെ തവാഫ് ചെയ്യരുത്, അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളാം, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊള്ളാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആർത്തവകാലത്ത് അവർക്ക് കുളിക്കുന്നതിനോ അല്ലെങ്കിൽ നഖം മുറിക്കുന്നതിനോ മുടി വെട്ടുന്നതിനൊന്നും യാതൊരു വിലക്കുകളുമില്ല. അവ സാധാരണ പോലെ അനുവദനീയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ആലം ബിസ്സവാബ്.
1: ഒരു മുസ്ലിമിന് താടി വടിക്കൽ അനുവദനീയമാണോ? ഇനി അനുവദനീയമല്ലെങ്കിൽ ചില സർവീസുകളുടെ ട്രെയിനിങ് സമയത്ത് താടി വടിക്കൽ നിർബന്ധമാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമിൽ ഇളവുണ്ടോ എന്നാണ്.
5: താടി വളർത്തുക എന്നത് വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ താടിയുള്ളവരാണ്, സ്വഹാബിമാർ മുഴുവൻ താടിയുള്ളവരാണ്. ധാരാളം ഹദീസുകളിൽ താടി സമൃദ്ധമാക്കുവാനും അത് വളർത്തുവാനും താടിയെ വെറുതെ വിടുവാനും എല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. താടി വടിച്ചു കളയാൻ നമുക്ക് അനുവാദമില്ല. ചില ജോലികളുടെ ഭാഗമായി താടി വടിക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കാറുണ്ട്. അവിടെയും താടി വടിക്കാൻ ഉള്ള അനുവാദം നമുക്കില്ല. ഒരുപക്ഷെ ആ ജോലി തൽക്കാലം വേണ്ടെന്ന് വെക്കാം. അതിനു പകരം അല്ലാഹു തആല മറ്റൊരു ജോലി നമുക്ക് നൽകാതിരിക്കില്ല. അല്ലാഹു തആലക്ക് വേണ്ടി വല്ലതും ഒരാൾ തിരിച്ചാൽ അതിനേക്കാൾ ഖൈറായത്, ഗുണകരമായത് അല്ലാഹു തആല അവന് പകരം നൽകാതിരിക്കില്ല എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് താടി വടിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ജോലി മേഖല ഒഴിവായി അല്ലാത്ത മേഖലയിലേക്ക് പോകലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യം. അതേസമയം ആ ജോലിയിൽ നമ്മുടെ ഒരു സേവനം അനിവാര്യമാണ്. നാം ചെയ്തെങ്കിൽ മാത്രമേ ആ ജോലി കൃത്യമായി നടക്കുകയുള്ളൂ. മറ്റാര് കൈകാര്യം ചെയ്താലും അത് നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും മുസ്ലിമീങ്ങൾക്കുമെല്ലാം ദോഷകരമായി വരാനേ നിർവാഹമുള്ളൂ. നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ അതിലൂടെ മനുഷ്യകുലത്തിന്, മുസ്ലിം സമുദായത്തിന് ഒക്കെ ചെയ്യാൻ കഴിയും എന്ന് ബോധ്യമുണ്ട്. നമ്മളല്ലാതെ മറ്റൊരാളും അത് കൈകാര്യം ചെയ്യാനിട്ട് അർഹരായവർ ഇല്ലതാനും അത്തരം ഘട്ടങ്ങളിൽ ഒരു പക്ഷേ അതിനേക്കാളും വലിയ ഒരു മസ്ലഹത്ത് എന്ന് മനസ്സിലാക്കി ആ മസ്ലഹത്തിന് മുൻതൂക്കം നൽകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നല്ലാതെ, മൊത്തത്തിൽ പറയുമ്പോൾ അത്തരം ജോലികൾ നമുക്ക് നന്മയല്ല. അത് ഒഴിവാക്കി ശരിയായ അനുവദനീയമായ ഒരു ജോലിയിലേക്ക് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ.
1: അടുത്ത ചോദ്യം ഇപ്രകാരമാണ്. എനിക്ക് 30 വയസ്സായി. ഞാൻ നിസ്കരിക്കുന്ന ആളാണ്. പക്ഷേ ചില വക്തുകൾ സമയത്തിന് ചെയ്യാറില്ല, വൈകിപ്പോകും. അതിലിപ്പോൾ പശ്ചാത്തപമുണ്ട്. നഷ്ടപ്പെട്ടു പോയതും കഥ ആയിപ്പോയതുമായ നിസ്കാരങ്ങൾ ഇനി എന്തു ചെയ്യും എന്നാണ്.
6: തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നമസ്കാരം എങ്ങനെയാണ് കലാഹ് വീട്ടേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് ഇനി അതിനുള്ള പരിഹാരം എന്നതാണ് സഹോദരൻ്റെ ചോദ്യം. പണ്ഡിതന്മാർക്കിടയിൽ കലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിൻ്റെ കലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. രണ്ടു വിഭാഗക്കാരാണ് പ്രധാനമായും അതിലുള്ളത്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഓർമ്മ വരുന്ന സമയത്ത് നിസ്കരിക്കുക എന്ന ഹദീസിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിസ്കാരങ്ങൾ മുഴുവനായിക്കൊണ്ട് നിസ്കരിച്ച് വീട്ടുക എന്നു തന്നെയാണ് അതിലൊന്നാമത്തെ വിഭാഗം ആളുകൾ പറയാറുള്ളത്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായവും. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പ്രസ്തുത വിഷയത്തിൽ പറയാറുള്ളത്, ഉസുറോടുകൂടിയാണ് ഒരാൾ നിസ്കാരമൊഴിവാക്കിയത് എങ്കിൽ നിസ്കാരമൊഴിവാക്കിയതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. കാരണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറക്കമോ മറവിയോ ആണ് എങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഉണർന്ന സമയത്തു തന്നെ നിസ്കരിക്കുക എന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ നസിയ സ്വല, ആരെങ്കിലും നിസ്കാരം മറന്നു, ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, അവനത് ഓർക്കുന്ന സമയത്ത്, അതവന് ഓർമ്മ വരുന്ന സമയത്ത് അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ. ലാ കഫാറത്ത ലഹ ഇല്ലാ ദാലിഖ്, അതല്ലാതെ അവന് യാതൊരു രൂപത്തിലുമുള്ള പ്രായച്ചിത്തമില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഔ നാമ അൻഹ, അവൻ ആ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങി എന്നുമുണ്ട്. അഥവാ ഉറക്കത്തിൽപ്പെടുകയും ഉണർന്നപ്പോഴേക്കും നമസ്കാരത്തിൻ്റെ സമയം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണർന്ന ഉടനെ തന്നെയാണ് അവൻ നിസ്കരിക്കേണ്ടത് എന്നുകൂടി ഹദീസിൽ കാണാൻ സാധിക്കും. ഈ രണ്ടു കാരണങ്ങളിൽ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടുകയാണ് എങ്കിൽ അവൻ ഉണർന്ന സമയത്തും ഓർമ്മ വരുന്ന സമയത്തും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് അശ്രദ്ധയിലായിക്കൊണ്ട് ഒരാൾ നിസ്കാരം ഒഴിവാക്കുകയാണ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയാണ് ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നത് എങ്കിൽ, പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് വല യസിഹു മിൻഹു ഖലാഉഹ ഫി അസഹി ഖൗലി അൽ ഉലമാഇ, പണ്ഡിതന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സഹിഹായ നിലപാട് അവൻ ഖലാഉ വീട്ടിയാൽ പോലും അത് ശരിയാവുകയില്ല എന്നതാണ്. അവന് ചെയ്യേണ്ടത് തൗബ മാത്രമാണ്. നഷ്ടപ്പെട്ട നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവന് സങ്കടമുണ്ടാകണം. ഇനി ഒരിക്കൽ പോലും അത്തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്നും നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കളിതമാശ കടന്നു വരികയോ അതല്ലെങ്കിൽ അത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവുകയോ ചെയ്യുകയില്ല എന്നു തീരുമാനിക്കുകയും തൻ്റെ ബാക്കിയുള്ള കാലഘട്ടത്തിൽ കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുകയും സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള പ്രായച്ചിത്തമായി പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതാണ് ആ വിഷയത്തിൽ ഇബ്നു ഹസം റഹിമഹുല്ല തൻ്റെ മുഹല്ലയിൽ പറയുന്നത് കാണാൻ സാധിക്കുക. പ്രസ്തുത വിഷയമാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇമാം ഷൗക്കാനി, ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി, അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ല, ഇബ്നു ഉസൈമീൻ തുടങ്ങിയ ആളുകളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിനവർ തെളിവ് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് ആലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇലെ ആയത്താണ്. വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമയബന്ധിതമായി കൊണ്ട് നിർബന്ധമാക്കിയ കർമ്മമാണ് നിസ്കാരം. അതുകൊണ്ടുതന്നെ ആ സമയത്തു നിന്നും ബോധപൂർവം ഒരാൾ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അത് നിർവഹിക്കുവാൻ അയാൾക്ക് യാതൊരു അവസരവുമില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിൽ നിന്നും അവർ തെളിവ് പിടിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ നസിയ സ്വലാത്തൻ ഫല്യുസല്ലിഹ ഇദാ ദക്കറഹ ലാ കഫാറത ലഹ ഇല്ലാ ദാലിക്, ആരെങ്കിലും മറന്നതാണ് എങ്കിൽ അവനത് നിസ്കരിച്ച് വീട്ടിക്കൊള്ളട്ടെ, അതല്ലാത്ത മറ്റു പ്രായച്ചിത്തമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മറവിയുമല്ല നിസ്കാരം ഒഴിവാക്കുവാനുള്ള കാരണമായി പറഞ്ഞിട്ടുള്ളത്. മറന്നതാണ് എങ്കിൽ ഓർമ്മ വരുന്ന സമയത്ത് നിസ്കരിച്ച് വീട്ടുകയാണ് ചെയ്യേണ്ടത്. നിസ്കരിച്ച് വീട്ടുവാൻ പറഞ്ഞത് ഉദുറുള്ള ആളുകളോടാണ്, മറന്നയാളുകളോടാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയവുമാണ്. അപ്പോൾ ഈ രണ്ടു നിലപാടുകളാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കുള്ളത്. ഒന്ന്, ഏതായിരുന്നാലും ഖലാഉ വീട്ടേണ്ടതുണ്ട്. മറന്നാണെങ്കിലും ശരി, ഉറങ്ങിയതാണെങ്കിലും ശരി, ബോധപൂർവം ഒഴിവാക്കിയതാണെങ്കിലും ശരി, അവൻ ഖലാഉ വീട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ നിലപാട്, മറന്നതോ ഉറങ്ങിയതോ ആണ് എങ്കിൽ അവൻ ഖലാഉ വീട്ടുകയാണ് വേണ്ടത്. പ്രവാചകൻ്റെ ഹദീസുകളിൽ അത് കൃത്യമാണ്. മാത്രവുമല്ല, മറന്നതല്ല, ബോധപൂർവമാണ് എങ്കിൽ ഖലാഉ വീട്ടുവാൻ പ്രത്യേകമായി ശറഇൽ നിർദ്ദേശം വരാത്തതുകൊണ്ടുതന്നെ അവൻ തൗബ ചെയ്യുകയും അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കുകയുമാണ് വേണ്ടത്. കാരണം ബോധപൂർവം ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക പോലും ചെയ്യുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക എന്നതാണ് സഹോദരൻ കാര്യമായി ചെയ്യേണ്ടത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖലാഉ വീട്ടണമെന്നതാണ്. എന്നാൽ പ്രസ്തുത വിഷയത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയും ഇബ്നു ബാസ് റഹിമഹുല്ലയും മുൻഗാമികളുടെ കൂട്ടത്തിൽ നിന്നും ഇബ്നു ഹസമിനെ പോലെയുള്ള ആളുകളും ഇബ്നു തീമിയയെ പോലെയുള്ള ആളുകളുമെല്ലാം പറഞ്ഞത് പ്രസ്തുത വിഷയത്തിൽ അവർ സുന്നത്തുകളെ വർദ്ധിപ്പിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹു അലം ബിസ്സവാബ്.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ സ്വരം അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. എല്ലാ കൂട്ടുകാർക്കും പീസ് റേഡിയോ ഫാമിലി ലൈറ്റ് ടെലിക്വിസിലേക്ക് സ്വാഗതം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ഒരു ഫാമിലിക്കലി ഇന്നത്തെ ഫാമിലി ടെലിക്വിസിൽ
0: ഞാൻ ലംഹാ മിത്ത് ശിഹാബ്
1: മുആദ് അൽഹിക്കമി. ഇൻഷാല്ലാ ഇന്ന് ലംഹയും ഞാനുമായിരിക്കും ഫാമിലി ടെലിഗീസിൽ ഹാങ്കറിംഗ് അല്ലേ. ചെല്ലാ ലംഹ എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖമാണല്ലേ. യെസ്. സ്കൂളിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെ? സ്കൂളൊക്കെ തുറക്കാനായില്ലേ? സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കണില്ലേ? ഇൻഷാല്ലാ. വെക്കേഷനിൽ എന്തൊക്കെയായിരുന്നു പരിപാടി?
0: കളിക്കല്ലേ.
1: ഓക്കെ, ഇൻഷാല്ലാ. എന്തെങ്കിലും വെക്കേഷൻ പ്ലാനിംഗ് ഒക്കെ ഉണ്ടോ? ഓക്കെ, ഇൻഷാല്ലാ. ഇന്നത്തെ വിഷയം ഒന്ന് പറഞ്ഞു കൊടുത്തേ പ്രേക്ഷകർക്ക്.
0: ഹിജ്റ വർഷം മാസങ്ങളും പ്രത്യേകതകളും.
1: ഓക്കെ, ഹിജ്റ വർഷം മാസങ്ങളും പ്രത്യേകതകളും അല്ലേ. ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹിജ്റ വർഷത്തിലാണ്, അഥവാ ഹിജ്റ വർഷം ലാസ്റ്റ് മാസമാണ് ഉള്ളത് അല്ലേ. ഏത് മാസത്തിലാണ് അപ്പോൾ നമ്മളുള്ളത്?
0: ദുൽഹിജ്ജ.
1: ദുൽഹിജ്ജ മാസത്തിലാണ് അല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫാമിലി ടെലിക്യൂസിൽ ആരൊക്കെയാണ് വിന്നർ ആവുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇൻഷാല്ലാ. ഏതൊക്കെയാ ജില്ലയിൽ നിന്നാണ് വിളിക്കുക, ആരൊക്കെയാണ് വിളിക്കുക? ചിലപ്പോൾ ചില സമയത്ത് ടെലിക്യൂസിൽ വീട്ടിലുള്ള പ്രായ ആളുകൾ വരെ ടെലിഗീസിലേക്ക് വിളിക്കാറുണ്ട്, കുട്ടികൾ വിളിക്കാറുണ്ട്, വല്യമ്മമാർ വിളിക്കാറുണ്ട്, അവർ പലരും പ്രൈസ് അടിക്കാറുണ്ട്. മാഷാല്ലാ. ഏതായാലും ഇന്നത്തെ ടെലിഗീസിലെ വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇൻഷാല്ലാ നോക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം ഹിജറ വർഷം മാസങ്ങളും പ്രത്യേകതകളും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഫാമിലി ടെലിഗീസ് നടക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ കോളർ വെയിറ്റ് ചെയ്യാണ് ഇൻഷാല്ലാ. ഫസ്റ്റ് കോളർ ആരാ നോക്കല്ലേ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോ ഫാമിലി ലൈറ്റ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഹലോ
1: ഹലോ, കേൾക്കുന്നില്ലേ?
2: കേൾക്കുന്നു.
1: ഓക്കെ, പീസ് റേഡിയോ ഫാമിലി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: കാസർഗോഡ് നിന്ന് അബ്ദുൽ ഖാദർ.
1: കാസർഗോഡ്
2: നിന്ന് മകളുണ്ട് കൂടെ.
1: മാഷാല്ലാ. മകളുടെ പേരെന്താ? മകളുടെ പേരെന്താണ്?
2: കുട്ടിയുടെ പേര് ഖദീജ ഷിദ.
1: ഖദീജ. ഓക്കെ,
2: ഇൻഷാല്ലാ. അവൾക്ക് കുറച്ച് മടിയാണ് സംസാരിക്കാന്.
1: മടിയാണോ? ഓക്കെ. ഇന്ന് ഖദീജ എത്രയിലാ പഠിക്കണത്?
2: അഞ്ചിലേ.
1: ഓക്കെ. ഇന്ന് ഞങ്ങളോട് നിങ്ങളോടൊപ്പം ഫാമിലി ടെലിഗീസിൽ എന്റെ കൂടെ ലംഹയും ഉണ്ട്. ഓക്കെ, ലംഹയാണ് നിങ്ങളോട് ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടോ. ലംഹ എത്രാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കണത്? ഇനി നാലാം ക്ലാസ്സിലല്ലേ. ഖദീജേനെക്കാട്ടിയും ഒരു ക്ലാസ് ഇളയതാണ് നമ്മുടെ ലംഹ. ലംഹയുടെ ഹാങ്കറിംഗ് ഉണ്ട് ഇൻഷാല്ലാ. അപ്പോ ഖദീജക്ക് ഫോൺ കൊടുക്കണം, കൂടെ സംസാരിക്കട്ടെ. ഖദീജ ഇവിടെ. ഓക്കെ ഇൻഷാല്ലാ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോദ്യം നമ്മള് ലംഹയാണ് ചോദിക്കണത് കേട്ടോ.
0: ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ്?
2: ഹിജ്റ കലണ്ടറിലെ ഓപ്ഷൻ ഉണ്ടല്ലോ.
1: ഓപ്ഷൻസ് മുഹറം. ലോക്ക് ചെയ്യട്ടെ. ഉറപ്പിച്ചില്ലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യല്ലേ. ഓക്കെ, ലംഹ ഉത്തരം ശരിയാണോ? മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ലാ. യെസ്. നമുക്ക് ലംഹ ഖദീജനെയാണ് കിട്ടേണ്ടല്ലേ. ഖദീജ ഒരു പാട്ടൊക്കെ പാടി തരാം. ഞങ്ങൾക്കൊരു പാട്ട് പാടി തരോ ഖദീജ? ഖദീജ കേൾക്കണില്ലേ. ഖദീജ
2: ഹലോ.
1: യെസ് യെസ്, കേൾക്കുന്നുണ്ടല്ലോ. നാല് പേര്? രണ്ടു പേര് അല്ലെങ്കിൽ നാല് പേര്?
2: രണ്ടുപേര്.
1: ഒന്നാമത്തെ ചോദ്യം ഏതായാലും ശരിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം എന്താന്ന് അറിയില്ലേ?
2: ഓക്കെ
1: യെസ്. ഓക്കെ, അപ്പോ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം, ഹിജറ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? ഹിജറ വർഷം ആരംഭിക്കുന്നത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ എ നബിയുടെ ജനനം, ഓപ്ഷൻ ബി മക്ക വിജയം, ഓപ്ഷൻ സി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പാലായണം, ഓപ്ഷൻ ഡി ഖുർആൻ അവതരണം. 20 സെക്കൻഡാണുള്ളത്, ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഓപ്ഷൻ എ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ഓപ്ഷൻ ബി മക്ക വിജയം, ഓപ്ഷൻ സി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പാലായണം, ഓപ്ഷൻ ഡി മക്ക ഖുർആൻ അവതരണം.
2: മദീനയിലേക്കുള്ള
1: പാലായണം. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ഉത്തരം ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ലംഹ, ഉത്തരം ശരിയാണോ? ഓക്കെ, മാഷാല്ല ഉത്തരം ശരിയാണ് കേട്ടോ, ഇൻഷാല്ല. യെസ്, സന്തോഷല്ലേ? ബറക്കല്ലാ ഫീക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ചോദിച്ചാലാണ് അതിലെ ഉത്തരം ശരിയായാലാണ് പീസ് റേഡിയോ ഫാമിലി ടെലിഗീസിലെ വിന്നറായി മാറാം അല്ലേ. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? മുമ്പ് ടെലിഗീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ?
2: ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവളുടെ അനുജത്തി ഫാത്തിമ സാം ഒരു പ്രാവശ്യം വിന്നർ ആയിരുന്നു, സമ്മാനം കിട്ടിയില്ല. ഒന്നാം ക്ലാസ്സിലാണ്.
1: ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങളോട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ലംഹയാണ് കേട്ടോ. ലംഹ ചോദിക്കും,
0: ഹിജ്റ കലണ്ടർ ഔദ്യോഗികമായി ആവിഷ്കരിച്ച ഖലീഫ ആര്?
1: ഹിജ്റ കലണ്ടർ ഔദ്യോഗികമായി ആവിഷ്കരിച്ച ഖലീഫ ആര്?
2: ഹിജ്റ കലണ്ടർ
1: ഉമർ ബിനുൽ ഖത്താബ് അല്ലേ. ഓക്കെ, നിങ്ങൾ ഉത്തരം ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ശരിയാണോ ലംഹ?
0: അതെ, മാഷാ
1: മാഷാ അല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ ശരി, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ വിന്നറാണ് ഇന്നത്തെ ഫാമിലി ടെലിക്യൂസിലെ ഫസ്റ്റത്തെ വിന്നറാണ് ഇൻഷാല്ലാ. നമുക്ക് ആരുടെ പേരിലാണ് ഇതന്നെ, ഖദീജന്റെ പേരിൽ എഴുതിയാ മതിയോ? ഖദീജ ഷീദന്റെ അല്ലേ. ഖദീജക്ക് ലാസ്റ്റ് സമയത്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയോ? ഓക്കെ ഖദീജ, കേൾക്കുന്നുണ്ടോ ഖദീജക്ക്? ആ ഖദീജ, മാഷാല്ലാ നല്ല രസമുണ്ടല്ലോ ശബ്ദം. ഒരു സലാം പറഞ്ഞേ.
3: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ലൈവ് കാണുന്നുണ്ടോ ഖദീജ? ഓക്കെ ഖദീജ, ഒരു പാട്ട് പാടിക്കേ.

0: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, അറബി പാട്ടാണല്ലേ പാടിയത്. മാഷാല്ലാ ഉഷാറായിട്ടുണ്ടല്ലോ. ഖദീജക്ക് എന്തൊരു മടി ഫോണിൽ സംസാരിക്കാൻ. ഖദീജ എന്താണൊരു മടി? നന്നായി പാട്ടൊക്കെ പാടുന്നു. ആ ഒന്നില്ലേന്നോ, നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ.
1: അവൾ ആദ്യമായിട്ടാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് മടി കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം പാട്ടിലൊക്കെ
0: ഓക്കെ. പീസ് റേഡിയോക്ക് പാട്ട് പാടാനൊക്കെ വരണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ ഇന്നത്തെ ഫസ്റ്റ് വിന്നറാണ് ഖദീജ. ഹാപ്പി അല്ലേ ഖദീജ? ആ അൽഹംദുലില്ലാ പറയേ.
2: അൽഹംദുലില്ലാ.
0: ആ മാഷാല്ലാ ബറക്കല്ലാ ഫീക്. അപ്പോ നാളെയും എന്ത് ചെയ്യണം? വിളിക്കണം കേട്ടോ. റെഡി അല്ലേ? ആ നാളത്തെ വിഷയം ഇന്ത്യൻ റെയിൽവേ എന്നതാണ് നാളത്തെ വിഷയം. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ, നെക്സ്റ്റ് ഡേ ടെലിഗീസിൽ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
0: ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ വിന്നറ് കാസർഗോഡ് ജില്ലയിൽ നിന്നായിരുന്നു അല്ലേ. മാഷാല്ലാ ഖദീജയാണ്. അവൾ കുറച്ച് മടിയുണ്ട്, എന്നാലും അവിടെ നമുക്കൊരു പാട്ടൊക്കെ പാടി തന്നു. മാഷാല്ലാ ബറക്കല്ലാ ഫൈക്ക്. ഇനി അതായത് നെക്സ്റ്റ് കോളർ ആരാന്ന് എന്ത് ചെയ്യുക നമുക്ക് നോക്കാം ഇൻഷാല്ലാ.
3: പീസ് റേഡിയോ ഫാമിലി, താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കൾ.
0: കോൾ എന്താ കട്ടായോ? അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? കട്ടായി തോന്നുന്നല്ലേ. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഇൻഷാല്ലാ നെക്സ്റ്റ് കോളർ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരാൾ വിളിച്ചു, ഫസ്റ്റ് ഇതാൾ വിളിച്ചു, ഫസ്റ്റ് ഇതാൾ എന്തായി പ്രൈസ് അടിച്ചില്ലേ, വിന്നറായി മാറി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളെ വെയിറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ ആൾ വിളിച്ചിരുന്നു, പക്ഷേ കോൾ എന്തോ മിസ്സിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് വിന്നർ കാസർഗോഡ് ജില്ലയിൽനിന്നാണ്. ഇനി നെക്സ്റ്റ് വിന്നറ് ഇന്നത്തെ ഫാമിലി ടെലിഗീസ് കഴിയുമ്പോൾ ഏത് ജില്ലക്കാരാണ് ഏറ്റവും കൂടുതൽ വിന്നറായി മാറുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഫസ്റ്റ് കാസർഗോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിൻ്റ് കൊടുക്കുക അല്ലേ. ഇൻഷാല്ലാ. അപ്പോൾ ഇനി ആരൊക്കെയാണ് വിളിക്കാൻ പോകുന്നത് നോക്കാം. ഏതായാലും വിഷയം ഹിജറ വർഷമാണ്, ഹിജറ വർഷമാണ് ഇന്നത്തെ വിഷയം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനുമുള്ള ഒരു വിഷയമാണ്. ഫാമിലി ടെലിഗീസിലേക്ക് വിളിക്കുന്ന ആളുകൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ഈ ടെലിഗീസ് കേൾക്കുന്നതിലൂടെ ഒരുപാട് അറിവ് കരസ്ഥമാക്കാൻ കഴിയും. പക്ഷേ അതേതായാലും അടുത്ത കോളർ ആരാന്ന് നമുക്ക് നോക്കാം.
3: പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്?
4: മറിയം സുൽഫിക്കർ.
0: മറിയം സുൽഫിക്കർ എവിടെ നിന്നിട്ടാ വിളിക്കണേ?
4: പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ നിന്ന്.
0: മാഷാല്ലാ, പാലക്കാട് ജില്ലയിൽ നിന്നാണ് അല്ലേ. എത്രാം ക്ലാസ്സിലാ പഠിക്കണത്?
4: അഞ്ചാം ക്ലാസ്സില്.
0: അഞ്ചാം ക്ലാസ്സിലല്ലേ, മാഷാല്ലാ. ഏത് സ്കൂളിലാണ്? ഓക്കെ മാഷാല്ലാ. വെക്കേഷൻ എന്തൊക്കെയാണ് പരിപാടി? മറിയാം വെക്കേഷൻ എന്തൊക്കെ പരിപാടി? വീട്ടിലിങ്ങനെ ഇരിക്കലാണോ? ഓക്കെ, ഏതായാലും മുമ്പ് ഫാമിലി ടെലിഗീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? യെസ് മാഷാല്ലാ.

0: അല്ലേ?
1: ആ
0: ഓക്കെ.
1: ആ
0: യെസ്, ഇപ്പം നമ്മൾ ഏത് മാസത്തിലാണുള്ളത്?
1: ഏ
0: ഇപ്പോൾ ഏത് മാസത്തിലാണുള്ളത്? അറബി മാസം ഏത് മാസത്തിലാണുള്ളത്? ആ, ദുൽഹജ്ജിൽ അല്ലേ? മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഏതായാലും ഉത്തരം ശരിയാണോ ലംഹ? മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ മറിയം എന്ത് ചെയ്തു? ഉത്തരം ശരിയാക്കി. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഓക്കെ, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അല്ലേ? യെസ്. ഇനി ഏതായാലും ഞങ്ങളെ അഞ്ചാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, അതിനു മുമ്പ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടിത്തരണം. റെഡിയാണോ?
1: ഹലോ,
0: ഹലോ, കേൾക്കുന്നില്ലേ?
1: എന്താണ്?
0: ആ,
1: ആ
0: രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിത്തരോ?
1: പാട്ടറിയില്ല.
0: പാട്ടറിയില്ലേ? പിന്നെ കഥ പറഞ്ഞുതരോ, ചെറിയ കഥ?
1: പിന്നെ വിളിക്കുമ്പോ പറഞ്ഞുതരാം.
0: പിന്നെ വിളിക്കാൻ പറഞ്ഞുതരാന്നോ? ഒരു പാട്ടൊരു കഥയും കേട്ടിട്ടില്ലേ ഇതുവരെ? ഹലോ,
1: ഹലോ,
0: അസ്സലാം വലൈക്കും. മറിയം തന്നെ അല്ലേ?
1: ആ
0: ആ, ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ മറിയമ്മിന് പാട്ടറിയില്ല, കഥ അറിയില്ല, എന്തൊക്കെ സ്കില്ലുണ്ട്?
1: എന്താണ്?
0: എന്തെല്ലാം സ്കില്ലുണ്ട് മറിയമ്മിന്? കഴിവുകളുണ്ട് മറിയം?
1: പ്രസംഗം പറയാനറിയാം.
0: വർത്തമാനം പറയാനറിയാന്നോ? എന്താ പറഞ്ഞേ?
1: പ്രസംഗം പറയാനറിയാം.
0: പ്രസംഗം
1: പ്രസംഗം
0: പറയാനറിയാം.
1: അറിയാം.
0: മാഷാല്ലാ, പ്രസംഗം അറിയാം. അപ്പോൾ ചെറിയൊരു പ്രസംഗം.
1: ഇപ്പോഴാ?
0: ആ, ഇപ്പൊ തന്നെ ചെറിയൊരു വിഷയത്തില്, ചെറിയ വിഷയത്തില് കഴിയില്ല. എന്നാ അടുത്ത ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾക്കൊരു പ്രസംഗം പറഞ്ഞുതരണം കേട്ടോ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കണതിൻ്റെ തൊട്ട് മുമ്പായിട്ട്. യെസ്. അപ്പോൾ പ്രസംഗം വെക്കാനൊക്കെ അറിയെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ പീസ് റേഡിയോക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം മോളെ പ്രസംഗം.
1: ഞാൻ ഒരിക്കലും അയച്ചിട്ടുണ്ടായിരുന്നു,
0: ആ, എന്നിട്ട്
1: അത് വന്നിട്ടില്ലല്ലോ.
0: വന്നില്ലേ? ഓക്കെ, ഒന്നും കൂടി ട്രൈ ചെയ്ത് ഉഷാറാക്കി അയച്ചു കൊടുക്കും കേട്ടോ, അപ്പോൾ വരും.
1: ആ
0: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇനി മോളോട് രണ്ടാമത്തെ ചോദ്യം നമ്മളോട് മോളോട് ചോദിക്കുന്നത് ലംഹയാണ് കേട്ടോ. ലംഹ, യെസ്.
2: ആശൂറ ദിനം ആഘോഷിക്കുന്നത്
0: ഏത് മാസത്തിലാണ്? ആശൂറ ദിനം ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ്? ഓപ്ഷൻ എ മുഹറം, ഓപ്ഷൻ ബി സഫർ, ഓപ്ഷൻ സി റമദാൻ.
1: മുഹറം.
0: മുഹറം ഉറപ്പിച്ചോ? ഓക്കെ. മുഹറം എത്രയാണ് അറിയോ? യെസ്, മുഹറം 10 ഓക്കെ, ശരി. അപ്പോൾ ഉത്തരം ശരിയാണോ?
2: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ മറിയം. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾ,
1: അൽഹംദുലില്ലാ,
0: ബാറക്കല്ലാ ഫീക്കും. എന്നാൽ ഞങ്ങൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പുള്ള ഒരു പ്രസംഗം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? ലമ്മ മറിയമ്മിൻ്റെ സുന്ദരമായൊരു പ്രസംഗം. യെസ്, ഒന്ന് പ്രസംഗിച്ചോളൂ. ചെറിയൊരു വിഷയം ഓർമ്മയുണ്ടോ? ചെറിയൊരു വിഷയത്തിൽ, മുഹമ്മദ് നബി എന്ന വിഷയത്തിൽ ചെറുതായിട്ടൊന്ന് പ്രസംഗിച്ചേ. റെഡി അല്ലേ?
1: പിന്നെ പറയാം.
0: പിന്നെ പറയാല്ലേ, എന്നായിക്കോട്ടെ. അടുത്ത ടെലിഗ്സിൽ വിളിക്കുമ്പോൾ മറിയമ്മ നമുക്കൊരു പ്രസംഗം പറഞ്ഞുതരും, ഒരു പാട്ട് പാടി തരും, ഒരു കഥ പറഞ്ഞുതരും. റെഡി അല്ലേ? ആ, ഇൻഷാല്ലാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം അല്ലേ? യെസ്. മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലെ ഏറ്റവും പരിശുദ്ധമായ മാസം ഏത്? ഇസ്ലാമിലെ ഏറ്റവും പരിശുദ്ധമായ മാസം ഏത്? ഓപ്ഷൻ എ റമളാൻ, ഓപ്ഷൻ ബി റബീഉൽ അവൽ, ഓപ്ഷൻ സി ദുൽഹിജ്ജ, ഓപ്ഷൻ ഡി റജബ്.
1: റമദാൻ.
0: റമളാൻ ഉറപ്പിച്ചു. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ലംഹ റെഡിയാണോ? ഉത്തരം ശരിയാണോ? മാഷാല്ലാ, ഉത്തരം ശരിയാണ് അല്ലേ. അപ്പോൾ മൂന്ന് ചോദ്യത്തിനും, ആ മാഷാല്ലാ, അപ്പോൾ മൂന്ന് ചോദ്യത്തിനും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, അപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് രണ്ടാമത്തെ കോളർ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കോളറും ഫാമിലി ഡെലിഗസിലെ വിന്നറായി മാറിയിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നാളെ വിളിക്കണം കേട്ടോ.

0: ഓക്കെ, നാളത്തെ വിഷയം ഇന്ത്യൻ റെയിൽവേ എന്നാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നാളെ മോള് വരുമ്പോൾ, മറിയമ്മ നാളെ വരുമ്പോൾ ഒരു കഥ, ഒരു പാട്ട്, അതുപോലെ തന്നെ ഒരു പ്രസംഗം ഒക്കെ റെഡിയാക്കി വരൂലേ? ഇൻഷാല്ല. ഓക്കെ ശരി, എന്നാൽ നെക്സ്റ്റ് ദിവസ ടെലിഗ്സിൻ്റെ ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ഓക്കെ ഇൻഷാല്ല. അപ്പോൾ ലംഹ രണ്ടാമത്തെ കോളറാണല്ലേ, ഏത് ജില്ലയിൽനിന്നായിരുന്നു? പാലക്കാട് ജില്ല. യെസ്, വിന്നറായില്ലേ, മാഷാല്ല. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ രണ്ട് കോളറും എന്ത് ചെയ്തിട്ടുണ്ട്? വിന്നറായി മാറിയിട്ടുണ്ട്. മാഷാല്ല, ബാറക്കല്ല ഫീക്കും. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ കോളർ ആരാനും നമുക്കിന്ന് കാത്തിരുന്ന് കാണാം. ഇൻഷാല്ല. ഏതായാലും വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതൊക്കെ. ഇൻഷാല്ല ഇനിയും അങ്ങോട്ട് തന്നെ അയക്കാരം. ഓക്കെ, എന്നിട്ട് ലംഹ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തില്ലേ, മാഷാല്ല. അപ്പോൾ പെരുന്നാൾ അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇൻഷാല്ല. പെരുന്നാളിന് മുമ്പ് സ്കൂൾ തുറക്കുമോ?
2: ഇല്ല.
0: പെരുന്നാളൊക്കെ കഴിഞ്ഞ്, ടൂറൊക്കെ കഴിഞ്ഞ് സാവധാനം സ്കൂൾ തുറക്കുള്ളൂ അല്ലേ? യെസ്, ഇൻഷാല്ല. പെരുന്നാൾക്ക് എങ്ങോട്ട് പോകാനാണ് പ്ലാനിങ്? പ്ലാനിങ് ഒന്നും ആയിട്ടില്ല.
2: ഇല്ല.
0: ഇൻഷാല്ല. ഉമ്മാൻ്റെ വീട്ടിൽ പോകൂലേ? ഉമ്മാൻ്റെ വീട്ടിലൊന്നും പോകണല്ലേ. ഇൻഷാല്ല. പിന്നെ ഫാമിലിയിൽ പെരുന്നാൾക്ക് ആരൊക്കെ ഉണ്ടാവും വീട്ടിലൊക്കെ? ഓക്കെ, മാഷാല്ല. അപ്പോൾ പെരുന്നാൾ, ഇന്നത്തെ പെരുന്നാൾ എന്തെങ്കിലും കളറാക്കണം അല്ലേ? ഇൻഷാല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളർ, മൂന്നാമത്തെ കോളർ ആരാന്ന് നോക്കാം. ഇൻഷാല്ല.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്?
0: റിദുവാൻ എന്നാണ് പേര്.
1: ഓക്കെ,
0: മാഷാല്ല. മുമ്പ് ഫാമിലി ടെലിഗസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നലെ താത്ത വിളിച്ചിരുന്നില്ലേ, മാഷാല്ല. അപ്പോ ഇന്നത്തെ വിഷയം എന്താന്നറിയോ? ഹിജറ അല്ലേ. റിദുവ എത്രാമത്തെ ക്ലാസ്സിൽ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴുക്ക്. എവിടെയാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എങ്ങനെ? ഓക്കെ ശരി. അപ്പോൾ ഫാമിലി ടെലിഗസിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ താത്ത ഇന്നലെ? ഓക്കെ ഇൻഷാല്ല.
1: ആ
0: ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ.
1: ഓക്കെ,
0: ഫസ്റ്റ് ചോദ്യം മോളോട് ചോദിക്കുന്നത് ലംഹയാണ് കേട്ടോ. എൻ്റെ കൂടെ ലംഹ ഉണ്ട്. ലംഹ, ഫസ്റ്റ് ചോദ്യം ഒന്ന് ചോദിച്ചേ.
2: ഹിജ്റ കലണ്ടറിൽ ആകെ എത്ര മാസങ്ങളുണ്ട്?
1: 12.
0: 12 അല്ലേ. ഓപ്ഷൻസ് ഒന്നും വേണ്ട, ഉറപ്പിച്ചു
1: അല്ലേ?
0: യെസ്. ഉത്തരം ശരിയാണോ?
2: മാഷാല്ല, ഉത്തരം ശരിയാണ്.
0: മാഷാല്ല, ഉത്തരം ശരിയാണ് കേട്ടോ. ബാറക്കല്ലാഹു ഫീക്കും. ശരി, അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം ശരിയായിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയുണ്ട് മോളെ കഴിവുകളൊക്കെ? എന്തൊക്കെയാ സ്കില്ലുണ്ട്? പാട്ട് പാടുവോ? കഥ പറയോ? അതാണോ? ചെറിയൊരു ചെറിയൊരു കഥ പറഞ്ഞുതരുമോ? ഹലോ, കൂടെ ആരൊക്കെയുണ്ട് ഫാമിലി ടെലിഗസിൽ പങ്കെടുക്കുന്നത്? താത്തണ്ട്, അനിയത്തിണ്ട്, ഉമ്മമ്മണ്ട്, ഉമ്മല്ലേ, ഉമ്മല്ലേ. ഓക്കെ, അപ്പൊ അപ്പോ എല്ലാരും കൂടി ഇന്നത്തെ വിന്നർ ആവാനുള്ള പ്ലാനിങ് ആണ് അല്ലേ? അല്ലേ, ഇന്നത്തെ വിന്നർ ആകും. ഫസ്റ്റത്തെ ഉത്തരം എന്തായാലും എന്തായിട്ടുണ്ട്? ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ല ഇനി ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കഥയോ പാട്ടോ പ്രസംഗമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞങ്ങൾക്ക് തരുമോ? അനിയത്തി പാടില്ലേ. മോളൊന്ന് പാടി. അനിയത്തിന്റെ പേരെന്താണ്? ആ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി മൂന്ന് കിലേ. എന്നാ മോളോട് ഒരു പാട്ട് പാടട്ടെ അല്ലേ? യെസ്.

സൃഷ്ടികൾക്കെന്താണ് വേറെവായി തന്നീ ഉണങ്ങാത്ത കാമൾ ഞങ്ങൾക്ക് നീ മാത്രം ലോയേത തനി അല്ല ഞങ്ങൾക്ക് നീ മതി ഹസ്ബുനല്ല.

0: ഓക്കെ, മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? ബാറക്കല്ലാ ഫീക്കും. ഏതായാലും പാട്ട് ഉഷാറായിട്ടുണ്ട് ഇൻഷാല്ലാ. ഞങ്ങൾ എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ ശരി. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായ മാസങ്ങൾ എത്രയാണ്? യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ എത്രയാണ് അഥവാ പരിശുദ്ധ മാസങ്ങൾ എന്നറിയപ്പെടുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഓക്കെ 20 സെക്കൻഡാണ്. ഓക്കെ 4. ഏതൊക്കെ മാസങ്ങളാണെന്നറിയോ? ഏതൊക്കെ മാസങ്ങളാണ്? ആ ഒന്ന് പറഞ്ഞേ. റമദാൻ മാസം അതിലില്ല കേട്ടോ, റമദാൻ മാസം അതിലില്ല. മുഹറം, റജബ്, ദുൽഹിജ്ജ, ദുൽഖാദ. മുഹറം, ആ ദുൽഹിജ്ജ, ദുൽഖാദ്, റജബ് കേട്ടോ. അപ്പോൾ നാല് മാസങ്ങൾ മുഹറം, റജബ്, ദുൽഖാദ്, ദുൽഹിജ്ജ, ഈ നാല് മാസങ്ങളാണ്. ഓക്കെ റെഡി അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ മാഷാല്ലാ. അപ്പോ നാല് മാസങ്ങളാണ് എന്നുള്ള ഉത്തരം ലംഹ ശരിയാണോ? മാഷാല്ലാ ഉത്തരം ശരിയാണ്
1: കേട്ടോ.
0: യെസ്. അപ്പോ ഇനി ഞങ്ങള് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ലാസ്റ്റ് ചോദ്യമാണ്, സമ്മാനം കിട്ടാനുള്ള ലാസ്റ്റ് ചോദ്യമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ശരിക്കും ആലോചിച്ച് ഉത്തരം പറഞ്ഞല്ലേ. ഓക്കെ മാഷാല്ലാ. അപ്പോൾ മൂന്നാമത് ഫൈനൽ ചോദ്യം, സമ്മാനത്തിനുള്ള ചോദ്യം ചോദിക്കുന്നത് നമ്മളോട് ആരാണ്? ലംഹയാണ് കേട്ടോ. ഇൻഷാല്ലാ ലംഹ ചോദിക്കും.
2: സക്കാത്ത് നൽകാനും മറ്റും സാധാരണയായി കണക്കാക്കാറുള്ള കലണ്ടർ ഏത്?
0: ഹിജ്റ കലണ്ടർ. ഉറപ്പിച്ചു. മോൾക്ക് ഏതൊക്കെ കലണ്ടർ അറിയാം?
1: ഹിജ്റ കലണ്ടർ, ഇംഗ്ലീഷ് കലണ്ടർ, മലയാളം കലണ്ടർ.
0: ഒരുപാട് കലണ്ടർ അല്ലേ. ഏതായാലും ഉത്തരം ഹിജ്റ കലണ്ടർ എന്നാണ് മോൾ പറഞ്ഞിട്ടല്ലേ അല്ലേ. ഉത്തരം ശരിയാണോ? ആ യെസ്, ഹിജ്റ കലണ്ടർ കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സക്കാത്ത് കണക്കാക്കല്ലേ. ഇൻഷാല്ല. അപ്പോ മൂന്നാമത്തെ ചോദ്യം എന്തായിട്ടുണ്ട്? ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. മാഷാല്ല. അപ്പൊ ഇന്നലെ ഫാമിലി ഡെലിഗീസിൽ മോളെ ഫാമിലി പ്രൈസ് അടിച്ചു, ഇന്നത്തെ ഫാമിലി ഡെലിഗീസിലും സമ്മാനം അടിച്ചല്ലേ. മാഷാല്ല ബാറക്കല്ലാ ഫീക്കും. ഓക്കെ ഇൻഷാല്ല, നാളെ വിളിക്കണം. ഏത് എവിടെ നിന്നാണ് വിളിക്കണത്? ആ ഏത് ജില്ല ഏതാണ്? അഡ്രസ് കമന്റ് ബോക്സിൽ അയക്കാം. അതുപോലെ തന്നെ പീസ് റേഡിയോ ഈ വിളിച്ച നമ്പറില്ലേ, ഈ വിളിച്ച നമ്പറില്ലേ, അതിലൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഈ പീസ് റേഡിയോയില് ഈ വിളിച്ച ഇതേ നമ്പറിൽ തന്നെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക ഇൻഷാല്ലാ. ഓക്കെ മോളെ ഏത് ജില്ലയെന്നാണ് വിളിക്കുന്നത്?
1: മലപ്പുറം.
0: ആ മലപ്പുറം ജില്ലയിൽനിന്നല്ലേ. യെസ്. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ കോളറാണ്. ബാറക്കല്ലാ ഫീക്കും ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് ഫാമിലി ടെലിഗീസിൽ വിളിക്കുക, വിന്നറായി മാറുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: ഓക്കെ ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ ഇന്നത്തെ ഫാമിലി ടെലിഗീസിലെ മൂന്നാമത്തെ കോളറാണ്. മൂന്നാമത്തെ കോളർ മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു. അവരും എന്ത് ചെയ്തു? വിന്നറായി മാറി. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. യെസ് ഇൻഷാല്ലാ. നെക്സ്റ്റ് കോളർ ആരാ നമുക്ക് നോക്കാം. യെസ് കണക്റ്റ് ആയില്ലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഫാമിലി ടെലിഗീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്നിപ്പോൾ ഹിജറ വർഷം കഴിയാൻ നിൽക്കുകയാണ്. ലാസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് ദിവസങ്ങളിലാണ് നമ്മളല്ലേ. ഈ ദുൽഹിജ്ജയിലെ ഫസ്റ്റത്തെ 10 ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണല്ലേ ഇൻഷാല്ലാ. ദുൽഹിജ്ജയിലെ പകലിന് പ്രത്യേക ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു വിഷയത്തിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രോതാക്കൾക്ക് കഴിയും. ഏതായാലും നെക്സ്റ്റ് കോളർ ആരാ നമുക്ക് നോക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ ഫാമിലിയിലെ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് ലതീഫ്.
0: എവിടെ നിന്നിട്ടാ എവിടെ നിന്നാ വിളിക്കുന്നത്?
1: വണ്ടൂർ ശാന്തിനഗർ.
0: വണ്ടൂർ നിന്നാണ് ലബീബ് വിളിക്കണല്ലേ. എത്രാം ക്ലാസ്സിലാ ലബീബ് പഠിക്കുന്നത്? ആറിലാണ് അല്ലേ. മാഷാല്ലാ, സ്കൂളൊക്കെ തുറക്കാനായില്ലേ. ഇൻഷാല്ലാ സ്കൂൾക്ക് പോകണ്ടേ? എന്തായിരുന്നു വെക്കേഷനിലൊക്കെ പരിപാടി? ആ മദ്രസ ഉണ്ടായിരുന്നില്ലേ. യെസ് മദ്രസ്. മദ്രസ്സിലെ എത്രാം ക്ലാസ്സിലാ? ആറാം ക്ലാസ് തന്നെയാണ് അല്ലേ. യെസ് മാഷാല്ലാ. ഓക്കെ, അപ്പോ മദ്രസ് പോയി. വേറെ കളിക്കാനൊന്നും പോക്കില്ലേ? പന്തളിച്ചാൻ പോകുന്നുണ്ട് അല്ലേ. ഏത് ടീമിന്റെ ഫാനാണ്? ഓ, ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാണ് മാഷാല്ലാ. ഏതായാലും ഉഷാറാണ് അല്ലേ. ബറക്കല്ലാഫീക്കും. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ ഇനി വേൾഡ് കപ്പ് ഒക്കെ വരാൻ പോവല്ലേ. ആ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യണേ? ബ്രസീൽ തന്നെ അല്ലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ വെക്കേഷനിൽ ഫുട്ബോളൊക്കെ കളിച്ച് ഉഷാറായി നടക്കുകയാണ് അല്ലേ. ഇൻഷാല്ലാ. ഞങ്ങൾ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ, വിന്നറാകുമോ ഇന്നത്തെ ടെലിഗീസില്? ഇന്നത്തെ ടെലിഗീസില് വിന്നറാകുമോ? ഇൻഷാല്ലാ. മുമ്പ് വിളിച്ചിട്ടുണ്ടോ? പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ
1: മാഷാല്ലാ.
0: ഏഴ് വട്ടോ? മാഷാല്ലാ. അപ്പോ വലിയ വിന്നറാണ് അല്ലേ. അപ്പോൾ ചില്ലറക്കാരനല്ല, പന്തളിച്ച് വെറുതെ നടക്കല്ല, ടെലിഗീസിലൊക്കെ വിളിച്ച് പ്രൈസ് ഒക്കെ അടിക്കുന്ന മോനാണ് വിളിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലേ വിളിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ. ഏതായാലും അപ്പോൾ ഇന്നത്തെ ടെലിഗീസിലെ ഇന്നത്തെ വിന്നറും മോണാകണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ മോനോട് ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത്, എൻ്റെ കൂടെ ലംഹ ഉണ്ട്, ലംഹയാണ് ഫസ്റ്റ് ചോദ്യം ചോദിക്കാം.
2: ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ്?
0: ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ്? ഷവ്വാൽ. ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഷവ്വാൽ ഏത് മാസം കഴിഞ്ഞിട്ടാണ് ഷവ്വാൽ മാസം വരുന്നത്? റമദാൻ കഴിഞ്ഞിട്ടല്ലേ. ഓക്കെ മാഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ കോൺഫിഡൻസോട് കൂടി ആറാം ക്ലാസ്സിൽ പഠിക്കണ നമ്മുടെ കൂട്ടുകാരൻ ശരിയാക്കിയിട്ടുണ്ടോ ലംഹ? ആ ഓക്കെ മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, അടിപൊളിയായി അല്ലേ. ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് തന്നെ ഉത്തരം ശരിയാക്കിയോ? അൽഹംദുലില്ലാ. ബറക്കല്ലാ ഫീക്കും. ശരി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു പാട്ടോ ഒരു കവിതയോ പറഞ്ഞുതരുമോ? എന്നാൽ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. അങ്ങനെ അറിയുന്നില്ല. പിന്നെ ചെറുതായിട്ട് ആ എന്നാ കടങ്കഥ ചോദിക്ക്. കടങ്കഥ ചോദിക്ക്. ലംഹയുണ്ടോ ഉത്തരം പറയാ കടങ്കഥക്ക്? യെസ്. വെള്ളത്തിൽ ജനിച്ച് വെള്ളത്തിൽ മരിക്കും അല്ലേ. ഏതാണ് ലംഹ ഒന്ന് ഉത്തരം പറഞ്ഞോക്ക്. പറഞ്ഞോളൂ. മീനല്ലേ. മീനല്ലേ. ഉപ്പാണോ? വെള്ളത്തിൽ ജീവിച്ച് വെള്ളത്തിൽ മരിക്കും, അങ്ങനല്ലേ ചോദ്യം? വെള്ളത്തിൽ ജനിച്ച് വെള്ളത്തിൽ മരിക്കും അല്ലേ. ആ മരണോ?
1: മരണം
0: വെള്ളത്തിൽ. അപ്പൊ മീന് അല്ലേ. മീന് ജനനം വെള്ളം. ആ ഉപ്പാണ് അല്ലെ. മീനയിൽ ഉത്തരം വിടൂലേ.
1: മീന് വെള്ളത്തിലാവുള്ളൂ മരിക്കണമെന്നുണ്ടോ? ഉറപ്പില്ലല്ലോ.
0: ആ അങ്ങനെ. യെസ്. ആ ഓക്കെ ഓക്കെ മാഷാല്ലാ. ബുദ്ധി പോയി പോക്കില്ലേ. യെസ് യെസ്. ഓക്കെ ബാറക്കല്ലാ ഫീക്കും. അപ്പൊ ഉപ്പ് വെള്ളം തട്ടിയാലേ അലിഞ്ഞു പോവുള്ളൂ എന്നാണ് മോൻ പറഞ്ഞത്. ഓക്കെ ശരി. ഓക്കെ അപ്പോൾ നല്ലൊരു കടങ്കഥയില്ലേ. ഓക്കെ ഏതായാലും ഞങ്ങൾ എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. യെസ്, രണ്ടാമത്തെ ചോദ്യം നമ്മളോട് ലംഹ ചോദിക്കും.
2: ബലി പെരുന്നാൾ ഏത് മാസത്തിലാണ്?
0: ദുൽഹിജ്ജ മാസത്തിലാണ് ബലി പെരുന്നാൾ. ദുൽഹിജ ഏത് ദിവസത്തിലാണ് അറിയോ? ദുൽഹിജ്ജ മാസത്തിലെ ഏത് ദിവസമാണ് ബലി പെരുന്നാൾ വരുന്നത്? ദുൽഹിജ്ജ് പത്താണോ അറിയോ? ഉറപ്പിച്ചോ? പതിനൊന്നോ? ദുൽഹിജ്ജ് പതിനൊന്ന് ഉറപ്പിച്ചു അല്ലേ? ഞങ്ങളൊരു ചോദ്യം ഇത്ര ഉള്ളായിരുന്നു, ബലി പെരുന്നാൾ ഏത് മാസത്തിലാണ്? ദുൽഹിജ്ജ് മാസത്തിലാണ്, ദുൽഖാദ് മാസത്തിലാണ്, മുഹറം മാസത്തിലാണോ, റജബ് മാസത്തിലാണോ, ഏത് മാസം എന്നാണ് മോൻ പറഞ്ഞത്? ദുൽഹിജ്ജ്. അതിൽ ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, മാഷാല്ലാ. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ഏത് ദിവസത്തിലാണെന്നറിയില്ല, അതിൽ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? പതിനൊന്നല്ലേന്നോ? ദുൽഹിജ്ജ് പതിനൊന്നിലാണോ? ലംഹ ദുൽഹിജ്ജ് പതിനൊന്നിലല്ല, പിന്നെ ദുൽഹിജ്ജ പത്തിലാണ് കേട്ടോ. ദുൽഹിജ്ജ പത്തിലാണ്. ഏതായാലും ദുൽഹിജ്ജ എന്നുള്ള ആൻസർ ശരിയായിട്ടുണ്ട്. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മോനിക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്? ഫുട്ബോൾ കളിക്കാൻ അറിയാമെന്ന് മനസ്സിലായി, അതല്ലാതെ
1: പ്രത്യേകിച്ച്
0: കഴിവൊന്നുമില്ല. പങ്കെടുക്കുക, വിന്നർ ആകുക അല്ലേ? ആരൊക്കെയുണ്ട് കൂടെ ടെലികിസില്? ഉമ്മച്ചിൻ താത്തി ഉണ്ട് അല്ലേ? ഉമ്മച്ചിൻ താത്തി ഉത്തരം പറഞ്ഞിരുന്നില്ലേ? അറിയുന്നില്ലേ? ഓക്കെ ശരി, എന്നാ പിന്നെ ഞങ്ങളെന്നാ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഹജ്ജ് കർമ്മം നടക്കുന്നത് ഏത് മാസത്തിലാണ്? ഹജ്ജ് കർമ്മം നടക്കുന്നത് ഏത് മാസത്തിലാണ്? ദുൽഹിജ്ജ. ഉത്തരവർപ്പിച്ചു? യെസ്, ഉത്തരവർപ്പിച്ചില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരവും ലംഹ ശരിയാക്കിയോ? യെസ്, മാഷാല്ലാ, ഉത്തരം ശരിയായിട്ടുണ്ട് കേട്ടോ. ബാറക്കല്ലാ ഫീക്കും. ഓക്കെ ഇൻഷാല്ലാ. ശരി, അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ നെക്സ്റ്റ് ഡേ ഫാമിലി ടെലിഗിസിലേക്ക് വിളിക്കണം. ഇന്ത്യൻ റെയിൽവേ എന്ന വിഷയത്തിലാണ് ഫാമിലി ടെലിഗിസ് നടക്കുന്നത് കേട്ടോ. ഓക്കെ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
0: ഓക്കെ ശരി, അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമ്മുടെ നാലാമത്തെ കോളർ വിളിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ടാമത്തെ കോളറാണ് കേട്ടോ, രണ്ടാമത്തെ കോളറാണ്. രണ്ട് കോളർ എന്ത് ചെയ്തിട്ടുണ്ട്? വിന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിളിച്ചവരൊക്കെ എന്ത്
2: ചെയ്തിട്ടുണ്ട്?
0: വിന്നറായി മാറിയിട്ടുണ്ട്. മാഷാല്ലാ, അപ്പോൾ ഇത്രയും സിമ്പിളാണോ ഇന്നത്തെ ടെലിഗിസ്? ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഇനി നെക്സ്റ്റും ഇനി ഒരുപാട് കുട്ടികൾ വിളിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത കോളറെ വെയിറ്റ് ചെയ്യാണ്. ഇൻഷാല്ലാ അവർ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എത്ര ചോദ്യം ചോദിച്ചു എന്നറിയോ? 12 ചോദ്യം ചോദിച്ചു. ഓക്കെ ഇൻഷാല്ലാ, ഇനി 13 ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. യെസ്, നെക്സ്റ്റ് കോളർ ആരാ നോക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വബറകാത്തുഹ്. വഅലൈക്കും സലാം
0: വബറകാത്തുഹ്.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: നസ്മീൻ. യെസ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: മങ്കട.
0: മങ്കട അഥവാ മലപ്പുറം ജില്ലയിൽ നിന്നാണോ? യെസ്, മലപ്പുറം ജില്ലയിലെ മങ്കട എന്ന സ്ഥലത്തു നിന്നാണ് നസ്മീൻ വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ് നസ്മീൻ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നസ്മീൻ? നസ്മീൻ കേൾക്കുന്നില്ലേ? ഹലോ, കോൾ കട്ടായോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളർ ആരെ നോക്കാം. ഇൻഷാല്ലാ, നെക്സ്റ്റ് കോളറെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നസ്മീൻ കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ ഇൻഷാല്ലാ, എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും കേൾക്കുന്നില്ല മോള് പറഞ്ഞത് കേട്ടോ. മങ്കടേന്നാണ് വിളിച്ചത്, പക്ഷേ എന്ത് ചെയ്തില്ല, അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് കോളർ ആരാ നോക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: എവിടെ നിന്നാ വിളിക്കുന്നത്? എവിടെ? ബഹ്റൈൻ. ബഹ്റൈനിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ഇന്റർനാഷണൽ കോളാണ് അല്ലേ? ഓക്കെ, മാഷാല്ലാ, ബാറക്കല്ലാ ഫിക്. ബഹ്റൈനിൽ നിന്ന് ഫസ്റ്റ് ആളാണോ വിളിക്കുന്നത് അല്ലേ? ഇതുവരെ കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ബഹ്റൈനിൽ നിൽക്കുന്ന കൂട്ടുകാരൻ മുമ്പ് ഫാമിലി ടെലിഗസിലേക്ക്
1: വിളിച്ചിട്ടുണ്ടായിരുന്നോ?
0: ഓക്കെ, മാഷാല്ലാ. പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, മാഷാല്ലാ. യെസ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ആ, ഹിജറ മാസം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ലംഹ മോനോട് ചോദിക്കട്ടോ.
2: ഹിജറ കലണ്ടറിലെ രണ്ടാമത്തെ മാസം ഏതാണ്?
0: സഫർ. ഉറപ്പിച്ചു? ഓക്കെ, ഉറപ്പിച്ചു അല്ലേ. ഓപ്ഷൻസ് ഒന്നും വേണ്ട?
1: വേണ്ട,
0: ഓപ്ഷൻസ് ഒന്നും വേണ്ട. രണ്ടാം മാസം സഫർ എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ മാസം എന്തായിരുന്നു? ശരിയാണോ? മാഷാല്ലാ, ഉത്തരം ശരിയാണ്. ബാറക്കല്ലാ ഫീക്കും. ശരി, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ബഹ്റൈൻ എന്നുള്ള കൂട്ടുകാരൻ ശരിയാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: ഓക്കെ,
0: മോനിപ്പോൾ വെക്കേഷനാണോ? വെക്കേഷനാണോ? ഓക്കെ, വെക്കേഷനിലൊക്കെ എന്തൊക്കെയാണ് പരിപാടി? ട്യൂഷന് പോയിട്ടുണ്ടല്ലേ. യെസ്. എത്ര ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലേക്ക്. മാഷാല്ലാ. യെസ്. അപ്പോൾ വെക്കേഷനിലെ ട്യൂഷനിലൊക്കെ പോയി ഉഷാറായി. എന്നാണ് ഇനി സ്കൂള് തുറക്കുക? ഹലോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം ഞാൻ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഖുർആൻ അവതരിക്കപ്പെട്ട മാസം ഏത്? ഖുർആൻ അവതരിക്കപ്പെട്ട മാസം ഏത്?
1: റമളാൻ.
0: ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, ശരി. വളരെ സിമ്പിളായ ചോദ്യമായിരുന്നില്ലേ. യെസ്, ഇൻഷാല്ലാ. ബാറക്കലാഫിക്കും. ആ, ഓപ്ഷൻസ് ഉണ്ടല്ലോ. റമളാൻ, റജബ്, ഷഅബാൻ, മുഹറം. അതാണല്ലേ റമളാൻ മാസത്തിൽ ഖുർആൻ അവതരിച്ചു എന്നതിന്റെ തെളിവ്. ഓക്കെ, ശരി. ഏതായാലും മാഷാല്ലാ, ഉത്തരം ശരിയായിട്ടുണ്ടോ? ആയിഷ ലംഹ, ലംഹ ഉത്തരം ശരിയായിട്ടുണ്ടോ? യെസ് മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം എന്തായിട്ടുണ്ട്? ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ് അറിയോ? യെസ്, മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയായാലും സമ്മാനം കിട്ടും അല്ലേ. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത് ലംഹയാണ്. ഇൻഷാല്ലാ.
2: ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത് ഏത് മാസത്തിലാണ്?
0: ആയിരം മാസം റമളാൻ മാസം. ഉത്തരം ഉറപ്പിക്കല്ലേ? ഓക്കെ, മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഉത്തരം ശരിയാണോ?
2: ആ,
0: ലൈലത്തുൽ ഖദർ എന്ന ഉത്തരം ശരിയാണ് കേട്ടോ. യെസ്. മോൻ എന്തൊക്കെ സ്കില്ലാണുള്ളത്? ഖുർആൻ ഓതാൻ അറിയാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഫാമിലി ടെലിഗിസിലെ ഇഫിള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഓൺലൈൻ ആയിട്ടാണോ പഠിക്കുന്നത്? ഓക്കെ, മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഏതായാലും ഇന്നത്തെ ഫാമിലി ടെലിഗിസിലെ മൂന്നാമത്തെ അല്ല, നെക്സ്റ്റ് വിന്നറാണ് നമ്മുടെ ബഹ്റൈനിൽ നിന്നുള്ള കൂട്ടുകാരൻ അല്ലേ. അപ്പോൾ ഇന്നത്തെ നാലാമത്തെ വിന്നറായി, നാല് വിന്നറായി ഇന്നത്തെ ടെലിഗിസിൽ കേട്ടോ. ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ ഇനിയും എന്ത് ചെയ്യണം? ഫാമിലി ടെലിഗിസിലേക്ക് വിളിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യെസ്
1: ഇൻഷാല്ലാഹ്.
0: ഓക്കെ ശരി. അപ്പോൾ ഇന്ന് ബഹ്റൈനിൽ നിന്നാണ് ഒരു കൂട്ടുകാരൻ വിളിച്ചത്, ബഹ്റൈൻ. യെസ്, ബഹ്റൈനിൽ നിന്നൊരു കോൾ വന്നല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നാല് പേര്, അഞ്ച് പേര് വിളിച്ചു, അഞ്ച് പേരും വിന്നേഴ്സായി മാറി. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ എത്ര ചോദ്യം ചോദിച്ചു എന്നറിയോ? 15 ചോദ്യങ്ങൾ നമ്മളിന്ന് ചോദിച്ചു. 15 ചോദ്യത്തിനും കൂട്ടുകാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യകർത്താവ് അഥവാ കോളർ ആരാ നോക്കാം. ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: ആരാണ്? ഫവാസ് ആണോ?
1: ഫഹ്മി
0: ഫറാസ്. മാഷാല്ലാ, നല്ല പേരല്ലേ ഫഹ്മി ഫറാസ്. എവിടെന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിലെ ഫസ്റ്റ്? ഏത് ജില്ലയിൽ വിളിക്കുന്നത്?
1: പാലക്കാട്.
0: പാലക്കാട്, മാഷാല്ലാ, പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ കോളറാണ്. ഓക്കെ, ബാർക്കല്ലാ ഫീക്. ഓക്കെ, മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലല്ലേ. മോൻ്റെ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. ഒന്ന് മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്ക് നിൽക്ക്. യെസ്, കൂടെ ആരൊക്കെയുണ്ട്? ആ, ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ട് അല്ലേ. ശരി, അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ഹലോ,
1: ഹലോ.
0: ആ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ?
1: ആ, കേൾക്കുന്നുണ്ട്.
0: ഓക്കെ ശരി, എന്നാൽ ഞങ്ങൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. റെഡിയാണോ? ഓക്കെ, ഫസ്റ്റ് ചോദ്യം ലംഹ ചോദിക്കൂട്ടോ. ഇൻഷാല്ലാ.
2: ഹിജ്റ കലണ്ടറിലെ മാസങ്ങൾ സാധാരണ എത്ര ദിവസങ്ങൾ ഉള്ളതാണ്?
0: ഓപ്ഷൻസ്. ഹിജ്റ കലണ്ടറിലെ മാസങ്ങൾ സാധാരണ എത്ര ദിവസങ്ങളാണുള്ളത്? ഹിജ്റ കലണ്ടറിലെ മാസങ്ങൾ സാധാരണ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ എ 30 അല്ലെങ്കിൽ 31, ഓപ്ഷൻ ബി 28 അല്ലെങ്കിൽ 29, ഓപ്ഷൻ സി 29 അല്ലെങ്കിൽ 30, ഓപ്ഷൻ ഡി 31. ഓപ്ഷൻ എ 20 സെക്കൻഡ് മാത്രമുള്ളൂ കേട്ടോ, അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഓപ്ഷൻ എ 30 അല്ലെങ്കിൽ 31, ഓപ്ഷൻ ബി 29
1: അല്ലെങ്കിൽ
0: 30 അല്ലേ, 29 അല്ലെങ്കിൽ 30. അപ്പോൾ ഇംഗ്ലീഷ് മാസത്തിൽ എത്ര മാസം ഉണ്ടാകും, എത്ര ദിവസം ഉണ്ടാകലുണ്ട്? 30 അല്ലെങ്കിൽ 31. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. അപ്പോൾ മോന് പറഞ്ഞ ഉത്തരം ശരിയാണ്, ബാറക്കല്ലാ ഫീക്കും കേട്ടോ. ഫസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം തേറ്റുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഹിജ്റ. യെസ്, രണ്ടാമത്തെ ചോദ്യം, ഹിജ്റ കലണ്ടർ എന്തിനടിസ്ഥാനമാക്കിയുള്ളതാണ്? ഹിജ്റ കലണ്ടർ എന്തിനടിസ്ഥാനമാക്കിയുള്ളതാണ്? ഓപ്ഷൻ എ സൂര്യൻ, ഓപ്ഷൻ ബി ഭൂമിയുടെ കറക്കം, ഓപ്ഷൻ സി ചന്ദ്രൻ, ഓപ്ഷൻ ഡി നക്ഷത്രങ്ങൾ.
1: ഓപ്ഷൻ
0: സി ചന്ദ്രൻ. ഉറപ്പിച്ചു? ഓക്കെ, അപ്പോൾ സൂര്യനെ നോക്കി കലണ്ടർ ഉണ്ടാക്കാൻ കഴിയില്ല, കഴിയോ?
1: യെസ്,
0: ഇല്ലല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോന് പറഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലംഹ ശരിയാണോ? യെസ്, മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. യെസ്, എന്നാൽ ഞങ്ങൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. ലംഹയാണ് മൂന്നാമത്തെ ചോദ്യം മോനോട് ചോദിക്കുന്നത്.
2: റമദാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം ഏതാണ്?
0: റമദാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം ഏതാണ്? ശവ്വാൽ. ഉത്തരം ശരിയാണോ? മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെയും ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയാൽ എന്താണ് പ്രത്യേകത?
1: ആ,
0: വിന്നറായി. ബാറക്കല്ലാ ഫീക്കും. യെസ്, അപ്പോൾ ഇന്ന് ഫാമിലി ടെലിഗീസിലേക്ക് വിളിച്ചതിൽ ഇപ്പോൾ മോന് പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലേ വിളിച്ചത്. പാലക്കാട് ജില്ലയിലത്തെ രണ്ടാമത്തെ വിന്നറാണെന്ന്. മലപ്പുറം ജില്ലയിലെ രണ്ട് പേര്, പാലക്കാട് ജില്ലയിൽ രണ്ട് പേര്, അതുപോലെ തന്നെ കാസർഗോഡിന്നും ബഹ്റൈനൊക്കെ കൂട്ടുകാരെ വിളിച്ചിരുന്നു. അവരൊക്കെ ഇന്ന് വിന്നറായിട്ടുണ്ട് അല്ലേ. ഇന്ന് വിളിച്ച എല്ലാവരും വിന്നറായി. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും. ഓക്കെ ഇൻഷാല്ലാ, മോനക്ക് ഒരു അങ്ങക്ക് വേണ്ടി ഒരു പാട്ടോ ഒരു കവിതയോ എന്തെങ്കിലും ചൊല്ലിത്തരാൻ കഴിയോ? ആ, ഒരു പാട്ട് പാടിക്കേ.

0: ഓക്കെ, മാഷല്ല പാട്ട് പാടില്ലേ. ഞങ്ങൾക്ക് റേഞ്ചിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, കറക്റ്റ് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ആ പാട്ട് ഉഷാറായിട്ടുണ്ട്, കേട്ടിടത്തോളം. ഓക്കെ, ഇൻഷാല്ല നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യണം, പീസ് റെഡിയാക്കി വിളിക്കണം. റെഡിയാണോ മോൻ? റെഡിയാണോ? ഓക്കെ ഇൻഷാല്ല. അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഒരു വിന്നറാണ് മോന് കേട്ടോ, ഇൻഷാല്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ വിളിക്കണം. അടുത്ത ദിവസം ഏതാണ് വിഷയം എന്നറിയോ? ഇന്ത്യൻ റെയിൽവേ. എങ്ങനെ വിഷയം കിട്ടി? ലൈവ് കാണുന്നുണ്ടോ? ഓക്കെ മാഷാല്ലാ. ഓക്കെ ശരി, ഇൻഷാല്ലാ നെക്സ്റ്റ് ഡേ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇന്ന് ഫോൺ വിളിച്ചതിലേ വിന്നറാണ് അല്ലേ, ലാസ്റ്റ് വിളിച്ച കുട്ടിയും വിന്നറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്ര സിമ്പിളാണോ? ഇത്ര സിമ്പിളാന്ന് തോന്നുന്നു അല്ലേ. കൂട്ടുകാരൊക്കെ പഠിച്ച് സെറ്റായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പീസ് റേഡിയോ ഫാമിലി ടെലിഗിസിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നാളത്തെ വിഷയം ഒന്ന് കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ.
1: ഇന്ത്യൻ റെയിൽവേ.
0: ഓക്കെ, ഇന്ത്യൻ റെയിൽവേ എന്ന വിഷയത്തിലാണ് നാളെ ഫാമിലി ടെലിഗിസ് നടക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നാളെയും എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ത്യൻ റെയിൽവേ കുറിച്ച് പഠിച്ചു വരിക അല്ലേ. യെസ്, ആദ്യം റെയിൽവേ കേരളത്തിലൂടെയാണ് തുടങ്ങിയിട്ടുള്ളത്, തുടങ്ങി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഏതായാലും നമുക്ക് നെക്സ്റ്റ് കോളർ ആരാ നോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും സലാം.
0: ഫാമിലി ടെലിഗ്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: വാലൈക്കും,
0: കേൾക്കുന്നുണ്ടോ? യെസ്. ആരാണ് വിളിക്കുന്നത്? ഹംസ അല്ലേ. യെസ്, എവിടെ നിന്നാ വിളിക്കുന്നത്? ദുബായ് എന്നല്ലേ, ദുബായ് എന്ന്. മാഷാല്ലാ, ഇന്ന് ഇൻ്റർനാഷണൽ കോള് രണ്ടാമത്തെ ആളാണ് കേട്ടോ. ഫസ്റ്റ് ബഹ്റൈൻ ഒരാൾ വിളിച്ചു അല്ല, ഇപ്പോൾ ലാസ്റ്റ് ബഹ്റൈൻ ഒരാൾ വിളിച്ചു, ഇപ്പോൾ ദുബായ് എന്നാണ് വിളിക്കണേ അല്ലേ. മാഷാല്ലാ, ദുബായിൽ എന്താ പരിപാടി? ഏ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണല്ലേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാഷാല്ലാ. യെസ്, നാട്ടിലെവിടെയാണ് സ്ഥലം? തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് അല്ലേ. ഓക്കെ, ബാറക്കല്ലാ. ഏതായാലും ശരി, ഞങ്ങൾ ഫസ്റ്റത്തെ ചോദ്യം ചോദിക്കട്ടെ. യെസ്, ഫസ്റ്റത്തെ ചോദ്യം, എൻ്റെ കൂടെ ലംഹ ഉണ്ട്, ലംഹയാണ് കേട്ടോ നിങ്ങളോട് ഫസ്റ്റ് ചോദ്യം ചോദിക്കുക. മാഷാല്ലാ.
1: ഒരു ഹിജ്റ വർഷത്തിൽ ആകെ എത്ര ദിവസങ്ങൾ ഉണ്ടാകും?
0: ഒരു ഹിജ്റ വർഷത്തിൽ ആകെ എത്ര ദിവസങ്ങൾ ഉണ്ടാകും? ഓപ്ഷൻ എ
1: 365, ഓപ്ഷൻ ബി 366, ഓപ്ഷൻ സി 354 അല്ലെങ്കിൽ 355, ഓപ്ഷൻ ഡി 360.
0: 20 സെക്കൻഡ് ആണ് കേട്ടോ നമ്മുടെ സമയം. ഓപ്ഷൻ സി 354 അല്ലെങ്കിൽ 355. ഉത്തരം ഉറപ്പിക്കട്ടെ, ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, മുമ്പ് പീസ് റേഡിയോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യത്തെ പ്രാവശ്യമാണല്ലേ. എന്നാ ആദ്യത്തെ പ്രാവശ്യത്തെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം ലംഹ മോന്
1: ശരിയാക്കിയിട്ടുണ്ടോ?
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട് കേട്ടോ. മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയാലാണ് ക്വിസിലെ വിന്നറായി മാറാം. മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കണം കേട്ടോ ഇൻഷാല്ലാ. അങ്ങനെയാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇന്നത്തെ വിന്നറാകൂലേ, സിമ്പിളാണ് കേട്ടോ. യെസ്, ഹിജ്റ കലണ്ടറിലെ എട്ടാമത്തെ മാസം ഏത്? ഹിജ്റ കലണ്ടറിലെ എട്ടാമത്തെ മാസം ഏത്? യെസ്, ഓപ്ഷൻ എ റമളാൻ, ഓപ്ഷൻ ബി ഷഅബാൻ, ഓപ്ഷൻ സി റജബ്, ഓപ്ഷൻ ഡി ഷവ്വാൽ. ഇരുപത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് ഷഅബാൻ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തു. ഫസ്റ്റ് കോളറാണ്, ഫസ്റ്റത്തെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. രണ്ടാമത് ഉത്തരം ശരിയാക്കണമെന്ന ആഗ്രഹത്തിലാണ് അല്ലേ? ശരിയാകൂലേ? എങ്ങനെ ഉത്തരം ശരിയാകൂലേ? ഉറപ്പില്ലേ? ഓക്കെ, റെഡി ആവും, ഉത്തരം ശരിയാവൂലേ? ഓക്കെ, ഇൻഷാല്ല. ലംഹ, ഉത്തരം ശരിയാണോ? ഓക്കെ, മാഷാല്ല, ബാറകല്ലാഹു ഫീക്കും. ടെലിവിഷനിലെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല. യെസ്, കൂടെ ആരൊക്കെയുണ്ട് ടെലിഗസിൽ പങ്കെടുക്കുന്നത്? ഉമ്മ ഉണ്ട്, അനിയനുണ്ട്. എല്ലാവരും ഫാമിലി ടെലിഗസിൽ ലൈവ് ആയിട്ടാണ് അല്ലേ? ലൈവ് കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ചോദ്യമാണ്, ഈ ചോദ്യത്തിന് ഉത്തരം കൂടി ശരിയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ വിന്നറായി ഇൻഷാല്ല. അപ്പോൾ നിങ്ങളോട് ലാസ്റ്റത്തെ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്ന മാസം ഏത്? പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്ന മാസം ഏത്? റമദാൻ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, മാഷാല്ലാ, ബാറകല്ലാഹു ഫീക്കും. റമദാൻ എന്ന ഉത്തരം ഓക്കെ ശരിയാണ് കേട്ടോ. വളരെ സിമ്പിളായിരുന്നു, ബാറകല്ലാഹു ഫീക്കും. അപ്പോൾ ഇന്നത്തെ ഫാമിലി ടെലിഗസിലെ ഫസ്റ്റത്തെ വിന്നറാണ്, അല്ല ഫസ്റ്റത്തെ അല്ല, ലാസ്റ്റത്തെ വിന്നറാണ് മോനെ കേട്ടോ. ലാസ്റ്റത്തെ കോളറാണ് മോന്. ആ ലാസ്റ്റ് കോളറും എന്ത് ചെയ്തു? വിന്നറായിട്ടുണ്ട്. ഇന്ന് ഇന്നത്തെ പ്രത്യേകത എന്ന് വിളിച്ച എല്ലാവരും വിന്നറായി മാറിയിട്ടുണ്ട് അല്ലേ? യെസ്, ഇന്നത്തെ വിളിച്ച എല്ലാവരും വിന്നറായി മാറിയിട്ടുണ്ട്. മാഷാല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാളെയും ഫാമിലി ടെലിഗസിലേക്ക് വിളിക്കണം ഇൻഷാല്ലാ. ഓക്കെ, നാളെ ഇന്ത്യൻ റെയിൽവേ എന്ന വിഷയത്തിലാണ് ഫാമിലി ടെലിഗസ് നടക്കുന്നത് ഇൻഷാല്ലാ. എന്തായാലും വിളിക്കണം കേട്ടോ, നാളെ വിന്നറാകണം. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ലംഹ, ഇന്ന് ഒരുപാട് പേര് വിളിച്ചു, വിളിച്ചവരൊക്കെ വിന്നറായി മാറി മാഷാല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ടെലിഗസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ എന്ന വിഷയത്തിലാണ് നാളെ ഫാമിലി ടെലിഗസ് നടക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നാളത്തെ ടെലിഗസിൽ എല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ലാ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത വസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: 9ാം ക്ലാസ്സിൽ വീണ്ടും സേ പരീക്ഷ. പൊതുവിദ്യാലയങ്ങളിലെ 9ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും സേ പരീക്ഷ. സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി 20 ദിനം മുമ്പ് പരീക്ഷ നടത്താനാണ് നിർദ്ദേശം. ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇത്തരമൊരു ഇരട്ട സേ പരീക്ഷ. 5 മുതൽ 9 വരെ ക്ലാസ്സുകൾ മാർച്ചിൽ നടന്ന വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്തവർക്ക് കഴിഞ്ഞ മാസം 8 ദിവസത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകിയ ശേഷം സേ പരീക്ഷ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം സ്ഥാനക്കയറ്റവും നൽകി. 8ാം ക്ലാസ് വരെയുള്ള സ്ഥാനക്കയറ്റം തടയാൻ പാടില്ല എന്നതുകൊണ്ടാണത്. 9ാം ക്ലാസ്സിന് ഈ നിബന്ധന ബാധകമല്ലാത്തതിനാൽ ഏപ്രിലിലെ ആദ്യ സേ പരീക്ഷയിലൂടെ 30% മാർക്ക് നേടാത്തവരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു.
5: Peace Radio. Tune to reality.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മെയ് 26 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. മെയ് 25 വരെയേ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12 ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്, പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം IBScenter.kerala.gov.in.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60 പ്രോഗ്രാമുകൾ, 50 അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. ദുൽഹിജ്ജ 10 ശ്രേഷ്ഠതകൾ അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു സത്യവിശ്വാസി നിരന്തരം അള്ളാഹുവിനെ ആരാധിക്കുന്നവനായിരിക്കണം. കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞത് വഅബുദു റബ്ബക ഹത്താ യഅതിയക ലിയഖീൻ, നിനക്കുറപ്പുള്ള ആ കാര്യം അഥവാ മരണം, അത് നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തായത്താണ്. അപ്പോൾ ഏതെങ്കിലും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ മാത്രമല്ല അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, നിരന്തരം അള്ളാഹു നമ്മോട് പറഞ്ഞത് ഫഇദ ഫറഗ്ത ഫൻസബ് വഇല റബ്ബിക ഫറഗബ്, ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കുക, ആഗ്രഹം റബ്ബിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ദുനിയാവിൻ്റെ ഒരു വിഷയം കഴിഞ്ഞാൽ പിന്നെ പരലോകം, പരലോകത്തിൻ്റെ ഒരു വിഷയം കഴിഞ്ഞാൽ ദുനിയാവ്. ഇങ്ങനെ നിരന്തരം ഒരു വിശ്വാസി അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ശരിയായ ഗുണം. 5 നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, സദഖകൾ, ഇങ്ങനെ ധാരാളം ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നിരന്തരമുള്ള ആരാധനകൾക്ക് പുറമെ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച ചില പ്രത്യേക ദിവസങ്ങളിലെ, ചില പ്രത്യേക മാസങ്ങളിലെ, ചില പ്രത്യേക സ്ഥലങ്ങളിലെ ആരാധനകളും നമുക്കുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില കർമ്മങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ അതിൻ്റേതായ പവിത്രതകൾ നമ്മൾ നൽകണം. ഇപ്പം മാസങ്ങളിൽ തന്നെ 4 മാസങ്ങൾ പവിത്രമായതാണ്. അള്ളാഹു പറഞ്ഞത് കാണാം, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം മുതൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കിതാബിൽ മാസങ്ങളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ 12 ആണ്. മിൻഹ, അതിൽ 4 നാലെണ്ണം ഹുറും, പവിത്രമാക്കപ്പെട്ടതാണ്. അപ്പോൾ 4 മാസങ്ങൾ പവിത്രമായതാണ്. അതേതെല്ലാമാണ്? അത് ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അത് ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും റജബുമാകുന്നു. അപ്പോൾ ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറയുമ്പോൾ ഇതിൽ യുദ്ധം ഹറാമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളാണിത്. അതുപോലെ തന്നെ പവിത്രമായ മറ്റൊരു മാസമാണ് റമളാൻ. കാരണം അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി റമളാനിലെ തന്നെ പവിത്രമായ സമയമാണ് ലൈലത്തുൽ ഖദ്ർ. അതൊരു രാത്രിയാണ്. അള്ളാഹു പറഞ്ഞത്, ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രി എന്നാണ്. അപ്പോൾ അതൊരു മഹത്വമുള്ള രാത്രിയാണ്. അതുപോലെ മുഹറം മാസം, അതിലെ ഇബാദത്തുകൾ, അതുപോലെ രാത്രി നിസ്കാരം, ഇതൊക്കെ പ്രത്യേക മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലു സിയാം ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ നിസ്കാരം സ്വലാത്തുല്ലൈൽ, രാത്രി നിസ്കാരമാകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ പവിത്രമായ സ്ഥലങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് മക്കയും മദീനയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലഅ ലഹു ഉഹുദുൻ فقال هذا جبل يحبنا ويحب ونحبه. ഉഹദ് മല കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പർവ്വതം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന ഇബ്രാഹിമ ഹറമ മക്കത്ത, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയെ പവിത്രമുള്ളതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മക്കയുടെ പവിത്രതയാണ് ആ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹ, പാമ്പ് മാളത്തിലേക്ക് ചുരുളുന്നത് പോലെ തീർച്ചയായും ഈമാൻ, വിശ്വാസം, അത് മദീനയിലേക്ക് ചുരുളുന്നതാണ്. അപ്പോൾ ഇത് മക്കയുടെയും മദീനയുടെയും പവിത്രതയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ 3 പള്ളികളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല. അൽ മസ്ജിദുൽ ഹറാം, 1 മസ്ജിദുൽ ഹറാമാണ്. വ മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 മസ്ജിദുർ റസൂൽ, മസ്ജിദുൽ നബവിയാണ്. വ മസ്ജിദുൽ അഖ്സ, 3 മസ്ജിദുൽ അഖ്സയുമാണ്. മക്കയിലുള്ള മസ്ജിദുൽ ഹറം, മദീനയിലുള്ള മസ്ജിദുൽ നബവി, അതുപോലെ ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ. അതുപോലെ പള്ളികൾ, അതിന് പ്രത്യേകം മഹത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അല്ലാഹു അവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളാണ്. വഅബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അത് അങ്ങാടികളുമാകുന്നു. ഇതുപോലെ ഇപ്പീ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ. സൂറത്തുൽ ഫജ്ർ അല്ലാഹു ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വൽ ഫജ്ർ, ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, 10 രാത്രികളും തന്നെയാണ് സത്യം. ഏതാണ് ഈ 10 രാത്രികൾ? ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, അൽ മുറാദു ബിഹ, ആ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശം അഷ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. കമാ ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച 10 രാത്രികൾ, അല്ലാഹു ഒരു വസ്തുവിനെക്കൊണ്ട് സത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മഹത്വമാണ് അതറിയിക്കുന്നത്. 10 ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും മഹത്വവുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, സ്വഹീഹു ജാമിഅയിലെ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അയ്യാമുൽ അഷർ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാകുന്നു. ദുനിയാവിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുകയാണ്, മൽ അമലു ഫി അയ്യാമിൽ അഷരി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി, ഈ ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല. അപ്പം ഈ ഒരു 10 ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, അത് ദിക്റുകളാവാം, ഖുർആൻ പാരായണമാകാം, സദഖയാകാം, എന്തുമാകാം, അത്ര പ്രതിഫലമുള്ള ഒരു കർമ്മവും മറ്റൊരു ദിവസത്തിൽ നമുക്ക് ചെയ്യാനില്ല എന്നാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദ്, റസൂലെ, ജിഹാദിനും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലമില്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനുമില്ല, ഇല്ല. എന്നാൽ ഒരു തരത്തിലുള്ള ജിഹാദിനുണ്ട്, അതേതാണ്? റജുലുൻ ഖറജ യുഖാത്തിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജ ബിഷൈ, ഒരു മനുഷ്യൻ അയാളുടെ ശരീരവും സമ്പത്തുമായി അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, അവയിൽ നിന്നൊന്നും

0: ഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ, അത് റമദാനിലെ അവസാന 10 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠകരമാണ്. അതുപോലെ റമദാനിലെ അവസാന 10 രാത്രികൾ, അത് ദുൽഹിജ്ജയിലെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ്. മനസ്സിലായോ? റമദാനിലെ അവസാനത്തെ 10ലെ പകലുകൾ, അഥവാ റമദാനിലെ 20 മുതൽ 30 വരെയുള്ള അവസാന 10 ഉണ്ടല്ലോ, അതിലെ പകലുകൾ, അത് ദുൽഹിജ്ജ ആദ്യ ദിവസത്തിലെ 10 ദിവസങ്ങളുണ്ടല്ലോ, ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ആദ്യ ദിവസങ്ങൾ, അതിലെ പകലിനേക്കാൾ ശ്രേഷ്ഠത കുറവാണ്. അപ്പോൾ പകൽ പരിഗണിക്കുമ്പോൾ റമദാനിലെ അവസാന 10ലെ പകലുകൾ അതിനേക്കാൾ ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ ആദ്യ 10ലെ പകലുകൾക്കാണ്. എന്നാൽ രാത്രി പരിഗണിക്കുമ്പോൾ റമദാനിലെ അവസാന 10ലെ രാത്രികൾ, അത് ദുൽഹിജ്ജയിലെ ആദ്യ 10ലെ രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ്. ഇപ്പോൾ രാത്രിയെ പരിഗണിക്കുമ്പോൾ റമദാനിലെ അവസാന 10ലെ രാത്രിക്കാണ് ശ്രേഷ്ഠത. പകലിനെ പരിഗണിക്കുമ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യ 10ലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത. ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത വരാൻ കാരണം? അതിന് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞ കാരണം, ഈ 10 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ധാരാളം ആരാധനകൾ ഒരുമിച്ച് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കുണ്ട്, ഹജ്ജുണ്ട്, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഇനി ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ ആദ്യ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച മറ്റു ദിവസങ്ങളിലെ വെള്ളിയാഴ്ചകളേക്കാൾ ശ്രേഷ്ഠകരമാണ്. ഇബ്നു ഹജർ റഹ്മഹുള്ള പറയുന്നുണ്ട്, രണ്ട് ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചയേക്കാളും കൂടുതൽ മികച്ചതാണ്. അതുപോലെ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയെക്കുറിച്ച് പറയുന്നത്, ഇദാ ദഖല അയ്യാമുൽ അശ്രി, ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ വന്നാൽ, ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, ശക്തമായി അദ്ദേഹം ഈ ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു എന്നാണ്. ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയൂല എന്ന് തോന്നുമാറ് അദ്ദേഹം ആരാധനകളിൽ നിരതമാകുമായിരുന്നു. അതുപോലെ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നത്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിസ്കാരം നമ്മൾ അധികരിപ്പിക്കുക. കാരണം അള്ളാഹുവിന് നിസ്കാരം ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ്. അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് നിസ്കാരത്തിലെ സുജൂദിലാണ്. അതുകൊണ്ട് ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നോമ്പ്, പല സലഫുകളും ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് എടുക്കുന്നത് വളരെ പുണ്യമാണ് എന്ന് അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് 9 ദിവസങ്ങളിലും നോമ്പെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാ എന്നീ ദിക്റുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ ദുൽഹിജ്ജ 9ൽ അറഫ നോമ്പ്, റസൂലുള്ളാഹി ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു കൊല്ലത്തെ മുഴുവൻ പാപങ്ങളും പൊറുത്തു കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ആ ദുൽഹിജ്ജ 9 നോമ്പ് നൊലുക്കുക, അതുപോലെ കഴിയുന്നവരെല്ലാം ഉൽഹിയത്തിറക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ദിവസങ്ങളിലെ പ്രത്യേക ആരാധനകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിവസങ്ങളെ പ്രത്യേകം പരിഗണിക്കുവാനും അതിൽ പ്രത്യേക ഇബാദതകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ജീവിത പാഠങ്ങൾ, ദുൽഹിജ്ജ 10ൻ്റെ ശ്രേഷ്ഠതകൾ. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും? ആരുത്തരം നൽകും? മതപരമായ കാര്യങ്ങളിൽ

0: പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ. Tune to reality.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ മധുരം ഖുർആൻ ലോകത്തിലെ പ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുക്കുന്ന മധുരം ഖുർആനിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ആദിൽ റയാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ മനസ്സിൽ ഏറെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന ഹൃദ്യമായ ഒരു പാരായണമാണ് ഇന്നത്തെ മുധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. പാരായണം ചെയ്തത് അഷേഖ് ആദിൽ റയ്യാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് മുഖമൊഴി. ഉസ്മാൻ പാലക്കാഴി രചിച്ച മുൻ വിധിയരുത് എന്ന രചനയ്ക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്.
3: മുൻവിധിയരുത്. ഒരാൾ തൻ്റെ പളപളാമിന്ന മെഴ്സിഡസ് ബെൻസ് ഓടിച്ചു പോകവേ അതിൻ്റെ ടയർ പൊട്ടിപ്പോയി. അത് മാറ്റാൻ നോക്കിയപ്പോഴാണ് ജാക്കിയില്ലെന്ന് മനസ്സിലായത്. ശരി, ആദ്യം കാണുന്ന വീട്ടിൽ പോയി ഒരെണ്ണം കടം ചോദിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ സഹായം തേടിപ്പോയി. എൻ്റെ കാർ കണ്ടാൽ അയാൾ ചിലപ്പോൾ ജാക്കിക്കെന്തെങ്കിലും വാടക ചോദിക്കും. അയാൾ ആലോചിച്ചു, $10 ചോദിക്കും ചിലപ്പോൾ, ചിലപ്പോൾ 50 ചോദിച്ചെന്ന് വരാം. ജാക്കി എനിക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടല്ലോ. എന്നെ ശരിക്ക് മുതലെടുത്ത് $100 ചോദിക്കാനും ഇടയുണ്ട്. അയാൾ മുൻപോട്ട് നടക്കുംതോറും വാടകയും കൂടിക്കൂടി വന്നു. ഒരു വീട് കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥൻ വാതിൽ തുറന്ന ഉടനെ അയാൾ അലറി, നിങ്ങളൊരു കള്ളനാണ്, ഒരു ജാക്കിക്ക് ഇത്രയും വിലയൊന്നുമില്ല, നിങ്ങൾ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നമുക്കിടയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പൗലോ കൊയ്ലോ, മക്തൂബ്. മുൻവിധിയോടെ ആളുകളെ സമീപിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ കൽപ്പിക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. മുൻവിധിയുള്ളപ്പോൾ നാം ഒരു വ്യക്തിയെ കാണുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചട്ടക്കൂടിലൂടെയാണ്. അത് ആ വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകളോ നന്മകളോ തിരിച്ചറിയുന്നതിന് തടസ്സമാക്കും. ഒരാളുടെ നാടും മതവും വസ്ത്രധാരണ രീതിയുമൊക്കെ നോക്കി അയാളെ നല്ലവനാണെന്നോ മോശപ്പെട്ടവനാണെന്നോ വിലയിരുത്തുന്നവരുണ്ട്. ഇത് അകാരണമായ വെറുപ്പിനും വിവേചനത്തിനും കാരണമാകുന്നു. ഒരാളെ മുൻകൂട്ടി വിലയിരുത്തി മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുമായിരുന്ന നല്ല കാര്യങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കാതെ പോകുന്നു. മാത്രമല്ല, മുൻവിധിയോടെ പെരുമാറുന്നത് മറ്റുള്ളവരിൽ വേദനയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. ഇത് ബന്ധങ്ങൾക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുകയും ആശയവിനിമയം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ വർഗീയതയും ജാതീയതയും പ്രാദേശികവാദവും വളരുന്നത് ഇത്തരം മുൻവിധികളിലൂടെയാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരുമയെ തകർക്കുകയും അവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മുൻവിധിയുടെ ഫലമായിട്ടാണ്. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളും അകറ്റി നിർത്തേണ്ടവരുമാണെന്ന ചില ദുഷ്ടചിന്താഗതിക്കാരുടെ പ്രചാരണത്തിൽ ആളുകൾ പെട്ടുപോകുന്നു. താടി വളർത്തിയവരെയോ തൊപ്പിധരിച്ചവരെയോ കാണുമ്പോൾ അക്രമാസക്തരാകുന്നതിന് പോലും ഈ മുൻധാരണ അവരെ പ്രേരിപ്പിക്കുന്നു. മുൻവിധി ഒരുതരം മാനസികമായ തിമിരമാണ്. അത് സത്യം തിരിച്ചറിയാൻ നമ്മെ അനുവദിക്കില്ല. അതുകൊണ്ട് തുറന്ന മനസ്സോടെ സമീപിക്കുക, തിരിച്ചറിഞ്ഞ ശേഷം തീരുമാനമെടുക്കുക.
2: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് മുഖമൊഴി. ഉസ്മാൻ പാലക്കായുടെ രചനയ്ക്ക് അബ്ദുസബദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: എടിയോ. കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ 6-പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിനു വേണ്ടി തുടങ്ങിയതാണ്. എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ഒരു ഭാര്യയുടെ സങ്കടങ്ങൾ. ബഷീർ വി പിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഒരു ഭാര്യയുടെ സങ്കടങ്ങൾ, എഴുത്ത് വി വി ബഷീർ, വടകര. പ്രിയതമ, വർഷങ്ങളായി ചിലതൊക്കെ അറിയിക്കണമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനിടയിലെ ചില നഗ്ന സത്യങ്ങൾ പ്രിയൻ അറിയുന്നുണ്ടോ? അതല്ല അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുകയാണോ? പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ഒരു മെഴുകുതിരിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുന്നവരാണല്ലോ പ്രവാസികൾ. സ്വയം ഉരുകുമ്പോഴും മറ്റുള്ളവർ ആസ്വദിക്കുന്ന പ്രകാശം തനിക്ക് നിർവൃതി നൽകുന്നു എന്നത് ശരിയാണ്. അതിനിടയിൽ ഓർക്കേണ്ടത് മറന്നുപോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. റബ്ബ് കനിഞ്ഞരുളിയ ദാമ്പത്യ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വന്നുപോകുന്ന പ്രിയതമൻ മതശാസനകൾ എത്ര കണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബജീവിതത്തിൻ്റെ സത്ത ചോർന്നുപോകാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം അള്ളാഹുവിൻ്റെ കരാറിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. അള്ളാഹുവിൻ്റെ വചനം കൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ലൈംഗികാവയവങ്ങളെ അനുവദനീയമാക്കിയത് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളിൽ ഉത്തമർ തങ്ങളുടെ ഭാര്യമാരോട് സ്വഭാവം കൊണ്ട് നന്നായവരാണ് എന്ന നബിവചനത്തിൻ്റെ പൊരുളറിയാത്തവരല്ല നിങ്ങൾ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ യഥാവിധി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവനല്ലേ വിശ്വാസി? അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും തിരുദൂതരുടെ ചര്യകളെയും മറന്ന് ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ എന്ത് സംതൃപ്തിയാണ് ലഭിക്കുക? പ്രിയനെ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന മറന്നുപോകുന്നതെന്തേ? നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയില്ലാത്തവൻ വിശ്വാസികൾപ്പെട്ടവനല്ല എന്ന നബിവചനത്തിൻ്റെ ഗൗരവം ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ചോദിച്ചല്ലോ, ഉമ്മയും വാപ്പയും എൻ്റേത് മാത്രമല്ല, മറ്റു മക്കൾക്കും നോക്കിയാലെന്താ എന്ന്. ഒരു വിശ്വാസി എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറാൻ പറ്റുമോ? പ്രായമായ അവരുടെ തൊലിയുടെ ചുളിവല്ലേ ആരോഗ്യമുള്ള നിങ്ങളുടെ തൊലിയുടെ രഹസ്യം? നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ജീവിച്ചത്, ക്യാഷ് കടം വാങ്ങി നിങ്ങളെ വിദേശത്തേക്ക് അയച്ചത് എല്ലാം എത്ര പെട്ടെന്നാണ് മറന്നുപോയത്! എത്ര തവണയാ മാതാവുമായി നിങ്ങൾ പിണങ്ങി നിന്നത്! ഞാൻ അവരോടൊപ്പം വന്നതിന് നിങ്ങളെല്ലാം എനിക്കെതിരാണ് എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലേ? പ്രിയതമാ, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയി, നരകത്തിൻ്റെ കാഠിന്യം നിങ്ങൾ അറിയാതെ പോയി. ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ അടികുറച്ച് നിൽക്കാൻ എൻ്റെ പ്രിയന് സാധിക്കുന്നില്ല എങ്കിൽ അതിലും വലിയ അപരാധം മറ്റെന്താണുള്ളത്? മണലാരണ്യത്തിലെ ചൂടും ചൂരും വിശ്വാസത്തിൽ അചഞ്ചലതയുമാകേണ്ട വിശ്വാസ ജീവിതത്തിൻ്റെ പൊരുൾ, ജീവിതത്തെ മണലാരണ്യത്തിൽ ബലികഴിക്കുമ്പോഴും കാത്തിരിക്കുന്നവരുടെ വേദനയോ ആഗ്രഹങ്ങളോ മനസ്സിലാക്കാതെ പോകുന്നു, ഒപ്പം എല്ലാം നൽകി അനുഗ്രഹിച്ച റബ്ബിൻ്റെ നിയമങ്ങളെയും. പ്രിയതമാ, ഇനിയും പറയാനേറെയുണ്ട്, ഞാൻ നിർത്തുകയാണ്. നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിമിത്തമാകുന്നതിലേക്ക് താങ്കൾ മടങ്ങുക. ഈ ലോകം ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുക. ഇഹലോകത്തെ അല്പകാല ജീവിതത്തിൽ അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ബഷീർ വി പിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മനുഷ്യന് ഉന്നത സ്ഥാനം കൽപ്പിച്ചു. ആദം നബിക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ കൂടെ ചേരുന്നു സഹൽ അരിപ്ര. സൂറ അൽബക്കറ 30-31 വചനങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. أعوذ بالله من الشيطان الرجيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ഏറെ സ്നേഹധരണീയരായ വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അർത്ഥം ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ആശയങ്ങളടക്കം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനുവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംരംഭത്തെ നമ്മിൽ നിന്നും നാളെ മരണശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ ത്രാസ് കനം തൂങ്ങാൻ നിമിത്തമാക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബുൽ ചെയ്യുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 31-32 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആ ഓതിയ ഭാഗത്തുള്ള തിലാവത്ത് നിയമങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. വഇദ് ഖാല റബ്ബുകലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഷദ്ദിന് നൂന് വന്നാൽ മണിക്കേണ്ടതുണ്ട്. ജാഇലുൻ ഫി ഇഖ്ഫാ ബിഗുന്നിയാണ് മണിച്ച് മറച്ചോതണമെന്നാണ്. ഖലീഫത്തൻ അവിടെ ഒരു ഹാത്ത ആണ്. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഖലീഫ ആ നിലക്കാണ് വഖഫ് ചെയ്യേണ്ടത്. ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വ നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക് വ നഹ്നു നുസബ്ബിഹു ബിഹംദിക. അവിടെ ഹ ആണ്. ഹ പിന്നെ വ നുഖദ്ദിസു ലക് നുഖ അവിടെ ഖാഫ് ആണ്. ലക് എന്ന് പറയുമ്പോൾ കാഫ് ആണ്. അക്ഷരങ്ങളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ثم عرضهم على الملائكة فقال أنبئوني إقلابا أنبي എന്ന് പറയുമ്പോൾ بأسمائها هؤلاء إن كنتم صادقين. هؤلاء എന്ന പദം പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്ത് മദ് ഫറാഇയായ അസാമാന്യ ദീർഘം നൽകേണ്ട ലാമ് അതുപോലെ ഹ മദ് മുത്തസിലാണ്. അപ്പോൾ അത് പ്രത്യേകം ആ നിലക്ക് ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട്. നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് മനുഷ്യന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് റബ്ബിൻ്റെ ചോദ്യം. ആ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും സംവിധാനിച്ചു തന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. വഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് ഇത് കാല പറഞ്ഞ സന്ദർഭം, ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്നാണ്. കാല പറഞ്ഞു, ഇത് കാല പറഞ്ഞ സന്ദർഭം, റബ്ബുക്ക് അതിൻ്റെ രക്ഷിതാവിൻ്റെ റബ്ബ് ആരോട് പറഞ്ഞ സന്ദർഭമാണ്? റബ്ബിൽ മലായിക്കറ്റി, മലക്കുകളോട്. അപ്പോൾ പിന്നെ 27-ഉം 29-ഉം ആയത്തിലൊക്കെ പിന്നെ നിർജീവാവശ്യത്തിന് ശേഷം മനുഷ്യന് ജീവിതം നൽകിയെന്നും അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടി ഭൂമിയിലെ വിഭവങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ഓർമ്മിപ്പിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിൻ്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നാണ്. എന്താണ് പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇന്നി തീർച്ചയായും ഞാൻ ജാഇലുൻ ആക്കുന്നവനാണ്, ഉണ്ടാക്കുന്നവനാണ്. ഫിൽ അർദി ഭൂമിയിൽ, ഖലീഫത്തൻ ഒരു ഖലീഫയെ, ഒരു പിൻഗാമി, ഖലീഫ എന്ന പിൻഗാമി പ്രതിനിധി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു പിൻഗാമിയെ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കുന്നവനാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ, അതജ്അലു നീ ആക്കുകയാണോ, ഫീഹ അതിൽ, ആ ഭൂമിയിൽ, മൻ യുഫ്സിദു ഫീഹ, മൻ യുഫ്സിദു നാശം ഉണ്ടാക്കുന്നവരെ, ഫീഹ അതിൽ ആ ഭൂമിയിൽ നാശം ഉണ്ടാക്കുന്നവരെ നീ ആക്കുകയാണോ, വയസ്ഫിഖു ദിമാ, സഫക യസ്ഫിക്കു പറഞ്ഞാൽ ചിന്തുക, രക്തം ചിന്തുക എന്നാൽ, സഫകദ് ദം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുക. വയസ്ഫിക്കു ദിമാ, ദമിൻ്റെ ജം ആണ്, ബഹുവചനമാണ്, ദിമാ രക്തങ്ങൾ. വയസ്ഫിക്കു ദിമാ രക്തം ചിന്തുകയും ചെയ്യുന്ന, ആ ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ നീ ആക്കുകയാണോ എന്ന് ചോദിക്കണം. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസുക, വനഹ്നു ഞങ്ങളായിരിക്കെ, ഞങ്ങളാവട്ടെ, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നു, സ്തോത്രകീർത്തനം നടത്തുന്നു, സുബ്ഹാനല്ലാഹ്, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ബിഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട്, ഹംദ് ഹമീദാന സ്തുതിച്ചു, ഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്കുള്ള സ്തുതിയോടെ ഞങ്ങൾ സ്തോത്രകീർത്തനം നടത്തുന്നു, തസ്ബീഹ് ചെയ്യുന്നുണ്ടല്ലോ. വനുഖദ്ദിസു അല്ലേ, ഖദ്ദസ എന്ന പരിശുദ്ധിയെ വാഴ്ത്ത, ഞങ്ങൾ തഖദീസ് ചെയ്യുന്നു, പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു, ലക്ക നിനക്ക്. ഖാല, അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, ഇന്നീ അഅലം, ഇന്നീ അഅലമു, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്, ഞാനാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. മാ ലാ തഅലമൂൻ, മാ ഒന്ന്, ലാ ഇല്ലാ തഅലമുൻ, നിങ്ങൾ അറിയുകയില്ല. മാ ലാ തഅലമുൻ, നിങ്ങൾ അറിയാത്തത്, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ പറഞ്ഞതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം എന്നാണ്, ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്ന വാക്കുകൊണ്ട് ആ വിഷയം ചില സ്ഥലത്തൊക്കെ ഇത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വിഷയം ആരംഭിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും കാണാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിക്കണമെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം, മനുഷ്യവർഗത്തിൻ്റെ ശ്രേഷ്ഠത, മനുഷ്യരെ സൃഷ്ടിച്ചതിലടങ്ങിയ ചില യുക്തിരഹസ്യങ്ങൾ, ഇതിനൊക്കെ പറ്റി പറഞ്ഞ് വിവരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ആയത്തിൻ്റെ പിന്നെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഖലീഫ അല്ലേ, ഇന്നീ ജാഅലും ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കുന്നവനാണ് എന്ന് പറഞ്ഞല്ലോ. ഈ ഖലീഫ എന്നുള്ള പദം ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ശരിക്കും ഖുദ്ദാം, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്നാണ്, അതിൻ്റെ റിദ്ദായിട്ട് ഓപ്പോസിറ്റായിട്ട് വിപരീത അർത്ഥമായിട്ട് എന്ത് ചെയ്യും, ഖൽഫ് എന്ന് ഉപയോഗിക്കും. ഖൽഫ് ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഖൽഫ് എന്ന പിൻഭാഗം. അപ്പോൾ അതിന് ആ ഒരു പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഖലീഫ എന്ന പദം. സാധാരണ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് നൽകി കാണുന്നൊരു അർത്ഥം, മൻ യഖ്ലുഫു ഗൈറഹു വയഖൂമു മഖാമഹു. ഖലീഫ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പുറകിൽ വരികയും വയഖൂമു മഖാമഹു, എന്നിട്ട് അയാളുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ഖലീഫ എന്നതിന് പൊതുവെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ ഓർത്ത അർത്ഥം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഖലീഫ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഖുലഫ, അതുപോലെ ഖലാഇഫ് എന്നൊക്കെയുള്ള പദങ്ങൾ. ഖുലഫ, ഖലാഇഫ്, അതിൻ്റെ ഫേൽ മാദി, അതിൻ്റെ ക്രിയാരൂപം ഖലഫ, ഖലഫ എന്ന രൂപമാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് എന്ന വാക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖിലാഫത്തുള്ള ആൾക്കാണ് ഖലീഫ എന്ന് പറയാം. അതുകൊണ്ട് അപ്പം ഇമാം റാഗിബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഖുർആൻ നിഘണ്ടുവിൽ കാണാം ഖലീഫ എന്ന വാക്കിന് ആ ഖലീഫ എന്ന വാക്കിന് പ്രത്യേക അർത്ഥം കൊടുത്തത് കാണാൻ കഴിയില്ല. ഖിലാഫത്തിന് മാത്രം അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇമാം റാഗിബിന് അൽ മുഫ്രദ് എന്നുള്ള നിഘണ്ടുവിൽ കാണാം. അതുപോലെ ഖിലാഫത്തു അൻ നിയാബത്തു അനിൽ ഗൈർ ഇമാ ലി ഗൈബത്തിൽ മൻദൂബി അൻഹു, ഖിലാഫത്ത് എന്ന മറ്റൊരാൾക്ക് പകരം നിൽക്കുക എന്നാണ്. അതൊന്നുകിൽ ആർക്കു വേണ്ടി പകരം നിൽക്കുന്നു അയാളുടെ അഭാവ നിമിത്തം ആകാം, വ ഇമ്മ അലി മൗത്തിഹി അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്താകാം, വ ഇമ്മ അലി അജസിഹി വ ഇമ്മ അലി തഷ്രീഫിൽ മുസ്തഖ്ലഫ്, അതായത് അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്തം അല്ലെങ്കിൽ അയാളുടെ കഴിവുകളുടെ നിമിത്തം അശക്ത നിമിത്തം അല്ലെങ്കിൽ ഖലീഫയാക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഖലീഫ എന്ന വാക്കിന് മലയാളത്തിൽ പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെയാണ് അതിന് ഭാഷാർത്ഥം പറയാനുള്ളത്. അപ്പോൾ ആ പദത്തിൽ പ്രാതിനിധ്യത്തെക്കാൾ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് പിൻഗാമിത്വമാണ്. കാരണം ആ മൂലാർത്ഥമുള്ളൊരു ധാതുവിൽ നിന്നാണ് ആ വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരെയെങ്കിലും ഖലീഫയാക്കി എന്ന് പറഞ്ഞാൽ ആ ഖലീഫ സാധാരണ അർത്ഥത്തിൽ അവൻ്റെ പിൻഗാമിയോ പ്രതിനിധിയോ ആയിരിക്കുവാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലുള്ള അഭാവവും അവനുണ്ടാവുകയില്ല. അവൻ്റെ ഏതെങ്കിലും ഒരു അധികാരമോ പ്രവൃത്തിയോ ബാധ്യതയോ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് ആരെക്കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പ്രയോഗിച്ച് കണ്ടാൽ അത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആൾ എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ പിൻഗാമി എന്നോ പ്രതിനിധി എന്നോ ഉള്ള അർത്ഥത്തിൽ പറയാൻ പാടില്ല. അതായിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇന്നി ജാഅലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയാക്കുവാൻ പോകുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്ത ഭാഗം, ഖർണം ബഅദ ഖർൻ വജീലം ബഅദ ജീൽ ഐ ഖൗമൻ യഖ്ലഫു ബഅദുഹും ബഅദാന, അതായത് ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയെ അള്ളാഹു കൊണ്ടുവരും, ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരുമായിക്കൊണ്ട് ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞ ശേഷമാണ് ഇതിന് തെളിവായി ഖലീഫയുടെ ബഹുവചനവും ക്രിയാരൂപവും ഉൾക്കൊള്ളുന്ന ചില ആയത്തുകളും ഈ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറഞ്ഞത് കാണാൻ പറ്റും. സൂറത്ത് ഫാത്തിറിലെ 39-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ജഅലകും ഖലാഇഫ ഫിൽ അർദ്, അവനത്രേ നിങ്ങളെ ഭൂമിയിൽ ഖലാഇഫ് പിൻഗാമികളായിരുന്നവർ ആയി വരുന്നവർ ആക്കിയവൻ. സൂറത്തുൻ നംലിൽ കാണാം 62-ാമത്തെ ആയത്തിൽ, വയജഅലകും ഖുലഫാ അൽ അർദ്, അവൻ നിങ്ങളെ ഭൂമിയിലെ ഖുലഫ മാറി മാറി വരുന്ന പിൻഗാമികളാക്കുന്നു. സുഖ്രിഫിലെ 60-ാമത്തെ വചനം, വലവ് നഷാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലഫൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് പിന്നിൽ പകരം വരുമാർ നിങ്ങളിൽ നിന്ന് തന്നെ നാം മലക്കൾ ഏർപ്പെടുത്തുമായിരുന്നു. ലഫ ഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, അവരുടെ ആ പ്രവാചകന്മാരുടെ ശേഷം ഒരു ഖൽഫ് ഒരു തരം പിൻഗാമികൾ പുറകിൽ വന്നു. അപ്പോൾ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വിഭാഗക്കാർ പറയുന്നത് പോലെ ഖലീഫ കൊണ്ടിവിടെ ഉദ്ദേശം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, ഈ അഭിപ്രായം ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റഹിമഹുമുള്ള എന്നിവരുടെയും പൊതുവിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായമായി ഖുർത്തുബി റഹിമഹുള്ള ഇവരൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ, അങ്ങനെയാണെങ്കിൽ വയസ്ഫിക്കുദ്ദിമ എന്ന് ചോദിച്ചല്ലോ, അതിൽ നാശമുണ്ടാക്കുകയും വ്യക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ആക്കുകയോ എന്നുള്ള മലക്കളുടെ ചോദ്യത്തിന് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യവർഗത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകുമെന്നാണല്ലോ അവരുദ്ദേശിക്കുന്നത്. മലക്കുകൾക്ക് സിദ്ധിച്ച വല്ല പ്രത്യേക അറിവ് നിമിത്തമോ അല്ലെങ്കിൽ മുട്ടിയാൽ പിന്നെ ശബ്ദമുണ്ടാകുന്ന കറുത്ത കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിരുന്നതിൽ നിന്ന് മനുഷ്യപ്രവൃത്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയ നിമിത്തമോ, അല്ലെങ്കിൽ ഖുർത്തുബി പറഞ്ഞ പോലെ, റഹ്മത്തുള്ള പറഞ്ഞ പോലെ ഖലീഫ എന്ന വാക്കിൽ നിന്ന് അന്യായങ്ങളിൽ തീരുമാനം കൽപ്പിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടയുകയും ചെയ്യുന്ന ആൾ എന്ന് അവർ അർത്ഥം മനസ്സിലാക്കിയ നിമിത്തമോ, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ മുഫസ്സിലതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അവരെ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് എന്ത്, ഇന്നി ജാഅലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ, ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുന്നുണ്ട്, പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളറിയാത്തത് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിന് മാത്രമാണ് അതിൻ്റെ കൃത്യമായ ഉദ്ദേശം അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഖലീഫയാക്കുക എന്ന ആ പ്രയോഗം, അത് ഒരു തലമുറയുടെ ശേഷം മറ്റൊരു തലമുറയായി ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഖുർആന്റെ വാക്യങ്ങളോട് കൂടുതൽ യോജിച്ചതായി കാണുന്നത്. അതുകൊണ്ടാണ് ഇബ്നു ജരീർ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലുള്ള ഖലീഫയാക്കി എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പറയുന്നതുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ അറിയുന്നവൻ പടച്ച റബ്ബാണ്. 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, വഅല്ലമ ആദമൽ അസ്മാ അകുല്ലഹ, വഅലമ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആദമ അലൈഹി വസ്സലാമിന് അല്ല അസ്മാ പേരുകളൊക്കെ, ആ പേരുകളൊക്കെ കുല്ലഹ അത് മുഴുവനും, മുഴുവൻ പേരുകളെയും അള്ളാഹു സുബ്ഹാനഹു ആദമ അലൈഹി വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ പിന്നീടോ ആർ അള്ളാഹും അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് മലായിക്കത്തി മലക്കുകൾക്ക്, മലക്കുകൾക്ക് അവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അംബി ഊനി, നിങ്ങളെനിക്ക് അറിയിച്ചു തരുവീൻ, നിങ്ങളെനിക്കറിയിച്ചു തരുവിൻ, ബി അസ്മാ ഇഹ ഉലായി, ഇവയുടെ പേരുകളെപ്പറ്റി നിങ്ങളെനിക്ക് അറിയിച്ചു തരുവീൻ എന്ന് പറഞ്ഞു. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാമക്ക് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അതിനുശേഷം അവയെ മലക്കുകളെ കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കതിന് ആ മലക്കുകൾക്ക് മറ്റു മലക്കുകൾക്ക് അതിന് കഴിയുന്നില്ല. അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ് ചെയ്തത്. ആദം അലൈഹി സ്വലാം അവരോട്, അലൈഹിസ്സലാമയോട് അവയുടെ പേരുകൾ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതെല്ലാം വിവരിച്ചു കൊടുത്തു. അങ്ങനെ അനുഭവത്തിലൂടെ അവരുടെ തെറ്റ് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. അതാണ് ഇന്നി അഅ്ലമു മാ ലാ തഅ്ലമു എന്നുള്ള പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലേ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് മുമ്പ് അവരോട് അള്ളാഹു പറഞ്ഞിരുന്നതിൻ്റെ പുലർച്ച അവർ അനുഭവത്തിൽ കണ്ടു എന്നാണ്. അപ്പോൾ എല്ലാ പേരുകളും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലാത്തരം വസ്തുക്കളുടെയും പേരുകൾ എന്നാണെന്നാണ് മിക്ക മുഫസ്സുകളും പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവരിൽ നിന്നുള്ള ചില വിദ്യാഭ്യാസങ്ങളും ഇത് അതാണ് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് കാണിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മഹുള്ള ഈ വിഷയത്തിനൊരു പ്രത്യേക പിന്നെ ശീർഷകം നൽകിയതായിട്ടൊക്കെ കാണാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ നമുക്ക് സംശയമുള്ള വല്ല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. ആ റബ്ബിൻ്റെ വാക്കുകളാണ്, കലാമാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ. അതിൽ മുഫസ്സറുകളായ അല്ലേ, മുഫസ്സർ സുഹബി എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലെയുള്ള മഹത്തുക്കളായ മറ്റു പണ്ഡിതന്മാർ വിവരിച്ചു തന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക. അതിന് അപ്പുറം എന്തായാലും പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവലംബിക്കാൻ മനസ്സ് കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ഓരോ വചനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ആശയവും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ വിശ്വാസിയുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥ വിശ്വാസിയാവുക. ആ രൂപത്തിൽ സന്ദേഹമോ സംശയമോ ബാക്കി വെക്കാതെ അള്ളാഹു പറഞ്ഞ ആയത്തുകളെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം നയിക്കാനും ഒക്കെയുള്ള സന്മനസ്സുള്ള ആളുകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറ അൽ ബഖറ 30-31 വചനങ്ങൾ, അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, ഈവനിങ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഈവനിങ് ലൈവിലുള്ളത് ഞാൻ സബീൽ ചെറുവാടിയാണ്. എല്ലാ ദിവസവും നമ്മൾ ഈവനിങ് ലൈവിൻ്റെ തുടക്കത്തിൽ ഓർമ്മിപ്പിക്കാറുള്ളതുപോലെ, വൈകുന്നേരത്തെ അധികാറുകൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ

0: അത് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചൊല്ലിയ ആളുകൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളെ കൂടി ഓർമ്മിപ്പിക്കണം എന്ന് സാന്ദർഭികമായി നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഇന്നത്തെ ലൈവിലെ കൂട്ടുകാരുടെ പ്രതിനിധികളായിട്ട് ആരും ഇവിടെ സ്റ്റുഡിയോയിലില്ല. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ അയക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് വഴി അയക്കാവുന്നതാണ്. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 85 90 7 4 5 8 4 5. ഒരിക്കൽ കൂടി, 85 90 7 4 5 8 4 5. അപ്പോൾ അതിൽ നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകളൊക്കെ വരട്ടെ. ചെറിയ ചെറിയ പാട്ടുകൾ, കഥ, കവിത, പ്രസംഗം, അങ്ങനത്തെ എല്ലാ പ്രോഗ്രാമുകളൊക്കെ വരട്ടെ. നമ്മളെ ദുൽഹിജയിലേക്ക് പ്രവേശിച്ചിട്ട് 2 ദിവസങ്ങളായി. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും, എല്ലാവരും പെരുന്നാളിനുള്ളൊരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും കൂട്ടുകാരുടെ ഉപ്പമാരൊക്കെ ഉദയത്തിന് നെയ്യത്ത് വെച്ച ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആദ്യമേ ദുൽഹിജ മാസം എത്തുമ്പോഴേക്ക് തന്നെ അവർ മാനസികമായി ബലിയറക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിച്ചോളൂ. എന്തൊക്കെയാണ് പെരുന്നാളിന് പുതിയ വസ്ത്രമൊക്കെ എടുത്തോ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എവിടേക്കൊക്കെയാണ് പ്ലാനുകളുള്ളത്? എന്തൊക്കെയാണ്? ചില കൂട്ടുകാരൊക്കെ കുറേ മുമ്പ് തന്നെ റേഡിയോയിലേക്ക് പ്രോഗ്രാമുകളൊക്കെ അയച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. തൽബിയ പ്രോഗ്രാം, സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിലേക്ക് അയച്ച് കാത്തിരിക്കുന്നവരുണ്ട്. ചില ആളുകൾ ഭക്ഷണമൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതൊരിക്കലും മിസ്സാക്കരുത് എന്ന് പ്രത്യേകം ഈ ഒരു അതൊരിക്കലും നമുക്ക് കിട്ടിയ ഒരു അവസരം പോയായി പോരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഒരുപാട് പേര് സലാം പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മുക്കുൽസു ചിറമംഗലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, നഫീസ പി എ താമരശ്ശേരി, എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. എന്തൊക്കെയാണ് നിങ്ങളുടെ, മഴയൊക്കെ ഉണ്ടോ എല്ലാ സ്ഥലങ്ങളിലും? ഒട്ടുമിക്ക ഇവിടെ കോഴിക്കോട് പ്രദേശത്ത് പൊതുവേ ഒരു ഇടക്കിടക്ക് എന്താ പറയുക, കാർമേഘകൾ വരുന്നുണ്ട്. മഴ ആയിട്ട് അങ്ങനെ പെയ്ത്, ഇന്നത്തെ ദിവസം അങ്ങനെ പെയ്തിട്ടില്ല, എങ്കിലും ഇടക്കിടക്ക് ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ട്. അപ്പോൾ എന്താ എല്ലാവരുടെയും മറ്റ് ജില്ലകളിലെയും മറ്റ് സ്ഥലങ്ങളിലെയൊക്കെ അവസ്ഥ എന്നൊന്ന് ഫീഡ്ബാക്കിലൂടെ അറിയിക്കാം. എന്നത്തെയും പോലെ അമിർട്ടി എടുത്തനാട്ടുകര ഒരു സുദീർഘമായ ഹജ്ജിൻ്റെ കാര്യങ്ങളുമായി ഒന്ന് കോർത്തിണക്കിക്കൊണ്ടൊരു സുദീർഘമായ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമായ ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ജുമുഅ രാവിൻ്റെ പുണ്യം തുളുമ്പുന്ന ഈ ശാന്തമായ സായാഹ്നത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും. മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഈ പവിത്രമായ ദിനങ്ങളിൽ വന്നു ചേർന്ന ഈ വെള്ളിയാഴ്ച രാവ് ഏറെ ബർക്കത്തും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതുമായ ഒരു സുദിനമാണ്. ഈ അനുഗ്രഹീത നിമിഷത്തിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ദുആകളും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പുണ്യരാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും ദീനിയെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ എന്നും നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരട്ടെ എന്നും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാഷാല്ലാ. അപ്പം മറ്റൊരു കാര്യം കൂടി അമീർക്ക ഈ ഒരു കുറിപ്പിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് മഗരീബ് മുതൽ ഒരുപാട് വെള്ളിയാഴ്ചയുടേതായിട്ടുള്ള ആഴ്ചകളിലെ ഏറ്റവും നല്ല ദിവസങ്ങളാണല്ലോ, ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസങ്ങളാണ് ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ചയുടെ പുണ്യം കൂടി നമുക്ക് മനസ്സിൽ കരുതാവുന്നതാണ്. ദുൽഹിജ്ജയുടെ പകലുകളിലെ പുണ്യം അവിടെ ഉണ്ട്. അതുപോലെ അതിൽ തന്നെ സ്പെഷ്യലായിട്ടൊരു വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്നുണ്ട്. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ സംഷീറ തൂത, ഉമേറ തൃശൂർ വള്ളറക്കാട്, താഹിറ ടി കെ കാസർഗോഡ്, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ? വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഏതായാലും ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാമുകളാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഗ്രാമുകൾ അയക്കാം. നിങ്ങളുടെ പ്രോഗ്രാമുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 85 90 7 4 5 8 4 5. ഒരിക്കൽ കൂടി, 85 90 7 4 5 8 4 5. അപ്പോൾ ഏതായാലും എല്ലാവരും മെസ്സേജുകളൊക്കെ ഫീഡ്ബാക്കുകൾ വഴിയൊക്കെ അയക്കുക, അതുപോലെ തന്നെ പ്രോഗ്രാമുകളും അയക്കുക. നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമുകൾ പ്രോഗ്രാമിലേക്ക് കടക്കേണ്ടതുണ്ട്, സാരോപദേശം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും നമ്മൾ ഓരോ ഉപദേശം നമുക്ക് ആയിട്ട് യൂണിവേഴ്സലായി നൽകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സാരോപദേശത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കളിയുടെ സമയത്ത് ഈ ലൈവ് കേട്ട് ഇൽമു പഠിക്കുന്ന നമുക്ക് അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 100 രൂപയ്ക്ക് 1000 രൂപയുടെ സാധനങ്ങൾ നൽകാം എന്നൊരു ബോർഡ് കണ്ടാൽ അവിടെ നല്ല തിരക്കുണ്ടാവും അല്ലേ? കാരണം 100 രൂപയ്ക്ക് 1000 രൂപയുടെ സാധനങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുക. അത് കാട്ടുതീ പോലെ ആ വാർത്ത പടരും, എല്ലാവരും അതിന് ഓടും അല്ലേ? അതെന്തേ, ചെറിയ അധ്വാനത്തിന് വലിയ ലാഭം, അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ വലിയ ചില ഓഫറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആരെങ്കിലും നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാ, 10 തവണ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ, അത് 5 നേരം നിസ്കാരത്തിലും ചൊല്ലിയാൽ നാവിൽ എത്രയാണ്? 150 ആണ് അല്ലേ? സുബ്ഹാനല്ലാഹ് 10 തവണ, 5 നേരം, അപ്പം എത്രയായി? 50. അൽഹംദുലില്ല 10 തവണ, 5 നേരം, അപ്പം എത്രയായി? 50. അള്ളാഹു അക്ബർ 10 തവണ, 5 നേരം, അപ്പം എത്രയായി? 50. 3 50 കൂടെ ചേർക്കുമ്പോൾ 150. നാവിൽ അത് 150 ആണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനു വതാലയുടെ മീസാനിൽ, തുലാസിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നത് 1500 ആയിട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നിസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ എന്താ ചെയ്യുക? നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് ഓടുന്ന ആൾക്കാരുണ്ട്. അതിന് പകരം നമ്മളവിടെ തന്നെ ഇരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ ഇതെല്ലാം 33 തവണ ചൊല്ലുമ്പോൾ 99 ആകും. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൂടെ ചൊല്ലുമ്പോൾ അത് 100 ആകും. നമ്മുടെ നാവിൽ അത് 100 ആണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനത്തെ എടുക്കൽ 1000 ആണ്. 100 തവണ നമ്മളിത് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് എഴുതി വെക്കുന്നത് 1000 എന്നാണ്. അത് 5 നേരവും നമ്മൾ ചൊല്ലുമ്പോൾ നാവിൽ അതെത്രയാണ്? 500 ആണ്. എന്നാൽ അള്ളാഹുവിൻ്റെ രേഖയിൽ എത്രയാണ്? തുലാസിൽ പരലോകത്ത് പടച്ചോൻ വെച്ച തുലാസിൽ ഇത് തൂക്കുമ്പോൾ എത്രയാണ്? 5000 ആണ്. അപ്പോൾ എത്ര ലാഭമാണ് അള്ളാഹു സുബ്ഹാനത്തെ നമുക്ക് നൽകുന്നത്. ഇതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റിനെ കുറിച്ചും പറഞ്ഞു. ഇദ അഖദ മദ്ജഅഹു വയഹ്മദു സലാസൻ വസലാസീൻ വയുസബ്ബിഹു സലാസൻ വസലാസീൻ ഫദാലിക മിഅത്തു ബില്ലിസാൻ വഅൽഫു ഫിൽ മീസാൻ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 34 തവണ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നാവിൽ അത് 100 ആണ്, അള്ളാഹുവിൻ്റെ തുലാസിൽ അതിൻ്റെ തൂക്കം എത്രയാണ്? അൽഫും ഫിൽ മീസാൻ, തുലാസിൽ 1000 ആണ്. അപ്പോൾ എത്ര ലാഭമാണ്? ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ഇത് ചൊല്ലാൻ എത്ര സമയം വേണം? സുബ്ഹാനല്ലാഹ്, 1 സെക്കൻഡ് തികച്ചു വേണ്ട അല്ലേ? അപ്പോൾ 100 സെക്കൻഡ്, 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു കൂലി. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് 1000 കൂലി, ആരത് തരിക? അള്ളാഹു സുബ്ഹാനഹു വതാല. ഇതുപോലെ ഒരുപാട് കർമ്മങ്ങൾ, ചെറിയ അധ്വാനമാണ്, ചെറിയ പണിയെടുക്കേണ്ടതുള്ളൂ, പക്ഷേ വലിയ കൂലി കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വതാല നന്മകൾ ധാരാളമായി ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും ആ നന്മകൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാനും ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ ആ പുണ്യം എനിക്ക് ലഭിക്കണം എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് കൂലിയിട്ടുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് അടികിട്ടും, ചീത്ത കിട്ടും, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഓടിപ്പോയി വേഗത്തിൽ നിസ്കരിച്ച് ഞാൻ നിസ്കരിച്ചു എന്ന് പറഞ്ഞ് നോട്ടിലത് മാർക്ക് ചെയ്ത് ടീച്ചറെടുത്ത് ചെല്ലുമ്പോൾ ഓ ഫുള്ള് നിസ്കരിച്ചു, മാഷാ അല്ലാഹ്, ഉഷാർ അല്ലേ? അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷമാണോ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ? അല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രതിഫലം അത് കണക്കില്ലാതെ ധാരാളം പടച്ചോൻ തരും. ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് വലിയ വലിയ കൂലി തരും. അത് കിട്ടാൻ നമ്മളെന്ത് ചെയ്യണം? അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ കൂലി എനിക്ക് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നല്ല സന്തോഷത്തോടെ താല്പര്യത്തോടെ ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ നിശ്ചയിച്ച എണ്ണം നമ്മളെല്ലാവരും നിർവഹിക്കുക. അതുമല്ലാത്ത ഒരുപാട് പ്രാർത്ഥനകളുമുണ്ട്. നിസ്കാരത്തിന് ശേഷം തന്നെ അവസാനത്തെ മൂന്ന് സൂറത്ത് ഓദാൻ റസൂല പറഞ്ഞു, ആയത്തുൽ കുർസി ചൊല്ലിയാൽ അയാൾക്ക് മരണമാണ് സ്വർഗം ലഭിക്കാൻ തടസ്സമായിട്ടുള്ളത്. അതായത് അയാൾ മരിച്ച ഉടൻ സ്വർഗത്ത് കാണും. അങ്ങനെ കുറേ ഓഫറുകൾ പടച്ചോൻ തന്നിട്ടുണ്ട്. ആ ഓഫറുകളൊക്കെ നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല നല്ല ഓഫറുകളുടെ കാലമാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇന്നത്തെ സാരോപദേശത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉള്ള പറഞ്ഞ കാര്യങ്ങൾ, നമസ്കാരത്തിന് ശേഷമുള്ള നമ്മുടെ അധികാരുകൾ എന്ന് പറയുന്നത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പലപ്പോഴും പല ആളുകളും ജീവിതത്തിൻ്റെ തിരക്കുകൾ കാരണം പെട്ടെന്ന് എണീറ്റ് പോകാറാണ് പതിവ്. നമസ്കാരത്തിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലധികം സമയം അവിടെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ ഒന്ന് അധികാരികളൊക്കെ ഒന്ന് ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക, അവിടുന്ന് പോകും, നല്ലവണ്ണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ സാരോപദേശത്തിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഉയർന്ന പ്രതിഫലം കൂടി നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മറ്റുള്ള രീതിയിലുള്ള പ്രതിഫലം കൂടി നമുക്ക് കിട്ടുമെന്നർത്ഥം. അപ്പോൾ ഏതായാലും ഒരുപാട് പേര് ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ആയിഷ കരുമ്പിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൽ സബീല, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല, മായ ഇവിടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ മായ പെയ്തിട്ടില്ല, പക്ഷേ മായയുടെ എന്താ പറയുക, ചില എന്താ പറയുക സൂചനകളൊക്കെ തന്നിട്ട് അത് പോയി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇനി ഒരു ചോദ്യം നമുക്കിവിടെ വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എല്ലാവരും ഉത്തരം അയക്കുക. ഒരു പ്രവാചകൻ്റെ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യതാണ്, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്ന് പറഞ്ഞ നബി ആരാണ്? പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്ന് പറഞ്ഞ നബി ആരാണ്? ഇപ്പോൾ ശ്രോതാക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ, കൊച്ചു കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും എന്ത് ചെയ്യുക, ഉത്തരം അയക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ കേൾക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ അയക്കുക. അപ്പോൾ ഏതായാലും നല്ലൊരു ചോദ്യമാണ്. അതിന് എല്ലാവർക്കും പ്രവാചകന്മാരുടെ പേര് തന്നെ, പ്രവാചകൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഓപ്ഷനൊന്നും വേണ്ടിയില്ല. നമുക്ക് അറിയിക്കപ്പെട്ട ആകെ 25 നബിമാരാണുള്ളത്. അപ്പോൾ അതിനുള്ള ഏതെങ്കിലും ഒരു നബിയുടെ പേരായിരിക്കും ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ശ്രോതാക്കൾ എല്ലാവരും ഉത്തരം അയക്കുക. അതുപോലെ ഉമ്മുക്കുൽസു ചിറമംഗലം പറഞ്ഞിട്ടുള്ളത്, എന്നും മാറി മാറി ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന മനോവർസലായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ ഈ ഒരു സാരോപദേശം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഓരോ ദിവസവും നമ്മൾ ഓരോ ഉപദേശം അത് വ്യത്യസ്തമായ രീതിയിൽ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ, ശരിക്കും നമ്മൾ ആ ഉപദേശങ്ങൾ മാത്രം ഒന്ന് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ഒരു മൊഴിമുത്തുകൾ അങ്ങനെയൊക്കെ പറയുന്ന രൂപത്തിൽ നമുക്കൊരു പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ പറ്റും. അത്രയ്ക്ക് ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ ഓരോ ദിവസം ഈവനിങ് ലൈവിൽ കേട്ട് കേട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ലഭിക്കുന്ന ഓരോ അറിവ് എന്ത് ചെയ്യുക, ഒന്ന് നമ്മളത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ള എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഉത്തരങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടി പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നുള്ളതാണ്. അതുപോലെ സുബൈദ പുളിക്കൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട്, ഈവനിങ് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഏതായാലും എല്ലാവരും പ്രോഗ്രാമുകളും ഫീഡ്ബാക്കുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. നമുക്കേതായാലും ചെറിയൊരു കഥയിലേക്ക് കടക്കാം. ഇന്നൊരു സൊഹാബിയുടെ കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എല്ലാവരും അയക്കുക. അതിൻ്റെ ഇടയിൽ ഈ കഥയും കൂടി ഒന്ന് കേൾക്കുക. ചോദ്യം വൈകി വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്ന് പറഞ്ഞ നബി ആരാണ്? പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്ന് പറഞ്ഞ നബി ആരാണ്? അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളൊരു സഹാബിനെ പറ്റിയിട്ടാണ്, സഹാബി മാത്രമല്ല ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് മെല്ലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇസ്ലാം മതാശ്ലേഷം വാക്കിലും അർത്ഥത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ക്ലേശകരവും നഷ്ടപൂർണവുമായിരുന്നു. മക്കയിലെ സമ്പന്നനായ ഒരു വർത്തക പ്രമുഖനായിരുന്നു അദ്ദേഹം. ഐശ്വര്യത്തിൻ്റെ മണിമാളികയിൽ വിരിച്ചിട്ട പട്ടുമെത്തയിലായിരുന്നു ജീവിതം. പ്രതാപവും പ്രസിദ്ധിയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശമായിരുന്നു. സമാദരണീയനും ബഹുമാന്യനുമായിരുന്നു അദ്ദേഹം. അതുവരെ ജനങ്ങൾ കൽപ്പിച്ചു നൽകിയിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പ്രവേശനത്തോടെ നഷ്ടമായി. അക്രമവും മർദ്ദനവും സഹിക്കേണ്ടി വന്നു. ഉറ്റവരും ഉടയവരും ശത്രുക്കളായി മാറി. തൻ്റെ പിതൃവ്യൻ ഹക്കീം ബിൻ അബിൽ ആസിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൂടുതൽ മർദ്ദിച്ചത്. അയാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു തൂണിൽ ബന്ധിച്ചു, കോപാന്തനായി അലറി, "നിന്റെ പുതിയ വിശ്വാസം നീ ത്യജിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയ്യൊഴിയണം. അല്ലാതെ നിന്നെ വിട്ടയക്കുകയില്ല." അവർക്ക് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി. തൻ്റെ കാലിൽ വരിഞ്ഞ ചങ്ങല തുരുമ്പ് പിടിച്ചാലും തൻ്റെ മനസ്സ് മാറ്റാൻ അവർക്ക് സാധ്യമല്ലെന്ന് അദ്ദേഹം ക്ഷണിച്ചു. അന്തസ്സും അഭിമാനവും പ്രതാപവുമുള്ള ഒരു വ്യക്തി. എന്നിട്ടും ഖുറൈശികളുടെ കിരാതത്വത്തിന് ഒരു കുറവും വന്നില്ല. ദുർമാർഗത്തിൻ്റെ കൂരിരുളിൽ നിന്ന് വിമുക്തി നേടി സത്യത്തിൻ്റെ പ്രകാശകരണം കണ്ടാനന്ദിച്ച ആ മനസ്സ് വീണ്ടും ജാഹിലിയത്തിലേക്ക് മടങ്ങുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അംഗസംഖ്യ കേവലം 5 or 6 ആയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും സത്യസന്ദേശം എത്തിച്ചു കൊടുത്തതും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി റുഖിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. റുഖിയ റളിയല്ലാഹു അൻഹയുടെ മരണാനന്തരം അവരുടെ സഹോദരി ഉമ്മു കുൽസുമിനെയും വിവാഹം ചെയ്തു. രണ്ടുപേരുടെയും പുനർവിവാഹമായിരുന്നു അത്. ഇസ്ലാമിൻ്റെ കഠിന ശത്രു അബൂലഹബിൻ്റെ പുത്രന്മാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്തുത രണ്ടു പുത്രിമാരെയും വിവാഹം ചെയ്തിരുന്നത്. ഉത്തബത്ത് റുഖിയയെയും ഉത്തൈബത്ത് ഉമ്മു കുൽസുമിനെയും വിവാഹം ചെയ്തു. ഖുറൈശികളുടെ നിർബന്ധം മൂലം അബൂലഹബ് തൻ്റെ പുത്രന്മാരെ കൊണ്ട് അവരെ വിവാഹമോചനം ചെയ്യിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അയച്ചു. മക്കയിൽ ഖുറൈശികളുടെ മർദ്ദനം ശക്തി ആർജിച്ചു. മുസ്ലിങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതെയായി. മുസ്ലിങ്ങളുടെ ദുരിതം കണ്ടു മനമുരുകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അബ്സീനയിലേക്ക് ആത്മരക്ഷാർത്ഥം ഒളിച്ചോടാൻ നിർദ്ദേശിച്ചു. ആദ്യമായി പുറപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹയും ഭാര്യയുമായിരുന്നു. 11 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദമ്പതികൾക്കായി ഇങ്ങനെ പ്രാർത്ഥിച്ചു, "അള്ളാഹു അവർക്ക് സാമീപ്യം നൽകട്ടെ." ഇബ്രാഹിമിനും ലൂത്തിനും അലൈഹിസ്സലാം ശേഷം ആദ്യമായി കുടുംബസമേതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവർ അബ്സീനയിൽ താമസിച്ചുകൊണ്ടിരിക്കെ അവിടെ ഒരു കിംവദന്തി പറന്നെത്തി. ഖുറൈശി പ്രമുഖർ പലരും ഇസ്ലാം മതം വിശ്വസിച്ചത് നിമിത്തം മുസ്ലിങ്ങൾക്ക് മക്കയിൽ സ്വൈര ജീവിതം കൈവന്നിരിക്കുന്നു എന്നായിരുന്നു അത്. അതുകാരണം പലരും അബ്സീനയിൽ നിന്ന് മടങ്ങി വന്നു. കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യയും ഉണ്ടായിരുന്നു. മക്കയിലാവട്ടെ അന്ന് മുസ്ലിങ്ങളുടെ നില പൂർവാധികം ദുരിതപൂർണമായിരുന്നു. ഖുറൈശികൾ വിട്ടുവീഴ്ചയില്ലാതെ മർദ്ദനമുറകൾ തുടർന്നുകൊണ്ടിരുന്നു. അതുനിമിത്തം വീണ്ടും അവർ അങ്ങോട്ട് തന്നെ യാത്രയായി. അവിടെ വച്ച് ആ ദമ്പതിമാർക്ക് അബ്ദുള്ള എന്ന കുട്ടി ജനിച്ചു. യുവതിയായിരുന്ന റുഖിയ റളിയല്ലാഹു അൻഹ മദീനയിൽ മടങ്ങിയെത്തിയ ശേഷം അധികകാലം ജീവിച്ചില്ല. 5-ാം പനി പിടിച്ചു മരണപ്പെട്ടു. അബ്ദുള്ളയും ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു. മക്കയിലെ ദുരിതം പൂർവോപരി വർദ്ധിച്ചു. തൻ്റെ അനുയായികളുടെ കഷ്ടപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാകുലചിത്തനാക്കി. മദീനയിലേക്ക് ഹിജ്റ പോകാൻ സമ്മതം നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോടൊപ്പം മദീനയിലെത്തി. അവിടെ അദ്ദേഹം ഔസ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് താമസിച്ചത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്ന മുസ്ലിം സമൂഹത്തിന് അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായം നിർലോഭമായിരുന്നു. അദ്ദേഹം തൻ്റെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇംഗിതമനുസരിച്ച് ചെലവഴിച്ചു. മദീനയിലെ മുസ്ലിങ്ങൾക്ക് കുടിവെള്ളത്തിന് ക്ഷാമമായിരുന്നു. ഒരു യഹൂദിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ബിറുമ എന്ന കിണർ വറ്റാത്ത ഉറവയുള്ളതായിരുന്നു. അയാൾ ആ കിണറ്റിലെ വെള്ളത്തിന് വില വാങ്ങിക്കൊണ്ടായിരുന്നു മറ്റുള്ളവരെ മുക്കിയെടുക്കാൻ അനുവദിച്ചിരുന്നത്. പ്രസ്തുത കിണർ മുസ്ലിങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകിട്ടിയെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹപ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വിലക്ക് വാങ്ങാൻ തീരുമാനിച്ചു. 20,000 ദിർഹമിന് അത് വാങ്ങി പൊതു ഉപയോഗത്തിന് വിട്ടുകൊടുത്തു. മദീനക്കാർക്ക് സൗജന്യമായി വെള്ളം ലഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സന്തുഷ്ടനാക്കിയ ഒരു ധർമ്മമായിരുന്നു അത്. മദീന പള്ളിയുടെ വികസനത്തിന് പള്ളിയുടെ പരിസരത്തുള്ള സ്ഥലം 25,000 ദിർഹമിന് വാങ്ങി സമർപ്പിച്ചതും അദ്ദേഹമായിരുന്നു. മക്ക വിജയശേഷം മസ്ജിദുൽ ഹറാം വിപുലീകരിക്കേണ്ടി വന്നു. പള്ളിക്ക് വേണ്ടി സ്ഥലം വിലക്കെടുക്കാൻ തീരുമാനിച്ചു. 10,000 സ്വർണ്ണനാണയം ചെലവഴിച്ച് സ്ഥലം വാങ്ങി സമർപ്പിച്ചതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ 9-ാം വർഷം റോമാ ചക്രവർത്തി ഹിർക്കൽ ഇസ്ലാമിനെതിരെ സൈനിക സജ്ജീകരണം നടത്തുന്നുണ്ടെന്ന വിവരം മദീനയിൽ ലഭിച്ചു. റോമാ സൈന്യത്തെ എതിരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരുങ്ങി. വിദൂരമായ റോമാ അതിർത്തിയിൽ കനൽ കത്തുന്ന മരുഭൂമിയിലൂടെ ദീർഘസഞ്ചാരം നടത്തി യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾ ഒരുങ്ങിയാൽ തന്നെ ഭാരിച്ച സാമ്പത്തിക സഹായം വേണമല്ലോ. അതെങ്ങനെ ലഭിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സംഭാവന നൽകാൻ അനുയായികളെ ഉത്ബോധിപ്പിച്ചു. സ്ത്രീകളടക്കം ഖണ്ഡാഭരണങ്ങളും കർണാഭരണങ്ങളും അയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. എല്ലാവരും തന്നാൽ കഴിയുന്നത് സംഭാവന നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയത് എത്രയാണെന്നോ, 940 ഒട്ടകങ്ങളും 60 പടക്കുതിരകളും 10,000 സ്വർണ്ണനാണയം. സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണ്ണനാണയങ്ങളിൽ കൈ ചികഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഉസ്മാനെ, താങ്കളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. രഹസ്യമായതും പരസ്യമായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമെല്ലാം തന്നെ. തബൂക്കിൽ ചെന്നിറങ്ങിയ മുസ്ലിം സൈന്യം എതിരാളികളെ കാണാതെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളുടെ സജ്ജീകരണം അറിഞ്ഞ് ചക്രവർത്തിയും സൈന്യവും മടങ്ങിപ്പോവുകയാണത്ര ഉണ്ടായത്. എങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ വലിയ സംഭാവനയിൽ നിന്ന് ഒരു ഒട്ടകക്കയർ പോലും തിരികെ വാങ്ങിയില്ല. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഉസ്മാനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഭക്തനായ അദ്ദേഹം പകൽ നോമ്പും രാത്രി നമസ്കാരവും അനുഷ്ഠിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ഒരു അടിമയെ വാങ്ങി മോചിപ്പിക്കും. മദീനയിൽ ക്ഷാമം നേരിട്ടാൽ വാരിക്കോരിക്കൊടുക്കും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കച്ചവട ഹാഫില മദീനയിലെത്തി. ഭക്ഷ്യധാന്യങ്ങൾ എമ്പാടും. മദീനയിലാണെങ്കിൽ കൊടുമ്പിരി കൊള്ളുന്ന ക്ഷാമം. കച്ചവടക്കാർ പലരും വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരക്കിന് വില പറഞ്ഞു. 10-ന് 12ഉം 10-ന് 15ഉം ലാഭം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ചരക്കിന് അതിലപ്പുറം ലാഭം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കിത് വിൽക്കുന്നില്ല. കച്ചവടക്കാർ അത്ഭുതപ്പെട്ടു. മാർക്കറ്റിലില്ലാത്ത ലാഭം ആരാണ് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു അവൻ 10-ന് 100 വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇത് ഞാൻ അവന് വിൽക്കുകയും ചെയ്തിരിക്കുന്നു. ആ ധാന്യങ്ങൾ മുഴുവനും അദ്ദേഹം 10-ന് 100 ലാഭത്തോതിൽ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ജനങ്ങൾക്ക് അദ്ദേഹം രാജകീയമായ വിരുന്നൂട്ടി. അദ്ദേഹം സുർക്കയും എണ്ണയും ചേർത്ത് ലളിതമായ ഭക്ഷണം കഴിച്ചു. 10,000-ക്കണക്കിൽ വാരി ചിലവഴിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രം 4-ഓ 5-ഓ ദിർഹം മാത്രം വിലപിടിപ്പുള്ളതായിരുന്നു. മദീന പള്ളിയിൽ ചരക്കല്ലിൽ കിടന്ന് ദേഹത്ത് പാടുപതിഞ്ഞ ആ ദൈവഭക്തൻ പട്ടുമെത്തയും തലയണയും നാളേക്ക് വേണ്ടി ഉപേക്ഷിച്ചു. രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തും നിന്നും ആരാധിച്ചും പരലോക ശിക്ഷയെ ഭയപ്പെടുകയും തൻ്റെ നാഥൻ്റെ കാരുണ്യം ആഗ്രഹിച്ചും കഴിയുന്നവനെന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ വാഴ്ത്തി പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്നത്തെ കഥ പറയാം സെഷനിൽ കേട്ടിട്ടുള്ളത്. ഒരുപാട് സമ്പത്തുണ്ടാവുകയും അതെല്ലാം ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഒരു കഥ പറയാം സെഷനിൽ കേട്ടു. ഇൻഷാല്ലാ, നമ്മളെ ഒരുപാട് പേര് വീണ്ടും ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അതുപോലെ തന്നെ റൈഹാന ബാനു തോട്ടശ്ശേരി, റാം സുലേഖ തിരുവാലി ഒക്കെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ള. സൽമാൻ, അതുപോലെ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്ന് പറഞ്ഞ നബി ആരാണ്? ഉത്തരം പറയാമെന്ന് തോന്നുന്നുണ്ട്. ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമാണ് പ്രവാചകന്മാരിലെ പ്രാസംഗികൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ. ആദ്യം ശരിയുത്തരയച്ചിട്ടുള്ളത് മെഹനാസ് ഗഫൂറാണ്. അതുപോലെ മറ്റുള്ള ശരിയുത്തരങ്ങൾ വന്നിട്ടുള്ളത് ഹുസൈൻ വി എം എടത്തനാട്ടുകര ശരിയുത്തര അയച്ചിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ്, ആയിഷ കരിമ്പിൽ ഒക്കെ ഷുഹൈബ് നബി അയച്ചിട്ടുണ്ട്. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നമ്മളേതായാലും ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്, പാഠക്കുറിപ്പ്. അപ്പോൾ ഇന്ന് പാഠക്കുറിപ്പിൽ എന്താണുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാ മുസ്ലിങ്ങളും അവരും പരസ്പരം സഹോദരി സഹോദരന്മാരാണ് എന്ന തത്വമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. മുസ്ലിങ്ങളും പരസ്പരം കെട്ടിടങ്ങൾ പോലെയാണ്. യശുദ്ദു ബഅലുഹു ബഅല, അവർ പരസ്പരം കെട്ടി ഉറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും പരസ്പരം ബാധ്യതയുള്ളവരാണ്. നമ്മളെല്ലാവരും പരസ്പരം കടമ ഉള്ളവരാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാരോടുള്ള കടമകൾ എന്താണെന്നുള്ളത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖംസുൻ തജിബു ലിൽ മുസ്ലിമി അലാ അഖീഹി. ഒരു മുസ്ലിമിന് അഞ്ച് കാര്യങ്ങളാണ് തൻ്റെ സഹോദരൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത്. ഒന്ന്, റദ്ദു സലാം, സലാം മടക്കലാണ്. നമുക്കറിയാം, സലാം പറയുക എന്നുള്ളത്, ഒരാളെ കണ്ടാൽ സലാം പറയുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരാൾ നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സലാം മടക്കുക എന്നുള്ളത് അത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രണ്ടാളുകൾ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരിൽ ഒന്നാമത് സലാം പറയുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അതാണ് ഏറ്റവും ഉത്തമവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം എന്നുള്ളത് തുമ്യ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വതശ്മീ തുലാത്തീസ്, തുമ്യവന് വേണ്ടി പ്രാർത്ഥിക്കുക. തുമ്യാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതുണ്ട്. അത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരാൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് തുമ്യതിന് ശേഷം അൽഹംദുലില്ല പറയുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവർക്ക് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം എന്നുള്ളത് ഇജാബത്തു തഅവത്തി, ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. വല്ല ഭക്ഷണത്തിനോ ഹലാലായ വല്ല പരിപാടികൾക്കോ ആരെങ്കിലും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇനി വല്ല കാരണങ്ങൾ കൊണ്ട് ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ, ആ പരിപാടിക്ക് പോകാതിരിക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ക്ഷണത്തെ നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട് മടക്കി അയക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാലാമത്തൊരു കാര്യം എന്നുള്ളത് അൽഇയാദത്തുൽ മരീൽ, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. രോഗി സന്ദർശനം എന്നുള്ളത് ഇസ്ലാം വളരെയധികം മഹത്വം കൽപ്പിക്കുന്ന, വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. രാവിലെയാണ് ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. വൈകുന്നേരമാണ് ഒരാൾ ഒരു രോഗിയെ, തൻ്റെ സഹോദരനെ സന്ദർശിക്കുന്നതെങ്കിൽ 70,000 മലക്കുകൾ രാവിലെ ആകുന്നത് വരെ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. മാത്രമല്ല സ്വർഗത്തിൽ അയാൾക്കൊരു പൂന്തോട്ടവും അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെച്ചിട്ടുണ്ട്.
3: അഞ്ചാമത്തെ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇത്തിബാഉൽ ജനായിസ്. നമ്മുടെ സഹോദരൻ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നമുക്ക് അവസാനമായി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് അവരുടെ ജനാദ സംസ്കരണം, അവസാനമായി മയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ ഒരു ഉഹദ് മലയോളം പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ സഹോദരൻ്റെ മണ്ണിൽ മറമാടിയിട്ടാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ രണ്ട് ഉഹദ് മലയോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരമുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാദൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഇടപാടുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പാഠക്കുറിപ്പിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മുക്കുൽസു ചെറുമംഗലം ആണുള്ളത്. ഉസ്മാൻ അള്ളാഹുവിൻ്റെ ചരിത്രം ഉസ്മാൻ അള്ളാഹുവിനെ പറ്റി കേൾക്കാത്ത ഒരുപാട് ചരിത്രം കേൾക്കാൻ സാധിച്ചു. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൂട്ടുകാർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. നമ്മൾ കിഡ്സ് ലൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂട്ടുകാരുടെ പ്രതിനിധികൾ ആരും സ്റ്റുഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് കിടക്കാം. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം. ഇന്ന് നമുക്കൊരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് കേട്ടിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റ് പ്ലസിൻ്റെ ആദ്യ എപ്പിസോഡ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ മനോഹരമായ പാട്ടുകൾ കൊണ്ട് കോർത്തിണക്കിയ നമ്മുടെ വിശിഷ്ടാതിഥികളായ കുട്ടികളുടെ പ്രതിനിധിയായിട്ടുള്ള ഹാദിയും അതുപോലെ തന്നെ അൻഷിദും അടങ്ങിയ മനോഹരമായ ഗാനത്തിൻ്റെ ആദ്യ എപ്പിസോഡിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡിലും വിശേഷപ്പെട്ട പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെയായി നമുക്ക് ഈ എപ്പിസോഡിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ എപ്പിസോഡിൽ നിങ്ങളുടെ കൂടെയുള്ളത് നിസാർ ദേവാല. നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അനുബന്ധമായി ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ പാട്ടുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിസാർ ഭായ്, പിന്നെ കഴിഞ്ഞതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പാട്ടുകൾ പാടുകയുണ്ടായി. പുതുമയുള്ള പാട്ട് പാടി, അതുപോലെ തന്നെ നമ്മൾ പഴമയുള്ള പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളായിരുന്നു. നമുക്ക് പെരുന്നാളിൻ്റെ സുദിനത്തിൽ അതിലേക്ക് സ്മരിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പാട്ട് കൊണ്ട് തുടങ്ങിയാലോ?
5: തീർച്ചയായിട്ടും
4: ഒന്നിച്ചു പാടാൻ പറ്റുന്നുള്ള ഒരു പാട്ട്. ഏത് പാട്ട് കൊണ്ടാണ് നമ്മൾ തുടങ്ങുക? അപ്പോൾ പാട്ടിന്റെ പല്ലവിയോ അനുപല്ലവിയോ എവിടുന്ന് എടുത്തു പാടാം? എങ്ങനെ തുടക്കത്തിൽ ഏതൊരു പാട്ടിന്റെ ഫസ്റ്റ് മുതൽ തന്നെ പാടണം എന്നിപ്പോ നിയമല്ലല്ലോ, എവിടുന്നും പാടാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പാട്ട് വെച്ചിട്ട് തുടങ്ങും?
5: ശരി, രണ്ടുപേരും പാടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴ് ലോകമിന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു. പുണ്യങ്ങൾ പൂത്തിടുന്ന നോമ്പിൻ്റെ നാളുകളിൽ പരാഗരക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു. ഷവ്വാലിൻ പൂനിലാവ് മാനത്തുതിച്ചിടുമ്പോൾ ഷറഫുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു. അല്ലാ

0: തീർച്ചയായിട്ടും അല്ലാഹു അക്ബർ എന്ന തൗഹീദിന്റെ മന്ത്രം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ സന്തോഷത്തിലും നമ്മളിങ്ങനെ അത് മുഖരിതമായി കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മാത്രമാണ് നമ്മുടെ സന്തോഷത്തിന് സ്ഥായി ഭാവം ഉള്ളത് അല്ലേ എപ്പോഴും. അപ്പോൾ കൂട്ടുകാരെ, പാട്ട് കേട്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഹാദിയുടെയും അതുപോലെ തന്നെ അൻഷിദിൻ്റെയും പാട്ട് വേറെ കേൾക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഈ ഒരു എപ്പിസോഡിൽ എന്താണ് ഹാദിക്കും അൻഷിദിനും പറയാനുള്ളത്? കൂട്ടുകാരോടൊന്ന് പറയാനുണ്ട്, എന്തെങ്കിലും ഒരു സന്ദേശമോ പെരുന്നാളിൻ്റെ പെരുന്നാൾ ആശംസകളൊക്കെ കൊടുക്കണ്ടേ? ആ ഹാദി, അൻഷിദ് എന്താ പറയുന്നത്?
1: എല്ലാവർക്കും ഈദുമാർക്ക് ആദ്യം പറയാണ്. ഇപ്പം എല്ലാവരും സന്ദർശിച്ച് നിൽക്കേണ്ട ദിവസമാണ്. എല്ലാവരും കഴിയണതും കുടുംബക്കാരെയും എല്ലാവരെയും സന്ദർശിക്കാൻ ശ്രമിക്കുക. കഴിയണ ആൾക്കാരെയും, പ്രായമായവരെ പ്രത്യേകിച്ച്, അവർക്കത് വലിയൊരു ഇതായി തോന്നും. അതന്നെ എനിക്ക് പറയാനുള്ളൂ.
2: പെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു സുന്നത്തായ കാര്യമാണ് പറഞ്ഞത് അല്ലേ.
0: കാരണം ഇന്നിപ്പോ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെരുന്നാളിന്റെ സന്തോഷത്തിൽ ഇടക്ക് വെച്ച് പാട്ട് കേട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഒരു നിർദ്ദേശമാണ് അൻഷിദ് കൊടുത്തിട്ടുള്ളത്. അതെന്ന് വെച്ചാല് ആരെങ്കിലും എവിടെയെങ്കിലും പോവാൻ ബാക്കിയുണ്ടെങ്കിൽ, വല്യമ്മയോ വല്യമ്മയോ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോട്ടെ എന്നിട്ട് ബാക്കി ശേഷങ്ങളൊക്കെ. അതിന് സമയമല്ല പലപ്പോഴും കുട്ടികൾക്ക്, അതൊരു ഒരു പ്രശ്നമുണ്ട്, സമയമില്ല എന്നുള്ളൊരു ധാരണയാണ്. ഇതിനൊക്കെ വിചാരിച്ചാൽ എല്ലാത്തിനും സമയമുണ്ട് സന്തോഷത്തിൽ പോലും. മാഷാല്ലാ. പിന്നെ ഹാദി എന്ത് പറയും? ഇപ്പൊ അൻഷിദ് പറഞ്ഞു, അതുപോലെ അതിനോട് അനുബന്ധമായിട്ട് എന്തെങ്കിലും പറയണോ?
1: റമദാൻ കഴിഞ്ഞിട്ടും ഈമാൻ നിലനിർത്തുക, അത് റമദാന് മാത്രമുള്ളതല്ല, പരലോകത്തേക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും കഴിയണതും, കഴിയണമെന്നല്ല, നിർബന്ധമായും നിലനിർത്തുക ഈമാന്. അഞ്ചു വക്ത നിസ്കരിക്കുക, എല്ലാം കൊണ്ടും നല്ലേക്ക് ജീവിച്ചു പോവുക.
0: പുതിയ കാലത്ത് ലഹരി മറ്റ് പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരിക്കും?
1: ഇങ്ങനെ ഓരോരോ ലഹരിന്റെ ഇതില് പെടാതിരിക്കുക.
0: അതിനൊരു പ്രധാനമായിട്ട് കാരണം ലഹരിയിൽ പെടാനുള്ള ഒരു കാരണം
1: മോശമായ
0: കൂട്ടുകെട്ട്.
2: പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളൊക്കെ ആവുമ്പോൾ നമ്മൾ പിന്നെ നോമ്പിന്റെ നോമ്പ് കഴിഞ്ഞ ആ ഒരു ഇതിൽ പൊലിവിൽ എന്ത് ചെയ്യും, എല്ലാവരും കൂട്ടുകൂടാൻ. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പിശാച് ഇവരെ വഴി തെറ്റിക്കാനുള്ള അവസരം ഉണ്ടാവുക. ഇൻഷാല്ലാ അതിൽ നിന്ന് നല്ല കൂട്ടുകെട്ടിലേക്ക് പോകുക എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം.
0: ഏത് ട്രിപ്പ് പോവുകയാണെങ്കിലും ഇനി യാത്രയായിട്ട് എന്ത് രൂപത്തിലാണെങ്കിലും ആ യാത്ര ഒരിക്കലും അതിന് കാരണമാവരുത്. കാരണം അത്തരം കൂട്ടുകാരാവരുത്. കൂട്ടുകാരായാൽ സ്വാഭാവികമായിട്ട്
2: ആഘോഷവേളകളിലാണ് ഇതിനൊക്കെ അക്കൗണ്ട് തുടങ്ങാറുള്ളത് സാധാരണ അല്ലെ, ഇനി ബിയർ പാർട്ടികളിലും. നല്ല കൂട്ടുകെട്ടിലേക്ക്
0: സെലിബ്രേഷൻ മൂഡാണല്ലോ, സെലിബ്രേഷൻ മൂഡിലാണ് എല്ലാ തിന്മയും ഉണ്ടാവുന്നത്. അങ്ങനെയാവുമ്പോ ഈ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് അടിവരായിട്ട് പറയുന്ന ഒരു കാര്യം, രണ്ടു കൂട്ടുകാർ കൂടെ പ്രധാനമായിട്ട് അൻഷിദ് പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഇനി നമുക്ക് അതിലേക്കൊരു പൊലിവായിട്ടൊരു പാട്ട് ചേർക്കാം. ആദ്യം പാടു, ഏത് പാട്ടാ പാടുക?
1: ഹസ്വമാണ് ജീവിതം.
0: അയ്യോ, അപ്പൊ ആ പാട്ടിലേക്കാണ് പോകും.

0: പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമ്മൾ തിന്മയിലേക്ക് പോവാതിരിക്കണം എന്നതിൻ്റെ അടിവരയിട്ട പാട്ടാണ്
1: പാട്ടാണ്
0: പാടിയിട്ടുള്ളത്.
1: ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലേ അവർ
0: ഹ്രസ്വമായ
1: പറഞ്ഞ പോയിരുന്നത്
0: ജീവിതത്തിൽ
1: അല്ലേ. അതെ
0: അല്ലേ നശ്വരമായ ലോകത്ത്
1: ലോകത്ത്
0: നമുക്ക് പോകാനുള്ള പടച്ചവൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ.
1: അതെ
0: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഒരു ഒരു ഗാനം ഇനി അവിടെ ബാക്കിയുണ്ട് പ്രേമുള്ള കൂട്ടുകാരെ. അപ്പോൾ നമ്മളിപ്പോൾ ഹാദിയുടെ ഹ്രസ്വമാണ് ഈ ജീവിതം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. ഹാദി ഈ ഗാനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ
1: അള്ളാഹുവിൻ്റെലേക്കാണല്ലോ മടക്കം. അതിൻ്റെ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ പോലെയൊന്നുമില്ല.
0: അപ്പോൾ നല്ലൊരു ഫീലോട് കൂടി തന്നെ പാടി,
1: പാടി
0: നല്ല
1: നന്നായിട്ട്
0: അടിപൊളി
1: പാടി.
0: പാട്ട്.
1: അതെ
0: എന്നാൽ ഇനി അടുത്ത ഒരു പാട്ട് എന്തിനെ കുറിച്ചായിരിക്കും അൻഷിതേ?
1: അടുത്തൊരു മരണത്തിനെ പറ്റി തന്നെ
0: മരണവുമായി ബന്ധപ്പെട്ട പാട്ട് തന്നെയാണ്
1: ബന്ധപ്പെട്ടതാണ്.
0: അല്ലേ. ഓക്കെ, ആ പാട്ട് ഈ ഹ്രസ്വമാണ് ഈ ജീവിതം പാട്ട് എഴുതിയത്
1: റുബ ഹനാനെ പറഞ്ഞ ഒരു പെൺകുട്ടി.
0: എഴുതിയിട്ടുള്ള പാട്ടാണ് അല്ലേ. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത് അൻഷിദിൻ്റെ മറ്റൊരു പാട്ടാണ്. ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത് അൻഷി?
1: സുഖം ഇത് മാറും
0: ഈ
1: വളരല്ലോ.
0: പാട്ട് ആരാ എഴുതിയതിനു?
1: ഇത് ഹംസ
0: ഹംസ
1: രണ്ടത്താണ്
0: രണ്ടത്താണ്
1: എഴുതിയതാണ്.
0: എഴുതിയിട്ടുള്ള
1: ആ
0: ഗാനമാണല്ലേ. സുഖം ഇത് മാറും,
1: മാറും, നല്ല പാട്ടാണ്, നാളെ
0: കേൾക്കാം.
1: കേട്ടോ.

0: പക്ഷെ അല്ല, പൊതുവെ പിന്നെ നമ്മള് സന്തോഷാണെങ്കിലും
1: അതെ
0: സന്തോഷത്തിന്റെ സമയമാണെങ്കിലും ഈ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന
1: അതെ
0: പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. സംസാരണ്ട താങ്കളുടെ
1: എത്രയും
0: മനോഹരമായി
1: ഓർമ്മ
0: വരുന്നത്.
1: വേണ്ടതാണല്ലോ
0: അതെ
1: ഓരോ
0: അതെ.
1: കാര്യങ്ങളൊക്കെ അല്ലേ.
0: അപ്പോ പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് എന്ന രണ്ടാം ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശേഷപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ കുറഞ്ഞ സമയത്തിനകം കേട്ട് കഴിഞ്ഞു. നമുക്കിതിൻ്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ഇനി നമ്മൾ നേരത്തെ ഒരു എന്താ ഒരു ഫീലിംഗ് സോങ് എന്ന് പറയാവുന്ന
1: അതെ
0: മരണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ കേട്ടു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു അറബി ഗാനം കൊണ്ട് സമാപിച്ചിരുന്നു.
1: അവസാനിച്ചത് അതെ.
0: അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് കൊണ്ട് സമാപിച്ചാലോ,
1: അവരെന്താ
0: സമാപിപ്പിച്ചാലോ
1: അതെ അതെ
0: അല്ലേ? അങ്ങനെ
1: അല്ലേ
0: നോക്കിയാലേ എങ്ങനെ ഉണ്ടാവും ഹാദി അൻഷിത്? മാപ്പിളപ്പാട്ടാക്കാം അല്ലേ? ഒരു
1: റെഡിയല്ലേ?
0: കിടിലും മാപ്പിളപ്പാട്ടാക്കിയിട്ട്
1: അതെ
0: നമുക്കൊരു വൈബാക്കിയിട്ട്
1: അതെ
0: അവസാനിപ്പിക്കാം.
1: അവസാനിപ്പിക്കാം അല്ലേ. നല്ല ശബ്ദത്തിൽ പാടിക്കോട്ടെ അവര്.
0: ഓക്കെ. പൊതുവെ മാപ്പിളപ്പാട്ട് എങ്ങനെ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണോ?
2: ഞങ്ങള് സ്കൂളിൽ
0: സ്കൂളിൽ നിന്ന്
2: മ്യൂസിക് സാർ തന്നെ
0: തന്നെ പഠിപ്പിച്ചതാണ്. ഇത് എവിടെ നിങ്ങൾ പോയി പാടിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ടോ?
2: സബ് ജില്ലയില് പോയി,
0: സബ് ജില്ലയിൽ പോയിട്ടുണ്ട്,
2: ജില്ല
0: വരെ പോയിട്ടുണ്ട് ഈ പാട്ടുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഈ കൊല്ലം പഠിച്ചു, അതിന്റെ മുന്നത്തെ കൊല്ലം ഓരോ കൊല്ലം മാപ്പിളപ്പാട്ട് മാറി മാറി വരലുണ്ട് പഠിക്കാൻ. ഉണ്ട്,
2: പുതിയത് എഴുതും,
0: പുതിയത് എഴുതും.
1: എഴുതി
0: സാർ തന്നെയാണ് എഴുതുന്നത്? ആ, വേറെ ലിറിക്സ് കൊണ്ട് അവരെ കൊണ്ട് എഴുതി വാങ്ങും. അപ്പൊ എത്ര മാപ്പിളപ്പാട്ട് ഇപ്പം കുറെ പാടുണ്ടാവും ഇനിയും തുടക്കം. ഇതിലൊന്നേ ഉള്ളു, അതല്ലേ ചേച്ചി? വേറെ വേറെ പാട്ടുകൾ കയ്യിൽ ഉണ്ടോ, സൂക്ഷിപ്പുണ്ടോ?
2: സൂക്ഷിപ്പുണ്ട്.
0: ഉണ്ട്. ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് പാടിയിട്ട് സമയം ഉണ്ടെങ്കിൽ അടുത്തേക്ക് പോകാം. ആദ്യം ഇത് നോക്കാം, ഈ പാട്ട് ഒരു തുടക്കം.
1: ഫ്രഷറായിട്ട്

0: അടിപൊളി
1: സമാധാനം എന്നുള്ള നിലക്ക്.
0: ഒരുപ്പോ മാപ്പിളപ്പാട്ട് ഇപ്പൊ കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു ഈ അവസാനിപ്പിക്കുമ്പോ ഒരു മാപ്പിളപ്പാട്ട് കൂടി അതിലൂടെ ചേർത്ത് വെച്ചിട്ടാണ് അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ. ഹാദി ഹാദി പാടട്ടെന്നാ.

0: ഗാന്ധമിഗന്ധൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ഗാസവിതും വിടുമേ സമൃതം തമ്പുരു സങ്കിടം കണ്ടു പിടിപ്പെടു അമ്പരയം വിടുമേ അമൃതം ഗാസവിശേഷണമേ തുമൃതം ഗാസവിശേഷണമേ കതിർത്തൊലബന തകതി മിക്കിളി വെളി കെളിയൊളി റസൂലുള്ളാ പിതരൊളി പൊളി പതനുമേ ബഹുമതി ജമേ തങ്കറിയല്ലാ.
1: മാഷാല്ലാ, ഈ പാട്ട് അതെ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഫലസ്തീനുമായി ബന്ധപ്പെട്ട മാത്രം പാട്ടാണ്. അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ സന്തോഷിക്കുന്ന സമയത്തും 10,000 ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെ. ഫലസ്തീനിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു ആ ഒരു പ്രാർത്ഥിക്കാനുള്ള അപേക്ഷയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. അപ്പൊ കുട്ടികളെ, കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസിന്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ പറയാനുള്ളത്, നമ്മൾ എത്ര സന്തോഷത്തിലാണെങ്കിലും ആ സന്തോഷത്തിൻ്റെ കൂടെ തന്നെ അങ്ങേയറ്റം സന്താപത്തിലും ദുഃഖത്തിലും വിഷമത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ, അവിടുത്തെ ഉമ്മമാർ ഉപ്പമാർ, അവർക്കൊക്കെ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുണ്ടാവുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ഒരു പെരുന്നാൾക്ക് ഇതുപോലെ തന്നെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസിൻ്റെ വിശിഷ്ട പരിപാടികളുമായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈവനിങ് ലൈവിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഈവനിങ് ലൈവിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നുള്ള കൂട്ടുകാരുടെ മനോഹരമായ ഗാനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനേക്കാൾ അതിമനോഹരമായ മാപ്പിളപ്പാട്ടുകളും ഒരുപാട് ഗാനങ്ങളും നമ്മൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും അങ്ങനെ തന്നെയാണ്, നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക. മാഷാല്ലാ അടിപൊളി ഗാനം, മാഷാല്ലാ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, രണ്ട് പാട്ടും അടിപൊളിയായിട്ടുണ്ട്, പാട്ട് അടിപൊളിയാണ് മാഷാല്ലാ, കേൾക്കാത്ത പാട്ട് നല്ല വോയിസ് മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് അയച്ച് എന്ന് ഫീഡ്ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈവിൽ കുട്ടികളില്ലാത്തത് നല്ലവണ്ണം മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ മുതൽ കുട്ടികൾ ഇൻഷാല്ലാ ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും എന്നൊരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ടാണ് കുട്ടികളില്ലാതിരുന്നത്. അപ്പോൾ ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ കുട്ടികളുണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡ്, സ്റ്റാർ ക്വസ്റ്റ് പ്ലസിൻ്റെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ കേട്ടു. അപ്പോൾ അതുപോലെ തന്നെ സാരോപദേശവും പാഠക്കുറിപ്പും ഉസ്മാനുള്ളാഹുവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടു. ഏതായാലും ഇനിയും ഇതുപോലുള്ള ഈവനിങ് ലൈവിലൊക്കെ മക്കളെയൊക്കെ പങ്കെടുപ്പിക്കുക, അതുപോലെ തന്നെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡുകളിലൊക്കെ മക്കളെ പങ്കെടുപ്പിക്കുക. ഒരുപാട് അറിവുകൾ, നല്ല നല്ല അറിവുകൾ കിട്ടുന്ന ഒരു വേദിയാണ്, ഒരു അവസരമാണ്. അപ്പം അതിലൊക്കെ നമ്മുടെ മക്കളെ ഉണ്ടാവണം എന്നുള്ളത് പ്രത്യേകം നമ്മളൊരു പ്രത്യേക ഒരു നിയത്തോടു കൂടി അവരെ എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും ഉൾക്കൊള്ളിക്കാൻ നോക്കുക. അപ്പം പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസാന സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. നല്ല പുണ്യമേറെയുള്ള പകലുകളാണ് നമ്മൾ ഇന്ന് കൊഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനകളിൽ പരസ്പരം റേഡിയോയോ റേഡിയോ ടീമിനെയൊക്കെ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ഈവനിങ് ലൈവിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: തളരും എന്നിട നെഞ്ചിൻ തണലാണൻ പൊന്നുപ്പാ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മൈൻ അമ്മാ ബഅദ്. മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചത് ഖാദിയാനികളായിരുന്നു. നമുക്കറിയാവുന്ന സത്യം, വെല്ലുവിളിച്ചവർക്കാണ് മുബാഹലയുടെ അനന്തരഫലമായിട്ട് അവർ ഉണ്ടാകുമെന്ന് ആവശ്യപ്പെട്ട ഭവിഷ്യത്തുകൾ ഉണ്ടായിക്കാണേണ്ടത് അവരുടെ വാദം സത്യമാണെന്നതിൻ്റെ തെളിവായി ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചോ ഇല്ല എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഇനി മുബാഹലയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ ഈ ഖാദിയാനികളായി തീർന്നിട്ടുണ്ട് എന്ന വ്യാപകമായ പ്രചാരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ ഒരു അവകാശവാദത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നും അതിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്.

പകൽ പോലെ വെളിച്ചം കാണാവുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയുണ്ടായിട്ടില്ല. പക്ഷേ അപ്പോൾ അതടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന് നാശനഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ് വേണ്ടത്. പക്ഷേ അതുണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്നാൽ അവർക്കുണ്ടാവണ്ടേ? അവർക്കുണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ

0: നമുക്ക് അത് കിട്ടാത്തതിന് സങ്കടം ഉണ്ടാവും. പക്ഷേ അത് അപകടത്തിൽ ഒരാൾക്ക് അപകടം പറ്റുന്നതിന് സന്തോഷിക്കല്ലോ. ആ അപകടം പൊട്ടപ്പോൾ ആ ഞാൻ കേക്ക് ആ ബസ് കിട്ടാത്ത എന്തൊരു എന്തൊരാശ്വാസമായി എന്നുള്ള ആശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കൊണ്ട് പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഈ കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് പിന്നെ അങ്ങനെ എപ്പോഴാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു കാര്യം നടത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് പ്രതിഫലം കിട്ടും എന്ന് ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാരും ഉറച്ചു വിശ്വസിക്കുന്നു. പടച്ചവൻ്റെ അടുത്തു നിന്ന് അതൊരു ഖണ്ഡിതമായ രീതിയിലുള്ള പ്രതിഫലാർഹമായ കാര്യമാണെന്നുള്ളത്. അപ്പോൾ ആ പ്രതിഫലമാണ് ഉള്ളത്. ഇനി എന്തൊക്കെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ എന്നുള്ളതായിരിക്കാം ഈ അവർ ഫലമായിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഈ മുബാലയുടെ അത് പ്രകാരം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ഈ സിയാവുൽ ഹഖിൻ്റെ മരണം. ഇത് പിന്നെ ഇത് അതിൽ മനോരമ പത്രം 2009 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച മനോരമയുടെ ഒരു ഇതാണ്, അത് നീ ചേർക്കണം. ഞാനത് വായിക്കാം. സിയ കൊല്ലപ്പെട്ടതിന് പിന്നിൽ US പാക് അട്ടിമറി. അതായത് പിന്നെ മുബാഹലയുടെ ആഹ്വാനത്തിലെ ഒന്നാം കക്ഷിയായിട്ട് അല്ലെ ഒന്നാമത്തെ ആളായിട്ട് സിയാവുൽ ഹഖ് ധൂളിക്കപ്പെടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് പിന്നെ ഈ അതാ മുൻ പാക് പ്രസിഡൻറ്റ് ഇസ്ലാമാബാദ് എന്നുള്ള റിപ്പോർട്ടാണ്. മുൻ പാക് പ്രസിഡൻറ്റ് ജനറൽ സിയാവുൽ ഹഖ് 1988 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് യാദൃച്ഛികമല്ലെന്നും പാകിസ്ഥാനിലെ ആഭ്യന്തര ശക്തികളുമായി ചേർന്ന് US നടത്തിയ അട്ടിമറിയാണ് പിന്നിലെന്നും മുൻ പാക് ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി ഇംതിയാസ് അഹമ്മദിൻ്റെ വെളിപ്പെടുത്തൽ. ഒരു പാക് TV അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സിയയുടെ മരണം അപകടമല്ലെന്ന് അട്ടിമറിയാണെന്നും മുൻ കരസേനാ മേധാവി മീഴ്സ അസ്ലം ബാഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ആവർത്തിച്ചു. ഇനി പിന്നെ അതിൻ്റെ പിന്നെ അവിടെ നടന്ന ഈ US അതുപോലെ പാക് ISI തമ്മിൽ ചേർന്ന് കണ്ടിട്ട് ഉണ്ടാകുന്ന പല ആ സംഭവങ്ങളും നമുക്ക് പിന്നെ അതിൽ വായിക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പല രാജ്യങ്ങളിലും അമേരിക്ക ഇത്തരം കാര്യങ്ങൾ അമേരിക്കയും ജൂത ലോബിയോ നടത്തുന്നുണ്ട്, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തുന്നതിൻ്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ചെറിയൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ മണ്ടിച്ചാടി പിന്നെ ഈ മുബാഹല ആഹ്വാനം നൽകിയതെന്നും സിയാവുൽ ഹഖിനെ അതിൽ പെടുത്തിയതെന്നും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതാണല്ലോ ഇത് പിന്നെ പ്രസിദ്ധീകരിച്ച് August 17, അതായത് പിന്നെ June 10 ഇത് പുറത്തിറക്കി. June 10 അല്ല, ശരിക്ക് June 10 കഴിഞ്ഞിട്ട് ഒരു 3-4 ആഴ്ചകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു മുബാഹല ആഹ്വാനം വെളിച്ചം കാണുന്നത് തന്നെ. ഈ 1989 August 17 ഈ സിയൻ്റെ ഈ മരണം പിന്നെ ഇത് ഈ വിമാനാപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ള ഒരു ഏർപ്പാട് വേണമെന്നെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഫലങ്ങൾ നമുക്ക് പിന്നെ ഇതാക്കാൻ കഴിയില്ല. ഉണ്ടായിട്ടുള്ള ചില സംഗതികളുണ്ട്. പിന്നെ നമ്മളെ ഈ മുബാഹല നടന്ന ആ ഗ്രൗണ്ടിലാണ് ഒരു 10-25 തെങ്ങുകൾ അങ്ങനെ തന്നെ ഇടിവെട്ടിപ്പോയത്. എന്താണെന്ന് നമുക്കറിയില്ല.
1: സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാത്ത തെങ്ങുകൾ ഒന്നിച്ചല്ലേ,
0: അതൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഈ 10-25 ഒന്നായിട്ട് പോവുക എന്നുള്ളത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ പിന്നെ സ്വത്തിൻ്റെയും ഇതിൻ്റെ ഒക്കെ ഉടമസ്ഥൻ തന്നെ പിന്നീട് പിന്നെ ഒരു വളരെ അങ്ങനെയുണ്ടല്ലോ ഇതൊക്കെ ക്യാഹ എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി പിന്നെ ഒന്നും അല്ലാതെ പിന്നെ ഈ ഇതിനോട് ആഭിമുഖ്യം കാണിക്കുകയും ചർച്ചകൾ നടത്തുകയും പിന്നീട് ഇതാകുകയും ചെയ്തിട്ട് ഈ സമയത്തൊക്കെ അദ്ദേഹം
1: പോകുന്നത്
0: നമ്മളോട് അങ്ങേയറ്റത്തെ താല്പര്യവും നമ്മളോട് ആഭിമുഖ്യവും പിന്നെ ഒരു കൃത്യമായൊരു പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു മുസ്ലിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും താല്പര്യവും വെച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് കുടുംബ കഴിയുന്ന ജാതി കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ച് നിങ്ങൾ പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് അതിന് പലപ്പോഴും അദ്ദേഹം ഇതാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാവുന്ന ഒരു ദൃഷ്ടാന്തം എന്ന് വേണേ പറയാം. വേറൊരു സംഗതി ഉള്ളത് ഈ കാദിയാനികൾക്ക് ഉണ്ടായിരുന്ന ഒരു അറബി വിങ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഫല

0: 1916ലെ ഹസൻ മഹ്മൂദ് ഔദ. അദ്ദേഹം പിന്നെ 1983 മീർസ താഹിർ അഹമ്മദ് ആണ് ഹസൻ ഔദയെ അറബി ലോകത്ത് മിഷനറിയായി നിയമിച്ചത്. തുടർന്ന് അദ്ദേഹം പടിപടിയായി ഉയർന്നിട്ട് പല കാര്യങ്ങളും, അതായത് അറബ് ലോകവുമായി ബന്ധപ്പെടാനുള്ള സർവ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഒരു അറബി പത്രം, അത്തഖ്വ എന്ന് പറഞ്ഞാൽ അറബി പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പിന്നെ ഈ കൺവെർസേഷൻസ് മുഴുവൻ അറബിയിലേക്ക് മാറ്റിയിട്ട് അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ പലതും പിന്നെ ഒക്കെ ഇതായിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ, പിന്നെ മുബാഹല ഒരു ചരിത്ര സംഭവം എന്നുള്ള ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഈ പക്ഷേ ഈ മുബാഹല നടന്നതിന് ശേഷം പിന്നെ കാണുന്നത് എന്താണ്, അദ്ദേഹം ഈ കാദിയാനിസം വിടുന്നതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മുബാറക്ക ബീഗം, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ അഹമ്മദ് ഔദ, സാലിഹ് ഔദ തുടങ്ങി 20 പേര് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ കാദിയാനി മതം വിട്ട് പിന്നെ മാറുകയാണ്. അതും ഒരു വ്യക്തമായ ഒരു
1: മുബാഹലിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം കണ്ടെന്താ വെച്ചാൽ, ഒരുപാട് ഖാദിയാനികൾ പിന്നെ അഹമ്മദിയാക്കൾ അതിന് ശേഷം മുബാഹലയ്ക്ക് ശേഷം അഹ്ലുസുന്നയിലേക്ക് വന്നു എന്നുള്ളതാണ്.
0: അല്ല എന്നാണ് നമ്മൾ, അല്ല അതിൻ്റെ നമ്മൾ ഒരുപാട് ആൾ വന്നെന്ന് ഓറലായിട്ട് പറഞ്ഞാൽ
1: പോരല്ലോ.
0: അത് മാത്രമല്ല, അത്തഖ്വ എന്ന മാസിക ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. അതുവരെ അത്തഖ്വ ഖാദിയാനി പക്ഷം വിവരിക്കാനും അതിലായിരുന്ന സ്ഥിതിക്ക് ഇത് ഇങ്ങനെ ആകുകയാണ്. മാസിക എന്നങ്ങോട്ട് മാറി ഇപ്പോഴും അത് അവിടുന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പിന്നെ ഈ മീർസ അല്ല ഈ താഹിർ അഹമ്മദ് സാഹിബുമായിട്ട് നടത്തിയിരുന്ന കുറേ സംഭാഷണങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത് വഞ്ചിച്ചു ഇതായി. അത് സ്വാഭാവികമായിട്ടും പറയാറുള്ളതാണ്, അവർ ഒരാൾ ഖാദിയാനിൽ നിന്ന് പോയിണ്ടെങ്കിൽ അത് അത് ചതിച്ചതാണ് മറ്റേതാണ് മറിച്ചാണ്. ഈ ഹസൻ മഹ്മൂദ് ഔദയുടെ ഈ മടക്കം ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്ന, അല്ല അദ്ദേഹം ജന്മനാ ബോൺ ഖാദിയാനിയായിരുന്നു, പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന ആ കാര്യം പ്രത്യേകിച്ചൊന്നും വല്ലാതൊന്നും ഒരിതാവാതെ ആ അങ്ങനെ ഒരു അത് ഇതെന്നുള്ള മാത്രമേ ഉണ്ടാവും പറയാറുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് തെളിവ് എന്ന് നമുക്ക് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല.
1: കാരണം സത്യത്തിൽ ഇതിന് തെളിവ് സമർപ്പിക്കേണ്ടത് അവരാണല്ലോ.
0: അതെ,
1: അവർ വെല്ലുവിളിച്ച് അവർ വർഷങ്ങളായിട്ട് ഓരോ നബി മുതൽ ഖലീഫ എല്ലാ ഖലീഫമാരും ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വെല്ലുവിളി. ഇയാൾ ഒന്നുകൂടി ചൂടോടെ ഒരു പുതിയ വഹിയും കൂടി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പുറത്ത്
0: ഒരു ചപ്പാത്തിയും കൂടി
1: പുതിയ മാവാന്ന് പറഞ്ഞേ പുതിയ വഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പൊ അവർക്ക് സത്യത്തിൽ ഇതിന് ശേഷം പിന്നെ ഇന്നത് ഉണ്ടായെന്നുള്ളൊരു തെളിവ് അവർക്ക് പറയാൻ
2: പറ്റില്ല.
0: പറഞ്ഞത് എന്താന്ന് വെച്ചാല് പിന്നെ ഈ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ആവശ്യപരമാണ്. മൂന്നാൾക്കാർ ഖാദിയാനിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ
1: അല്ല, അതല്ലല്ലോ വലിയ
0: മൂന്നാൾക്കാരെന്ന് പറഞ്ഞാൽ ആ ആൾക്കാരെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നാടൻ മട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നഞ്ഞു പറ്റിയ ഒരു രണ്ട് മൂന്ന് ആൾക്കാരാണ് പിന്നെ ശരിക്ക് പിന്നെ ഖാദിയാനികളായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക്
1: കുറച്ച് മേപ്പെട്ട് കയറി.
2: ഓരോ ഉന്നയിച്ചിട്ടുള്ള സംഗതിയോ അതല്ല, ഞാൻ ആരെങ്കിലും ഖാദിയാനിയിലേക്ക്
1: വരുന്നല്ലോ.
0: അല്ല
2: ശത്രു
0: എന്നാലും തെളിവിന് വേണ്ടിയിട്ട് പറയാം. എന്നിട്ട് അതിലെ വസ്തുത അതല്ല, ഈ മൂന്നാളാണ് ഇതായത്. ഈ മൂന്നാള് വന്ന് ഖാദിയാനിയായെന്നുള്ള കത്താട്ട അയച്ചപ്പോൾ പിന്നെ കുറച്ചുകൂടി കൽപ്പെട്ട കാലത്തിലായി. പിന്നീട് രണ്ടാമത് ഇങ്ങോട്ട് അങ്ങോട്ടുകൾക്ക് വന്നപ്പോൾ 20 ആൾക്കാർ വേറെയുണ്ടെന്ന്. ഇവിടെ ഈ കേരളത്തിൽ പ്രസിദ്ധീകരിച്ച അതിൽ 3 ആൾക്കാർ എന്നാണ് ഈ ഖലീഫ പറഞ്ഞിട്ടുള്ളതെങ്കിലും 20 ആൾക്കാർ വേറെ ഖാദിയാനി ആയിട്ടുണ്ട്, അല്ല അഹമ്മദീയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ 23 ആൾക്കാരാണ്. അപ്പോൾ വലിയൊരു 23 ആൾ എന്നുള്ളത് ആണ് അവരുടെ ഈ ഒരവകാശവാദം.
1: അതൊന്നും അതൊരു ദുഷ്പ്രചരണം.
0: അതെ. അപ്പോൾ അതേസമയത്ത് ഒരു ഈ ഇതേവരെയായിട്ടൊരു ഒരു 10-32 പേര് ഈ അഹമ്മദിസം ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള
1: ഏതായാലും മുബാഹല പിന്നെ അവർ എന്താണോ വെല്ലുവിളിച്ചത് അത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വാദത്തിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടെങ്കിലും പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അവരെ വെല്ലുവിളി അനുസരിച്ച് അവരെ വെല്ലുവിളി പിന്നെ പരാജയം എന്നുള്ളതിന് ഇപ്പോൾ വേറെ ഒന്നും വേണ്ട. നിങ്ങളിപ്പോൾ ഈ ഈ ഇരിക്കണ നാലാൾക്കാർ ജീവനോടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മുബാഹല ഓലെന്താണോ വെല്ലുവിളിച്ചത് അതിൽ പരാജയപ്പെട്ടു അല്ലേ.
2: ഈ മുബാഹല നടന്ന അന്ന് മുതൽ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്ന അന്ന് മുതൽ ഖാദിയാനി ഖലീഫ ലണ്ടനിലെ ഖുത്ബയിൽ ഇങ്ങനെ ഈ വിഷയം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുത്ബയിൽ തന്നെയാണ് ഈ റിദ്വാൻ മാഷ്ടറുടെ മരണം ശ്രീലങ്കയിലെ, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉള്ള പണ്ഡിതന്മാർ ഇതിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഈ ആഹ്വാനം സ്വീകരിക്കുകയും അതോടൊപ്പം അവർ പോലെ ചെറിയ നിർദ്ദേശങ്ങൾ, അതായത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലുള്ള മുബാല നടത്തണം. അതിന് ഒരാൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരോട്, പാകിസ്ഥാനിലൊരു പണ്ഡിതൻ, ഞാൻ പറഞ്ഞ എം പി ഒക്കെ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം എഴുതിയത് നിങ്ങൾ ഖലീഫ അവിടെ വെച്ചൊരു മുബാഹലക്ക് മുബാഹല ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ അടിയിൽ അദ്ദേഹം ഒപ്പിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അയാളുടെ അവകാശവാദമാണ്. അദ്ദേഹം ആ ഖുത്ബയിൽ പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ആ ഖുത്ബയിൽ പങ്കെടുത്ത ആളുകളെങ്കിലും ചേർന്നുകൊണ്ട് ലനത്തുള്ളാഹി അലൽ കാദിമി ഞങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളറിയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കേൾക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നുകിൽ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ്, ഞാനും എൻ്റെ കുടുംബവും അനുകൂലിക്കുന്ന ആളുകളും ചേർന്ന് അങ്ങോട്ട് വരാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഈ ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നവംബർ 27 ഇത് അവസാനിക്കുന്നത്. അടുത്ത 89 നടന്നില്ല,
1: 89
2: അതിൻ്റെ ശേഷം 17 നവംബർ 17 ഒരു കുത്തുബ നടത്തുകയാണ്. അത് 14/12/89 മദർ പത്രമാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, കേരളത്തിലെ നമ്മുടെ മുബല്ലിഗ് ഇൻചാർജ് മൗലവി മുഹമ്മദ് അബുൽ വഫ സാഹിബിൻ്റെ ഒരു കത്ത് ഇന്നലെ ലഭിക്കുകയുണ്ടായി. കേരളത്തിൽ നടന്ന മുബാഹല വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാനായി അപേക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രദേശമായ കൊടിയത്തൂരിൽ ചില പണ്ഡിതന്മാർ അഹമ്മദിയ ജമാഅത്തിന് മുബാഹലക്ക് നിർബന്ധിച്ചു. നാം വെല്ലുവിളിച്ച പ്രകാരമുള്ള മുബാഹലക്ക് പകരം മുഖാമുഖ മുബാഹലക്ക് അവർ ഷഠിച്ചു. ജമാഅത്ത് ഒഴിഞ്ഞു മാറുമെന്നവർ കരുതി. അതിനാൽ ഞാൻ അവർക്ക് മുബാഹല നടത്താൻ അനുമതി നൽകി. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ ഒപ്പുവെക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർ സത്യസന്ധരായിരുന്നുവെങ്കിൽ ഈ ആരോപണത്തിൽ മുബാഹലയിൽ ആരോപണങ്ങൾ മുബാഹലയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. എന്നാൽ അത് ഹസ്രത്ത് മസീഹിൻ്റെ നിഷേധത്തിൽ മാത്രം മുബാഹല ചെയ്യാൻ അവർ ഷഠിച്ചു. എന്നാൽ അതായത് അഹമ്മദിയ ജമാഅത്ത് അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും അവർ കളവാക്കുകയും ചെയ്തു. അവർ നിശ്ചയിച്ച കാലാവധി നവംബർ 28 അവസാനിക്കുന്നു. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ആരോപണങ്ങൾ നമ്മൾ മുബാഹലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന രണ്ട് മൂന്ന് ആരോപണങ്ങൾ ഒരു ഒന്നുകൂടി ഇവിടെ വായിക്കുകയാണ്.
1: ഈ അതായത് ഓല മുബാഹല ഓല ഖലീഫ പിന്നെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറേ ഓലെപ്പറ്റി നമുക്ക് ഉണ്ടെന്ന പേരിൽ അവരുണ്ടാക്കിയ ഒരു ആരോപണം.
2: അതെ, അത് നമ്മൾ അതിന് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഖാദിയാനികൾക്ക് അക്രമ പ്രവർത്തനങ്ങൾക്കായി ഇസ്രായേലിൽ നിന്ന് പരിശീലനം ലഭിക്കുന്നു. 600 പാകിസ്ഥാനി ഖാദിയാനികൾ ഇസ്രായേൽ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട്. 4000 ഖാദിയാനികൾ ജർമ്മനിയിൽ നിന്ന് ഗറില്ല പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. ലിയാഖത്ത് അലി ഖാനെ വധിച്ചത് ഒരു ഖാദിയാനിയായിരുന്നു. ഒരു ഖാദിയാനി ഓഫീസർ പാകിസ്ഥാൻ്റെ ആണവ രഹസ്യം ചോർത്തി ഇസ്രായേലിന് നൽകി. എന്നിട്ട് നമ്മളറിയാണ് ഇതൊക്കെ സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു എന്നിൻ്റെ ശാപം. അപ്പോൾ ഇതാണ് ഇയാൾക്ക് പറ്റാത്തത്. ഖുത്ബയിൽ പറയാണ്, ഇത് സംബന്ധമായി ആദ്യം മുബാഹലയിലെ വാചകം നോക്കേണ്ടതുണ്ട്. ആ വാക്കുകൾ ഇപ്രകാരം ഇരുവിഭാഗത്തിൻ്റെയും മേൽ എന്താണോ സംഭവിക്കേണ്ടത് അത് തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. ഇനി അഥവാ ഈ വചനങ്ങൾ പ്രകാരം രണ്ടു പേർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ രണ്ട് വിഭാഗവും അസത്യവാദികളാണെന്ന് കരുതുന്നത് ശരിയല്ല. അപ്രകാരം ദൈവമില്ലെന്ന നിഗമനത്തുന്നതും ഒട്ടും ശരിയല്ല. കാരണം മൂന്നാമതൊരു നിഗമനത്തിന് സാധ്യതയുണ്ടല്ലോ, അതായത് നിങ്ങളുടെ മുബാഹല രീതി ശരിയല്ല, ദൈവത്തിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല എന്ന്. അപ്പോൾ നമ്മുടെ രീതിയാണ് എന്തെങ്കിലും ഫലപ്രാപ്തി ഇല്ലാതിരിക്കാൻ കാരണം. ഖുർആനിൽ പറഞ്ഞ പോലെ ചെയ്തത് നല്ല രീതിയല്ല എന്നാണ് ഖലീഫക്ക് മനസ്സിലായത്. പിന്നെ അഹമ്മദിയ ജമാഅത്തിൻ്റെ മുബാഹലയിൽ അത് ലിഖിതമാണെങ്കിലും ശരി,
3: ആവശ്യപ്പെട്ട ദൃഷ്ടാന്തം, ഞങ്ങൾ അസത്യവാന്മാരാണെങ്കിൽ ഞങ്ങളിൽ ശാപം ചൊരിയണമേ, മറിച്ച് സത്യപക്ഷത്താണെങ്കിൽ ഞങ്ങളെ സഹായിക്കുന്ന അടയാളം കാണിക്കണമേ എന്നാണ്. ഈ പ്രാർത്ഥനയുടെ ഫലമായി ശത്രു ഈ തീയതിക്കകം മരിക്കുമെന്ന് പറയുന്നത് അതിക്രമവും കറ്റുകെട്ടുമാണ്. ശത്രുവിനെ ഈ കാലവാദിക്കകം മരിപ്പിക്കണമെന്ന് ഈ ലിഖിതത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. നബിമാരുടെ ശത്രുക്കളോടുള്ള അള്ളാഹുവിൻ്റെ നടപടികൾ ഖുർആനിൽ പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നൂറ്റാണ്ടുകളോ ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായി കാണാം. അതൊരു തുടർ പ്രക്രിയയാണ്. അതിനുള്ള ഒരൊറ്റ മറുപടി, ഇവരുടെ മുബാഹല വെല്ലുവിളി ഈ പുസ്തകത്തിൻ്റെ തന്നെ മുബാഹല എന്നാൽ എന്ത് എന്നുള്ള അത് അതിലൊരു വാചകം മാത്രം വായിക്കാം. അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം ഖലീഫത്തുൽ മസീഹ് നാലാമൻ മുന്നോട്ട് വച്ചിട്ടുള്ള മുബാഹല നിർദ്ദേശം സ്വീകരിച്ച് പ്രാർത്ഥനാ സമരത്തിന് ഒരുങ്ങുന്നവർ, മുബാഹലക്ക് അവർ ഒരു മലയാളം കൊടുത്താണ്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ പൂർണ്ണ നാശത്തിന് ഇരയായിത്തീരുകയും ജീവനുള്ള ദൈവത്തിൻ്റെ സൽഭാവത്തിന് സാക്ഷ്യം വഹിക്കുന്ന സത്യദൃഷ്ടാന്തമായി മാറുകയും ചെയ്യുമെന്നാണ് അഹമ്മദികൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പം ഫലമെന്താണ്? ഇത് ഇപ്പം നിഷേധിക്കുകയാണ്. ആരും മരിച്ചിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ ഫലമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് അന്ന് തന്നെ വൈക്കോളാം. ചിലപ്പോൾ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് അത്രയും നീട്ടിവെക്കുകയാണ്. ഇത് പറയാൻ കാരണം, കൊടിയത്തൂരിൽ അവർ മൂന്ന് ആളുകൾ, മൂന്നല്ല കുറേ യുവാക്കൾ മുബാലയ്ക്ക് ശേഷം ഇവരോട് ചോദിച്ചു, നമ്മുടെ മുബാലയുടെ കാലാവധി ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ, എന്താണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ള എന്ത് ഫലമാണ് നമുക്ക് പറയാനുള്ളത്? അപ്പോൾ അവരെന്ത് ചെയ്തു, എല്ലാവരും ഒരുമിച്ച് കൂടി അബുൽ ഓഫ സാഹിബിനെയും മറ്റ് നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ കുട്ടികളും കൂടിയിരുന്നിട്ട് അവർ ഇത് കാര്യം പറഞ്ഞു. അവരാദ്യം പറഞ്ഞ മറുപടി, നമ്മൾ ഒരു കൊല്ലമാണ് മുബാഹലയുടെ കാലാവധിയായിട്ട് കാണേണ്ടത്. അത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നമ്മുടെ മസീഹ് മൗഊദ് കൃത്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളൊരു ആറ് മാസം കൂടി കാത്തിരിക്കണം. അപ്പോൾ അതിൽപ്പെട്ട ആളുകൾ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു, ധൈര്യപൂർവ്വം എഴുന്നേറ്റെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആറ് മാസ കാലാവധി ഖലീഫയുടെ സമ്മതപ്രകാരമല്ലേ നമ്മൾ അംഗീകരിച്ചത്? അപ്പോൾ അതാണല്ലോ, കാരണം ഖലീഫക്കാണെങ്കിൽ അള്ളാഹുവിൻ്റെ വഴി കിട്ടുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശവും ഖലീഫയുടെ സമ്മതവും ഒക്കെ ആയിട്ടാണ് ഈ ആറ് മാസ കാലാവധി അംഗീകരിച്ചത്. എന്നാൽ പിന്നെ നിങ്ങൾ ആ വർത്തമാനം പറയരുത്, ഒരു ആറ് മാസം കാത്തുനിന്നിട്ട് ഇനി അന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആറ് കൊല്ലം കാത്തിക്കാൻ പറയും, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെ അന്വേഷിപ്പിക്കാൻ വേണ്ടി പല രീതിയും പറയും. ഏതായാലും നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഈ നമ്മുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനം ഇത് നവംബറിലാണല്ലോ, ഡിസംബറിൽ ഖാദിയാനിൽ നടക്കുന്നുണ്ട്, അതാണ് എല്ലാവർക്കും കൂടി പോകാം. അങ്ങനെ ഈ കൂടിയിരിക്കുന്ന 10-20 യുവാക്കളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോകാൻ ക്ഷണിച്ചു. പക്ഷേ മൂന്ന് പേര് പറഞ്ഞു, അവർ പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ആലോചിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പ്രസ്ഥാനം വിടുകയാണ് എന്നും പറഞ്ഞ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഖാദിയാനിസം വിടുന്നു. അതോടുകൂടി ഇവർക്ക് ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടായത്, കാരണം ഇവർ പ്രമുഖരാണ്, ഈ ഇവർ ഈ കാര്യത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നവരാണ്, യുവാക്കളാണ്, ഒന്ന് രണ്ട് സ്റ്റുഡൻസും ഉണ്ട്. ഇവർ കൃത്യമായിട്ട് പറഞ്ഞു, ഈ മുബാഹലയിൽ അഹമ്മദിയ പക്ഷം പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഖാദിയാനിസം വിടുന്നു എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് പോന്നു. മറ്റുള്ള കുട്ടികൾ അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇവരുടെ കൂടെ ആയിരുന്നെങ്കിലും അവരെ ഇവർ കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് ആഗ്രയിലും ഡൽഹിയിലും ഒക്കെ ഉള്ള ഒക്കെ കാണിച്ചു കൊടുത്തു. കാരണം VIP പരിഗണനയിൽ ഈ ഖാദിയാനിലെ സമ്മേളനത്തിലെത്തി. ഇതൊക്കെ പറയുന്ന ആരാ? ഇവർ തന്നെ, ഈ കുട്ടികൾ തന്നെയാണ് മറ്റുള്ളവരോട് പറയുന്നത്. അങ്ങനെ അവിടെ ഖലീഫ പങ്കെടുത്തുള്ള നേതാക്കന്മാർ, ഖലീഫ ഒന്നും വന്നിട്ടില്ല, ഇവരെന്ത് ചെയ്തു, പിന്നെ കൃത്യമായിട്ട് ഇവരെ പരിചരിച്ചു, അവരെ അവർ പിടിച്ചു നിർത്തി. പിന്നെ പല പ്രശ്നങ്ങളുണ്ടാവും, എല്ലാവരും ജോലിയുള്ളവരൊന്നുമല്ല, അങ്ങനെ ആഹാരത്തിനും നിത്യജീവിതത്തിനും വഴി
2: പ്രയാസപ്പെടുന്ന
3: മനസ്സിലാക്കിയിട്ട് അവരാ കൂട്ടത്തിൽ തന്നെ നിന്നു. പിന്നെ യുവാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനീബോധമുള്ളവരൊക്കെ വളരെ കുറവായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, മതവിദ്യാഭ്യാസം അവർ കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് ചെറിയ മദ്രസകളൊക്കെ ഉണ്ടെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരിതാണ്. ഇങ്ങനെയാണ് ഈ ഇവരുടെ തിരിച്ചുവരവുണ്ടായത്. അപ്പോൾ ഈ ആറ് മാസ കാലാവധി എന്ന് പറയുന്നതിൽ അങ്ങനെ അർത്ഥമല്ല. പിന്നെ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, കേരളത്തിൽ തന്നെ ഈ മുബാഹലയ്ക്ക് ശേഷം മൂന്ന് മാന്യ വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിൽ ചേർന്നു. ഇത് തുടങ്ങുന്ന എങ്ങനെ അറിയോ? ഈ മുബല്ലിഗ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നാണ്. ഇതിലും വലിയ ഒരു അടയാളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫലത്തിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. അതെന്താ ഫലം എന്താണ്? ഒന്ന്, കഠിന വിരോധികളായ പ്രസ്ഥാനക്കാരുമായിട്ടായിരുന്നു അവരുടെ ബന്ധം. ഇത് ഞങ്ങൾക്ക് അപമാനകരമാണെന്ന് കരുതി അവർ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊരാളെ തട്ടിക്കൊണ്ടുപോയി തടഞ്ഞു വെച്ച് വളരെയധികം സമ്മർദ്ദം ചെലുത്തി, വാദപ്രതിവാദം നടത്തി. പക്ഷേ അള്ളാഹു അവന് അയാൾക്ക് സ്ഥിരത നൽകി. എതിരാളികളുടെ മനസ്സിൽ ഇതിൻ്റെ ഫലമായി ഒരുതരം ശിക്ഷ ഇറങ്ങിയിട്ടുണ്ടെന്ന് തീർച്ചയാണ്. കാരണം ഈ മൂന്ന് പേർ അഹമ്മദിയ ജമാഅത്തിൽ ചേർന്നതിൻ്റെ ഫലമായി പലതവണ ശത്രുക്കൾ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു. ഇനി ഈ മൂന്നാളാരാണെന്നും കൂടി നമ്മൾ ഒന്ന് പറയേണ്ടതുണ്ട്. അതായത് കൊടുങ്ങല്ലൂരുകാരായ അതെ, മനസ്സ് ശിക്ഷറിഞ്ഞത് അയാൾക്ക് മാത്രം കാണാം. പടച്ചവനുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കര മാനസിക പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളത് അയാൾ കണ്ടിരിക്കും. അതുപോട്ടെ, അതിനിപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതേസമയം ഈ മൂന്ന് പേര് കേരളത്തിൽ നിന്ന് അഹമ്മദിയത്ത് സ്വീകരിച്ചു ഈ കാലയളവിൽ എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, കേരളത്തിൽ 3.5 കോടി ആളുകളുണ്ട്. അന്ന് ആര അരക്കോടിൻ്റെ കുറവുണ്ടെങ്കിൽ 3 കോടി ആളുകളുണ്ട്. അതേസമയം അവരിൽ നിന്ന് 3 ആളാണ് ഖാദിയാനിസത്തിലേക്ക് ഈ കാലയളവിൽ പോയത്. ഇനി ആ മുസ്ലിങ്ങൾ മാത്രമാണ് ഒരു ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മുസ്ലിങ്ങളും ഒരു 75-80% ആളുകളുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് 3 പേർ, അതൊരു ഗ്രാമത്തിലെ കൊടുങ്ങല്ലൂരിലെ ആ ഭാഗത്തുള്ള 3 പേരാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ, ഒരാൾ നേരത്തെ ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു സ്റ്റേറ്റ് സമിതി അംഗമൊക്കെയാണ്, ഒരു യുവാവാണ്, യൂത്ത് സംഘടനയുടെ
1: നിലവിലില്ലാത്ത
3: അതെ അതിൻ്റെയാണ്. അദ്ദേഹത്തിന് പിന്നെ കൊടിയത്തൂരിൽ സ്വീകരണം കൊടുക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന് ഖാദിയാനിസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു കാര്യവും ഒരു പുസ്തകത്തിൽ വായിച്ചു നോക്കിയിട്ടില്ല, ഒരു കാര്യവും അദ്ദേഹം പഠിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞ കാര്യം, പിന്നെ കൊടിയത്തൂരിൽ വെച്ച് പരസ്യമായി പ്രസംഗിച്ച കാര്യം എന്താണ്? ഞാൻ എൻ്റെ സംഘടനയോട് എൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ പറഞ്ഞു, അവരത് കേട്ടില്ല. 10,000-30,000 രൂപ എനിക്ക് കടമുണ്ടായിരുന്നു, അതവർക്ക് സംഘടിപ്പിച്ച് തരാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റ് ചില സംഘടനകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, അവരും തയ്യാറായില്ല. ഒടുവിൽ ഞാൻ മുതലക്കുളത്തുള്ള അവരുടെ അഹമ്മദികളുടെ പള്ളിയിൽ ചെന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു, ആ കാര്യത്തിന് പരിഹാരമുണ്ടായി. പിന്നെ അതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വിൽപ്പന നടത്തുന്നത് 30,000 രൂപയ്ക്ക് വേണ്ടിയാണ്, 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഈ സംഖ്യ വാങ്ങിയിട്ട് അദ്ദേഹമായി. അപ്പോട്ടെ, അയാൾ പിന്നെ അതിൻ്റെ ശേഷം വലിയ പിന്നെ അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ പണ്ഡിതനൊക്കെ ആയിട്ട് പലയിടത്തും മുബല്ലിഗായിട്ടൊക്കെ പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ആൾ ആണ് തട്ടിക്കൊണ്ടുപോയി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും അത് ഉറുദുവിൽ ഇയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞ അഗവാ കർക്കെ ബേഹദ് ഡബാവ് ഡാലാന്ന്. അഗവാ കർന്ന തട്ടിക്കൊണ്ടുപോകുന്ന, പിന്നെ ബേഹദ് ഡബാവ് ഡാല വല്ല സമ്മർദ്ദം ചെലുത്തി, ഇത്രയാണ്. ഈ സംഭവമാണെങ്കിൽ ഈ ആളുടെ തന്നെ കൊടുങ്ങല്ലൂരുകാരനായ മറ്റൊരാളാണ്. അദ്ദേഹം ഒരു മദ്രസ അധ്യാപകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ സംഘടനയിലെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരവിടെ കാത്തിരിക്കുന്നുണ്ട്. സംസാരിച്ച് വരുമ്പോൾ ഒരു പരമസാധു, അദ്ദേഹത്തിന് ഒരു കാര്യവും അറിയില്ല. അങ്ങനെ അദ്ദേഹം പിന്നെ ഇവർ മറ്റുള്ള കൂടെ കൊണ്ടുവന്നവരൊക്കെ തിരിച്ചു പോയപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ ബാക്കിയായി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഞാൻ രാത്രിയും രാവിലെയും ഒക്കെ സംസാരിച്ചു. രാത്രി പറഞ്ഞതിന് വ്യത്യസ്തമായി രാവിലെ അദ്ദേഹം, രാത്രി ഞാൻ പറഞ്ഞത് അനുകൂലിക്കുക മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നമ്മുടെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാൻ വരെ അദ്ദേഹം വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് പിറ്റേന്ന് രാവിലെ വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ ഇന്നലെ രാത്രി ഒരു സ്വപ്നദർശനമുണ്ടായി, ഇൽഹാമുണ്ടായി, അങ്ങനെ മസീഹായിട്ടും മിർസാ അഹമ്മദ് ഖാദിയാനിയെ നിയോഗിച്ചതായിട്ട് എനിക്ക് വെളിപാടുണ്ടായി. അപ്പോൾ ഈ ഇഷായത്തിൻ്റെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ വെച്ച് ഈ ഖാദിയാനിക്ക് അങ്ങനെ അനുകൂലമായി ഇതുണ്ടാകുകയാണെങ്കിൽ അത് എനിക്കൊരു ക്ഷീണമാണല്ലോ. പക്ഷേ എന്താണ്, എൻ്റെ മക്കൾ അന്ന് ടേപ്പ് റെക്കോർഡ് വെച്ചിരുന്നു ആ സംസാരത്തിലൊക്കെ. അപ്പോൾ തലേന്ന് പറഞ്ഞതൊക്കെ ഇയാൾക്ക് വീണ്ടും കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇയാൾ പറഞ്ഞു, ഞാനെന്താ ചെയ്യുക, എനിക്കിങ്ങനെ. അപ്പം ദൈവികമായ വെളിപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയും അദ്ദേഹം ആ ദിവസവും അവിടെ നിന്നു, അദ്ദേഹത്തിൻ്റെ ഷർട്ടും ഇതൊക്കെ അലക്കാൻ അദ്ദേഹം തന്നെ അലക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ പോകേണ്ടിയിട്ടായിരുന്നു ഈ ഇയാളോട് സംസാരിക്കാൻ. ആ സമയത്ത് ഞാനും ഇബ്രാഹിം അലിയും കാക്കരി സാഹിബും ഒക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ വരികയായിരുന്നു അയാൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കൊടിയത്തൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് ചാർജ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കില്ല. പിന്നെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്നൊക്കെ ഇയാൾ അവിടുന്ന് കുത്തുബയിൽ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒരാളെ തടഞ്ഞു വെക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരവസ്ഥ ഒന്നും വിശ്വാസികർക്കില്ല. പിന്നെ നാട്ടിൽ പോലീസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവർ കേസും ഉണ്ടായിട്ടില്ല. പിന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊരു മഹാ
1: അബദ്ധം. അന്താരാഷ്ട്ര ഖലീഫ മുബാഹലയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം. അവതരണം അബ്ദുർ റൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുന്ന രൂപം പല നാടുകളിലും വ്യത്യസ്തമായിരിക്കും. അത് മതങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറുമെന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പോലും വ്യത്യസ്തമായ മതക്കാർ ഒരു മനുഷ്യനെ, മരിച്ച മനുഷ്യനെ പിന്നീട് സംസ്കരിക്കുന്ന രൂപം വ്യത്യസ്തമാണ്. ചിലർ കുഴികളിൽ അടക്കുന്നു, മറ്റു ചിലർ ദഹിച്ചു കളയുന്നു, കത്തിച്ച് ചാമ്പലാക്കുന്നു, മറ്റു പല മാർഗത്തിലൂടെ സംസ്കരണം നടത്തുന്ന ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇസ്ലാമിൻ്റെ സംസ്കരണ രീതി അതേറ്റവും ഭംഗിയുള്ളതും ആദരവ് നിറഞ്ഞതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അത് പ്രകൃതിദത്തമായ കാര്യമാണ് എന്നും ചില പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ രണ്ടു മക്കൾ, അവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. രണ്ടുപേരും ബലികർമ്മം നടത്തി. എന്നാൽ അതിൽ നിന്ന് ഒരാളുടേത് മാത്രമാണ് സ്വീകരിക്കപ്പെട്ടത്. ആ സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് സ്വീകരിക്കപ്പെടാത്ത വ്യക്തി ദേഷ്യം വെച്ചു പുലർത്തി, പക തീർക്കാൻ ശ്രമിച്ചു. ഞാൻ നിന്നെ വകവരുത്തുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞത്, ഇന്നമാ യത്തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, കർമ്മങ്ങൾ അവരുടെ നന്മ അനുസരിച്ചും അവരുടെ സൂക്ഷ്മത അനുസരിച്ചും മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ സ്വീകരിക്കപ്പെടാത്തതിൻ്റെ ദേഷ്യവും അമർഷവുമെല്ലാം സ്വന്തം സഹോദരനിൽ തീർക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം അതാണ്. പക്ഷേ ആ മനുഷ്യനെ എങ്ങനെ സംസ്കരിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാക്കയെ അവിടെ നിയോഗിക്കുന്നത്. ആ കാക്ക വന്ന് ആ കാക്കയുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു കാക്ക മരണപ്പെട്ടപ്പോൾ ആ കാക്കയെ മറമാടുന്ന രൂപം ഒരു കാക്കയിലൂടെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ കാക്ക വന്ന് കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് മരിച്ച കാക്കയെ മറമാടുന്ന രൂപം കണ്ടപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പ്രകൃതിദത്തമായി കൊണ്ട് തന്നെ ലോകസ്രഷ്ടാവ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ കർമ്മങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ മറ്റു ഇതര സംസ്കാരങ്ങളിൽ നിന്നും ഇതര സംസ്കരണ ചടങ്ങുകളിൽ നിന്നെല്ലാം ആ മരിച്ച മയ്യത്തിനോടുപോലും ആദരവ് കാണിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഓരോ ചലനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത ആദരവ് പോലെ തന്നെ മരിച്ചതിന് ശേഷവും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ വരുമ്പോൾ പോലും നല്ല ആത്മാവാണെങ്കിൽ ആ റൂഹ് ആദരവോടുകൂടിയാണ് വരുന്നത് എന്നാണ്. അതിൻ്റെ സുദീർഘമായ ഹദീസിൻ്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നല്ല ആത്മാവാണെങ്കിൽ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്ത് നല്ല വിശ്വാസിയായി ജീവിച്ച് അങ്ങനെ മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ കണ്ണെത്താ ദൂരത്ത് ഒരു കൂട്ടം മലക്കുകൾ ആദ്യം വന്നിരിക്കുന്നതാണ്. ശേഷം സ്വർഗത്തിൻ്റെ പുടവയുമായി കൊണ്ട് മലക്കുൽ മൗത്ത് വരും. ഈ ദുനിയാവിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുന്തിയ ഇനം കസ്തൂരിയുമായി കൊണ്ടാണ്, സുഗന്ധദ്രവ്യവുമായി കൊണ്ടാണ് ആ മലക്ക് വരുന്നത്. റൂഹിനെ പിടിക്കുമ്പോൾ ഏറ്റവും മാന്യമായി കൊണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് റൂഹിനെ പിടിക്കുന്നത്. അങ്ങനെ ആ മയ്യത്ത് അവിടെ റൂഹിനെ പിടിച്ച് മലക്കുകൾ മടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്നിടത്ത് ആ ആത്മാവിനെ ആദരിക്കും എന്നാണ്. ഇനി ഒരു മുസ്ലിമു മരിച്ചാൽ ആ മുസ്ലിമിനെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ ഒരു ആദരവോടുകൂടി ആ മയ്യത്തിനെ സമീപിക്കും. അതിൻ്റെ കണ്ണുകൾ ആദ്യം അടയ്ക്കും. അത് വിരൂപമാകുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ വായ തുറന്നു വരുന്ന സമയം അത് കാണാനൊരു വിരൂപമാണ്, അല്ലെങ്കിൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വായ തുറക്കാതെ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ മയ്യത്തിനോടുള്ള ആദരവും മയ്യത്തിനോടുള്ള ബഹുമാനവും കാരണം ആ വായ തുറക്കാതിരിക്കാൻ അത് കൂട്ടിക്കെട്ടും. ശേഷം കാലുകൾ കൂട്ടിക്കെട്ടും. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു അധ്യാപനത്തിൽ കാണാൻ കഴിയും, ശരീരത്തിൻ്റെ വളവുകൾ ചുളിവുകൾ മാറി നേരെ സ്റ്റെഡിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കൈകൾ കാലുകൾ ഒന്ന് നിവർത്തി വയ്ക്കുന്ന സമയം, അവിടെ എല്ലുകളെ പൊട്ടിക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ വേദന എടുക്കുന്നത്, എല്ലുകൾ പൊട്ടിച്ചാലുള്ള പ്രയാസം എന്താണോ, അതുപോലെ മയ്യത്തിനും പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനോടും അക്രമം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്നാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആദരവുള്ളതുപോലെ മരിച്ചതിന് ശേഷവും മയ്യത്തിനോട് ആദരവുണ്ടാകണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും നിങ്ങൾ നോക്കൂ, മയ്യത്തിനെ ആദ്യം വൃത്തിയാക്കുന്നു. സ്വാഭാവികമായും മരിക്കുന്ന സമയത്ത് അതിൻ്റെ വെപ്രാളം കാരണം ചിലപ്പോൾ മലവും മൂത്രവും വേസ്റ്റുമൊക്കെ പോയെന്ന് വരാം. അവിടെയെല്ലാം അതിനെയെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒതുവെടുക്കുകയും വലിയ അശുദ്ധി മാറാൻ കുളിപ്പിക്കുകയും അത് തന്നെയും കുളിപ്പിക്കുമ്പോൾ 3 തവണ കുളിപ്പിക്കുന്നു, ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നു. അവസാനം ഒഴിക്കുന്ന വെള്ളം കസ്തൂരി കലർത്തിയ അല്ലെങ്കിൽ കർപ്പൂരം കലർത്തിയ വെള്ളമാകുന്നു, അതായത് സുഗന്ധം ലഭിക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങി അതിനെ ആദരിച്ച് ബഹുമാനിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഏറ്റവും നല്ല വസ്ത്രം കൊണ്ട് അതിനെ പൊതിഞ്ഞ് ആ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതാകട്ടെ, മയ്യത്തിനെ മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാകട്ടെ, അതുപോലും ഇസ്ലാമിൻ്റെ ഭംഗി നമുക്ക് എടുത്തു കാണിച്ചു നൽകുന്നുണ്ട്. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്നാണ്. മയ്യത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ മയ്യത്തിനെ കൊണ്ടുപോകുന്നു, മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു, ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മയ്യത്തിന് പുറത്തു കൊടുക്കാൻ, ഇളവുകൾ ലഭിക്കാൻ, മരണാനന്തര ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി ആ മയ്യത്തിനോട് കാണിക്കുന്ന എല്ലാവിധ ആദരവും ബഹുമാനവും നമുക്ക് ഇസ്ലാമിൻ്റെ ആചാരങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ്. ഇനി ആ മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും ആ ഒരു തീ പോലും സ്പർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ പെട്ടെന്നുണ്ടായ സ്പാർക്കിൽ കട കത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിവിടാനും അതിലകപ്പെട്ട ആളുകളെ രക്ഷിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നതുപോലെ മരണശേഷവും അതിനോട് ആദരവ് വേണം എന്നതുകൊണ്ട് തന്നെ, അതിനെ രക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സേഫായ രൂപത്തിൽ മറമാടുന്നു. അതിൻ്റെ കുഴിയുടെ ആഴം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ വന്ന് തോണ്ടി അതിനെ ആ മണ്ണ് മാന്തി മയ്യത്തിൻ്റെ ഇറച്ചിയെ കടിച്ചു കൊണ്ടുപോകാത്ത രൂപത്തിൽ ആഴത്തിൽ കുഴിയെടുക്കുന്നു. പിന്നീട് ആ കുഴിയിൽ ഇറക്കി വെക്കുന്നത് പോലും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ 3 സൈഡും താങ്ങി 2 സൈഡിലും ആളുകൾ പിടിച്ച് നടുവിലും ആൾ പിടിച്ച് അത് ചരിയാതെ ഒന്ന് വളയാതെ ഒന്നൊടിയാതെ ഏറ്റവും നല്ല രൂപത്തിൽ ആദരവോടുകൂടി ഇറക്കി വെക്കുകയാണ് മയ്യത്തിനെ. ആ മയ്യത്തിൻ്റെ മേൽ നേരെ മണ്ണിട്ട് മൂടുകയുമല്ല, പിന്നെ പലവകൾ അടുക്കി അല്ലെങ്കിൽ എന്താണോ സംവിധാനം ആ നാട്ടിൽ ഉള്ള സംവിധാനങ്ങൾ വച്ച് പിന്നെ അതിൻ്റെ മേൽ മണ്ണ് നേരെ ശരീരത്തിൽ സ്പർശിക്കാത്ത രൂപത്തിൽ അതിൻ്റെ മുകളിൽ സ്ലാബുകൾ വെച്ചോ മറ്റോ മണ്ണിനെ മൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മയ്യത്ത് മറമാടുന്ന വിഷയങ്ങളാകട്ടെ, മയ്യത്തിൻ്റെ അതിനുവേണ്ടി കുഴിക്കുന്ന കുഴിയാകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഗതികളും ഏറ്റവും നല്ല മാതൃകാപരമായ സംസ്കരണ രീതിയാണ് ഇസ്ലാമിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയാണ്, മൻ ഷഹീദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ അരികിൽ സാക്ഷിയായി, ഹത്ത യുസല്ലി ഫലഹു ഖിറാത്ത്, അത് മയ്യത്തിനെ സന്ദർശിക്കുക എന്നത് മാത്രമല്ല ആ മയ്യത്ത് നിസ്കരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവനൊരു ഖിറാത്ത് പ്രതിഫലമെന്നാണ്. തീർന്നില്ല, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വമൻ ഷഹീദ ഹത്ത തുദ്ഫന കാന ലഹു ഖിറാത്താൻ. ഇനി മയ്യത്ത് നിസ്കരിക്കുകയും ആ മയ്യത്തിനെ മറമാടുന്നതുവരെ അവിടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ, പിന്നെ അവന് 2 ഖിറാത്ത് എന്നാണ്. അപ്പോൾ ഖിറാത്ത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല, അത് സ്വഹാബികൾക്കും അന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഖീല വമൽ ഖിറാത്താൻ, എന്താണ് റസൂലെ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ, ഖീറാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലുൽ ജബലൈൻ അൽ അദീമൈൻ, രണ്ട് മല പോലെയാണ്, വമ്പിച്ചതായ രണ്ടു മല പോലെയാണ് എന്ന്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഉഹുദുമലയോളം വലിപ്പമാണ് ഒരു ഖീറാത്തിന്. അപ്പോൾ രണ്ട് ഖീറാത്തിന് രണ്ട് ഉഹുദുമലയോളം വലിപ്പമുള്ള നന്മയാണ് ആ മനുഷ്യന് കിട്ടുന്നത് എന്നാണ്. അപ്പോൾ ഒരു മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള ആദരവും ബഹുമാനവും അതിന് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ടോ ഇത്ര വലുതാണ്. അപ്പോൾ ആ മയ്യത്തിനോടുള്ള ആദരവും ബഹുമാനവും എത്ര കാണിക്കണം എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സംസ്കരണ രൂപവും ഇസ്ലാമിൻ്റെ ഒരു മയ്യത്തിനോട് ഒരു മരിച്ച വ്യക്തിയോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ഏറ്റവും സുന്ദരമാണ് എന്ന് ഈ സംഗതികളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിൻ്റെ നന്മകളെ പുൽകുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം എന്ന തലക്കെട്ടിലായിരുന്നു അവതരണം. അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അടുത്തതായി നാം ശ്രവിക്കുന്നത് വോയിസ് ഓഫ് പീസ് നീറ്റ് ട്രാജഡി ഭാഗം 1. പങ്കെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് ഷമീൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ നിഷാദ് സലഫി. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മെയ് 3 നടത്തിയ നീറ്റ് എക്സാം കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ഏകദേശം 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ. മാത്രമല്ല, നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇത്രയധികം വിദ്യാർത്ഥികൾ, അത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം, അത് വളരെ നിസ്സാരമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്നാണ് തുടർച്ചയായി വരുന്ന ഈ പരീക്ഷാ ഫെയിലിയറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ പിന്നെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്കതിൽ പറയാനുള്ളത്?
3: അല്ല, നമ്മൾ ഈ എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടെസ്റ്റുകൾ, ഇതൊക്കെ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ 2014 ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന അത് രൂപീകരിക്കുന്നത്. 18 തൊട്ട് അത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് ഇതുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് NTA ശരിക്കും പറഞ്ഞാൽ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നെ നമ്മളിപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കി നമുക്കറിയാം, അതിനകത്താണ് CUT, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ നടക്കുന്നത്. UGC നീറ്റ് അതിൻ്റെ കീഴിലാണ് നടക്കുന്നത്. JEE മെയിൻ നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്. അതുപോലെ CSIR നടക്കുന്നതിൻ്റെ കീഴിലാണ്. JRF നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്. അതുപോലെ ഓൺലൈൻ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഇതുകളുണ്ട്, അത് നടക്കുന്നത് സ്വയം നടക്കുന്നതിൻ്റെ കീഴിലാണ്. ഇനി ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ, ഈ കോമൺ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻസിൻ്റെ CMAT എന്ന് പറയുന്ന, CMAT എന്ന് പറയുന്ന ഇത് നടക്കുന്നതിൻ്റെ അണ്ടറിലാണ്. പിന്നെ JIP MAT എന്ന് പറയുന്നത്, അതായത് IIM പോലുള്ളതിലേക്കുള്ള എക്സാംസ് നടക്കുന്നത്. പിന്നെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് IIT എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ BEd ഉണ്ടല്ലോ, അതിന് വേണ്ട ITAP, അതിന് വേണ്ട ടെസ്റ്റ് നടക്കുന്നത്. പിന്നെ നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അത് നടക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തെ മറ്റേ NIFT എക്സാംസ് നടക്കുന്നത്. അങ്ങനെ NCHM അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR പിന്നെ ആയുഷിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഇത് തുടങ്ങി ഒരു 5-6 വർഷമാകുമ്പോഴേക്ക് ഇതിൻ്റെ അണ്ടറിലേക്ക് ഒരു താങ്ങാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നാമത്തൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ബോഡിയാകട്ടെ സുതാര്യമല്ല. ഞാൻ പറയുന്നൊരിതല്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ഒഫീഷ്യൽസ്, അതിൻ്റെ സ്ട്രക്ചറ്, അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്, ഇത്തരം പല കാര്യങ്ങളിലും നേരത്തെ തന്നെ ദുരൂഹം എന്ന വാക്യം ഉപയോഗിക്കുന്നില്ല, പക്ഷെ സുതാര്യതയില്ല അല്ലെങ്കിൽ അതിൽ വ്യക്തത കുറവുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ, ഇദ്ദേഹം ഇപ്പോൾ ഈ ഇതുണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സർക്കാരിന് ഇത്തരം കാര്യങ്ങളുടെ സമീപനം നമുക്ക് മനസ്സിലാവും. ഒന്നെന്താ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം OMR ഷീറ്റ് എന്നാണ്. അതിന് പകരം അതുകൊണ്ട് തന്നെ എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോവുകയാണെന്ന്. ഇവിടെ OMR ഷീറ്റിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്, OMR ഷീറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഈ ബുക്ക്ലെറ്റ് കിട്ടുന്നു, ടെസ്റ്റ് ബുക്ക്ലെറ്റ് കിട്ടുന്നു, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നേരത്തെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ പ്രിൻറ്റിങ് നടക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുമായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ശരി, ഇത് ലീക്കാവി എന്നുള്ളതിന് എന്ത് കുറ്റമല്ല, OMR ഷീറ്റ് കുറ്റമല്ലോ. അതെ, അപ്പോൾ അവിടെ എന്താ വെച്ചാൽ, ഇതിനെ സമർത്ഥമായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ്. രണ്ട്, ഇപ്പോൾ പറഞ്ഞത് കമ്പ്യൂട്ടർ ബേസിലേക്ക് പോകുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 2024 ലീക്ക് ഉണ്ടായ സമയത്ത് പിന്നെ അന്ന് നമ്മുടെ ISROയുടെ ചെയർമാനാണ് റിട്ടയർ ചെയ്ത രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹത്തെ കമ്മീഷനെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം റെക്കമെൻഡേഷൻസ് കൊടുത്തു, എന്നാൽ ആ റെക്കമെൻഡേഷൻസ് നടപ്പാക്കിയിട്ടില്ല. ആ റെക്കമെൻഡേഷനിൽപ്പെട്ടതാണിത്, ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞ്. ഇപ്പം അത് പൊടിയെട്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പറയാണ്. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇവിടെ ജോയിൻറ്റ് മറ്റേ പാർലമെൻ്ററി കമ്മിറ്റി ഫോർ എഡ്യൂക്കേഷൻ റിഫോംസ് ഉണ്ട്. ഈ കമ്മിറ്റി എന്ത് ചെയ്തു, കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ റിപ്പോർട്ട് പാർലമെൻറ്റ് മേശയിൽ വെച്ചിരുന്നു. ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അന്നും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനിൻ്റെ റിപ്പോർട്ട് എടുക്കില്ല, ഞാൻ രാധാകൃഷ്ണനുമായിട്ട് ISR-ആണ് അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടാൽ പിന്നെ അടുത്ത എന്താണ്, അദ്ദേഹത്തേക്കാൾ പ്രാപ്തനായ കൂടുതൽ കഴിവുള്ള ഒരാളെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവിടെ നിയമിക്കല്ലോ വേണ്ടേ. ഒരു വർഷം ആ പോസ്റ്റ് വെറുതെ കിടന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ചിലോ മറ്റുമാണ് പുതിയതായിട്ട് പിന്നെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ മോസ്റ്റ് ബോഡിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലായിരുന്നു എന്നാണ് ഒരു വർഷത്തിലധികമായിട്ട്. അപ്പോൾ ഇത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാഫിനെ കുറിച്ച്, ഇതിൻ്റെ ഫിനാൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ വെൻഡേഴ്സുമായിട്ടത് ആരൊക്കെയാണോ അതിനകത്ത് പിന്നെ ഈ ഉദ്യോഗാർത്ഥികൾ മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ നേരത്തെ പറഞ്ഞ പേപ്പർ സെറ്റിങ്ങിൻ്റെ പ്രോസസ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രിൻ്റെ ഫണ്ടിനെ കുറിച്ച് ഇതും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചോദ്യം ചോദിക്കാനും പാടില്ല, ചോദിച്ചാൽ ഉത്തരം തീയില്ല, കിട്ടുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരൊറ്റപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ ഘടന വളരെ പ്രധാനമായിട്ടും പഠിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇത്രയും ഈ സംവിധാനം ഫെയിലിയർ ആവുകയാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന മറ്റ് ധാരാളം എക്സാമുകളുടെ കുറിച്ചും സംശയങ്ങൾക്കിട വരില്ലേ? UPSC യെ കുറിച്ച് വരില്ലേ? അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയെ കുറിച്ച് വരില്ലേ? അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെയുള്ള ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന പല രീതിയിലുള്ള എക്സാമുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരാധികാരികത ചോദ്യം ചെയ്യപ്പെടാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ തന്നെ വെച്ചാൽ ഇതിൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടു. പക്ഷേ സർക്കാർ എന്താണ് അപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ലോജിസ്റ്റിക്സ് അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മറ്റേ പോലീസിൻ്റെ അകമ്പടിയോടെ എന്ത് ചെയ്യുക, പോയാൽ മതി. അതുപോലെ ഈ സെൻട്രൽ ലെവലിലുള്ള ഹാൻഡ്ലിങ് അതും പ്രശ്നമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടാണ്, ഒറ്റ സെൻട്രലിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ട ഒരു സുതാര്യമായൊരവസ്ഥയാണ് ഇവിടെ ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ IMA ഓൾ ഇന്ത്യ ബോഡി എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്ന് പറയുന്നത്. ചില ഇത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ത് ചെയ്യണം, മാറ്റണം, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ എന്ത് ചെയ്യാൻ രൂപം വേണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മളൊരു ഈ ഇതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ട കാര്യം, ചിലപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇത് ലീക്കായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 67 പേര് ഫുൾ മാർക്ക് വാങ്ങി. അവിടെയാണ് ഒരു സംശയത്തിന് എന്ത് ചെയ്യുന്നത്, എടാ വരുന്നത്. പിന്നെ അതിൻ്റെ പിറകെ കൂടുന്നു, കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 23 എന്തുള്ളൂ, ആകെ 2 പേരെ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ മുൻപ് ആരും എന്ത് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. അപ്പോൾ അതെന്നാണ് ഇന്ന് ഇത്തവണ. പക്ഷേ നമ്മൾ ഇതിനേക്കാൾ ഭീകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു മാസമായിട്ട് ഗസ് പേപ്പർ എന്ന രീതിയിലൊരു സംഭവം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ സർക്കാരിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഏജൻസിക്ക് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സൂചന കിട്ടിക്കഴിഞ്ഞ് പിന്നെ അന്വേഷണം നടത്തുകയാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രതീക്ഷയോടെ കാത്തു നിന്നിരുന്ന കുട്ടികൾക്ക് ഒന്നുകൂടെ പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവുമായിരുന്നു. നേരത്തെ പറഞ്ഞത് അതിനുപോലും അവസരം കൊടുക്കാതെ ഇത് അതിൻ്റെ ആ മുനമ്പിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ധാർമ്മികതയുടെ പേരിലൊന്നും പോയതാലും ഈ കാലത്ത് ഒരു മന്ത്രി രാജിവെക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ധാർമ്മികതയ്ക്കപ്പുറം സമ്പൂർണമായ ഭരണ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത് തിരുത്തുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഈ സംവിധാനത്തെ സമ്പൂർണമായ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ ഒരു എന്താണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ പോലുള്ള ഒരു അന്വേഷണം നടത്തുകയും അതിനെങ്ങനെയാണോ നവീകരിക്കേണ്ടതെന്നുള്ളത് അവർ തന്നെ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മാറ്റം വന്നാൽ മാത്രമേ ഇതിലെന്തെങ്കിലും സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ട്രാജഡികൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇത് ഈ ഈ ഇതിപ്പം ഈ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ ജെ ഇ നടക്കുന്നുണ്ട് ആ രീതിയിൽ, പക്ഷേ അതിൽ പോലും വെച്ചാൽ 4-5 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും സിസ്റ്റംസ് ഒരേ സമയത്ത് ഇവിടെ ലഭ്യമല്ല. അപ്പോൾ ഇവർ പോലും പറഞ്ഞ മാക്സിമം 15 ലക്ഷം കുട്ടികൾക്ക് അങ്ങനെ നടത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ വെറുതെ വ്യാമോഹം പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രി, കാരണം ഇത് വളരെ നേരത്തെ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടും ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും പ്രൈവറ്റായിട്ടുള്ള പല ഈ കോളേജുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ സിസ്റ്റംസ് ഉപയോഗിച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതിനകത്തുള്ള ലൂപ്പ് ഹോൾസും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഈ ഒരു തുറന്ന സമീപനത്തിലേക്ക് വന്നേ മതിയാകും.
2: തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യം പലപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാമുകൾ നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന, ഇതേപോലുള്ള എൻട്രൻസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന എണ്ണത്തിൽ നമ്മളൊക്കെ മുമ്പ് പറയാറുണ്ടായിരുന്നു നമ്മളെ രാജ്യം മുമ്പിലാണ് എന്നുള്ളത്. ആ സ്ഥലത്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുന്നത്.
0: മാഷാ അല്ലാ, അൽഹംദുലില്ലാ, വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണ് നാം ശ്രവിച്ചത്. നീറ്റ് ട്രാജഡി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടന്ന ചർച്ചയിൽ വോയിസ് ഓഫീസിൽ നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ഷമീൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ടി കെ നിഷാദ് സലഫി. ജസാകുമുല്ലാഹ് ഖൈർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പി എസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ അസ്ഹാബും ഇഖ്വാനും അവതരിപ്പിക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ വുളൂഇൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നിടത്ത് 1029-ാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഖബറയിലേക്ക്, മഖബറ എന്നുള്ളത് വഹുവൽ മക്കാനുല്ലദി യുദ്ഫനു ഫീഹി, മയ്യത്ത് മറവ് ചെയ്യുന്നതായ സ്ഥലം, ഇവിടെ ബഖിയുൽ മഖബറത്തുൽ ബഖിയ ബഖിയുൽ ഖർഖദിലേക്ക്, പല ആളുകളും ജന്നത്തുൽ ബഖിയ എന്നാണ് അതിന് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഹദീസുകളിൽ വന്നത് മഖബറത്തുൽ ബഖിയ അൽ ബഖിയുൽ ഖർഖദ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോവുകയും അവിടെയുള്ള മറവ് ചെയ്യപ്പെട്ടവരായ അവിടുത്തെ സ്വഹാബികൾക്ക് സലാം ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അസ്സലാമു അലൈക്കും ദാർ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ ഖബറാളികളെ, നിശ്ചയമായും ഞങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ്. അതായത് അൻതും സബഖ്തുമുൽ അഹ്യാ ഫിൽ മൗതി ലിൻഖദായി ആജാലിക്കും, ജീവിതത്തിൽ നിങ്ങൾ മരണം ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾ മുൻകടന്നു, നിങ്ങളുടെ അവധി അവസാനിച്ചു. വനഹനുൽ അഹ്യാഉ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ്, ഞങ്ങൾ ഇൻഷാ അല്ലാ ഞങ്ങളുടെ അവധി എത്തിയാൽ ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, വദിത്തു അന്നാ ലഖീന ഇഖ്വാനന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നു നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്. അതായത് തമന്ന അയ്യൽഖ ഇഖ്വാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയെല്ലാം അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തമന്ന അയ്യൽഖ ഇഖ്വാനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹോദരങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്.

ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്വാനുകളുണ്ട്, സഹാബികളുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിച്ചത് അമ്മാമൻ ജാഉ ബഅദഹു മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നീട് വരുന്നവരായ ആളുകളെ സംബന്ധിച്ചാണ്. ഫഹും ഇഖ്വാനുഹു വലൈസു അസ്ഹാബഹു, അവരാണ് ഇഖ്വാനുകൾ, അവർ സ്വഹാബത്തല്ല, സ്വഹാബുകളല്ല. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വദിത്തു അന്നാ ലഖീന ഇഖ്വാനന, ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളല്ലയോ നബിയെ, അന്തും അസ്ഹാബി വലാക്കിന്നെ ഇഖ്വാനി ഖൗമുൻ യഅതൂന ബഅദി, നിങ്ങളെൻ്റെ സ്വഹാബത്താണ്, പക്ഷേ എൻ്റെ സഹോദരങ്ങൾ അവർ എനിക്ക് ശേഷം വരും. യുഅ്മിനൂ നബി വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷേ അവരെന്നിൽ വിശ്വസിച്ചവരാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്ന സർവസ്തുതിയും. അല്ലാഹുമ്മ സബ്ബിത്തന അലാ ദാലിക, അല്ലാഹുവേ ഞങ്ങളെ അതിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുവിൽ വിശ്വസിച്ച, യുഅ്മിനൂ നബി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരായ ആളുകൾ. വന്നഹു റസൂലുള്ളാഹി ഹഖൻ, അല്ലാഹുവിൻ്റെ ദൂതരാണ് എന്നത് ഹക്കായിക്കൊണ്ട് വിശ്വസിച്ചവരായ ആളുകളാണവർ. വഹും ലാ യറൗനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കണ്ടിട്ടില്ലല്ലോ. ലാക്കിന്നഹും മസലുല്ലദീന യറൗനഹു, കണ്ട പോലെയാണ് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ് കൈഫ തഅരിഫു, നിങ്ങൾക്ക് എങ്ങനെ അവരെ മനസ്സിലാക്കും? ഖിയാമത്ത് നാളിൽ വരുന്നതിനെ സംബന്ധിച്ചാണ്. കൈഫ തഅരിഫു യൗമൽ ഖിയാമത്തി മൻ ലം യഅതി ബഅദു മിൻ ഉമ്മത്തിക വഅൻത ലം തറഹും ഫി ദുനിയ, ദുനിയാവിൽ നിങ്ങൾ അവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നബിയെ നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഖിയാമത്തിൽ നാളിൽ വരുന്നവരായ ആളുകളെക്കുറിച്ച് നിങ്ങൾക്കറിയുക? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നത്. ഫദറബ ലഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വജ മസലൻ, നബി ഒരു കാര്യം അവർക്ക് ഉദാഹരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. ഫദറബ മസലൻ ബി റജുലിൻ ലഹു ഖൈലുൻ ഗുറുൻ മുഹജ്ജലത്തുൻ, ഒരാൾക്ക് മുഖവും കൈകാലുകളുമെല്ലാം വെളുത്തതായ ഒരു കുതിരയുണ്ട്. ഗുറു എന്നുള്ളത് തലയിൽ വെളുപ്പുള്ള കുതിരയെയാണ് ഉദ്ദേശിച്ചത്. മുഹജ്ജലത്ത് എന്ന് പറഞ്ഞാൽ കാലുകളിൽ കറുപ്പും വെളുപ്പും ഒക്കെ ഉള്ളത്. മാ ഖൈലിൻ ദുഹ്മിൻ സവാദൻ ലൈസഫിഹ അയ്യഗുറ, ഒരു പ്രത്യേകം മറ്റു കുതിരകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രൂപത്തിൽ വർണ്ണം വ്യത്യാസമുള്ളതായ ആ കുതിരയെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതായിരുന്നാലും സത്യവിശ്വാസികളായ ആളുകൾ, ഫഇന്നഹും യഅതൂന യൗമൽ ഖിയാമത്തി ഖുറൻ മുഹജ്ജലീൻ, എൻ്റെ ഉമ്മത്തിലെ സത്യവിശ്വാസികളായ ആളുകൾ കൈകാലുകൾ പ്രകാശിക്കുന്നവരായി മുഖം വെളുത്തവരായി കൊണ്ടുവരുന്നതാണ്, അങ്ങനെ അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ്. ഫഇന്നഹും യഅതൂന ഖുറൻ മുഹജ്ജലീൻ ബിഹിം നൂറുൻ മുദീഉൻ, പ്രകാശിക്കുന്നതാവുന്ന വെളിച്ചമുള്ളതാവുന്ന അവസ്ഥയിലായിരിക്കും അവരുടെ പാർശ്വങ്ങളിലും കൈകളിലും കാലുകളിലും വുളൂഇൻ്റെ അസർ കാരണത്താൽ. വഅന ഫറതുഹും അലൽ ഹൗദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പേ ഖിയാമത്ത് നാളിൽ ഹൗദിനടുക്കൽ അവർക്ക് മുമ്പേ ഉണ്ടാകും. അത് ഹൗദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ഖി മിൻഹുൽ വാരിദീന അലൈഹി മിൻ ഉമ്മത്തിഹി, തൻ്റെ ഉമ്മത്തിൽ നിന്ന് ഹൗദുൽ കൗസറിനടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മലക്കുകൾ അവിടെ അന്നൽ മലായിക്കത്ത സൗഫ തുബഇദു വതതുറുദു അനിൽ ഹൗദ് ഉനാസൻ, ചില ആളുകളെ ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിയകറ്റുന്നതാണ്. വഹും മുഖബിലൂന വമുത്തവജ്ജിഹൂന ഇലൈഹി, ചില ആളുകൾ മുസ്ലിങ്ങളിൽ നിന്ന് അവർ മുന്നിട്ട് വരുന്നവരാണ് ഹൗദുൽ കൗസറിൻ്റെ അടുക്കലേക്ക്, പക്ഷേ അവരെ തടയുന്നതാണ് സുഹഖൻ സുഹഖ എന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഈ ദീനിൽ പുതുതായി പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കിയവരായ ആളുകളെ ആ ഹൗദിൽ നിന്ന് തടയപ്പെടുന്നതാണ്. അവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണ്, ഈ ദീനിനെ മാറ്റിമറിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ബിദ്അത്തുകൾ ദീനിൽ പുതുതായി കാര്യങ്ങൾ കൊണ്ടുവന്ന ആളുകളാണ്. അതുകൊണ്ട് സുഹഖൻ സുഹഖ ബുഅദൻ ബുഅദ, വിദൂരപ്പോവുക എന്ന് ആവർത്തിച്ചു പറയപ്പെടുന്നതാണ്. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആ ഹൗദിൽ നിന്നൊക്കെ അകപ്പെട്ടപ്പെടുന്നവരായ ആളുകളായിരിക്കും അവർ എന്ന്. ഇവിടെ ഈ ഒരു ഹദീസിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഉണർത്തുകയാണ്, ഫഫീ ഹാദ ദലീലുൻ അലാ ഫളീലത്തിൽ വുളു, വുളൂഇൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഈ ഉമ്മത്ത് അവർ ഖിയാമത്ത് നാളിൽ ഉറുൻ മുഹജ്ജലൂൻ മിൻ അസറിൽ വുളു, വുളൂഇൻ്റെ അടയാളം കാരണത്താൽ കൈകാലുകളും മുഖവും വെളുത്തവരായി വരും എന്നത്. ഖുറു എന്നത് ബീദൽ വുജൂഹ്, മുഖം വെളുത്തവരാണ്. മുഹജ്ജലൂൻ എന്നുള്ളത് കാലുകളും കൈകളും വെളുത്തവരാണ്, അത് ഒരു പ്രകാശമുള്ള വെളിച്ചമുള്ളവരാണ്. അങ്ങനെ ഖിയാമത്ത് നാളിൽ യഅരിഫുഹുമുന്നാസു യൗമൽ ഖിയാമത്തി ഫീ ഹാദൽ യൗമി
അൽ മഷ്ഹൂർ.

0: സിറാത്തുൽ അലീം ഈ മഹത്തായ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതായ സാക്ഷി നിർത്തപ്പെടുന്നതായ ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാരെ തിരിച്ചറിയുന്നതായ ഒന്നാണ്. തുഅറഫു ഉമ്മത്തു ഹാദൻ നബിയിൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ തിരിച്ചറിയപ്പെടുന്നത് ബിഹാദിഹി സീമാ വൽ അലാമത്തില്ലത്തി ലൈസത്ത് ലിഗൈരിഹിം, മറ്റൊരു കൂട്ടർക്കും മറ്റു സമുദായങ്ങൾക്കും ഇല്ലാത്തതായ ഈ ഒരു അടയാളം കൊണ്ടാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു ഹദീസിൽ ദീർഘമായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സിയാറത്തുൽ മഖ്ബറ, മഖ്ബറയെ സന്ദർശിക്കുക, അവിടെ പറയേണ്ട കാര്യങ്ങൾ അറിയിച്ചു തരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിൻ്റെ കബറുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന ആ ഒരു വിഷയവും വുദൂഇൻ്റെ മഹത്വവും, അതേപോലെ സഹോദരങ്ങളെ, ദീനിൽ നിന്നാരെങ്കിലും തെറ്റിപ്പോയാൽ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയാൽ, ദീനിൽ നിന്നാരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അവരെ ഹൗദുൽ കൗസറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തടയുകയും അവരെ ദൂരെ അകറ്റി നിർത്തുകയും ചെയ്യും. സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം മാറ്റം വരുത്തിയ ആളുകൾ എന്നുള്ള നിലക്ക്. അത് മാത്രമല്ല, ബയാനു ഫളൽ ഇചാലത്തിൽ ഖുർറ വ തഹ്ജീൽ ഫിൽ വുദു, വുദൂഇൽ പ്രത്യേകം അവർക്ക് കിട്ടുന്ന മഹത്വത്തെക്കുറിച്ചും ഇവിടെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ ആഗ്രഹിക്കുക, ശ്രേഷ്ഠവാന്മാരോടൊപ്പം ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊന്നും കാര്യം അറിയിച്ചു തന്നുവോ അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. എന്താണോ അറിയിച്ചു കൊടുത്തത് ഈ കാര്യം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയില്ല. ഈ ഉമ്മത്തിലെ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുന്നത് ഈ ഉമ്മത്തിന് പ്രത്യേകമായി നൽകപ്പെട്ട വുദു, അതിൻ്റെ ശ്രേഷ്ഠതകളിൽ നൽകപ്പെട്ടതായ കൈകാലുകളും മുഖവും പ്രകാശിക്കുന്നവരായ, അതുകൊണ്ട് വുദു എടുക്കണം, നിസ്കരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് അത് ലഭിക്കുന്നത്. ഈമാനും ഇഖ്ലാസും ഒക്കെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹം കൊണ്ടും അവൻ്റെ ആദരവ് കൊണ്ടും അവിടെ പരലോകത്ത് ലഭിക്കുന്നതായ പ്രത്യേകം സ്ഥാനവും മഹത്വവും ഒക്കെ സഹോദരങ്ങളെ, അത് ഉൾക്കൊള്ളാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായ സിഫാത്തുകളും സിമാത്തുകളും അടയാളങ്ങളും വിശേഷണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതായ പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതിനുടമകളായി തീരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ പുണ്യം അറിയിച്ചു തന്നത് വുദൂഇൻ്റെ പ്രാധാന്യവും മഹത്വവുമൊക്കെ. അതുകൊണ്ട് നസ്അലുല്ലാഹ തആല ബിമന്നിഹി വകറമിഹി അൻ യഹ്ഷുറന അലാ ഹാദൽ വജ്ഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാൻ അവൻ്റെ ആദരവ് കൊണ്ട്, അവൻ്റെ അനുഗ്രഹം കൊണ്ട് റബ്ബിനോട് നമ്മൾ തേടുക. വാങ്ങിയജു അലന മിൻ ഉമ്മത്തിഹി ളാഹിറൻ വബാത്തിനൻ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഉമ്മത്തിനെ മറ്റുള്ളവരിൽ നിന്നെല്ലാം ളാഹിറായി പ്രകടമായി അവിടെ പരലോകത്ത് നൽകപ്പെടുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ അസ്ഹാബും ഇഖ്വാനും, അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഫൈസൽ മൗലവി എന്നിവർ.
1: ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷം തോറും ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന് ഹദീസുമുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യാഥാസ്ഥിക വിഭാഗക്കാർ ചെയ്യുന്നത് ശരിയല്ലേ? ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചാകും പറയുന്നത്.
2: ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാംസം വിതരണം ചെയ്തിട്ടുണ്ട് എന്ന പ്രയോഗം സൂക്ഷ്മമല്ല, ശരിയുമല്ല. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് 10-ാമത്തെ വർഷമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ, ആ മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് റമദാൻ മാസത്തിലാണ്, ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് റമദാൻ മാസത്തിലാണ്, നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നെ അതിൽ പറയുന്നുണ്ട്, അവർ റസൂലുള്ള വിവാഹം കഴിക്കുന്നതിന് 3 വർഷം മുമ്പായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തെന്ന്. ആ വഫാത്തിൻ്റെ ദിവസമോ അതേപോലെ തന്നെ ആ വഫാത്തിൻ്റെ ദിവസം ഒരു വർഷം പിന്നിടുമ്പോഴുള്ള ആണ്ട് ദിവസമോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്ത് മാംസം വിതരണം ചെയ്തിട്ടില്ല. അത് ആദ്യം തിരുത്തപ്പെടേണ്ട ഒരു ധാരണയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാറുള്ളത്? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കാറുണ്ടായിരുന്നു ഖദീജയെ ഓർക്കുന്ന സമയങ്ങളിലൊക്കെ. അങ്ങനെ പിന്നെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ അവർക്ക് ചില രോഷപ്രകടനം ഉണ്ടായിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയവും ആരെ ഓർക്കും? ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കും. ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്ത് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഈ സഹകളത്ര എന്ന നിലക്ക് ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മറ്റൊരു ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഈ പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏത് സമയം റസൂലുള്ളാഹി ഖദീജയെ ഓർക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രയാസം. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിലിടപെട്ട് സംസാരിക്കാറുണ്ട്. ഖുറൈശികളിൽപ്പെട്ട ഒരു വൃദ്ധ സ്ത്രീയായിരുന്നു ഖദീജ. പ്രവാചകരെ, നിങ്ങളിപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അവരെക്കാൾ ഉത്തമരായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഇണയായിട്ട് നൽകിയിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ തിരുത്താറുണ്ട്. അല്ല, ആയിഷ ഖദീജ കാനത്ത് വക്കാനത്ത്, കുറേ മഹിത ഗുണങ്ങളുള്ള സ്ത്രീയായിരുന്നു. വക്കാനലി മിൻഹൽ ഔലാദ്, അവരില്ലാവിടെയാണ് എനിക്ക് അള്ളാഹു കുട്ടികളെ നൽകിയിട്ടുള്ളത്. മാത്രമല്ല ആമനത് ബിഹീന കദബനി അന്നാസ്, ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ഖദീജയാണ് എന്നിൽ വിശ്വസിച്ചത്. അതേപോലെ വവാസത്തിന് ബി നഫ്സിഹ വ മാലിഹ, ഖദീജ അവരുടെ സ്വത്ത് കൊണ്ട്, അവരുടെ നഫ്സ് കൊണ്ട്, ശരീരം കൊണ്ട് എന്നെ എനിക്ക് ആശ്വാസമായി വർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഗുണഗണങ്ങൾ എണ്ണി അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തെര്യപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആ വിഷയത്തിൽ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റുബ്ബമ ഇദാ ദബഹ, അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദ്, ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറവ് നടത്തുകയാണ് എങ്കിൽ, മൃഗങ്ങൾ അറക്കുകയാണ് എങ്കിൽ, കത്ത അമഅഹ, ആ അറവ് നടത്തിയ മൃഗത്തിൻ്റെ അവയവങ്ങൾ മുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ ഏൽപ്പിക്കും. എന്നിട്ട് ഇദ്ഹബു ബിഹാ ഇലാ ഫുലാന, ഇന്ന വ്യക്തി ഇന്ന സ്ത്രീയുടെ അടുക്കലേക്ക് ഇതേറ്റ് പോകൂ എന്ന് റസൂലുള്ള പറയും. കാനത്ത് സദീഖത്തൻ ലി ഖദീജ, അത് റസൂലുള്ള ഈ മാംസം എപ്പോഴെങ്കിലും അറക്കുകയാണെങ്കിൽ, അതാണ് റുബമ്മ എന്നാണ്, ചിലപ്പോൾ റസൂലുള്ള എപ്പോഴെങ്കിലും ഇങ്ങനെ അറക്കുകയാണ് എങ്കിൽ ആ മൃഗത്തം മുറിച്ചിട്ട് എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇദ്ഹബു ബിഹാ ഇലാ ഫുലാന, ഇന്ന വ്യക്തി സ്ത്രീയുടെ അടുക്കലേക്ക് പോയി, ലിഅന്നഹാ കാനത്ത് സദീഖത്ത ഖദീജ, കാരണം അവർ ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇദ്ഹബു ബിഹാ ഇലാ ഫുലാന, ഇന്ന സ്ത്രീയുടെ അടുക്കലേക്ക് പോകൂ, ലിഅന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ, കാരണം ആ സ്ത്രീ ഖദീജയെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസം കൊടുത്തയച്ചിരുന്നു. അത് ശരിയാണ്. പക്ഷേ അത് ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച ദിവസം 3-ൻ്റെ അന്നോ 7-ൻ്റെ അന്നോ 15-ൻ്റെ അന്നോ 40-ൻ്റെ അന്നോ 8-ൻ്റെ അന്നോ ഒന്നുമല്ല, പിന്നെയോ എപ്പോഴാണോ അറക്കുന്നത് അപ്പോൾ കൊടുത്തയച്ചിരുന്നു എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹീദ ഗുണമായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം പങ്കിട്ട, നബിയോടൊപ്പം ജീവിതം പങ്കിട്ട തൻ്റെ പ്രിയതമ മരണപ്പെട്ടതിൽ പിന്നെ ആ മഹദി പ്രവാചകന് നൽകിയ സേവനങ്ങൾ, സഹായങ്ങൾ, ആശ്വാസങ്ങൾ അതൊന്നും റസൂലുള്ള വിസ്മരിക്കാതെ പിന്നെ റസൂള്ള അതിനെ അനുസ്മരിക്കുകയും അവർക്കുള്ള ആ അവകാശം റസൂള്ള അലൈഹിസ്സലാം തങ്ങൾ വകവെച്ചുകൊണ്ട് തന്നെ അവരുടെ ആ ഓർമ്മ നല്ല രീതിയിൽ സ്മരിച്ചുകൊണ്ട് തന്നെ റസൂള്ള അലൈഹിസ്സലാം തങ്ങൾ ഇവിധം വർദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊരു മഹാൽ ഗുണമാണ്. അത് റസൂള്ള അലൈഹിസ്സലാം തങ്ങളിൽ നിന്ന് അവിധം തന്നെ എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലേ? പിന്നെ നമ്മളുടെ ഇഷ്ടക്കാർ, അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ആളുകളോടുള്ള ബന്ധം നിലനിർത്തുക. ഇഷ്ടക്കാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ആ ഒരു വഫാ കൂറ് എന്ന നിലക്ക്, ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. പക്ഷേ എന്ത് ചെയ്തു, പല ആളുകളും നബിസ്വല്ലാസ്ലം മാതങ്ങളുടെ ഈ ഒരു മഹിത ഗുണം ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം ഇത് പിന്നെ മറ്റു മതക്കാരൊക്കെ ചെയ്യാറുള്ളത് പോലെ പിന്നെ ഈ ചാവടിയന്തരം കഴിക്കുക, അതേപോലെ തന്നെ പിന്നെ ആണ്ട് കഴിക്കുക തുടങ്ങിയ ചരമ വാർഷികം തുടങ്ങിയതായ കാര്യങ്ങളുണ്ടല്ലോ, അതിനനുകരിച്ചിട്ട് ആ ദിവസങ്ങളിൽ അറുക്കാനും കൊടുക്കാനും ആഘോഷിക്കാനും ഒക്കെ ഇത് തെളിവെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. ശരി, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു വിശിഷ്ട ഗുണമാണ്. ആ വിശിഷ്ട ഗുണം അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രയോഗവൽക്കരിക്കേണ്ടത്. അല്ലാഹു അഅലം.
1: എയ്ഡഡ് സ്കൂളിൽ പണം നൽകി ജോലിക്ക് കയറുന്നതിന്റെ വിധി എന്താണ് എന്നാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു, അൽ ഇസ്മു മഹാക ഫീ സദ്രിക വകരിഹത അയ്യത്തലി അലൈഹി നാസ്. പാപം എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന, ജനങ്ങൾ കാണരുതേ എന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കാണ് പാപം, ഇസ്മ് എന്ന് പറയുക. എങ്കിൽ ഒരു സ്കൂളിൽ കാശുകൊടുത്ത് ഒരു ടീച്ചർ പോസ്റ്റ് വാങ്ങുമ്പോൾ ഉള്ള നമ്മുടെ മാനസിക അവസ്ഥ എന്താണ്? അത് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് അംഗീകരിച്ചതാണോ, അതല്ല ഒരു വളഞ്ഞ വഴിയിലൂടെയുള്ള മാർഗമാണോ? നമ്മൾ സ്വന്തത്തോട് ചോദിച്ചാൽ അതിന് തന്നെ കിട്ടുന്ന ഒരു മറുപടി അതൊരു ശരിയല്ലാത്ത ഏർപ്പാടാണ് എന്നായിരിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പലപ്പോഴും ഇത് രിഷ്വ കൈക്കൂലി എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രിഷ്വയെക്കുറിച്ച് പറഞ്ഞത്, കൈക്കൂലിയെക്കുറിച്ച് പറഞ്ഞത്, ലഅനല്ലാഹു റാശി വൽ മുർതശി ഫിൽ ഹുക്കും, വിധി നിർണയത്തിൽ കോടതിയിലും മറ്റുമൊക്കെ കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കൈക്കൂലിയായി പരിഗണിക്കാവുന്ന എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു മുസ്ലിം പരിപൂർണമായി വിട്ടുനിൽക്കുകയും വളരെ സത്യസന്ധമായ നിലപാടോടുകൂടി ജീവിക്കുകയുമാണ് വേണ്ടത്. ഒരിക്കലും അത്തരത്തിലുള്ള പണം കൊണ്ട് നാളെ പരലോകത്ത് ഉപകാരം ഉണ്ടായിരിക്കുകയില്ല എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് അർഹമായ ഒരു പോസ്റ്റ്, ഇപ്പോ പി എസ് സി മറ്റുമൊക്കെ നടത്തുന്ന രംഗത്താകട്ടെ, അവിടെയൊക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടക്കേണ്ടതും നടക്കുന്നതും. എന്നാൽ പ്രസ്തുത സ്ഥാനങ്ങളിലുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് വല്ലതും കൊടുത്ത് പിന്നിൽ നിൽക്കുന്ന താൻ തന്നെ മുന്നിൽ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് കൈക്കൂലി തന്നെയാണ്. കൈക്കൂലി കേവലം കാശായിക്കൊള്ളണമെന്നില്ല, തന്റെ തനിക്ക് അർഹമല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന എന്തെല്ലാം ശ്രമങ്ങളുണ്ടോ, എന്തെല്ലാം സംഭാവനകളുണ്ടോ, അതെല്ലാം കൈക്കൂലിയുടെ രിഷ്വയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ, ഹറമ അലൈക്കും ഉഖൂക്കൽ ഉമ്മഹാതി വവഅദൽ ബനാതി വമൻ അംവഹാത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു മാതാക്കളോടുള്ള അനുസരണക്കേടും പെൺകുഞ്ഞുങ്ങളെ ജീവനോടുകൂടി കുഴിച്ചുമൂടലും. വമൻ അംവഹാത്, മൻ അംവഹാത് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, തനിക്ക് അർഹമല്ലാത്തത് ചോദിച്ചു വാങ്ങിയും മറ്റൊരാൾക്ക് അർഹമായത് അവർക്ക് ലഭിക്കാതിരിക്കുവാൻ വേണ്ടി തടസ്സം നിൽക്കുകയും ചെയ്യുക, അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാശുകൊടുത്ത് വാങ്ങുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് അർഹതപ്പെട്ടതാണ്, താൻ വലിയൊരു സംഖ്യയിലൂടെ വാങ്ങുന്നത് എങ്കിൽ തീർച്ചയായും അത് കൈക്കൂലി തന്നെയാണ് എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: മരിച്ച ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം ഉമ്മാക്ക് കിട്ടുമോ എന്നാണ്.
4: മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക, അത് അവർക്ക് ഹദിയ ചെയ്യുക, ഈ വക വിഷയങ്ങളിൽ അഹ്ലു സുന്നയിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട് എന്നത് ശരിയാണ്. ആദ്യകാല പണ്ഡിതന്മാർ മുതൽ ഇമാം അഹമ്മദ്, ഇമാം ഷാഫിഈ, ഇമാം മാലിക് തുടങ്ങിയ പണ്ഡിതന്മാർ മുതൽ തന്നെ ഈ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിലായി രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരാണ്. ഇതിൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാമോ ഇല്ലേ എന്നത് ഒരു മസ്അല, ഓതി ഹദിയ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലേ അത് മറ്റൊരു മസ്അല. ഇമാം ഷാഫി റഹിമഹുല്ല മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ആ പ്രതിഫലം കിട്ടുമോ ഇല്ലേ, അതിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. കിട്ടുക ഇല്ല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായം. എന്നാൽ കിട്ടുമെന്ന് പറഞ്ഞവരും ഉണ്ട്. കിട്ടുകയില്ല എന്ന് പറയാൻ അവർ തെളിവാക്കുന്നത് ഇമാം നബി റഹിമഹുല്ല സഹീഹ് മുസ്ലിമിൽ പറയുന്നു, നപ്പോൽ മഷ്ഹൂർ ഫി മദ്ഹബിനാ അദമു വുസൂലിഹി, നമ്മുടെ മദ്ഹബിൽ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം അതിന് പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. നമുക്കതിനുള്ള തെളിവ് എന്ന് പറഞ്ഞ അദ്ദേഹം നൽകിയത് ഒന്ന് സൂത്തുൻ നജമിലെ അല്ലൈസല ഇൻസാന ഇല്ലാ മാസ, ഒരു മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ ഇല്ല എന്ന് ഖുർആൻ പറയുന്നു, അതുകൊണ്ട് ഇത് അവൻ ചെയ്തതല്ലോ. രണ്ടാമത് ഇത് അമാത്തൽ ഇൻസാനു ഇൻ തഅമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യം ഒഴികെ ബാക്കി അമലെല്ലാം നിന്നുപോയി മുറിഞ്ഞുപോയി എന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. ഈ ആയത്തും ഹദീസുമാണ് കിട്ടുക ഇല്ല എന്ന് പറയാൻ നമുക്കുള്ള തെളിവ്. എന്നാൽ കിട്ടുമെന്ന് പറയാനുള്ള തെളിവ് ഖിയാസാണ്, അഥവാ സദഖ കിട്ടുമല്ലോ, ഹജ്ജ് കിട്ടുമല്ലോ, എങ്കിൽ ഇതും കിട്ടേണ്ടതല്ലേ എന്ന് അതിലേക്ക് ഖിയാസാക്കി അതിലേക്ക് താരതമ്യം ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. എന്നാൽ ഇബാദത്തുകളിൽ താരതമ്യം ചെയ്യൽ അംഗീകരിക്കപ്പെട്ടവയല്ല, അതിൽ പ്രമാണങ്ങളാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് നബി ഇമാം റഹിമഹുല്ലാ സഹീഹ് മുസ്ലിമിൽ രണ്ടു സ്ഥലങ്ങളിലായി ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞതായും ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ച വിഷയത്തിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഒമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത് ഷാഫിഈയു, ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫിഈയും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളുമെല്ലാം തെളിവായി പിടിച്ചത്. അന്നൽ ഖിറാഅ ലാ യസു ഇഹ്ദാ സവാബിഹ ഇദൽ മൗത, ഖുർആൻ ഓതി അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ അത് മരിച്ചവർക്ക് എത്തുകയില്ല എന്ന് ഇമാം ഷാഫിക്ക് പറയാൻ തെളിവ് ഈ ആയത്താകുന്നു എന്ന് സൂത്തുൻ നജമിലെ ഇതേ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇമാം ഷാഫി റഹിമഹുല്ലാ സംസാരിച്ചത് ഹദിയ ചെയ്താൽ എത്തുമോ ഇല്ലേ എന്ന വിഷയമാണ്. ഖുർആൻ ഓതാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇമാം ഷാഫിയിൽ നിന്ന് അങ്ങനെ പാടില്ല എന്ന തരത്തിലൊരു അധ്യാപനം വന്നിട്ടില്ല. എന്നാൽ മറമാടുന്നിടത്ത് ചില ഏതെങ്കിലും ഖുർആനൊക്കെ ഓതുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട് എന്നതും ശരിയാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. അതൊരു ഖുർആൻ ഓതി അതിന് കൂലി മരിച്ചവർക്ക് കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അദ്ദേഹം അവിടെ പറയുന്നത് മയ്യത്ത് മറമാടാൻ വരുന്ന ആളുകൾ അതേപോലെ അത്തരം രംഗത്തൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നിടത്താണ് ഇമാം ഷാഫി അത് പറഞ്ഞത്. അവിടെ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഭാഗമായി ഖുർആൻ വലുതും ഓതുന്നുവെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു അമൽ ചെയ്തു പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണല്ലോ. ആ നിലയ്ക്ക് ഖുർആൻ വലുതും ഓതി ഒരു അമലായി എന്നിട്ട് ഉടനെ പ്രാർത്ഥിക്കുന്നു എന്ന ഒരു വകുപ്പിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ വിഷയം പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഇമാം ഷാഫിയുടെ മദ്ഹബിൽ പറഞ്ഞ പലരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇമാം നബി അടക്കം പറഞ്ഞ വാചകങ്ങളിൽ യുസ്തഹബ് യഖ്റഅ് മിൻ ഖുർആനി മാ തയസ്സറ, ഖുർആനിന് സൗകര്യപ്പെടുന്ന വലുതും ഓതുക, വയദ്ഉ ലഹും അഖിബഹ, എന്നിട്ട് അതിന് പിറകിൽ അവന് പ്രാർത്ഥിക്കുക. ആ തരത്തിലാണ് അവർ പറഞ്ഞത്. അതല്ലാതെ ഖുർആൻ ഓതി ആ കൂലി അവർക്ക് കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല ഇമാം ഷാഫിയോ ഇമാം നബവിയോ അല്ലാത്തവരോ അതിൽ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഖുർആൻ ഓതി ഉടനെ പ്രാർത്ഥിച്ചാൽ ഒരു നന്മ ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന ആ വകുപ്പിൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന തരത്തിലാണ് അവിടെയൊക്കെ പറഞ്ഞത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇമാം നബിയുടെ തന്നെ അധികാരപ്പുള്ള കിതാബുകളൊക്കെ പറഞ്ഞപ്പോൾ ഖുർആനോത്ത് മാത്രമല്ല പറഞ്ഞത്. അവിടെ ദുആ പറഞ്ഞു, ഖുർആനോത്ത് പറഞ്ഞു, വഅള് വഹിക്കായത്തെ ഹൈദിൽ ഖൈരി വഹവാലി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ അവസ്ഥകൾ ഇതൊക്കെ പറയാനൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യം ചെയ്യുക, നന്മ പ്രവർത്തിക്കുക എന്ന തരത്തിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഖുർആൻ ഓതണമെന്നും അത് ഖത്തം തീർക്കണമെന്നും അത് കൂലി മരിച്ചു കൊടുക്കണമെന്നും അവരും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെന്നാലും ഒരു കർമ്മശാസ്ത്ര വിഷയമാണ്, അതിൽ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങൾ സ്വാഭാവികവുമാണ്. എന്നാൽ ഇതിനുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളെ പരാമർശിച്ച ശേഷം ഷെയ്ഖ് ഉസ്താദ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ മജ്മൂഉൽ ഫതാവ ഫതാവയിൽ അദ്ദേഹം പിന്നെ ഈ വിഷയം കൈകാര്യം ചെയ്ത 24-ാമത്തെ വോള്യത്തിലാണ് അത് അദ്ദേഹം ധാരാളം ഫത്വകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നു, ഒന്ന്, ഇത്തരം ചോദ്യങ്ങൾ പലതും വന്നപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ ചില അടിസ്ഥാനങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഫൽ അമ്രുൽ ലിക്കാന മഅറൂഫൻ ബൈനൽ മുസ്ലിമീന ഫിൽ ഖുറൂനിൽ മുഫദ്ദല, ശ്രേഷ്ഠമായ തലമുറകളിൽ മുസ്ലിമീങ്ങൾ ചെയ്തു പോന്ന കാര്യം, അന്നഹും കാനു യഅബ്ദുന അല്ലാഹ ബി അൻവാഇൽ ഇബാദത്ത് അൽ മശ്റൂഅ, അള്ളാഹു പഠിപ്പിച്ച, പ്രവാചൻ പഠിപ്പിച്ച വ്യത്യസ്തമായ ഇബാദത്തുകൾ അവർ ചെയ്യാറുണ്ട്. അത് ഫർളുണ്ട്, സുന്നത്തുണ്ട്, നിസ്കാരം, നോമ്പ്, ഖുർആനത്തെ ദിക്ര എല്ലാമുണ്ട്. വക്കാനു യദ്ഉനലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കാറുമുണ്ട്. അത് അള്ളാഹു തന്നെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല, പല മുൻഗാമികളും ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നതുപോലും അവരുടെ പതിവായിരുന്നു. വഖദ് സഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്, അന്നഹു അമറ ബി സദഖത്തി അലൽ മയ്യത്തി, മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യണമെന്ന്. വ അമറ യുസാമ അൻഹു സൗമ, നോമ്പ് നോൽക്കാനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ സദഖത്തു അൽ മൗതാ മിൻ അഅമാലി സ്വാലിഹ, സദഖ ചെയ്യൽ സ്വാലിഹായ അമലാണ്. വകദാലിക മാ ജാഅത്ത് ബി സുന്ന ഫി സൗമി അൻഹു, അതേപോലെ സുന്നത്തിൽ വന്നതും നോമ്പിൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ്. വ ബിഹാദ വ ഗൈരിഹി ഇഹ്തജ മൻ ഖാല മിൻ ഉലമായി ഇന്നഹു യജൂസു ഇഹ്ദാ സവാബിൽ ഇബാദത്തിൽ മാലിയ വൽ ബദനിയ ഇദൽ മൗതൽ മുസ്ലിമീൻ, ചില പണ്ഡിതന്മാർ ശാരീരികമായി ചെയ്യുന്ന ഇബാദത്തുകളും സാമ്പത്തികമായുള്ള ഇബാദത്തുകളും എല്ലാം അതിൻ്റെ പ്രതിഫലം ഹദിയ ചെയ്യൽ ജായിസാണ് എന്ന് പറഞ്ഞവർക്ക് തെളിവ് ഇതൊക്കെയാണ്. ഇമാമദ് അഹമ്മദ്, അബു ഹനീഫ, വ ത്വായിഫത്തു മിന അസ്ഹാബി മാലിക് വ ഷാഫിഈ, മാലിക് ഷാഫി മദ്ഹബിലെ ചില സംഘങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അവസാനം പറയുന്നു, വ മഅഹാദ, ഇതെല്ലാമാണെങ്കിലും ശരി, ഫലം യക്കുൻ മിൻ ആദത്തി സലഫ്, മുൻഗാമികളെ പതിവിൽ പെട്ടതല്ല. ഇദാ സല്ലൌ തതവ്വുഅൻ വസ്വാമു വഹജ്ജു ഔഖറുൽ ഖുർആൻ, അവരൊക്കെ സുന്നത്ത് നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ഹജ്ജ് ചെയ്യുകയോ ഖുർആൻ ഓതുകയോ ചെയ്താൽ അവർക്കൊന്നും പതിവില്ല. എന്തു പതിവില്ല? യഹ്ദൂന സവാബ ദാലിക ലിമൗതാഹുമുൽ മുസ്ലിമീൻ, ഇതിനൊന്നും പ്രതിഫലം മരിച്ചുപോയ മുസ്ലിമീങ്ങൾക്ക് ഹദിയ ചെയ്യുക എന്നൊരു പതിവ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല. ഓലാ ലി ഖുസൂസിഹിം, ഏതെങ്കിലും പ്രത്യേകമായ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യലും പഠിപ്പിച്ചിട്ടില്ല. ബൽക്കാൻ ആദത്തും കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതായിരുന്നു അവിടേക്ക് അവസ്ഥ. ഫലാ യംബഗി ലിന്നാസ് അൻ യഅദിലു അൻ തരീഖി സലഫ്, അതുകൊണ്ട് മുൻഗാമികളുടെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്നത് ഭൂഷണമല്ല. ഫഇന്നഹു അഫ്ളു വ അക്മൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പരിപൂർണമായതും. അപ്പോൾ മുൻഗാമികൾ അങ്ങനെ ചെയ്തിട്ടില്ല, അവരാരും പഠിപ്പിച്ചിട്ടില്ല എന്ന തത്വം അതിലിവിടെ സ്ഥിരപ്പെടുകയാണ്. ഖുർആൻ ഓതി എന്നൊരു പക്ഷേ ഇബ്നു ഉമറിൽ നിന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ചില കിതാബിൽ വന്നിട്ടുണ്ടാകാം. അവിടെയും ആ ഖുർആൻ ഓതി ഹദിയ ചെയ്തുവെന്നോ അതിന് പ്രതിഫലം അവർക്ക് നൽകിയെന്നോ അങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ ഖബറിങ്ങിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ച ചില സന്ദർഭമുണ്ടായിട്ടുണ്ട്, ഉപദേശം കൊടുത്ത സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഗണത്തിലൊക്കെ ആണോ നമുക്കറിയില്ല, അള്ളാഹു അഅലം. ഏതായിരുന്നാലും ഒരു ഖുർആൻ ഓതി അത് മരിച്ചവർക്ക് ഹദീസ് ചെയ്യുക എന്ന രീതി നബിയുടെയോ സ്വഹാബത്തിൻ്റെയോ മാതൃകയിൽ ഇല്ല. അത് അംഗീകരിച്ച അനുവദിച്ച പണ്ഡിതന്മാരും അതിന് തെളിവൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമില്ല. അതിനാൽ ആ രീതി ശരിയല്ല. എന്നാൽ ഇമാം ഷാഫി റഹിമുള്ള അങ്ങനെ ഖുർആൻ ഓതി ഹദീസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്, അള്ളാഹു അഅലം.
1: സിഗരറ്റ്, ബീഡി പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ കടയിൽ വിൽക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
5: ശരീരത്തിന് ഹാനികരമാണ് എന്ന് ഉറപ്പുള്ള കാര്യമാണ് പുകവലി ഉൽപ്പന്നങ്ങൾ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുൻ വേദങ്ങളിൽ വന്നതായി വിശുദ്ധ ഖുർആൻ പറയുന്നത്, യുഹില്ലു ലക്കും ത്വയ്യിബാത്ത് വ യുഹരിമു അലൈക്കുമുൽ ഖബായിസ്, ആ പ്രവാചകൻ നല്ലതെന്തെല്ലാമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അനുവദീയമാക്കി തരും, മ്ലേച്ഛമായത് എന്തെല്ലാമുണ്ടോ അതെല്ലാം നിഷിദ്ധമാക്കി തരുമെന്നാണ്. ബീഡി വലിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം അത് ശരീരത്തിന് ഹാനികരമാണ് എന്ന്. അതുകൊണ്ട് അതിൻ്റെ കവറിൽ ആരോഗ്യത്തിന് ഹാനികരം, ക്യാൻസർ വരുത്തും എന്ന് പറയുന്നത്, ശരീരശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഡോക്ടർമാർ അത് ഒരിക്കലും പുക വലിക്കരുത് എന്ന് പറയുന്നത്, വലാ തഖ്തുലു അംഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആധുനിക പണ്ഡിതന്മാർപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ പുകവലി ഉപയോഗിക്കൽ അത് ഹറാമാണ് എന്ന് തന്നെയാണ് വിധി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഷിദ്ധമായ കാര്യം വിൽക്കാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ മദ്യം വിൽക്കാൻ പാടില്ല എന്നതുപോലെ ഇത്തരത്തിലുള്ള പുകവലി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. ഒരു പക്ഷേ കച്ചവടക്കാർക്ക് പറയാനുള്ള ന്യായം കസ്റ്റമേഴ്സ് വരികയില്ല എന്നായിരിക്കും. റബ്ബിൽ തവക്കുൽ കൽപ്പിച്ചുകൊണ്ട് ഹലാലായ രൂപത്തിൽ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരു പക്ഷേ കച്ചവടം അല്പം കുറഞ്ഞാലും ഉള്ളതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും എന്ന വിശ്വാസത്തോടുകൂടി കച്ചവടം നടത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
1: പ്രേമവിവാഹത്തിന് ക്ഷണിച്ചാൽ പോവാൻ പാടുണ്ടോ എന്നാണ്
5: പ്രണയം? അത് വിവാഹത്തിന് ശേഷം ഭാര്യയോടായിരിക്കണം. വിവാഹത്തിന് മുമ്പ് തനിക്കിഷ്ടപ്പെട്ട ഒരു ജീവിത സഖിയാണോ താൻ തെരഞ്ഞെടുക്കുന്നത് എന്നറിയുവാൻ ഇസ്ലാമിൽ ഒരു മാർഗമുണ്ട്. അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുരുഷൻ തനിക്ക് അനുയോജ്യനാണോ കുഫുവാണോ എന്ന് അറിയുവാൻ സ്ത്രീക്കും മാർഗമുണ്ട്. ഇസ്ലാം അതിന് വെക്കുന്ന പരിഹാരം വിവാഹത്തിന് മുമ്പുള്ള പ്രണയമല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു വിവാഹം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പായി സ്ത്രീയാണെങ്കിൽ അവളുടെ രക്ഷകർത്താവിൻ്റെ അനുമതിയോടുകൂടി വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ അയാളുമായി കാണലും സമ്മതവും തൃപ്തിയുമാണോ എന്ന് പരസ്പരം ആരായലുമാണ്. ഇതിനാണ് ഖിത്ബത്ത് എന്ന് പറയുക, വിവാഹാന്വേഷണം. വിവാഹാന്വേഷണത്തിൽ ഭർത്താവിന് ഭാര്യയാകാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന സ്ത്രീയോട് സംസാരിക്കുവാനും അല്ലെങ്കിൽ അവളെ കാണുവാനുമുള്ള അനുവാദമുണ്ട്. ഇതിലപ്പുറം പ്രണയത്തിന് ഇസ്ലാമിലൊരു സ്ഥാനമില്ല. പ്രണയമൊക്കെ വിവാഹത്തിന് ശേഷമാണ് ഭാര്യമാരോട്. അങ്ങനെ ഒരു പ്രണയ വിവാഹം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്. ഇവിടെ വിവാഹം അതിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി നൽകേണ്ട ഹക്കിൽപ്പെട്ടതാണ്. മുസ്ലിം എന്നല്ല മറ്റ് ഏത് മതവിഭാഗങ്ങളും ആളുകളും ക്ഷണിച്ചാൽ നിഷിദ്ധമല്ലാത്ത ദൂർത്തുകളില്ലാത്ത അത്തരം സദസ്സുകളിലും സദ്യകളിലും പങ്കെടുക്കൽ ഒരു മുസ്ലിമിന് അനുവാദമുള്ള കാര്യമാണ്. ഒരു പ്രണയവിവാഹമാണ് അതിനോട് അനുബന്ധിച്ചുള്ള സദ്യയിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ, വലീമയിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ അവിടെ ഏതാണ് ഖൈറ് എന്ന് നോക്കി, അഥവാ അവിടെ ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്താൽ അതാണോ ഒരു നന്മ ഉണ്ടാകുക, അതല്ല അത് വളരെ മോശമായ രൂപത്തിലായിരുന്നു അവരുടെ ഇരുവരുടെയും വിവാഹത്തിനു മുമ്പുള്ള ജീവിതം, അങ്ങനെ ഒരു നിർബന്ധമായ വിവാഹത്തിലേക്ക് കടന്നു വന്നതാണ്, അതിനൊരു സപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ ഭാഗികമായി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും, അല്ലെങ്കിൽ അത് അവന് ഒരു പ്രോത്സാഹനമായിരിക്കും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള വിവാഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അടിസ്ഥാനപരമായി ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്ന നയമാണ് ഒരു മുസ്ലിം കൈക്കൊള്ളേണ്ടത്. അല്ലാഹു തആല ആലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഫൈസൽ മൗലവി എന്നിവർ.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം. അപേക്ഷ 26 വരെ. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം. അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മെയ് 26 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. മെയ് 25 വരെയേ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12 ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ. OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്. പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം. അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം IBScenter.kerala.gov.in.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 9 ക്ലാസ്സിൽ വീണ്ടും സേ പരീക്ഷ. പൊതുവിദ്യാലയങ്ങളിലെ 9 ക്ലാസ് വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും സേ പരീക്ഷ. സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി 20 മുമ്പ് പരീക്ഷ നടത്താനാണ് നിർദ്ദേശം. ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇത്തരമൊരു ഇരട്ട സേ പരീക്ഷ. 5 മുതൽ 9 വരെ ക്ലാസ്സുകൾ മാർച്ചിൽ നടന്ന വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്തവർക്ക് കഴിഞ്ഞ മാസം 8 ദിവസത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകിയ ശേഷം സേ പരീക്ഷ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8 ക്ലാസ് വരെയുള്ളവർക്കെല്ലാം സ്ഥാനക്കയറ്റവും നൽകി. 8 ക്ലാസ് വരെയുള്ള സ്ഥാനക്കയറ്റം തടയാൻ പാടില്ല എന്നതുകൊണ്ടാണത്. 9 ക്ലാസ്സിന് ഈ നിബന്ധന ബാധകമല്ലാത്തതിനാൽ ഏപ്രിലിലെ ആദ്യ സേ പരീക്ഷയിലൂടെ 30% മാർക്ക് നേടാത്തവരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
2: ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലേക്കാണ്. സംസം കിണർ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് കെ വി മുഹമ്മദ് അലി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു ഏടാണ് സംസമിൻ്റെ ചരിത്രം. സംസം കിണർ അഥവാ ആ അത്ഭുത ജലധാര വിശ്വാസികളുടെ മനസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തിയാണ്. ചില കാര്യങ്ങൾ സംസമിൻ്റെ പ്രത്യേകതയും ചരിത്രവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, മസ്ജിദുൽ ഹറമിനകത്ത് ഹജറുൽ അസ്വദിന് കിഴക്കായി കഅബയിൽ നിന്ന് ഏകദേശം 21 മീറ്റർ അകലെയുള്ള ഒരു ജലധാരയാണ് സംസം കിണർ. സംസമിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇസ്മായിൽ എന്ന കുഞ്ഞു പൈതലിൻ്റെ ചരിത്രം മുതലാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബിയുടെ ചരിത്രം മുതലാണ് എന്നർത്ഥം. അതൊരു ആദരവിൻ്റെ, പരിഗണനയുടെ, കാരുണ്യത്തിൻ്റെ ചരിത്രവുമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തവുമാണ്. സംസം എന്ന പദത്തിന് ധാരാളം അഥവാ മഉൻ കസീർ എന്നർത്ഥമുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാക്ക് അർത്ഥം നൽകിയിട്ടുണ്ട്. എന്നാൽ വെള്ളം പുറത്തു വരുമ്പോൾ, ഉറവ പൊട്ടിയൊഴുകുമ്പോഴുള്ള ശബ്ദത്തിനാണ് സംസം എന്ന് പറയുക എന്നും ചർച്ചയുണ്ട്. നമുക്കറിയാം ചരിത്രം. ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ തനിച്ചാക്കി റഹ്മാനായ റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്ലാം തിരിച്ചു പോകുന്നുണ്ടല്ലോ. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് വായിക്കാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സർഉ എന്ന് തുടങ്ങുന്ന വചനം. അള്ളാഹുവേ, എൻ്റെ കുടുംബത്തെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബെ, നിനക്കതറിയാമല്ലോ. അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഫജ് അൽ അഫ് ഇദത്ത് മിൻ അന്നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും, ജനങ്ങളുടെ മനസ്സിനെ അവരിലേക്ക് നീ ചായവുണ്ടാക്കണേ, അവർക്ക് റിസ്ക് നൽകുകയും ചെയ്യണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വേറെയും നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഏതായിരുന്നാലും ഒരു തോൽപാത്രത്തിൽ വെള്ളവും ഒരു സഞ്ചിക്കാരക്കയും മാത്രം കയ്യിലുള്ള അവസ്ഥയിലാണ് ഹാജറും കുഞ്ഞു പൈതലും ആ ഊഷരഭൂമിയിൽ താമസിക്കുന്നത്. വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിന് ദാഹിച്ചു, അത് കരഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ മനസ്സ് നീറി. തൊട്ടടുത്ത സഫാ കുന്നിലും പിന്നീട് ഏതാനും മീറ്റർ അകലെയുള്ള മർവാ കുന്നിലും മാറി മാറി ഓടിയവർ ഓടിക്കയറി ഓടിത്തളർന്നു. ആരെയും കണ്ടില്ല, ഒന്നും കിട്ടിയതുമില്ല. 7-ാം തവണ മർവയിൽ കയറി ചുറ്റുഭാഗം നോക്കുമ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്നു. വല്ല സഹായമുണ്ടെങ്കിൽ എനിക്ക് നൽകണമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതിനുമാത്രം ആവശ്യക്കാരിയായിരുന്നു അപ്പോൾ ആ ഉമ്മ. അങ്ങനെ അവർ ആശങ്കയോടെ കുഞ്ഞിൻ്റെ അടുക്കൽ, ഇസ്മായിൽ എന്ന കുഞ്ഞിൻ്റെ അടുക്കൽ തിരിച്ചു വരുമ്പോഴാണ് ഒഴുകിത്തുടങ്ങിയ ആ നീരുറവ കണ്ടത്. ഏറെ സന്തോഷത്തോടുകൂടി ആ മാതാവ് തൻ്റെ കയ്യിലുള്ള തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു, കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു. ഒഴുകിത്തുടങ്ങിയ ആ വെള്ളം അവർ തടഞ്ഞുവെക്കുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹാദൃഷ്ടാന്തമായി, അതല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിന്റെ വിലയായി, ആ ഉപ്പയുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്തോ റഹ്മാനായ റബ്ബ് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് അത്ഭുതകരമായ ആ നീരുറവ സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഉമ്മു ഇസ്മായിലിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു അവർക്ക് അനുഗ്രഹം ചൊരിയട്ടെ, അവരത് തടയാതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതൊരു നീരുറവയായി ഒരൊഴുകുന്ന നദിയായി മാറുമായിരുന്നു. ലക്കാനത്ത് സംസം ഐനൻ മഴീന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സംസം അന്നു മുതൽ ഇന്നു വരെ, ഇനി ഖിയാമത്ത് നാൾ വരെയും ഇൻഷാ അല്ലാ നിലനിൽക്കുന്ന ഒരു അത്ഭുത ജലപ്രവാഹം തന്നെയായിരിക്കും, അങ്ങനെ തുടരുകയും ചെയ്യും. ഏകദേശം 4000 വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രമാണ് സംസമിന് പറയാനുള്ളത് എന്ന് ചുരുക്കം. നമ്മളറിയേണ്ട ഒരു കാര്യം, സംസം എന്നത് തൽക്കാലം ദാഹമകറ്റാനുള്ള ഒരു സവിശേഷ മാർഗം മാത്രമായിരുന്നില്ല, ഒരു മഹത്തായ നാഗരികതയുടെ തുടക്കം കൂടിയായിരുന്നു. ചുട്ടുപഴുത്ത് കിടക്കുന്ന ആ ഊഷര ഭൂമിയിൽ ഒരു തെളിനീരോ പച്ചപ്പോ തേടിയലയുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതുയുഗപ്പിറവിയായിരുന്നു സംസമിന്റെ ഉത്ഭവം എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ്, ആ കാലയളവിലാണ് യമനിൽ നിന്നുള്ളൊരു യാത്രാസംഘം അഥവാ കഹ്താനി വംശപരമ്പരയിൽപ്പെട്ട ജുർഹും ഗോത്രക്കാരായിരുന്ന ഒരു യാത്രാസംഘം മക്കയുടെ താഴ്ഭാഗത്ത് യാത്രയുടെ ഭാഗമായി യാദൃശ്ചികമായി അവർ വന്നെത്തുകയാണ്. ദൂരെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധിച്ച അവർ വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഉടനെ അങ്ങോട്ട് തിരിക്കുന്നു. അവിടെ വെച്ച് ഉമ്മു ഇസ്മായിലിനെ, ഹാജറിനെ അവർ കാണുകയാണ്. വെള്ളം കുടിക്കാനുള്ള അനുവാദം അവർ ചോദിക്കുന്നുണ്ട്. അതൊരു മാനുഷികമായ മനുഷ്യന്റെ ബാധ്യതയാണല്ലോ. അവരുടെ മറുപടി ഇങ്ങനെയെന്ന് ചരിത്രം പറയുന്നു, ഇവിടെ വരുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ വിരോധമില്ല, പക്ഷേ ജലാശയത്തിൻ്റെ അവകാശത്തിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന്. അതിനവർ സമ്മതിക്കുകയും അങ്ങനെ അവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ തുടക്കമായിരുന്നു, ഒരു നാഗരികതയുടെ വളർച്ചയായിരുന്നു അവിടെ. അതും സംസം കാരണത്താൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഗോത്രങ്ങൾ പെരുകി, കാലങ്ങൾ കഴിഞ്ഞു, ജനതതികൾ വളർന്നു. സംസം അത് മണ്ണാൽ മൂടപ്പെടുകയോ മറ്റോ ചെയ്തു തൽക്കാലം വിസ്മരിക്കപ്പെടുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് ഹാഷിം, അദ്ദേഹമാണ് മണ്ണിനടിയിൽ നിന്ന് ആ മൂടപ്പെട്ട നീരുറവ പുറത്തു കൊണ്ടുവരുന്നത്. അതും റബ്ബിൻ്റെ തീരുമാനമാകാം. പിന്നീട് സംസമിൽ നിന്നാണ് ഹജ്ജിന് വരുന്ന, ഹറമിലേക്ക് വരുന്ന ആളുകൾക്ക് സമൃദ്ധമായി വെള്ളം നൽകുന്നത്. ഒരുപാട് പേർ അതുകൊണ്ടാണ് പിന്നീട് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തത്, ദാഹം തീർത്തതും മറ്റു കാര്യങ്ങളും. ജാഹിലിയ കാലത്ത് സംസമിന് ശുബാഅത്ത് എന്ന് പേരുണ്ടായിരുന്നു എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, സംസമിനെക്കുറിച്ച് പറയുമ്പോൾ ആ സംസം കിണറിലേക്ക് വെള്ളം ചെന്നുചേരുന്ന പല ഉറവകളുമുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്നത്. സെക്കൻഡ് തോറും 11 മുതൽ 18 ലിറ്ററിലധികം വെള്ളം ഇടമുറിയാതെ കിണറിലേക്ക് പല ഭാഗത്തുനിന്നുമായി ഒഴുകിയെത്തുന്നുണ്ട്, അഥവാ മിനിറ്റിൽ 600ലധികം ലിറ്റർ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജുൽ അസ്വദിൻ്റെ ഭാഗത്തു നിന്നു വരുന്ന നീരുറവയാണ് അതിൽ വലുതും ശക്തിയുള്ളതും. അബുൽ ഖുബൈസ് മലയുടെ ഭാഗത്തുനിന്നും സഫാ മലയുടെ ഭാഗത്തുനിന്നുമൊക്കെ മറ്റു പല ഭാഗത്തുനിന്നും ചെറിയ നീരുറവകളും സംസമിലേക്കുണ്ട് എന്നതാണ് നമുക്ക് വായിക്കാനാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വരെ വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം നടത്താത്ത, വേണമെങ്കിൽ കോടികൾ ഓരോ ദിവസവും സമ്പാദിച്ചേക്കാവുന്ന, സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സാണ് സത്യത്തിൽ സംസം. എന്നാൽ ആ മഹാനുഗ്രഹം ദാഹിക്കുന്നവരുടെ ശമനമായി, റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നേർസാക്ഷ്യമായി, വിശ്വാസികൾക്ക് പ്രതീക്ഷയായി, ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായി അത് സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ഇനി ചരിത്രത്തിൻ്റെ ബാക്കി കാലഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിച്ചതും ശ്രദ്ധിച്ചതുമൊക്കെ നമുക്ക് കാണാം. ഇസ്ലാമിക കാലഘട്ടത്തിൽ ഓരോ ഭരണാധികാരികളും സംസമിൻ്റെ മഹത്വവും പുണ്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസം കിണർ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അതിൻ്റെ വിതരണം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നതിനൊക്കെ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നുവെന്നതാണ് ആധുനിക ചരിത്രം. കിണറിൻ്റെ ആഴം കൂട്ടിയും ചുറ്റുമതൽ കിട്ടിയും കമ്പിവേലി സ്ഥാപിച്ചും മതിന്മേൽ മാർബിൾ സ്ഥാപിച്ചും അതിനു മുകളിൽ എടുപ്പുണ്ടാക്കിയും മറ്റുമായി സംസംഗിണർ വിവിധ ഭരണാധികാരികൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ആദ്യകാലത്തൊക്കെ സംസം കോരിയെടുത്ത് അതിന് ബക്കറ്റുണ്ടായിരുന്നു, കോരിയെടുത്ത് അതിൽ നിന്ന് വിതരണം ചെയ്യുകയായിരുന്നു. പിന്നീട് അടുത്തൊരു വെള്ളത്തൊട്ടി വെച്ച്, വലിയ വെള്ളത്തൊട്ടി വെച്ച് അത് നിർമ്മിച്ച് അതിൽ നിറച്ചും ഒക്കെയാണ് സംസം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ടാപ്പുകളിലൂടെ ഉപയോഗിക്കാവുന്ന തരത്തിൽ വലിയ ടാങ്കുകൾ സംഭരിച്ചു, പാത്രത്തിൽ ശേഖരിച്ച് തീർത്ഥാടകർക്ക് ഒഴിച്ചുകൊടുത്ത് ദാഹം തീർത്തു. പലയിടങ്ങളിലും പിന്നീട് ടാപ്പുകൾ സ്ഥാപിച്ചു. അങ്ങനെ സംസം പ്രയാസമില്ലാതെ ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാലഘട്ടങ്ങളിലൂടെ എത്തിയെന്നറിയുക. ഹിജറ 1345-1346 വർഷങ്ങളിൽ സംസം വിതരണത്തിൽ സൗദി ഭരണകൂട വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. 1374 മത്താഫിന്റെ വികസനം നടന്നപ്പോൾ സംസം കിണർ താഴ്ഭാഗത്തെ അണ്ടർഗ്രൗണ്ടിലാവുകയും അങ്ങോട്ടിറങ്ങാൻ ചവിട്ടുപടികൾ സംവിധാനിക്കുകയും ചെയ്തു. പിന്നീട് 1400 ശേഷം അഥവാ 1409 തുടർന്നുമുള്ള കാലഘട്ടത്തിൽ ഫഹദ് രാജാവിന്റെ കാലത്ത് വൻ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവന്നത്. സംസം ശുദ്ധീകരിക്കാനും ശുദ്ധീകരിക്കാനും സംവിധാനങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിന്റെ എല്ലാ ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു, സംഭരണ ശേഷി വർദ്ധിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ സംസം നിറച്ച പാത്രങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിൽ നിന്നു മാറി പുതുതായി സംസം വിതരണ കേന്ദ്രങ്ങളും ഓട്ടോമാറ്റിക് പാക്കിംഗ് സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വളരെയധികം അതിന്റെ സംസം വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഭരണാധികാരികൾ എന്നും നമ്മ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ഹറമിൽ മാത്രമല്ല മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് മാത്രം ദിവസവും 120 ടൺ സംസം ജലം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇനി സംസമിന്റെ മഹത്വം പറയുന്ന അനവധി വചനങ്ങൾ, നബിവചനങ്ങൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ചരിത്രരേഖകളുമുണ്ട്. സംസം വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകിയെന്ന് ഹദീസിൽ വന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. ഫലപ്രദമായൊരു ഔഷധവും അനുഗ്രഹീത ഭക്ഷണവുമാണ് സംസം വെള്ളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തുആമു തുഅമിൻ വശിഫ ഉസ്സുഖ്മിൻ, ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണം രോഗത്തിന് ശിഫ എന്ന് റസൂലത പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം മറ്റൊരിക്കൽ പറഞ്ഞത് ഖൈറുമ ഇന്നല വജിഹിൽ അർദ് മാ ഉസംസം എന്നാണ്. മാ ഉസംസം, സംസം വെള്ളമാണ് ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളം, ഏറ്റവും ഖൈറായ വെള്ളം. അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ വന്ന സമയത്ത് ഒരു മാസത്തോളം 10-30 ദിവസത്തോളം വെറും സംസം കുടിച്ച് മാത്രം വിശപ്പകറ്റിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ടൊക്കെ ഹദീസിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അത് അനുഗ്രഹീത വെള്ളമാണ്, അനുഗ്രഹം നിറഞ്ഞതാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹ മുബാറകതുൻ, അത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്, അത് അനുഗ്രഹം നിറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മാഉ സംസമിനെ കുറിച്ച് പറഞ്ഞു, മാഉ സംസം സയ്യിദുൽ മിയാഹ്, വെള്ളത്തിലെ സയ്യിദാണ് എന്നതാണ്. സംസം ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികൾക്ക് കുടിക്കാനായി സംസം വെള്ളം നൽകിയിരുന്നു, അവരുടെ ശരീരത്തിൽ ഒഴിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മനാഫിയ വറിസ്ഖൻ വാസിയഅ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് പ്രാർത്ഥിച്ചിരുന്നതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. കാരണം എന്തിനാണോ കുടിക്കുന്നത് അതിനാണ് സംസം എന്നാണല്ലോ. അപ്പോൾ അല്ലാഹു എനിക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണേ, വിശാലമായ റിസ്ക് നൽകുക, ഉപജീവനമാർഗം നൽകണേ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം നൽകണേ എന്നൊക്കെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചാൽ പ്രാർത്ഥിച്ചതായിട്ട് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റബ്ബിന് മഹത്തായ ദൃഷ്ടാന്തമായ അല്ലാഹുവിൻ്റെ മഹാകാരുണ്യമായ ആ അത്ഭുത ജലധാര അത് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്രങ്ങൾ അനവധി ഓർമ്മിപ്പിച്ച്, പാഠങ്ങൾ അനുസ്മരിപ്പിച്ച്, നമ്മെ വിസ്മയിപ്പിച്ച്, ഇന്നും മഹാത്ഭുതമായി സംസം അത് ഭൂമിയിൽ നിന്ന് പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ ദൃഷ്ടാന്തം എന്നും നിലനിർത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത് സംസം കിണർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് KV മുഹമ്മദ് അലി.

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ, ഭാഗം ഒന്ന് അവതരിപ്പിക്കുന്നു അനൂസ് മഞ്ചേരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ചില കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്. അൻ അനസ് ബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി മൻ അല്ലമ ഇൽമൻ ഔ കറ നഹ്റൻ ഔ ഹഫറ ബിറൻ ഔ ഗറസ നഖ്ലൻ ഔ ബനാ മസ്ജിദൻ ഔ വറസ മുസ്ഹഫൻ ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി. അനസ് ബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏഴ് കാര്യങ്ങളുടെ പ്രതിഫലം ഒരു അടിമക്ക് അവൻ്റെ മരണശേഷം ഖബറിലായിരിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തത് അറിവ് പഠിപ്പിച്ചവൻ, മറ്റൊന്ന് നദി കീറി വെള്ളമൊഴുക്കിയവൻ, മറ്റൊന്ന് കിണർ കുഴിച്ചവൻ, മറ്റൊരു കാര്യം ഈന്തപ്പന നട്ടുപിടിപ്പിച്ചവൻ, അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ചവൻ, അല്ലെങ്കിൽ മുസ്ഹഫ് അനന്തരമായിട്ട് നൽകിയവൻ, അല്ലെങ്കിൽ മരണശേഷം തനിക്കു വേണ്ടി പാപമോചനം തേടുന്ന സന്താനത്തെ വിട്ടുപോയവൻ. അപ്പോൾ ഈ ഒരു ഏഴ് കാര്യങ്ങൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നാമത്തെ വിഷയം അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അനസ് ബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലം ഇപ്രകാരം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. അതായത് അറിവ് പഠിപ്പിക്കുക എന്നുള്ളത്, ഉപകാരപ്രദമായിട്ടുള്ള അറിവ് പഠിപ്പിക്കുക എന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള സൽക്കർമ്മങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനകളിലും പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യമായിരുന്നു. അറിവാണ് ജനങ്ങൾക്ക് അവരുടെ മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു ഉൾക്കാഴ്ച നൽകുന്നത്. അവരുടെ രക്ഷിതാവിൻ്റെയും ആരാധ്യനെയും പരിചയപ്പെടുത്തുന്നത് ഈ അറിവാണ്. മനുഷ്യനെ നേരായിട്ടുള്ള പാതയിലേക്ക് നയിക്കുന്നതും അവൻ പഠിച്ചിട്ടുള്ള അറിവ് കൊണ്ട് മാത്രമാണ്. മനുഷ്യന് സന്മാർഗവും ദുർമാർഗവും അനുവദനീയവും നിഷിദ്ധവും മനസ്സിലാകുന്നത് അവൻ പഠിച്ചിട്ടുള്ള അറിവ് കൊണ്ട് മാത്രമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് ഇവിടെയാണ് നമ്മൾ ആത്മാർത്ഥതയായിട്ടുള്ള പണ്ഡിതന്മാരുടെയും ഗുണകാംക്ഷികളായിട്ടുള്ള പ്രബോധകരുടെയും മഹത്വം നമ്മൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റുക. മൻ അല്ലമ ആയത്ത് മിൻ കിതാബില്ല ഫലഹു സവാബുഹ മാ തുലിയത്ത്. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നൊരാൾ ഒരായത്ത് പഠിപ്പിച്ചാൽ അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം, കിതാബിൽ നിന്നൊരാൾ ഒരായത്ത് പഠിപ്പിച്ചാൽ അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം അതിൻ്റെ

0: ആളുകളെ പ്രബോധനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്രയും പ്രതിഫലമുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. പല പണ്ഡിതന്മാരുടെയും ജീവിതങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇമാം ബുഖാരിയെ പോലെ, ഇമാം അബു ഹനീഫയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, ഇമാം ഷാഫിയെ പോലെയുള്ള ഒരുപാട് അനേകം പണ്ഡിതന്മാർ ഇന്നും നമ്മൾ ഓർത്തിരിക്കാൻ കാരണം അവർ ലോകത്ത് അവരുണ്ടാക്കിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള അറിവിൻ്റെ ലോകമാണ്. പലപ്പോഴും ഇമാം ഷാഫി എന്നുള്ള പേര് കേൾക്കാത്ത ആളുകൾ ഇന്ന് വിരളാണ്. ഇമാം ഷാഫി എന്നുള്ള പേര് നമ്മൾ പറയുന്നത് അദ്ദേഹം ഒരുപാട് ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അറിവ് പഠിപ്പിക്കുന്ന വലിയൊരു മഹാനായിരുന്നു. അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അറിവ് പഠിപ്പിക്കുക എന്നുള്ളത് അത്രയും വലിയൊരു കാര്യമാണ്. ഇമാം ഇബ്നു ജൗസി റഹിമഹുള്ള പറയുന്നതായിട്ട് കാണാൻ പറ്റും, മരണം തൻ്റെ കർമ്മങ്ങളെ മുറിച്ചു കളയുമെന്ന് മനുഷ്യർ മനസ്സിലാക്കിയാൽ മരണശേഷവും പ്രതിഫലം നിലനിൽക്കുന്ന കാര്യങ്ങളിൽ അവൻ ജീവിതത്തിൽ ചെയ്യും. ഉദാഹരണത്തിന്, വിജ്ഞാനത്തിൻ്റെ ഒരു ഗ്രന്ഥം രചിക്കുക. പണ്ഡിതൻ്റെ രചന അനശ്വരനായിട്ടുള്ള അവൻ്റെ സന്താനമാണ് എന്ന് ഇമാം ജൗസി റഹിമഹുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം ഇബ്നു തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ, നൈൽ നദിക്ക് കുറുകെ പാലം കെട്ടാൻ കണക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളായിരുന്നു ഇബ്നു തൈമിയ അല്ലെ. ലോകത്ത് അറിവ് പഠിപ്പിക്കുകയാണ്. അത്രയും ഒരുപാട് പണ്ഡിതന്മാർ അറിവ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മുഴുകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിൻ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ ഇൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവനെ പിന്തുടരുന്നവരുടെ പ്രതിഫലം പോലുള്ള പ്രതിഫലം അവനുണ്ടായിരിക്കും. അത് അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ മരണശേഷം അടിമക്ക് പ്രതിഫലം ലഭിക്കുന്ന ഉപകാരപ്രദമായിട്ടുള്ള അറിവിൽപ്പെട്ടതാണ് പ്രയോജനകരമായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങി വിജ്ഞാന വിദ്യാർത്ഥികൾക്കും വിവേശകർക്കും വായനക്കാർക്കും വേണ്ടി വഖഫ് ചെയ്യുകയോ സൗജന്യമായിട്ടുള്ള നൽകുകയോ ചെയ്യുക എന്നുള്ളത്. ഈ പുസ്തകങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം അത് രചിച്ചയാൾക്കും വഖഫ് ചെയ്തയാൾക്കും പ്രതിഫലം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സദഖത്തുൽ ജാരിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പല കിതാബുകളും പല പുസ്തകങ്ങളും ഉപകാരപ്രദമായിട്ടുള്ള ദീനിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ സദഖ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി അത് പഠിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം അത് അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും അദ്ദേഹം മരണപ്പെട്ടാലും പോലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുള്ളതാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അറിവ് ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഇ ബുക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, ഇലക്ട്രോണിക്കൽ പുസ്തകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക, ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. നമുക്കിന്ന് അതിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ദീന് പഠിപ്പിക്കാൻ എന്തൊക്കെ ദുനിയാവിൽ ഹലാലായിട്ടുള്ള മാർഗങ്ങളുണ്ടോ ആ ഹലാലായിട്ടുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, സ്വീകരിക്കുക. സോഷ്യൽ മീഡിയയിൽ ദർസുകൾ ചെറിയ ഷോർട്സുകളായിട്ട് റീലുകളായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു ചെറിയൊരു സെക്കൻഡിലെ റീല് കൊണ്ടായിരിക്കാം ചില ആളുകളുടെ ജീവിതം മാറിമറിയുന്നത്. അപ്പോൾ ഒരറിവും എന്തല്ല, ചെറുതല്ല. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഷെയ്ത്താൻ്റെ ആളുകളാണ് എന്നും പഠിപ്പിക്കുന്ന ആ ഒരു അറിവ് അത് ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ ആ ഒരു സംഗതി, ആ ഒരു ശീലമുള്ള ഒരു വ്യക്തി, മുസ്ലിമായിട്ടുള്ള വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അത് ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അത് എത്തിച്ചു കൊടുത്ത ആൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു അറിവും ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ അറിവ് എത്തിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന വിഷയമാണ്. അതിൽ നമ്മൾ എന്താക്കണം, നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിനുള്ള പലതരത്തിലുള്ള മാർഗങ്ങളും നമുക്ക് എന്താക്കാം, ഇന്ന് ഉപയോഗിക്കാൻ പറ്റും. പല അനേകായിരം മാർഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഒരു പുസ്തകം രചിക്കാൻ പറ്റും. നമുക്ക് കിട്ടി, നമുക്ക് ലഭിച്ച അറിവുകൾ, നമുക്ക് ലഭിച്ച വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പുസ്തകം രചിക്കാം. നമ്മളെ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ ആ പുസ്തകം വായിക്കുന്ന അനേകായിരം ആളുകൾ ലോകത്തുണ്ടാവും. നമുക്കതിൻ്റെ പ്രതിഫലം നമ്മുടെ ഖബറിൽ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അറിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് അത്രയും പ്രതിഫലമാണ്, മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ എന്താക്കണം, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ആളുകൾക്ക് അറിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ഭാഗം 1 അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്.

0: പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനുമുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് വിട്ടുവീഴ്ചയ്ക്കും ജീവിതത്തിലൊരു സൗഖ്യവും ലഭിക്കാനുള്ള ഒരു സുദീർഘമായ പ്രാർത്ഥനയുടെ ആദ്യത്തെ പകുതി ഭാഗമാണ്. ഇനി അതിനുശേഷമുള്ള പകുതി നമുക്ക് നോക്കാം. അല്ലാഹു മഹ്ഫലിനി മിംബൈനി യദയ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഅതാല മിൻ തഹ്തി. ഇതുവരെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അല്ലാഹുമ്മ ഇഹ്ഫലിനി, അല്ലാഹുമ്മ ഇഹ്ഫലിനി, അല്ലാഹുമ്മ ഇഹ്ഫലിനി മിൻ ബൈനി യദയ, മിൻ ബൈനി യദയ, അല്ലാഹുമ്മ ഇഹ്ഫലിനി മിൻ ബൈനി യദയ. വമിൻ ഖൽഫി വഅൻ യമീനി, വമിൻ ഖൽഫി വഅൻ യമീനി, വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി, വഅൻ ശിമാലി വമിൻ ഫൗഖി, വഅൻ ശിമാലി വമിൻ ഫൗഖി. അല്ലാഹുമ്മ ഇഹ്ഫലിനി മിൻ ബൈനി യദയ വമിൻ ഖൽഫി വഅൻ യമീനി وعن شمالي ومن فوقي وأعوذ بعظمتك أن أعتال من تحتي, أن أعتال من تحتي, أن أعتال من تحتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أعتال من تحتي. ഇത്രയുമാണ് ഈ പ്രാർത്ഥനയുള്ളത്. ഇനി അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أعتال من تحتي. اللهم إني أسألك العفو والعافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أعتال من تحتي.
2: ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന മുഴുവനായി നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനുമുള്ള പ്രാർത്ഥനയാണ് ഇന്നും നാം പഠിച്ചത്. മൂന്ന് ക്ലാസ്സുകൾ ഇവിടെ പൂർത്തീകരിച്ചു. ഇൻഷാല്ലാ തുടർന്നും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. അവതരിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: എസ് എസ് കെ ഫണ്ട് മുടങ്ങിയതുകൊണ്ട് സ്കൂൾ അധ്യാപകരുടെ അവധിക്കാല പരിശീലനം ഇത്തവണ ഓൺലൈൻ ആയിരിക്കും. സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് ഇത്തവണ അവധിക്കാല പരിശീലനം ഓൺലൈനായിട്ട് മാത്രം. 3 ദിവസങ്ങളിലായി 2.5 മണിക്കൂർ വീതമുള്ള 3 സെഷനുകളിലേക്ക് ചുരുക്കുകയും ചെയ്യും. 18 ആരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള എസ് എസ് കെ സമഗ്ര ശിക്ഷാ കേരളം ഫണ്ട് മുടങ്ങിയതുമൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ഓഫ്ലൈൻ പരിശീലനം ഒഴിവാക്കുന്നത്. മുൻവർഷങ്ങളിൽ എസ് എസ് എസ് കെയുടെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ 5 ദിവസം നീളുന്ന പരിശീലനമാണ് നടത്തിയിരുന്നത്. 30 മണിക്കൂറോളം നീണ്ടിരുന്ന പരിശീലനമാണ് ഇത്തവണ ഓൺലൈനിൽ 7.5 മണിക്കൂർ മാത്രമായി ചുരുക്കുന്നത്. അധ്യാപക പരിശീലനം 2 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ രീതിയിലും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ അധ്യാപകരുടെയും പരിശീലനം റെസിഡൻഷ്യൽ രീതിയിലാക്കുമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചെങ്കിലും ഫണ്ട് മുടങ്ങിയതോടെ നടപ്പായില്ല. ജൂണിൽ സ്കൂൾ തുറക്കും മുമ്പ് 1.25 ലക്ഷത്തോളം അധ്യാപകരുടെ പരിശീലനം പൂർത്തിയാക്കേണ്ടതിനാൽ ഫെസസ് കെ ഫണ്ട് മുടങ്ങിയതും അധ്യാപകരുടെ അവധിക്കാല പരിശീലനം ഓൺലൈനിൽ പരിമിതപ്പെടുത്താൻ നിർബന്ധിതമായിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP Level 2 തസ്തികയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമൊരുങ്ങുന്നു. 11127 ഒഴിവുകളിലാണ് അവസരം. വിവിധ RBകളിലായി വിജ്ഞാപനം ക്ഷണിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ 21-27 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. 5 മുതൽ 14 വരെയാകും അപേക്ഷ സമയം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 6 RBകളിൽ അവസരമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 1/2026. പ്രായം 18 മുതൽ 30 വരെ. ശമ്പളം തുടക്കത്തിൽ 19,900 രൂപ. 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സംബന്ധിച്ച ഒഴിവുകളുടെ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.rtbaapply.gov.in.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്റ്റം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: സത്യസന്ധനായ കച്ചവടക്കാരൻ. എഴുത്ത് ആലിയ ബിന്ത് ലത്തീഫ്, വടുതല. പണ്ട് ഒരു ഗ്രാമത്തിൽ അഹമ്മദ് എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അഹമ്മദ് തന്റെ കച്ചവടത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. അളവിലും തൂക്കത്തിലും ഒരിക്കലും അദ്ദേഹം കൃത്രിമം കാണിച്ചിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിലെ മറ്റു ചില കച്ചവടക്കാർ അത്ര സത്യസന്ധരായിരുന്നില്ല. ലാഭം കൂട്ടാൻ വേണ്ടി അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരുന്നു. ആളുകൾക്ക് സാധനങ്ങൾ കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. കച്ചവട സാധനങ്ങളുടെ ദോഷം അവർ മറച്ചുവെക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അഹമ്മദിന്റെ കടയിൽ സ്ഥിരമായി വരാറുള്ള ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു, അഹമ്മദ്, നീ എന്തിനാണ് ഇത്ര സത്യസന്ധത പാലിക്കുന്നത്? നീ വളരെ കുറഞ്ഞ ലാഭത്തിലാണല്ലോ സാധനങ്ങൾ വിൽക്കുന്നത്. മറ്റുള്ളവർ കള്ളക്കച്ചവടം ചെയ്ത് വലിയ ലാഭം നേടുന്നു. കച്ചവടത്തിൽ ഇങ്ങനെ സത്യസന്ധത കാണിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് വലിയ പണക്കാരനാകാൻ കഴിയാത്തത്? അഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സഹോദരാ, എന്റെ കച്ചവടം അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. ഈ ലോകത്തെ ലാഭത്തേക്കാൾ എനിക്ക് പ്രധാനം പരലോകത്തെ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തനും സത്യസന്ധനുമായ വ്യാപാരി പ്രവാചകന്മാർക്കും സത്യസന്ധന്മാർക്കും ശുഹദാക്കൾക്കുമൊപ്പമായിരിക്കുമെന്ന്. എന്റെ കച്ചവടത്തിലെ സത്യസന്ധത കൊണ്ട് അല്ലാഹു എനിക്ക് ബർക്കത്ത് തരുന്നുണ്ട്. നാളെ പരലോകത്ത് അതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് കേട്ട സുഹൃത്തിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ വർഷം ഗ്രാമത്തിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾ പലതും വെള്ളത്തിലായി. മിക്ക കടകളിലും വെള്ളം കയറി. സാധനങ്ങൾ നശിച്ചുപോയി. വ്യാജ സാധനങ്ങൾ വിൽക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത മിക്ക കച്ചവടക്കാർക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായി. എന്നാൽ അഹമ്മദിന്റെ കടയെ വെള്ളപ്പൊക്കം തീരെ ബാധിച്ചില്ല. അതിനാൽ സാധനങ്ങളൊന്നും നശിച്ചില്ല. അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അഹമ്മദിന്റെ കട എല്ലാവർക്കും ഒരു തുണയായി. അഹമ്മദ് ആ ദുരിതസമയത്തും തന്റെ കടയിലെ സാധനങ്ങൾക്ക് വില കൂട്ടി പറഞ്ഞില്ല. എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്കവൻ നൽകി. പാവങ്ങൾക്ക് വെറുതെയും നൽകി. ദുരിതസമയത്ത് ജനങ്ങളെ സഹായിച്ചതിന്, എല്ലാവരും അവനെ സ്നേഹിക്കുകയും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തതിന് അവനെ ആദരിക്കുകയും ചെയ്തു. അഹമ്മദിന്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, അഹമ്മദ്, നീ പറഞ്ഞത് സത്യമാണ്. നീ സത്യസന്ധത കാണിച്ചപ്പോൾ അല്ലാഹു നിന്നെ ഈ ലോകത്ത് തന്നെ സഹായിച്ചു. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ആദരവും നിനക്ക് ലഭിച്ചു. പരലോകത്ത് അർഹമായ പ്രതിഫലം പടച്ചവൻ നിനക്ക് നൽകട്ടെ.
0: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്മൃതിപഥം. വാനലോകത്തു നിന്നും നിരപരാധിത്വം തെളിയിക്കപ്പെട്ടവൾ ആയിഷ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹ അവതരിപ്പിക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളാണ് സ്മൃതിപഥത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞത്. നിരവധി തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അറബികളുടെ ഭക്ഷണത്തിൽ ഏറെ രാജകീയവും സ്വാദിഷ്ടവുമായിരുന്നു സരീദ് എന്ന ഭക്ഷണം. റസൂലൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറ്റു സ്ത്രീകളെക്കാളുള്ള ശ്രേഷ്ഠതയെ സരീദിന് മറ്റു ഭക്ഷണത്തെക്കാളുള്ള ശ്രേഷ്ഠതയോട് ഉടമപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. തനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോടുണ്ടായിരുന്ന ഇഷ്ടത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പറയുന്നത് ഹദീസുകളിലുണ്ട്. ഒരിക്കൽ അമ്രു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മറുപടി കൊടുത്തു, ആയിഷ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പുരുഷന്മാരിൽ നിന്നും ആരാണ്? സ്വാഭാവികമായും ഒരാൾക്ക് തന്റെ ഭാര്യയോട് കൂടുതൽ ഇഷ്ടമുണ്ടായേക്കാം. എന്നാൽ പുരുഷന്മാരിൽ തനിക്ക് പ്രിയപ്പെട്ടവൻ ആരെന്ന് വ്യക്തമാക്കുമ്പോൾ പോലും മഹദിയോടുള്ള റസൂലിന്റെ ഇഷ്ടം നമുക്കതിൽ പ്രകടമായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവളുടെ ഉപ്പ എന്നായിരുന്നു. അബൂബക്കർ എന്നോ സിദ്ദീഖ് എന്നോ പറയാതെ ആയിഷയുടെ ഉപ്പ എന്ന് പറഞ്ഞതിൽ നിന്നും അവിടുത്തെ ആ ഒരു സ്നേഹത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടിരുന്നു. പ്രസ്തുത ഹദീസ് പരിശോധിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നത് തന്നെ യാ ആയിഷു എന്നാണ്. അറബിയിൽ ഒരാളെ സ്നേഹത്തോടെ വിളിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ട് പ്രയോഗിക്കാറുള്ളത്. മഹദിയുടെ മഹത്വത്തെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെയും വിളിച്ചോതുന്ന മറ്റൊരു സംഭവം കൂടിയും നമുക്ക് ചരിത്രങ്ങളിൽ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെയുണ്ടായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രയിൽ മഹദിയുടെ മാല കുഴിഞ്ഞുപോയി. തിരയാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയപ്പോൾ കൂടെ സ്വഹാബികളും കൂടി. ആ സന്ദർഭത്തിൽ അവരുടെ പക്കൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു യാത്രയിൽ പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് വെള്ളമെന്നത് അതിപ്രധാന ഘടകമാണ്. ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പരാതി പറയാൻ തുടങ്ങി. ആയിഷ ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ? റസൂലിനെയും ആളുകളെയും ഒക്കെ അവർ കൊണ്ടുപോയി. ജനങ്ങളുടെ അടുത്ത് വെള്ളം തീർന്നിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും വെള്ളവുമില്ല. ഉടനെ യാത്ര തുടർന്ന് വെള്ളമുള്ളിടത്തേക്ക് എത്തിച്ചേരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു നോക്കിയപ്പോൾ മാല കിട്ടാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലിനെയാണ് അദ്ദേഹം കാണുന്നത്. ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നീ അള്ളാഹുവിൻ്റെ റസൂലിനെ പിടിച്ചു വച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് തൻ്റെ മകളെ ശകാരിക്കുകയും വിരലുകൾ കൊണ്ട് മഹദിയുടെ ഊരയിൽ കുത്തുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമോ എന്ന് കരുതി തൻ്റെ പിതാവിൻ്റെ ചെയ്തികൾ വകവെക്കാതെ മഹദി അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുമുണ്ട്. തൻ്റെ മകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന പിതാവിൻ്റെയും ഒരു ചലനം കൊണ്ടുപോലും റസൂലിൻ്റെ ഉറക്കത്തിന് ഭംഗം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുടെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ രണ്ട് വശങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. വുളു എടുക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടിട്ടായിരുന്നു ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞിരുന്നത്. എന്നാൽ ഉടനെ തയമ്മുമിൻ്റെ ആയത്ത് അവതരിച്ചു. അന്നു മുതലാണ് തയമ്മുമും മതനിയമമായി പഠിപ്പിക്കപ്പെട്ടത്. ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമേ നിങ്ങളുടെ അനുഗ്രഹം കാരണത്താൽ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യമല്ല ഇത്. ആയിഷ റളിയല്ലാഹു അൻഹ കാരണത്താൽ ഈ ഉമ്മത്തിന് ലഭിച്ച ഒരു ഇളവായിട്ടാണ് തയമ്മുമിനെ പണ്ഡിതന്മാർ എണ്ണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുക. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം എണീറ്റപ്പോൾ അതിനടിയിൽ നിന്നും മാല കിട്ടുകയും ചെയ്തു എന്നത് ഈ ഒരു കാര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹദിക്കെതിരെ വ്യഭിചാരാരോപണം ഉയർന്നപ്പോൾ നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിക വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവരുടെ മഹിമയും മഹത്വവും ലോകാവസാനം വരെയും മനുഷ്യർ സ്മരിച്ചുകൊണ്ടിരിക്കുമെന്നതിന് തെളിവാണ് ആ വചനങ്ങൾ. ഹിജ്റ 5-ാം വർഷത്തിലാണ് ഈ ആരോപണത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ബനുൽ മുസ്തലക്ക് ഗോത്രവുമായുണ്ടായ മുറൈസിയ യുദ്ധത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ചട്ടം കെട്ടുന്ന സന്ദർഭം. റസൂലിൻ്റെ കൂടെ സഹയാത്രികയായി പോകുവാനുള്ള നറുക്ക് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വീഴുന്നു. ഹിജാബിൻ്റെ ആയത്ത് അഥവാ റസൂലിൻ്റെ ഭാര്യമാരും പെൺമക്കളും വിശ്വാസിനികളായ സ്ത്രീകളും അവരുടെ ഭംഗി പ്രദർശിപ്പിക്കാതെ അന്യരിൽ നിന്നും മറ സ്വീകരിക്കണമെന്ന മതനിയമം ഇറങ്ങിയതിന് ശേഷമായിരുന്നു ഈ സംഭവം.
11: അതുകൊണ്ട് തന്നെ ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലിൽ മറക്കുള്ളിലാണ് മഹദി ഇരിക്കുന്നത്. അങ്ങനെ യുദ്ധവും കഴിഞ്ഞ് റസൂലുള്ളാഹിയും സംഘവും തിരിച്ചു മടങ്ങുന്ന വഴിയിൽ മദീനയോടടുത്ത് വിശ്രമിക്കാനായി ഒരിടത്തിറങ്ങുന്നു. ഐഷ റളിയല്ലാഹു അൻഹ തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി സൈന്യത്തിൽ നിന്നും അല്പം അകലേക്ക് നടന്നുപോയി. മഹദി തിരിച്ചു മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ ഒട്ടകക്കട്ടിലിന്റെ അടുത്തെത്തിയപ്പോഴാണ് നമ്മുടെ ഉമ്മ അവരുടെ കഴുത്തിൽ തൊട്ടുനോക്കുന്നത്. യമനിൽ നിന്നുള്ള മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ തന്റെ മാല നഷ്ടമായിരിക്കുന്നു. വന്നിടത്തേക്ക് തന്നെ അവർ തിരിച്ചു നടന്നു. നഷ്ടപ്പെട്ട മാല തിരഞ്ഞു പിടിച്ചപ്പോഴേക്കും സൈന്യം യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം വിവരിക്കുന്ന നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്പമാത്രം ഭക്ഷണം കഴിച്ചിരുന്ന അന്നത്തെ കാലത്ത് ഞങ്ങൾ സ്ത്രീകൾ തീരെ വണ്ണമോ ഭാരമോ ഇല്ലായിരുന്നു. മാത്രമല്ല ഞാൻ വളരെ പ്രായം കുറഞ്ഞൊരു സ്ത്രീയുമായിരുന്നു. അവർ ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുമ്പോൾ ഞാൻ അതിലുള്ളിലുണ്ടെന്നാണ് അവർ കരുതിയത്. സൈന്യം കടന്നുപോയതിനു ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് മാല കിട്ടുന്നത്. തിരിച്ച് ഒട്ടകക്കട്ടിലിൽ കയറാൻ ചെല്ലുന്ന മഹദി അവിടെ ആരെയും കാണുന്നില്ല. തങ്ങൾ വഹിച്ചു കൊണ്ടുവന്ന ഒട്ടകക്കട്ടിലിൽ അവരുടെ ഉമ്മ ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ അവർ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ മഹദി അവിടെ തന്നെ ഇരുന്നു. സുദീർഘമായ ഒരു യാത്രയുടെ അവസാന സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം അവർ അനുഭവിച്ചിരുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ മഹദി ഉറങ്ങിപ്പോയി. ഏതൊരു സൈന്യത്തിൻ്റെയും അവസാനത്തിൽ കുറച്ചു പിന്നിലായി കൂട്ടത്തിലൊരാളുണ്ടാകും. കൊഴിഞ്ഞുപോയ വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ കണ്ടെത്തുവാനും മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങളെ മുന്നേ മനസ്സിലാക്കുവാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അന്ന് ഈ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നത് സൊഫ്വാൻ ബിൻ മുഅത്തിൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ കറുത്ത വസ്ത്രധാരിയായ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതാണ് അദ്ദേഹം കണ്ടത്. മുഖം കണ്ടപാടെ ഇത് വിശ്വാസികളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ കണ്ടിരുന്നത് കൊണ്ടാണ് ഞാനാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഉടനെ തന്നെ ഞാൻ എൻ്റെ മുഖമക്കനെ കൊണ്ട് എൻ്റെ മുഖം മറച്ചു. അള്ളാഹു തന്നെ സത്യം, അതിനുശേഷം അദ്ദേഹം എന്നോടോ ഞാൻ അദ്ദേഹത്തോടോ ഒരു വാക്കുപോലും സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. പിന്നീട് സുഫ്വാൻ ഇബ്നു മുഅത്തിർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒട്ടകത്തെ മഹദിക്ക് കയറാൻ പാകത്തിൽ മുട്ടുകുത്തിക്കുകയും മഹദിയെ മുകളിലിരുത്തി ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് മുന്നിൽ പോയ സൈന്യത്തെ ലക്ഷ്യമാക്കി നടന്നു. ഉച്ചകഴിഞ്ഞ് അവർ അവിടെ എത്തിയപ്പോഴേക്കും സൈന്യം അവിടെ മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അപ്പോഴേക്കും നാശമടയാനുള്ളവരൊക്കെ നാശമടഞ്ഞിരിക്കുന്നു. വ്യഭിചാരാരോപണമെന്ന ആ തോന്നിവാസത്തിന് നേതൃത്വം നൽകിയിരുന്നത് അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന മുനാഫിക്കായിരുന്നു. മദീനയിലെത്തിയ പാടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം പിടിപെട്ടു. ഒരു മാസത്തോളം അവർ രോഗശയ്യയിലായിരുന്നു. ആരോപണങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പരക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും രോഗിയായി കിടക്കുന്ന നമ്മുടെ ഉമ്മ അറിയുന്നില്ല. മഹദി പറയുന്നത് കാണാം, രോഗമോ ക്ഷീണമോ പിടിപെടാറുള്ള സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടാകാറുള്ള ലാളനയോ ആർദ്രതയോ ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടില്ല. എൻ്റെ അടുക്കൽ

സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതോടെ എന്റെ കണ്ണിൽ നിന്നും ഒഴുകിയിരുന്ന കണ്ണുനീർ മുമ്പ് ഞാൻ കരഞ്ഞിട്ടില്ലാത്ത വിധം അത് നിന്നുപോയി. മഹദി ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾ മറുപടി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ എന്തു പറയാനാണ്? മഹദി തൻ്റെ ഉമ്മയോടും ഇതേ ആവശ്യം ഉന്നയിച്ചു. അവരും ഇതേ മറുപടിയാണ് നൽകിയത്. ഉടൻ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റസൂലിനോട് പറഞ്ഞു തുടങ്ങി, ഞാൻ വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണ്. വളരെയധികമൊന്നും ഞാൻ ഖുർആനിൽ നിന്നും പാരായണം ചെയ്തിട്ടില്ല. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ കേട്ട ഈ ഒരു വാർത്ത നിങ്ങളുടെ മനസ്സുകളിൽ ഉറക്കുകയും അതിനെ നിങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുകയില്ല. എന്നാൽ ഞാൻ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവിനറിയാം ഞാൻ നിരപരാധിയാണെന്നത്. അള്ളാഹുവാണ് സത്യം. എനിക്കും നിങ്ങൾക്കുമുള്ള ഉദാഹരണമായി എനിക്കിപ്പോൾ തോന്നുന്നത് യൂസുഫ് അലൈഹി സ്ലാമിൻ്റെ പിതാവിനെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അതിനാൽ നല്ല ക്ഷമ കൈകൊള്ളുക തന്നെ. നിങ്ങളീ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടുവാനുള്ളത് അള്ളാഹുവോടത്രേ എന്ന ഖുർആനിക വചനം പാരായണം ചെയ്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വിരിപ്പിൽ തിരിഞ്ഞുകിടന്നു. മഹദി പറയുന്നത് കാണാം, ഞാൻ ഒരിക്കലും തൻ്റെ വിഷയത്തിൽ അള്ളാഹു ഒരു ഖുർആൻ വചനം ഇറക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വല്ല സ്വപ്നം വഹിയായി അള്ളാഹു കാണിച്ചു നൽകുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വഹിയിറങ്ങി. ആ തണുപ്പുള്ള ദിവസത്തിലും റസൂലിൻ്റെ നെറ്റിത്തടങ്ങളിൽ നിന്നും മുത്തുമണികളെ പോലെ വിയർപ്പു തുള്ളികൾ ഇറ്റുവീണു. റസൂലിനിറങ്ങുന്ന വഹിയിൻ്റെ ഭാരമാണ് അതറിയിക്കുന്നത്. ഉടനെ റസൂലിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ശേഷം റസൂൽ ആദ്യമായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആയിഷ, അള്ളാഹുവിത നിന്റെ നിരപരാധിത്വം വ്യക്തമാക്കിയിരിക്കുന്നു. ഉടനെ മഹദിയുടെ ഉമ്മ അവരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ല്. മഹദി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുകയില്ല. ഞാൻ അള്ളാഹുവിനെ അല്ലാതെ സ്തുതിക്കുകയുമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് തീർച്ചയായും ആ കള്ളവാർത്തയും കൊണ്ടുവന്നവർ നിങ്ങളിൽ നിന്നുള്ള സംഘം തന്നെയാകുന്നു എന്ന് തുടങ്ങുന്ന ഖുർആനിലെ 24 അധ്യായം സൂറത്തു നൂറിലെ 11 വചനം മുതൽ 10 ആയത്തുകൾ അവതരിക്കപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹർ റളിയല്ലാഹു അൻഹുവിന് കുടുംബ ബന്ധവും സാമ്പത്തിക പ്രയാസവും പരിഗണിച്ചുകൊണ്ട് ഏറ്റെടുത്തിരുന്ന ചിലവ് ഇനി മുതൽ നൽകില്ല എന്ന് ശപഥം ചെയ്തു. തൻ്റെ മകളെ പറ്റി ഇല്ലാ കഥ പറഞ്ഞു നടന്നു എന്നതായിരുന്നു അതിനുള്ള കാരണം. അപ്പോൾ സൂറത്തു നൂറിലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ, കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന 22 വചനം ഇറങ്ങി. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അള്ളാഹുവാണ് സത്യം, അവൻ എനിക്ക് പുറത്തു തരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അദ്ദേഹം മിസ്തഹർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സഹായം പുനർസ്ഥാപിക്കുകയും ഇനിയൊരിക്കലും അത് നൽകാതിരിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയുമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ സുപ്രധാനവും അവിടുത്തെ മഹിമ വ്യക്തമാക്കുന്നതുമായ ഒരു സംഭവമായിരുന്നു ഇത്. റസൂലിനെ മഹദിയോടുണ്ടായിരുന്ന ഇഷ്ടത്തെ അവിടുത്തെ അവസാനത്തെ സമയത്തു പോലും പ്രകടമാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പ് രോഗബാധിതനായി കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നാളെ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞ ഭാര്യമാർ ശിഷ്ട ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കഴിയാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പിന്നീട് മരിക്കുവോളം മഹദിയുടെ വീട്ടിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. മരണപ്പെടുമ്പോൾ മഹദിയുടെ കഴുത്തിനും നെഞ്ചിനുമിടയിൽ അവിടുത്തെ തലഭാഗം ചായ്ച്ചു വെച്ച നിലയിലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവിടുന്ന് മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അവിടേക്ക് കയറി വന്ന മഹദിയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ്റെ കീശയിലുണ്ടായിരുന്ന അറാക്കിൻ്റെ കൊള്ളിയിലേക്ക് റസൂൽ നോക്കുന്നത് കണ്ട് മഹദി അത് വാങ്ങി ചവച്ച് പദം വരുത്തി റസൂലിന് നൽകുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പല്ല് തേക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവിടുത്തെ ഉമിനീരുമായി അവസാനം കൂടിക്കലർന്നത് എൻ്റെ ഉമിനീരാണ്. മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇപ്രകാരം പറഞ്ഞത്, സ്വർഗത്തിൽ എൻ്റെ ഭാര്യയായി നിന്നെ എനിക്ക് കാണിച്ചു തന്നത് മരണത്തിൻ്റെ പ്രയാസം തനിക്ക് കുറച്ചു തരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ മരണശേഷം 45 ജീവിച്ച നമ്മുടെ ഉമ്മ തൻ്റെ മുഴുവൻ സമയവും ദീനിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സ്വഹാബികളിൽ 4 വനിതകളിൽ 1 വ്യക്തിയുമായിരുന്നു അവർ. റസൂലിൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്ത് വലും തലമുറക്ക് പകർന്നു നൽകുന്നതിൽ മഹദി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മതവിധികളുടെ 1/4 ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് വരെ പണ്ഡിതന്മാരുടെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
മഹദിയുടെ മഹത്വങ്ങളെ എടുത്തു പറയുന്ന സഹാബികളുടെയും താബികളുടെയും ധാരാളം

0: ണികൾ കാണാൻ കഴിയും. സ്വഹാബികൾക്കിടയിൽ ഹദീസുകളുടെ വിഷയത്തിൽ വല്ല ആശയക്കുഴപ്പവും ഉണ്ടായാൽ അതിലൊരു പരിഹാരം നൽകാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവിന് സാധിക്കാറുണ്ട് എന്ന് അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹദിയുടെ സംസാര സ്ഫുടതയെയും ബുദ്ധികൂർമ്മതയെയും ചിട്ടയായ ആരാധനയെയും ദാനശീലത്തെയുമെല്ലാം അവിടുത്തെ ജീവിതത്തിൽ നിന്നും കണ്ടെത്തിയ ശിഷ്യന്മാർ വിവരിക്കുന്നുമുണ്ട്. ഇമാം ഹാക്കിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: പ്രവാചക വിയോഗത്തിന് ശേഷം ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 100,000 ദിർഹം കൊടുത്തയക്കുകയും മഹദി അതിൽ നിന്നും ഒന്നും ബാക്കി വെക്കാതെ ദാനം നൽകുകയും ചെയ്തു. അവരുടെ വൃത്തിയ ബരീറ ചോദിച്ചു: നിങ്ങൾ നോമ്പുകാരിയല്ലേ, അതിൽ നിന്നും 1 ദിർഹം കൊണ്ടെങ്കിലും മാംസം വാങ്ങി വെച്ചുകൂടായിരുന്നോ നിങ്ങൾ എന്ന് മഹദിയോട് ബരീറ ചോദിക്കുകയാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് മറുപടി കൊടുത്തത്. ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കാതെ പതിവായി അവർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ശിഷ്യനും സഹോദര പുത്രനുമായ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മരണാസന്നയായി കിടക്കുന്ന മഹദിയുടെ അടുക്കലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ച് കടന്നു വരുമ്പോൾ ഉമ്മയെ ആശ്വസിപ്പിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുണ്ടായിരുന്ന ഇഷ്ടത്തെയും അവരുടെ വിഷയത്തിൽ അള്ളാഹു ഖുർആൻ വചനം ഇറക്കിയതുമെല്ലാം ഓർമ്മിപ്പിച്ച് അദ്ദേഹം അവരെ വാഴ്ത്തി പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അല്ലയോ അബ്ബാസിൻ്റെ മകനെ, നിന്നിൽ നിന്നും നിന്റെ വാഴ്ത്തലുകളിൽ നിന്നും എന്നെ ഒഴിവാക്കി തരിക. അള്ളാഹുവാണ് സത്യം, ഞാൻ ഇതിനു മുമ്പ് പാടയെ വിസ്മരിച്ചു പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്ന് ആ മഹദി അവിടുത്തെ വിനയ പുരസരം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ സഹോദരി പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് തന്നെ റസൂലിൻ്റെയും ഉന്നതരായ 2 വ്യക്തികളുടെയും കൂടെ മറവ് ചെയ്യരുതെന്നും റസൂലിൻ്റെ മറ്റു ഭാര്യമാരുടെ കൂടെ ബക്കയിൽ മറവ് ചെയ്താൽ മതിയെന്നും വസിയത്ത് ചെയ്തിരുന്നു എന്ന് കാണാം. റസൂലിൻ്റെ കൂടെ മറവ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഞാൻ വാഴ്ത്തപ്പെടരുത് എന്നതായിരുന്നു അവർ അതിന് കണ്ടിരുന്ന കാരണം. ഹിജ്റ 57-ൽ 65-ാം വയസ്സിലാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനാസക്ക് നേതൃത്വം നൽകുകയും മഹദിയുടെ ആവശ്യപ്രകാരം ബക്കയിൽ മറവ് ചെയ്യുകയും ചെയ്തു. സഹോദരന്മാരെ, ഈ ഒരു മഹദിയുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിത പാഠങ്ങളിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് ജീവിതത്തിൽ പകർത്തുവാനും അവരെയെല്ലാം നമ്മുടെ നഫ്സുകളേക്കാൾ നമ്മുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുവാനും അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ മാതൃകകളാക്കി നമ്മുടെ കൂടെ കൂട്ടുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മനസ്സിനെ ബാധിക്കുന്ന രോഗം. രചന: RM ഇബ്രാഹിം, വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം 30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനും പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചിരുന്നത് അബ്ദുള്ള മെഹസിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥന പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിലൊരു സൗഖ്യം ലഭിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ഇന്നത്തെ ഈയൊരു ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്. കുറച്ച് സുദീർഘമായൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വല ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വല ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി. അല്ലാഹുമ്മ ഇഹ്ഫളനി മിൻ ബൈനി യദയ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഖൗഖി. وأعوذ بعظمتك أن أعطال أعطال من تحتي. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ ഇഹത്തിലും പരത്തിലും ഞാൻ നിന്നോട് മാപ്പും സൗഖ്യവും തേടുകയാണ്. അള്ളാഹുവെ എൻ്റെ ദീനിലും ഇഹലോക ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഞാൻ നിന്നോട് പാപമോചനവും സൗഖ്യവും തേടുന്നു. അള്ളാഹുവെ നീ എൻ്റെ നഗ്നത മറക്കണമേ, എൻ്റെ ഭയപ്പാടുകൾക്ക് നിർഭയത്വമേകണമേ. അള്ളാഹുവെ എൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തുകൂടെയും മുകളിലൂടെയും പിന്നിലൂടെയുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നീ എനിക്ക് സംരക്ഷണം നൽകണമേ. എൻ്റെ താഴ്ഭാഗത്തിലൂടെ ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് നിൻ്റെ മഹത്വത്തിൽ ഞാൻ അഭയം തേടുന്നു റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. വളരെ സുദീർഘമായൊരു പ്രാർത്ഥനയാണ്. നമുക്ക് രണ്ട് ഘട്ടങ്ങളായിക്കൊണ്ട് ഇതിനെ പഠിക്കാവുന്നത്. പ്രാർത്ഥന: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത അൽ അഫ്വ വൽ ആഫിയത. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. اللهم اني اسالك العفو والعافيه في ديني ودنياي.
5: ഇത് അടുത്ത സെന്റൻസ് ആണ്. في ديني ودنياي.
4: في ديني ودنياي واهلي ومالي. واهلي ومالي. اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي. اللهم استر عوراتي. اللهم استر عوراتي. اللهم استر عوراتي وامن روعاتي. വആമിൻ റൗആതി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി.
5: ഇതുവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ.
4: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വദുനിയായ وأهلي ومالي. اللهم استر عوراتي وآمن روعاتي.
5: ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം വരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു പ്രാർത്ഥന പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പ്രാർത്ഥനാ പഠനം.
7: പീസ് റേഡിയോ കർമ്മസരണി. ഹദീസ് 15. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്. ഭാഗം 1. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ ഉമ കുന്നാലി നഹ്തദിയ ലൗല അൻ ഹദാനല്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ നമ്മൾ. 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി അൽഹംദുലില്ലാ കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സ്വാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലിങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടെയുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട്. തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരുമുണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവൻ്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാ തഅ്കുലു ഫി സിഹാഫിഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം ചെയ്യരുത്, അങ്ങനെയാകണം ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്ത് ഉണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഒരു കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതലൊരു ബസീറത്ത്, കൂടുതലൊരു ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും, ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ, ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയും. പലപ്പോഴും പല കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്യണം എന്നത് കാരണങ്ങൾ പറയും. അതൊരു പ്രധാനമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ടല്ലോ. നമ്മൾ വെറും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരും വിരോധങ്ങൾ പറയുന്നവരും മാത്രമാകരുത്. നമ്മുടെ മക്കളോടാണെങ്കിലും, നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട്, പണി ചെയ്യുന്ന ആളുകളോട്, അവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ടങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ടങ്ങനെ ചെയ്യണം എന്നത് അവർക്കുകൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലെ ഒരു പാഠമാണ്. അള്ളാഹുക്കിപ്പോൾ നമ്മളോട് ഇന്നത് ചെയ്യണം, അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും, നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ്, ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി, അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ് ആകട്ടെ, കപ്പുകളാകട്ടെ, അതേപോലെ തന്നെ ബൗളുകളാകട്ടെ, പ്ലേറ്റുകളാകട്ടെ, ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത്, ഭക്ഷിക്കരുത്, കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവുമായി ബന്ധപ്പെട്ട് പറയുന്ന, അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം, അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം? അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കേണ്ടത്. അത്തരം ചില കാര്യങ്ങൾ, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട്, ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കും ഇപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത്, അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷേ അതിനേക്കാളും ബന്ധം ഇവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏത് തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ, അഥവാ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, കുറേ സ്വർണം പാത്രങ്ങളായിട്ട്, സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥ, അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്. അങ്ങനെ മൂല്യമായിട്ടുള്ള ഈ സാധനം ഈ പാത്രങ്ങളായിട്ട് കിടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന, ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ അത് വിരോധിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, അത് ഭക്ഷണമായിട്ട്, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുമ്പോൾ അവനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. പൈസൻ്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള പൈസ, ഭക്ഷണം വാങ്ങാനുള്ളത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവൻ അത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തളികയായിട്ടും വെള്ളം കുടിക്കാനുള്ള പാത്രമായിട്ടും ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സെത്രമാത്രം പൊട്ടിപ്പോവും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തത്, ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ്. മറ്റൊന്ന്, സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കുക, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ആഡംബരത്തിൻ്റെയും ഒരു ഇസ്റാഫ് അമിതവ്യയത്തിൻ്റെയും ഒക്കെ മേഖലയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തത് എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതിനേക്കാൾ വലിയൊരു ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ന്യായമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയം തകരും അതുകൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവൻ്റെ ഹൃദയം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ തകരൂലേ? ഇപ്പോൾ വലിയ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിൻ്റെ ഇതിനനുസരിച്ച് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടുണ്ടാക്കാം, മറ്റവൻ ഒരു ചാളയിൽ ഒരു ചെറിയ കുടിലിൽ കഴിയുന്ന ഒരവസ്ഥ. ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ലല്ലോ അതിനെ. അവനെ സഹായിക്കണം, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന് ഭക്ഷണത്തിന് സഹായിക്കണം, വീടില്ല എന്നുണ്ടെങ്കിൽ വീടിന് സഹായിക്കണം. ഇതേപോലുള്ള ഒരു കൊട്ടാരം അവനും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളൊരു ഒരു വാഹനം വാങ്ങാൻ തീരെ കഴിവില്ലാത്ത, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വാഹനം ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ വേണ്ടത്ര സമ്പത്തുള്ള കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവൻ്റെ കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയി അതെന്താ? ഇവിടെ എത്ര മനുഷ്യന്മാർ ഒരു വാഹനം, ഒരു ബൈക്ക് പോലും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട്, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവരെത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെയാണ്. അതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതൊരു പ്രയാസമാകും. ആളുകൾ സ്വർണവും വെള്ളിയും ഒക്കെ സാമ്പത്തിക രംഗത്ത് ഉപയോഗിക്കേണ്ടുന്ന അങ്ങാടികളിലേക്ക്, കച്ചവടത്തിനും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കുമൊക്കെ ഇറക്കേണ്ടുന്ന വസ്തു, അതിങ്ങനെ പാത്രമാക്കിയിട്ട് തീന്മേശയിൽ വെക്കേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നബി വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വർണം ആഭരണമാക്കി ഉപയോഗിച്ചുകൂടെ? ആണിനോ പെണ്ണിനോ ആഭരണം എത്രയാണ്? അത് സ്ഥിരം ഉപയോഗിക്കുന്നതുണ്ടാകും, എടുത്തു വെച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടാകും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇത്രയേ ഒരു പെണ്ണിന് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല അഹങ്കാരം വരും, ഒരു അമിതവ്യയം എന്ന നിലക്ക് അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളുമൊക്കെ എത്രയോ വില പിടിപ്പുള്ള വസ്തുക്കൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, ലോഹങ്ങളായിട്ട് തന്നെയുണ്ടല്ലോ, രത്നങ്ങളും അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളുമായിട്ടുണ്ടല്ലോ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണ്, ഒരു ബൗളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെറ്റൊന്നുമില്ല, ഇസ്ലാമികമായിട്ട് അതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതുകൊണ്ടുമല്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാരണം, ആ കാരണം എന്നേക്കും ശരിക്കുമുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ഇന്നഹാ ലഹും ഫി ദുനിയ വലകും ഫിൽ ആഖിറ എന്നതാണ്. ഇത് ദുനിയാവിൽ അവർക്കുള്ളതാണ്. ഈ ദുനിയാവിൽ അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദുനിയാവിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവരുപയോഗിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല അവരെല്ലാവർക്കും അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് എന്നാണ്. ദുനിയാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആജിലത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ്, പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അള്ളാഹ് ഉദ്ദേശിക്കുന്നതേ കൊടുക്കുള്ളൂ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാ അമുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാഫിറുകൾക്കും ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പ് പടച്ചവും കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റുകൾ പടച്ചവൻ കൊടുക്കും എന്നൊന്നുമില്ല. എൻ്റെ ചിലർക്ക് കൊടുക്കും, അവർക്കത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതപരമായി നമ്മുടെ ഈ ഒരു ദീനിൻ്റെ ഈ ശരീഅത്തിൻ്റെ ഇതിൽ വിരോധമുണ്ട്. എന്നാൽ അവർ ഈ ശരീഅത്ത് സ്വീകരിക്കാത്തവരായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഉപയോഗിക്കുന്നു. അവരങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും അതിലില്ല. അത് അവരുപയോഗിക്കട്ടെ, അവരുപയോഗിക്കട്ടെ, നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനും ഒരു കാരണമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വലിയ സമ്പന്നനായി ജീവിച്ച ഒരാളാണ്. കാരണം ഇസ്ലാമിൽ ഒരാൾ ഇത്ര സമ്പത്ത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും വലിയ സമ്പത്ത് ഉള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിന് സേവകരും ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള വലിയ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം അത്തരം ഒരു ആഡംബരത്തോടുകൂടിയുള്ള ഒരു ജീവിത രൂപമുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ ദീനും തഖ്വയും ഒക്കെ നിലനിർത്തിയിരുന്ന, ഇബാദത്തുകളിലും മറ്റുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന, ദീനീ കാര്യങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാവരും ഖൈറിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഷെറിനെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തിനാണത്? ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വശങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളാണ് എങ്കിലും, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദഖയും മറ്റു കാര്യങ്ങളുമാണ് എങ്കിലും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മേഖലകളാണെങ്കിലും ഇഷ്ടം പോലെ ദീനിലുണ്ട്, ഇബാദത്തുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഷെറോ, ഷെറിനെ പറ്റി ആരും ചോദിക്കണില്ല. ഖുർആനും ഹദീസും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ആരും ചോദിച്ചറിയണില്ല. ഞാൻ അതായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഷെറുകൾ, ഷെറിങ്ങനെ പിന്നീടും പിന്നീടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിയത്ത് അത് ഖൈർ, ആ ഖൈറിൻ്റെ മേഖല അല്ലെങ്കിൽ ഖൈറിൻ്റെ വഴികൾ, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഖൈറിൻ്റെ വഴികൾ. ഷെറ് അത് പിന്നീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാഫത്ത് അയ്യുതിരിക്കനീന, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അയാൾക്ക് ജീവിതത്തിൽ തഖ്വയും ജീവിതത്തിൽ സൂക്ഷ്മതയും ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് സ്വഹാബികളുടെ ഇത്തരം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ആരാണ്? ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനാണല്ലോ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ളത്, അധികാരം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്ത് ഇബാദത്തിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല ആബിദ് എന്ന നിലക്ക് നമുക്ക് എടുത്തു കാണിച്ചു തന്ന ആരാ? ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹി സ്വലാം നോമ്പെടുക്കുന്ന പോലെ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ, അതിലേറെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇബാദത്തിൻ്റെ രംഗത്തും അതേപോലെ തന്നെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ രംഗത്തും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ അദ്ദേഹത്തിൻ്റെ സേവകനോട് എന്തോ ഒരു പാനീയം അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വെള്ളിയുടെ പാത്രത്തിലാണ്, വെള്ളിയുടെ കപ്പിലാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു ഏറു കൊടുത്തു. കാരണം എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സേവകന് ഇതിനു മുമ്പും ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയതല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ആ പാത്രത്തിൽ എനിക്ക് വെള്ളം തരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു പക്ഷേ ഇവൻ മുസ്ലിം അല്ലാതിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നിട്ടും അദ്ദേഹത്തെ കൊണ്ട് ഇതിൽ കുടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന ഒരു രൂപത്തിൽ അയാൾ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തും നിൽക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചെയ്ത് കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ഈ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ അവനോട്, എനിക്ക് വെള്ളം തരരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു. ലാ തഷ്റബൂ ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവനിത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു രംഗം, ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇൻഷാല്ലാ ഇതിൻ്റെ ഗുണപാഠങ്ങളിലേക്ക്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ദർസിൽ കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: നിങ്ങൾ ഇതുവരെ കേട്ടത് കർമ്മസരണി, ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 1. അവതരിപ്പിച്ചത് ഹംസ മദീനി.
9: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
10: ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി മധുരം ഖുർആൻ കൂടി പൂർത്തീകരിക്കാനുണ്ട്. മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഇൻസാൻ, 76-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഇൻസാനാണ് കേൾക്കുന്നത്. ഖാരി ആരാണ്?
11: ശൈഖ് അബ്ദുറഹ്മാൻ സുദൈസ്,
10: മാഷാഅല്ലാഹ്,
11: അദ്ദേഹമാണ് പാരായണം നടത്തുന്നത്. ഖുർആനിൻ്റെ വരികൾക്ക് നമുക്ക് കാതോർക്കാം.

0: في رحمته والظالمين أعد لهم عذابا أليما.
1: ما شاء الله. പരിശുദ്ധ ഖുർആനിലെ അധ്യായം 76 സൂറ അൽ ഇൻസാൻ. പ്രഗൽഭ ഖാരി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് അദ്ദേഹത്തിൻ്റെ വരികളാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ജനക്ഷേമം, മീൻ കൃഷി, അറിയേണ്ടതെല്ലാം, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് മുബഷിർ, വിടി അബ്ദുസലാം.
4: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ജനക്ഷേമം എപ്പിസോഡിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പഠനാർഹമായൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ആ വിഷയത്തിൽ മുബഷിർ സാർ നമുക്കൊരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഈ ഒരു എപ്പിസോഡിലും സാർ നമ്മുടെ കൂടെയുണ്ട്. ആദ്യമായി സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: അപ്പോൾ സാർ, നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് വീട്ടിൽ വളർത്തേണ്ട രീതിയും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വളരെ ഉപകാരപ്രദമായൊരു എപ്പിസോഡ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ടൈപ്പിൽ എങ്ങനെ ഒരു മത്സ്യ വിപണനത്തിന് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള നടത്തമെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം കേരളത്തിൽ ശരിക്കും ഇങ്ങനെ ഒരു മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ലാഭകരമാണോ അതോ വെറും ഒരു പൈസ പോകുന്ന പരിപാടിയാണോ?
5: ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടംപോലെ ആളുകളുടെ പൈസ കുറേ പോയിട്ടുണ്ട് ഈ ഫീൽഡിൽ. മത്സ്യകൃഷിയിലേക്ക് കേരളത്തിൽ ഇറങ്ങിയ 90% ആൾക്കാരുടെ പൈസ പോയതാണ്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഈ കൊറോണ സമയത്തിന് ശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് സംഭവിച്ചത്. ഈ ഗവൺമെന്റ് കുറേ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് മത്സ്യകൃഷിക്ക്. അപ്പോൾ ആളുകൾ ഈ സഹായം പ്രതീക്ഷിച്ചിട്ട് സഹായം കിട്ടും ചെയ്യും. ആ സമയത്ത് മീനിന്റെ വിലയും, മീനിന്റെ ഷോ ഔട്ട്സൈഡിൽ നിന്ന് ഫിഷ് വരുന്നില്ല. നമുക്കിപ്പോൾ കേരളത്തിലെ മെയിനായിട്ട് കടൽ മത്സ്യങ്ങളാണ് നമ്മുടെ സംസ്കാരം. പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഷ് ഇല്ല. നമ്മളെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന മെയിനായിട്ടുള്ള ഫിഷുകളൊക്കെ എക്സ്പോർട്ടായി പോകും, എക്സ്പോർട്ട് ചെയ്ത് പോവാണ്. നമുക്ക് വേണ്ട ഫിഷുകൾ പുറത്ത് ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്, മുംബൈ നിന്നൊക്കെ. അപ്പോൾ ആ മീൻ വരാതെ ഭയങ്കര റേറ്റും വന്ന്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇത് ഭയങ്കര വിപണിയാണെന്ന് വിചാരിച്ച് ഗവൺമെന്റ് ആ സമയത്ത് സ്കീമും കൊടുത്ത്. വീട്ടുകളിലൊക്കെ ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത്, കൊറോണ സമയത്ത് എന്താ, എല്ലാവരും വീട്ടിലാണ്, എല്ലാവരും കുഴി കുത്തി മീൻ വളർത്തി. യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ വരും, ഒരു സെന്റ് സ്ഥലത്ത് നിന്നും 500,000 രൂപ ഉണ്ടാക്കാം. ഈ ആളുകൾ ഇത് കാണും, മീൻ വളർത്തും. 1,000 മീൻ വളർത്തേണ്ട സ്ഥലത്തൊക്കെ സ്പേസിലൊക്കെ 10,000 മീൻ ആൾക്കാരിട്ടത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിലുണ്ടാ പറയുന്നത്. കാരണം ഞാൻ 2018 ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് സീഡിന്റെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു മെയിൻ ഒരു ഹാച്ചറി എന്നാണ്, MM ഹാച്ചറി എന്ന് അവർ സീഡ് സപ്ലൈ തുടങ്ങി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വൈകുന്നേരം വിമാനം വരും, ഞാൻ പോയിട്ട് എടുക്കും. രാവിലെ ആകുമ്പോഴത്തെ കണ്ണൂർ വരെ പോയിട്ട് ഡെലിവറി ചെയ്ത് പോരും. 100,000 കുഞ്ഞുങ്ങളൊക്കെ ട്രിപ്പിലുണ്ട്. അപ്പൊ ഭയങ്കര ജീവല സാധനങ്ങളല്ലേ, പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയിൽ കയറ്റും, കൊടുക്കും, കൊടുത്ത് ഹൈവേല കൊടുക്കും, ആൾക്കാർ കളക്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ എത്ര ഇടുന്നുണ്ട് ഒന്നും ചോദിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, പൈസ വാങ്ങാൻ വരെ സമയം ഉണ്ടാവില്ല. കാരണം മീൻ രാവിലെ 9 രാവിലെ 7-8 മണിയാകുമ്പോഴേക്ക് ഡെലിവറി തീർത്തില്ലെങ്കിൽ മീനിന്റെ കവറിൽ ഓക്സിജൻ തീർന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു പോകും, ഗൂഗിൾ പേ ആക്കാൻ പറയും, ക്യാഷ് കൊടുത്തു പോകും. അപ്പം നമുക്ക് ചോദിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് സെറ്റപ്പ് ഉണ്ടാക്കിയണോ, കുഞ്ഞുങ്ങൾ വേണം, 1,000 കുഞ്ഞുങ്ങളോ 10,000 കുഞ്ഞുങ്ങളോ മിനിമം 1,000 കൊടുക്കുക, 10,000 വേണം കൊടുത്തു പോകും. ഒറ്റ ട്രിപ്പിൽ നമ്മുടെ അടുത്ത് തന്നെ 1,00,000-1.5 ലക്ഷം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ അടുത്ത്. രാവിലെ ആകുമ്പോൾ ഞങ്ങൾ 2 ഡെലിവറി കണ്ണൂർ വരെ എത്തിയിട്ട് കണ്ടടിക്കും. 2 പ്രാവശ്യം ഇങ്ങനെ ഓടും നമ്മൾ. അപ്പോൾ ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ആ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതൊന്നും വലുതായില്ല, വലുതാവില്ലല്ലോ. നമുക്കിപ്പോൾ ഈ റൂമിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് എത്ര ആൾക്കാർ ജീവിക്കാൻ പറ്റുക, എത്ര ആൾക്കാർ ഓക്സിജൻ എത്ര ഉണ്ടാവുക, ആ ആളുകൾക്കല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിലേറെ വരുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ എല്ലാം മൊത്തത്തിൽ ഉണ്ടാവുമല്ലോ. മീനിൻ്റെ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ആ സാധനം വലുതാവില്ല. ഇപ്പം ഒരു 1,000 മീനിടുന്ന സ്ഥലത്ത് 10,000 മീനിട്ടാൽ സംഭവിക്കുന്ന കാര്യം എന്താ, 1,000 മീനിട്ടാൽ നമുക്ക് 500 കിലോനാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, 10,000 കിലോ ഇട്ടാൽ 500 പോലും കിട്ടൂല, 500 കിലോ പോലും കിട്ടൂല. അപ്പൊ ഒരു മീനിന്റെ സൈസ് എന്തായി? അപ്പൊ 98% ആളുകളും ഫെയിലായിരുന്നു. പിന്നെ വീട്ടാവശ്യത്തിന് വളർത്തിയ കുറച്ച് ആളുകൾ ഒക്കെ ഡെവലപ്പായിട്ട് വന്നെങ്കിലും ആ സമയത്ത് ഈ കൃഷിയിലേക്ക് വന്നവർക്കൊക്കെ നഷ്ടമായി. പിന്നെ വേറെ കാര്യം കൂടിയുണ്ട്, കൊമേഴ്സ്യലി കൊമേഴ്സ്യലായിട്ട് മത്സ്യകൃഷി ചെയ്യാണ് കേരളത്തിൽ. നമ്മൾ അയൽ സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ആന്ധ്രയിലൊക്കെ ഓപ്പൺ വാട്ടർ ബോഡീസ് ഇഷ്ടംപോലെ, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, കർണാടക ഇഷ്ടംപോലെ ലാൻഡാണ്, വെള്ളവും സൗകര്യവും, അവർ എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ആളുകളോട് നമ്മൾ മത്സ്യ കുറഞ്ഞ സ്ഥലത്തുള്ള കേരളക്കാർക്ക് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് മെത്തേഡ് മെത്തേഡിലൂടെ കൾച്ചർ ചെയ്തിട്ട് മത്സരിക്കാൻ കഴിയില്ല നോർമലി. ഏത് തിലാപ്പിയ, വാള, കട്ട്ല, റോഹു, മൃഗാല ഇതൊന്നും വളർത്തി ഓരോട് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇപ്പം നമ്മൾ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാം ചെയ്തു, എല്ലാ മെത്തേഡും ചെയ്തു. കേരളത്തിൽ വീട്ടിൽ നോർമലി ഇപ്പോൾ തിലാപ്പിയ വളർത്തിയാൽ വീട്ടിലേക്ക് പക്കാ ലാഭമാണ്, ഒരു ഡൗട്ടും ഇല്ല. കൊമേഴ്സ്യലായി ചെയ്താൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കൊരു മീൻ പ്രൊഡക്ഷൻ ആക്കി എടുക്കുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയ 150 rupees പെർ കെ ജി എക്സ്പെൻസ്, 100 rupees മേലെ എന്തായാലും
6: വരും,
5: ഒരു എക്സ്പെൻസ് വരും. പക്ഷേ ആന്ധ്രയിൽ നിന്നും ഈ മീൻ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന എത്ര റുപ്യക്ക, 70 rupees 80 rupees ഒരു കിലോക്ക് സാധനം എടുത്തു. അപ്പം നമുക്ക് കൊമേഴ്സ്യലി കഴിയില്ല. അപ്പം അതിൽ കഴിയുന്ന മീനുകളുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു, ഹൈ വാല്യൂ ഫിഷസ്, അതായത് മിനിമം 300 rupees മേലെ വിറ്റാൽ കിട്ടുന്ന മീനുകൾ എത്ര ഹോൾസെയിൽ വരും, അതിലിപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വരാൽ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു 35,000 വയനാട് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസൾട്ടൻസിയിൽ കുറേ ഫാം ഓടുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ എവിടെ ഫിഷ് ആര് വളർത്തിയാലും നമ്മളവിടെ വന്ന് എടുക്കും, നമ്മളെ വണ്ടി അവിടെ വന്നിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, മിനിമം ഒരു 200 kilos എങ്കിലും വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി അവിടെ വന്നിട്ട് കളക്ട് ചെയ്യും ഫിഷ്, സ്പോട്ടിൽ പേയ്മെൻറ്റും കൊടുക്കും. അത് വരാലും കരിമീനും വളർത്താൻ പറ്റും, സീബാസ് വളർത്താൻ പറ്റും. പിന്നെ ഇതൊക്കെ ഹൈ വാല്യൂ ഫിഷസാണ്. വരാലിൽ നമുക്ക് സ്പോട്ടിൽ ഒരു 600 grams ക്രോസ് ചെയ്ത് വരാൽ 300 rupees നമ്മൾ റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങും ആൾക്കാർ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കരിമീൻ 450 rupees കരിമീൻ നമ്മൾ വളർത്തിയാൽ 450 rupees സ്പോട്ടിലെടുക്കും. അതുപോലെ കാളാഞ്ചിക്കും 450+ ആണ് റേറ്റ്. ഈ ഹൈ വാല്യൂ ഫിഷസിൽ നമുക്ക് കൊമേഴ്സ്യലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഫിഷിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന വേറെ വലിയൊരു അബദ്ധമാണ്. ഇപ്പം ആളുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ വരാൽ കൃഷിയിലേക്ക് എല്ലാവരും കേരളത്തിൽ വരുന്നുണ്ട്. അതിലും വില ഉണ്ടെങ്കിലും 80% ആളുകൾ, എൻ്റെ ഒരു നമ്മൾ ഫിഷ് എടുക്കാൻ പോകുന്നല്ലേ, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, 70-80% ആളുകൾ ഫെയിലാണ് കേരളത്തിൽ. നേരെ മറിച്ച് കർണാടകയിൽ 70-80% ആളുകൾ സക്സസ്ഫുൾ. കാരണം എന്താ വെച്ചാൽ കേരളക്കാരെ ഒരു മൈൻഡ് സെറ്റാണിത്. ഇപ്പം മീ വരാൽ കുഞ്ഞുങ്ങളെ വേണമെന്ന് പറയുമ്പം ഇതിൽ കുറേ ഘടകങ്ങളുണ്ട്. വളർത്തുമ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ട് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, തീറ്റ കൊടുക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സയൻറ്റിഫിക്കലി പോയി കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, ആദ്യത്തെ കൾച്ചറിലേക്ക് സക്സസ് ആയി. അതിപ്പോൾ ഇപ്പം ലാസ്റ്റ് വീക്കിൽ ഇപ്പം എൻ്റെ വീട് നിൽക്കുന്ന അരിക്കോട് നിന്ന് ഒരു 4 kilometers അപ്പുറത്തെ കിഴുറമ്പ് ആദ്യത്തെ കൾച്ചറാണ് പുള്ളി. കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഗൈഡൻസ് ചെയ്തോളൂ. ആദ്യത്തെ കൾച്ചറിൽ തന്നെ മൂപ്പർക്ക് 7 months കൊണ്ട് 1.5 cents സ്ഥലത്ത് നിന്ന് 100,000 മേലെ മൂപ്പർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
6: ഞാൻ ഗൈഡൻസ് കിട്ടിയാൽ
5: ഗൈഡൻസ് കറക്റ്റ് പ്രോപ്പർ വേല ചെയ്യണം. അതിലിപ്പം
6: സാധാരണ നാട്ടിൽ മീൻ വളർത്തണ മാതിരി അല്ലെങ്കിൽ നമ്മളൊരു ധാരണ വെച്ചിട്ട് പോയാൽ ശരി.
5: ഒരു എക്സാമ്പിൾ കൂടി പറയണം. ഇപ്പൊ വരാൽ വളർത്തുന്ന ഉദ്ദേശം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മീന് 1 kilo ആയാലും 600 grams എത്തൂല. ഫിഷിന്റെ വില എന്ന് പറഞ്ഞാൽ 600 grams 650 grams പ്ലസ് ആണെങ്കിൽ ഫിഷിന് 300 rupees ഫാം ഗേറ്റ് പ്രൈസാണ്, മിനിമം പ്രൈസ് ആട്ടോ. 300-320 rupees ഒക്കെ കിട്ടും ഫാം ഗേറ്റ് പ്രൈസാണ്. നേരെ മറിച്ച് 350-650 ഇടയിലാണെങ്കിൽ ഈ പ്രൈസ് 220 വരും, ഓൾമോസ്റ്റ് 100 rupees അടുത്ത് പ്രൈസ് ഇടും. അതും കഴിഞ്ഞ് 350 താഴെ ആണെങ്കിൽ 100-120 rupees കിട്ടുള്ളൂ ഫിഷിന്. അപ്പൊ ഇത് 1 kilo തീറ്റന്റെ വില എന്ന് പറഞ്ഞാൽ 100 rupees. വരാൽ തിലാപ്പിയ്ക്ക് 50-40 rupees ഉള്ളതിന്, പക്ഷെ വരാലിന്റെ 1 kilo തീറ്റക്ക് 100 rupees വിലയാണ്. 1 kilo മീൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് 1.5 kilo തീറ്റ കൊടുക്കണം. 1.5 kilo തീറ്റ കൊടുക്കുമ്പോഴേ 1 kilo മീൻ ഉണ്ടാവുള്ളൂ,
6: മീൻ ഉണ്ടാവുള്ളൂ.
5: അപ്പൊ 150 rupees നമുക്ക് തീറ്റന്റെ ചെലവ് വന്നു. പിന്നെ നമുക്ക് ഫീഡ് ഒരു 180 rupees ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വരാൽ വളർത്താൻ ചെലവ് വരും 1 kilo. അത് വരാലിന് വേറെ അഡ്വാൻറ്റേജ് ആണ്. എയറേഷൻ വേണ്ട, വെള്ളത്തിൽ ഫിൽട്രേഷൻ വേണ്ട, ഇങ്ങനത്തെ ഒന്നും വേണ്ട. വെള്ളം വാട്ടർ എക്സ്ചേഞ്ച് ആണ്, വെള്ളം മാറ്റി കൊടുത്താൽ മതി, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പെട്ടെന്ന് ചാവൂല, അസുഖം വരാൻ ചാൻസ് കുറവാണ്. വന്നാൽ റെക്ടിഫൈ ചെയ്യാനും കഴിയും. അങ്ങനെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിൽ. ഇതിൽ അഡ്വാൻറ്റേജസ് കറക്റ്റ് ആയിട്ട് നമുക്ക് സൈസ് ആക്കി എടുക്കാൻ പറ്റണം. വെള്ളം ഈ കുറഞ്ഞ സ്ഥലത്ത് പോലും ഈ 1.5 cents ഇയാൾ 2000 മീനിട്ട് 850 kilos മീൻ പിടിച്ചു പോകും. അയാൾ ഫസ്റ്റ് കൾച്ചർ ആയത് അയാൾ 100% സക്സസ് ആണ്. നോർമലി ആദ്യത്തെ കൾച്ചറിലൊന്നും അധികം ആൾക്കാർ സക്സസ് ആവില്ല. ഇപ്പൊ അയാൾ അതേ സ്ഥാനത്ത് അയാൾ 1500 kunjungale നല്ല കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ കുഞ്ഞു ഈ വെയിറ്റ് തന്നെ കിട്ടും അയാൾക്ക്. അയാൾ ചെയ്തത് അയാൾക്ക് കൃഷിത്തോട്ടം ഉണ്ട് അപ്പുറത്ത്, തോട്ടത്തിലേക്ക് 1.5 acres വെള്ളം ഫുള്ള് തോട്ടത്തിലേക്ക് അടിക്കും, പുതിയ വെള്ളം കയറ്റും. ഇതിൽ വേറൊരു കാര്യമുണ്ട്, മീൻ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലുള്ള ആളുകൾക്ക് മീൻ കൃഷി ചെയ്താൽ 2 benefits. കാരണം ഇപ്പം ലിവിങ് എക്സാമ്പിൾ ഇവിടെ അടുത്തുള്ള ഒരു പ്ലേസാണ് കാര്യപ്പറമ്പ്. അവിടെ ഒരു അബ്ദുറഹ്മാൻ ഹാജിണ്ട്, പുള്ളി മീൻ കൃഷി ചെയ്യുന്നുണ്ട്. മീൻ കൃഷി എന്തിനാ ചെയ്യുന്നത്? മീൻ നല്ല മൂപ്പര്
6: ചെയ്യുന്നത്
5: തെങ്ങിനും വേണ്ടിയിട്ടാണ്. മൂപ്പര് പറഞ്ഞു 35% മൂപ്പര് കർഷക മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് കർഷകനാണ്. 2024 35% തേങ്ങ കൂടുതലും മൂപ്പര്ക്ക് മീൻ കൃഷി ഇല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഈ മീനിന്റെ വെള്ളം കറക്റ്റായിട്ട് തെങ്ങിന് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും തേങ്ങ കുറഞ്ഞ് ഒരു 5-6 7 വർഷമായിട്ട് മൂപ്പര് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അയാൾ 2024 മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് കർഷകരുടെ കളക്ടറേറ്റ് അവാർഡ് വാങ്ങിച്ച ആളാണ്. അപ്പം തോട്ടങ്ങൾ കൃഷിയുള്ള ആളുകൾക്ക് ഒരു ടാങ്ക് ഈ നനക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടാങ്കും ഒരു അഡീഷണൽ ഇങ്കായിട്ട് തോട്ടത്തിൽ നല്ലൊരു പൊസിഷനിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടും. പുതിയ വെള്ളം വരുന്നതനുസരിച്ച് വരാ മീന് വളച്ചു കൂടും. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വരാല്. കരിമീനൊക്കെ ആകുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് കറണ്ട് പോയാൽ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒക്കെ മോർട്ടാലിറ്റി വരും, ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. വരാലാന്ന് വേണ്ട, വെള്ളം പോവുക, പുതിയ വെള്ളം കയറ്റി കൊടുക്കുക.
6: ഇതിപ്പോൾ നമ്മൾ വിപണിയെ കുറിച്ചാണ് പറഞ്ഞത്, വിപണിയിലുടെ സാധ്യത വരാലിന് എങ്ങനെയാണ്?
5: വരാൽ എന്താ പറഞ്ഞത്, വരാലിന് കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ മൂന്ന്, പിന്നെ ഒഡീഷ, ഈ നാല് സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റും ഡിമാൻഡിങ് സ്റ്റേറ്റാണ്. എക്സസ് പ്രൊഡക്ഷൻ ഈ നാല് സ്റ്റേറ്റിലുള്ളൂ. ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബ് വരെ ട്രാവൽ ചെയ്താളാണ് മാർക്കറ്റ് പഠിക്കാൻ, ഓരോ മാർക്കറ്റും കയറി ഇറങ്ങിയാളാം. നമുക്കിപ്പം ഞാൻ നമുക്ക് മൂന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏത് വരാൽ കളക്ഷൻ മാത്രമായിട്ട് ഓടുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് മീൻ കിട്ടുന്നില്ല, നമ്മളിപ്പോൾ കർണാടകയിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് മീന് ബാംഗ്ലൂർ എത്തും, തമിഴ്നാട്, ചെന്നൈ എത്തുമ്പോഴേക്കും, മധുര എത്തുമ്പോഴേക്കും നമ്മളെ മീൻ തീർന്നു പോകാം. അവിടെ നിന്നാണ് മീൻ പോകാൻ മീനില്ല, സാധനം കിട്ടാല്ല. ഉണ്ടെങ്കിൽ പഞ്ചാബിലൊക്കെ പോയാൽ ബെസ്റ്റ് പ്രൈസ് ഉണ്ട്, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ബെസ്റ്റ് പ്രൈസ് ഉണ്ട്. അപ്പം അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭമല്ല ഏറ്റവും ബെസ്റ്റ് പരിപാടി.
6: പെട്ടെന്നാണ് തുടങ്ങിയത്, ഇതിനെ കുറിച്ച് ശരിക്ക്
5: പഠിക്കണം, ഫാമുകൾ വിസിറ്റ് ചെയ്യണം, പഠിക്കണം അതിന് എങ്ങനെയാണ്. മെയിനായിട്ട് 1000 മീൻ വളർത്തുമ്പോൾ ഈ ഒരു നോളജ് എങ്കിലും മൈൻഡിൽ കയറ്റണം. 1000 കിലോ മീൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ 1.5 ലക്ഷം ₹ തീറ്റ നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു
6: 1.5 ലക്ഷം
5: ₹ തീറ്റ നമ്മൾ മീനിന് കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ആളുകൾ അവിടെ ആദ്യം ഫെയിൽ ആകുക. ഈ ആളുകൾ എന്ത് പൈസ ഉണ്ടാവില്ല, 50,000 കയ്യിലുണ്ടെങ്കിൽ ആൾ 1000 വരാലിന് കൊണ്ടുപോയിടും, അയാൾക്ക് തീറ്റ കൊടുക്കാം, പൈസ ഇങ്ങനെ പോകും, പോക്കറ്റിൽ നിന്ന് പോകുന്നതാണിപ്പോൾ അയാൾ ആ വരാലിൻ്റെ തീറ്റ ഹൈ പ്രോട്ടീൻ തീറ്റ നിർത്തിയിട്ട് തിലാപ്പിൻ്റെ തീറ്റ കൊടുക്കൽ തുടങ്ങും. തിലാപ്പിൻ്റെ തീറ്റ കൊടുത്താൽ വരാൽ വലുതാവുന്നല്ല, അത് വെയിറ്റ് വെക്കൂല, വില കിട്ടൂല, നഷ്ടമായി. സ്വാഭാവിക ഒരു 100 രൂപയ്ക്ക് മുമ്പേ വരാൽ വെക്കേണ്ടി വരും. 150 രൂപ കിലോക്ക് തീറ്റ കൊടുത്ത് നഷ്ടമായില്ല, ഹ്യൂജ് ലോസാണ്.
6: അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കേരളത്തിൽ പിന്നെ മത്സ്യകൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു അതിൻ്റെ ഒരു മെത്തേഡ് രീതി എങ്ങനെയാണ്, കേരളത്തിൻ്റെ കാലാവസ്ഥയും കേരളത്തിൻ്റെ രീതി അനുസരിച്ച്?
5: കേരളത്തിൽ കേരളം ഒരു നമ്മളെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചും ലോ റേഞ്ചും ഒക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ടെറൈൻസ് ഒക്കെ പാടെ കൂടിയിട്ടുള്ള സ്റ്റേറ്റാണല്ലോ. നമുക്ക് മഴയുണ്ട് ഇഷ്ടം പോലെ, പക്ഷേ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വലിയ കുളങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാൽ അവിടെ താഴെ പ്രശ്നമാണ്, ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങൾ വേറെ. വലിയ ആന്ധ്രയിലും തമിഴ്നാട്ടിലും പോലെ വലിയ പോണ്ടുകളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല കേരളത്തിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച്. കേരളത്തിൽ പക്ഷേ കേരളത്തിൽ ചാൻസുകൾ വേറെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ കുറേയുണ്ട്. ഇപ്പം വരാലിൻ്റെ കേസ് നമ്മൾ മാറ്റി വെക്കാം, വരാലിന് ഓപ്പൺ ബോഡീസാണ്. പിന്നെ നമ്മൾ കരിമീൻ, കാളാഞ്ചി പോലത്തെ മീനുകളൊക്കെ ചെയ്യാൻ നമുക്കിപ്പം വെള്ളക്കെട്ടുകളുണ്ട്, അതായത് ഇപ്പം കായൽ പ്രദേശങ്ങളുണ്ട്, പുഴയുണ്ട്, പുഴയിലൊക്കെ കൂടു മത്സ്യ കൃഷി ചെയ്യാറുണ്ട്.
6: കൂടു മത്സ്യ
5: നമ്മൾ ഈ ഒഴുകുന്ന വാട്ടർ ബോഡിയിൽ നമ്മൾ കൂടുകൾ ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ ഇപ്പം സിഫ്റ്റി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, CMFRI

0: യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡാമിൻ്റെ റിസർവോയേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ കേജ് സെറ്റിങ്സ് തന്നെ ഭയങ്കര ഓപ്ഷനാണ്. അതിൽ മീനുകളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, തീറ്റ കൊടുത്താൽ മതി.
1: ഓ
0: അത്
1: അതുപോലെ
0: അതുപോലെ അതൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ അക്വാപോണിക് സിസ്റ്റത്തിലൂടെ വളർത്താം. അത് ഹൈ ഫിഷിന് നമ്മൾ മാർക്കറ്റ് ഉറപ്പുവരും. തിലാപ്പിയ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 80 രൂപയ്ക്ക് തിലാപ്പിയ വരുമ്പോൾ 350 രൂപയ്ക്ക് നമ്മൾ തിലാപ്പിയ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളേതായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയെടുക്കണം. നോർമൽ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആന്ധ്രയിൽ വരുന്ന തിലാപ്പിയും കേരളത്തിലെ തിലാപ്പിയും സെയിം, പക്ഷേ ഇത് കഴിച്ച ഒരാൾ അങ്ങനെ സ്വന്തം മാർക്കറ്റ് ഉണ്ടാക്കി.
1: മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ള അറിയണം.
0: മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തിലാപ്പിയ നമുക്ക് അക്വാപോണിക് സിസ്റ്റത്തിലൂടെ തിലാപ്പിയ അതിൻ്റെ ഒപ്പം ലീഫി വെജിറ്റബിൾസും കിട്ടാൻ നല്ലൊരു മെത്തേഡാണ്. പിന്നെ റാസ് സിസ്റ്റം ഉണ്ട്, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതിൽ പച്ചക്കറി ഉണ്ടാവില്ല എന്നുള്ളൂ, നമ്മൾ ആർട്ടിഫിഷ്യലി ഫിൽട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും വേസ്റ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. പിന്നെ ബയോഫ്ലോക്ക് സിസ്റ്റം ഉണ്ട്. ബയോഫ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയ വെള്ളത്തിൽ അതും ഫുൾ ടൈം എയറേഷൻ ഹൈ ഡെൻസിറ്റി സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച മെത്തേഡുകൾ ചെയ്യാം.
1: ഇപ്പോൾ കേരളത്തിൽ കൂടുതലും ഈ ഉപ്പ് കലർന്ന വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെ ഒരു മത്സ്യകൃഷിയുടെ ഒരു സാധ്യത എങ്ങനെയാണ്?
0: മത്സ്യകൃഷിയിൽ മത്സ്യങ്ങളിലെ എന്തു പറഞ്ഞാലും കടലിൻ്റെ ഒരു ഉപ്പ് വെള്ളം അതിൽ കലരുമ്പം മെയിൻ ടേസ്റ്റ് കൂടുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പം കരിമീൻ, തിലാപ്പിയ, കാളാഞ്ചി, ചെമ്പല്ലി ഇതുപോലത്തെ ഹൈ വാല്യൂ ഫിഷസൊക്കെ കുറച്ച് ഉപ്പിൽ കായലിലും ഉപ്പിലും ശുദ്ധ രണ്ടിലും വളരുന്ന ടൈപ്പ് മീനുകളാണിത്. അതിന് ടേസ്റ്റ് കൂടുതൽ, വിലയും കൂടുതലാണ്. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉപ്പ് കളറി കയറുന്ന വെള്ളങ്ങൾ അധികവും ഈ കായൽ പ്രദേശങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ കെ ജി ഫാമിങ് നല്ലൊരു മെത്തേഡാണ്. അതിൽ സീബാസൊക്കെ കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. സൂപ്പറെന്ന് പറഞ്ഞാൽ നല്ലൊരു സൗകര്യം, നല്ല സിസ്റ്റമാറ്റിക് ചെയ്താൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്.
1: അപ്പോൾ കുറച്ചുകൂടി കടലോര പ്രദേശം,
0: ആ കടലോര പ്രദേശങ്ങൾ, അതെ, ഈ ബാക്ക് വാട്ടേഴ്സൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കരിമീൻ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിയ കരിമീനാണ് ടേസ്റ്റ് കൂടുതൽ. അത് നമുക്ക് കടൽ മീനിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിലും നമുക്ക് നല്ല കടൽ മീൻ കിട്ടാത്തൊരു പ്രശ്നമാണ്. പക്ഷേ അതേ കോമ്പറ്റി ചെയ്യുന്ന ടേസ്റ്റ് തന്നെയാണ്. ഈ ഉപ്പ് കരിമീനായാലും തിലാപ്പിയൊക്കെ കുറഞ്ഞ ഉപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. കാളാഞ്ചി രണ്ടിലും ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരേമാതിരി ജീവിക്കുന്ന മീനാണ്. അതും അതിൽ വളർത്താൻ, നന്നായിട്ട് വളർത്താൻ പറ്റും. വളർച്ച കൂടുതലുമാണ് കേട്ടോ. കാളാഞ്ചിക്ക് ഉപ്പ് കലർന്ന വെള്ളത്തിൽ ഫ്രഷ് വാട്ടറിനൊക്കെയാണ് കുറച്ച് വളർച്ച കൂടുതലാണ്.
1: കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗവൺമെന്റ് തലത്തിലുള്ള ചില സപ്പോർട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശരിക്കും എന്താണ് ഗവൺമെന്റ് ഇതിൽ എന്തൊക്കെ സബ്സിഡികളോ ബാക്കി സഹായങ്ങളോ ഏതൊക്കെ അർത്ഥത്തിൽ നൽകുന്നുണ്ട്?
0: ഈ സബ്സിഡിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ വരാൾ ഫിഷ് ഫാർമേഴ്സ് ഫിഷ് ഫാമിംഗ് മേഖലയിലെ വേറെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ സബ്സിഡി ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമാണ്. അതിനും വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമ്മൾ സബ്സിഡി കണ്ടിട്ടൊന്നും ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റിലും അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർ പറയും ഓക്കെ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്താൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ 40% സബ്സിഡി ഉണ്ട്. നമുക്ക് 1,00,000 രൂപ ചിലവാക്കി 10,00,000 രൂപ ചിലവാക്കി 4,00,000 രൂപ സബ്സിഡി വരുന്നുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിൽ 60 വരെ കിട്ടുന്നുണ്ട്. SC/ST 60% വരെ പോകുന്നുണ്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ടോ?
0: അത് കേന്ദ്രവും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ചെയ്ത് ചെയ്യുന്നതാണ്. രണ്ടു കൂട്ടരും കൂടി ഷെയർ ചെയ്ത്, സെൻട്രൽ ഗവൺമെന്റിന്റെ പാർട്ടുണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പാർട്ടും ഉണ്ടാവും. അതിപ്പോൾ എല്ലാ അക്വാപോണിക്സ് സിസ്റ്റത്തിനുണ്ട്, കൂട് കൃഷിക്കുണ്ട്, ഒരുവിധം കൾച്ചറിനൊക്കെ ഉണ്ട്.
1: അതെ, അതേപോലെ പിന്നെ ഇതിൽ ശരിക്കും ചില പ്രതിസന്ധികൾ എന്താണ്? നമ്മളിങ്ങനെ ഒരു രംഗത്തേക്ക് വരുമ്പോൾ ചലഞ്ചസ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്?
0: ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആണ് ഏത് സ്പീഷീസ് ഏത് ഫിഷാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ഇപ്പം കൊമേഴ്സ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഫോക്കസ് ചെയ്യുന്നത് വരാലായിരിക്കും. വരാലാവുമ്പം വരാലിൻ്റെ അതിന് വെള്ള സൗകര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വെള്ളം എപ്പോഴും കയറ്റി ഇറക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഘടകം. അത് ആ സൗകര്യം വേണം. വേനൽക്കാലം ആകുമ്പോഴത്തും വെള്ളം പറ്റുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ടൈമിലൊക്കെ വെള്ളം മാറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം വരും. വെള്ളമൊക്കെ മാറാതെ വന്നിട്ടുണ്ടെങ്കിൽ മീൻ അസുഖം വരും. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എബോവ് 500 ഗ്രാം ഒക്കെ വരുമ്പം ഈ അസുഖം പിടിച്ചെടുത്താൽ ബുദ്ധിമുട്ടാവും നമുക്ക്. കാരണം അത്രയും വലിയ പൊടിയാകുമ്പോൾ എല്ലാത്തിനും മെഡിസിൻ എത്തിക്കുക എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്തിക്കാൻ സാധിക്കാം, എത്തി സാധിക്കും, പക്ഷേ നമുക്ക് ഭയങ്കര പൈസയും പോകും, നല്ല ഇതും ക്യാഷും ചിലവാകും. അപ്പം ഈ വെള്ള സൗകര്യം ഉറപ്പ് വരുത്തുക. അതേമാതിരിക്ക് കൂട് കൃഷിയാണ് ചെയ്യുന്നതെച്ചെങ്കിൽ ഫ്ലഡ് വരാത്ത സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ അസുഖങ്ങൾ വരാൻ ചാൻസിൽ ഈ മഴ പുതുമഴ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക. വെള്ളം ഈ അമോണിയ വെള്ളത്തിലില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ വെള്ളത്തിൽ വേസ്റ്റ് അടിഞ്ഞിട്ട് അമോണിയ ഉണ്ടായ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അമോണിയ വലിയൊരു ഘടകമാണ്. അമോണിയ വന്നു കഴിഞ്ഞാൽ വേസ്റ്റിൽ കിടന്ന് മീൻ കിടന്നു കഴിഞ്ഞാൽ അമോണിയ റൈസ് ആയാൽ മീൻ ചത്തുവും കണ്ണ് തള്ളിയിട്ട് വന്നിട്ടൊക്കെ. അതൊരു വലിയ ഘടകമാണ്.
1: അപ്പോൾ വളരെ എന്താ പറയുക, കുറച്ചുകൂടി

0: കൂടുതൽ അറിയും തോറും നമ്മൾ കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്ന ഈ രംഗത്ത് താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആ ഒരു രംഗത്തെ കൂടുതൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് വളരെ ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ വളർത്തു മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു വന്നത് വിപണനാർത്ഥത്തിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസക്തമായൊരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തത് ബഹുമാനായ മുബഷിർ സാറാണ്. സാറിൻ്റെ ജീവിത അനുഭവത്തിലും എക്സ്പീരിയൻസിലും ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത മുബഷിർ സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മീൻ കൃഷിയുമായി നാം അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലൂടെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അവതരിപ്പിച്ചത് വി ടി അബ്ദുസലാം, മുബഷിർ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ യുഗ ചരിതം ശമായിലുൻ നബി ഭാഗം ഒന്ന്, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫദ്ലുൽ ഹക്കും വരി, അവതരിപ്പിക്കുന്നു സിദ്ദീഖ് സുലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് ശമായിലുൻ നബി. പ്രവാചകന്റെ പ്രത്യേകമായ വിശേഷണങ്ങൾക്കാണ് ശമായിലുൻ നബി എന്ന് പറയുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിലും പ്രവാചകനെ പറ്റി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും നല്ല മുഖമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റേത്. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അധികം നീളമുള്ളതോ വളരെ കുറിയ ആളോ ആയിരുന്നില്ല. രണ്ട്, ഉൾഭാഗം ഈത്തപ്പനയുടെ നാരുകൊണ്ട് നിറക്കപ്പെട്ട തോലിന്റെ വിരിപ്പിലായിരുന്നു നബി ഉറങ്ങിയിരുന്നത്. മൂന്ന്, രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്തുകൾ കൊണ്ട് മന്ത്രിക്കുകയും തന്റെ കൈകൾ കൊണ്ട് ശരീരത്തിൽ തടവുകയും ചെയ്യാറുണ്ടായിരുന്നു. നാല്, അറയിലിരിക്കുന്ന കന്യകയേക്കാൾ ലജ്ജയായിരുന്നു നബിക്ക്. ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടാൽ നബിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. അഞ്ച്, സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ മുഖം പ്രകാശിക്കുമായിരുന്നു. ചന്ദ്രന്റെ കഷ്ണം പോലെയായിരുന്നു നബിയുടെ മുഖം. ആറ്, ഭാര്യമാർ ആർത്തവകാരികളായിരിക്കുന്ന സന്ദർഭത്തിൽ വസ്ത്രത്തിന് മുകളിലൂടെ ചേർന്ന് കിടക്കാറുണ്ടായിരുന്നു. ഏഴ്, ചെരുപ്പ് ധരിക്കുമ്പോൾ മുടി ചീകുമ്പോഴും ശുദ്ധീകരണത്തിനുമെല്ലാം ചെരുപ്പ് ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ശുദ്ധീകരണത്തിനും എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. എട്ട്, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിക്കുകയും കൂടെ കിടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ്പത്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ രാത്രി സന്ദർഭങ്ങളിൽ നബി വീടിന്റെ വാതിൽ വന്ന് മുട്ടാറില്ല. രാവിലെയോ വൈകുന്നേരമോ ആയിരുന്നു വീട്ടിൽ പ്രവേശിച്ചിരുന്നത്. പത്ത്, തേനും മധുരവും അഥവാ ഹലുവയും നബിക്ക് ഇഷ്ടമായിരുന്നു. അസർ കഴിഞ്ഞാൽ തന്റെ എല്ലാ ഭാര്യമാരെയും സന്ദർശിക്കുകയും ഒരു ഭാര്യയുടെ കൂടെ രാത്രി കിടക്കുകയും ചെയ്യും. പതിനൊന്ന്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മിക്കവാറും പകലിൽ ദുഹ സമയത്തായിരുന്നു വന്നിരുന്നത്. തിരിച്ചെത്തിയാൽ ആദ്യം പള്ളി കൊണ്ട് തുടങ്ങും. രണ്ട് റക്അത്ത് അവിടെ വെച്ച് നമസ്കരിക്കുകയും ശേഷം അല്പം അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. പന്ത്രണ്ട്, മിതമായ ശരീര വലുപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലത ഉണ്ടായിരുന്നു. ചെവികളുടെ കുന്നിവരെ എത്തുന്ന മുടി ഉണ്ടായിരുന്നു. പതിമൂന്ന്, നീണ്ടതും ചുരുണ്ടതുമല്ലാത്ത മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. ചെവിയുടെയും പിരടിയുടെയും മധ്യഭാഗം വരെ അത് എത്തിയിരുന്നു. പതിനാല്, രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങുകയും അവസാന സമയത്തെ ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു. പതിനഞ്ച്, എവിടെ വെച്ചാണോ നമസ്കാര സമയം ആകുന്നത് അവിടെ വെച്ച് നമസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പതിനാറ്, സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമാറ് 3 തവണ ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു. ഒരു ജനതയുടെ അടുക്കിലേക്ക് ചെന്നാൽ അവരോട് ആവശ്യം വരുമ്പോൾ 3 തവണ സലാം പറയാറുണ്ടായിരുന്നു. പതിനേഴ്, തണുപ്പ് ശക്തമായാൽ നമസ്കാരം നേരത്തെ ആക്കുകയും ചൂട് ശക്തമായാൽ നമസ്കാരം കൊണ്ട് തണുപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പതിനെട്ട്, വ്യാഴാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ യാത്ര പുറപ്പെട്ടിട്ടുള്ളൂ. പത്തൊമ്പത്, സുന്നത്ത് നമസ്കരിക്കുമ്പോൾ വാഹനം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് വാഹനപ്പുറത്തിരുന്ന് നമസ്കരിച്ചിരുന്നു. എന്നാൽ നിർബന്ധ നമസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ വാഹനപ്പുറത്തു നിന്ന് ഇറങ്ങുകയും കിബിലക്ക് അഭിമുഖമായി നിന്ന് നമസ്കരിക്കുകയും ചെയ്യും. ഇരുപത്, കരുണ കാണിക്കുന്നവരും മൃദുല സമീപനം സ്വീകരിക്കുന്നവരുമായിരുന്നു. ഇരുപത്തിയൊന്ന്, എല്ലാ നമസ്കാരത്തോടൊപ്പവും വുദൂ ചെയ്യുമായിരുന്നു. ഇരുപത്തിരണ്ട്, പ്രസംഗിക്കുന്ന സന്ദർഭങ്ങളിൽ കണ്ണുകൾ ചുവക്കും, ശബ്ദം ഉയരും, കോപം വർദ്ധിക്കും. ഒരു സൈന്യത്തിന് താക്കീതു നൽകുന്നവനെ പോലെയായിരുന്നു. ഇരുപത്തിമൂന്ന്, വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യം പല്ലുതേക്കും. ഇരുപത്തിനാല്, പലപ്പോഴും ആകാശത്തേക്ക് തല ഉയർത്തി നോക്കും. ഇരുപത്തിയഞ്ച്, വളരെ സാവകാശമായിരുന്നു ഖുർആൻ ഓതിയിരുന്നത്. തസ്ബീഹിന്റെ ആയത്ത് വന്നാൽ സുബ്ഹാനല്ലാഹ് എന്നു പറയും. ചോദ്യങ്ങളുടെ ആയത്ത് വന്നാൽ അള്ളാഹുവോട് അത് ചോദിക്കും. ശരണം തേടലിന്റെ ആയത്തുകൾ വന്നാൽ ശരണം തേടും. ഇരുപത്തിയാറ്, കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം ബാധിച്ചാൽ മുഅവ്വിദാത്തുകൾ കൊണ്ട് ഓതി ഊതി കൊടുക്കും. 27 എല്ലാ സന്ദർഭത്തിലും ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കും. 28 സരളനായ ഒരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 29 നമസ്കാരം ചുരുക്കി നിർവഹിക്കുകയും എന്നാൽ പൂർത്തിയാക്കുകയും ചെയ്യും. 30 സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതുവരെ നമസ്കാര സ്ഥലത്തു നിന്നും എഴുന്നേൽക്കാറില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കും. ഇൻഷാല്ലാ ഷമാഇലുൻ നബി ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് യുഗചരിതം ഷമാഇലുൻ നബി ഭാഗം 1, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫളൽ ഹക്കുമരി, അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ثم അമ്മ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് വിശദീകരിച്ചു വരുന്നത്. അതിൽ ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് 185 വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അഷ്ഷഹ്റ ഫലിയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഇതാണ് നമ്മുടെ വചനം. ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനു വതാല നോമ്പിനെ നിയമമാക്കിയ, നിർബന്ധമാക്കിയ വിശുദ്ധ മാസം, അതിൻ്റെ സവിശേഷത, പ്രത്യേകത, ഒപ്പം നോമ്പുമായി ബന്ധപ്പെട്ട ചില വിധികൾ. മുമ്പത്തായത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോൽക്കാനും നോൽക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള നിർബന്ധിത വിധിയായിരുന്നു. ആ വിധിയെ ഇനി ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. മാസത്തിന് സാക്ഷിയായവർ, മതപരമായ പ്രതിബന്ധങ്ങളും ഒഴിവുകഴിവുകളും ഇല്ലാത്തവർ എല്ലാവരും നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്ന വിധി. ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ വിഷയം. നോമ്പ് അവിടെ നിർബന്ധമാക്കിയ വിഷയം പറഞ്ഞപ്പോൾ അയ്യാമൻ മഅദൂദാത് എന്ന് പറഞ്ഞു, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. അതിൻ്റെ ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പും ആശൂറയുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. അവരുടെ വിഷയങ്ങൾ നമ്മൾ കേട്ടു. അത് റമദാനിലെ നോമ്പിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതാണല്ലോ. അപ്പോൾ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് റമദാൻ നോമ്പിനെ കുറിച്ച് പറയപ്പെട്ടതാണ് എങ്കിൽ റമദാനിൽ നിന്ന് ഏതാനും നാളുകൾ എന്ന് ആരും മനസ്സിലാക്കിക്കൂടാ. പിന്നെയോ, റമദാൻ മാസം മുഴുവനും എന്നതാണ് അയ്യാമൻ മഅദൂദാത്ത് എന്നതിൻ്റെ

പക്ഷേ അതാണ് ഇവിടെ ഷെഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന തുടക്കത്തിൽ ഈ ഷെഹ്റു റമദാൻ എന്ന പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അതിന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, നമുക്ക് ഇൻഷാല്ലാ അത് വഴിയെ പഠിക്കാം. ഷെഹ്റു റമദാൻ, റമദാൻ്റെ മാസം, ഇവിടെ ഈ തുടക്കം അറിയിക്കുന്നത് റമദാൻ്റെ മാസം അല്ലദീ, അതെങ്ങനെയുള്ള മാസമാണ്? ഉൻസില ഫീഹി അൽ ഖുർആൻ, അതിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയ മാസം വിശിഷ്ടമാണ്, വിശുദ്ധവും അനുഗ്രഹീതവുമാണ്. ആ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഷെഹ്റു റമദാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ഷെഹർ? ഷെഹർ മാസമാണ്. ഷുഹൂറുൻ അഷ്ഹുറുൻ എന്നൊക്കെ അതിൻ്റെ ബഹുവചനം. ആ പദം അറിയിക്കുന്നത് ഷുഹ്റത്തിനെയാണ്. ഷുഹ്റത്ത് പ്രശസ്തിയും കേളിയുമാണ്. ലിബാസു ഷുഹ്റ എന്ന് പറയും, പ്രശസ്തിക്ക് വേണ്ടി, പേരെടുക്കാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം. അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാണല്ലോ. മാസത്തിന് ഷെഹർ എന്ന് പറയും, കാരണം മാസപ്പിറവി ദൃശ്യമായാൽ, ഉദയചന്ദ്രൻ കാണപ്പെട്ടാൽ ആളുകൾ മാസം കണ്ടെന്ന് വിളിച്ചു പറയും, മറ്റുള്ളവരെ കാണിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാസം ദർശിച്ചാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തു വൽ ഇസ്ലാം എന്ന് തുടങ്ങിയിട്ട് ദുആ നിർവഹിക്കും. അങ്ങനെ മാസം കണ്ടു, മാസം കാണിച്ചു, മാസം കണ്ടതായി വിളിച്ചു പറഞ്ഞു, ദുആ ചെയ്തു, അങ്ങനെ മാസം ഉദയത്തെ സ്ഥിരീകരിക്കും. ഇതുകൊണ്ടാണ് ഷുഹ്റത്ത് പ്രശസ്തി എന്നർത്ഥമുള്ള പദത്തിൽ നിന്ന് ഷെഹർ എന്ന പദം. മാസം രണ്ട് ഹിലാലുകൾക്കിടയിലുള്ള കാലപരിധിയാണ്. ഹിലാൽ എന്ന് പറഞ്ഞാൽ ഉദയചന്ദ്രൻ, ഒരു ഹിലാൽ മുതൽ അടുത്ത ഹിലാൽ വരെ, അല്ലെങ്കിൽ ഹിലാൽ മുതൽ മുഹാഖ് വരെ, ചന്ദ്രോദയം മുതൽ പിന്നെ കറുത്തവാവ് വരെയുള്ള കാലം, അതാണ് ഷെഹർ. മാസത്തിന് ഷെഹർ എന്ന് പറയപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫമൻ ഷഹീദ മിൻകുമു ഷെഹർ, ഷെഹറിന് നിങ്ങൾ സാക്ഷികളായാൽ. അവിടെ ഷെഹർ ഉദ്ദേശം ഹിലാലാണ്, ഉദയചന്ദ്രൻ, റമദാൻ മാസോദയത്തിന് സാക്ഷിയായാൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഷെഹർ എന്നിവിടെ പ്രയോഗിച്ചു. ഷെഹർ റമദാൻ, ഫമൻ ഷഹീദ മിൻകുമു ഷെഹർ എന്ന് പ്രയോഗിച്ചു. അതിനാൽ ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉണ്ടായാൽ പോരാ, പിന്നെയോ ഉദയചന്ദ്രനെ കാണുകയും കണ്ടത് അറിയിക്കുകയും ചെയ്താലാണ് നോമ്പ് തുടങ്ങേണ്ടത്, വ്രതാനുഷ്ഠാനം ആരംഭിക്കേണ്ടത്. ഹിലാൽ, ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു, ആരും കണ്ടില്ല, കണ്ടത് അറിയിച്ചില്ല, അറിയപ്പെട്ടില്ല എങ്കിൽ നോമ്പില്ല. എന്നാൽ കാണുകയും കണ്ടവർ സാക്ഷ്യം വഹിച്ച് അറിയിക്കുകയും ചെയ്താൽ അപ്പോഴാണ് നോമ്പ് നിർബന്ധമാവുക എന്നത് ഷെഹർ എന്ന പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തിയതിനാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഷെഹ്റു റമദാൻ, റമദാന്റെ മാസം എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. മാസങ്ങൾ 12. ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷെഹ്റ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസം. ഫി കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ മിൻഹാ അർബഅതുൻ ഹുറും, ഈ മാസങ്ങൾ 12 എണ്ണം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിന്, അവതരണത്തിൻ്റെ ആരംഭത്തിന് തുടക്കം കുറിക്കാനും വിശുദ്ധ നോമ്പിനെ നിർബന്ധമാക്കാനും മാസം മുഴുവൻ നിർബന്ധമാക്കാനും തെരഞ്ഞെടുത്ത മാസമാകുന്നു ഷെഹ്റു റമദാൻ, റമദാൻ മാസം. റമദാൻ എന്നത് മാസത്തിൻ്റെ പേരാണ്. അറബി മാസം മനസ്സിലാക്കി 12, മുഹറം, സഫർ, റബീഉനിൽ അവ്വൽ, റബീഉനിൽ സാനി, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ഇതിൽ 9-ാമത്തെ മാസമാണ് റമദാൻ. എന്തുകൊണ്ട് റമദാൻ എന്ന് ഈ മാസത്തിന് പേര് വന്നു? ജാഹിലിയത്തിൽ ഇതിന് നാത്തിഖ് എന്നും പറയുമായിരുന്നു. നാത്തിഖ് ഒരു കവിതയിൽ കാണാം, വഫി നാത്തിഖിൻ അജ്ലത് ലദാ ഹൗമത്തിൽ വഗ വവല്ലത് അലൽ അദ്ബാരി ഫുർസാനു ഖസ്അമ എന്ന്. ഖസ്അം ഗോത്രത്തിലെ അശ്വഭടന്മാർ ഹൗമത്തുൽ വഗയിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് അവർ പിന്തിരിഞ്ഞോടി എന്നാണ് കവിതയിൽ പറയുന്നത്. അത് വഫി നാത്തിഖിൻ, നാത്തിഖിലായിരുന്നു. നാത്തിഖ് എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. ഏതായാലും അവിടെ ഈ നാത്തിഖ് എന്ന പദം റമദാനിന് പ്രയോഗിക്കപ്പെട്ടിരുന്നു ജാഹിലിയത്തിൽ. റമദാൻ എന്നുള്ളത് അത്യുഷ്ണത്തെയാണ് അറിയിക്കുന്നത്, കഠിനമായ ചൂട്. സലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ, ഒട്ടക കുട്ടികൾക്ക് ചൂടേൽക്കുന്ന സമയത്താണ് സലാത്തുൽ അവ്വാബീൻ, അവ്വാബീൻ ങ്ങളുടെ നിസ്കാരം അഥവാ ദുഹാ നിസ്കാരം എന്ന ഹദീസിൽ കാണാം. അവിടെ റമദ ഇർമദു എന്ന് പറഞ്ഞാൽ ചൂടേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. റമദാൻ അതിൽ നിന്നുള്ള പേരാണ്. എന്തുകൊണ്ട് ആ പേര് വന്നു? ഭാഷാ നിഘണ്ടുകളിൽ കാണാം, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, പൗരാണിക ഭാഷകളിൽ നിന്ന് ഈ മാസങ്ങളുടെ പേരുകൾ അറബിയിലേക്ക് മാറ്റുമ്പോൾ ഈ മാറ്റുന്ന കാലം അതിൻ്റെ

0: പ്രത്യേകതകളും സവിശേഷതകളും മാനിച്ചാണ് മാസങ്ങൾക്ക് പേരിട്ടത് എന്നാണ്. അപ്പോൾ അറബി മാസം, അതിൽ ഒമ്പതാമത്തെ മാസമായ റമദാൻ മാസം അതിന് പേരിടുന്ന ആ സമയം അത്യുഷ്ണമായിരുന്നു, കഠിനമായ ചൂടായിരുന്നു, അതിനാൽ റമദാൻ എന്ന മാസത്തിന് പേരിട്ടു എന്നാണ് പറയുന്നത്. മുഹറം ആ പേര് വന്നത് അത് യുദ്ധം പാടില്ലെന്ന് നിസ്കർഷിക്കപ്പെട്ടിരുന്ന അൽ അഷൂറുൽ ഹുറും അതിൽ ആദ്യത്തെ മാസമാണ് മുഹറം, അതുകൊണ്ട് അങ്ങനെ ആ പേര് വന്നു. സഫർ എന്ന് രണ്ടാമത്തെ മാസത്തിന് പേര് വരാൻ കാരണം അറബികൾ ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാതെ അവരുടെ ഗോത്രങ്ങളിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടും. മുഹറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും യുദ്ധങ്ങൾക്കും മറ്റുമായിട്ട് വീട് വിട്ട് ഇറങ്ങും, നാട് വിട്ട് ഇറങ്ങും. അതോടുകൂടി നാടുകൾ, വീടുകൾ ശൂന്യമാകും. അതുകൊണ്ട് അക്കാലഘട്ടത്തിന് സഫർ എന്നു പേര് വന്നു. റബീഉൽ അവ്വൽ, റബീഉൽ സാനി, വസന്തകാലത്തായിരുന്നു ഈ പേരുമാറ്റം ഭവിച്ചത്, പുരാണ ഭാഷയിൽ നിന്നുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ അവർ അതിന് റബീ എന്ന് പേരിട്ടു. ജുമാദൽ ഊലയും ജുമാദൽ അഖിറയും അല്ലെങ്കിൽ ജുമാദൽ ഉഖ്റയും ശൈത്യം മൂത്ത്, തണുത്തുറച്ച് വെള്ളം പോലും ഉറച്ചു പോകുന്ന കാലം, അതുകൊണ്ടാണ് ആ ഒരു രണ്ട് മാസക്കാലം ജുമാദ എന്ന് പേര് വിളിക്കപ്പെട്ടത്. റജബ്, അറബികൾ അക്കാലം ആ മാസത്തെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ആ അർത്ഥത്തിലാണ് റജബ്. റജബിൽ വിശുദ്ധ മാസമാണ്, യുദ്ധമില്ലാതിരിക്കും. റജബ് തീരുന്നതോടുകൂടി പിന്നെ ഗോത്രങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് യുദ്ധങ്ങൾക്കും മറ്റും പുറപ്പെടും. അതുകൊണ്ട് അതിനെ തുടർന്ന് ഷാബാൻ, ഗോത്രങ്ങൾ പല വിഭാഗങ്ങളായി വകുപ്പുകളായി തിരിഞ്ഞു പുറപ്പെടുന്നതിനാൽ അങ്ങനെ പേര് വന്നു. റമദാൻ്റെ നമ്മൾ പറഞ്ഞു. ഷവ്വാൽ, ഒട്ടകങ്ങളുടെ ചില അവസ്ഥകൾ, ഒട്ടകങ്ങൾക്ക് പാല് വറ്റി, പിന്നീട് ഒട്ടകങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കാരണത്താൽ ആ പേര് വന്നു. ദുൽഖാദയും ദുൽഹിജ്ജയും ഇതുപോലെ വിശുദ്ധ മാസങ്ങളായിരുന്നു. യുദ്ധം ചെയ്യാതെ വീടുകളിൽ ഇരിക്കുന്നതിനാൽ ദുൽഖിഅദ അല്ലെങ്കിൽ ദുൽഖാദ എന്ന് ആ മാസത്തിനും, ഹജ്ജിന് പുറപ്പെടുന്നത് കാരണത്താൽ അടുത്ത മാസം ദുൽഹിജ്ജ എന്ന പേരിലുമൊക്കെ പറയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. ഏതായാലും നമ്മുടെ വിഷയം മാസങ്ങളിൽ ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് റമദാൻ പേര് വെക്കപ്പെട്ടു, അതിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടുള്ളത് ഭാഷാനിഘണ്ടുക്കളിലും അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലും. അത്യുഷ്ണവും കൊടിയ ചൂടുമായിരുന്നു ഈ ഒരു നാമകരണം നൽകപ്പെടുന്ന ആ സമയം എന്നാണ് അതിൽ പറയപ്പെടുന്നത്. റമദാൻ എന്നുള്ളത് ചൂടിനെയും കത്തിക്കുക, കരിക്കുക എന്നുള്ളതിനെയും ഒക്കെ അർത്ഥമാക്കും. സൽപ്രവൃത്തികൾ കൊണ്ട് പാപങ്ങൾ കരിക്കപ്പെടുന്ന, മായ്ക്കപ്പെടുന്ന അവസ്ഥയാണ് റമദാനിൽ. അതിനാലാണ് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ചിലർ ഈ പേരുമായി ബന്ധപ്പെട്ട് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സ്വീകാര്യമായത്, പ്രാമാണികർ തിരഞ്ഞെടുത്തത് ആദ്യം പറഞ്ഞ ഈ ഒരു വിഷയമാണ്. ഏതായാലും ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, വ്രതാനുഷ്ഠാനം അല്ലാഹു സുബ്ഹാനഹു വതാല നിർബന്ധമാക്കിയതായ മാസം, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം എന്നുള്ളതാണ് ഇതിൻ്റെ അറിയിപ്പ്. എന്തുകൊണ്ട് റമദാൻ എന്ന് പറയാതെ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞു? അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു, അയ്യാമൻ മഅദൂദാത് എന്നതിൻ്റെ വ്യക്തതയാണ്, റമദാനിൽ ഏതാനും ദിവസങ്ങളല്ല പിന്നെയോ റമദാൻ മാസം മുഴുവനാണ് എന്ന വ്യക്തതയാണ് ഈ ഷഹ്റിനെ റമദാനിലേക്ക് ചേർത്ത് ഇവിടെ റമദാൻ മാസം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് ഇൻഷാല്ലാ വഴിയെ പഠിക്കാൻ വരും. അൽ ഹജ്ജു അഷ്ഹുറു മഅ്ലൂമാത്ത്, ഹജ്ജ് എന്നാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. ഹജ്ജ് മാസങ്ങൾ ഷവ്വാലും ദുൽഖാദയും ദുൽഹജ്ജിൻ്റെ പത്ത് ദിവസങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ എന്ന് പറഞ്ഞില്ല, അഷ്ഹുറു മഅ്ലൂമാത്ത് എന്നാണ് പറഞ്ഞത്, അറിയപ്പെട്ട മാസങ്ങൾ. നോമ്പിൻ്റെ വിഷയത്തിൽ ഷഹ്റു റമദാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല റമദാനെ തെളിയിച്ചു പറഞ്ഞു. അതിൻ്റെ പൊരുൾ ഒന്നാണ് ഞാനിവിടെ ഉണർത്തിയത്. മറ്റൊരു പൊരുൾ, അറബികളെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയത്തിൽ അവർക്ക് ഹജ്ജും ഹജ്ജ് മാസങ്ങളും സുപരിചിതമായിരുന്നു. കാരണം അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഷവ്വാലും ദുൽഖാദയും ദുൽഹിജ്ജയും അവർക്ക് പരിചിതമായിരുന്നു. അവർ ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അഷ്ഹറു മഅ്ലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മാസങ്ങളുടെ പേര് പറഞ്ഞില്ല. എന്നാൽ നോമ്പ്, വ്രതാനുഷ്ഠാനം, പുരാതനമായി റമദാനിൽ വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു, അതിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്ന നാളുകളിൽ അറബികൾക്ക് റമദാനിലെ നോമ്പ്, റമദാൻ വ്രതാനുഷ്ഠാനത്തിന് എന്നത് പരിചിതമായിരുന്നില്ല. അവർ റമദാനിൽ നോമ്പ് എടുക്കുമായിരുന്നില്ല. അവർക്ക് പരിചയമുള്ള നോമ്പ് ആഷൂറ നോമ്പ് മാത്രമായിരുന്നു. നമ്മൾ പറഞ്ഞു അന്നായിരുന്നു കഅബയുടെ വിരി അവർ വ്രതമനുഷ്ഠിച്ച് മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ. ഇവിടെ ഷഹ്റു റമദാൻ എന്ന് പറയാൻ അതിൻ്റെ ഒരു പൊരുൾ ഇതാണ്, റമദാൻ അവർക്ക് നോമ്പെടുത്ത് അറിയുമായിരുന്നില്ല. എന്നാൽ ഹജ്ജിൻ്റെ വിഷയം അങ്ങനെയല്ല. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. അറബികൾ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിർക്കും ഒക്കെ ഉള്ളതോടുകൂടിയ ഹജ്ജായിരുന്നു അവരുടെ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഖുറൈശികളോടൊപ്പം 3 ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പ്രബോധന കാലഘട്ടത്തിൽ നിർവഹിച്ചത് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പോയി നിന്നത്, പിന്നെ അവിടെ നിന്ന് വന്നതൊക്കെ വിഷയങ്ങൾ. ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്, അതാ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിൽ റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഉൻസില എന്നുള്ളതാണ്. അപ്പോൾ ഉൻസില എന്നുള്ള പദം അറിയിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ്, അത് മുനസ്സലാണ്. ഇറക്കൽ മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അള്ളാഹു സുബ്ഹാനഹു വതആല അത്യുന്നതമായവനാണ്. അവങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരിപ്പിക്കൽ. ഇവിടെ ഖുർആൻ എന്നാണ് പറഞ്ഞത്. ഖുർആൻ എന്നത് ക്രിയാധാതുവാണ്, മസ്ദർ. ശുക്രാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നുകിൽ അതിന് ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമായിരിക്കും പാരായണം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇസ്മു ഫാഇലിൻ്റെ അർത്ഥമായിരിക്കും. ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായത്. അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അൽ മഖ്റൂ എന്ന അർത്ഥത്തെയാണ് അത് തരുന്നത്. പേര് പോലെ വിശുദ്ധ ഖുർആൻ എന്നും എപ്പോഴും പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ പാരായണം ഇവിടെ നിലക്കുന്നേ ഇല്ല. പരശതം ആളുകൾ ഓരോ സമയവും അത് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അൽ ഖുർആൻ എന്നത് അർത്ഥമാക്കുന്നത്. അത് വിശുദ്ധ വേദത്തിൻ്റെ പേരുമാണ്, അതിൻ്റെ വിശേഷണവുമാണ്. അൽഖാരി എന്നുള്ള ഇസ്മു ഫാഇലിൻ്റെ അർത്ഥമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖറാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥമുണ്ട്. അൽഖാരി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ സൂറത്തുകളെയും സൂക്തങ്ങളെയും പിന്നെ ആശയങ്ങളെയും അർത്ഥങ്ങളെയും വിധികളെയും യുക്തികളെയും പൊരുളുകളെയും കഥകളെയും ഉപമകളെയും വിധികൾ വിലക്കുകൾ സുവിശേഷങ്ങൾ അപായ സൂചനകൾ ഇങ്ങനെ തുടങ്ങി വിശ്വാസകാര്യങ്ങൾ കർമ്മകാര്യങ്ങൾ സ്വഭാവ സംബന്ധികളായ വിഷയങ്ങൾ പെരുമാറ്റങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാ നന്മകളുടെയും ധർമ്മങ്ങളുടെയും പുണ്യങ്ങളുടെയും പുണ്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഉൾക്കൊണ്ട ഗ്രന്ഥമാകുന്നു അൽ ഖുർആൻ. അൽ ഖുർആൻ എന്ന് എന്തുകൊണ്ട് പേര് വെക്കപ്പെട്ടു, അത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നതെന്ത്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ നിലക്കത് വിശദീകരിച്ചിട്ടുണ്ട്. പാരായണം ചെയ്യപ്പെടുന്നത് അൽ മഖ്റൂ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നത് അൽ ഖാരി എന്ന അർത്ഥത്തിൽ, പക്ഷേ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. തയ്യിബ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാന്റെ മാസം, അതെങ്ങനെയുള്ള മാസമാണ്? ഫീഹി, അതിൽ, ഉൻസില ഇറക്കപ്പെട്ടു, അൽ ഖുർആൻ ഈ ഖുർആനെ അഥവാ വിശുദ്ധ ഖുർആനെ, അത് എന്ന്, വിശുദ്ധ റമദാനിൽ എന്ന്, എങ്ങനെ? ഇത് ഒരു സുപ്രധാന ചോദ്യമാണ്. ഇവിടെ അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട വിഷയവുമാണ്. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, വേദങ്ങൾ എല്ലാം അള്ളാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസം റമദാനാണ് എന്നത് നമുക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ ബോധ്യപ്പെടുത്തരും. ഉൻസിലത്ത് സുഹഫു ഇബ്രാഹിം അവ്വല ലൈലത്തി മിൻ ഷഹ്രി റമദാൻ, റമദാനിലെ ആദ്യ രാത്രി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടു. സുഹഫു ഇബ്രാഹിം വ ഉൻസിലത്തി തൗറാത്തു ലിസിത്തി മദൈന മിൻ റമദാൻ, തൗറാത്ത് അത് റമദാൻ 6 അവതീർണമായി. വ ഉൻസിലൽ ഇൻജീലു ലി സലാസ അശ്റത മദത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 13 പിന്നിട്ടപ്പോൾ 14 രാവിൽ അല്ലെങ്കിൽ 13 രാവിൽ ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടു. വ ഉൻസില സബൂറു ലി സമാനി അശ്റത ഖലത് മിൻ റമദാൻ, സബൂർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സങ്കീർത്തനങ്ങൾ സബൂർ, അത് റമദാൻ 18 അവതീർണമായി. വ ഉൻസില ഖുർആനു ലി 24 ഖലത് മിൻ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൻ്റെ 24 അഥവാ 25 രാവിന് അവതീർണമായി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഉൻസില ഖുർആനു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ലി 24 ഖലത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 24 പിന്നിട്ടപ്പോൾ അഥവാ 25 രാവിൽ ഇതാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വാസില റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് അത്തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്തതാണിത്. ഈ നിവേദനം. അപ്പോൾ എന്ന് അവതീർണമായി എന്നത് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമായി. പക്ഷേ എങ്ങനെ അവതീർണമായി? റമദാനിൽ 25 രാവിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി. പക്ഷേ അവിടെ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടോ? അതല്ല, 23 വർഷങ്ങളിലായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത നടന്നതും പൂർത്തീകരിക്കപ്പെട്ടതും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നത് അറിയിക്കുന്നത് എന്ത്? അതിയ ഇബ്നുൽ അസ്വദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഇന്നഹു ഖദ് വഖഅ ഫീ ഖൽബി അശ്ശക്കു ഫീ ഖൗലില്ലാഹി തആല, എൻ്റെ ഖൽബിൽ ഒരു സംശയം ഉടലെടുത്തു അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വിഷയത്തിൽ. ഏതാ വചനം? നമ്മുടെ ഈ വചനം, നമ്മുടെ ഈ വചനം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനം, അതിൽ അദ്ദേഹത്തിന് സംശയം ഉടലെടുത്തു. അദ്ദേഹം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവിടെ ഇന്ന അൻസൽനാഹു, വിശുദ്ധ ഖുർആനെ തീർച്ചയായും നാം അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദറിൽ എന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറയുന്നത്. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമാക്കപ്പെട്ട രാവിൽ നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയാണ്. അവിടെ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ രാത്രിയിൽ, ഫീ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ, ഷഹ്റു റമദാൻ, റമദാൻ മാസം, ഇതൊക്കെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അതിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വഖദ് ഉൻസില ഫീ ശവ്വാൽ വദിൽ ഖാദ വദിൽ ഹിജ്ജ വൽ മുഹറം വസഫർ വശഹ്ര റബീഉൽ അവ്വൽ. ശവ്വാലിലും ദുൽഖാദയിലും ദുൽഹജ്ജിലും മുഹറമിലും സഫറിലും റബീഉൽ അവ്വലൊക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ മുബാറക്കയിൽ ഇറക്കപ്പെട്ടു? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എങ്ങനെ പറയാം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് അതിയ ഇബ്നുൽ അസ്വദിനോട് പറഞ്ഞത് ഇന്നഹു ഉൻസില ഫി റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലും അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ രാത്രിയിലും ഇറക്കപ്പെട്ടു. ജുംലത്തൻ വാഹിദത്തൻ, മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. സുമ്മ ഉൻസില ബഅദ ദാലിക്, പിന്നീട് ഇറക്കപ്പെട്ടു. അല മവാഖിഉൻ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് ഖണ്ഡശയായി, കുറേശയായി, ഒരായത്ത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെ. അതാണ് അല മവാഖിഉൻ നുജൂമി റിസ്ലൻ എന്നുകൊണ്ട് ഉദ്ദേശം. ഫി ഷുഹൂരി വൽ അയ്യാം, മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെ ആയിട്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പറയുകയുണ്ടായത്. ഈ നിവേദനം ഇമാം തബരി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ബൈഹഖി അൽ അസ്മാഉ വസിഫാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബി ഹാത്തിമും മറ്റുമൊക്കെ ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് സ്വീകാര്യയോഗ്യമായ നിവേദനമാണ്. അപ്പോൾ ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നു, പിന്നീട് ദിനങ്ങളിൽ മാസങ്ങളിൽ അതിൽ നിന്ന് ഖണ്ഡശയായി കുറച്ച് കുറച്ചായി 23 വർഷങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് അവതരിപ്പിക്കപ്പെട്ടു, അതാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അത് എങ്ങനെ അവതീർണമായി? ഇൻഷാല്ലാ അതാണ് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാനുള്ളത്. കാരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഈ മാസത്തിൽ ഇറക്കപ്പെട്ടു എന്നതിനെ അറിയിക്കുന്നു. ഇതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവിൽ നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നുള്ള അല്ലാഹു സുബ്ഹാന തആല തീർച്ചപ്പെടുത്തി പറഞ്ഞു. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തു ദുഖാനിൽ അനുഗ്രഹീതമായ രാത്രിയിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ അവതീർണത? അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഭാഗം തുടർന്ന് പഠിക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 ക്ലാസ്സാണ് നാം കേട്ടത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, ഷഹർ മാസം എന്ന പദം ഷുഹ്റത്ത് പ്രശസ്തി പരസ്യം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. മാസപ്പിറവി കണ്ടാൽ അത് വിളിച്ചു പറയുന്നതിനാലാണ് ഈ പേര് വന്നത്. എങ്കിൽ റമദാൻ എന്ന പേര് വരാനുള്ള ഒരു കാരണം അത് റാമാദോ അത്യുഷ്ണം എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. റമദാൻ എന്ന പേരിന് പണ്ഡിതന്മാർ നൽകുന്ന മറ്റൊരു വിശദീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, മഴ പെയ്യുന്ന മാസം. ഓപ്ഷൻ ബി, സൽപ്രവർത്തികൾ കൊണ്ട് പാപങ്ങളെ കരിച്ചു കളയുന്നത്. ഓപ്ഷൻ സി, യുദ്ധം നിഷിദ്ധമായ മാസം. ചോദ്യം രണ്ട്, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ റമദാൻ മാസത്തിന് മറ്റൊരു പേര് ഉപയോഗിച്ചിരുന്നു എന്ന് ഉറവിടങ്ങളിൽ കാണാം. ആ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, സൊഫർ. ഓപ്ഷൻ ബി, റജബ്. ഓപ്ഷൻ സി, നാത്തിഖ്. ചോദ്യം മൂന്ന്, വിശുദ്ധ ഖുർആൻ റമദാൻ 24 പിന്നിട്ട 25 രാവിലാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് വാസിൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇതേ ഹദീസിൽ മറ്റു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട തീയതികളും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ എത്രാം തീയതിയാണ്? ഓപ്ഷൻ എ, റമദാൻ 1. ഓപ്ഷൻ ബി, റമദാൻ 6. ഓപ്ഷൻ സി, റമദാൻ 13.
3: മാതാവിന്റെ ശരീരത്തിലെ അണ്ഡാശയം. ബദാം പരിപ്പിന്റെ വലിപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
5: Peace Radio. Tune to reality.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം. നാദൻ നൽകിയ സ്വരമാധുരി കൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇന്നത്തെ സ്വരത്തിൽ ഇരുകരവും നീട്ടി ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകനെ തോൽപ്പിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്നൊരു കാറ്റുപോലെയായിരുന്നു എന്ന് സ്വഹാബികൾ മറ്റു പല ഹദീസുകളിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയിക്കാൻ സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്‌രിബ്. മശ്രിക്കിലേക്കോ മഅ്‌രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിർറമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. അല്ലാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്ന കാര്യം. വആതൽ മാല അല ഹുബ്ബിഹി ദബിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നി സബീൽ. ധനത്തോട് സമ്പത്തിനോട് അതിനോടൊക്കെ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും കുടുംബമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണം ചിലവഴിക്കുന്നതിലാണ് പുണ്യമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു യഥാർത്ഥ മുസ്ലിമായ വ്യക്തി ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം എന്നുള്ളതാണ്. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥ എന്താണ്, തൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, അവരൊക്കെ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതല്ല പട്ടിണിയിലാണോ, ഇതൊക്കെ പരിശോധിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ മുഅ്മിനായ വ്യക്തി. ലോക സമൂഹത്തിൽ എവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ മുഅ്മിനാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതും പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിലൊന്നാമതായി കൊണ്ട് അല്ലാഹു പറഞ്ഞത്, വഅംഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അല്ലാഹു തൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ് എന്ന് സാരം. അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് അല്ലാഹു നൽകി എന്നുള്ളത് മാത്രമാണ്. ധനം അത് അള്ളാഹുവിൻ്റെ തന്നെയാണ്, മറ്റാരതുമല്ല, ആർക്കും അതിൽ അവകാശമല്ല. അത് ഒരു ഉത്തരവാദിത്തപൂർവ്വം അത് കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ട് എന്നതിന് വേണ്ടി മാത്രം അത് നമ്മളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചതാണ് എന്നുള്ളത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അല്ലാഹു നൽകിയതാണതൊക്കെ, അതിൽ നിന്ന് നമ്മൾ ചിലവഴിക്കണം എന്നുള്ളതാണ്. അല്ലാഹു കൊടുക്കാൻ പറഞ്ഞവർക്കൊക്കെ നമ്മളത് നൽകണം. രണ്ടാമതായി കൊണ്ട് അല്ലാഹു പറയുന്നു, ഈ സമ്പത്ത് മുഴുവൻ അത് അല്ലാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്ന്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അല്ലാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന് പകരമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്ത് അവിടെ കുറയുന്നില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅത്തി മുൻഫിഖൻ ഖലഫ. അല്ലാഹുമ്മ അഅത്തി മുൻഫിഖൻ ഖലഫ വഅഅത്തി മുൻസിഖൻ തലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നവർക്ക് നീ പകരമായി നൽകണേ. നിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇരട്ടിയായിക്കൊണ്ട് നൽകണേ. എന്നാൽ വഅഅതി മുൻസിക്കൻ തലഫ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ. അവരുടെ എല്ലാ സമ്പത്തും നീ നശിപ്പിച്ച് കളയണേ റബ്ബേ എന്നതാണ് ആ പ്രാർത്ഥന. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥനയാണിത്. സദക്ക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്ക് ഉപകാരപ്പെടില്ല, അവർ ദരിദ്രരായി മാറും. എന്നാൽ സകാത്തും സദക്കയും നൽകുന്നവൻ അള്ളാഹു ബറക്കത്ത് നൽകും ജീവിതത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയതാണ് നമ്മുടെ ധനം, നമ്മുടെ മുഴുവൻ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ മക്കൾ, എല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കിക്കൊണ്ട് തിരിച്ചു നൽകുമെന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനമെന്താ? അള്ളാഹു പറയുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. മരിച്ചതിന് ശേഷം നമ്മൾ ഖബറിലാവട്ടെ, ഇനി ഖബർ ജീവിതം കഴിഞ്ഞിട്ടുള്ള പരലോക ജീവിതമാവട്ടെ, ഏതൊരവസ്ഥയിലായിക്കോട്ടെ, ദാനധർമ്മം കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ശാന്തി നൽകും, സമാധാനം നൽകും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള. അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാവും പകലുമൊക്കെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളില്ലേ, അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്, വമ്പിച്ച പ്രതിഫലം അവർക്കതിനുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല, അവരൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട, പേടിക്കണ്ട. വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല, പേടിക്കേണ്ടതില്ല. എത്തരത്തിലുള്ള ആളുകളാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ, ദാനധർമ്മം ചെയ്ത ആളുകൾക്കുണ്ടാകുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ട് പണം നാം ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഏതാണ് പ്രവർത്തനം? ഇൽമൻ അല്ലമഹു വനശ്രഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ

0: ജനങ്ങൾക്ക് വേണ്ടി, വെള്ളത്തിൻ്റെ ആവശ്യമായ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ വെള്ളം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കിണർ നമ്മൾ കൊടുത്താൽ, ആ പുഴ നമുക്ക് അവരിലേക്ക് ഇങ്ങനെ ഒഴുക്കി കൊടുത്താൽ, ഖബറിലേക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഔ സദഖത്തൻ അഖ്റജഹു ഫി സിഹത്തിഹി വഹയാത്തിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയ ദാനധർമ്മം, അതിൻ്റെ പ്രതിഫലം നമ്മുടെ മരണശേഷവും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് ഉദാരമായി സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹൽ പാരായണം ജാഫർ സൽഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 61-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

فإذا جاء أجلهم لا يستأخرون

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, പാരായണം ചെയ്തത് ജാഫർ സൽഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും സമയമില്ല എന്ന പരാതിയുള്ളവരാണല്ലോ. ചെറിയ സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് ഇണയെ മനസ്സിലാക്കുക. ഈ ലേഖനം എഴുതിയത് റോഷൻ പുനലൂരാണ്. ശബ്ദം നൽകുന്നത് ഷഫീഖ് വണ്ടൂർ.
1: ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പരസ്പരമുള്ള തിരിച്ചറിവാണ് ദാമ്പത്യത്തിന് അത്യാവശ്യമായി വേണ്ടത്. അതാണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത്. രണ്ടുപേർക്കും തങ്ങളുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും തിരിച്ചറിയാനാവണം. എന്നാൽ അത് പലപ്പോഴും നടക്കുന്നില്ലെന്നതാണ് വസ്തുത. ഈ തിരിച്ചറിവിന്റെ അഭാവം ദാമ്പത്യമാകുന്ന വാഹനത്തിന്റെ ചക്രമുരുളാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലപ്പോഴും വേർപിരിയലിലേക്ക് എത്തിക്കാൻ കാരണമാകാറുണ്ട്. അതിന്റെ മൊത്തം ഭാരം പേരേണ്ടി വരുന്നത് അവർക്ക് ജനിച്ച മക്കളായിരിക്കും. ഉള്ളു തുറന്നുള്ള സംസാരം കൊണ്ടുതന്നെ ഇണകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സംസാരം പല ദമ്പതികളുടെയും കിടപ്പുമുറികളിൽ പോലും നടക്കുന്നില്ല. അത്യാവശ്യമായി വരുന്ന ചില ഉള്ളുതുറക്കലുകൾ വരെ ചില ഈഗോകളുടെ പേരിൽ മാറ്റിവെക്കുന്നവരാണ് പലരും. ഭർത്താക്കന്മാരോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഉള്ളുതുറന്ന് സംസാരിക്കാറുണ്ടോ? നിത്യജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും അവളോട് അന്വേഷിച്ചാണോ എടുക്കാറ്? അതല്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാണോ അവൾ അറിയാറ്? സർപ്രൈസിനുവേണ്ടി, തമാശയ്ക്കുവേണ്ടി ചില കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതുപോലും ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കാറുണ്ടെന്നത് ഓർക്കുക. പെട്ടെന്നെടുക്കേണ്ട, കൂടിയാലോചിക്കാൻ സമയമില്ലാത്ത ചില തീരുമാനങ്ങളും ഉണ്ടായേക്കാം. ഭാര്യയോടും മക്കളോടും കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കലും പരിഗണിക്കലുമായി അവർ മനസ്സിലാക്കും. ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ അത് ഏറെ സഹായിക്കും. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്ത് സമൂഹത്തിന്റെ കണ്ണിൽ മാത്രമേ നിങ്ങളെ സമ്പന്നനാക്കുന്നുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സമ്പന്നനാക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. അത് മറന്നുപോകരുത്. അവളുടെ സ്നേഹവും പിന്തുണയുമാണ് ഒരർത്ഥത്തിൽ നിങ്ങളെ സമൂഹത്തിൽ പോലും സമ്പന്നനാക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും പിശുക്ക് കാണിക്കില്ല. ഈഗോകളെ മാറ്റിവെച്ചേ തീരൂ. എല്ലാ പ്രയാസങ്ങളും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി സഹിക്കുന്നവളും ഒട്ടേറെ ഇഷ്ടങ്ങൾ ത്യജിക്കുന്നവളുമാണ് ഭാര്യ. അവൾ തിരിച്ച് ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം മാത്രമാണ്. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാനറിയണം. അവൾക്കത് ബോധ്യപ്പെടണം. പലരുമുണ്ട് ഭാര്യമാരെ അവർ നന്നായി സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ ഭാര്യമാർക്ക് പരാതി തന്നെയായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാൻ ഭർത്താവ് പിശുക്കു കാണിക്കുന്നതാണ് അതിന് കാരണം. സ്നേഹിക്കുക എന്നത് ഒരു കാര്യമാണ്, ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യവും. അഭിനന്ദിക്കേണ്ടിടത്ത് അവളെ അഭിനന്ദിക്കണം. അത് അവളെ കൂടുതൽ ഉന്മേഷവതിയാക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ഭക്ഷണത്തെക്കുറിച്ച് വളരെ രുചിയുണ്ട്, ഉഷാറായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് നൽകുന്ന ഊർജം അപാരമായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും തണൽ പ്രതീക്ഷിച്ച് സ്വന്തം വീട് വിട്ട് വന്നവളാണവർ. അക്കാര്യം മറക്കാതിരിക്കുക.
0: ജസാക്കല്ലാഹു ഖൈറ. ഷഫീഖ് വണ്ടൂരാണ് നുറുങ്ങുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. റോഷൻ പുനലൂരിന്റെ ഇണയെ മനസ്സിലാക്കുക എന്ന രചനയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂറത്ത് ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 49, 50, 51 ഈ മൂന്നായത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ഹസൻ അൻസാരിയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 49 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം وترى المجرمين يومئذ مقرنين في الأصفاد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്തു. ഭൂമി ഭൂമിയല്ലാത്തതായും ആകാശങ്ങൾ ആകാശങ്ങളല്ലാത്തതായും മാറ്റപ്പെടുന്ന ദിവസം. വ ബറസൂ ലില്ലാഹിൽ വാഹിദിൽ കഹാർ, ഏകനായ സർവാധികാരിയായ അള്ളാഹുവിങ്കലേക്ക് ഖബറുകളിൽ നിന്ന് അവർ പ്രത്യക്ഷപ്പെട്ടു വരികയും ചെയ്യുമെന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് എന്താണ് അള്ളാഹു പറയുന്നത്? വ തറൽ മുജിരിമീന. മുജിരിമീൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ. അപ്പോൾ വ തറൽ മുജിരിമീന, കുറ്റവാളികളെ നിനക്ക് കാണാം. യൗമ ഇതിൻ, അന്നേ ദിവസം, അന്നേ ദിവസം കുറ്റവാളികളെ നിനക്ക് കാണാം. എങ്ങനെ കാണാം? മുഖറനീന, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട്, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാം. എന്തില്? ഫിൽ അസ്ഫാദ്. അസ്ഫാദ് എന്ന് പറഞ്ഞാൽ കുടുക്കുകൾ, ആമങ്ങൾ, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം മുജിരിമീങ്ങളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ്. വത്തറൽ മുജിരിമീന, കുറ്റവാളികളെ നീ കാണും. യൗമൈദിൻ, അന്നേ ദിവസം. മുഖറനീന, ബന്ധിക്കപ്പെട്ടവരായിട്ട്. ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ പരസ്പരം ചങ്ങല കൊണ്ട് കൂട്ടി ബന്ധിക്കപ്പെടുമെന്നും അവരുടെ അവയവങ്ങൾ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുമെന്നും ഒക്കെ അതിന് അർത്ഥം വരാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസമുള്ള കുറ്റവാളികളുടെ ഒരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഖ്ഷാ വുജൂഹഹും ഉന്നാർ. സറാബീലുഹും, സിർബാൽ, സറാബീൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുപ്പായങ്ങൾ, അവരുടെ കുപ്പായങ്ങൾ അതെന്തിനാലായിരിക്കും? മിൻ ഖത്റാനിൻ. ഖത്റാൻ എന്ന് പറഞ്ഞാൽ പന്തം കൊണ്ടുള്ളതായിരിക്കും, ടാറ് കൊണ്ടുള്ളതായിരിക്കും. വതഖ്ഷാ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും, പൊതിയുകയും ചെയ്യും. എന്തിനെ? വുജൂഹഹും, അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അന്നാറു, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താണ്? സറാബീലുഹും, അവരുടെ കുപ്പായങ്ങൾ മിൻ ഖത്റാനിൻ. എന്തുകൊണ്ടായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ടാറു കൊണ്ടുള്ളതായിരിക്കും. വതഖ്ഷ, മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങളെ. അന്നാറു, അഗ്നി മൂടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഖത്റാൻ എന്ന വാക്കിനാണ് നമ്മൾ കീൽ അല്ലെങ്കിൽ ടാറ് എന്ന അർത്ഥം നമ്മൾ പറയുന്നത്. വേഗം തീപിടിച്ചാളി കത്തുന്നതും അതേപോലെ തന്നെ ഉഷ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ദ്രാവകമായിരിക്കും, ഒരു പദാർത്ഥമായിരിക്കും അവരുടെ കുപ്പായമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? സറാബീലുഹും, അവരുടെ സിർബാലുകൾ, അവരുടെ കുപ്പായങ്ങൾ, മിൻ ഖത്റാനിൻ, എന്തിനാലുള്ളതായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, തീപ്പന്തം കൊണ്ടുള്ളതായിരിക്കും. വതഗ്ഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങൾ, അന്നാർ, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം എന്താണ്? അടുത്ത ആയത്ത് നോക്കൂ. ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത്ത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ലിയജ്സിയ, പ്രതിഫലം നൽകാൻ വേണ്ടി. ലിയജ്സിയ മഅന പ്രതിഫലം നൽകാൻ വേണ്ടി. ആര്? അല്ലാഹു. അല്ലാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആർക്ക്? കുല്ല നഫ്സിൻ, എല്ലാ നഫ്സുകൾക്കും. മാ കസബത്ത്, അത് സമ്പാദിച്ചതിന്. അപ്പോൾ ഓരോ വ്യക്തിക്കും അത് പ്രവർത്തിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി അത്രേ അത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, സരീഉൽ ഹിസാബ്, വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് എന്താണ് ശ്രോതാക്കളെ? അല്ലാഹു ലി യജ്സി അല്ലാഹു കുല്ല നഫ്സിമ്മാ കസബത്ത്, ഓരോ വ്യക്തിക്കും അവർ സമ്പാദിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിചാരണ ചെയ്യുക എന്നുള്ളത് അല്ലാഹു ശരിയാണ്, അവൻ അങ്ങേയറ്റത്തെ വേഗത്തിൽ ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ വിശദീകരിച്ച ആ കാര്യം എന്താണ്? അക്രമികളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ്. അവയവങ്ങൾ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അതല്ല അവരെ കൂട്ടി ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അങ്ങനെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചങ്ങലകളിൽ അവരെ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് അവരെ കൊണ്ടുവരിക. മാത്രമല്ല അവർക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെന്താണ്? സറാബീലുഹും മിൻ ഖത്റാനിൻ, പന്തം കൊണ്ടുള്ള, തീപന്തം കൊണ്ടുള്ള, ചൂട് അധികരിപ്പിക്കുവാനും പെട്ടെന്ന് തീ പിടിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് അവർക്ക് കൊടുക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുമാത്രമല്ല, വതഖ്ഷാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ നരകം മൂടിക്കളയും. അപ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കളെ അന്നത്തെ ഒരവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂറത്തു ഹജ്ജിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഖുത്തിഅത്ത് ലഹും സിയാബു മിന്നാരിൻ വയുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം. നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പറഞ്ഞത് എന്താണ്? ഖുത്തിഅത്ത് ലഹും സിയാബു മിന്നാരിൻ, നരകത്തിനാലുള്ള വസ്ത്രം അവർക്ക് മുറിച്ചു കൊടുക്കപ്പെടും. പിന്നെയോ വയുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ ചൂടുള്ള വെള്ളം ചൊരിയപ്പെടും എന്നാണ്. സബ്ബ യുസബ്ബു എന്ന് പറഞ്ഞാൽ ചൊരിയപ്പെടുക. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ടുണ്ടായിരിക്കും അവർക്ക്. ആ ദണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മലയെ അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമാകും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രഹരമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ തീർത്തുന്നില്ല. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ ആമാശയങ്ങളിലുള്ളതും അവരുടെ തൊലികളുമൊക്കെ തിളച്ചു പൊന്തും എന്ന് അള്ളാഹു വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. എന്നിട്ട് ഇതിൻ്റെ കാരണമായിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്? ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിമാ കസബ്, ഓരോ മനുഷ്യനും അവരവർ അധ്വാനിച്ചതിന് അള്ളാഹു കൂലി കൊടുക്കുകയാണ്. ഇന്നല്ലാഹ സരിയോ ലിഹിസാബ്, അള്ളാഹു ആകട്ടെ ഏറ്റവും വേഗത്തിൽ കൂലി കൊടുക്കുന്നവനാണ്, സരിയോ ലിഹിസാബ്, കൂലി കൊടുക്കുന്നവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലിയ ജസി അള്ളാഹു കുല്ല നഫ്സിമാ കസബത്ത് ഇന്നല്ലാഹ സരിഉൽ ഹിസാബ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സോടുകൂടി സൂറ അവസാനിക്കുകയാണ്. ഈ സൂറയിലെ അവസാനത്തെ ആയത്താണ് പഠിക്കുന്നത്. ഏതാണത്? ഹദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹു വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഹദാ ബലാഗുൽ ലിന്നാസ്, ഹദാ ബലാഗുൽ ലിന്നാസ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയല്ലേ ബലാഗ്, ബലാഗ് മായന സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഹദാ ബലാഗുൽ ലിന്നാസ്, ഇത് ആർക്കുള്ള ബലാഗാണ്? നാസിനുള്ള, മനുഷ്യർക്കുള്ള എത്തിച്ചു കൊടുക്കലാണ്, സന്ദേശമാണ്. തീർന്നില്ല. വലിയുന്ദറൂബിഹി, പിന്നെയോ? ഇതുമൂലം അവർക്ക് നെതറ യുന്ദറു എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെടും, മുന്നറിയിപ്പ് നൽകപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെടുവാനും വേണ്ടിയാണ്. വലിയ അലമു, അവർ മനസ്സിലാക്കുവാനും. എന്ത്? അന്നമാഹുവ ഇലാഹും വാഹ്, നിശ്ചയമായും കാര്യമെന്ന് പറയുന്നത് ഇലാഹ് അവൻ ഏകനാകുന്നു, ആരാധ്യൻ ഏകനാകുന്നു. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ. ഉലുൽ അൽബാബ്, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. വലിയദ്ദക്കറമാന ഉറ്റാലോചിക്കാൻ വേണ്ടിയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉറ്റാലോചിച്ച് കാര്യം ഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരിൽ വളരെ കൃത്യമായി ഉണ്ടാകേണ്ടുന്നൊരു സ്വഭാവം എന്താണ്? ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ മനുഷ്യർക്ക് എത്തിക്കാനുള്ള ഒരു ബലാഗാണ്. അതേപോലെ തന്നെ ഇതവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്താണ് മുന്നറിയിപ്പ്? ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടുന്നത് ആരാണ്? ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പോൾ ഹദാ ബലാഗുൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. വലിയുന്ദറു ബിഹി, അതുകൊണ്ട് താക്കീത് നൽകപ്പെടാൻ വേണ്ടി. വലിയ അലമു, മനസ്സിലാക്കാനും. മന്നമാഹുവ, തീർച്ചയായും ഇതാണ് കാര്യം. ഇലാഹും വാഹിദ്, ആരാധ്യൻ ഏകനാണ്. വലിയ ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ അതിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യം നമ്മൾ വളരെ പരമപ്രധാനമായി ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു ഏകനാണ് എന്ന വിഷയത്തിൽ നമുക്ക് സംശയലേതുമില്ലാതെ മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കുറ്റവാളികളുടെ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഇബ്രാഹീമിലെ 49, 50, 51 വചനങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയമാണ് ഇവിടെ ബഹുമാനനായ ഹസൻ അൻസാരി നമ്മളോട് പങ്കുവച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെയായി ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: നാടിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: أعوذ بالله من الشيطان الرجيم
4: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ

0: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
1: Peace Radio. Tune to reality.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പാരായണം കേട്ടാലോ?
3: ഇൻഷാല്ലാ.
2: അപ്പോൾ ഖുർആൻ പാരായണം കേൾക്കുക എന്നുള്ളത് എന്താണ്? ഓതുന്ന പോലെ തന്നെ വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. ഇൻഷാല്ലാ, ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു അൽ ഇൻസാനാണ്. പാരായണം ചെയ്യുന്നത് അബ്ദുള്ള ഔലൽ ജുഹനി, അദ്ദേഹത്തിൻ്റെ പാരായണമാണ് സൂറത്തു അൽ ഇൻസാൻ. അതിൻ്റെ പാരായണം, മധുരമാർന്ന ഖുർആൻ പാരായണം നമുക്കൊന്ന് ആസ്വദിക്കാം.
4: بسم الله الرحمن الرحيم هل

0: رحمته والظالمين أعد لهم عذابا أليما.
1: അബ്ദുള്ള ഔലൽ ജുഹനിയുടെ ഖുർആൻ പാരായണമാണ് നാം ഇപ്പോൾ കേട്ടത്. സൂറത്തുൽ ഇൻസാൻ, വിശുദ്ധ ഖുർആനിലെ 76-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഇൻസാന്റെ മധുരമാർന്ന പാരായണം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോയിൽ മക്കയുടെ തീരത്ത് മക്കാമു ഇബ്രാഹിം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് മുന്നിൽ ക്ലാസ് എടുക്കുന്നത് മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. മുഹമ്മദരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ മതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു വിശ്വാസിയുടെ ജീവിതവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം. ഒരു ദിവസം പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഉച്ചരിക്കാതെ ഒരു വിശ്വാസിക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. കാരണം അവൻ്റെ 5 നേരത്തെ നമസ്കാരങ്ങളിൽ അവൻ നിർബന്ധമായിക്കൊണ്ടും ചൊല്ലേണ്ട സ്വലാത്തിൽ, ഇബ്രാഹിമി സ്വലാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ പ്രാധാന്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതകാലഘട്ടത്തിൽ അനുപമമായ ത്യാഗവും പ്രോജ്വലമായ ഇസ്ലാമിക പ്രബോധനവും കാഴ്ചവെച്ച് അനിതര സാധാരണമായ വ്യക്തിത്വമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ഒരുപാട് ആസാറുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അന്ത്യനാൾ വരെ നിലനിൽക്കണമെന്ന അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ അറിയപ്പെടുന്ന മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞത്. ഈ മക്കാമു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടിയാണ് കഅബ പുനർനിർമ്മിക്കുന്നത്. വൈദ് യർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബയുടെ അസ്ഥിവാരത്തിൽ നിന്ന് അതിനെ ഉയർത്തിയ സന്ദർഭം, ആ ഉയർത്തുന്ന രീതി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫഇൻ ദദാലിക റഫഅ അൽ ഖവാഇദ മിനൽ ബൈത്. ഇസ്മായിൽ, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടി അത് ഉയർത്തി. ഫജഅൽ ഇസ്മായിൽ യത്തി ബിൽ ഹിജാറ. അതൊരു കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് കഅബ, കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം ഇബ്നി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അടുക്കി കല്ലുകൾ അടുക്കി വെക്കും, ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരും. അങ്ങനെ ഹത്ത ഇദർത്തഫഅ, അങ്ങനെ കുറച്ച് ഉയരത്തിലേക്കെത്തി, പടവ് ഉയരത്തിലേക്കെത്തിയപ്പോൾ ജാ ബിഹാദൽ ഹജരി ഫവദഅഹു ലഹു ഫഖാമ അലൈഹി. അപ്പോൾ ഇനി മുകളിലേക്ക് പഠിക്കണമെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് കയറി പഠിക്കണം. അങ്ങനൊരു കല്ല് കൊണ്ടുവന്നു, ആ കല്ല് അവിടെ വെക്കുകയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന സ്ഥലം, അതാണ് മക്കാം. ഖാമ എന്ന് പറഞ്ഞ് നിന്നു എന്നർത്ഥം. മക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, നിന്ന സ്ഥലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കയറി നിന്ന ഒരു കല്ലാണ് മക്കാം ഇബ്രാഹിം. ഈ മക്കാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക, നമ്മുടെ നാട്ടിൽ വേറെ ചില മക്കാമുകളുണ്ട്. അത് അനിസ്ലാമികമായ ദർഗകളും അതുപോലെ തന്നെ ഖബറുകളും മസാറുകളുമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ഖബറോ മസാറോ ദർഗയോ ഒന്നുമല്ല, ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി കയറി നിന്ന സ്ഥലം. ആ കല്ല് കഅബയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ വെക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മക്കാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമായി കഅബയെ പോലെ തന്നെ ലോകത്തിൻ്റെ അവസാനം വരേക്കുമുള്ള ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൻ്റെ ഒരു ബർക്കത്തും ഇബ്രാഹിം നബിയുടെ ആധാറുകൾക്കുള്ള ഒരു പ്രത്യേകതയുമാണ്. ശുദ്ധ ഖുർആനിൽ ഇതിങ്ങനെ കാണാം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅലിന്നാസ് ലല്ലദീ ബിബക്കത്ത് മുബാറക്കൻ വഹുദൻ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഅബാലയത്തിലും അതുപോലെ തന്നെ മക്കയിലും അതിൻ്റെ ചരിത്രത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ പെട്ടതാണ്, ആ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് മഖാം ഇബ്രാഹിം. മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ് ദൃഷ്ടാന്തം? ഒരു നന്മ ചെയ്ത, അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി പോരാടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറ ഒരു ആത്മീയമായ ഒരു ജിഹാദിൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. അത് ലോകം ഓർക്കണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത് വത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനാണ് നിങ്ങൾ പോലും പിൻപറ്റേണ്ടത്. അപ്പം ആ ഒരു ഇബ്രാഹിം നബിയുടെ ആധാറിനെ അള്ളാഹ് പറയാണ് അത് ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് മഖാം ഇബ്രാഹിം. അത് നമുക്കുള്ള ദൃഷ്ടാന്തം എന്താണ്? അതൊരു കല്ലാണ്. പക്ഷെ ആ കല്ലിൻ്റെ പ്രത്യേകത, അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരു കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വലിയ മനുഷ്യൻ കയറി നിന്ന ഒരു ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും തൗഹീദിൻ്റെയും ജിഹാദിൻ്റെയും കഥ പറയുന്ന ഒരു കല്ലാണ് യഥാർത്ഥത്തിൽ മഖാം ഇബ്രാഹിം. ആ കല്ല് ഹജറുൽ അസ്വദ് പോലെയുള്ള കല്ലല്ല, അത് സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഹജറുൽ അസ്വദ്. അതുകൊണ്ട് തന്നെ തൊട്ടുമുത്തൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഹജറുൽ അസ്വദ് മക്കയിലൊരു ഒരു സാധാരണ കല്ലായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ ഉണ്ടാക്കിയപ്പോൾ അതിന് ഒരു പ്രത്യേകത വന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ പ്രത്യേകതയാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ സ്ഥിരപ്പെടുത്തിയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കല്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടുമുത്താനോ അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിക്കൊണ്ട് തവറുക്കിൻ്റെ വിഷയങ്ങൾ എടുക്കാനോ ഒന്നും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല, പ്രവാചകൻ അതിന് നിർദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആ മഖാം ഇബ്രാഹിമിനെ ഒരു ചരിത്രത്തിൻ്റെ നമ്മുടെ ആരാധനയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടന്നുവെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ് വൈദ് ജഅൽനൽ ബൈത മസാബത്തിൽ ലിന്നാസ് വഅമ്നൻ വത്തഖിദു മിമഖാം ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖാമിനെ നിങ്ങളൊരു മുസല്ലയായി സ്വീകരിക്കണം, നമസ്കരിക്കുന്ന സ്ഥലമാക്കണം. കാരണം അത് കഅബയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതിന് പിന്നീട് ചരിത്രത്തിൽ കാണാം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ന് നിലവിലുള്ള മത്താഫിൻ്റെ കഅബയിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്നുള്ളത് പോലെ തന്നെ അങ്ങനെ ഒരു സ്വർണ്ണപ്പാളികളോ അതല്ലെങ്കിൽ മറ്റുള്ള പാളികളൊന്നും വെച്ചിട്ട് അത് സാധാ കല്ലായി അവിടെ ഉണ്ടായിരുന്നു. ആ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നമസ്കരിക്കണം എന്ന നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അതൊരു തൗഹീദിൻ്റെ അടയാളമാണ്. ഒരു തൗഹീദ് പ്രബോധനം ചെയ്ത അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ അടയാള ജീവിതത്തെ അടയാളപ്പെടുത്തുന്നൊരു കല്ലാണ് മഖാം ഇബ്രാഹിം എന്നുള്ളത്. ആ കാരണം കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തവാഫ് കഴിഞ്ഞാൽ കഅബാലയം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ കഅബാലത്തെ 7 പ്രാവശ്യം വലയം വെച്ച് കഴിഞ്ഞാൽ 7-ാമത്തെ തവണ ഹജറുൽ അസ്വദിന് നേരെ എത്തുമ്പോൾ തവാഫ് അവസാനിച്ചു. പിന്നീട് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് രണ്ടറക്കാത്ത് നമസ്കരിക്കണം. അത് തവാഫിൽ പെട്ടതാണ്, ആ തവാഫിൻ്റെ രണ്ടറക്കാത്ത് നമസ്കാരം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ തവാഫും ഈ കഅബയും ഈ മഖാം ഇബ്രാഹിമൊക്കെ തൗഹീദിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഒരു മഹാപ്രവാചകൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന വലിയ ആധാറുകളാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ടറക്കാത്ത് നമസ്കാരത്തിൽ തൗഹീദിൻ്റെ ആയത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്. അതിൽ 1-ാമത്തേതിൽ സൂറത്തുൽ കാഫിറൂൻ, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. 2-ാമത്തേതിൽ സൂറത്തുൽ കാഫിറൂൻ, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ രണ്ട് സൂറത്തുകളാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടറക്കാത്തുകളിൽ ഓതേണ്ടത്. കാരണം തൗഹീദിൻ്റെ ഒരു സ്ഥലത്ത്, ഒരു ചരിത്രം പറയുന്ന സ്ഥലത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച രീതി അങ്ങനെയാണ്. തൗഹീദിൻ്റെ ആയത്തുകൾ തൗഹീദിൻ്റെ സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ ചരിത്രം ഓടിയെത്തുന്ന രൂപത്തിൽ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, ഈ മഖാം ഇബ്രാഹിമിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് തൗഹീദിൻ്റെ സന്ദേശമാണ്. അത് കഅബാലയത്തിൻ്റെ സന്ദേശമാണ്. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയുടെയും അടയാളമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മക്കാം ഇബ്രാഹിം കഅബ പുണ്യമുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നാമത്തെ ഭവനമാണ്. ആ ഭവനത്തോട് ചാരി ലോകാവസാനം വരേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറുന്നൊരു കല്ല്. ആ കല്ലിന് പ്രത്യേകതയുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിൽ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വലിയ ആരാധനാ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെയൊന്നും കല്ലിനെയും മരമുട്ടിയെയും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും മക്കാം ഇബ്രാഹിമിനെ ആരാധിച്ചിരുന്നില്ല. അതൊരു വിഗ്രഹമായി അവർ സ്വീകരിച്ചിരുന്നില്ല. ഹജറുൽ അസ്വദ് വിഗ്രഹമായിരുന്നില്ല. കഅബാലയത്തെ അവർ വിഗ്രഹമായി കണ്ടിരുന്നില്ല. ഇത് അള്ളാഹു അതിനെ സംരക്ഷിച്ച സംരക്ഷണത്തിൻ്റെ രീതി നോക്കൂ നിങ്ങൾ. ഒരു കല്ല് കിട്ടിയാൽ ആ കല്ലിനെ വിഗ്രഹമായി തൻ്റെ സഞ്ചിയിൽ കൊണ്ടു നടക്കുന്ന, തൻ്റെ ആരാധനായി തൻ്റെ ഇലാഹായി കൊണ്ടു നടക്കുന്ന മക്കത്തെ മുശ്രിക്ക് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തെ കല്ല് അവിടെ ഉണ്ടായിട്ടും, മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിമിയുടെ പാദസ്പർശമേറ്റ കല്ല് അവിടെ ഉണ്ടായിട്ടും ആ കല്ലിനൊരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അവർ പ്രതിഷ്ഠിച്ചിട്ടില്ല. ആ മക്കാം ഇബ്രാഹിമിനൊരു ഒരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അവർ കണ്ടില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ കല്ലുകളെ സംരക്ഷിച്ച, തൗഹീദിനെ സംരക്ഷിച്ച രീതിയാണ്. അതേസമയത്ത് വേറൊരു ഏത് കല്ല് കിട്ടിയാലും അതിനെ കൊത്തിച്ചെത്തി മിനുക്കി ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലാക്കി അതിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അതിൻ്റെ മുമ്പിൽ ഭക്ഷണം പറപ്പിക്കുന്ന, അതിനുവേണ്ടി നേർച്ച വരുന്ന, അതിനുവേണ്ടി മൃഗങ്ങളെ ബലിയർക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഇടയിൽ നിന്നും ആ തൗഹീദിൻ്റെ ശബ്ദത്തെ, തൗഹീദിൻ്റെ ആധാറുകൾ എങ്ങനെയാണ് അള്ളാഹു സംരക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ചരിത്രം മഖാം ഇബ്രാഹിമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തൗഹീദിൻ്റെ ചരിത്രമുള്ള ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ ചരിത്രം നമ്മൾ ഓർക്കുക. തൗഹീദാണ് ഇസ്ലാമിൻ്റെ ജീവൻ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ കാതൽ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഈ ഒരു സത്യമാണ് മഖാം ഇബ്രാഹിം നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയും. നമ്മുടെ മക്കാം എന്ന് പറയുന്നത് തൗഹീദാണ്. ഇബ്രാഹിം ഇവിടെ മക്കാമും തൗഹീദായിരുന്നു. നാം മറക്കാതിരിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമായിരുന്നു. പങ്കെടുത്തത് മാലിക് സലഫിയായിരുന്നു. മക്കാം ഇബ്രാഹിമിൻ്റെ മഹത്വങ്ങളും സവിശേഷതകളുമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നാം കേട്ടത്.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പലപ്പോഴും നമ്മൾ ഈ ഇസ്ലാമിക വിമർശനങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവത്തെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർ വാദിക്കാനുള്ളൊരു വിഷയമാണ്, നിങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവരുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ്. ഞങ്ങളെന്തും പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കാണുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, ദൈവത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല എന്നാണ് അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കും എന്ന്, ഞങ്ങൾക്ക് ശാസ്ത്രത്തിനെ കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ദൈവമില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്നുള്ള ആശയങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിയത് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്നോ ശാസ്ത്രം എന്താണെന്നോ അറിയാത്ത ആളുകളാണ് ഇത്തരം വാദങ്ങളും ഇത്തരം കാര്യങ്ങളും ഉന്നയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സയൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നിരീക്ഷണം ഒബ്സർവേഷൻ, പരീക്ഷണം എക്സ്പെരിമെൻറ്റേഷൻ, യുക്തി റീസണിങ് എന്നിവയിലൂടെ പഠിക്കുകയും അവയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഭൗതിക പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ എന്ത് ചെയ്യുന്നു, കൃത്യമായ യുക്തിയോടുകൂടി, കൃത്യമായ പരീക്ഷണങ്ങളോടുകൂടി, ക്രമബന്ധിതമായ ഒബ്സർവേഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ യുക്തിചിന്തയുടെ ആളുകളാണ്, അപ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥ ശാസ്ത്രം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം നോക്കിയാൽ മതി, എന്താണ്, ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കാര്യങ്ങളെയാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴയെ, ഇവിടുത്തെ കാറ്റിനെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ കൈകൊണ്ട് സ്പർശിക്കാനൊക്കെ കഴിയുന്ന വസ്തുക്കളെ എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെൻറ്റേഷനിലൂടെ, റീസണിങ്ങിലൂടെ, ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഏത് മതമാകട്ടെ, ആ മതങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ലോകമായതുകൊണ്ട് തന്നെ ദൈവമാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവമാണ് ലോകം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയം, ദൈവം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം പ്രപഞ്ചത്തിനകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ രൂപങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതൊക്കെ പറയുന്നത് അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഇസ്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അത് പ്രപഞ്ചത്തിന് അതീതമാണ്, പ്രപഞ്ചത്തിൻ്റെ പുറത്താണ് ദൈവം. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വിശ്വം പഠിപ്പിക്കേണ്ടത് എവിടെയാണ്, അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹു അല്ലാതെ അർശിസ്തവ, അള്ളാഹു അവൻ്റെ അർശിൽ എന്ത് ചെയ്യുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർശിൽ ഉപവിഷ്ടനമായ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിന് പുറത്താണെന്ന് കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ തെളിവുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, പ്രവാചകന്റെ ഹദീസുകളോട് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ എങ്ങനെയാണ് ഭൗതികമായ രൂപത്തിൽ, ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളത് കോമൺ സെൻസോടുകൂടി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ഇനി ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്

0: പറയുമ്പോൾ ചില ആൾക്കാർ പറയും എന്താ ദൈവം പ്രവചനത്തിന് പുറത്ത്, അത് മതം പഠിപ്പിക്കുന്നതാണ്, മതമാണത് പറയേണ്ടത്. ആ ദൈവം പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ആ ദൈവം പറയുന്നു, എന്താണ് ദൈവം എന്താണ് പ്രപഞ്ചത്തിന് പുറത്താണ് ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്താണ് ദൈവം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം, അവൻ സമദാണ്, അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവൻ സമദാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടവനുമല്ല. അപ്പോൾ ഭൂമി ലോകത്താണ് ഈ ജനനവും മരണവും അതുപോലെ തന്നെ ജനിക്കപ്പെടലും ഒക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തുള്ള ഈ ഭൂമി ലോകത്തെ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാ നിയമാവലികൾക്കും അപ്പുറത്താണ് ദൈവം. ആ ഭൂമി ലോകത്ത് അപ്പുറത്തുള്ള ആ ദൈവത്തെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഭൂമിയിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖക്കുണ്ട്. പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു മെറ്റീരിയൽ അല്ലല്ലോ, മനുഷ്യനെപ്പോലൊരു മെറ്റീരിയൽ അല്ല അല്ലേ. നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ദൈവം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ദൈവം. നമ്മുടെ ചിന്തകൾക്കൊരു പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കൊരു കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ ആലോചനകൾക്ക് പരിധിയുണ്ട്. ആ പരിധികൾക്കപ്പുറത്താണ് ദൈവം. ആ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവത്തെക്കുറിച്ചും ദൈവം തന്നെയാണ് നമ്മളോട് പറയേണ്ടത്. ആ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെക്കുറിച്ച് ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെ, അതുപോലെ തന്നെ റീസണിങ്ങിലൂടെ, യുക്തിപരമായ ചിന്തകളിലൂടെ പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഈ പ്രപഞ്ചത്തിനപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള പല നിയമങ്ങളും പല കാര്യങ്ങളും ദൈവത്തിന് ബാധകമല്ല. കാരണം അത് പ്രപഞ്ചത്തിലുള്ളവർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി വച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല, ദൈവമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നവൻ്റെ പ്രശ്നമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ഷോയുടെ മനോഹരമായ ആ സെഷൻ അവസാനിച്ചതിൻ്റെ ശേഷം പതിവ് പോലെ നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ സുഹൈർ പണിക്കാട്. അപ്പോൾ തീർക്കാം, നമ്മൾ ഇന്നത്തെ ഇൻസൈറ്റിലേക്കാണ്. വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലോ. ഇൻസൈറ്റിൽ ഏതാണ് നമ്മൾ കേൾക്കുന്നത്?
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഇൻസൈറ്റിൽ ഇന്ന് പരലോകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ബഹുമാന്യനായ സജ്ജാദ് ബിൻ അബ്ദുറസാഖ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമു അലാ മല്ലാ നബിയല്ലദീൻ അസ്തഫ, അമ്മാ ബഅദ്. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആറ് കാര്യങ്ങളായിട്ടാണ്. അതിനെയാണ് ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എന്ന് നാം പറയാറുള്ളത്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുന്നു. വന്നത് ജിബ്രീലാണ് എന്ന് സ്വഹാബാക്കൾക്ക് മനസ്സിലായിട്ടില്ല, എന്നാൽ പ്രവാചകൻ ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വഹാബാക്കളെ ദീൻ പഠിപ്പിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള വിശദീകരണങ്ങൾ വളരെ സരളമായ ശൈലിയിൽ, വ്യക്തമാകുന്ന ഭാഷയിൽ വിശദീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാമയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടക്കുന്ന ആ ചർച്ച ശ്രോതാക്കളെന്നോണം സ്വഹാബാക്കൾ കേൾക്കുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. അവിടെ ചോദിച്ച ഈ ഹദീസിനെ മൊത്തത്തിൽ, ഈ ഒരു സംഭവത്തെ മൊത്തത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് ഹദീസു ജിബ്രീൽ എന്ന പേരിലാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യമാണ് അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് താങ്കൾ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്നാൽ, വിശ്വാസം എന്നാൽ, അൻ തുഅ്മിന ബില്ലാഹ്, അത് അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വ മലായിക്കത്തിഹി, അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. വ കുത്തുബിഹി, അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. വ റുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ്. വല്യോമിൽ ആഹിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്. വൽ ഖദരി ഖൈരിഹി വ ശരിഹി മിൻ അല്ലാഹി തആല, വിധിയിൽ വിശ്വസിക്കലാണ്. ഇങ്ങനെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്, അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആറ് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇതിലെ ആ അഞ്ചാമത്തെ കാര്യമായിട്ട് എണ്ണിയത് ഏതാണ്? വല്യോമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ലോകാവസാനത്തിലുള്ള വിശ്വാസം, യോമുൽ ഖിയാമയിലുള്ള വിശ്വാസം. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ തേട്ടമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗം മാത്രം വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമല്ല. മതങ്ങളുടെ എല്ലാം അടിസ്ഥാന വേദഗ്രന്ഥങ്ങളും അടിസ്ഥാന വിശ്വാസങ്ങളും പരിശോധിക്കുമ്പോൾ പോലും ഇത്തരം പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നതായിട്ട് കാണാം. പലപ്പോഴും പല മതങ്ങളിലും പല രീതികളിലാണ് ആ വിശ്വാസമെങ്കിലും പരലോകമെന്ന് പറയുന്നൊരു ലോകത്തെ കൈകാര്യം ചെയ്തതായിട്ടും പരാമർശിച്ചതായിട്ടും വിശദീകരിച്ചതായിട്ടൊക്കെ നമുക്ക് വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പൂർവ്വ വേദഗ്രന്ഥങ്ങളെല്ലാം പിന്നീട് പിൽക്കാലത്ത് മാനിപ്പുലേഷൻസിന്, പല കൈകടത്തലുകൾക്കും വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം പരലോകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരലോകം എന്ന് പറയുന്ന ഒരു മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടന്നതായിട്ട് കാണാം. ഞാൻ പറയുന്നത് അതിൻ്റെ പ്രാമാണികമായ വശങ്ങളിലേക്കല്ല, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഈ ഭൂമി ലോകത്ത് മനുഷ്യരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നീതി നിഷേധിക്കപ്പെടുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫിലസ്തീനിലെ സംഭവങ്ങൾ, ഇപ്പോൾ ഫിലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇത് ഒരു നൂറ്റാണ്ടോളമായി കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജനിച്ചു വളർന്ന സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഫിലസ്തീൻ മക്കൾ അവിടേക്ക് കുടിയേറി വന്ന് അവിടുത്തുകാരെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയും ആ ആട്ടിയോടിക്കലിൻ്റെ ഭാഗമായി അവരെ വംശീയമായ ഒരു ഉന്മൂലനത്തിന് വിധേയമാക്കുകയും ജിനോസൈഡിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഫിലസ്തീനിൻ്റെ മണ്ണിൽ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തീർത്തും അനീതിയിലധിഷ്ഠിതമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകൃതമായി വന്നത്. ഞാനിതിവിടെ പറയാനുള്ള കാരണം, നീതി എത്രത്തോളം അനിവാര്യമാണ് എന്നാണ്. പരലോകമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ മുമ്പിൽ പരലോകമെന്ന് പറയുന്ന ഒരു നീതിന്യായ നാള്, അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഫിലസ്തീനിൻ്റെ മക്കൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന, പിറന്ന നാടിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫിലസ്തീൻ മക്കൾ അതിദാരുണമായ രൂപത്തിൽ, പൈശാചികമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെറിയ പിഞ്ചോമന മക്കളാണ്, പിഞ്ചു പൈതങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. ഓരോ ദിവസവും ജൂതപ്പട്ടാളത്തിൻ്റെ തോക്കിനും ബോംബിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ പരലോകമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടായിരിക്കും മഹാനായ ഉമർ മൗലവി റഹിമഹുമുള്ള, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണല്ലോ ഓർമ്മകളുടെ തീരത്ത്, ഒരുപക്ഷെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും ഒരു തവണയെങ്കിലും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണത്. ഓർമ്മകളുടെ തീരത്ത് എഴുതുമ്പോൾ ഉമർ മൗലവി റഹിമഹുമുള്ള പലപ്പോഴായി പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്, പരലോകം സംവിധാനിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയുമെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ഇത് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത് ആലുവയിൽ ഒരു സംഭവം നടന്നു. ഒരു ചെറിയ 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു വ്യക്തി വളരെ മോശമായി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ അവിടെ ഇങ്ങനെ കിടത്തിയപ്പോൾ, ആ കുട്ടിയുടെ മൃതദേഹം അവിടെ കിടത്തിയപ്പോൾ, കുറച്ച് മുമ്പ് കൊല ചെയ്യപ്പെട്ടത് ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയുടെ മൃതദേഹത്തിന് അരികിൽ വന്നപ്പോൾ ഒരു ചാനൽ പ്രവർത്തകൻ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന്. അപ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, അവരൊരു മുസ്ലിമും പോലും അല്ല, അവർ പറയുന്നൊരു മറുപടി, ആ കൊലയാളിയെ ഞങ്ങളുടെ കയ്യിലേക്ക് വിട്ടുവരും, എന്തിനാണ് പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്നത്, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അവനൊക്കെ കൊലപാതകമല്ലാതെ അവനൊക്കെ കൊല്ലലല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ നാട്ടിൽ തിന്മകൾ പെരുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം വേണ്ട രൂപത്തിൽ അക്രമികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അക്രമികൾ, ഇതേപോലെ തന്നെ കലാപകാരികളായ ആളുകൾ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് പരലോകം എന്ന് പറയുന്ന നീതിയുടെ ഒരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചില ആളുകളെങ്കിലും ഹൃദയത്തിൽ നിന്ന് തേടിപ്പോകുന്ന ഒരു കാര്യം അതുണ്ട് എന്നത് സത്യമാണ്. ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലൂടെ ഈ ഒരു സംഭാഷണത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് എത്രത്തോളം അനിഷേധ്യമായൊരു സത്യമാണ്. അതിനേക്കാൾ വലിയ സത്യമാണ് മരിക്കുമെന്നതും, മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനമുണ്ട് എന്നതും, പുനരുദ്ധാരണമുണ്ട് എന്നതും, അതിനുശേഷം നമ്മുടെ നന്മ തിന്മകളെല്ലാം വ്യവച്ഛേദിച്ച് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നതെല്ലാം സത്യമാണ് സഹോദരങ്ങളെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്നാറു ഹക്കുൻ വൽ ജന്നത്ത് ഹക്കുൻ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതുപോലും കടുത്ത നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ്. ഇപ്പോൾ 1930കളുടെയൊക്കെ ചരിത്രം, 30കളുടെയും 40കളുടെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 1923 തിയോഡൽ ഹെർസൽ എന്ന് പറയുന്ന ഒരു ജൂതൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അൽ വിലായത്തു അൽ യഹൂദ്, ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകമാണ് ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം എന്ന ഒരു സ്വപ്നം അവർക്കുണ്ടാകാനൊക്കെ കാരണമായി തീരുന്നത്. വലിയൊരു പങ്ക് ആ പുസ്തകത്തിനുണ്ട്, തിയോഡൽ ഹെർസലിൻ്റെ ആ പുസ്തകത്തിന്. അങ്ങനെ അതിശക്തമായൊരു കുടിയേറ്റം ഫിലസ്തീനിലേക്കുണ്ടാകുന്നു. ഫിലസ്തീനിൽ ജനിച്ചു വളർന്ന അവിടുത്തെ മുസ്ലിങ്ങളെയും ഫിലസ്തീനികളെയും അവിടെ നിന്ന് ആട്ടിയൊടുക്കുകയും അവരെ വംശീയമായ ഉന്മൂലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീർത്തും അനീതിയിൽ അധിഷ്ഠിതമായ രൂപത്തിലാണ് 1948 ഒരു രാഷ്ട്രം അവർ രൂപീകരിക്കുന്നത്. നിങ്ങൾ 1948 വരെയുള്ള ലോക ഭൂപടം എടുത്ത് പരിശോധിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമില്ല. 1948 ശേഷമാണ് ലോക ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് പോലും, കയറി വരുന്നത് പോലും. അപ്പോൾ അത് ഇനി ഉണ്ടാക്കിയതാകട്ടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ 1930s ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ കടന്നുകൂടിയ ജൂതന്മാർ ആദ്യം ചെയ്തത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഹഗന എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ അവരവിടെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടത്തുന്നു. എന്നിട്ട് ആ ഹഗനക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ ബെറ്റേഗന എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ബെറ്റേഗനക്കും തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് ഇർഗുന എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനും തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് 1946 കാലഘട്ടങ്ങളിൽ അവർ സ്റ്റേൺ ഗ്യാങ് എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പാണ്, ജൂത തീവ്രവാദ ടെററിസ്റ്റ് ഗ്രൂപ്പാണ് അവിടെ ഉണ്ടായിരുന്ന. അന്ന് അതൊരു ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു ഫിലസ്തീൻ എന്ന് പറയുന്നത്, 1917 മുതൽ തന്നെ. അപ്പം ആ കാലഘട്ടങ്ങളിലൊക്കെ അന്ന് അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു ഫിലസ്തീനിലെ ഭരണകേന്ദ്രമായിരുന്ന കിങ് ഡേവിഡ് ഹോട്ടലുണ്ട്, അതൊക്കെ അവർ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരവാദ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് നിരപരാധികൾ അവർ ചുട്ടുകൊന്നു. ഇന്നും അത് അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരതൊരു നന്മയായി കാണുന്നു, അവരത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. എന്നിട്ട് സ്വന്തം നാടിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നോക്കിയിട്ട് അവരൊരു കൂസലുമില്ലാതെ വിളിക്കുന്നു തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും. ആ ഫിലസ്തീനികളുടെ മണ്ണാണത്, അവിടേക്ക് കുടിയേറി വന്നിട്ട് അവരവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ഇതുപോലെ ഞാനിവിടെ സൂചിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ നീതിയുടെ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു, ഈ ഫിലസ്തീനികൾക്കൊരു ആശ്വസിക്കാൻ ഒരു പരലോകം പോലും ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർക്ക് കൃത്യമായ രൂപത്തിൽ നീതി ലഭിക്കണ്ടേ? നീതി നിഷേധിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഈ പിഞ്ചോമന മക്കൾ ആർത്ത് കരയുന്ന, ഉപ്പാനെ കാണാതെ ഉമ്മാനെ കാണാതെ എവിടെ പോയി എന്നറിയില്ല, ബിൽഡിങ്ങുകൾക്കുള്ളിൽ നിന്നൊക്കെയാണ് കയ്യും കാലും വേർപ്പെട്ട രൂപത്തിൽ ഓരോ കുട്ടികൾ എടുത്തുകൊണ്ടുവരുന്നത്. ഈ കുട്ടികൾക്കെല്ലാം നീതി ലഭിക്കണ്ടേ? തീർച്ചയായും വേണം. അങ്ങനെ ഒരു നീതിയുടെ ലോകം വേണ്ടേ? ഉണ്ട്. അതാണ് ഖുർആൻ പറയുന്നത് പരലോകം. അവിടെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അത് അവിടെ കാണും. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഷറൻ യറ, അണുമണിത്തൂക്കം തിന്മ ചെയ്തവനും അതവിടെ കാണും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര നിഷേധിച്ചാലും, നാസ്തികരായ ആളുകളാകട്ടെ, ലിബറൽവാദികളാകട്ടെ, നിങ്ങളൊക്കെ എത്ര പരിഹസിച്ചാലും, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നീതിയുടെ ഒരു ലോകം, എല്ലാത്തിനും നീതി ലഭിക്കുന്ന നല്ലൊരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലോകം ഖുർആൻ പരിചയപ്പെടുത്തി, ഇസ്ലാം പരിചയപ്പെടുത്തി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പരലോക വിശ്വാസം. അതുണ്ട്. അത് എങ്ങനെ നിഷേധിച്ചാലും അതിനെ നിഷേധിക്കാൻ, അതിനെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ തേട്ടമാണ് എന്ന് കാണാൻ കഴിയും. ആ പരലോകത്തെ വിജയമാണ് ആത്യന്തിക വിജയം. അതിനായി മുന്നോട്ട് പോവുക. സർവേശ്വരനായ അള്ളാഹു താലാദിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, പരലോകത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഇൻസൈറ്റിൽ സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് ആയിരുന്നു ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. റേഡിയോ വൈബ്സിലെ ഇനി വൈബാക്കുന്ന മറ്റൊരു പ്രോഗ്രാമായ പാട്ടിലേക്ക്, സ്വരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരാധ്യനല്ലാ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനത്തിൽ,
1: അത് നമ്മുടെ ഇടവണ്ണയിലുള്ള റിയമോളുടെ പാട്ടാണ്. ഇൻഷാ അല്ലാ നമുക്ക് റിയമോളുടെ മനോഹരമായ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആരാധ്യനല്ല എന്ന് തുടങ്ങുന്ന റിയ എടവണ്ണയുടെ ആലാപനം സ്വരത്തിൽ ഇതുവരെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മാഷാല്ല, ഇനി ആരോഗ്യ വിചാരമാണ്.
1: ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ഇന്ന് പുതുതലമുറ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന, എന്നാൽ നമ്മുടെ കുറച്ച് പഴയ ആളുകൾ അവർക്കൊക്കെ ഉണ്ടാവുന്ന സാധാരണ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രായഭേദം എന്നെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന നിലയ്ക്ക് ഈ ഒരു ചർച്ച പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ മൂലവ്യാധികളും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമുള്ളൊരു ചർച്ചയാണ്. ഇൻഷാല്ലാഹ് ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ അമീർ ആയുർലോകമാണ് ഇന്നുള്ളത്, ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. അതുപോലെ തന്നെ പി സ്റ്റേഡിയോ പ്രതിനിധിയായി അബ്ദുസ്സലാം വീട്ടിയാണ് ശ്രോതാക്കളെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പങ്കെടുക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലും സാറിൻ്റെ സേവനം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗവും അതിൻ്റെ കുറേ തെറ്റിദ്ധാരണകളും അതിലെ ചികിത്സയിൽ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്യേണ്ട രീതികളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വരികയാണ്. ഈ എപ്പിസോഡിൽ സാറെ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം.
0: സാറെ, നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയത്തിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് എന്ന് തോന്നുന്നു ചികിത്സയിൽ ഇപ്പം പൈൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ അതേ ഇനത്തിൽ വരുന്ന തന്നെ, അതിൻ്റെ ചികിത്സകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം.
2: ഫിഷറും ഫിസ്റ്റുലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഫിഷറില്, ഫിഷർ എന്ന് പറയുന്നത് മലബന്ധം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധം തന്നെയാണ് പ്രധാന കാരണം. മറ്റൊരു കാരണം ഗർഭിണികളിൽ വരുന്ന നോർമൽ ഡെലിവറി ഉണ്ടല്ലോ, നോർമൽ പ്രസവത്തിൽ ഇങ്ങനെ താഴേക്ക് പ്രഷർ കൊടുക്കും, മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം. എനിവേ, ഇതിലും അതികഠിനമായ മുക്കൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന ഒരു സ്ട്രെയിനിങ് വന്നാൽ മാത്രമാണ് ഫിഷർ ഉണ്ടാവുന്നത്. ഫിഷർ വരുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ, മലദ്വാരത്തിൽ മലത്തിനെ പിടിച്ച് നിർത്തുന്ന രണ്ട് തരം പേശികളുണ്ട്. ഈ ഉള്ളിലുള്ള പേശി ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ തലച്ചോറ് നേരിട്ട് നിയന്ത്രിക്കുന്നതാണ്. ഉള്ളിലുള്ള മസിൽ, ഇപ്പം നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മലം ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പേശിയുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പുകൾ അത് ഡിറ്റക്ട് ചെയ്യും, ഓ മലം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മസിൽ അങ്ങ് ടൈറ്റ് ആവും, നമ്മൾ പോലും അറിയാതെ അത് ടൈറ്റ് ആവും. ഇനി ഉറക്കത്തിൽ തന്നെ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗ്യാസ് ആണെന്ന് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. മനസ്സിലായോ? ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാവരുടെയും ബെഡിൽ മലം പോയിട്ടുണ്ടാവും, കാരണം എല്ലാ മസിൽസും ലൂസ് ആവുമല്ലേ ഉറങ്ങുന്ന സമയത്ത്. കുട്ടികൾക്ക് ഈ മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനുള്ള ഒരു സെൻസറി സിസ്റ്റം മൊത്തത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അത്
0: ബ്രെയിനിലും
2: വലിയൊരു വർഷം ചെയ്ത വലിയൊരു അനുഗ്രഹമാണത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സെൻസറി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്, ഈ മസിലും സെൻസറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞ മസിലാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്യുന്നത്.
0: അല്ല, അതിപ്പോ നമ്മളിപ്പോ മൂത്രിക്കാം, പിന്നെ കുറെ മുട്ടി നമ്മൾ
2: ഉണരുന്നുണ്ടല്ലോ, ഉണർത്തുന്നുണ്ട്. അതെ, അതുപോലെ തന്നെ ഇതില് മറ്റൊരു മസിൽ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ അതിനെ, ഈ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പേശിയെ ചുറ്റിയിട്ടാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉള്ളത്. ആ പേശി നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ്, വോളണ്ടറി മസിലാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനും പറ്റും. നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള മുട്ടൽ വന്നു, അത് ഇന്റേണൽ സ്ഫിങ്ക്ടർ വികസിക്കുമ്പോൾ നമുക്ക് മുട്ടൽ വരും. പക്ഷേ നമ്മൾ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ തൽക്കാലം അവിടെ പിടിച്ചങ്ങ് വെക്കും, ഉള്ളിലേക്ക് വലിച്ച് പിടിച്ചു വെക്കും ബാത്റൂമിൽ എത്തുന്നവരെ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്ന മസിലാണ്, കൺട്രോൾ ചെയ്യാവുന്ന മസിലാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. അപ്പോൾ ഈ രണ്ട് മസിലിൻ്റെയും ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞ പോലെ കഠിനമായ വേദന ഉണ്ടാവും. ഈ വേദനയോടുള്ള ഒരു റിഫ്ലക്സ് ഉണ്ട്, ശരീരത്തിൻ്റെ ഒരു പ്രതികരണം. ആ പ്രതികരണം കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ ഇൻവോളണ്ടറി ആയിട്ട് അത് ചുരുങ്ങും, അതായത് നമ്മുടെ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും. സാധാരണഗതിയിൽ അത്യാവശ്യം നമ്മളൊരു നാല് പേരിനെ ചുറ്റിപ്പിടിച്ച് അത്രയൊക്കെ വികസിക്കാനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ആ മസിലിന്. പക്ഷേ ഈ വേദന കാരണം ആ മസിൽ അത് വല്ലാതങ്ങ് ചുരുങ്ങും, റിഫ്ലക്സ് പാസ് എന്നതിന് പറയാം. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ പേഷ്യൻ്റ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉണ്ടല്ലോ, നമ്മൾ കൺട്രോൾ ഉള്ള മസിൽ ഉണ്ടല്ലോ, ആ മസിലിന്റെ ശക്തി ഉപയോഗിച്ച് ഇതിലൂടെ മലത്തെ മുക്കി പുറത്ത് കളയാന്ന് വെച്ചാൽ ശ്രമിക്കും. അപ്പൊ വീണ്ടും പൊട്ടൽ കൂടുകയാണ് ചെയ്യുക, വികസിക്കുന്നില്ല, പൊട്ടി
3: പൊട്ടി
2: പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വേദന കൂടും. വേദന കൂടുമ്പോൾ വീണ്ടും ഈ മസിൽ ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ വീണ്ടും മലം പോകാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ ഒരു ചെറുവിരലിന്റെ അത്ര പോലും വികസനം ഇല്ലാത്ത രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട്.
3: അപ്പൊ അത്രയും മലബന്ധം, അതിന്റെ
2: പ്രയാസങ്ങളാണ്. അപ്പൊ അത് കഠിനമായ വേദനയോട് കൂടിയാണ് പേഷ്യന്റ് വരിക. കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ താഴേക്ക് ഒരു വളർച്ച പോലെ വന്ന് സ്കിൻ ടാഗ്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടാഗ് എല്ലാം രൂപപ്പെട്ട് വരും. അതാണ് ഫിഷറിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും. പലപ്പോഴും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഫിഷർ.
3: അതെ, ഞാൻ ചോദിക്കും വിചാരിച്ചു, കുട്ടികളെ എന്റെ ഒരു പരിചയത്തിലെ കുടുംബത്തിൽ എന്നെ കുട്ടി പുറത്തേക്ക് മൊത്തം തൂങ്ങി വന്നു.
2: അത് വേറെ അസുഖമാണ്, അത് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്.
3: എന്നിട്ട് പിന്നെ ഉള്ളു അങ്ങനെ
2: അത് അകത്തേക്ക് കടത്തി വെച്ചാല്, അകത്ത് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെറിയ വ്യായാമമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ പറ്റുന്ന, ആ പറയാൻ പറ്റുന്ന ഏജ് ആണെങ്കിൽ എക്സസൈസ് ഉണ്ട് അതിന്, അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ ഞാൻ അത് റിക്കവർ ചെയ്യാൻ
3: പറ്റും.
2: അല്ല, ഇത് അത് വേറെ തന്നെ രോഗമാണ്.
3: അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഉപ്പാക്ക് ഇങ്ങനെ എന്തുണ്ടായിരുന്നു, അപ്പൊ പാരമ്പര്യമായിട്ട് അങ്ങനെ കണക്കാണല്ലോ ഇങ്ങനെ.
2: അതെ അതെ അതെ. പൈൽസ് ഒരിക്കലും പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവേ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യമോ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ
3: വേണം.
2: പക്ഷെ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം.
3: ഫിഷർ
2: ആ ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ കുഞ്ഞിന്, 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ. അതിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ്
3: വന്നിട്ടുണ്ട്.
2: വേദന ഉണ്ടാവും, വേദന കൊണ്ട് കുഞ്ഞു കരയും, ടോയ്ലറ്റ് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും, അതിങ്ങനെ മുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷർ. പക്ഷെ പൈൽസ് പൊതുവേ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇപ്പൊ 20s തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 50-55 മാത്രമേ ഇത് കാണാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണം കൊണ്ട് 20-23 വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്.
3: അപ്പോൾ നമ്മൾ പറഞ്ഞ് പിന്നെ
2: ഫിഷറുമായി ബന്ധപ്പെട്ട്, അതെ അതെ, ഫിഷറിൽ ഈ പേശി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു, വേദന വന്നു, ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്നുകൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ആ പേശി അധികം ചുരുങ്ങി പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിനെ ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും 2-4 വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട്, അങ്ങനെ വാദ്യം വന്നാൽ തന്നെ. പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ഇന്നിപ്പം ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും. പിറ്റേന്ന് ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ഡോക്ടറെ കാണിക്കില്ല. അങ്ങനെ ഇത് ചികിത്സ വൈകും. വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ, ഈ പേശി വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. ആ ശ്വാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ച് വരില്ല. അതിനെ പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾക്ക് 8-ാമത്തെ വയസ്സിൽ വന്ന ഫിഷറാണ്. 48-ാമത്തെ വയസ്സിലാണ് എൻ്റെ അടുത്ത് ചികിത്സ കിടുന്നത്. പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ 2-3 കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങ് മാറി, ആ വേദന എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്കായി വരും.
3: അത്രയും പഴക്കുണ്ടായിട്ടും
2: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നേരത്തെ പക്ഷേ ഈ പേഷ്യൻ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല, എരിവുള്ളത് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കി എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയല്ലോ. അത് ആളെന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നത് അങ്ങനെയാണെങ്കിലും ഈ 2-3 കൊണ്ട് മാറുമെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതാണ് ഇത് കൊണ്ട് നടക്കുന്നതോറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും.
3: പിന്നെ ഈ തെറ്റിദ്ധാരണകളും
2: അതെ അതെ
3: യഥാർത്ഥ അറിവിലേക്ക് എത്തുന്നില്ലല്ലോ.
2: ഇല്ല
3: കുറെ അബദ്ധ ധാരണകളിലൂടെയാണ് കടന്നു പോകുന്നത്.
2: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്ടൽ പ്രൊലാപ്സ് ആവാം. അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത്, ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനെ മാറിപ്പോകും. കാരണം ആ മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അത്. അതും നമുക്ക് 12 കുഞ്ഞിന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിരുന്നു, പോലെ വലിയ റെക്ടൽ പ്രൊലാപ്സ്, കംപ്ലീറ്റ് റെക്ടൽ പ്രസിഡൻഷ്യ എന്ന് പറയും, കംപ്ലീറ്റ് റെക്ടൽ മലാശയം എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് തൂങ്ങി വരുന്ന അവസ്ഥ. അത് നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുറച്ചൊരു 8 വയസ്സ് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതാണ് ഫിഷറിൽ, അത് ഫിഷർ അത് കൺഫ്യൂസ്ഡ് ആവരുത്. റെക്ടൽ പ്രോലാപ്സ് വേറെ അസുഖമാണ്. പലപ്പോഴും ഈ റെക്ടൽ പ്രോലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് 50 ഭാഗത്തുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. 53 തവണ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്, അവരടുത്ത് പറഞ്ഞ 53 തവണ ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മൂലക്കുരുവാണെന്നാണ് അത്ര പറഞ്ഞത്, പൈൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇൻബിറ്റ്വീൻ ഞാൻ പറയാം കേട്ടോ, കാരണം ഇത് ആക്ച്വലി റെക്ടൽ പ്രൊലാപ്സ് ആയിരുന്നു. അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഈ പേഷ്യൻ്റ് വന്നത് അങ്ങനെയാണ്. 53 തവണ അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി ഒരു പ്രായമുള്ള
3: കെട്ടുമ്പോൾ അതിന് പിന്നെ ഈ പേശികൾ ഇതിലാണുള്ളത് കെട്ടി.
2: അതെ അതെ,
3: അത് അതിൻ്റെതായ ബുദ്ധി വേറെ ഒരു അസുഖമായിട്ട് മാറും.
2: പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അത് ഒരു ഒരു ഡോക്ടറെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ, അവരെ കാണിക്കുക. ഇങ്ങനെ ഫേക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പപ്പണി നോക്കുകയാണ്.
3: സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ, ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തോ ഒരു കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളെ പോകുന്നത്. ഇത് നോർമലാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ അതിൻ്റെ ഇത് ഉണ്ടാവുന്നത്.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ ജോലി, ആ ജോലിന്റെ സിറ്റുവേഷൻ, ഇതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ലേ,
2: നമ്മൾ നിയന്ത്രണത്തിൽ പെട്ടത്.
3: ആ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും.
2: തീർച്ചയായിട്ടും വേണം, വേണം. ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ വൃത്തികേട് കൊണ്ട് വരുന്നതല്ല, ആ വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല. പല തെറ്റിദ്ധാരണയുണ്ട്, പല തെറ്റിദ്ധാരണ. അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ്, മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുള്ള്. നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും കണ്ടിട്ടില്ല. അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ? ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അതുപോലെ തന്നെ മലദ്വാരം ആരും കണ്ടിട്ടില്ല, ആരും നമ്മൾ കാണിക്കാറുമില്ല, പക്ഷെ അസുഖം വന്നാൽ ചികിത്സിക്കണം.
3: അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാവരും ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരു
2: അതൊരു പരിഹാസത്തിന്റെ വേർഡായിട്ടാണ് മാറി. മറ്റേ പല മാധ്യമങ്ങളിൽ ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറ്റി. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
3: അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരിലും
2: ഉണ്ട്.
3: അതാണ്. അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകളുണ്ടായി.
2: തീർച്ചയായിട്ടും.
3: അപ്പോ സാർ ഭയങ്കര ഉപകാരപ്രദമായി. എനിക്ക് ലാസ്റ്റ്
2: ഫിസ്റ്റുലയും കൂടെ നമുക്ക് പറയാം. ഫിസ്റ്റുലയില് പലപ്പോഴും ഈ രണ്ട് പേശികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്ക് ഇടയിൽ പഴുപ്പ് വരാം, രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം. അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പുണ്ട്. പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല, അങ്ങനെ രണ്ട് പല ടൈപ്പുണ്ട്. ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ്. അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു, ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. പലർക്കും ചെറിയ ട്രാക്കായിരിക്കും. ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്കായിരിക്കും. അതിലുള്ള ചികിത്സയല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാകുന്നത്. രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട്, രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട്. അപ്പം ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല.
3: ഫിസ്റ്റുല
2: അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോള് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി കൂടി കൂടി അതേ സ്ഥലത്ത് തന്നെ പൊട്ടി. അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്ര. ക്ഷാരസൂത്ര ചികിത്സ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി വെക്കുകയാണ് ചെയ്യുക. ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഡിസിൻറ്റഗ്രേറ്റ് ആവും, അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത്. ആ കോട്ടിംഗ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻ്റർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ്, ഇത് പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത്. പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ചികിത്സയും ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് 23 വയസ്സുള്ള പേഷ്യൻ്റാണ്. അവന് സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു. അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം. അവന് കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്. ഒരു സർജറി ചെയ്ത് പോയതാണ്. സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും. പക്ഷെ ഫിസ്റ്റുലയിൽ ഉള്ള റിസ്ക്കാണ്. അതായത് പേഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷെ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധ്യത
3: സർജറി തന്നെ അതിൻ്റെ
2: റിസ്കി സർജറിയാണ് ആക്ച്വലി. അല്ല അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മുടെ സുശ്രുതാചാരൻ പണ്ട് മുതൽക്കേ ചെയ്ത ക്ഷാരസൂത്ര ചികിത്സയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ അതിനകത്തേക്ക് ഈ ത്രെഡ്, ഒരു പ്രത്യേക മരുന്ന് കടത്തിയ ത്രെഡ് കടത്തി വെക്കുന്നു. സർജിക്കൽ ത്രെഡിൽ തന്നെ നമ്മൾ മരുന്ന് പുരട്ടിയിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ്. ആ മരുന്നടക്കം മരുന്നും എല്ലാം അലിഞ്ഞിങ് പുറത്തേക്ക് പോരും. അപ്പൊ പഴുപ്പിന് പോരാനൊരു വഴി കിട്ടും. പഴുപ്പിന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള വഴി കിട്ടും. പ്ലസ് നമ്മൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ ത്രെഡ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ ഭാഗം പതുക്കെ കട്ടായി വരും. ആ ഭാഗം പതുക്കെ മുറിവ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരും. അവിടെയുള്ള പഴുപ്പെല്ലാം പോയി തീരും. അവിടേക്കെല്ലാം ഗ്രാനുലേഷൻ ടിഷ്യൂസ് എന്ന് പറയുന്നത് പുതിയ കോശങ്ങൾ വന്ന് ഫില്ലാവും. പിന്നെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും. ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും, ഒന്ന് ഹീലായി ഹീലായി വരും. അങ്ങനെ സ്ലോ കട്ടിങ് ആൻഡ് ഹീലിംഗ്, ആ സൈമൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിംഗ്. ഒരേ സമയം കട്ടാവുന്നു, കട്ടായ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു, ആ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല.
3: സർജറി ആകുമ്പോൾ
2: അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ളൊരു പ്രോബ്ലം സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും.
3: അപ്പോൾ പിന്നെ നിയന്ത്രിക്കാം.
2: പിന്നെ അതിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു, അത് നിയന്ത്രണം ഇല്ലാതായി. അപ്പം ആ ഒരു പ്രശ്നം. അപ്പോൾ മാത്രമല്ല സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ട്. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആ ഒരു റിസ്ക്കും ഇതിലില്ല. വിജയശതമാനം ശരിക്കും ക്ഷാരസൂത്ര ചികിത്സയിൽ കൂടുതലാണ്. പൊതുവേ പഠനങ്ങൾ പറയുന്നത് 96.4% വിജയസാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ക്ഷാരസൂത്ര ചികിത്സയിൽ. അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് 14-40% വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരുണ്ട്. പക്ഷെ ഈഗോ അല്ലല്ലോ, നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾ, ഞാൻ അങ്ങനെ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആരും ഞാൻ പേര് പറയുന്നില്ല. ഈ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളമുണ്ട്. മനസ്സിലായി? അപ്പൊ അത് അതിന് കാരണം എന്താണ്? ക്ഷാരസൂത്രയിലെ വിജയശതമാനം കൂടുതലാണ്. 96.4% പഠനങ്ങൾ പറയുന്നത് തന്നെ ഉണ്ട്. അപ്പൊ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ്
3: ചെയ്യുന്നത്.
2: അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച്.
3: മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുക്കം
2: റോഡിൽ വരുമ്പോൾ കുറ്റൂളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതിയ ബിൽഡിങ് അപ്ഗ്രേഡഡ് ബിൽഡിങ് അവിടെയാണ്. നമുക്ക് ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിന് ഒരുപാട് റിക്വയർമെന്റ് ഉണ്ട്. ജനങ്ങൾ ഇതിൽ നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ളൊരു മേഖലയും കൂടിയാണ് ഇത്.
3: വ്യാജന്മാർ കൂടുതൽ
2: കടന്നു വരാൻ സാധ്യതയുള്ള, ഇപ്പോഴും കറന്റ്ലി വ്യാജന്മാർ വാഴുന്നൊരു മേഖലയാണ് പൈൽസ് ചികിത്സ. അവിടേക്ക്
3: സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്
2: തീർച്ചയായും. അപ്പോൾ മുമ്പൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോ എന്നറിയാൻ മൂലക്കുള്ള ബോർഡ് ഉണ്ടോ നോക്കിയാൽ മതി. അതുപോലെയാണ് അവസ്ഥ. കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാരിങ്ങനെ വ്യാപിച്ച് കിടക്കണം. ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല, അത് സർക്കാരിൻ്റെ പണി, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്.
3: സാർ, അവസാനമായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നി. ഒരു രോഗിയാവട്ടെ, ഇത് കേൾക്കുന്നവരാവട്ടെ, നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും.
2: പക്ഷെ
3: ഇത്തരം രോഗങ്ങളിലേക്ക് ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
2: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പഴങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കീടനാശിനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ, പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം. മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ശൽക്കങ്ങളുള്ള മീനുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും, ചെളുക്ക, ചുണങ്ങെന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് ആകുമ്പോൾ മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. വലിയ കഷ്ണം മീനുകൾ, അയല പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട്. എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക. ഉച്ചയ്ക്ക് ചിക്കൻ ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് വ്യായാമം ചെയ്യുക, ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക.
3: പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അപ്പം നിന്ന് പണിയെടുക്കുന്ന ആളുകൾ,
2: ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 3 മിനിറ്റ് എങ്കിലും ശരീരം ഒന്ന് ഇളക്കണം, ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാലേ നമുക്കിത് വരാതെ തടയാൻ പറ്റും. ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയൊക്കെ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ
3: പറ്റും. അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പ്രിയമുള്ള ശ്രോതാക്കളെ, പ്രീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർക്കും ഇത്രയും നേരം സംസാരിച്ചതിനും പീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: താങ്ക് യു ഡോക്ടർ അമീർ. ഇന്നത്തെ ഡിസ്കഷൻ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ മൂലവ്യാധികളെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ അമീർ ആയുർലോകം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടി.
0: റേഡിയോ വൈബ്സിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, അതിൻ്റെ ഭാഗം 3 പ്രാർത്ഥനാ പഠനത്തിൽ പതിവ് പോലെ ഈ സമയത്ത് സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറിൽ അതിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചത്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ലഹരി ഇലൈക. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തിൽ കുറച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ഇപ്രകാരമാണ്: റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. പരിചയമില്ലാത്ത ചില പദങ്ങളാണ് പല ആളുകൾക്കും ഈ പറയപ്പെട്ടത്. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഉച്ചാരണത്തിൽ ഒന്ന്, റഗ്ബതൻ എന്നതിലെ ഗ ആണ്, ഗൈൻ എന്ന അക്ഷരമാണ്. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നുമാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. സമാനമായി ഐൻ എന്നൊരു അക്ഷരമുണ്ട്, അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഐനും ഒയിനും വ്യത്യാസമാണ്. ഇത് ഒയിനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന്. റഹ്ബതൻ. മറ്റേത് റഹ്ബതൻ, ഹ ആണ്, കെട്ടുള്ള ഹ, തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ ഒന്ന് തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നും മറ്റൊന്ന് തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്നുമാണ്. രണ്ടും ഏകദേശം ഒരുപോലെയുള്ള വാക്കുകളാണ്, പക്ഷെ അക്ഷരം വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെയും അർത്ഥവും വ്യത്യാസമാണ്. റഹ്ബതൻ വറഹ്ബതൻ ഇലൈക. പിന്നെ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ മൽജഅ, അവിടെ മൽജഅ എന്ന് ജാഇന് ശേഷം, ജീമിന് ശേഷം, ജാ എന്നത് പറഞ്ഞതിന് ശേഷം മൽജഅ എന്നുച്ചരിക്കണം. എന്നാൽ രണ്ടാമത്തേത് വലാ മഞ്ജാ എന്നാണ്, മഞ്ജ എന്ന് പറയേണ്ടതില്ല, വലാ മഞ്ജ എന്ന് മാത്രം. അവിടെ എജീമ് നീട്ടാതെ, എജീമിന് ശേഷം ഒരു അലിഫുണ്ട് മഞ്ച എന്നാണ്, അത് നീട്ടാതെ ലാ മൽജ വല മഞ്ച മിങ്ക ഇല്ല ഇലൈക എന്ന് ചില ആളുകളെങ്കിലും ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റായ ഉച്ചാരണമാണ്. ലാ മൽജ വല മഞ്ച മിങ്ക ഇല്ല ഇലൈക എന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥനാ വാചകം ഉച്ചരിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. റഹ്ബതൻ വ റഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക റഗ്ബതൻ വ റഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക. ഇനി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ചൊല്ലണം. റഗ്ബതൻ വ റഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക റഗ്ബതൻ വ റഹ്ബതൻ ഇലൈക ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക. എന്താണ് അർത്ഥം? റഗ്ബതൻ വ റഹ്ബതൻ ഇലൈക, അല്ലാഹു എൻ്റെ എല്ലാ പ്രതീക്ഷയും എൻ്റെ എല്ലാ ഭയവും നിന്നിലേക്കാണ്. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്, റഹ്ബത്ത് ഭയമാണ്. എൻ്റെ എല്ലാ പ്രതീക്ഷ പ്രതിഫലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും അല്ലാഹു നിന്നിലാണ്. എൻ്റെ എല്ലാ ശിക്ഷയുടെ മറ്റുമുള്ള ഭയം അല്ലാഹുവെ നിന്നിൽ നിന്നാണ്. അല്ലാഹുവെ എന്റെ ഭയവും പ്രതീക്ഷയും നിന്നിലാണ്. ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക, നിന്റെ മാർഗത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയല്ലാതെ എനിക്ക് യാതൊരു രക്ഷയും സമാധാനവുമില്ല, ഒരു മാർഗവുമില്ല. ലാ മൽജ വല മഞ്ച, ഒരു രക്ഷയോ മാർഗവുമോ ഇല്ല. ഇല്ല ഇലൈക, നിന്നിലേക്ക് മടങ്ങുകയല്ലാതെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ പ്രതീക്ഷയും ഭയവും അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ബോധത്തോടുകൂടിയാണ് ഈ വാചകത്തിലൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നമ്മുടെ ശ്രോതാക്കളെ, സ്ഥിരമായി പ്രാർത്ഥന പഠനം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഈയൊരു

رحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് റേഡിയോയുടെ പൂമരത്തണൽ ആരംഭിക്കുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങളുടെ സുഹൃത്ത് ജൗഹർ. എല്ലാവർക്കും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഒരു പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അന്ന് നമ്മൾക്ക് ആ പാട്ടിൻ്റെ മുഴുവൻ രൂപം പാടാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ പാട്ടിൻ്റെ മനോഹരമായ, കേൾക്കാൻ നല്ല മാധുര്യമുള്ള ആ പാട്ടിൻ്റെ ബാക്കി വരികളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ പൂമരത്തണൽ പ്രോഗ്രാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ എപ്പിസോഡ് കേട്ട എല്ലാ കുട്ടികൾക്കും അറിയാം, നമ്മൾ പാടിയ ആ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് നമ്മൾ ആദ്യമൊന്ന്, അന്ന് നമ്മൾ പാടി വെച്ച ചില വരികൾ നമ്മൾ പാടും. എന്നിട്ട് അന്ന് നമ്മൾക്ക് പാടാൻ സമയം കിട്ടാതെ നമ്മൾ മാറ്റിവെച്ച ചില വരികളുണ്ട്, അതുകൂടെ നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ വിശദീകരിക്കും ഇൻഷാല്ലാ. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ? വെരി ഗുഡ്.

ചെയ്യണം അല്ലേ? അഞ്ചു നേരം നമസ്കാരം രാവും പകലും ചെയ്യണം. അത് ആർക്കൊക്കെ നിർബന്ധമാണ്, ആരൊക്കെ നമസ്കരിക്കേണ്ട എന്നുള്ളതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്നും റസൂലുള്ള പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന കൃത്യനിഷ്ഠയും അവർക്കുണ്ടാവുന്ന ക്ഷമയും, നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന കൃത്യനിഷ്ഠയും ക്ഷമയും, അതുപോലെ തന്നെ അവർക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വരിയാണ് ഈ പാട്ടിലെ ഒരു പുതിയ വരിയാണ്, നമ്മൾക്കത് ശ്രദ്ധിക്കാം അല്ലേ കൂട്ടുകാരെ? വെരി ഗുഡ്.

0: ഉണ്ടാകും.
1: കൂട്ടുകാർ ഈ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? സുന്നത്തോടെ തുടങ്ങണം. നമ്മൾ മുൻപ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച്. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരിയിൽ ശ്രദ്ധിച്ചോളൂ.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം. അല്ലേ,
1: സുന്നത്തോടുകൂടി തുടങ്ങണം. നമ്മുടെ നമസ്കാരം എങ്ങനെ തുടങ്ങണം? സുന്നത്ത് നമസ്കാരം കൊണ്ട് തുടങ്ങണം. സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ

0: ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം അതിന് അത്രയും അധികം പ്രതിഫലമുണ്ട്, അതിന് അത്രയും വമ്പിച്ച പ്രതിഫലമുണ്ട്. റസൂലുള്ള പഠിപ്പിക്കുകയാണ് എന്താണെന്നറിയോ, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം നമസ്കരിച്ച ഒരാൾക്ക് ആകാശഭൂമികൾക്കിടയിലുള്ളത് എല്ലാം കിട്ടിയാലും, ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും, അത് സ്വർണമാവട്ടെ, പൈസയാവട്ടെ, സമ്പത്താവട്ടെ, വലിയ വലിയ ഫ്ളാറ്റുകളാകട്ടെ, വീടുകളാകട്ടെ, വലിയ കാറുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ നമുക്ക് വലുതാണ് എന്ത്? ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, സുബഹയ്ക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. അതാണ് ഈ വരിയിലൂടെ നമ്മൾ പഠിച്ചത്. സുന്നത്തോടെ തുടങ്ങേണം, സുബഹിനു പള്ളിയിലെത്തേണം. അല്ലേ, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ മടിയന്മാരായിട്ട് ഉമ്മ വിളിക്കുമ്പോൾ, മോനെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഉമ്മ നമ്മെ വിളിക്കുമ്പോൾ, ഞാൻ എണീക്കൂല എന്ന് പറഞ്ഞ് മടിയന്മാരായിട്ട് കിടക്കാതെ നല്ല ഉന്മേഷമുള്ള മക്കളായി ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അവനെന്താ കിട്ടുക? അടുത്ത വരി അതാ പറയണേ, അവനെന്താ കിട്ടുക?
1: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
0: അല്ലേ, നമ്മുടെ ആ ദിവസം നമ്മൾ എഴുന്നേറ്റ് ഉളു ചെയ്ത് കൃത്യമായി രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് സുബഹി നമസ്കരിച്ചാൽ അവന് കിട്ടാൻ പോണത്,
1: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
0: നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് തോന്നും. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഒന്ന് പരീക്ഷിക്കുക, ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം നമ്മൾ എന്നും നമസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ച ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിത്തരും. അതാണ് പറയുന്നത്, എന്നാൽ ദിനവും നന്നാവും, അതോടൊപ്പം തന്നെ റബ്ബിൻ്റെ കാവലതുണ്ടാകും. റബ്ബിൻ്റെ കാവലുണ്ടാകും. നമുക്ക് എവിടെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെ കാവലില്ലാഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകും. എന്നാൽ സുബഹി നമസ്കരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുണ്ടാകും? റബ്ബിൻ്റെ കാവൽ ഉണ്ടാകും. ഈ വരി നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്.

ചെയ്യണം അല്ലേ? നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നമ്മൾ എന്ത് തന്നെയായാലും നേടിയെടുക്കണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരി, നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് നമ്മൾ അടുത്ത വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുബഹ് എത്ര റക്അത്താണ്, ലുഹർ എത്ര റക്അത്താണ്, അസർ എത്ര റക്അത്താണ് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ഒരു വരി കേൾക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും 5 വക്ത് നമസ്കാരങ്ങളിൽ എത്ര റക്അത്തുകൾ ഉണ്ട് എന്ന് ഇനി സംശയമുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഈ വരികൾ ശ്രദ്ധിക്കണം.

വേണം ലേ. സുബഹ് രണ്ട് റക്കാത്താണ്, അസറോ നാല് റക്കാത്താണ്, ളുഹറും അതുപോലെ നാല് റക്കാത്താണ്, മഗരിബ് മൂന്ന് റക്കാത്താണ്, അഷാവും നാല് റക്കാത്താണ്. അപ്പോൾ നാല് റക്കാത്തുള്ള മൂന്ന് നമസ്കാരവും മൂന്ന് റക്കാത്തുള്ള ഒരു നമസ്കാരവും രണ്ട് റക്കാത്തുള്ള മറ്റൊരു നമസ്കാരവും, ഇതാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു വെച്ച മാർഗങ്ങളിൽ ഒന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. നമ്മളിങ്ങനെ ഒരു പേനെടുത്തിട്ട് ഒന്ന് എഴുതാനിരുന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതിയാൽ തീരൂല. അത്രയും അനുഗ്രഹങ്ങൾ, അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുക്കി വച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് വളരെ കുറഞ്ഞ റക്അത്തുകളുള്ള അഞ്ച് വക്ത് നമസ്കാരം മാത്രം ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകും. അഞ്ച് റക്അത്ത് അഞ്ച് വക്ത് നമസ്കാരം മാത്രമല്ല, അതോടുകൂടെ ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പാട്ട് നമ്മൾ മുമ്പ് പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? മുമ്പ് നമ്മൾ പഠിച്ച ഒരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? നമ്മളൊക്കെ പഠിച്ച പാട്ടാണ്.

ഈ പാട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട് പഠിച്ചതാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മൾ ഈ പാട്ടിലൂടെ പാടിയിട്ടുള്ളത്. അതിനു പുറമെ ഈ പാട്ടിൽ വരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ തിരിച്ച് നന്ദി ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത അത്രയുമുണ്ട്. എന്നാൽ അള്ളാഹ് നമ്മോട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിലൊന്നാണ് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. ഇനി നമ്മൾ ആദ്യം പാടിയ പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തൊരു വരി ശ്രദ്ധിക്കാം. അടുത്ത ഒരു വരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ഭൂമിലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവികളും എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഖുർആൻ പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ എവിടെ വെച്ച് എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ വെച്ചാണോ, നമ്മൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മുടെ നാട്ടിൽ വെച്ചാണോ, മറ്റേതെങ്കിലും നാട്ടിൽ വെച്ചാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ ഖബർ ജീവിതവും കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് നമ്മോട് ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മമാണ് ഏത്? നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരമാണ് അവിടെ വെച്ച് ആദ്യമായിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുക. ആദ്യമായിട്ട് നമ്മോട് അത് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ബാക്കിയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരിയിൽ കേട്ടോളൂ,

0: നമസ്കാരം.
1: കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മളോട് അള്ളാഹു ആദ്യമായിട്ട് ചോദ്യം ചെയ്യുക നമ്മുടെ അഞ്ചു വക്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ഈ ഒരു പരീക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിലോ, നേരത്തെ നമ്മൾ പറഞ്ഞ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വളരെ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന, വളരെ കറുത്തിരണ്ട പുകകളുള്ള, തീയിനാൽ ചുറ്റപ്പെട്ട, ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള നരകത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. നമ്മൾ ആരും തന്നെ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പൂമരത്തണൽ കേൾക്കുന്ന നല്ല കുട്ടികൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ ചില ശ്രദ്ധകൾ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. നമ്മുടെ ഉപ്പ നമസ്കരിക്കുന്നുണ്ട്, ഉമ്മ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ജ്യേഷ്ഠൻ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ഇത്താത്ത നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വല്യുപ്പയും വല്യുമ്മയും എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ പീസ് റേഡിയോയുടെ പൂമരത്താനിൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അവരുടേത് മാതൃകയായി കണ്ടുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന നല്ല മക്കളായിട്ട് മാറണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു പാട്ടുകൂടെ നമ്മൾ പാടുകയാണ്. എല്ലാ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ കുട്ടികളും, പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പാട്ട് ബൈഹാട്ടാക്കണം, കാണാതെ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. എല്ലാ കുട്ടികളും എൻ്റെ കൂടെ പാടണം, എല്ലാ കൂട്ടുകാരും പാടുമെന്ന് വിശ്വസിക്കുന്നു.

0: ബറക്ക് അല്ലാഹു ഫീക്ക്, ജസാക്കും അല്ലാഹു ഖൈറാം. വളരെ രസകരമായ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പഠിച്ചത്, നിസ്കാരം നിലനിർത്താം. ഈ ഒരു ടോപ്പിക്കിൽ കൊച്ചു കൂട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നത് ജൗഹർ ഒഴുകൂരായിരുന്നു. പീസ് റേഡിയോയിലെ കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയ ഒരു പ്രോഗ്രാം, നമ്മൾ കുട്ടികളെ കേൾപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കേട്ടത് പൂമരത്തണലിൽ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജൗഹർ ഒഴുകൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളുടെ സമയമാണ്. സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കുക എന്ന ബഹുമാനായ നാസർ ബാലുശ്ശേരിയുടെ രചനക്ക് നുറുങ്ങുകളിൽ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
1: ഒരു നിമിഷം കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരാൾ പറഞ്ഞാൽ അയാളേക്കാൾ വലിയൊരു പോയത്തക്കാരൻ ഈ ഉലകത്തിലില്ലെന്ന് പറയേണ്ടി വരും. കാരണം വിവരസാങ്കേതിക വിദ്യയുടെ നെറുകയിൽ ഇരിക്കുന്ന ആധുനിക മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് അനന്ത സാധ്യതകളുള്ള പല പ്രവർത്തനങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. തൻ്റെ പോക്കറ്റിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണോ തൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറോ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ലോകത്തുടനീളം നന്മയുടെ മുഴിമുത്തുകൾ വാരിവിതറാൻ അവന് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദേശം സ്വീകരിച്ച് നന്മയുടെ പൊൻകതിരുകൾ വിരിയുന്ന കോടിക്കണക്കിന് ചന്തമേറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. അതേപ്രകാരം തന്നിലൂടെ പുറത്തുവരുന്ന ഒരു വിഷവചനത്തിലൂടെയോ ആധുനിക സങ്കേതങ്ങളുടെ തെറ്റായ ഉപയോഗപ്പെടുത്തലിലൂടെയോ അനേകായിരം മനുഷ്യമക്കളെ കൊന്നൊടുക്കാനും തലമുറ തലമുറയായി നീണ്ടുനിൽക്കുന്ന മഹാമാരികൾ വാരിവിതറാനും മനുഷ്യനു കഴിയും. ജീവിതത്തിലെ ഓരോ നിമിഷവും ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വിലപ്പെട്ടതാണെന്നർത്ഥം. അതുകൊണ്ട് നാം സമയത്തെപ്പറ്റിയും നമ്മുടെ ചെയ്തികളെപ്പറ്റിയും ബോധവാന്മാരാകണം. നമ്മുടെ അനുമതിയോ അറിവോ അപേക്ഷയോ ഇല്ലാതെ മഹത്തായ ഈ ജീവിതത്തെ സമ്മാനിച്ച രക്ഷിതാവിനെയോർത്ത് സദ്വചനങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഓരോ നിമിഷത്തെയും സമ്പന്നമാക്കണം. അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിന്നും പരിപൂർണമായും അകന്നു നിൽക്കണം. ഒരു ദിനം അസ്തമിച്ചൊടുങ്ങുമ്പോൾ ശരിയാംവിധം മൂല്യനിർണയം നടത്തണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ പൂർവ്വഘട്ടങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തെടുക്കാനും ആത്മനിർവൃതിയോടെ സ്വർഗത്തെ സ്വപ്നം കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനാണ് ശരിയായ വിശ്വാസി. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുമ്പോൾ നിർഭയനായി റബ്ബിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാനായ സത്യവിശ്വാസി. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. നബിയെ, പറയുക, സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതുവാനുള്ള മഷിയായിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിനു മുൻപായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതിനു തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിനു കൊണ്ടുവന്നാലും ശരി. നബിയെ, പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 107 മുതൽ 110 വരെയുള്ള വചനങ്ങൾ.
2: ബാറക്കല്ലാഹു ഫീക്. സമയമില്ലാത്ത ലോകത്ത് സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കാൻ നമ്മുടെയൊക്കെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള നല്ലൊരു രചനയാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യനായ നാസർ ബാലുശ്ശേരിയാണ് ഇന്നത്തെ നമ്മൾ കേട്ട നുറുങ്ങുകളുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. അതിന് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു.
0: പീസ് റേഡിയോ വൈബ്സൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണല്ലോ അസ്മാഉൽ ഹുസ്ന. നമുക്കിനി അസ്മാഉൽ ഹുസ്നയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് അസ്മാഉൽ ഹുസ്നയിൽ നമ്മുടെ കൂടെ ചേരുന്നത്. അൽ മുഖത്തദിർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ ആസ്പദമാക്കിയുള്ള ഗഹനമായൊരു പഠനം. എല്ലാറ്റിനും കഴിവുറ്റവൻ എന്ന അർത്ഥത്തിലുള്ളതാണ് അൽ മുഖത്തദിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതാണ് അസ്മാഉൽ ഹുസ്നയിൽ നമ്മളിനി കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥം, തേട്ടം, അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് കരുണീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈയൊരു പഠനത്തെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അൽ ഖദീർ, അൽ ഖാദിർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് സമാനമായ എന്നാൽ ചില വ്യത്യാസങ്ങളുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ മുഖ്തദിർ. അൽ മുഖ്തദിർ എന്ന നാമം അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെയാണ് അറിയിക്കുന്നത്. എന്നാൽ അൽ മുഖ്തദിർ എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്, അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പവും കൂടുകയാണ് എന്നാണ്. അപ്പോൾ അൽ ഖാദിർ അല്ലെങ്കിൽ അൽ ഖദീർ എന്ന നാമങ്ങളിൽ നിന്ന് അൽ മുഖ്തദിർ എന്ന നാമത്തിന് അക്ഷരങ്ങളുടെ വലിപ്പമുണ്ട്, എണ്ണം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയത്തിനും വലിപ്പമേറെയാണ് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവന് കഴിവില്ലാത്തതായില്ല. അശക്തനായിട്ട് അല്ലാഹുവിന് ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിനും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖാദിറാണ്, അല്ലെങ്കിൽ അല്ലാഹു അൽ ഖദീറാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽ മുഖ്തദിറാണ് എന്നത് നമ്മൾ ഈ മൂന്ന് നാമത്തെയും ഒരുമിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം നമ്മുടെ കഴിവുകൾ, നമുക്ക് ചില കഴിവുകളുണ്ട്. ആ കഴിവുകളും തീരുമാനങ്ങളും ഒരു പക്ഷേ നമുക്ക് യഥാവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. നമ്മൾ തീരുമാനിച്ച പലതും അത് ചെയ്യാൻ തുനിയുമ്പോഴേക്ക് പരാജയപ്പെട്ടു പോകാറുണ്ട്. ഓട്ടം മത്സരം നമുക്ക് കഴിയും. ആ ഓട്ടം മത്സരത്തിൽ ഒന്നാമതെത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് പലപ്പോഴും ഓടി നോൽക്കുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ്റെ തീരുമാനങ്ങളൊക്കെയും പരാജയപ്പെടുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ തീരുമാനങ്ങൾ അത് നടപ്പിലാകെ തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനൊരു പക്ഷേ കഴിവുള്ളവരായിരിക്കാം, ഒരു വീട് നിർമ്മിക്കാൻ കഴിവുള്ളവനായിരിക്കാം. പക്ഷേ ആ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനോ, അല്ലെങ്കിൽ ആ കഴിവിനെ യഥാവിധം പ്ലാനിങ് അനുസരിച്ച് കൊണ്ട് നടപ്പിലാക്കാനോ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അല്ലാഹു അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അല്ലാഹു തീരുമാനിച്ചത് അല്ലാഹു നടപ്പിലാക്കും. അല്ലാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുന്നു അൽ മുഖ്തദിറായ അല്ലാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് അല്ലാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നടപ്പിലാകാതെ പോകാം, അല്ലെങ്കിൽ നടപ്പിലായത് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിലാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും എന്നതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന് ചില സംഭവങ്ങൾ, മനുഷ്യൻ്റെ കഴിവും അതുമായി ബന്ധപ്പെട്ടതുമായി അവർ അശക്തരാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലൊരു തോട്ടക്കാരൻ്റെ സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പഠിപ്പിച്ചിരുന്നുണ്ട്. ആ തോട്ടക്കാരൻ, അദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നു. അത് വിളവെടുക്കുന്ന സമയത്ത് മക്കൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, ഇനി വാപ്പ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിവുള്ളവരാണവർ. അതോടൊപ്പം അതിനെ, ആ വിളവെടുപ്പിനെ ഏറ്റവും സുരക്ഷിതമായി അവരൊന്നും കാണാതെ എടുത്ത് മാറ്റിവെക്കാൻ അവർ പ്ലാൻ ചെയ്തു. അതിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലായത് ഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, പാവപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് കടന്നു വരാതെ രൂപത്തിൽ അതിനുവേണ്ടി പ്രീ പ്ലാനുകൾ അവർ ചെയ്തു എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി ഈ മക്കൾ ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ അതിന് കഴിവുള്ളവരായിരുന്നു. അതായത് ഈ പാവപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊയ്തെടുത്ത് സംരക്ഷിച്ച് മാറ്റി നിർത്താൻ, അതിനെ മാറ്റിവെക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ കഴിവുള്ളവരായിരുന്നു. എന്നിട്ട് അവർ അവരുടെ പ്ലാനുകൾ, വെൽ പ്ലാനുകൾ തയ്യാറാക്കി, അതിനുള്ള എല്ലാ സജ്ജീകരണത്തോടു കൂടിയും അവിടെ ആ കൃഷി വിളവെടുക്കാൻ വേണ്ടി പോയ സമയം അവിടെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഫഅസ്ബഹത് കസ്വരീം, അത് ചാരമായി പോയെന്നാണ്. അവരിപ്പോൾ എല്ലാം കൊയ്തെടുത്ത് തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് പാവപ്പെട്ടവരെ പരിഗണിക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം ശേഖരിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയ, അങ്ങനെ പ്ലാൻ ചെയ്ത, അതിനുള്ള കഴിവുണ്ടായിരുന്നവർ ആ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് അതെല്ലാം നാമാവിശേഷമായി, അതെല്ലാം ചാരമായി പോയി എന്നാണ്. അതിനെ, ആ ചാരമായി പോയതിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ആ ഒരു സംഭവം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി മറ്റൊരു തോട്ടക്കാരൻ്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തോട്ടക്കാർ, അതിൽ ഒരാൾ മറ്റൊരാളിൻ്റെ കൂട്ടുകാരനാണ്. ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത, അതിൽ രണ്ട് സൈഡിൽ ഈത്തപ്പന, അതിൻ്റെ നടുവിൽ ഫലപുഷ്ടിയുള്ള മറ്റു സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായ്കനികൾ ലഭിക്കുന്ന മറ്റു കൃഷി വിഭവങ്ങൾ, അതിലൂടെ ഒഴുകുന്ന നദി, അതിനാവശ്യമായ വെള്ളം ആ നദിയിൽ നിന്നെടുക്കാം. ഇങ്ങനെ എല്ലാ നിലക്കും നല്ല രൂപത്തിലുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന തോട്ടമുണ്ടായിരുന്ന സമയം ആ തോട്ടക്കാരൻ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, കിൽത്തൽ ജന്നത്തി ആത്തത് ഉഖുലഹ വലം തദ്ലിം മിൻഹു ഷൈഅ, അതിൽ നിന്ന് ഒന്നും നശിച്ചു പോകില്ല എന്ന് വിചാരിച്ചു. വക്കാന ലഹു സമർ, അതിലൊരുപാട് കായ്കനികൾ അതിലുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കണ്ട സാഹചര്യത്തിൽ ഫഖാല ലി സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അന അക്സറു മിൻക മാലം വ അഅസ്സു നഫറ, ഞാനാണ് നിന്നേക്കാൾ നല്ല സമ്പത്തുള്ളവൻ, അതുപോലെ തന്നെ സംഘബലമുള്ളവൻ ഞാനാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ്. എന്നിട്ടോ, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിക്കില്ല എന്നാണ് അവൻ സ്വന്തത്തിന് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഇതൊരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ചു. അതിനുള്ള പണികളൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ആൾബലവും സമ്പത്തും അവൻ്റെ അഹങ്കാരവും അതൊന്നും അവനെ ഉപകരിച്ചില്ല എന്നാണ്. ആ മനുഷ്യനെ വിപത്ത് ബാധിച്ചു. ആ വിപത്തിൽ നിന്ന് അവനെ തടയാൻ ഒരിക്കലും ഈ സമ്പത്തോ അല്ലെങ്കിൽ ഈ ആൾബലമോ സംഘബലമോ അവനെ ഉപകരിച്ചില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലം തക്കുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മുൻതസിറ, അള്ളാഹുവിന് പുറമെ ഒരാളും അവിടെ ആ സമയത്ത് സഹായിക്കാൻ അവനുണ്ടായിട്ടില്ല എന്നാണ്. ആ ഒരു കൃഷി അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സംഘബലമോ സമ്പത്തോ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നിനും കഴിയില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫിറൗനിൻ്റെയും ഹാമാനിൻ്റെയും കാറൂണിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ്. എല്ലാം ഇപ്പോൾ നശിപ്പിക്കാം, ഞാനാണ് റബ്ബുല്ലഅല അന റബ്ബുക്കുമുല്ലഅല എന്ന് സ്വയം പറഞ്ഞ ഫിറൗനും നശിച്ചു പോയിട്ടുണ്ട്. കാറൂൺ, അതുപോലെ തന്നെ ഫിറൗനിൻ്റെ മറ്റു കൂട്ടുകാർ, ഇവരെല്ലാം അവരുടെ അധപ്പതമനം എങ്ങനെയായിരുന്നു? എല്ലാമുണ്ട് എന്ന് വിചാരിച്ചു, എനിക്കെല്ലാം കഴിവുണ്ട് എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നിനും ഒരു രക്ഷയുമില്ലാതെ കൂടെ നിൽക്കുന്നവർ തൻ്റെ സഹപാഠികൾ പോലും നോക്കി നിൽക്കെ എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യമാണല്ലോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുണ്ടാകുന്ന വിഷയത്തിൽ പോലും അവർ അശക്തരാണ് എന്നതാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും, അവനാണ് അൽ മുഖത്തതിർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം, ഇത് വിശ്വാസികൾക്കും ബാധകമാണ്. അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധമുണ്ടാകണം. ആൾബലമോ സമ്പത്തോ ഒന്നും ഒരിക്കലും രക്ഷ നൽകുകയില്ല. ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭം, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിനിൻ കസീറത്തിൻ വയൗമ ഹുനൈൻ, അള്ളാഹു സുബ്ഹാന തആലയാണ് ഹുനൈനിലും അള്ളാഹു ഈ വിശ്വാസികളെ സംരക്ഷിച്ചത്. 12,000-ൽ അധികം മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾബലമുണ്ട്, ഇനി ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് സ്വയം അവർ ആത്മവിശ്വാസം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇത് അജബത്കും കസറത്തുക്കും, നിങ്ങളുടെ ആൾപ്പെരുപ്പമെന്നുള്ളത് നിങ്ങളെ അജബ, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ സമയം, അതായത് ഇനിയൊരു ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം ആത്മാമ അഭിമാനം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംഭവിപ്പിച്ചതെന്താണ്? ഫലൻ തുഅനി അൻകും ഷൈ, അവർക്ക് ആ ആൾബലമെന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ്, അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്ക് പരാജയം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് പിന്തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ഭൂമി കുടുസമായി തോന്നിയ സാഹചര്യമുണ്ടായി. ശത്രുക്കൾ അവരെ വലയം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസികളെ ഉണ്ടോ, വിശ്വാസികൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്ത് ഉണ്ടോ, അവരെ അവരുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് അവർക്ക് ഭൂമിയൊന്ന് കുടുസമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. തീർന്നില്ല, എന്നിട്ടോ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്തിരിഞ്ഞോടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആൾബലമുണ്ട്, സമ്പത്തിൻ്റെ ആധിക്യമുണ്ട് എന്നതൊരിക്കലും ഒരു മനുഷ്യനെ സംരക്ഷിക്കാനോ ഒരു മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുക്കാനോ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം മാത്രമാകുന്നു അവന് രക്ഷയും ഗുണവുമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും, എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് പരിപൂർണതയിൽ നടപ്പിലാകും എന്നതാണ്. അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു, ആ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് മക്കളുണ്ടാവുക എന്നത്. എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകുന്നില്ല, എന്നാൽ ചിലർക്ക് മക്കളുണ്ടാകുന്നു. അപ്പോൾ മക്കളുണ്ടാകാത്തത് അത് അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടായിട്ടും അവർക്ക് മക്കളുണ്ടാകാൻ ചില തടസ്സങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി. ആ മക്കളെ നൽകാൻ അള്ളാഹുവാകുന്നു കഴിവുറ്റവൻ എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകളാകട്ടെ, അവർ ആൺമക്കളുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷേ ലഭിക്കുന്നത് പെൺമക്കളായി മാറുന്നു. നേരെ തിരിച്ചും പെൺമക്കൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ആൺമക്കൾ അള്ളാഹു നൽകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ ഉറച്ച തീരുമാനമെടുത്താലും ശരി, അവൻ എത്ര ആഗ്രഹിച്ചാലും ശരി, അതിനുവേണ്ടി എത്ര പണിയെടുത്താലും ശരി, അവൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സഫലമാകാതെ പോവുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. അവനാണ് അൽ മുഖ്തദിർ. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ യഥാവിധത്തിൽ ഏറ്റവും പരിപൂർണതയിൽ അതിനെ നടപ്പിലാക്കുന്നവൻ, അതിന് കഴിവുള്ളവൻ, അതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർന്നില്ല, അൽ മുഖ്തദിറിൻ്റെ തേട്ടം ആരും തങ്ങളുടെ കഴിവിൽ ആശ്ചര്യം കൂടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഖ്തദിർ എന്ന നാമം പഠിക്കുമ്പോൾ തങ്ങളുടെ കഴിവുകൊണ്ട് ആണിതൊക്കെ ഉണ്ടായത് എന്നൊരിക്കലും പറയരുത്. ഞാൻ സമ്പാദിച്ചത് കൊണ്ടാണ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ്, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നിലവിൽ എടുത്തു കുടിക്കുന്ന വെള്ളം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൈ, അതിനെപ്പോലും തളർത്തിയിടാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെയും അനുഭവങ്ങളുണ്ടാകും. ഒന്ന് കിടന്നിട്ട് ശരിക്കൊന്ന് എണീക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ എണീക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് കിടപ്പിലായി പോകുന്നു. കൈയൊന്നെടുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ കൈകൾ പൊന്തിച്ചവർ, നടന്ന് പള്ളിയിലേക്ക് പോയവർ, അവർ പിന്നെ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സ്വയം കഴിവില്ലാത്തവരായി മാറുന്നു. അവിടെയാണ് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാകുന്നു നടപ്പിലാവുക എന്നും, അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും അഭിവൃദ്ധികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടുണ്ടായ സംഭവങ്ങളോ ഒന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുവാനോ അതിൽ അഹങ്കാരം നടിക്കുവാനോ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തേത്, മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളാകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല. കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമീപിക്കുകയാണ്. എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ളവർ, അത് ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, വമ ഖദറുല്ലാഹ ഹഖ ഖദരിഹ്, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ കണക്കാക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് സ്ഥാനവും മാനവും അർത്ഥവും തേട്ടവും അള്ളാഹുവിൻ്റെ കഴിവിനെയും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുഖത്തദർ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്, ആ സൃഷ്ടിപ്പ് നിർണിതമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദരിൻ, ഒരു നിർണിതമായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന് കൃത്യമായ അജലുകൾ വച്ചിട്ടുണ്ട്, അവധികൾ വച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തെറ്റുകൾ ചെയ്തവനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു. വലഖദ് ജാഅ ആല ഫിർഔന നുദുർ, ഫിർഔൻ, അവനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും വലിയ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. കദ്ദബൂബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കളവാക്കിയവനായിരുന്നു ഫിർഔൻ. എന്നിട്ടോ കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖത്തദിറിൻ, അള്ളാഹു മുഖത്തദിറാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കളവാക്കൽ, അവനാ നിഷേധിച്ചത് എല്ലാത്തിനെയും പിടികൂടുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു അൽ മുഖത്തദിർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനും അൽ മുഖത്തദിറായ അള്ളാഹു ആകുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖത്തദിറിൻ, ഇവിടെയും അൽ മുഖത്തദിർ എന്ന നാമത്തിൻ്റെ സിഫത്തിനെ എടുത്തു പറയുന്നുണ്ട്. സ്വർഗം, ആ സ്വർഗത്തിൽ, പ്രവിശാലമായ സ്വർഗത്തിൽ, ഇദാറ ഐത സമ്മറ ഐത നഈമ മുൽക്കൻ കബീറ, ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുമ്പോഴേക്ക് മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന, ഓരോ വെള്ളിയാഴ്ചയും ആയുസ്സുകൾ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന, അതുപോലെ തന്നെ ഒന്ന് നോക്കി കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോൾ മറ്റൊരു ലോകമായി മാറുന്ന, ആഗ്രഹിച്ചതെന്തും ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ, അതിൻ്റെ ഉടമസ്ഥൻ അത് അല്ലാഹുവാകുന്നു. അൽ മുഖത്തദിറായ അല്ലാഹുവാകുന്നു. മാത്രമല്ല സർവ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. വക്കാൻ അല്ലാഹു അല കുല്ലി ഷെയ്ഇൻ മുഖത്തദിറ, അവിടെയും മുഖത്തദിറ എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വണ്ണത്തിൽ, എണ്ണത്തിൽ, അതിൻ്റെ നിർണിതമായ രൂപത്തിൽ അള്ളാഹു നിർണയിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിന് കഴിവുള്ളവനാകുന്നു. മാശാ അല്ലാഹു കാന വമാലം യശ ലം യക്കുൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നു, ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നു. കുന്നെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. ഇതാണ് അൽ മുഖത്തദിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. നാം കാണുന്ന ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സംവിധാനിക്കാൻ കഴിവുള്ളവൻ അൽ മുഖത്തദിറായ അള്ളാഹുവാകുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അശക്തരാണ്, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ, അവിടെ പോലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതൊരു സുദീർഘമായ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയുടെ ശകലം മാത്രം നാം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അള്ളാഹുവേ, ഇത് ഖൈറാണെങ്കിൽ, ഇത് നന്മയാണെങ്കിൽ, ഫഖദിർഹുലി വയസ്സിർഹുലി ഫുമ്മ ബാരിക് ലീഫി, അള്ളാഹുവേ അതെനിക്ക് ഖൈറാണെങ്കിൽ അതെനിക്ക് ഖദറാക്കുക, എനിക്കത് നിർണയിച്ചു തരിക, അതെനിക്ക് തരിക, അതെൻ്റെ രേഖയിൽപ്പെടുത്തി അതെനിക്ക് നൽകുക എന്ന് അള്ളാഹുവിനോട് തേടുകയാണ്. വയസ്സിർഹുലി, അതെനിക്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരണം. അതുപോലെ തന്നെ ഫുമ്മ ബാരിക് ലീഫി, അതിലെനിക്ക് ബറക്കത്തും നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഫഖദിർഹുലി, എനിക്കത് വാങ്ങാൻ കഴിവുണ്ടായിരിക്കാം, ഒരു വസ്തു വാങ്ങുന്നു എന്ന് വിചാരിക്കുക, ആ വസ്തു വാങ്ങാനുള്ള സമ്പത്തും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് അത് തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലർ ആ വസ്തു പിന്നെ കരാറിലേർപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയും നമ്മുടെ അശക്തതയെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഖദറിനെയും അള്ളാഹുവിൻ്റെ ഖുദറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ, അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിലപാടുകളും എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും അള്ളാഹു അൽ മുഖത്തതിർ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവൻ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, നമുക്ക് പലതും നിർവഹിക്കാൻ കഴിയുമെങ്കിലും ആ നിർവഹണത്തിൻ്റെ സന്ദർഭത്തിൽ തൗഫീക്ക് നൽകണമെങ്കിൽ അള്ളാഹു അൽ മുഖത്തതിറായ അള്ളാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചോദിക്കുകയും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവന് മാത്രം അംഗീകരിക്കുകയും, അപ്പോൾ അള്ളാഹു എല്ലാം കാണും, കേൾക്കും, അറിയും എന്ന വിഷയം അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് അൽ മുഖത്തതിർ, അതുകൊണ്ട് അവന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് അൽ മുഖത്തതിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, അള്ളാഹു അൽ മുഖത്തതിറാണ്, എല്ലാത്തിനും കഴിവുറ്റവനാണ്, എല്ലാം കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. എന്നാൽ ഇവിടെ പല ആളുകളും എല്ലാം കാണാനും കേൾക്കാനും കഴിവുള്ള ചില മഹാന്മാരുണ്ട് എന്ന് വകവെച്ചു കൊടുക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് അൽ മുഖത്തതിർ എന്ന നാമം പഠിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് മറ്റൊരാൾക്കുമില്ല, എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന ഒരു ചിന്തയും അറിവും ജ്ഞാനവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്കുണ്ടാകണം. വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കൂടുതൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. മാഷാഅല്ലാ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും അത് അള്ളാഹുവിനോട് കൂടുതലുള്ള ഇഷ്ടം വർദ്ധിക്കുവാനും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായ എല്ലാത്തിനും കഴിവുറ്റവൻ അൽ മുഖ്തദിർ എന്ന നാമമാണ് നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാഹ്, നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ബഹുമാനനായ അബ്ദുറൌഫ് അൽ ഹക്കിമിയാണ്, തിരുവനന്തപുരത്ത് നിന്നും. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ പല തവണയായി ശ്രോതാക്കൾക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ.
0: പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് കഥ പറയാമെന്ന പരിപാടിയിലേക്കാണ്.
2: യെസ്, കഥ പറയാമെന്ന പ്രോഗ്രാം ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് പ്രോഗ്രാമെങ്കിലും മുതിർന്ന പല ആളുകളും പല പ്രോഗ്രാമിലൂടെ ഫീഡ്ബാക്കിലൂടെ കിട്ടിയ ഒരു അറിവനുസരിച്ച് മുതിർന്നവർ പോലും ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ കൂട്ടുകാരനായ കുട്ടികളുടെ സ്വന്തം അബ്ദുസലാം വീട്ടി ആണ് നമ്മളോടൊപ്പം ഇന്നും കഥ പറയാൻ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അജ്മലും കുഞ്ഞുപങ്ങളും ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്.
0: അജ്മലും കുഞ്ഞുപങ്ങളും, അധ്യായം 2. ജാബിർ മാഷിൻ്റെ സൽക്കാരം. അജ്മൽ മദ്രസയിലെത്തിയപ്പോൾ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് സലാം പറഞ്ഞു. ജാബിർ മാഷ് സലാം അടക്കിയ ഉടനെ പറഞ്ഞു, ഇന്ന് പുറത്തു നിന്നോളൂ, ഇങ്ങനെ നേരെ വൈകാൻ പാടില്ല, ശിക്ഷ കിട്ടാത്തതിൻ്റെ കുറവാണ്. അജ്മലിന് സങ്കടം വന്നു. എങ്കിലും അധ്യാപകനോട് വെറുപ്പ് തോന്നിയില്ല. താൻ കാൽ മണിക്കൂർ വൈകിയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം അറിയില്ലല്ലോ. അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തുനിന്നു. കാൽ മണിക്കൂർ കഴിഞ്ഞു. കാലിന് തളർച്ച തോന്നി. ഉമ്മയെ ഓർത്തപ്പോൾ കണ്ണു നനഞ്ഞു. അധ്യാപകൻ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തേ നീ വൈകി? ചോദ്യം കേട്ടപ്പോൾ അവൻ കരഞ്ഞുപോയി. അദ്ദേഹം അജ്മലിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്നേഹപൂർവം തലോടിക്കൊണ്ട് വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചു. ഇന്ന് ഞാനാണ് ചായ ഉണ്ടാക്കിയത്. ഉമ്മക്ക് സുഖമില്ല. ഞാനും സെൽവയും കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അജ്മൽ ക്ലാസ്സിൽ പോയിക്കോളൂ, എല്ലാറ്റിനും അള്ളാഹു പരിഹാരമുണ്ടാക്കും, മാഷ് പറഞ്ഞു. അത് കേട്ട് അജ്മൽ ക്ലാസ്സിൽ കയറി. കൂടെ അധ്യാപകനുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും അവൻ ഇഷ്ടപ്പെട്ടു. ബോർഡിൽ ഒരു അറബി വാക്യം എഴുതി. ശേഷം ചോദിച്ചു,
4: ആർക്കാണിത് തെറ്റാതെ വായിക്കാൻ കഴിയുക? എനിക്കറിയാം. അജ്മൽ എഴുന്നേറ്റു വായിച്ചു. അദ്ദീനു അന്നസിഹ. വെരി ഗുഡ്. ഇനി ഇതിന്റെ അർത്ഥം കേട്ടോളൂ. മതം ഗുണകാംക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. എല്ലാവർക്കും ഗുണം വരണമെന്നായിരിക്കണം ഒരു മുസ്ലിമിന്റെ ആഗ്രഹം. നമ്മുടെ നാട്ടുകാർക്കും നേതാക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം നന്മ വരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. കഴിയുന്നത്ര നന്മ ചെയ്യുക. ആരോടും അസൂയ വയ്ക്കരുത്. ഇതാണ് നസിഹത്ത് അഥവാ ഗുണകാംക്ഷ. അപ്പോഴേക്കും ബെല്ലടിച്ചു. അധ്യാപകൻ സലാം പറഞ്ഞ് മറ്റൊരു ക്ലാസ്സിലേക്ക് പോയി. അടുത്ത വിഷയത്തിന്റെ അധ്യാപകനെത്തി. വിഷയം വിശ്വാസമാണ്. തലേ ദിവസം പഠിപ്പിച്ചത് ഓർക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അജ്മൽ ഓർത്തു. വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. വിശ്വാസം സ്വഭാവത്തിൽ നിഴലിക്കണം. സത്യവിശ്വാസി കളവ് പറയരുത്, വഞ്ചിക്കരുത്, ആരെയും അപമാനിക്കരുത്. പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥന വേണം. അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇത്രയേ മാഷ് ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് അജ്മലിന് തോന്നി. ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന് അവന് ധൈര്യം വന്നു. എല്ലാവരും ഓർത്തോ? മാഷ് ചോദിച്ചു. കുറേയൊക്കെ. ചിലത് മറന്നു കാണും, കുട്ടികൾ മറുപടി പറഞ്ഞു. ശരി, എല്ലാവരും അതൊന്ന് ഓർത്ത് എഴുതൂ. കുട്ടികൾ എഴുതാൻ വളരെ സമയമെടുത്തു. എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്കുള്ള ബെല്ലടിച്ചു. അവർ പുറത്തേക്കോടി. അജ്മൽ ക്ലാസ്സിൽ തന്നെ ഇരുന്നു. കൂട്ടുകാർ കളിക്കാൻ വിളിച്ചെങ്കിലും അവൻ പോയില്ല. രോഗിയായ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന്. ഉപ്പ മരിച്ചുപോയതിനാൽ വീട്ടു ചെലവുകൾ എങ്ങനെ നിർവഹിക്കും എന്ന ചിന്തയിൽ അകത്തേക്ക് ബെല്ലടിച്ചതും കർമ്മപാഠങ്ങളുടെ മാഷു വന്നതും അജ്മൽ അറിഞ്ഞില്ല. അജ്മൽ എന്താ സലാം മടക്കാത്തത് എന്ന് മാഷ് ചോദിച്ചപ്പോഴാണ് താൻ ക്ലാസ്സിലാണെന്ന ബോധം അവന് തിരിച്ചു കിട്ടിയത്. അവൻ പാഠത്തിൽ ശ്രദ്ധിച്ചു. ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ജാബിർ മാഷ് പുറത്ത് എവിടെ നിന്നോ ഒരു കീസുമായി ബൈക്കിൽ മദ്രസയിലേക്ക് വരുന്നത് കണ്ടു. ക്ലാസ് കഴിയുന്നതിനു മുമ്പ് എന്തോ അത്യാവശ്യ സാധനം വാങ്ങാൻ പോയതായിരിക്കണമെന്ന് അജ്മൽ വിചാരിച്ചു. അജ്മലും സെൽവയും വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ ഹോൺ. അവർ തിരിഞ്ഞു നോക്കി. ജാബർ മാഷാണ്. അദ്ദേഹം കീസ് അജ്മലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ് സാർ? ഉമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ. അവനത് വാങ്ങാൻ മടി തോന്നി. വേണ്ട സാർ, ഞങ്ങൾ വീട്ടിൽ പോയി ഉണ്ടാക്കിക്കൊള്ളാം. അങ്ങനെയല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, തൃപ്തിപ്പെട്ട് വല്ലവരും തരുന്നതും സ്വീകരിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അജ്മൽ കീസ് വാങ്ങി. ജാബിർ മാഷ് ചിരിച്ചു. അവനെ തലോടിയ ശേഷം സലാം പറഞ്ഞു തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കിടപ്പിൽ തന്നെയാണ്. അവർ സലാം പറഞ്ഞ് അടുത്തു ചെന്നു. ഉമ്മയ്ക്ക് സങ്കടമായി. എന്തു ചെയ്യും മക്കളെ, ചായ ഉണ്ടാക്കാൻ ഉമ്മക്ക് കഴിഞ്ഞില്ല. ചായ വേണ്ടുമ്മ, ഇത് നോക്കൂ, വെള്ളപ്പവും മുട്ടകറിയും. ഉമ്മ മുട്ട കഴിക്കണ്ട, പനിയല്ലേ. വെള്ളപ്പം മാത്രം തിന്നാൽ മതി, ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. ഉമ്മക്ക് അത്ഭുതമായി. എങ്ങനെ അജ്മലിനിത് കിട്ടി? ഇത് വാങ്ങാൻ പണം എവിടെ നിന്നായിരുന്നു? അജ്മൽ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എത്ര നല്ല മാഷ്. മക്കളെ, മാഷിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് ഞങ്ങൾക്കറിയാം ഉമ്മ. ദാനം ലഭിച്ചാൽ അത് തന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അല്ലാഹുവേ, നിനക്ക് സ്തുതി. വിശക്കുന്ന ഞങ്ങൾക്ക് ഈ ആഹാരം ദാനം ചെയ്ത ജാബിർ മാഷിന് നീ ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ. അജ്മൽ പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മയും സെൽവയും ആമീൻ പറഞ്ഞു. അജ്മൽ ഗ്യാസ് സ്റ്റൗ തുറക്കാനൊരുങ്ങിയപ്പോൾ ഉമ്മ തടഞ്ഞു. ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, ഞാനുണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങിക്കോളി. അജ്മൽ എണ്ണി നോക്കി. 8 വെള്ളയപ്പം. 3 വീതം ഉമ്മയുടെയും സെൽവയുടെയും പ്ലേറ്റിലിട്ടു. 2 അവന്റെ പ്ലേറ്റിലും. ഉമ്മ ചായ മേശപ്പുറത്ത് വെച്ച് മക്കളോടൊപ്പം കഴിക്കാനിരുന്നു. ഒരു വെള്ളയപ്പം എടുത്ത് അജ്മലിന്റെ പ്ലേറ്റിലിട്ടു. ഉമ്മയ്ക്ക് 2 മതി. മുട്ടക്കറിക്ക് വല്ലാത്ത രുചിയായിരുന്നു. അവർക്ക് വയർ നിറഞ്ഞു. അൽഹംദുലില്ലാ എന്നു പറഞ്ഞ് കൈ കഴുകാൻ പോയി. ഉമ്മ പാത്രങ്ങൾ കഴുകിവെച്ച് കിടപ്പുമുറിയിലേക്ക് തന്നെ പോയി. ഇവിടെ വരീ മക്കളെ, ഉമ്മ വിളിച്ചു. അജ്മലും സെൽവയും ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. മക്കളെ, അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായം നൽകും. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ.

0: ഇക്കാക്ക പറഞ്ഞു തരും. അജ്മലിനറിയില്ലേ? ഉമ്മ ചോദിച്ചു. അറിയാം ഉമ്മ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് സൽവക്ക് മനസ്സിലായില്ലെന്ന് അജ്മലിന് തോന്നി. അവൻ പറഞ്ഞു, ഇന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പഠിച്ചാൽ മതി, ബാക്കി കുറേശ്ശയായി നമുക്ക് പിന്നെ പഠിക്കാം. മകന്റെ സംസാരം കേട്ട് ഉമ്മയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർക്കാറ്റടിച്ചു. ഉമ്മ മനസ്സിൽ പറഞ്ഞു, മിടുക്കനായ മോൻ, അല്ലാഹുവേ, നീ എന്റെ രണ്ടു മക്കളെയും തിരുനബിയുടെ മാർഗത്തിൽ ജീവിപ്പിക്കണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരയണമേ.
1: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറാ.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.

0: അപ്പോൾ കഥ പറയാൻ പരിപാടി കേട്ട് കഴിഞ്ഞല്ലോ, പീസ് റേഡിയോ വൈബ്സിൽ ഓരോരോ പ്രോഗ്രാമുകളും കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ,
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. കൂട്ടുകുടുംബം നാം അറിയേണ്ട ചില മതവിധികൾ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.

0: അബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കുടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അള്ളാഹു ഈയൊരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അള്ളാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തേത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരെ കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് വേണ്ടത് ഏതാണ്, അണുകുടുംബ സംവിധാനങ്ങളാണോ, അതല്ല എല്ലാവരും ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ, ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി 2, 3, 4 മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരും എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനു വേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമല്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തുസൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മളെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
0: കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നിവിടെ ഹാരിസ് മൗലവിയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്നൊരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി. അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്. ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല. അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ് മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
1: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത് ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വളരണം എന്നാണ്. ഒരു കുട്ടി എപ്പോഴും മറന്നു കിടക്കണം എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുമോ? അവൻ എഴുന്നേറ്റ് നടക്കണം, അവൻ ഓടണം, അവൻ ചാടണം, അവന് സ്വന്തമായി സമ്പാദിക്കണം, അവന് സ്വന്തമായി ജോലി നേടണം, അവന് സ്വന്തമായി വീടുണ്ടാവണം, അവന് സ്വന്തമായി കുട്ടികളും കുടുംബവും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളർച്ചയ്ക്ക് നമ്മൾ അനുകൂലമായി നിൽക്കണം. അവർ ജോലി സ്വീകരിക്കട്ടെ, അവർ വേറെ താമസിക്കട്ടെ, അവർ വീട് വെക്കട്ടെ, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മൾ അവരുമായുള്ള ആ ഒരു പ്രോത്സാഹനങ്ങൾ നൽകി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എന്തെല്ലാം സന്തോഷം സ്വന്തമായുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനെയും മുന്നേ ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ ഓരോ അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടു കൂടെയും ഈ ലോകത്തുനിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടു നിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേയില്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കാന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരു അസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനവും ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കളെ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെന്റ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നു. യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായി നമുക്കിനിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. മാതാപിതാക്കളെ പിണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെന്ത് ചെയ്യും, കഴിയും. ഏതെങ്കിലും ഒരു വഴി അതിനു വേണ്ടി തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റല്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
0: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമമനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കൂട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരുസ്മലി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക്, മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും ഇപ്പം എൻ്റെ കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 2-3 രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽ ദാനാണെന്നാണ് എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല, അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിന്റെ ജ്യേഷ്ഠന്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പല, അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷേ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത് പേരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരുഷ് മോലി ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ആരുഷ് മോലി, അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീടുണ്ടാക്കി, ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക്, ഇളയ മോൻ എന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ് പ്രതികരണമാണ് നൽകേണ്ടത്? ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി, വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്, അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്, അദ്ദേഹം വീട് മാറിപ്പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
1: എന്താ ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യത ഉണ്ട്. ആ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പം നമ്മളതിന് തയ്യാറാവുകയാണ്, എന്ത് ചെയ്യാണ്. ഇപ്പം ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പം ഇന്നത്തെ ഇപ്പം താത്തയും അതേപോലെ തന്നെ കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങളെവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഉമ്മി വാപ്പി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ അവർ പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എന്താ അറിയോ, അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂമ് പോയി കേടുവരുത്തേണ്ടതാണ്. ആ റൂം എന്തിനാണ്? വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം. അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്. അവരെല്ലാവരും ആലോചിക്കണം. നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവരിങ്ങനെ പോയാൽ പറ്റില്ല. ഇവരെത്ര കൊല്ലമായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്ക് ഒരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, അതിന് പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല. അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രമെടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക? എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്തു ചെയ്യും? അവർ വീട് പൂട്ടി എടുക്കാച്ച പോവും. ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്തു ചെയ്യണം? നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു പോകും. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവും.
0: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും സ്വകാര്യതകളും ജോലിഭാരങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ ആഘോഷിച്ച് സകുടുംബം ജീവിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം പഴയ തറവാട്ട് വീട്ടിൻ്റെ തൻ്റെ ബെഡ്റൂമും താൻ ജീവിച്ച ഇടങ്ങളും ഒക്കെ മറന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാകുന്നതിന് പകരം അവിടെ ഉള്ളതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തി ആകുകയാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സ്വന്തമായി താമസിക്കാൻ വകയുള്ള ചിലരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല പോലത്തെ കാര്യങ്ങൾ. എന്നാൽ ചില ആളുകൾക്ക് പെർമിഷനെല്ലാം ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിൻ്റ് കൊണ്ട് തന്നെ അവിടെയുള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലിഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ളാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
1: ഇതിൽ മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടുന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്, അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ഉണ്ടാവണം, അപ്പോളേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാൽ അത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ടത് വീട്ടിലേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കണം, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂള്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠൻ മാരും അനുജന്മാരും വാപ്പിയമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ പിന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് മാറുമ്പോൾ ഞാൻ എൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട് എന്നൊരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ഒക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്കറിയുന്നൊരു ഉമ്മയുണ്ട്, അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലിഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു 2-3-4 മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലിഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഉപ്പയും ഉമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ജോലിഭാരം എടുത്തൊരു കഴുതയെപ്പോലെ അങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
1: നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണിത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേല വർക്ക് ചെയ്യുന്ന ഒരാൾ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ, അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ചു പോകുമ്പോഴാണ് ഭർത്താവിന് ആ ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത്, ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ, ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. ഇപ്പം ഇന്നമായ ഉസ്രി യുസ്ര നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും, ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവുമില്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മളെ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്തു ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്ന് പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്തു ചെയ്യണം. അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ, ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്തു ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണ് അന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടം പോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലി ഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്തു ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്തു ചെയ്യും, അതിനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു സ്ത്രീയുടെ സഹായം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്തു ചെയ്യും, വലിയ ഭാരങ്ങളൊക്കെ ഇവർക്ക് നീക്കി കൊടുക്കാൻ എന്തു ചെയ്യും പറ്റും. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളിൽ പ്രശ്നം വരുത്താതെ തന്നെ ഉള്ള ഭാരങ്ങളെ ക്രമീകരിക്കാനും ലഘുവാക്കാനുമുള്ള പരിശ്രമങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാനൊരു ഒരു നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. നമ്മുടെ ഫീഡ്ബാക്ക് വഴിയോ അല്ലാതെയൊക്കെ വരുന്ന ചില കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി, അവർ ഒരു 18-19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ 3-4 ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ്, അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ചില, ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
1: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പം നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു, അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ. അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതായത് ഇവിടെ ശരിക്ക് ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്, നമുക്കൊരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാവുമ്പോൾ ഉമ്മ എന്താ നമ്മോട് പറയുക, ഒന്ന് മോനെ കൊണ്ട് അലക്കി വെക്ക് ചെയ്ത് നോക്ക് തരാം. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക, അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല, നമ്മുടേത് അലക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തരാനും നമ്മൾ നമ്മെ ആശ്രയിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കാമെന്നല്ലാതെ 10ഉം 20ഉം 25ഉം ഒക്കെ വയസ്സായ ആളുകൾ അവരുടെ ഡ്രസ്സുകളും അവരുടെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാണ് ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ ഏൽപ്പിച്ച് പോവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, നമുക്ക് എത്രയാണ് നമ്മുടെ ജോലി എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റില്ലല്ലോ. അതിന് പക്ഷെ നേരെ മറിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവർക്കും കൂടി ഉണ്ടാക്കേണ്ടി വരും. അവിടെ എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു കാര്യമാണെന്ത്, വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തരം മരുമക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്ത് ചെയ്യുക, ഏൽക്കാതിരിക്കുക. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെ എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളതെടുക്കും, കുട്ടികളുടെ എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നു, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അതെന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറിയായി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ ഇതിൽ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യാതെ വൃത്തിയായി ചെയ്യുക, ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
0: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിൻറ്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരിടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
1: അതിലുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകൾ എന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, അത്തരമൊരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അതധികം നേരം നിലനിൽക്കില്ല. അതിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ, അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരാ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പുറത്ത് പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിനെ നമ്മൾ എതിരു നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്ക താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷമോ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്, അവരുടെ സ്വകാര്യതകൾക്കൊരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായ ഒരു സമയം കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരുന്നു പറഞ്ഞാൽ ആരെങ്കിലും പോരും, അപ്പോൾ എന്താ ചെയ്യാൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്ത് നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാന്നറിഞ്ഞാൽ പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഉണ്ട് ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതുപിന്നെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
0: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകൾക്കുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
1: അത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലെ അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റ് കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധനാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷമം കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-10 പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യാന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമം ഉണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഇതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റൂല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബസ്ഥാനത്തിൽ എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
0: കൂട്ടുകുടുംബങ്ങളിൽ ഇറ്റി വീഴുന്ന കണ്ണീർ തുള്ളികൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് തീർച്ചയായും അതാത് വീടുകളിലെയും അതാത് കുടുംബങ്ങളിലെയും അംഗങ്ങൾ തന്നെയാണ് എന്ന ഉത്തരമാണ് നമ്മൾ പൊതുവായി എത്തുന്നത്, പൊതുവായി എടുക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ ചോദ്യങ്ങളയക്കുക, സാധ്യമാകുന്നത്ര കാര്യങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കാൻ സ്നേഹക്കൂട് സന്നദ്ധമാണ്.
2: പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് സ്നേഹക്കൂട്. കൂട്ടുകുടുംബം നാം അറിയേണ്ട ചില മതവിധികൾ. സ്നേഹക്കോട് ഇവിടെ സമാപിക്കുന്നു.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനമായി ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വിവിധങ്ങളായ പേരുകളിൽ വിവിധ രൂപത്തിൽ വ്യത്യസ്തമായ സമയങ്ങളിലും സ്ഥലങ്ങളിലും വച്ച് നിർവഹിക്കേണ്ട ആരാധനകൾ ഇസ്ലാമിൽ ഉണ്ട്. എന്നാൽ ഈ ആരാധനകളുടെ അടിസ്ഥാന ഹുക്കും എന്താണ്, അല്ലെങ്കിൽ ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ എപ്പോഴാണ് ഇബാദത്തായി മാറുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തോന്നുന്ന കാര്യങ്ങൾ ഇബാദത്തായി അനുഷ്ഠിക്കാൻ പാടുണ്ടോ? മറ്റു ആരെങ്കിലും ഇബാദത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അതനുഷ്ഠിച്ചാൽ അവന് പ്രതിഫലം ലഭിക്കുമോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വലൈസ മസ്റൂഉൻ മിനൽ ഉമൂർ ഗൈറുല്ലദീ ഫീ ശർഇന മദ്കൂർ. നമുക്കൊരു കാര്യം മസ്റൂഉ ആകണമെങ്കിൽ, ശർഇൽ ഉള്ളതാകണമെങ്കിൽ, ആ കാര്യം നമ്മുടെ ശർഇ പറഞ്ഞതായിരിക്കണം, അഥവാ അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചതാവണം. അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതൊരിക്കലും ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല മതത്തിൻ്റെ വീക്ഷണത്തിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്, അൽ ഇബാദാതു മബ്നാഹ അല ശർഇ വലിത്തിബ. ഇബാദത്തുകളുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് ശർഇലും ഇത്തിബായിലും നിർമ്മിക്കപ്പെട്ടതാണ്, അഥവാ ശർഇൽ ഉള്ള കാര്യം ചെയ്യുക, അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യുക. ല അലൽ ഹവ വൽ ഇബ്തിദ, ഒരു മനുഷ്യൻ്റെ ദേഹേച്ഛക്കോ അതല്ലെങ്കിൽ അവൻ ദീനിൽ പുതുതായി കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കോ മതത്തിൽ സ്ഥാനമില്ല. അപ്പോൾ ഇസ്ലാമിൽ ഇബാദത്തിൻ്റെ അസുൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഇബാദത്തുകളും ചെയ്യരുത്, പാടില്ല എന്നതാണ് ഇസ്ലാമിൽ അതിൻ്റെ അസുൽ. അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ച കാര്യങ്ങൾ ഒഴികെ ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ, ഇബാദത്തായി തീരണമെങ്കിൽ അതിന് ദലീൽ വേണം, തെളിവ് വേണം. തെളിവില്ലാത്തൊരു കാര്യം ഇസ്ലാമിൽ ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരാൻ പറ്റില്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്, ഐ അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹദ്ർ വൽ മൻഉ. ഇബാദത്തുകളുടെ അസുൽ, ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു വിഷയമാണ്. ഇബാദത്തുകൾ, ആരാധനകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഹദറാണ്, മൻആണ്, ഹറാമാണ്. ഫല യതഅബ്ദുൽ ഇൻസാൻ ബിഅയ്യ ഇബാദത്തിൻ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും, ഏത് ഇബാദത്ത് അവൻ ചെയ്യുകയാണെങ്കിലും, അത് ഇബാദത്താകുന്നത് ഇല്ലാ ബി ഇബാദത്തിൻ ജാഅത്ത് ഫീ കിതാബില്ല വസുന്നത്ത് റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ പാടില്ല അല്ലാഹുവിൻ്റെ കിതാബിലോ പ്രവാചകൻ്റെ സുന്നത്തിലോ വന്ന ഇബാദത്തുകൾ അല്ലെങ്കിൽ. അപ്പോൾ ഖുർആനിലും സുന്നത്തിലും വന്ന ഇബാദത്തുകളാണ് ഇബാദത്താവുക, അല്ലാഹുവിൻ്റെ ദീനിൽ ഇബാദത്തായിത്തീരുന്നത് അപ്പോഴാണ്. നേരെ മറിച്ച് അല്ലാഹുവിൻ്റെ മതത്തിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ ആ രീതിയിൽ അരികു ചേർന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ഒരുപാട് മതവിശ്വാസികൾ നമുക്ക് കാണാൻ കഴിയും. അവർ മതത്തിലേക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ബിദഅത്തുകളെയും ഖുറാഫാത്തുകളെയും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം ആകുന്നില്ല. എന്തുകൊണ്ട്? ഒരു സംഗതി ഇബാദത്താണ്, ആ ഇബാദത്തിൻ്റെ അസുൽ ഹളറാണ്, മൻആണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. ഇത് വെറുതെ ഉണ്ടായ ഒരു നിയമമല്ല. കൃത്യമായ വ്യക്തമായ തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ശൂറയിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അം ലഹും ശുറകാഉ ശറഊ ലഹും മിനദ്ദീനി മാ ലം യഅദം ബിഹില്ലാ. അം ലഹും ശുറകാഉ, അവർക്ക് വല്ല ശരീക്കന്മാരുമുണ്ടോ, പങ്കാളികളുമുണ്ടോ, ശറഊ ലഹും, അവർക്ക് വേണ്ടി അവർ മതം നിർമ്മിക്കുന്നു, മിനദ്ദീനി, ദീനിൽ നിന്ന്. മാ ഒരു മതമാണ്, എങ്ങനെയുള്ളതാണ്? ലം യഅദം ബിഹില്ല, അള്ളാഹു അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാത്തൊരു കാര്യം മതമായി നിശ്ചയിക്കുവാൻ അവരുടെ ശരീക്കന്മാർ, അങ്ങനെയുള്ളവരുടെ ശരീക്കന്മാരും അവർക്കുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഹലാലാണ്, ഒരു കാര്യം ഹറാമാണ്, ഒരു കാര്യം ഇബാദത്താണ് എന്നൊക്കെ തീരുമാനിക്കാൻ ആത്യന്തികമായി അധികാരമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. മറ്റൊരു ആയത്ത് നോക്കാം, സൂറത്തു ജാസിയയിലെ 18-19 ആയത്തുകൾ. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين ثم جعلناك على شريعة من الأمر فاتبعها رسول إذن الشيشم إي كارم إي دين اند بشيتل نام താങ്കളെ ഒരു വ്യക്തമായ ശരീഅത്തിലാക്കിയിട്ടുണ്ട്. ആ ശരീഅത്ത് അല്ലാഹും റസൂലും പഠിപ്പിച്ച ശരീഅത്താണ്. ആ ശരീഅത്തിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഫത്തബിഹാ, അതുകൊണ്ട് ആ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബി അഹ്വ അല്ലദീന ലാ യഅലമൂൻ, വിവരം കുറഞ്ഞ ആളുകളുടെ ആവശ്യമില്ലാത്ത ഹവകൾ, അവരുടെ ദേഹേച്ഛകൾക്കൊത്തുകൊണ്ട് നീ ഒരിക്കലും സംസാരിക്കരുത്, തന്നെ പിൻപറ്റരുത്. അങ്ങനെ വന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായവും നിനക്കുണ്ടാവുകയില്ല. കാഫ്, ലാലിമികളായ അക്രമികളായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇസ്ലാം. അതല്ലാതെ നമ്മുടെ വക നല്ലതല്ലേ, കുഴപ്പമുണ്ടോ, എത്ര പുണ്യമുള്ളതാണ്, സൗകര്യമാണ് എന്നിങ്ങനെയുള്ള ദുർന്യായങ്ങൾ നിരത്തിവെച്ച് ആ കാര്യത്തെ തള്ളിക്കളയുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസ് നോക്കൂ. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അമല അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം, അതാരാണ് കൽപ്പിക്കേണ്ടത്? അള്ളാഹുവോ റസൂലോ ആണ് ആ കാര്യം കൽപ്പിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത, പ്രവാചകന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് അനുഷ്ഠിച്ചാലും, മൻ അമല അമലൻ, അതാരാണെങ്കിലും, ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഒരു സംഗതി അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഖുർആനിലോ സുന്നത്തിലോ ദലീലുകളിലോ തെളിവുണ്ടോ എന്നുള്ളത് അടിസ്ഥാനപരമായി ഏതൊരു വിശ്വാസിയും പരിശോധിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യമാണ്. ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽഇഹ്തിസാം എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വരികൾ ഇങ്ങനെ കാണാം. വഹാദ അസ്ലും, ഇതൊരു അസ്ലാണ്, അഥവാ അൽ ഇബാദത്ത് വലൈസ മശ്റൂഉൻ ഫിൽ മിനൽ മഅ്മൂരി ഗൈറു അല്ലദീ ഫീ ശർഇനാ മദ്കൂരി എന്ന് പറയുന്ന ഇമാം സഅദിയുടെ വരികൾ അതിനെ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നിടത്ത് കാണാം. വൽ ഹാദൽ ഹദീസു ഫിൽ അസ്വി അന്നൽ അസ്വിൽ ഫിൽ ഇബാദത്ത് അൽ മൻഉ വൽ ഹദർ. ഈ ഹദീസ് അഥവാ മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് ഇമാം ശാത്തബി പറയുന്നു.

അവിടെ ആ ഒരു ഉപദേശം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ദറഫത്ത് മിൻഹ അൽ ഉയൂൻ വവജലത്ത് മിൻഹ അൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിപ്പെട്ടു പോകാറായി. അതേപോലെ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ കണ്ണീരിനാൽ പൊതിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഇന്ന ഹാദിഹി മൗഇദത്തു മുവദ്ദിഇൻ ഫമാ തഅഹുദ് ഇലൈനാ യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതൊരു വിടവാങ്ങിപ്പോകുന്നവൻ്റെ സംസാരം പോലെയുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് കരാർ ഏർപ്പെടാനുള്ളത്, എന്താണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കരാർ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള വസീയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസീക്കും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സംഉം തആത്തും സൂക്ഷിക്കണം. വൈൻ അബദുൻ ഹബശിയുൻ, അവൻ ഒരു അബിസീനിയക്കാരനായ ഹബശിയായ അടിമയാണെങ്കിലും ശരി, ഫഇന്നഹു മൻ യഅഷ് മിൻകും യറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ എനിക്ക് എൻ്റെ കാലശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊരുപാട് അഭിപ്രായ ഭിന്നത കണ്ടെത്താൻ കഴിയും. വയ്യാക്കും വ മുഹദസാത്തുൽ ഉമൂർ, നിങ്ങൾ അന്ന് കാണപ്പെടുന്ന പുതിയ പുതിയ ആചാരങ്ങൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹ ളലാല, നിശ്ചയമായും അതൊക്കെ തന്നെയും ളലാലത്തുകളാണ്. ഫമൻ അദർ കദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെയുള്ള പുതിയ പുതിയ സംഗതികളെ കണ്ടാൽ, ഫഅലൈഹി ബിസുന്നത്തി, അവനെൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കട്ടെ. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ കാലശേഷം വരുന്ന ഖുലഫാ ഉർ റാഷിദിൻ്റെ സുന്നത്തിനെയും അവൻ മുറുകെ പിടിക്കട്ടെ. അല്ലു അലൈഹാ ബിൻ നവാജിദ്, അവൻ്റെ അണപ്പല്ലുകൊണ്ട് അവൻ കടിച്ചു പിടിക്കട്ടെ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം, ദീനിൻ്റെ വിഷയത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ദീൻ ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ്, ദീനിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഏത് വിഷയമാണെങ്കിലും ഒരു ബിദഅത്തുകൾ, അനാചാരങ്ങൾ കടന്നു വരാൻ പഴുതില്ലാത്ത വിധം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അത്രയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. എന്ത്? ഇബാദത്തുകളുടെ അസല് ഹളറാണ്, ഇബാദത്തുകളുടെ അടിസ്ഥാനം അത് മനാണ്, പാടില്ല എന്നുള്ളതാണ്. ഇനി പാടുള്ളത് അള്ളാഹും റസൂലും പറയും, അത് മാത്രം ചെയ്യുക, ബാക്കിയുള്ളതൊന്നും പാടില്ല എന്നതാണ്. ഇവിടെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഒരു ഇബാദത്ത്, ഒരു ആരാധനാ കർമ്മം ഇസ്ലാമിക ശരീഅത്തിന് അനുഗുണമായി അതിനോട് യോജിക്കുന്നതാകണമെങ്കിൽ ആറു കാര്യങ്ങൾ ആ ഇബാദത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണം. ഈ ആറു കാര്യങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ഇബാദത്താണെങ്കിൽ അത് പുത്തനാചാരമാണ്, അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇബാദത്തായിരിക്കും. ആറു കാര്യങ്ങളെ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഒന്ന്, അസ്സബബു, കാരണം. അൽജിൻസ്, അതിൻ്റെ ഇനം. മൂന്ന്, അൽ ഖദറു, അതിൻ്റെ എണ്ണം, തോത്. നാല്, അൽ കൈഫിയത്തു വൽ ഹൈഅ, അതിൻ്റെ രൂപവും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സംഗതികളും. വൽ മക്കാനു, അതിൻ്റെ സ്ഥലം പ്രധാനമാണ്. വസ്സമാനു, അതിൻ്റെ കാലം പ്രധാനമാണ്. ഇങ്ങനെ ഈ ആറ് കാര്യങ്ങളിൽ ഉൾക്കൊണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരു ഇബാദത്ത്. മുവാഫഖത്തൻ ലിശ്ശറ ആകണമെങ്കിൽ, ശറഇനോട് അനുഗുണമായ, ശറഇനോട് യോജിക്കുന്നതാണെങ്കിൽ ആകണമെങ്കിൽ ഈ ആറ് കാര്യങ്ങളുണ്ടാകണം. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ പറഞ്ഞത് സബബാണ്. സബബ് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് ഇന്ന വേറെ ഏതെങ്കിലും ഒരു സബബ് കൊണ്ട് ചിലപ്പോൾ മശ്റൂആയതായിരിക്കാം. പക്ഷെ അതേ സബബ് നമ്മൾ ആ ഇബാദത്തിൽ നിന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്തതിന് ശേഷം മറ്റൊരു ഇബാദത്തിലേക്ക് ഈ കാര്യത്തെ നമ്മൾ ഖിയാസാക്കാൻ പാടില്ല. ഉദാഹരണം പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറിയാൽ സ്ഥിരമായി മിസ്വാക്ക് ചെയ്യാറുണ്ട്. ഇത് പ്രവാചകൻ്റെ ഒരു പതിവാണ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്.
പക്ഷെ ഇവിടെ വീട്ടിലേക്ക് കയറും.

0: എന്നുള്ള ആ സബബാണ് ആ ഇബാദത്ത് നിശ്ചയിക്കപ്പെടാനുണ്ടായ കാരണം. എന്നാൽ ഒരു മനുഷ്യൻ അയാൾ പള്ളിയിലേക്ക് കയറുന്നു, പള്ളിയിലേക്ക് കയറിയ ഉടനെ തന്നെ അയാൾ മിസ്വാക്ക് ചെയ്യുന്നു, അതൊരു സുന്നത്തായി അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതായി അവൻ മനസ്സിലാക്കുന്നു എങ്കിൽ അത് അപകടമാണ്, അത് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വീട്ടിലേക്ക് കയറുമ്പോഴാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ വേറെ ചില ഇബാദത്തുകളും വേറെ കാര്യങ്ങളുമാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സബബിനെ ആ കാരണം ഈ സംഗതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ആ സബബ് ഈ ഒരു ഇബാദത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇബാദത്ത് ബിദഅത്തായിത്തീരും. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്നൊരു സബബാണ്, ആ സബബിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സുന്നത്താണ്, പ്രവാചകൻ ചെയ്യാതെ ഉപേക്ഷിച്ചതും സുന്നത്താണ്. പ്രവാചകൻ ഒരു കാര്യം നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചാൽ അത് കാര്യം ചെയ്യൽ സുന്നത്താണ്, അതേപോലെ നമ്മോട് ഉപേക്ഷിച്ച കാര്യം പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർക്കിയായ സുന്നത്താണ്. പ്രവാചകൻ്റെ ഒരു കാര്യത്തെ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ഉപേക്ഷ വരുത്തുകയും ചെയ്യണം, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നടത്തുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ അതിന് ന്യായം പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വന്തം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ന്യായീകരണം പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ദീനിയായ കാര്യത്തിൽ അത് പാടില്ല. ഭൗതികമായ വിഷയമാണെങ്കിൽ ഓക്കെ, ഭൗതികമായ വിഷയമാണെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലില്ലാത്ത ഭൗതിക സുഖാഡംബരങ്ങളും ഭൗതിക സംവിധാനങ്ങളും നമുക്ക് ഉപയോഗിക്കാം, അതിന് ശറഈ വിരുദ്ധമല്ല. പക്ഷേ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു ദീനിയായ ഇബാദത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന് വേണമെങ്കിൽ ജന്മദിനം ആഘോഷിക്കാമായിരുന്നു, അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും അതുപോലെ തന്നെ ആളുകളും എല്ലാം ഒത്തിണങ്ങിയിട്ടും പ്രവാചകൻ ഉപേക്ഷിച്ച ഒരു കാര്യമാണെങ്കിൽ അത് നമ്മളും ഉപേക്ഷിക്കൽ സുന്നത്തായി വരും. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ സബബ് കാരണം അതിലടങ്ങിയിരിക്കണം. രണ്ടാമത്തത് അന്തക്കൂന മുവാഫഖതൻ ഫിൽജിൻസ്, ഈ ജിൻസിൽ യോജിച്ചതായിരിക്കണം, അഥവാ ശരീഅത്ത് പറഞ്ഞ ഒരു സംഗതി തന്നെയായിരിക്കണം അവിടെ നിർവഹിക്കപ്പെടുന്നത്. ഉദ്ഹയ്യത്തിൻ്റെ വിഷയത്തിൽ ബഹീമത്തുൽ അൻആം ആവണം, അത് കോഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാവോ മുയലോ അതുപോലെ തന്നെ മാനോ ഇതൊന്നും ഉദ്ഹയ്യത്ത് ഇറക്കാൻ പാടില്ല. അത് കാരണം ശരഈയിൽ ആ ജിൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജിൻസിൽ ഉണ്ടാകണം. ജിൻസ് തെറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇബാദത്താവുകയില്ല. അഖീഖയിലും അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം ഖദർ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ എത്രയാണോ എണ്ണമുള്ളത് ആ എണ്ണം കറക്റ്റായിരിക്കണം. ളുഹുർ അഞ്ചാകാൻ പാടില്ല, മഗ്രിബ് നാലാകാൻ പാടില്ല, സുബഹി മൂന്നാകാൻ പാടില്ല. എണ്ണം ആ ഖദർ കൃത്യമായിരിക്കണം. സക്കാത്ത് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഫിത്ർ സക്കാത്താണെങ്കിലും നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളാണെങ്കിലും എണ്ണം പഠിപ്പിക്കപ്പെട്ടു വന്നതാണെങ്കിൽ അതിൻ്റെ എണ്ണം കൃത്യമായിരിക്കണം. നാലാമത്തത് അതിൻ്റെ രൂപവും അതിൻ്റെ ഹൈഅത്തുകളും വ്യക്തമായിരിക്കണം. പ്രവാചകൻ എങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ആ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് കർമ്മം പഠിപ്പിച്ചു, എങ്ങനെയാണ് സുജൂദ് റുക്ഉ പഠിപ്പിച്ചു, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ പാലിക്കണം. അപ്പോഴേ ഇബാദത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഇബാദത്ത് ബിദഅത്തായിത്തീരും. അഞ്ചാമത്തെ കാര്യമാണ് അൽ മക്കാൻ. ശരീഅത്തൊരു ഇബാദത്ത് ചെയ്യാൻ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഹജ്ജ് മക്കയിലാണ്, തവാഫ് കഅബക്ക് ചുറ്റുമാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. മസ്ജിദുൻ നബവിയിൽ തവാഫില്ല. ഒരാൾ കഅബക്ക് പുറത്ത് കഅബയല്ലാത്തൊരു സംഗതി തവാഫ് ചെയ്തത് ബിദഅത്താണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്യുന്നതാണ് ഇബാദത്താകുക. കാരണം ഇബാദത്തിൻ്റെ അസുല് അത് മൻആകുന്നു എന്നുള്ളതാണ്. അറഫയിൽ നിൽക്കേണ്ടത് അറഫയിൽ തന്നെ നിൽക്കണം, മുസ്ദലിഫയിൽ നിൽക്കേണ്ട സ്ഥലത്ത് മുസ്ദലിഫയിൽ തന്നെ നിൽക്കണം, ശരീഅത്തിൻ്റെ ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എത്തിക്കാഫ് പള്ളിയിൽ തന്നെ വേണം. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം അതിൻ്റെ സമാൻ, കാലം. ഇന്ന കൃത്യമായൊരു കാര്യം, അതിൻ്റെ ളുഹറിൻ്റെ സമയമുണ്ട്, അസറിന് സമയമുണ്ട്, ആ സമയത്തായിരിക്കണം അവൻ അത് നിർവഹിക്കേണ്ടത്. ഈ ഒരു അടിസ്ഥാനം കൊണ്ട് തന്നെയാണ് ശരീഅത്തിൻ്റെ ശരീഅത്തിൽ ബിദ്അത്തുകളെ തകർക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഖാഇദയാണ് ഇത്. അൽ ഇബാദ അസുലുൽ ഇബാദാത്തി അൽ ഹദറു വൽ മൻഉ എന്നുള്ളതാണ് ഖാഇദ. അഥവാ ഇബാദത്തുകളുടെ എല്ലാം അസുൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ്. ശരീഅത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യണം. എന്നിരുന്നാലും ചില ആളുകൾ അത് നല്ലതല്ലേ, പ്രവാചക സ്നേഹമല്ലേ, അത് നല്ല കാര്യമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇസ്തിഹ്സാൻ അതിനൊരു നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് പല ആളുകളും ചെയ്യാറുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഇസ്തിഹ്സന ഫഖദ് ശർഅ, ആരെങ്കിലും ഒരു കാര്യം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ദീനിലേക്ക് കടത്തി കൂട്ടാൻ ശ്രമിച്ചാൽ ഫഖദ് ശർഅ, അവൻ മതമുണ്ടാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം, ഇബാദത്തുകളുടെ അടിസ്ഥാനം മൻആണ്, പാടില്ല, ഹറാം എന്നുള്ളതാണ്. അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യം എന്താണോ അത് മാത്രമേ ഇബാദത്തുകളാവുകയുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ മതപരമായി ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതല്ല എന്നുള്ളതാണ്. ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ ചുരുക്കം. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, അടിസ്ഥാനപരമായ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളാണ് ഈ അൽഉസൂലിൽ നിന്ന് നാം ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ബറക്കല്ലാഹു ഫീഹിം.
2: അപ്പോൾ ഇന്നത്തെ അൽഉസൂൽ നമ്മൾ കേട്ടല്ലോ. അൽഉസൂൽ നമ്മളോട് സംസാരിച്ചിരുന്നത് ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം.

0: ഡിസ്പ്ലേ സ്ക്രീനുകൾക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് കെയർ മനോഹരമായ ഒരു ശ്രമമാണ്. ടെലിക്യൂസ്, സ്റ്റാർകോസ്റ്റ്, പൂമരത്തണലിൽ തുടങ്ങിയ ഈ ഗണത്തിലുള്ള അനേകം പ്രോഗ്രാമുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുകൾ പീസ് റേഡിയോ മാറ്റിവെക്കുന്നുണ്ട്. കാലത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇത്തരം മഹത്തായ പദ്ധതികൾക്ക് ഗുണകരമാകും വിധം താങ്കളും സാമ്പത്തിക പിന്തുണ നൽകുമല്ലോ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക ഈ മഹത്തായ സംവിധാനങ്ങളിലേക്ക് കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9746950006.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ദുൽ ജലാലി വൽ ഇക്രാം എന്ന അള്ളാഹുവിന്റെ വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ, അത് മഹത്വമേറിയതും പുണ്യമേറിയതുമാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് ഹിഫ്ളു ചെയ്യുക, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, ഇതെല്ലാം സ്വർഗപ്രവേശനത്തിനുതകുന്ന നന്മകളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ, അതും അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളതും ഇമ്പമാർന്നതുമായ നാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് ഈ നാമം എടുത്തു പറയുന്നത്. ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളത് എന്ന്. ദു എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉടയവൻ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉള്ളത്, എന്തുള്ളത്? അൽ ജലാൽ, മഹത്വമുള്ളത്, വലിപ്പമുള്ളത് എന്ന അർത്ഥം. അപ്പോൾ അല്ലാഹു മഹത്വമുള്ളവനാണ്, മഹത്വമുടയവനുമാണ്. അതോടൊപ്പം വീണ്ടും പറഞ്ഞു, അൽ ഇക്രാം. ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരവും സ്നേഹവുമാണ്. അപ്പോൾ അല്ലാഹു ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ അല്ലാഹു മഹത്വമുടയവനും ആദരവുള്ളവനും സ്നേഹബഹുമാനമുള്ളവനും ഉടയവനുമാണ് എന്നാണ് നമുക്ക് അതിൻ്റെ അർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളെ കൂടി ഇതിലെടുത്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഈ നാമം നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു ദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു മഹത്വമുടയവനാണ്, അതോടൊപ്പം അങ്ങേയറ്റം സ്നേഹവും ആദരവുമുള്ളവനാണ് എന്നതാണ് ഈ നാമം നമുക്ക് അറിയിച്ചു തരുന്നത്. അല്ലാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, തിരുവചനങ്ങളിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ പ്രത്യേകം അതിന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളതും അല്ലാഹുവിനേറെ ഇമ്പമുള്ളതുമായ നാമമാണ് ദുൽ ജലാലി വൽ ഇക്രാം. അതുകൊണ്ട് തന്നെ ഈ നാമം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇടം പിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ, ആ നാമങ്ങൾ മുന്നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമേകുമെന്ന് കളവു പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അലിദു ബിയാദൽ ജലാലി വൽ ഇക്രാം, നിങ്ങൾ ആവർത്തിച്ച് തേടിക്കോളൂ, വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അലട്ടി അലട്ടി അല്ലാഹുവിനോട് ചോദിച്ചുകൊള്ളൂ. എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടത്? ബിയാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. അതെങ്ങനെ പ്രാർത്ഥിക്കണം? ആവർത്തിച്ച് അലട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. ചെറിയ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് ആ വാശി പിടിച്ച് ഒരു കാര്യം നേടാൻ വേണ്ടി എത്ര കണ്ട് ആവർത്തിച്ച് അലട്ടി ചോദിക്കുന്നുവോ, അതുപോലെ ഒരു ചെറിയ കുട്ടി മാതാപിതാക്കളോട് കാര്യം നേടാൻ വേണ്ടി ആവർത്തിച്ച് ഇരട്ടിച്ച് അതുപോലെ തന്നെ അലട്ടി ചോദിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല, അല്ലാഹു തിരസ്കരിക്കുകയില്ല, അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ആവർത്തിച്ചൊരു കാര്യം ആവശ്യപ്പെടുക, തേടുക, പ്രാർത്ഥിക്കുക എന്നത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും അല്ലാഹു മാന്യനാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല ദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള ആദരിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് കൂടുതൽ പ്രാർത്ഥിക്കുക എന്നത്, തേടുക എന്നത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വ്യക്തിയോട് പല പ്രാവശ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തി ആദ്യമൊക്കെ തന്നെന്ന് വരാം, പിന്നീട് അത് തരാതെ വരും, അത് പിന്നെ പ്രയാസമാകും, പിന്നെ ബന്ധങ്ങൾക്ക് വിള്ളൽ വരും, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ ഉണ്ടാകും അല്ലേ. ഒരാൾ ഒരു കടം ചോദിച്ചു, ആദ്യം കൊടുത്തു എന്ന് വരും, അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ആവർത്തിച്ചു ചോദിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചു കൊടുക്കാനൊന്ന് വൈകിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ മടിക്കും. ഒരാളോട് തന്നെ പലയാവർത്തി ചോദിക്കുമ്പോൾ പിന്നീട് ആദ്യം കൊടുത്തൊരാവേശമോ ഒരു താല്പര്യമോ പിന്നീട് കൊടുക്കാൻ ഉണ്ടാവുകയില്ല. പിന്നീട് അതൊരു ശല്യമായി വർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന മനോഗതിയാണ് മനുഷ്യന്മാർക്കുള്ളത്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. അല്ലാഹു സ്നേഹമുള്ളവനാണ്, കൊടുക്കാൻ കഴിവുറ്റവനാണ്, അവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അടിമകൾ എത്ര കണ്ട് റബ്ബിനോട് തേടുന്നുവോ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുവോ, അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചു നൽകാൻ അല്ലാഹു തയ്യാറാണ്. അതുകൊണ്ട് ദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു അങ്ങേയറ്റം അവൻ്റെ കരുണയും കൃപയും കടാക്ഷവും ഉള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ അങ്ങേയറ്റം മഹത്വമുടയവനും ആദരണീയനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ തേടുന്നതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യരോട് ഒരു കാര്യം ആവർത്തിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് വിരസത വരുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് റബ്ബിന് ഇഷ്ടം കൂടുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതും പ്രാർത്ഥിക്കുമ്പോൾ ദുൽ ജലാലി വൽ ഇക്രാം എന്ന പ്രാർത്ഥന മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നാമം പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇടം കൊള്ളണം. എന്ത്? ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം കൊടുക്കണം എന്നാണ്. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്, നിസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അവിടെയും അല്ലാഹുവിൻ്റെ ദുൽ ജലാലി വൽ ഇക്രാം എന്ന പ്രാർത്ഥനയെ, ആ നാമത്തെ എടുത്തു മുൻനിർത്തിക്കൊണ്ടാണ് നിസ്കാരശേഷം ഒരു നന്മ ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തു പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ നിസ്കാരം സ്വീകരിക്കപ്പെടണം, അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്ന നന്മകൾ സ്വീകരിക്കപ്പെടണം. അങ്ങനെ തുടങ്ങി എൻ്റെ നന്മകൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ ഈ പ്രാർത്ഥന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പ്രത്യേകം നിസ്കാരത്തിന് ശേഷം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിനു ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് സമാധാനമുള്ളത്, നിന്നിൽ നിന്നാണ് രക്ഷയുള്ളത്, വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് ബറക്കത്തുള്ളത്, യാദൽ ജലാലി വൽ ഇക്രാം, മഹത്വമുടയവനെ, ആദരണീയനായവനെ, അല്ലാഹുവേ എന്നു പറഞ്ഞ് റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് അല്ലാഹുവാണ് എല്ലാത്തിനും ഉടമസ്ഥൻ എന്ന ഒരു സമർപ്പണ ബോധത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കും എന്നാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻതൽ ഹന്നാൻ അൽ മന്നാൻ ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം. ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതാല തട്ടിക്കളയുകയില്ല എന്നാണ്. ചോദിച്ചാൽ ഉത്തരമേകുന്ന പ്രാർത്ഥനയെന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണമെന്ത്? ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല മഹത്വമുടയവനാൻ, ആദരണീയനാൻ. അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം. ആ രൂപത്തിൽ റബ്ബിനെ പ്രകീർത്തിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ റബ്ബ് നമുക്ക് ഉത്തരമേകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ ദുൽ ജലാലി വൽ ഇക്രാം എന്ന ആയത്ത് വന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വയബ്ഖ വജുഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ വജുഹു മാത്രം, മുഖം മാത്രം അവശേഷിക്കുന്ന, കുല്ലുഹും അലൈഹാ ഫാൻ, എല്ലാം നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ത്യനാൾ സംഭവിക്കാനുണ്ട്. അന്ന് അല്ലാഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ട്. സ്വർഗനിവാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു അധ്യാപനമുണ്ട്. സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാവിധ ആസ്വാദനങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അവിടെ പ്രയാസമില്ല, പ്രശ്നമില്ല, മരണമില്ല, നരയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, നഷ്ടപ്പെടുന്നൊരു സാഹചര്യമില്ല. എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹങ്ങൾ നിറച്ച ആ സ്വർഗം, എന്താണോ മനസ്സാഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ സ്വർഗനിവാസികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയടഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ഒന്നടങ്കം പറയുന്നതാണ് റളിയത്തു റബ്ബി, റബ്ബെ ഞങ്ങൾ തൃപ്തരാണ്. ഇനി എന്തെങ്കിലും അധികരിച്ചു വേണമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുമ്പോൾ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഞങ്ങൾക്ക് വിജയം നൽകിയില്ലേ റബ്ബേ, ഇത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയില്ലേ റബ്ബേ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമം മുൽക്കൻ കബീറ, ഒരിക്ക കണ്ണടച്ചിട്ട് തുറക്കുമ്പോഴേക്ക് ആദ്യം കണ്ടതിനേക്കാൾ വമ്പിച്ചതായ സാമ്രാജ്യമായി മാറിയ ആ പ്രവിശാലമായ സ്വർഗത്തെയാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. ആ ആസ്വാദനത്തിനിടയിൽ അല്ലാഹു ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും അധികരിച്ചു വേണോ? ഇവരൊക്കെ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതാല അല്ലാഹുവിൻ അടിമകളും ആ സ്വർഗനിവാസികളും തമ്മിലുള്ള മറയായ ആ മറയെ, ഫയക്ഷിഫുൽ ഹിജാബ്, അതിനെ നീക്കും. ആ മറയെ നീക്കും. അല്ലാഹു സുബ്ഹാനഹു വതാലയെ, അവൻ്റെ തിരുമുഖത്തെ വിശ്വാസികൾ ദർശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞുപോയല്ലോ, വിശ്വാസികൾക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടെ ഈ ആയത്ത് നമുക്ക് പ്രസക്തമാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, റബ്ബിൻ്റെ വജ്ഹു മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് ആ വജ്ഹ്, അതിൻ്റെ വിശേഷണം എന്താണ്? ദുൽ ജലാലി വൽ ഇക്രാം, അത് ഏറ്റവും പ്രൗഢിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മഹത്വമേറിയ മുഖവുമായിക്കൊണ്ട്, അതുപോലെ തന്നെ ആദരണീയമായ മുഖവുമായിക്കൊണ്ടായിരിക്കും അല്ലാഹു അവശേഷിക്കുക എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ തിരുമുഖം അത് ആദരണീയവും മഹനീയവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെ അല്ലാഹുവിൻ്റെ വിശേഷണമായി ഉൾക്കൊള്ളുന്ന ഈ രണ്ട് നാമം, അത് നമ്മൾ തിരിച്ചറിയണം. ദുൽ ജലാലി വൽ ഇക്രാം. അതോടൊപ്പം ഈ നാമത്തെ പഠിക്കുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടം അല്ലാഹുവിനെ ആദരിക്കാനും ബഹുമാനിക്കുവാനും അല്ലാഹുവിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നൽകാനും ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അല്ലാഹുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദിക്റിലൂടെ, പ്രകീർത്തനങ്ങളിലൂടെ റബ്ബിനെ മഹത്വപ്പെടുത്താൻ, മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ അല്ലാഹുവിൻ്റെ മഹത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉരുവിടാൻ, നമ്മുടെ ദിക്റുകൾ പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആവശ്യങ്ങൾ റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ അളമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിൻ്റെ പ്രൗഢിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രകീർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനെ വകവച്ചു കൊടുക്കേണ്ട എല്ലാവിധ അള്ളാഹുവിന് മാത്രമായതിനെയും അള്ളാഹുവിന് വകവച്ചു കൊടുത്ത് അവനെ മഹത്വവൽക്കരിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും അവനെ ആ രൂപത്തിൽ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും അതുപോലെ തന്നെ ഇക്രാമും എല്ലാം നമ്മൾ വകച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്തെയും നമ്മുടെ കർമ്മ മേഖലകളെയും ആ രൂപത്തിൽ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വമുടയവനാണ്, ആദരവുള്ളവനാണ്, ആദരവ് നൽകപ്പെടേണ്ടവനുമാവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആദരിക്കപ്പെടേണ്ടതാണ്. അല്ലാഹുവിനെ ആദരിക്കണം, ബഹുമാനിക്കണം, മഹത്വവൽക്കരിക്കണം. അവൻ അങ്ങനെയെങ്കിൽ സൃഷ്ടികളെയും ആദരിക്കും, ബഹുമാനിക്കുന്നതാണ്. വലക്കത് കറംന ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു തആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. ആ ആദരവും ബഹുമാനവും വിശ്വാസികളായ നമുക്ക് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ റബ്ബിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വകവെച്ചു കൊടുക്കേണ്ടതെല്ലാം വകവെച്ചു കൊടുക്കുവാനും റബ്ബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിനെ മഹത്വവൽക്കരിച്ച് പ്രകീർത്തിച്ച് അവന് കൊടുക്കേണ്ട ഹക്കുകൾ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് ദുൽ ജലാലി വൽ ഇക്രാം എന്ന അള്ളാഹുവിന്റെ വിശേഷണം, മഹത്വമുടയവനും ആദരവുള്ളവനും എന്ന വിശേഷണം വിശദീകരിച്ചത് അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
3: دعوني أناجي مولا جليلا
4: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. ഈ സമയത്ത് ഒരാള് അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവേണ്ടത്? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാനുണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മർ അള്ളാഹുവിൻ്റെ കൊലപാതകം മാത്രമേ മുസ്ലിങ്ങൾ പിടിച്ചൊലിച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലുള്ള വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തെടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
6: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ട് കൊടുത്തു അല്ലേ.
5: അതെ,
6: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
5: കൊതുകന് കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
6: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളെ ആ കൂഫക്കാരുടെ മനസ്സിനെ വലിയൊരു വെളിച്ചം കിട്ടുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ദേശിച്ചത്.
5: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത് നമീമത്ത്, മറ്റുള്ളവരെ കുറ്റം പറച്ച് ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ഉണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനില് തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
6: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാമൊക്കെ പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
5: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
6: അതെ,
5: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട, വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പം അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ളൊരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
6: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ മുസമ്മിൽ ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി പാരായണം ചെയ്യുന്നു.

0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. പാരായണം ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി. സൂറ മുസമ്മിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, എവർക്കും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പല രൂപത്തിലുള്ള ജോലികളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഏർപ്പാടുകളായിരിക്കും, ചിലർ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരിക്കും, മറ്റു ചിലർ കൂലിപ്പണിയായിരിക്കും, സ്വന്തം ഏർപ്പാടുകളായിരിക്കും. പല രൂപത്തിലുള്ള ഉപജീവന മാർഗം തേടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. പക്ഷേ ഏത് രൂപത്തിലുള്ള വരുമാന മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നത് എങ്കിലും ശരി, നമുക്ക് ജീവിക്കാൻ ജോലി വേണ്ടി വരും. പക്ഷേ ജീവിതം തന്നെ ജോലിക്കായിട്ട് നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ജീവിക്കുന്നത് ജോലി ചെയ്യാനല്ല, നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരുപാട് സമ്പാദിക്കാനല്ല, നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണെന്ന ശരിയായ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായേ പറ്റുള്ളൂ. അത് പുരുഷനും ഉണ്ടാവണം, സ്ത്രീക്കും ഉണ്ടാവണം. സ്ത്രീകൾ പലരും ഇപ്പോൾ വീട്ടിലെ ജോലികളും തിരക്കുകളൊക്കെയാണ് എങ്കിലും ശരി, അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടിയല്ല റബ്ബ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, മറിച്ച് നമ്മൾ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. അങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ സ്വാഭാവികമായും പല പണികളും തിരക്കുകളും ജോലികളും പഠനവും മറ്റ് പല രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അവിടെ നമ്മൾ ഒരിക്കലും തന്നെ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമ്മൾ സ്വാഭാവികമായും എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നു, പല സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് പുറമേ ആയിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെ, നിത്യേന നമ്മൾ ചെയ്യുന്ന നമ്മുടെ പല ജോലികളും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന ആയിഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ തന്നെ നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരുന്ന സഹീഹ് ബുഖാരിയിലടക്കമുള്ള ഹദീസാണ്, സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഉണ്ടാവുന്ന വരുമാനങ്ങൾ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കണം, അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാണ്. ഹലാലായ വരുമാനം വീട്ടിൽ ബർക്കത്താണ്. ചെറിയ വരുമാനമുള്ളൂ എങ്കിലും അത് ഹറാമ് കലരാത്തതാണ് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് നിമിഷത്തിലും ആശ്വാസമുള്ളതായി കൊണ്ടുമാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ജോലി കാരണം നിസ്കാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിസ്കാരം ഖളാ ആക്കാൻ പറ്റുമെന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ സംഗതി ഇസ്ലാമിലില്ല, ഖളാ ആക്കലില്ല. പിന്നെ ചില സമയത്ത് ഖളാ ആയിപ്പോവും. എങ്ങനെ? ഒരാളിപ്പോൾ ഉറങ്ങിപ്പോയി, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഉണർന്നതെങ്കിൽ അപ്പോൾ ഉടനെ നിസ്കരിക്കണം, അങ്ങനെയാണ് ഖളാ ആവുക. അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, മറ്റെന്തോ തിരക്കിലായി, വാപ്പ ഐസിയിലായിരുന്നു, അതിൻ്റെ പിറകെ ഓടി മരുന്ന് മറ്റൊക്കെ വാങ്ങി, അങ്ങനെ ആ തിരക്കുകൾ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അസ്ർ ബാങ്കാണല്ലോ കൊടുക്കുന്നത്, ഞാൻ ലൊഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലാതെ ഒരാൾ ഒരിക്കലും തന്നെ നിസ്കാരം ഖളാ ആക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇനി നല്ല തിരക്കുള്ളതൊക്കെ സമയമാണ്, അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങളാൽ നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ നമുക്ക് ജം ആക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ലൊഹറിനെ അസറിൻ്റെ കൂടെയും അസറിനെ ലൊഹറിൻ്റെ കൂടെയും ജം ആക്കാൻ പറ്റും. മഗരീബിന് ഇഷാൻ്റെ കൂടെയും ഇഷാനെ മഗരീബിൻ്റെ കൂടെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണ്ട സൗകര്യത്തിൽ നമുക്ക് ഹാജത്തുകൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങളുണ്ടാകുന്ന സമയത്ത് ജം ആക്കാൻ ദീൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി യാത്രക്കാരാണോ, അവർക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാം. ലൊഹർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, അസർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, ഇഷാ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ ചുരുക്കി നിസ്കരിക്കാനും കസറാക്കാനും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും, എങ്ങനെ? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊരു നിയമമല്ലല്ലോ. യുദ്ധത്തിൻ്റെ ഇടയിൽ നിസ്കാരമുണ്ടല്ലോ, ഫിഖ്ഹിലെ ചർച്ചയാണല്ലോ, യുദ്ധ നിസ്കാരം എന്നൊരു നിസ്കാരം തന്നെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടത് വന്നു? അത് നിസ്കാരം എന്നുള്ളത് കാനത്താലൽ മിനീന കിതാബ് മൗഖൂത, തീർച്ചയായും നിസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേലിൽ വഖ്ത് നിർണയിക്കപ്പെട്ട ആരാധനയാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കുക എന്നൊരു സംഗതി നമുക്കുണ്ടാവും. അതിന് ഉള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നിസ്കാരങ്ങൾക്കിടയിൽ തിരക്കുണ്ടായിക്കോട്ടെ, നിസ്കാരങ്ങൾക്കിടയിൽ നമ്മളുടെ ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്യുക, അല്ലാതെ നമ്മളുടെ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പോയിട്ട് നിസ്കരിക്കണം എന്നത് മാറ്റിയിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. നിസ്കാരം ഫിക്സഡ് സംഗതിയാക്കി വെക്കുകയും ബാക്കിയുള്ളത് ഒഴിവിനനുസരിച്ച് ചെയ്യുകയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്നത് അതൊരിക്കലും പോസിബിൾ ആവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന് അതിൻ്റെ സമയം വെക്കുകയും ആ സമയത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നവർ അല്ലെങ്കിൽ സാഹചര്യമുള്ളവർ പള്ളിയിൽ പോയിട്ട് തന്നെ അതിൻ്റെ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കുക. ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളും മറ്റൊക്കെയാണ് എങ്കിൽ അവർ ആ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് കൃത്യമായി ഉദവ് ചെയ്ത് വൃത്തിയായി നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യുക, മുസല്ല വിരിച്ച് നിസ്കരിക്കുക എന്നത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചെയ്യുന്ന ജോലി ഏതായിക്കൊള്ളട്ടെ അതിൽ സത്യസന്ധത കാണിക്കണം എന്നുള്ളതാണ്. അത്താജറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, സ്വദൂഖായ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു വ്യാപാരി ആരുടെ കൂടെയാണ്, നബിയീന നബിമാരുടെ, വസ്സുദ്ദീഖീന സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെയൊക്കെ കൂടെയായിരിക്കുമെന്ന് നമുക്ക് ഹസനായ സ്വീകാര്യയോഗ്യമായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കള്ളം പറയാൻ പാടില്ല, നമ്മൾ സമ്പാദിക്കുന്നിടത്ത് കളവ് വരാൻ പാടില്ല. എന്തുകൊണ്ട്? നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടി എന്നൊക്കെ തോന്നുമെങ്കിലും റബ്ബിൻ്റെ ബറക്കത്ത് അതിലുണ്ടാവില്ല. ചതി വഞ്ചനയും ഒരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല, ഒരു മുസ്ലിം ചെയ്യാനും പാടില്ല. ആ സമ്പാദ്യം തന്നെ ഹറാമായി മാറുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമുക്കർഹിച്ചത് മതി, കിട്ടുന്ന സമ്പത്തിൽ റബ്ബിൻ്റെ ബറക്കത്ത് കിട്ടട്ടെ, അത് കുറേ കാര്യങ്ങൾക്ക് ഉപകരിക്കും. അതല്ല, നമുക്ക് കുറേ കിട്ടുന്നുണ്ട്, പക്ഷേ റബ്ബിൻ്റെ ബറക്കത്ത് അതില്ല എങ്കിൽ അത് പല കാര്യങ്ങൾക്കും തികയൂല. അതങ്ങനെ നമുക്ക് ഇനിയും വേണം ഇനിയും വേണം, കിട്ടിയത് പോരാ എന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സമ്പാദ്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ നാണയ തുട്ടുകളിലും കൃത്യമായി റബ്ബിൻ്റെ ബറക്കത്ത് വേണം. അതുകൊണ്ട് ഒരിക്കലും വഞ്ചനയും ചതിയൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇനി ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെയാണ് എങ്കിൽ അവിടെ ഒരിക്കലും കൈക്കൂലി വാങ്ങുന്ന വഞ്ചനയുടെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും ആളുകൾ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അർറാഷിയ വൽ മുർത്തഷിയ, കൈക്കൂലി വാങ്ങുന്നവനെയും അതുപോലെ തന്നെ അത് കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൻ ഉഖശ്ശന ഫലൈസ മിന്ന, ആരാണോ വഞ്ചിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജോലിക്കാരോടും തൊഴിലാളികളോടുമൊക്കെ കരുണ കാണിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വേറെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരാണ് എങ്കിലും നമുക്ക് കീഴിൽ കുറച്ചൊക്കെ തൊഴിലാളികൾ മറ്റ് കീഴ് ഉദ്യോഗസ്ഥരും മറ്റൊക്കെ ഉണ്ട് എങ്കിലും അവരോടൊക്കെ ഒരു മാന്യതയിലും അവർക്ക് ഓവർ ബേർഡൻ നൽകാത്ത രൂപത്തിലും നമ്മൾ കൃത്യമായി അതിനൊക്കെ മാനേജ് ചെയ്തു പോകുന്നൊരു കാര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിനായി ചെലവഴിക്കുന്നതും സ്വതക്കയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ആവശ്യ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ചെലവഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ സമ്പാദിക്കുന്നത് അത് ദുനിയാവ് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാന തആല സൂറത്തു ഖസസിൻ്റെ 77-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വബ്തിഅൽ ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറത വലാ തൻസ നസീബക മിനൽ ദുനിയ, അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ ആഖിറമാണ് നീ തേടിക്കൊള്ളേണ്ടത്, എന്നാൽ ദുനിയാവിൻ്റെ ഓഹരി ഒരിക്കലും നമ്മൾ മറന്നു പോവുകയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പണം ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, പക്ഷേ ജീവിക്കാൻ പണം ആവശ്യമായി വരും. ഖബറിലേക്ക് പോകുന്നത് സമ്പത്തല്ല, ഖബറിലേക്ക് പോകുന്നത് നമ്മുടെ അമലുകളാണ്, അതുപോലെ നമ്മളുടെ സ്വതക്കുകളാണ് എന്ന തിരിച്ചറി നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ജോലി ചെയ്തോളൂ, പക്ഷേ ദീനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത്. അതുപോലെ തന്നെ സമ്പാദിക്കണം, നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കണം, പക്ഷേ ആ സമ്പാദ്യം ഹറാമിലൂടെ ഹറാം കലർന്ന രൂപത്തിലാകാൻ പാടില്ല. ഈ ലോകത്ത് ജോലിക്കാരെയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജോലിയും പണവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്നാൽ ആഖിറത്തിൽ ദീനും സത്യസന്ധതയും നമ്മുടെ അമലുകളുമൊക്കെയാണ് നമുക്ക് ആവശ്യമായി വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് രൂപത്തിലും നമ്മൾ മാന്യമായ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പോലും നല്ല സമ്പാദ്യവും ഹലാലായ സമ്പാദ്യവും ഹറാമിനെ സൂക്ഷിച്ചുള്ള ജീവിതം ജീവിതവുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അക്കുൽ ഖൗലി ഹദാ, അസ്തഗ്ഫിറു ലഹലി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിസ്ഡം സ്പോട്ട്ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പുതിയൊരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് മറ്റൊരു മുന്നണി അധികാരത്തിലേക്ക് വരുന്നത്. ഈയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടങ്ങളിലും സത്യപ്രതിജ്ഞാ സമയത്തുമൊക്കെ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ്രോസസ്സും എല്ലാം തീർന്നത് എന്ന് നമ്മൾ മീഡിയകളിലൂടെ കണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ആദ്യത്തെ വിഷയമായി ഇതാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഈയൊരു സർക്കാരിൽ നിന്ന്, പുതിയൊരു മുന്നണി സർക്കാരിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
5: യെസ്, ഷമീൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിന് ശേഷം ഒരു മുന്നണി മാറ്റം, ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ആളുകൾക്ക് നല്ല ഉയർന്ന പ്രതീക്ഷയും, പൊതുവിൽ നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ചില ആശങ്കകളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ പ്രതീക്ഷയുടെ അളവ് സാധാരണത്തെ ഒരു ഗവൺമെൻറ് വരുമ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് അധികമാണ് എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളെയും സമൂഹത്തെയും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ ഒരാളൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തു നിന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിൽ പങ്കെടുക്കാൻ പോയി. ആൾ സജീവമായ രാഷ്ട്രീയത്തിലുള്ള ആൾ തന്നെയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പറയണ്ടായി. അത് ഇങ്ങനെ എൻ്റെ ഒരു സറൗണ്ടിങ്സിലുള്ള ഒരു കുറച്ചധികം ആളുകൾ ഇത്തവണ അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പോയതായി മനസ്സിലാക്കി. വാർത്തകൾ നമ്മൾ കാണുമ്പോഴും വലിയ ജനബാഹുല്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങൾ ഇതിനെ വലിയ രൂപത്തിലുള്ള ആഘോഷമാക്കി എടുക്കുന്നത്. സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും അധികാരമേൽക്കലുകളുമൊക്കെ ആളുകൾ വളരെ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യാറുണ്ടെങ്കിലും കുറച്ചുകൂടി അധികം ഇത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്, അതിന് വലിയ സാധാരണത്തേക്കാൾ വലിയ കവറേജ് നൽകപ്പെടുന്നു എന്നാണ് എനിക്കത് നോക്കിയപ്പോൾ ഫീൽ ചെയ്തത്. നമ്മൾ മന്ത്രിസഭയെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുമ്പോൾ ഞാനതിനെ വളരെ ഡെപ്തിൽ പോയി വിലയിരുത്തുകയല്ല, കുറേ വ്യത്യസ്തതകൾ ഈ മന്ത്രിസഭയ്ക്ക് കാണുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വെൽ ബാലൻസ്ഡ് ആണ്. സാമൂഹികമായി, പ്രാദേശികമായി ചില ജില്ലകൾക്കൊക്കെ പരാതികളുണ്ട് എന്ന് നമ്മൾ അക്കോമഡേറ്റ് ചെയ്താൽ പോലും വലിയ രൂപത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചിട്ടുണ്ട്. സാമൂഹികമായും എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അവകാശപ്പെട്ടത് അനുസരിച്ച് രണ്ട് എസ് സി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ സഭക്കകത്തുണ്ട്. അതുപോലെ തന്നെ 2 വനിതകളുണ്ട്. പിന്നെ ഈ ഇവരുടെ പ്രൊഫൈലുകൾ നമ്മളിങ്ങനെ നോക്കുമ്പം ശരിക്കും വളരെ പാവപ്പെട്ട പശ്ചാത്തലങ്ങളിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി ആ സജീവ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ഈ പൊസിഷനിലെത്തിയ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കൊന്നു തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ഒ ജെ ജനീഷിനെ കുറിച്ച്, അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് പിതാവ് മരണപ്പെട്ട് മാതാവ് ഒരു തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം തന്നെ തൻ്റെ പഠന കാലഘട്ടത്തിൽ സെക്യൂരിറ്റിയായും മറ്റൊക്കെ ജോലി ചെയ്ത് അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയെക്കുറിച്ച് ഞാൻ ഒരു ചാനലിലൊരു ചർച്ച ഇങ്ങനെ കണ്ടപ്പോൾ പറയണ്ടായി, അവരുടെ പിതാവ് ഒരു ചായക്കടക്കാരനായിരുന്നു. ഇത് മറ്റേ ചായക്കടക്കാരനല്ല, ശരിക്കും ചായക്കടക്കാരനായിരുന്നു. അവിടെ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയത്തിൽ, പിതാവ് രാഷ്ട്രീയക്കാരനായിരുന്നു, അതിൽ സ്വാധീനിക്കപ്പെട്ട് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ടാളുകളെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അത്ര സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു മന്ത്രിസഭ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന് വിദ്യാഭ്യാസമാണ്. മിക്കവാറും എല്ലാവരും നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരുപാട് അഡ്വക്കറ്റുമാർ, ലോ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. മുഖ്യമന്ത്രി തന്നെ സോഷ്യൽ വർക്കിലും നിയമരംഗത്തും ഡിഗ്രിയും പി ജിയുമുള്ള ആളാണ് മിക്കവാറും ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഡിഗ്രികളുള്ള മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നതെന്നില്ല ഏതോ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കാണണ്ടായി. അപ്പോൾ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം ആളുകൾ എന്ന് നമുക്കിവരെ കുറിച്ച് പറയാൻ പറ്റും. വേറൊന്ന്, 21-ൽ 14 ആളുകൾ പുതുമുഖമാണ്. പുതുമുഖങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു തലമുറയുടെ മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് ശരിക്ക് ഒരു നാട്ടിൽ ആവശ്യമുള്ള സംഗതിയാണല്ലോ. കുറേ കാലമായി ഭരണരംഗത്തുള്ള പഴയ രീതികളോടൊപ്പം കൺവെൻഷണൽ മെത്തേഡുകളോടൊപ്പം സഞ്ചരിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു തലമുറയിൽ നിന്നുള്ളൊരു മാറ്റം ഈ മന്ത്രിസഭക്കുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, ഉണ്ടാകേണ്ട, സ്വാഭാവികമായും ഉണ്ടായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഗതികൾ, ഒന്നെന്ന് പറയുന്നത് 10 വർഷമായി ഇവർ വിമർശകരാണ്. ഒരു സർക്കാരിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ എല്ലാ മേഖലകളെയും നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ, വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു ഒരു ബോധം ഈ നിലവിലുള്ള പ്രതിപക്ഷ ദൗത്യം നിർവഹിച്ച ആളുകൾ എന്ന നിലക്ക് ഇവർക്ക് അത് സ്വാഭാവികമായി ഉണ്ടായി വരേണ്ടതാണ്, ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് കുറേ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഏറ്റവും അധികം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വിമർശിച്ചതൊന്ന് സാമൂഹികമായ ഒരുപാട് കാര്യങ്ങളിൽ, അതിലിപ്പോൾ ഈ

0: ആളുകൾക്ക് ഭാരമാകാതെ നികുതി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. നികുതി മുഴുവൻ പിരിച്ചെടുക്കുന്നില്ല എന്ന അലഗേഷൻ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നില്ല എന്ന ആരോപണം ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾക്കെതിരായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ധൂർത്തിനെ സംബന്ധിച്ച് മന്ത്രിമാരുടെ വാഹനങ്ങളും പിന്നെ വീടും ഓടിക്കൂട്ടലും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലുള്ള ധൂർത്ത് സംബന്ധിച്ചുള്ള വളരെ വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നവരാണ് ഇന്ന് പിന്നെ ഭരണപക്ഷത്തെത്തിയിട്ടുള്ളത്. ആരോഗ്യരംഗത്തും അതെ, ആരോഗ്യം വെന്റിലേറ്ററിൽ എന്ന ക്യാമ്പയിൻ നടത്തിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ഭരണരംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യൂത്തിൻ്റെ ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. പോലീസിംഗ് രംഗത്തുള്ള കുറേയധികം കാര്യങ്ങൾ, അതിൻ്റെ സംഘീയവൽക്കരണത്തെക്കുറിച്ച്, പോലീസിൻ്റെ മാഫിയ ബന്ധത്തെക്കുറിച്ച്, പിന്നെ ആഭ്യന്തര വകുപ്പ് പരാജയമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിരുന്ന ആളുകളാണിവർ. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഡീലിങ്ങുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയങ്ങൾക്ക് വിധേയപ്പെട്ട് കൊടുക്കുകയാണ് ഈ സർക്കാർ എന്ന ആരോപണം കഴിഞ്ഞ 10 കൊല്ലമായി പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ അതിനുവേണ്ടിയാണ് 102 സീറ്റ് ഈ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഈ സർക്കാർ ഉയരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു, അത് ശ്രദ്ധയിലുണ്ടാകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതോടൊപ്പം ചില ആശങ്കകളും നമുക്കുണ്ട്. ഇപ്പോൾ പുതുമുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരാശങ്കയുണ്ട്. അത് പരിചയമില്ലാത്തവരെന്ന് പറഞ്ഞാൽ നേരിട്ട് ആദ്യമായി MLA ആകുന്ന ആളുകൾ, നേരിട്ട് മന്ത്രിയാകുന്ന പലരുമുണ്ട്. എനിക്കൊന്ന് ലിജു, MLiju അങ്ങനെയാണ്, ബിന്ദുകൃഷ്ണ അങ്ങനെയാണ്, ഒ ജെ ജനീഷ് അങ്ങനെയാണ്, അങ്ങനെ കുറച്ചധികം ആളുകൾ, VE ഗഫൂർ അങ്ങനെയാണ്, കുറച്ചധികം ആളുകൾ നേർക്ക് നേരെ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാകുന്നു എന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചില ആശങ്കകളും ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. ആ ഇന്ദിരാ ഗ്യാരണ്ടികൾ അധികാരത്തിലെത്തിയ ഉടനെ അതിൽ 2 എണ്ണം നടപ്പിലാക്കുന്നു എന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഉയർന്നു വന്നിരുന്ന ആളുകളുടെ ആവശ്യമായിരുന്നു ആശാവർക്കർമാരുടെ സമരം, അംഗനവാടി പിന്നെ തൊഴിലാളികളുടെ അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട പാചക തൊഴിലാളികളുടെ, അവിടെയെല്ലാം സർക്കാർ പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള ചെറിയൊരു വർധനവ് മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഈ സർക്കാരിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളോടൊപ്പവും ആദ്യ ദിവസത്തെ ഒരു കല്ലുകടി എന്ന് പറയാവുന്നൊരു സംഗതി വന്ദേമാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴങ്ങിക്കേട്ടു. അത് അതിൻ്റെ ഫുൾ ഭാഗവും ചൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ ഇപ്പോൾ CPIM വിമർശനമുന്നയിച്ചിട്ടുണ്ട്. അത് വിമർശനമുന്നയിക്കപ്പെടേണ്ട സംഗതിയാണ്. പൊതുവിൽ ചാനലുകളിൽ കേട്ടത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആരുടെയും വിശദീകരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ലോക്ഭവനാണ് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്, ഓഫീസിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ നൽകുക എന്നാണ് പൊതുവിൽ ചാനലുകൾ, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതെന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനുമുണ്ട്. അതവർ വിശദീകരിച്ചേ മതിയാവൂ. ജനങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇതുവരെ നേരത്തെ നമ്മൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ കാര്യങ്ങളിലെല്ലാം അവർക്ക് വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. നട്ടെല്ലു നിവർത്തി നോ പറയാൻ കഴിയാത്തവരാണുള്ളത് ഇവിടെ ഉള്ളവർ എന്ന് വിമർശിച്ച് അവസാനം അവർ പറയുന്ന ഒരാശയത്തിന് വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് കേരളീയ സമൂഹത്തോട് ഗവൺമെൻറ് തുറന്നു പറയണം.
1: തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 10 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ ആളുകൾ വളരെയധികം ഉപയോഗിച്ച് ശീലിച്ചൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഇവിടെ എണ്ണിപ്പറഞ്ഞതുപോലുള്ള വിമർശനങ്ങൾ അവിടെയൊക്കെ ഡോക്യുമെൻ്റഡ് ആണ്. ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരും. നിങ്ങൾ പറഞ്ഞത് എന്തായി
0: എന്നുള്ളത്, അതെ
1: അതെ, ഒരു ഡോട്ടിട്ടാൽ കാര്യങ്ങൾ വരും.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി

0: ദി പ്രോഗ്രാമുകൾ കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: കേരളത്തിലെ പൂർവസൂരികളായ ഇസ്ലാഹി പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയാണ് പീസ് റേഡിയോ ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് കെ എം മൗലവി, സംഭവബഹുലമായ ചരിത്രം. ഓർമ്മക്കുറിപ്പുകൾ വായിച്ചു കേൾപ്പിക്കുന്നത് നസറുല്ല സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരെപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കെ എം മൗലവിയുടെ സംഭവ ബഹുലമായ ജീവിത ചരിത്രത്തിലൂടെ നാം യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. നിരവധി എപ്പിസോഡുകളിൽ മൗലവിയുടെ ജീവിത യാത്രയിൽ അദ്ദേഹം കാണിച്ചു തന്ന ഒരുപാട് സംഭവങ്ങൾ നാം കേൾക്കുകയും അനുഭവിക്കുകയുമുണ്ടായി. മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയായി പലർക്കും ഓർമ്മ പ്രോഗ്രാം അനുഭവപ്പെട്ടു എന്ന് നാം ഫീഡ്ബാക്കുകളിലൂടെ കേട്ടുകഴിഞ്ഞു. സംഭവബഹുലമായ മൗലവിയുടെ ജീവിതത്തെക്കുറിച്ച് അല്പം ചരിത്രം കൂടി കെ മുഹമ്മദ് മദനി അദ്ദേഹത്തിൻ്റെ തൂലികയാൽ നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതെ, ആ വരികളിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. സംഭവബഹുലമായ ജീവിതം.
6: സ്വാതന്ത്ര്യസമരത്തിലെ മുന്നണി പോരാളിയും ജ്ഞാനവൃദ്ധനുമായിരുന്ന കെ എം മൗലവി സാഹിബ് നിര്യാതനായി. കരിയൻ വീട്ടിൽ ചെല്ലുന്ന സന്ദർശകർക്ക് സ്നേഹനിർഭരവും ഉദാരവുമായ ആ പെരുമാറ്റം ഇനി ലഭിക്കുകയില്ല. തന്നെ കാണാൻ വരുന്നവർക്കൊക്കെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ നാവ് എന്നേക്കുമായി നിശ്ചലമായി കഴിഞ്ഞു. എല്ലാറ്റിനേക്കാളും ഉപരി പരേതന്റെ പെരുമാറ്റവും ഹൃദയശുദ്ധിയുമാണ് ജനങ്ങളെ ആകർഷിച്ചിരുന്നത്. ഏത് കുട്ടിയോടും അദ്ദേഹം സ്നേഹിതനെ പോലെ പെരുമാറിയിരുന്നു. അഹങ്കാരത്തിനോ അഹംഭാവത്തിനോ ആ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. വരുന്നവരോടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കും. വിശിഷ്യ കേരള മുസ്ലിങ്ങളുടെ അഭിവൃദ്ധി മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആ സമുദായ സ്നേഹി മറക്കാറില്ല. ഇതിനിടയിൽ പല കനപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. അദ്ദേഹത്തെ സമീപിക്കുന്നവർ ഒന്നും കിട്ടാതെ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല. തീർച്ച കാപട്യവും കുതന്ത്രങ്ങളും എന്തെന്നറിയാത്ത ഒരു ശുദ്ധ ഹൃദയനായിരുന്നു മൗലവി സാഹിബ്. ഒരു കാര്യവും അദ്ദേഹം വളഞ്ഞ വഴിക്കു ചിന്തിച്ചിരുന്നില്ല. എല്ലാം നേർക്കുനേരെ മാത്രം. ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ നിർമ്മല ഹൃദയനായിരുന്നു അദ്ദേഹം. ഇതൊരു കടത്തിപ്പറയലല്ല. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ചിലർ നമസ്കരിക്കാത്തതിനെപ്പറ്റി പറഞ്ഞു. മൗലവി സാഹിബ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, സുബ്ഹാനല്ലാ, ഇപ്പോഴുമുണ്ടോ ഇത്തരക്കാർ? എല്ലാവരും തന്നെപ്പോലെയാണെന്നായിരിക്കണം ആ ശുദ്ധഗതിക്കാരൻ ധരിച്ചത്. സംഭവബഹുലമായിരുന്നു കെ എം മൗലവി സാഹിബിൻ്റെ ജീവിതം. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അദ്ദേഹം മായാത്ത കാൽപ്പാടുകൾ സൃഷ്ടിച്ചു. വെറുമൊരു പണ്ഡിതൻ എന്ന നിലക്കല്ല, വിവിധ രംഗങ്ങളിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരസാമാന്യ വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പരേതൻ തിരൂരങ്ങാടിക്കടുത്ത കക്കാട്ട് 1886 ജൂലൈ 4 ജനിച്ചു. അവിടുത്തെ ഒരു ഉയർന്ന കുടുംബാംഗമായ തയ്യൽ കുഞ്ഞുമൊയ്തീൻ സാഹിബായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഉമ്മ ആയിഷ കൊടുവായൂരിലെ ഒരു പ്രസിദ്ധ പണ്ഡിതനായിരുന്ന പാലമടത്തിൽ കോമു മുസ്ലിയാരുടെ മകളും. സ്മര്യപുരുഷൻ ആദ്യം കക്കാട്ട് വെച്ചും പിന്നീട് തിരൂരങ്ങാടി പള്ളിയിൽ വെച്ചും പ്രാരംഭ പഠനം പൂർത്തിയാക്കി. കുറച്ചുകാലം പറവണദർസിലും പഠിച്ചു. പിന്നീട് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കീഴിൽ വാഴക്കാട്ട് ദർസിൽ ചേർന്നു. ഖിബല തർക്കത്തെ തുടർന്ന് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വാഴക്കാട്ട് നിന്നും വിടേണ്ടി വന്നു. അപ്പോൾ കെ എം മൗലവിയും അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചു. കുഞ്ഞഹമ്മദ് ഹാജി മണ്ണാർക്കാട്ട് ദർസ് തുടങ്ങിയപ്പോൾ മൗലവി സാഹിബ് അവിടെയും എത്തി. കുറേ കാലം അവിടെയും കിതാബോധി. ആയിടക്കാണ് കുഞ്ഞഹമ്മദ് ഹാജി നിര്യാതനായത്. തുടർന്ന് ആ ദർസ് നടത്തിയിരുന്നത് കഥാപുരുഷനാണ്. അനന്തരം ചെമ്മങ്കടവിലും അദ്ദേഹം ദർസ് നടത്തുകയുണ്ടായി. പരേതൻ ഹിജറവർഷം 1337 ശവ്വാൽ 13 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പുത്രി ഫാത്തിമക്കുട്ടി സാഹിബയെ കല്യാണം കഴിച്ചു. അവരും ഒരു പുത്രിയടക്കം 6 സന്താനങ്ങളും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യയിലെ വെള്ള മേധാവിത്വത്തിനെതിരായി നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു മൗലവി സാഹിബ്. മലപ്പുറം, കൊണ്ടോട്ടി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ചേർന്ന ഖിലാഫത്ത് സമ്മേളനങ്ങളിൽ അദ്ദേഹം ചെയ്ത ധീരോദ്ധാത്തമായ പ്രസംഗങ്ങൾ ജനസഞ്ചയത്തെ ആവേശം കൊള്ളിച്ചു. അവരിൽ സ്വാതന്ത്ര്യാഭിനിവേശം കുത്തിവെക്കാൻ സഹായിച്ചു ആ പ്രസംഗങ്ങൾ. മലബാറിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ നെടുംതൂണായി പ്രവർത്തിച്ചത് പരേതനായിരുന്നു. 1921 ഏപ്രിൽ 2-3 തീയതികളിൽ ഈറോഡ് വെച്ചു ചേർന്ന മജ്ലിസുൽ ഉലമ യോഗത്തിൽ മലബാറിനെ പ്രതിനിധീകരിച്ചു അദ്ദേഹമാണ് പങ്കെടുത്തത്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അബുൽ കലാം ആസാദ്, മൗലാന ഖുത്തുബുദ്ദീൻ അബ്ദുൽ ബാരി തുടങ്ങിയ സമുന്നത ദേശീയ നേതാക്കളുമായി അദ്ദേഹം അവിടെ വച്ച് പരിചയപ്പെട്ടു. തുടർന്ന് മലബാറിലും ഒരു മജ്ലിസുൽ ഉലമ രൂപം കൊണ്ടു. പരേതനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. പൂക്കോട്ടൂർ, മലപ്പുറം, പാണ്ടിക്കാട്, പൊന്മള, മഞ്ചേരി, കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, കോട്ടക്കൽ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിൽ ഖിലാഫത്ത് കോൺഗ്രസ് സംഘടനകൾ രൂപീകരിക്കാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചതും അദ്ദേഹമായിരുന്നു. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് ചേർന്ന മജ്ലിസുൽ ഉലമ, കോൺഗ്രസ്, ഖിലാഫത്ത് എന്നീ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചതും അദ്ദേഹമല്ലാതെ മറ്റാരുമല്ല. മൗലാന മുഹമ്മദ് അലിയുടെയും ഗാന്ധിജിയുടെയും ആഹ്വാനമനുസരിച്ച് പരേതൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. മർഹും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും മറ്റും കൂടെ വിദേശ വസ്ത്ര ബഹിഷ്കരണ യോഗങ്ങളിൽ പ്രസംഗിക്കാനായി അദ്ദേഹം പര്യടനം നടത്തി. മുസ്ലിങ്ങൾക്കിടയിൽ ചർക്ക പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ തളിപ്പറമ്പിലും പാനൂരിലും പോയി അദ്ദേഹം പ്രവർത്തനം നടത്തി. വെള്ളക്കാർ തിരൂരങ്ങാടി വലിയ ജുമാ മസ്ജിദ് പള്ളി പൊളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പടർന്നു പിടിച്ചു. 1921 ഓഗസ്റ്റ് 20 ജനാവലി തിരൂരങ്ങാടിയിലേക്ക് നീങ്ങി. അവിടെ കിഴക്കേ പള്ളിയിൽ എല്ലാവരും തിങ്ങിക്കൂടി. പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, ജനങ്ങളുടെ രോഷാഗ്നി പടർന്നു പിടിച്ചു. എന്തും സംഭവിക്കുമെന്ന ഘട്ടമായി. ഈ അവസരത്തിൽ കെ എം മൗലവി സാഹിബ് അവിടെ ഒരു മതിലിന്മേൽ കയറി നിന്നു. ആൾക്കൂട്ടത്തോട് അത്യുച്ഛത്തിൽ പ്രസംഗിച്ചു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ മലബാറിലെ സെക്രട്ടറിയായിരുന്നു അന്നദ്ദേഹം. നമ്മുടെ ശക്തി എത്രയുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ സന്ദർഭത്തിൽ സായുധരായ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരമാണ്, അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കോപാവേശഭരിതമായ ജനക്കൂട്ടത്തിൻ്റെ കാതുകളിൽ അത് കടന്നില്ല. തുടർന്നു പലതും സംഭവിച്ചു.
7: മാഷാഅല്ലാഹ്, ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴും പിന്നീട് വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ചിന്തകളിലൂടെയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെ എം മൗലവിയും അദ്ദേഹത്തിൻ്റെ കാലക്കാരും വരും തലമുറക്ക് ബാക്കി വെച്ച ഓർമ്മകൾ ഒരുപാടുണ്ട്. രക്തം തിളക്കുന്ന സിരകൾ വിഭ്രംജിതമാകുന്ന ഇത്തരം ഓർമ്മകൾ നമ്മുടെ മുൻ തലമുറകൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നുള്ളത് ഇളം തലമുറകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഫലങ്ങളാണ്, അവർ ത്യജിച്ച ആയുസ്സിൻ്റെ അർത്ഥങ്ങളാണ് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കൈരളിയെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കെ എം മൗലവി അടക്കമുള്ള ആളുകൾ പരിശ്രമിച്ചതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയും എത്രയോ ഭാഗം നാം കേൾക്കാൻ ബാക്കിയുള്ളതാണ്. ഇൻഷാ അല്ലാ, തുടർന്നുള്ള എപ്പിസോഡിൽ അതിൻ്റെ ചെറിയ ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, കെ എം മൗലവി, സംഭവബഹുലമായ ചരിത്രം. ശബ്ദം നൽകിയത് നസ്രുല്ലാ സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
8: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് മുഖമൊഴി. ഉസ്മാൻ പാലക്കാഴി രചിച്ച മുൻ വിധിയരുത് എന്ന രചനയ്ക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്.
2: മുൻവിധിയരുത്. ഒരാൾ തൻ്റെ പളപളാമിന്ന മെഴ്സിഡസ് ബെൻസ് ഓടിച്ചു പോകവേ അതിൻ്റെ ടയർ പൊട്ടിപ്പോയി. അത് മാറ്റാൻ നോക്കിയപ്പോഴാണ് ജാക്കിയില്ലെന്ന് മനസ്സിലായത്. ശരി, ആദ്യം കാണുന്ന വീട്ടിൽ പോയി ഒരെണ്ണം കടം ചോദിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ സഹായം തേടിപ്പോയി. എൻ്റെ കാർ കണ്ടാൽ അയാൾ ചിലപ്പോൾ ജാക്കിക്കെന്തെങ്കിലും വാടക ചോദിക്കും. അയാൾ ആലോചിച്ചു, $10 ചോദിക്കും ചിലപ്പോൾ, ചിലപ്പോൾ 50 ചോദിച്ചെന്ന് വരാം. ജാക്കി എനിക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടല്ലോ. എന്നെ ശരിക്കും മുതലെടുത്ത് $100 ചോദിക്കാനും ഇടയുണ്ട്. അയാൾ മുൻപോട്ട് നടക്കുംതോറും വാടകയും കൂടിക്കൂടി വന്നു. ഒരു വീട് കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥൻ വാതിൽ തുറന്ന ഉടനെ അയാൾ അലറി, നിങ്ങളൊരു കള്ളനാണ്, ഒരു ജാക്കിക്ക് ഇത്രയും വിലയൊന്നുമില്ല, നിങ്ങൾ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നമുക്കിടയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പൗലോ കൊയ്ലോ, മക്തൂബ്. മുൻവിധിയോടെ ആളുകളെ സമീപിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ കൽപ്പിക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. മുൻവിധിയുള്ളപ്പോൾ നാം ഒരു വ്യക്തിയെ കാണുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചട്ടക്കൂടിലൂടെയാണ്. അത് ആ വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകളോ നന്മകളോ തിരിച്ചറിയുന്നതിന് തടസ്സമാക്കും. ഒരാളുടെ നാടും മതവും വസ്ത്രധാരണ രീതിയുമൊക്കെ നോക്കി അയാളെ നല്ലവനാണെന്നോ മോശപ്പെട്ടവനാണെന്നോ വിലയിരുത്തുന്നവരുണ്ട്. ഇത് അകാരണമായ വെറുപ്പിനും വിവേചനത്തിനും കാരണമാകുന്നു. ഒരാളെ മുൻകൂട്ടി വിലയിരുത്തി മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുമായിരുന്ന നല്ല കാര്യങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കാതെ പോകുന്നു. മാത്രമല്ല, മുൻവിധിയോടെ പെരുമാറുന്നത് മറ്റുള്ളവരിൽ വേദനയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. ഇത് ബന്ധങ്ങൾക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുകയും ആശയവിനിമയം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ വർഗീയതയും ജാതീയതയും പ്രാദേശികവാദവും വളരുന്നത് ഇത്തരം മുൻവിധികളിലൂടെയാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരുമയെ തകർക്കുകയും അവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മുൻവിധിയുടെ ഫലമായിട്ടാണ്. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളും അകറ്റി നിർത്തേണ്ടവരുമാണെന്ന ചില ദുഷ്ടചിന്താഗതിക്കാരുടെ പ്രചാരണത്തിൽ ആളുകൾ പെട്ടുപോകുന്നു. താടി വളർത്തിയവരെയോ തൊപ്പിധരിച്ചവരെയോ കാണുമ്പോൾ അക്രമാസക്തരാകുന്നതിന് പോലും ഈ മുൻധാരണ അവരെ പ്രേരിപ്പിക്കുന്നു. മുൻവിധി ഒരുതരം മാനസികമായ തിമിരമാണ്. അത് സത്യം തിരിച്ചറിയാൻ നമ്മെ അനുവദിക്കില്ല. അതുകൊണ്ട് തുറന്ന മനസ്സോടെ സമീപിക്കുക, തിരിച്ചറിഞ്ഞ ശേഷം തീരുമാനമെടുക്കുക.
9: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് മുഖമൊഴി. ഉസ്മാൻ പാലക്കായുടെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്.
8: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാര്യങ്ങളുടെ വളരെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആനിലൂടെ.
11: أعوذ بالله من الشيطان الرجيم
12: وهو الذي سخر البحر

0: ജസാകുമുല്ലാഹു ഖൈറ. വളരെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വുളൂവിന്റെ അടയാളങ്ങൾ, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ വിശദീകരിക്കുന്ന കിതാബിൽ 185-ാമത്തെ അധ്യായം ബാബു ഫദ്ലിൽ വുദു, വുദൂഇന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ 124-ാമത്തെ ഹദീസായി കൊണ്ടുവന്നത്, വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ഉമ്മതി യുദഊന യൗമൽ ഖിയാമത്തി ഗുറ്റ മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുറ്റഹു ഫലിയഫ്അൽ. മുത്തഫഖുൻ അലൈഹി. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ഉമ്മത്തി, നിശ്ചയമായും എൻ്റെ സമുദായം, എൻ്റെ ഉമ്മത്ത്, യുദ്ഔന, വിളിക്കപ്പെടുന്നതാണ്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഗുറ്റൻ മുഹജ്ജലീന, മുഖവും കൈകാലുകളുമെല്ലാം പ്രകാശിക്കുന്നവരായി, മിൻ ആസാരിൽ വുദൂ, വുദൂഇൻ്റെ അടയാളങ്ങൾ കാരണത്താൽ, ഫമൻ ഇസ്തതാഅ മിൻകും, നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ, അയ്യുത്തീല ഗുറത്തഹു, അവരുടെ കൈകാലുകളും മുഖവുമെല്ലാം നീട്ടിക്കഴുകാൻ, ഫല്യഫ് അൽ, അവരപ്രകാരം ചെയ്യട്ടെ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂഇന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് അത് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഏറെ നിർബന്ധമായ ഒരു കാര്യമാണ് വുദൂ എന്നുള്ളത്. നമസ്കാരത്തിന് വുദൂ ഇല്ലാതെ സ്വീകാര്യമല്ല. ലാ സ്വലാത്ത ലിമല്ലം യതവദ്ദ, വുദൂ ചെയ്യാത്തവന് നമസ്കാരമില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് അന്ന ഹാദിഹിൽ ഉമ്മ ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തുദഅ യൗമൽ ഖിയാമത്തി ഗുറ്റൻ മുഹജ്ജലീന, ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് കൈകാലുകളും മുഖവുമെല്ലാം പ്രകാശിക്കുന്നവരായിക്കൊണ്ടാണ്. അത് ഈ വുദൂഇൻ്റെ അസർ, അതിൻ്റെ അടയാളം കാരണത്താലാണ്. അൽ ഖുറത്ത് എന്നുള്ളത് ബയാദുൽ വജ്ഹ്, മുഖം വെളുത്തവരായി, മുഖം പ്രകാശിക്കുന്നവരായി, വെളിച്ചമുള്ളതായി. തഹജീൽ ഖുറൻ മുഹജ്ജലീന എന്നാണല്ലോ ഹദീസിൽ പ്രയോഗിച്ചത്. ആ തഹജീൽ എന്നത് ബയാദുൽ അത്റാഫ്, അവയവങ്ങൾ വെളുത്തത് എന്നത്. അത്റാഫിൽ യദൈൻ വ അത്റാഫിൽ റിജ്ലൈൻ, കാലുകളുടെയും കൈകളുടെയും എല്ലാം അറ്റങ്ങൾ, അതിൻ്റെ ഭാഗങ്ങളെല്ലാം പ്രത്യേകമായി പ്രകാശിക്കുന്നവരായി, വെളുത്തവരായിക്കൊണ്ട് എന്ന്. അതായത് യഅനി അന്ന ഹാദിഹിൽ മവാദിഉ തകൂനു നൂറൻ യതലഅലഉ യൗമൽ ഖിയാമത്തി ലിഹാദിഹിൽ ഉമ്മ, ഈ ഒരു സമുദായത്തിന് ഖിയാമത്ത് നാളിൽ പ്രത്യേകമായി ഒരു അടയാളം എന്നുള്ള നിലക്ക് അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി, അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി, ഈ പറയപ്പെട്ട അവയവങ്ങൾ അത് വെളുത്തവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ലോകത്തുള്ള വ്യത്യസ്തരായ സൃഷ്ടികൾ, അതായത് വ്യത്യസ്തരായ സമുദായക്കാർ, സമൂഹങ്ങൾ, ഉമ്മത്തുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വഹാദിഹി ഖാസത്തുംബിന വലില്ലാഹിൽ ഹംദ്, നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായിക്കൊണ്ട് അവിടെ നൽകപ്പെടുന്ന ഒരു അടയാളം, വുദൂഇൻ്റെ, വുദൂ എടുത്തതിൻ്റെ അടയാളമായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നഅം ലക്കും സീമ ലൈസത്തിൽ അഹദിൻ ഗൈരിക്കും, നിങ്ങൾക്കല്ലാത്തവർക്കൊരാൾക്കുമില്ലാത്ത പ്രത്യേകം അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അലാമത്തൻ തതബയ്യനു ബിഹാ ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക യൗമിൽ മശ്ഹൂദ്, എല്ലാത്തിനും സാക്ഷിയാവുന്ന ദിവസത്തിൽ, അവിടെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുന്നതായ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടി അത് വ്യക്തമാക്കുന്നതായ അടയാളമുണ്ടാവും എന്നതാണ്. ഇവിടെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, വഹാദ ദലീലുൻ അലാ ഫളിൽ വുദൂ, ഇത് തെളിവാണ് ഫുദൂഇൻ്റെ ഫളിലിനെ, ശ്രേഷ്ഠതയെ അറിയിക്കുന്നതിൻ്റെ തെളിവായിക്കൊണ്ട്. വന്ന അലാ അൽ വുദൂഇ തഅതി യൗമൽ ഖിയാമത്തി തലൂഹു മിനൻ നൂർ, നിശ്ചയമായും വുദൂഇൻ്റെ അവയവങ്ങൾ, കൈകാലുകളും മുഖവുമെല്ലാം ഖിയാമത്ത് നാളിൽ പ്രകാശിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. നൂറിൽ നിന്നുള്ള, പ്രകാശത്തിൽ നിന്നുള്ള ഒരു വെളിച്ചമുണ്ടാകും. അതാണ് മനിസ്തത്വാ അമിങ്കും, നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ അയ്യുത്തീല ഖുറത്തുഹു, തൻ്റെ മുഖം അത് നീട്ടാൻ, നീട്ടിക്കഴുകാൻ, ഫൽ യഫ് അൽ, അവൻ അപ്രകാരം ചെയ്യട്ടെ. ഈ ഒരു വാക്ക് ഫമനിസ്തത്വാ അമിങ്കും അയ്യുത്തീല ഖുറത്തുഹു ഫൽ യഫ് അൽ, ആർക്കെങ്കിലും നിങ്ങളിൽ അങ്ങനെ അത് നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ അപ്രകാരം ചെയ്യട്ടെ എന്നുള്ളത്, വഹാദിഹിൽ ജുംല ലൈസത്തു മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല, ബൽ ഹിയ മിൻ കലാമി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളാണ്. ലൈസത്ത് ബി സ്വഹീഹത്തു മിൻ ജിഹത്തിൽ ഹുക്മി ഷറഈ, ഷറഈയായ ഹുക്കുമിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല. കാരണം ലിയന്ന ളാഹിറഹാന ലിൻസാന യുംകിനുഹു അയ്യുസീല ഖുറത്തുഹു, ളാഹിറായ രൂപത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ നീട്ടിക്കഴുകുക എന്നുള്ളത് സാധ്യമാകും. എന്നാൽ യുത്തീലു വജുഹുഹു, ആ മുഖം നീട്ടുക എന്നുള്ളത്, പക്ഷേ അത് സാധ്യമല്ല. വൽ വജുഹു മുഹദ്ദദുൻ മിനൽ ഉദിനി ഇലൽ ഉദിൻ, അതെപ്രകാരം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വെള്ളം സ്പർശിക്കേണ്ടത് എന്നത്, വെള്ളം തട്ടേണ്ടത് എന്നത്, മുഖം കഴുകേണ്ടുന്നതിൻ്റെ രൂപം അതറിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് നീട്ടാൻ പാടുള്ളതല്ല. ആ മുഖത്തിൻ്റേത് ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ. അതേപോലെ തന്നെ വമിൻ മുൻഹന അൽ ജബഹത്തി ഇല അസ്ഫലിൽ ലഹ്യ, ഈ നെറ്റി മുതൽ ആ പിന്നെ നെറ്റിയുടെ ഈ മുടിമുളക്കുന്ന ആ ഭാഗത്ത് മുതൽ താടി വരെ ആണ്, അതിനത് നീട്ടുക എന്നതുള്ളത് സാധ്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഇജ്തിഹാദാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ ഉണർത്തുകയാണ്. അദ്ദേഹം പറയുന്നു, കമാ അഷാറ ഇല ദാലിക ഇബ്നുൽ ഖയ്യിം ഫി നൂനിയ, അതിലേക്ക് സൂചന നൽകുന്നതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അന്നൂനിയയിൽ വന്നതായ വ അബൂ ഹുറൈറ ഖാല ദാമിൻ കൈസിഹി ഫഖദാ യുമയ്യിസുഹു ഉലുൽ അർഫാനി വൈതാലത്തുൽ ഖുറാത്തി ലൈസ ബിമുംകിനിൻ ഐലം വഹാദ വാളിഹു തിബിയാനി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്നുള്ളതാണ് അത്. അത് ഉലുൽ ഇർഫാൻ, അത് മനസ്സിലാക്കാൻ സാധ്യമാവുന്ന ആളുകൾക്കത് വേർതിരിക്കാൻ കഴിയും. ഈ ഖുറാത്തുകൾ, അള്ളാഹുവിൻ്റെ അവയവങ്ങൾ അത് നീട്ടുക എന്നുള്ളത് സാധ്യമല്ല, അത് വ്യക്തമായ ഒരു കാര്യം കൂടിയാണ്. ഏതായിരുന്നാലും ലാക്കിൻ അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും മാ ഫറളഹുല്ലാഹു അലൈന അൻ നഗ്സില അൽവുജൂഹ വൽ ഐദിയ ഇലൽ മറാഫിഖ്, മുഖം കഴുകാനും കൈകൾ മുട്ടുൾപ്പെടെ കഴുകാനും, വൽ അർജുല ഇലൽ കഅബൈൻ, കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകാനുമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹാദാ ഹുവ മുൻസഹൽ വുദു, അതാണ് വുദുവിൻ്റെ അവസാനം ആ കാര്യങ്ങൾ. വ കഫാ ബിഹി ഫഖ്റൻ യഅതി അന്നാസു യൗമൽ ഖിയാമത്തി വഹാദിഹിൽ മവാദിഉ തതലഅലഉ നൂറൻ മിൻ അജ്സാദിഹി മിൻ അസറിൽ വുദു, വുദുവിൻ്റെ അടയാളമായിക്കൊണ്ടവരുടെ ശരീരങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്നതായി വെളുത്ത ഒരു പ്രത്യേകം ഒരു പ്രകാശത്തിൻ്റെ ഒരവസ്ഥയിൽ ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാവരും പിന്നെ വരുന്നതാണ്. ഈ വുദുവെടുത്ത ആളുകൾ, വിശ്വാസികൾ, അവർക്കൊരു ഫഖറായിക്കൊണ്ടത് മതിയാവുന്നതാണ്. അത് ഏതൊരു സന്ദർഭത്തിൽ സൃഷ്ടികളെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ, അവിടെ കോടിക്കണക്കിന് ആളുകൾ മഹ്ഷറിൽ നിർത്തപ്പെടുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകമായി മനസ്സിലാക്കാൻ, വഅല അന്നൽ ഉമമ യൗമൽ ഖിയാമത്തി തഅതി കുല്ലു ഉമ്മത്തിൻ സുദുഅ ഇലാ കിതാബിഹ, ഓരോ ഉമ്മത്തും അവരുടെ കിതാബിലേക്ക് ക്ഷണിക്കപ്പെടുന്നതാണ്. ഓരോ ആളുകളും വിഭാഗവും, വ്യത്യസ്തമായ വിഭാഗക്കാർ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് സിമാത്തിൻ വസിഫാത്തിൻ തുമയ്യിസുഹും അൻ ഗൈരി ഫിൽ ആഖിറ, പരലോകത്ത് മറ്റുള്ള ആളുകളിൽ നിന്ന് വിശ്വാസികളെ വേർതിരിക്കുന്നതായ അടയാളങ്ങൾ അവർക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ അവിടുത്തെ പിന്തുടർന്ന ആളുകളെ പ്രത്യേകം മനസ്സിലാക്കുന്നതാണ്. കഅലാമത്തിൽ ഈമാനി വൽ ഇസ്ലാം, ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടയാളങ്ങൾ പോലെ. വമിസ്ലി അസറിൽ വുദു ഇല്ലദിയക്കൂനു നൂറൻ ദാഹിറൻ അലാ അളാഇൽ വുദു, വുദുവിൻ്റെ അവയവങ്ങളിൽ ദാഹിറായിക്കൊണ്ട് പ്രകാശിക്കുന്നവരായി വുദുവിൻ്റെ അസർ കാരണത്താൽ, അടയാളം കാരണത്താൽ അതും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഈ ഒരു സംഭവം വിവരിക്കപ്പെട്ടത് ഹദീസ് ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നുഐമുൽ മുജ്മർ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മസ്ജിദുൽ നബവിയിൽ. അവ പൂർണ്ണമായി ഇസ്ബാഹുൽ വുദു നിർവഹിച്ചുകൊണ്ട് ഓരോ അവയവത്തിനും അതിൻ്റേതായ ഹക്ക് നൽകിക്കൊണ്ട് നനയേണ്ട ഭാഗങ്ങളെല്ലാം വെള്ളം നനഞ്ഞുകൊണ്ടുള്ള ആ കൃത്യമായി കഴുകിക്കൊണ്ടുള്ള വുദു നിർവഹിച്ചു. അതാണ് ഇസ്ബാഹുൽ വുദു, അഹ്സനുൽ വുദു. എന്നിട്ടാണ് ഈയൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ പ്രത്യേകമായൊരു അലാമത്ത്, വയുനാദൗന അലാ റുഊസിൽ അഷ്ഹാദി ഖുറൻ മുഹജ്ജലീൻ, മറ്റു സിട്ടികൾക്കിടയിൽ അവർക്ക് മുകളിലായിക്കൊണ്ട് ഈയൊരു വുദൂഇൻ്റെ ആസാറുകൾ കാരണത്താൽ അവിടെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന, തിരിച്ചറിയപ്പെടുന്നതായ ഒരവസ്ഥ എന്നത് സഹോദരങ്ങളെ, ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വലിയൊരു ഫളാണ്, ശ്രേഷ്ഠതയാണ്, പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകത്ത് വ്യത്യസ്തരായ ആളുകൾ പല അടയാളക്കാരുമായിക്കൊണ്ട് തിരിച്ചറിയപ്പെടുന്നവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, യുഅറഫുൽ മുജ്രിമൂ നബി സീമാഹും ഫയൂഖദു ബിന്നവാസി വല്ലഖദാം. കുറ്റവാളികളായ ആളുകൾ അവരുടെ അടയാളങ്ങൾ, അവർക്ക് പ്രത്യേകമായ അടയാളങ്ങളുണ്ട്. അവരുടെ കാലുകൾക്കും തലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കുടുമ പിടിക്കുന്നതാണ്. മുജിരിമീങ്ങളായ ആളുകൾ പ്രത്യേകം അവിടെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. യോമ യുംഫഖു ഫിസ്സൂരി വനഹ്ഷുറുൽ മുജിരിമീന യൗമീദിൻ സുർഖ, നീല കളറുള്ള, ബ്ലൂ കളർ രൂപത്തിൽ നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് കുറ്റവാളികളെ അന്നേ ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളങ്ക വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ധരായിക്കൊണ്ട് കണ്ണു കാണാത്തവരായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ നമ്മുടെ ദിക്രിനെ തൊട്ട് ആര് തിരിഞ്ഞു കളഞ്ഞുവോ അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന്. മാത്രമല്ല പല കാറ്റഗറീസ്, പല വിഭാഗക്കാരായ ആളുകൾ അവിടെ ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഒരു വിഭാഗം ആളുകളുമായ യസാലു, അവർ ദുനിയാവിൽ ചെയ്തതുമായ യസാലു റജുലു യസ്അലു നാസ, ആളുകളുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, ഹത്തായ തിയോമൽ ഖിയാമ ലൈസ ഫി വജീഹി മുസഅത്തു ലഹമിൻ, മുഖത്തിറച്ചിയില്ലാത്തവരായിക്കൊണ്ട് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. യുഹ്ഷറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലദ്ദുർ, ഒരു നിന്ദ്യതയുടെ ഒരവസ്ഥയിൽ, അങ്ങേയറ്റത്തൊരു ധാന്യത്തിൻ്റെ അത്രയും മനുഷ്യന്മാരുടെ രൂപത്തിൽ നിന്ദ്യത അവരെ വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജഹന്നമിൻ്റെ ജയിലിലേക്ക് അവരെ നയിക്കപ്പെടുന്നതാണ് എന്നതൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായി, ഒന്നിലേക്ക് മാത്രം ചാഞ്ഞു നിന്നു, അവിടെ ജാ അയോമൽ ഖിയാമ ചഹദു ഷിഖൈഹി മായിൽ, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടായിരിക്കും അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല ഇബാദത്ത് ചെയ്ത് വിശ്വാസികളായ ആളുകൾക്ക് സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതിൻ്റെ അസറുകൾ, അതിൻ്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രത്യേകം കാണും എന്ന്. ഇപ്പോൾ വുദൂ ചെയ്തതിൻ്റെ അടയാളം പോലെ സുജൂദ് ചെയ്തതിൻ്റെ, കൂടുതലായ ഇബാദത്ത് നിർവഹിച്ചതിൻ്റെ അടയാളങ്ങൾ കാണാം. കുറ്റവാളികളെ പ്രത്യേകം, നന്മ ചെയ്തവരെ പ്രത്യേകം, സഹോദരങ്ങൾ അതവരെ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അന്യായമായി മറ്റുള്ളവരുടെ ധനം തട്ടിയെടുത്ത, അതുപോലെ ഭൂമിയൊക്കെ തട്ടിയെടുക്കുന്ന ആളുകൾ അതും വലിച്ചു വരുന്നതായിരിക്കും എന്നതൊക്കെ ഹദീസുകളിലുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭാഗക്കാരായ ആളുകളെ അവിടെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ട്. അതിൽ വിശ്വാസികൾക്കുള്ള പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഈ ഒരു കാര്യം, അത് നമ്മൾ മനസ്സിലാക്കുക. അവരിൽ ഉൾപ്പെടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഓരോ സന്ദർഭത്തിലും നിർവഹിക്കുവാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, വുളൂവിൻ്റെ അടയാളങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേർന്നത്.
4: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: നമുക്കൊരു ചെറിയൊരു ഗാനം കേട്ടാലോ?
5: അതെ,
2: സ്വരം സ്വരത്തിലേക്ക് പ്രവേശിക്കാം. മണിമുത്ത് റസൂലിൻ്റെ എന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട
1: അതെ,
0: നമ്മൾ
1: നല്ലൊരു
0: ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു ഗാനാണ്.
1: ഗാനാണ്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കഥ പറയാം. കുരുന്നുകൂട്ടുകാർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കഥ പറയാം എന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള കഥയാണ് നാം കേൾക്കുന്നത്. കഥ പങ്കുവച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ചരിത്രത്തിലെ ഖുലഫാ ഉറാഷിദീങ്ങളുടെ ചരിത്ര കഥയാണ് കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് കൂട്ടുകാർ കേട്ടില്ലേ? ശേഷം അദ്ദേഹത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സുദ്ദീഖ്, അബൂബക്കർ റളിയല്ലാഹുവിന് സുദ്ദീഖ് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇസ്ലാമിലെ ഒരു കാര്യം ആരോട് പറഞ്ഞാലും ആദ്യഘട്ടത്തിൽ അവർ സംശയിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഒട്ടും സംശയം കാണിക്കാതെ അത് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ സമീപം എന്തോ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട അബൂജഹൽ നബിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നെന്താ പുതിയ വല്ല വാർത്തയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ജിബ്രീലിന്റെ സഹായത്തോടെ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും നടത്തിയ ആ യാത്രയുണ്ടല്ലോ, എന്തായിരുന്നു ആ യാത്രയുടെ പേര്? ഈ പറഞ്ഞ യാത്ര ഓർമ്മയുണ്ടോ? ആ, ഇസ്റാ അല്ലേ, പിന്നെ മിഅ്റാജ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തിലേക്ക് നടത്തിയ യാത്ര, അതാണ് ഇസ്റാ. മറ്റേതോ മിഅ്റാജ്. ഈ യാത്രയെക്കുറിച്ചാണ് നബി പറഞ്ഞത്. ഇത് കേട്ട അബൂജഹൽ പരിഹാസത്തോടെ ചോദിക്കണ എന്താന്നോ, എന്നിട്ട് നേരം പുലരുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, അതെ, അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്താൻ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. നബിയെ കളിയാക്കാൻ പുതിയൊരവസരം കിട്ടിയ സന്തോഷത്തോടെ അബൂജഹൽ കൂട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഏയ് സഹോദരങ്ങളെ, വരുവീൻ, ഇതാ മുഹമ്മദിന്റെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. ആളുകളൊക്കെ ചുറ്റും തടിച്ചുകൂടി. അക്കാര്യം നബിയുടെ അനുയായികൾ വിശ്വസിക്കില്ല എന്ന് അബൂജഹൽ പോലും കണക്കുകൂട്ടി. കാരണം എന്താ, ഇത് നബിയുടെ കൂടെയുള്ള ആരും വിശ്വസിക്കാൻ ചാൻസ് ഇല്ല. അത്രയും അവിശ്വസനീയമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളെ തെറ്റിക്കാൻ അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് മുസ്ലിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് കണ്ടു. എന്നിട്ട് അവരൊരു സംഘം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയാണ്, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് നീ കേട്ടോ? അവൻ ബൈത്തുൽ മുഖദ്ദസിലേക്കും ആകാശലോകത്തേക്കും പോയത്രേ. പുലരുന്നതിന് മുമ്പ് ഇങ്ങ് മടങ്ങി വരികയും ചെയ്തു പോലും. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല എന്ന ധാരണയോടുകൂടി തന്നെ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹുവിനോടാണ് അവരിത് പറയുന്നത്. ഇത് കേട്ടുകഴിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹുവിനു ഒട്ടും സംശയമില്ലാതെ മറുപടി നൽകി, എന്താ പറഞ്ഞെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, എനിക്കൊരു സംശയവുമില്ല. അതിനേക്കാൾ വലിയ എത്രയോ കാര്യങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആകാശലോകത്തുനിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന വാർത്തകളിൽ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങൾ. അതിനേക്കാൾ വലുതാണോ ഇത്? അബൂബക്കർ റളിയല്ലാഹുവിനു നബിയുടെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നബിയോട് പോയിട്ട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് സത്യസന്ധനാണ്, അള്ളാഹുവാണ് സാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും ഒരിക്കലും സംശയിക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുപോലെ വിശ്വസിച്ചു. അത് അദ്ദേഹം ജീവിതത്തിൽ പുലർത്താൻ അതുപോലെ ശ്രമിക്കുകയും ചെയ്തു. അക്കാരണത്താലാണ് അദ്ദേഹത്തിന് സിദ്ദീഖ്, സത്യം അംഗീകരിക്കുന്നവൻ എന്ന ബഹുമതി നാമം പ്രവാചകൻ നൽകിയത്. അങ്ങനെ അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നായി മാറി. കഥ കേട്ടല്ലോ, അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം കേട്ടോ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇനിയുണ്ട്. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് കേട്ട ചരിത്രവും അതിലുള്ള പാഠങ്ങളും ഒക്കെ എഴുതി വെക്കണം കേട്ടോ കുഞ്ഞുമക്കളെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കണം കേട്ടോ. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന വാക്കിന് എങ്ങനെ അർഹനായി എന്നതായിരുന്നു ഇന്നത്തെ കഥയിലൂടെ കുരുന്നുകൾ മനസ്സിലാക്കിയത്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന ഒരു പാരായണം, അത് ഇമ്പമാർന്ന നല്ലൊരു ഖാരിയുടെ ശബ്ദത്തിലാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള മധുരമാർന്ന ഇമ്പമാർന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആനിലൂടെ.

0: മാഷാല്ലാ. സാർ, നമുക്ക് നല്ലൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ മധുരം ഖുർആനിലല്ലേ?
1: ശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥനകൾ മാത്രം എടുത്തിട്ടുള്ള യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഖുർആനിലെ പ്രാർത്ഥനകൾ മാത്രം വരുന്നൊരു അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ
0: യൂട്യൂബിലും മാത്രമല്ല
1: റേഡിയോയിലും ഉണ്ട്. അല്ല, നമുക്ക് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ജമീലില് ഖുർആനിലെ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ പഠിക്കുന്നിടത്ത് പൊതുവെ ഖുർആനിലെ പ്രാർത്ഥനകൾ എല്ലായിടത്തും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വ്യത്യസ്ത കാര്യങ്ങളുടേതൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മള് ഇപ്പോ മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദമാണ് ഖിറാത്താണ് കേട്ടത് അല്ലേ?
0: അതെ, ആയത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ ഒന്ന് പോകണം.
1: അതായത് അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. ക്ഷമാലുക്കളും സത്യവാന്മാരും ഭക്തന്മാരും ചിലവഴിക്കുന്നവരും നിശാന്തിവേളകളിൽ പാപമോചനം തേടുന്നവരും അവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന്റെ ആശയത്തിലൂടെ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും.
0: പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലേ, പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമാണ് ആയത്ത്.
1: 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഗ്രാമത്തിലാണ് നമ്മുടെ ഇപ്പം നമ്മൾ കേട്ട മുഹമ്മദ് അയ്യൂബിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാല്യകാലം മുതൽ തന്നെ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ

0: ഒക്കെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അതുവഴി ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി.
1: അദ്ദേഹം തന്നെ മസ്ജിദുൽ ഹറമിലാവട്ടെ, മസ്ജിദ് നബവിയിലാവട്ടെ, അവിടെയൊക്കെ അദ്ദേഹം ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ?
0: യെസ്,
1: ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളിൽ മനസ്സിൽ സ്ഥാനം നേടിയ ആള് തന്നെയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പാരായണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടട്ടോ.
0: അല്ല, ഒരു കാലത്ത് എണ്ണപ്പെട്ട കാരികൾ അല്ലെങ്കിൽ ഖിറാത്തില് നമ്മള് നമ്മുടെ നാട്ടില് കാസറ്റുകളുടെ ഒരു കാലം, അത് നമ്മള് നമുക്ക് ആകെ കേൾക്കാനുണ്ടെന്ന് ഒന്ന് അയ്യൂബി, മറ്റൊന്ന് സുദേശി
1: അല്ലേ?
0: പിന്നീടാണല്ലോ അതിന്റെ ഒരു വലിയ തലത്തിലൂടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ഒരു സമയത്ത് നമ്മൾ തിരുമൊഴികളിലേക്കാണ് പോകുന്നത്.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: അള്ളാഹുവിന്റെ അതിഥികൾ 3 കൂട്ടർ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ്. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال الغازي في سبيل الله والحاج والمعتمر وفد الله دعاهم فأجابوه وسألوه فأعطاهم. പ്രമാണ ശ്രോതാക്കളെ, ഇബ്നു മാജ തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. സഹീഹ് തർഗീബിലും നമുക്കിത് കാണാം. ഇതേ ആശയമുള്ള ഹദീസ് നസായി തന്റെ സുനനിലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പ് 10 ജനിച്ച് ഹിജ്റ 73 മക്കയിൽ വെച്ച് മരണപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹിജ്റക്ക് മുമ്പ് 10 അദ്ദേഹം ജനിച്ചത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പക്കാരായ സ്വഹാബികളിൽ പ്രസിദ്ധനാണ് ഇമ്രു ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ്. 2630 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ വളരെ കൃത്യമായി അനുധാവനം ചെയ്യുന്നതിൽ വളരെ തൽപരനായിരുന്നു അദ്ദേഹം എന്നതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അഥവാ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഗാസി ഫീ സബീലില്ലാഹ് വൽ ഹജ്ജു വൽ മുഅ്തമിറു വഫ്ദുല്ലാഹ്. അൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തി, ധർമ്മസമരത്തിലേർപ്പെട്ട യോദ്ധാവ്, വൽ ഹജ്ജു ഹജ്ജ് ചെയ്യുന്നവൻ, വൽ മുഅ്തമിർ ഉംറ ചെയ്യുന്നവൻ, വഫ്ദുല്ലാഹ് ഇവരൊക്കെ അള്ളാഹുവിന്റെ സംഘമാണ്, അള്ളാഹുവിനേക്ക് ചെല്ലുന്ന അള്ളാഹുവിന്റെ അതിഥികളാണ്, നിവേദക സംഘങ്ങളാണ്. വഫ്ദ് വുഫൂദ് എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. അതിഥികളെന്നും നിവേദക സംഘങ്ങളെന്നും പറയാം. അള്ളാഹുവിനെ കാണാൻ ചെന്നവർ, അതാണല്ലോ അർത്ഥം. അഥവാ അള്ളാഹുവിന്റെ അതിഥികളായി വിളിക്കുത്തരം നൽകി ചെന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ദഅഹും ഫഅജാബുഹു. ദഅഹും, അവൻ അവരെ വിളിച്ചു, അള്ളാഹു അവരെ വിളിച്ചു, ക്ഷണിച്ചു, വരാൻ പറഞ്ഞു. ഫഅജാബൂഹു, അങ്ങനെ അവർ അതിനുത്തരം നൽകി വന്നു. ക്ഷണം സ്വീകരിച്ചു. വസഅലൂഹു, അവർ അള്ളാഹുവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. ഫഅഅതാഹും, അവൻ അവർക്ക് നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വചനം തന്നെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ വഫ്ദുകൾ, അള്ളാഹുവിൻ്റെ അതിഥികൾ, അത് മൂന്ന് കൂട്ടരാണ് എന്ന് നബി സല്ലല്ലാഹുവിനെ സൂചിപ്പിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്, വഫ്ദുല്ലാഹി സലാസ, അള്ളാഹുവിൻ്റെ വഫ്ദ്, അള്ളാഹുവിൻ്റെ അതിഥികൾ, അള്ളാഹുവിൻ്റെ അടുത്ത് തൻ്റെ പ്രശ്നങ്ങളുമായി എത്തുന്ന ആ സംഘം, അത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ്. അവർ മൂന്ന് കൂട്ടരാണ്, അൽ ഗാസി, വൽ ഹജ്ജ്, വൽ മുഅ്തമിർ. ഒന്ന് യോദ്ധാവാണ്, മറ്റൊന്ന് ഹജ്ജ് ചെയ്യുന്നവനാണ്, മറ്റൊന്ന് ഉംറ ചെയ്യുന്നവനാണ്. റബ്ബ് വിളിച്ചപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്, വിളിക്കുത്തരം നൽകിയവരാണ്, ക്ഷണം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം പരിഗണിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരും അള്ളാഹുവിൻ്റെ അതിഥികളുമാണ് എന്ന് പറഞ്ഞത്. അള്ളാഹു അവരെ വിളിച്ചപ്പോൾ അവർ ഉത്തരം നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടത് എന്ന് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികൾ ക്ഷണിച്ചാണ് അവർ ചെന്നത്, ക്ഷണിച്ചിട്ട് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് നൽകുന്നു ചോദിക്കുന്നതൊക്കെ. വസഅലൂഹു ഫഅഅതാഹും, ഈ കാര്യം അഥവാ ഈ മൂന്ന് കാര്യങ്ങളും അതിന് നിർവഹിക്കാനുള്ള തൗഫീഖിനെ അവർ ചോദിച്ചു, അള്ളാഹു അത് നൽകി എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അത് അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ പരലോകം കാംക്ഷിച്ചുകൊണ്ട് അതിന് മുന്നിട്ടിറങ്ങുക എന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിൻ്റെ അതിഥിയായി, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരനായി അവൻ മാറുകയാണ്. അവനെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഷഹീദായാലും ഇല്ലെങ്കിലും ശരി. അപ്രകാരം തന്നെയാണ് ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുന്നവർ, അതിൻ്റേതായ പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ ഒക്കെ അതിനുണ്ട്. മാത്രമല്ല, അള്ളാഹു വിളിച്ചതാണ്, വരാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക, ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന തൽബിയത്തിൻ്റെ വിളിക്കുള്ള ഉത്തരം പ്രഖ്യാപിച്ചുകൊണ്ട്, തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവിനുള്ള ഹംദ് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികൾ ഹജ്ജിനും ഉംറക്കുമായി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിഥികൾ എന്ന നിലക്ക് അവർക്കൊരുക്കുന്ന വലിയ വിഭവങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത്, ഈ ഹദീസിൽ തന്നെ മറ്റ് പല ഹദീസുകളിലും പറഞ്ഞത്, സ്വർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലം, പാപമോചനമാണ്, മഗ്ഫിറത്താണ് അവർക്ക് ലഭിക്കുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിമൂലം അവർക്കുണ്ടാകുന്നു, റബ്ബിൻ്റെ പ്രത്യേക സ്നേഹം അവർക്ക് ലഭിക്കുന്നു, അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്നു, ഒരുപാട് പേർക്ക്, ഏറ്റവും കൂടുതൽ പേർക്ക് നരകമോചനം നൽകുന്ന അവസ്ഥ ഹജ്ജ് വേളയിലുണ്ട്, അതിലുൾപ്പെടാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ലഭിക്കുന്നു, ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കളങ്കമില്ലാതെ മടങ്ങാനാകുന്നു, ഹറമിലെ നമസ്കാരം ഓരോ നമസ്കാരത്തിനും ലക്ഷം പ്രതിഫലമുള്ള നമസ്കാരമായി ഓരോ നമസ്കാരവും മാറുന്നു, തവാഫിനു വേണ്ടി ഓരോ കാലടിപ്പാടുകൾക്കും ഓരോ കാലടികൾക്കും വലിയ പ്രതിഫലം ലഭിക്കുന്നു, ഓരോ കാലടിക്ക് തവാഫിൻ്റെ കൂലി, ഒരു തവാഫ് ചെയ്യുമ്പോൾ അടിമയെ മോചിപ്പിച്ച കൂലി ലഭിക്കുന്നു. നാളെ ഹജർ, ഹജറുൽ അസ്വദ്, ഹജറിന് ഇസ്തിലാം ചെയ്തവർക്ക് വേണ്ടി, അഭിവാദ്യം ചെയ്തവർക്ക് വേണ്ടി സാക്ഷി പറയുന്നു. സംസം എന്ന പുണ്യ ജലം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു, കുടിക്കുന്നവർക്ക്, കുടിക്കുന്ന എന്തുദ്ദേശത്തിനാണ് കുടിക്കുന്നത്, അതുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗമാകുന്നു, അള്ളാഹു അഭിമാനം കൊള്ളുന്നവരാണ്. ഇങ്ങനെ എന്തൊക്കെ പ്രതിഫലങ്ങളാണ്, എന്തൊക്കെ പിന്നെ വിശേഷണങ്ങളാണ്, എന്തൊക്കെ സൽക്കാരമാണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ അതിഥികളായി പോകാൻ ധൃതി കാണിക്കുക എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്തി വായിക്കാം. റസൂലുള്ള പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ, നീട്ടാതിരിക്കണം, കാരണം പിന്നീട് രോഗിയാകാം, മറ്റ് പ്രതിസന്ധികൾ വന്നേക്കാം. അതുകൊണ്ട് റബ്ബിൻ്റെ വലിയ ഇഷ്ടം നേടി, സ്വർഗം നേടി, അതോടൊപ്പം വലിയ മറ്റ് പ്രതിഫലങ്ങളും നേടി തിരിച്ചു വരാൻ ഹജ്ജിനും ഉംറക്കും തയ്യാറായി അതിന് ശ്രമിച്ച് പോകാനുള്ള അധ്വാനമുണ്ടാകണം, ശ്രമമുണ്ടാകണം, താല്പര്യമുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അതിഥികളായി, വഫ്ദായി, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോകാൻ വിശ്വാസികൾക്കാകേണ്ടതുണ്ട്. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി റഹ്മാൻ അറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയും നേരം നാം കേട്ടത് തിരുമൊഴികൾ. നമുക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ അതിഥികൾ മൂന്ന് കൂട്ടരെന്ന വിഷയത്തിൽ സംസാരിച്ചത് കെ വി മുഹമ്മദ് അലി.
8: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ. വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്താണ് വിശദീകരിക്കുകയുണ്ടായത്. 18-ാമത്തെ ആയത്തിൻ്റെ പ്രാധാന്യവും തൗഹീദ് തിരിച്ചറിയുന്നിടത്ത്, ഷിർക്കിനെ വേർതിരിക്കുന്നിടത്ത് ആ ആയത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നും സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഷിർക്കിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെ ഇടയിലും ഇടയാളനെ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. ഈ ആയത്തിൽ മുശ്രിക്കീങ്ങളുടെ പ്രശ്നമായി അവതരിപ്പിക്കുന്നതും അവർ ചെയ്ത ഷിർക്കിനെ വിവരിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഷിർക്കിൻ്റെ ഏതു വശമാണോ അതേ വശമാണ് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലും നിലനിന്നത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തെ അതിജയിക്കുന്ന രൂപത്തിൽ ഷിർക്ക് പതിന്മടങ്ങ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്തതിൻ്റെ എത്രയോ പതിന്മടങ്ങ് അപ്പുറമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഷിർക്കിൻ്റെ വിഷയത്തിൽ എത്തി നിൽക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ, സത്യം ഉൾക്കൊണ്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് അവർ ആരാധിക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ലോകത്ത് അവർക്ക് ശുപാർശ ചെയ്യും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്നു. എന്നാൽ അതേസമയം ദുനിയാവിലാകട്ടെ ഇത്തരം ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളെ ഒരു വിധത്തിലും സഹായിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ശുപാർശ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞ് സഹായം നേടിത്തരുകയും ചെയ്യുക? അതുകൊണ്ട് തന്നെ അത് അർത്ഥശൂന്യമാണ്, അത് സംഭവിക്കാത്ത ഒന്നാണ്. മറ്റൊന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഷിർക്ക് എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്ന് വെച്ച് ആ ഇടയാളനോട് ചോദിക്കലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷിർക്കിൻ്റെ വകഭേദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അത്തരം ആളുകളോട് ചോദിക്കുന്ന, അവർക്ക് അള്ളാഹുവിൻ്റെ പരിവേഷം നൽകി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവെക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന, വേദനയുണ്ടാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർക്കും തൗഹീദ് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട സാധാരണക്കാർക്കുമെല്ലാം ശുദ്ധമായ തൗഹീദിൻ്റെ ആശയം പറഞ്ഞുകൊടുക്കൽ വളരെ അനിവാര്യമാണ്. തൗഹീദിലൂടെ മാത്രമേ യഥാർത്ഥ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാനസികമായും ശാരീരികമായും ഉറച്ച ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ തൗഹീദിൻ്റെ ആവശ്യകത അത് എത്രയോ വലുതാണ്. അതിലുപരി ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അവൻ്റെ തൗഹീദിനെയും ഷിർക്കിനെയും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൗഹീദ് കാത്തു സൂക്ഷിക്കുവാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അതുപോലെ തന്നെ തൗഹീദ് ലഭിക്കാത്ത നമ്മുടെ സഹോദരന്മാർക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴികൾ കൂടി നമ്മൾ കണ്ടെത്തുകയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അലിയെ, നിന്നിലൂടെ ഒരാളാണ് ഹിദായത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും ശരി, അതാണ് നിനക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാളും ഏറെ ഉത്തമം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രബോധകരും സാധാരണക്കാരും എല്ലാ ആളുകളും ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമയം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം തൗഹീദാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ പ്രവർത്തിച്ചാലും എത്ര പ്രയത്നങ്ങൾ ചെയ്താലും ഒന്നും ഉപകരിക്കാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തൗഹീദിൻ്റെ പ്രബോധനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ അടുക്കലിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, ഉപകാരവും ഉപദ്രവവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവത്തെ തടുക്കുവാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് നേടിത്തരാൻ അതും അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതം പൂർണ്ണമായ തവക്കുലിലൂടെ പോകുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി മാറുന്നത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുപാർശകനില്ല. അല്ലാഹു അത് ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ശുപാർശകനില്ല എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ധരിച്ചു വെച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെയൊരു ശുപാർശകൻ അല്ലാഹുവിനില്ല എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിന് തൊട്ട് അല്ലാഹു ഉന്നതനും പരിശുദ്ധനുമാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോരായ്മയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ്റെ സ്ഥാനത്തെ കുറച്ച് കളയുന്ന ഒന്നും തന്നെ ചേർത്തി പറയുവാൻ പാടുള്ളതല്ല. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. ആയത്തിൻ്റെ സാരം, മനുഷ്യർ ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു, എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ്. നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഇതിനകം തീർപ്പു കൽപ്പിക്കപ്പെട്ടിരുന്നേനെ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജനങ്ങളെല്ലാ ആളുകളും ഒറ്റ സമൂഹമായിരുന്നു എന്നും എന്നാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു, ഭിന്നതയുണ്ടാകുന്നു. ആ ഭിന്നത അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തീർക്കാതെ, ദുനിയാവിൽ തന്നെ ആ ഭിന്നതയുടെ വിഷയത്തിൽ നടപടിയെടുക്കാതെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ച് അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കി അവിടെ നിന്ന് സത്യമേത് അസത്യമേത് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തീരുമാനിക്കുന്നത്. ഈ ആശയമാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ അല്ലാഹു പറയുന്നത് വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. വമാ കാനന്നാസു, ജനങ്ങൾ ആയിരുന്നില്ല, ഇല്ലാ ഉമ്മതൻ വാഹിദ, ഒറ്റ സമൂഹമായിരുന്നു എന്നാണ്. അതായത് തൗഹീദിൽ അവർ ഉറച്ചു നിന്നിരുന്നു, തൗഹീദിൽ അവർ ഏകോപിച്ചിരുന്നു. എന്നാൽ ഫഖ്തലഫു, പിന്നീട് അവർ അഭിപ്രായ വ്യത്യാസത്തിലായി, അവർ ഭിന്നിച്ചു. ഭിന്നിക്കാനുള്ള കാരണം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ്. അവരിൽ നിന്ന് ഷിർക്കുണ്ടായി, അവിശ്വാസങ്ങളുണ്ടായി. വിശ്വാസത്തിൻ്റെ വ്യതിചലനം മൂലം അവർ പല ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥയുണ്ടായി. അതാണ് വമാ കാനന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. ആദ്യത്തെ ആളുകൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. എന്നാൽ പിന്നീട് ഷിർക്ക് കടന്നു വന്നപ്പോൾ വ്യത്യസ്ത സമൂഹങ്ങളായി അവർ വേറിട്ടു. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. വലൗല കലിമത്തുൻ, വലൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ലൗല എന്ന് വരുന്നത്. ലൗല കലിമത്തുൻ ഒരു പദം, സബഖത് മിർ റബ്ബിക നിന്റെ റബ്ബിൽ നിന്ന് മുൻകൂട്ടി ഒരു വചനമുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖുദിയ ബൈനഹും അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുമായിരുന്നു. ഖള എന്നതിൻ്റെ മജഹൂലാക്കപ്പെട്ട രൂപമാണ് ഖുദിയ എന്നത്, വിധി തീർപ്പാക്കപ്പെടുക. ഖുദിയ വിധി തീർപ്പാക്കപ്പെടും, ബൈനഹും അവർക്കിടയിൽ. ഫീമ ഒരു കാര്യത്തിൽ, ഫീഹി യഖ്തലിഫൂൻ ആ വിഷയത്തിലാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. യഖ്തലിഫൂൻ എന്നത് അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നാണ് അർത്ഥമാക്കുന്നത്. വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് ഒരു കലിമത്തെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലഖുദിയ ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരേതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് ആ വിഷയത്തിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിനെ കൂടി ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ശിക്ഷ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ മാറട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അല്ലാഹു നീട്ടിക്കൊടുക്കുന്നു. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം, അൽ അസ്ലു ഫിന്നാസി അൽ ഈമാനു ഹത്താ കഫറു, അടിസ്ഥാനം മുഅ്മിനാണ് എന്നതാണ്, അവൻ അവിശ്വാസിയാണ് എന്നത് തെളിയുന്നതുവരെ. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അവൻ നല്ലവനാണ് എന്നാണ്, അവൻ തൗഹീദുള്ളവനാണ് എന്നാണ്. രണ്ടാമത്തെ പാഠം, സത്യം അതൊന്നു മാത്രമാണ്. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, അതൊഴിവാക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന്, അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നുകൂടി ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, യഥാർത്ഥ ഐക്യത്തിലേക്കെത്തി ശക്തി സംഭരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൗഹീദാണ് അതിൻ്റെ മാനദണ്ഡം. എന്നാൽ മുസ്ലിമീങ്ങൾ എത്ര കണ്ട് ഛിന്നഭിന്നമായി പോകുന്നുണ്ടോ, അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എത്ര കണ്ട് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നോ, എത്ര കണ്ട് അകന്നു നിൽക്കുന്നുവോ, അത്ര കണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എത്ര കണ്ട് നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധനം നടത്തുന്നുവോ, ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ, അത്ര കണ്ട് ജനങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും മുസ്ലിമീങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും ആ ഐക്യം മൂലം മുസ്ലിം ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനും ഉന്നതമായ ജീവിത രീതി അനുഭവിക്കുവാനും സ്വർഗത്തിലേക്കെത്തുന്ന വലിയ ഒരു കാരണം നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കും. അപ്പം അതുകൊണ്ട് രണ്ടായത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൗഹീദിൻ്റെ പ്രാധാന്യമാണ്. തൗഹീദാണ് എല്ലാം. ഐക്യത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സമാധാനത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സുഖത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, നിർഭയത്വത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തൗഹീദ് അടിയുറച്ച തൗഹീദായി മാറേണ്ടതുണ്ട്. നിത്യവും നമ്മുടെ ഈമാനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനമാണ്. ജാസിൽ ജാഫർ അൽ ഹിക്കമി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മക്കയിലെ മുഷ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കുന്ന ഈ ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه وموالاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളുടെ കൃഷിയിടമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന ഏതൊരവസരവും ഫലപ്രദമായി വിനിയോഗിക്കാൻ സത്യവിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനേറ്റവും അനുകൂലമായ ഒരു അസുലഭ അവസരമാണ് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പുണ്യങ്ങൾ ചെയ്യാൻ പടച്ചിറപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. എന്നാൽ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷർ. ഈ 10 ദിവസങ്ങളെക്കാൾ നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റ് ദിവസങ്ങളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളുമായി പോരാടുന്ന, ധർമ്മസമരം നടത്തുന്ന ആളുകൾ മറ്റ് മാസങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന ആ നന്മ ഈ ദിവസങ്ങളിലെ സൽക്കർമ്മത്തിന് താഴെയാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും ഈ ദിവസത്തെ സൽക്കർമ്മങ്ങളുടെ ചുവട്ടിലാണ് വരിക. ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ, എന്നാൽ ഒരാളൊഴികെ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ ശരീരവും സമ്പത്തുമായി പുറപ്പെട്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ, മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ, അയാളാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത്. അഥവാ ആ പുണ്യത്തിന്, സൽക്കർമ്മത്തിന്, ജീവൻ ത്യജിച്ച ആ ത്യാഗ സന്നദ്ധമായ പ്രവർത്തനത്തിൻ്റെ തൊട്ടുതാഴെ വരും ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക്. അതുകൊണ്ട് ഏത് സൽക്കർമ്മവും, ഇസ്ലാം അംഗീകരിച്ച ഏത് പുണ്യവും വിശ്വാസികൾക്ക് ഈ സമയങ്ങളിൽ ധാരാളമായി അധികരിപ്പിക്കുവാൻ സാധിക്കണം. ഓരോരുത്തരും അവരവരുടെ കഴിവും താല്പര്യവും ആവേശവും അനുസരിച്ച് ആ നന്മകളിലൊക്കെ സജീവമാകണം. ദിക്ര, ദുആകൾ, ഖുർആൻ പാരായണം, സദഖകൾ എന്നുവേണ്ട സകലമാന സൽക്കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, പുണ്യം അല്ലെങ്കിൽ നന്മ, അതിൽ നിന്ന് യാതൊന്നിനെയും നീ നിസ്സാരമാക്കി കളയരുത് എന്നാണ്. ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ അതിനോടനുബന്ധമായിട്ടുള്ള മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ, അതല്ലാത്ത മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തതായി പറയുന്ന റിവായത്തുകൾ, റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രത്യേകം അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ തന്നെയും സൽക്കർമ്മം പുണ്യം എന്ന് പറയുന്നതിൽ വരുന്നതാണ് നോമ്പ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. അതേപോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബലികർമ്മത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത്. ബലികർമ്മത്തിന് നെയ്യത്താക്കിയിട്ടുള്ള ആളുകൾ നഖവും മുടിയും നീക്കാതെ ശ്രദ്ധിക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ച പ്രത്യേക പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ തക്ബീറുകൾ, പെരുന്നാളിന് നമ്മൾ ചൊല്ലാറുള്ള തക്ബീർ, മുത്തലക്കായി നമുക്ക് ഏത് സമയത്തും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അങ്ങാടിയിലും വാഹനത്തിലുമൊക്കെ ഇപ്പോൾ നമുക്ക് ചൊല്ലാം. എന്നാൽ അറഫാ ദിവസത്തിൻ്റെ സുബഹ് മുതൽ ഹയ്യാമുത്തശരീഅത്തിൻ്റെ അസർ വരെയും നമസ്കാരത്തോടനുബന്ധിച്ച് നമ്മൾ ചൊല്ലുന്ന ആ ദിക്ർ അല്ലെങ്കിൽ തക്ബീർ, അത് മുഖയ്യദായതാണ്. അപ്പോൾ ഈ പുണ്യങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതും നന്മ ഉപദേശിക്കുന്നതും അതേപോലെ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അടക്കം എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെയും ഈ ദിവസങ്ങളിൽ ഏറെ പുണ്യമുള്ള, പ്രാധാന്യമുള്ള നന്മയാണ് ഇത് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ദുൽഹിജ്ജയിൽ നമ്മൾ ഉണ്ടാകുമോ, അടുത്ത വർഷം നമുക്ക് ആയുസ് ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയുക സാധ്യമല്ല. അതുകൊണ്ട് പരലോകത്തെ വിജയം നേടാൻ, പുണ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജറ വർഷം 1447 ദുൽഖാദ മാസം 28 വെള്ളിയാഴ്ച അഥവാ 2026 May 15 വെള്ളിയാഴ്ച മസ്ജിദുൽ ഹറമിലെ മിമ്പറിൽ ബഹുമാന്യ പണ്ഡിതൻ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി നടത്തിയ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. ഇന്നൽഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. ഓ മുസ്ലിമീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തിൽ അഥവാ അവൻ്റെ യുക്തിയിൽ പെട്ടതാണ്, അവൻ്റെ ഏകത്വത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അവൻ ചില സൃഷ്ടികൾക്ക് ശ്രേഷ്ഠത നൽകുക, പ്രത്യേകത നൽകുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായി നമ്മൾ കാണുന്നതാണ് അള്ളാഹു ചില കാലങ്ങളെയും ചില സ്ഥലങ്ങളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാലങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിൻ്റെ മാസങ്ങളെ, അതുപോലെ പവിത്ര മാസങ്ങളെ മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതപ്പെടുത്തിയത്, തിരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. വർഷങ്ങളിലെ എല്ലാ മാസങ്ങളെക്കാളും ശ്രേഷ്ഠത നൽകി റമദാനിനെ അള്ളാഹു തിരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളെക്കാൾ വെള്ളിയാഴ്ച ദിവസത്തെ അള്ളാഹു തിരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. മറ്റ് ദിവസങ്ങൾക്കില്ലാത്ത അത്ര ശ്രേഷ്ഠതയോടുകൂടി ബലിപെരുന്നാളിലെ 60 യൗമുൻ നഹറിനെ അള്ളാഹു തിരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്രകാരം രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയായി ലൈലത്തുൽ ഖദറിനെ അള്ളാഹു തിരഞ്ഞെടുത്തത് നമ്മൾക്ക് കാണാൻ കഴിയും. സ്ഥലങ്ങളെടുത്ത് പരിശോധിക്കും.